0: ഡെ ഇന്നത്തെ എപ്പിസോഡിൽ ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ ആധാരം ആണ് അവൻ്റെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ, അതായത് ദന്തം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ദന്തം നമുക്ക് ഭക്ഷണങ്ങൾ ചവച്ചരക്കാനും എല്ലാം വളരെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ദന്ത സംരക്ഷണം അതല്ലെങ്കിൽ പല്ലുകളുടെ സംരക്ഷണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ചർച്ചയിൽ നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് ഡോക്ടർ ഹാഫിസ് അഹമ്മദ്, മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ സിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജനാണ് അദ്ദേഹം. ഡോക്ടർ ഹാഫിസ് അഹമ്മദിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ദന്താരോഗ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ശ്രോതാക്കൾക്ക് വേണ്ടി സാർ അതൊന്ന് പറഞ്ഞു തന്നായിരുന്നു.
2: ദന്താരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വലിയൊരു വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പല ആളുകളും അതിൻ്റേതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അൽഹംദുലില്ലാ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും പല്ലുകൾ തന്നെയാണ്. മുൻപല്ലുകൾക്ക് വളരെ ഏറെ പ്രാധാന്യം അതിലുണ്ട്. അതുപോലെ തന്നെ അണപ്പല്ലുകൾ ഒരു പരിധിവരെ നേരത്തെ പോകുമ്പോൾ എപ്പോഴും നമ്മളെ കവിളൊട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല എന്നുള്ളത് പല്ലുകൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ആരോഗ്യകരമായി ജീവിക്കുവാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം അതിൻ്റെ ശരിയായ രീതിയിൽ ദഹനം നടന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടേണ്ട എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മളെന്താണ്, ചവച്ചരച്ച് വായിൽ വെക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാവുകയും നമ്മുടെ വായിലെ നാവും അതുപോലെ തന്നെ ഉമിനീരുകളൊക്കെ കൂടി അതൊരു പ്രത്യേക ബോൾ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ വയറ്റിലേക്ക് എടുക്കുന്നത്. അങ്ങനെ കൃത്യമായി അരഞ്ഞ ഭക്ഷണം വയറ്റിലെത്തുമ്പോഴാണ് അതിൻ്റെ ആ ഡൈജഷൻ കൃത്യമായിട്ട് വയറ്റിൽ നിന്ന് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, പ്രായമായ ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു രോഗമാണ് അസിഡിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ, പിന്നെ വയറുവേദന. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം ഒരു 40-45 വയസ്സാവുമ്പോഴേക്കും ആ അണപ്പല്ലുകൾ പോവുകയും കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരക്കുന്നതിന് പകരം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വയറ്റിലേക്ക് എടുക്കുകയും അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ്റിൽ നിന്ന് HCL പോലത്തെ ദ്രാവകം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എപ്പോഴും വയറൊരു അസിഡിക് നേച്ചറായിട്ട് നിന്ന് എപ്പോഴും അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ കുട്ടികളിലും ഉള്ളൊരു പ്രശ്നമാണ് പാൽപ്പല്ലുകളിൽ വരുന്ന രോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ചികിത്സിക്കാതെ അത് പറഞ്ഞു വരാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി, അതൊരു വേറൊരു മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി ഭക്ഷണം ചവക്കാൻ പറ്റാതാവുകയും കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറയുന്ന രീതി കണ്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും കിട്ടാതാവുകയും വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതെ വരുന്ന അസുഖങ്ങളും കൂടുതലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ മറ്റ് ശരീരത്തിലെ അവയവങ്ങളെ പോലെ, കണ്ണുകളെ പോലെ, കാതുകളെ പോലെ, അല്ലെങ്കിൽ കൈകാലുകളെ പോലെ തന്നെ വളരെ ശ്രദ്ധ കൊടുത്ത് പരിചരിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അതിൻ്റേതായ സീരിയസ്നെസ് കണ്ടുകൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ, അതൊരിക്കലും ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ 45 വയസ്സ് വരെ അല്ല, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പല്ലുകളെ നമുക്ക് ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: നമുക്കറിയാം പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പല്ല് തേക്കുക എന്നുള്ളതാണ്, ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
2: ഒരു വ്യക്തി എത്ര തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്തിനാണ് ബ്രഷിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകളുടെ ബ്രഷിങ്ങിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് തോന്നിപ്പോകും പല്ലുകളെ വെളുപ്പിച്ചെടുക്കാനാണോ ബ്രഷിംഗ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും പല്ലുകളെ ബ്രഷിംഗ് ചെയ്തുകൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അതിനുള്ള ചികിത്സകൾ വേറെ തന്നെയുണ്ട്. പല്ലുകൾ നമ്മൾ വൃത്തിയാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകും. വായ കഴുകി കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനായിട്ട് വായയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അത് പല്ലുകളുടെ ആ ഒരു ഘടനക്കനുസൃതമായി പല ഭാഗങ്ങളിലും അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭക്ഷണം, അടിഞ്ഞു കൂടിയ ഭക്ഷണം ആണ് പിന്നീട് ഒരു ഇത്ര മണിക്കൂറുകൾ നിന്ന് കഴിഞ്ഞാൽ അതിൽ പല്ല് കേടാക്കുന്ന, പല്ല് പോടാക്കുന്ന ബാക്ടീരിയകളും അതുപോലെ മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ വന്നിട്ട് നമ്മളെ പല്ലുകളുടെ ആരോഗ്യം മോശമാക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ബ്രഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എത്ര തവണ ബ്രഷിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും തവണ ബ്രഷിംഗ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതശൈലിയും അതുപോലെ ജോലി തിരക്കുകളും മറ്റു തിരക്കുകളും കാരണം ഇപ്പോൾ നമ്മളൊരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പല സമയങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും തവണ ചിലപ്പോൾ ബ്രഷിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൃത്യമായ 2 നേരത്തെ ബ്രഷിംഗ്, അതൊന്ന് രാവിലെയാണ്, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാത്രിയാണ്. ആ രാത്രിയുള്ള ബ്രഷിംഗ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ 2 തരത്തിൽ മിനിമം എല്ലാ ആളുകളും കൃത്യമായിട്ട് ബ്രഷിംഗ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി.
1: ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ബ്രഷും പല രീതിയിൽ പല ഇതിലൊക്കെയുള്ള ബ്രഷുകളും അവൈലബിൾ ആണ്. സത്യത്തിൽ ഇത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്?
2: തീർച്ചയായും ബ്രഷിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കളാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. അതിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് ജനറലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആണ് ഫ്ലൂറൈഡ് കണ്ടൻറ് ഉള്ളതാണ്. അത് നോർമലി നമ്മളെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള, നമുക്കറിയാവുന്ന നോർമലി അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉണ്ട്. അത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമായ അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും അതിൻ്റെ മുകളിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ പിന്നെ രോഗികൾക്കനുസരിച്ച് ചില രോഗികൾക്ക് നമുക്ക് സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഫ്ലൂറോസിസ് പോലുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് നോൺ ഫ്ലൂറിനേറ്റഡ് ഫ്ലൂറൈഡ് കണ്ടൻറ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ രോഗികൾക്കനുസൃതമായി ചില മാറ്റങ്ങൾ അതിലുണ്ടെങ്കിലും ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റുകളാണ്. അതായത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റുകളിലൊക്കെ അതുണ്ടാവും, നമുക്കത് അതിൻ്റെ കണ്ടൻസിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലൂറൈഡിന് എപ്പോഴും നമ്മളെ പല്ല് കേടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ ബ്രഷിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബ്രഷ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബ്രഷ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 തരത്തിലാണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ നാരുകളാണ് ബ്രിസിൽസ് എന്ന് പറയും, പല്ല് തേക്കുന്ന ആ ഭാഗം. അത് ഹാർഡ് വരുന്നുണ്ട്, മീഡിയം വരുന്നുണ്ട്, സോഫ്റ്റ് വരുന്നുണ്ട്, അൾട്രാ സോഫ്റ്റ് വരുന്നുണ്ട്. ഈ നാല് ടൈപ്പായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിലൂടെ പോകുക ഒന്നല്ലെങ്കിൽ ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ആയിരിക്കും.

0: പ്രധാന കാരണം ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 40 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളീ മോണയുടെ ഈ നമ്മുടെ അണപ്പല്ലുകളുടെ സൈഡ് വശങ്ങളിൽ ഒരു കുഴി പോലെ വന്നിട്ടുണ്ടാവും. അത് ഇനാമൽ വർഷങ്ങളോളം നമ്മൾ 2 നേരമോ അല്ലെങ്കിൽ 3 നേരമൊക്കെ വെച്ച് ബ്രഷിങ് ചെയ്യുകയും അത് 3-4 മിനിറ്റുകൾ എടുത്തൊക്കെ ബ്രഷിങ് ചെയ്യുമ്പോൾ ഇനാമൽ നമ്മൾ പല്ല് ക്ലീനാവുന്നതോടുകൂടി നമ്മുടെ നമുക്ക് എന്നേക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനാമൽ അല്ലെങ്കിൽ പല്ലുകളുടെ ഇനാമൽ ഒരു പരിധി വിട്ട് തേഞ്ഞു പോകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ രോഗം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സോഫ്റ്റ് ബ്രിസിൽ സോഫ്റ്റ് ആയിക്കഴിഞ്ഞാലുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ ഘടന എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും പല കുഴികളും അതുപോലെ 2 പല്ലുകൾക്കിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉള്ളതാണ്. അതിലേക്കൊക്കെ നാരുകൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കട്ടി കുറഞ്ഞ ബ്രഷുകളാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളതും ഒരു സംശയമാണ്. അതിൻ്റെ സാധാരണ അതിൽ വരുന്നത് പിന്നെ 3 മാസം എന്നുള്ളതാണ് പറയാറ്. അപ്പം നമ്മളൊരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രഷുകളുടെ ആ ബ്രിസിൽസ് അല്ലെങ്കിൽ ആ നാരുകൾ വളഞ്ഞു തുടങ്ങും, അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് വളഞ്ഞ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ബ്രഷുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ആ ബ്രഷ് മാറ്റിയിട്ട് പുതിയ ബ്രഷ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.
1: സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 കാര്യം സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ജനറലി ആളുകൾ യൂസ് ചെയ്യേണ്ട പേസ്റ്റിനെ കുറിച്ച് ഫ്ലൂറിനേറ്റഡ് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണക്കാരനെ എപ്പോഴും എനിക്ക് തോന്നുന്നത് പല ആളുകളും ഹാർഡിലേക്കാണ് ആദ്യം പോകാറുള്ളത് എന്നാണ്. അപ്പോൾ അത് സോഫ്റ്റോ അൾട്രാ സോഫ്റ്റോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ സാറ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു കാലാവധി, നമ്മൾ എത്ര കാലം യൂസ് ചെയ്യും എന്നുള്ളത് ഇന്ന് പല ആൾക്കാരും നെവർ മൈൻഡായിട്ട് കൊണ്ടുപോകുന്നതാണ്. പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റം വരുന്ന സമയത്ത് നമുക്കത് മാറ്റാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്കറിയാം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പല്ല് തേക്കേണ്ട ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ രീതി ഒന്നും
0: ഇതും നമ്മൾ ശരിക്ക് നമ്മൾ ഒന്ന് തിരുത്തേണ്ട, പല ആളുകളും തിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് പല്ല് തേക്കേണ്ട രീതി. ഇത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളോട് രോഗികളൊന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പല്ല് തേക്കുന്നത് ഞാനാണ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് 3 തവണയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ 2 തവണ എന്തായാലും ചെയ്യും, പക്ഷേ ഏറ്റവും കൂടുതൽ പല്ലിന് കേടുള്ളതും എനിക്ക് തന്നെയാണ്, അത് കൂടുതൽ ബ്രഷിങ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പല രോഗികളുടെ പ്രയാസങ്ങളാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ചോദിക്കും നിങ്ങൾ പല്ല് തേക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ പലപ്പോഴും അത് ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റിയേക്കാളും നമ്മൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കുറേ തവണ ചെയ്യുന്നതിലുപരി ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി വളരെ ക്വാളിറ്റിയോടുകൂടി ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പല്ല് തേക്കുന്ന രീതി പലപ്പോഴും നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളുടെ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളുടെ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അടുത്തു നിന്നൊക്കെ ആയിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് പിന്നെ കൃത്യമായ പല്ല് തേക്കേണ്ട രീതി കണ്ടെത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് എന്തെങ്കിലും മാറ്റം അതിൽ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആമുഖമായി പറയാനുള്ളത്. ഇനി പല്ല് തേക്കുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമാണ്, നമ്മൾ ഡെയിലി നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ പല്ലുകളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഈയൊരു പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഴിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനതൊന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ പുറമേ നിന്നൊരാൾ നമ്മളെ നോക്കുമ്പോൾ കാണുന്നൊരു ഭാഗമുണ്ട്, അതായത് പുറകുവശം. അത് നമ്മൾ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ആ ഒരു ഭാഗമുണ്ട്. ഈ അണപ്പല്ലിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഫ്രണ്ട് ഭാഗവും അതുപോലെ ലെഫ്റ്റ് സൈഡും, ഇതിനൊക്കെ പുറകുവശമുണ്ട്. അതായത് പുറമേ നിന്ന് കാണുന്ന ഒരാൾ, നമ്മൾ വായ ചുണ്ട് തുറന്നു കഴിഞ്ഞാൽ കാണുന്നൊരു ഭാഗം, ചിരിക്കുമ്പോഴൊക്കെ കാണുന്നൊരു ഭാഗം, അതേപോലെ അതേ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഉൾവശം. ഉൾവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് താഴെയുള്ള വരിയിലാണെങ്കിൽ നമ്മളെ നാവ് റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ, അതുപോലെ മുകളിലാണെങ്കിൽ നമ്മളെ അണ്ണാക്കിൻ്റെ ആ ഒരു ഭാഗം. അതും ഈ പറഞ്ഞ പോലെ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ഉണ്ട്. പിന്നെ വരുന്ന 3-ാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവക്കുന്ന ഭാഗമാണ്. ചവക്കുന്ന ഭാഗങ്ങൾ നമ്മളെ

0: പല്ലുകൾ നമുക്ക് രണ്ടായി വേർതിരിക്കുമ്പോൾ മുൻപല്ലുകളും അണപ്പല്ലുകളും ആയിട്ട് വേർതിരിക്കാം. അണപ്പല്ലുകൾ എപ്പോഴും ചവക്കാനുള്ളതാണ്. അപ്പോൾ അത് പരന്ന പ്രതലായിരിക്കും. അതിൽ പിന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. അത് കടിക്കുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട് ചവക്കുന്ന പരന്ന പ്രതലം. അത് മുൻവശത്തെ പല്ലുകൾക്ക് അത് ചെറിയൊരു ഭാഗമായിരിക്കും. കാരണം കടിക്കാനുള്ള പല്ലുകളായതുകൊണ്ട് കുറച്ച് ഷാർപ്പായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി ഇതല്ലാത്തൊരു ഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പല്ലുകൾ എല്ലാം തമ്മിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്, പക്ഷേ ഒരുമിച്ചൊരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പല്ലുകളുടെ ഇടയിലൊരു സ്പേസ് ഉണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മളെ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ച് ഉപയോഗിച്ച് കൊണ്ട് ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയൂല. അതിന് നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് പോലത്തെ സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ ഇതിൽ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ബ്രഷിങ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന കുറേ പിന്നെ ചെയ്തു വരുന്ന രീതികൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത് അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തിപ്പോയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പല്ലുകളെ പിന്നെ പല്ലുകളെ ആരോഗ്യം അല്ലെങ്കിൽ പല്ല് പോടാകുന്നതോ മോണരോഗങ്ങളൊക്കെ തടയാമെന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അണപ്പല്ലുകളിൽ നിന്ന് തുടങ്ങും. മുകളിലെ ഏരിയയിൽ അണപ്പല്ലിൽ നമ്മൾ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ നാരുകൾ ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പല്ലിൽ പിന്നെ വന്ന് നിൽക്കും. ഏറ്റവും അറ്റത്തെ അണപ്പല്ലിൽ നിന്ന് തുടങ്ങുകയാണ് ഈ റൈറ്റ് സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ടാണ് ബ്രഷിങ് ചെയ്യുക, ഉള്ളിലോട്ടും പുറത്തോട്ടും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് മൈൽഡ് റൊട്ടേഷനാണ്, ഒരു റൗണ്ട് മോഷനിലാണ് ചെയ്യേണ്ടത്. ഈ റൗണ്ട് മോഷനിൽ ചെയ്തെങ്കിലുള്ളൂ പല്ലുകളുടെ ഇടയും മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പുറം ഭാഗങ്ങളും ഒക്കെ ക്ലീനായി വരുള്ളൂ. അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് ചെയ്ത് നമ്മൾ ആ മൂന്ന് പല്ലിന്ന് ഇപ്പുറത്തെ മൂന്ന് പല്ലിലേക്ക് കൊണ്ടുവന്ന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന് മുൻവശത്തെത്തുന്ന സമയത്തും നമ്മൾ ഈ റൊട്ടേഷനാണ് ചെയ്യേണ്ടത്. സാധാരണ കണ്ടുവരുന്നത് പിന്നെ റൈറ്റ് ലെഫ്റ്റ് മോഷനിലാണ്. അതായത് വലത്തോട്ടും ഇടത്തോട്ടും ചെയ്യുന്ന രീതിയാണ് ചെയ്യേണ്ടത്, ചെയ്ത് കാണുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായ രീതിയാണ്. അപ്പോൾ അവിടെയും റൊട്ടേഷനോ അല്ലെങ്കിൽ മുകളിലോട്ടും താഴോട്ടുമുള്ള മോഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴുള്ള പല്ലുകളുടെ ഇടയും ഈ പറഞ്ഞ പോലെ മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവുള്ളൂ. അത് നമ്മൾ ഇതേ ഇതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഇത് മുകളിലെ ഏരിയയിലും താഴത്തെ ഏരിയയിലും പുറമേ കാണുന്ന പല്ലുകളുടെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉൾവശം ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഉൾവശം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വായലിലെ അഴുക്കടിഞ്ഞു കൂടുന്നത് താഴെ വരിയിലെ മുൻപല്ലുകളുടെ ഉള്ളിലെ ഭാഗമാണ്. അതായത് നമ്മൾ താഴെ ഏരിയയിലെ മുൻവശത്തെ പല്ലുകളുടെ ഉൾഭാഗം. അപ്പോൾ ആ ഭാഗം നമ്മൾ ബ്രഷ് കുത്തനെ പിടിച്ചുകൊണ്ട് താഴക്കും മേലക്കും ആക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് എപ്പോഴും ബ്രഷിങ് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് എല്ലാ ഭാഗവും ക്ലീൻ ആവുന്നുണ്ടോ നോക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഉൾഭാഗം, നാവുകൾ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന ആ ഉൾഭാഗവും ഇതുപോലെ തന്നെ ബ്രഷിങ് ചെയ്യേണ്ടതുണ്ട്. അവിടെയും അഴുക്ക് നല്ലോണം ഇരിക്കും. അത് മുകളിലെ ഏരിയയിലും അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുക. പിന്നെ ചവക്കുന്ന ഭാഗം നമ്മളെല്ലാവരും സാധാരണ ചെയ്തു വരുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇത്ര ഇങ്ങനെയാണ് പിന്നെ ബ്രഷിങ് ചെയ്യേണ്ട രീതി. അത് നമ്മൾ കുറച്ച് രാത്രി കുറച്ച് സമയം എടുത്തിട്ടും പിന്നെ അതുപോലെ ശരിക്കും ശാസ്ത്രീയ സമയം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റാണ് ബ്രഷിങ് ചെയ്യേണ്ടത്. പക്ഷേ രണ്ട് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കൃത്യമായി ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മൂന്നോ മൂന്നര മിനിറ്റോ ഒക്കെ വരെ എടുക്കാം. പക്ഷെ അതിലേറെ സമയം എടുത്തിട്ട് ചെയ്യുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അറിയാം പല്ല് തേക്കുന്നതോടൊപ്പം അല്ലെ പല്ല് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ഒന്നാണ് വായയിലെ നാവ് കൂടി. അപ്പോൾ ഈ നാവ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് വളരെ ചുരുക്കിയൊന്ന് പറയാം.
0: ഈ നാവ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നാവ് ക്ലീനിങ് എന്നുള്ളത് ഒഴിവാക്കി നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന നാവ് ടങ് ബ്രഷിങ് എന്നാക്കിയാൽ പ്രശ്നം തീർന്നു. കാരണം നാവ് ഒരിക്കലും ഒരു പിന്നെ ടങ് ക്ലീനർ മെറ്റൽ ടങ് ക്ലീനറോ പ്ലാസ്റ്റിക് ടങ് ക്ലീനറോ ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്, അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ പിന്നെ വസ്തുക്കളാണ് ഉള്ളത്. നമ്മൾ ടേസ്റ്റ് നമുക്ക് കിട്ടണ്ടേ, രുചി കിട്ടണ്ടേ. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ വെച്ചിട്ട് ടങ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ബ്രഷ് ചെയ്താൽ മതി. ചില ബ്രഷിൻ്റെ പുറകിൽ ഒരു ഇത് വരാറുണ്ട്, അല്ലെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വല്ലാതെ പിന്നെ ഹാർഡാക്കി ചെയ്യേണ്ട കാര്യമില്ല. വളരെ മൃദുലമായിട്ട് ടങ് ഒന്ന് ബ്രഷ്. അപ്പോൾ ടങ് ക്ലീനിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ടങ് ബ്രഷിങ് എന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിങ് ചെയ്താൽ മതി.
1: ഓക്കെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇത് ഈ ഒരു ദന്ത ആരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്നുള്ളതിൻ്റെ ഒരു തുടർ എപ്പിസോഡുകൾ നമുക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ ഓരോ എപ്പിസോഡുകളായിട്ട് ഇതിൻ്റെ ദന്ത രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ ഇൻഷാല്ലാ നമുക്ക് പ്രതിപാദിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹാഫിസ് അഹമ്മദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പുലാമന്തോൾ സിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ കൂടിയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തു. ജസാകുമുല്ലാഹു ഖൈറൻ. ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം, ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

മനുഷ്യനെന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തെ കടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പൊതു നന്മക്കായി നമുക്കാവട്ടെ.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുസ്തഫ അൻസാരി ഇപ്പിക്കാട്,
1: ഒപ്പം അദീപ് ഷാൻ സി എം.
0: ഇന്ന് 2026 ഒക്ടോബർ 13 ചൊവ്വ,
1: ഹിജറ വർഷം 1448, ജമാദുൽ അവൽ 1,
0: കൊല്ലവർഷം 1202, കന്നി 27.

0: പ്രിയമുള്ള ശ്രോതാക്കളെ, എല്ലാവരും മാഷാല്ലാ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും എല്ലാവരും അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ ചേരുക. ഇന്നത്തെ ഒരു ചോദ്യം, നമ്മൾ സാധാരണ ശ്രോതാക്കളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ജമീൽ ആപ്പ് ഒരു മഹാ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്ന പ്രധാനപ്പെട്ടൊരു ആപ്പാണ് എന്ന് പറഞ്ഞാൽ, ദിക്റുകളും ഖുർആനുകളും എല്ലാം ഒരു കുടക്കീഴിലായി വ്യത്യസ്ത ആപ്പുകൾക്ക് ആവശ്യമില്ലാത്ത രൂപത്തിലേക്ക്
1: ജമീൽ മാറിക്കഴിഞ്ഞു
0: മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ടീച്ചേഴ്സ് കോൺഫറൻസിൽ ചെമ്മാട് നടന്ന, രണ്ട് ദിവസം മുമ്പ് നടന്ന കോൺഫറൻസിൽ, പിന്നെ ജമീൽ ആപ്പിൽ പുതിയൊരു അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്.
1: യെസ്,
0: ആ അപ്ഡേഷൻ എന്താണ് എന്ന് അറിയുന്നവർ അല്ലേ
1: പങ്കുവെക്കുക.
0: അന്ന് അവിടെ അത് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഒരു അപ്ഡേഷനുകളൊക്കെ നമ്മൾ കണ്ടതാണ്.
1: യെസ്,
0: അപ്പം അതെന്താണ് എന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം ഇൻഷാല്ലാ.
1: അപ്പോൾ ശ്രോതാക്കളെ, ഇപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ട സമയമാണ്. പീസ് ജമീൽ ആപ്പിലെ പുതിയ ആ ഒരു ഓപ്ഷൻ എന്താണ് എന്നുള്ളത്
0: അതെ
1: നിങ്ങൾ നമ്മളുമായി പങ്കുവെക്കുക.
0: നമുക്ക് ശ്രോതാക്കൾ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ ആരൊക്കെ എത്തി എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഷാജിദ വീട്ടി വല്ലപ്പുഴയുണ്ട്, ആബിദ കാരയുണ്ട്, ഷംസാദ് തലശ്ശേരിയുണ്ട്, ഫൈസൽ എടത്തനാട്ടുകരയുണ്ട്, നബീസ ഒറ്റപ്പാലമുണ്ട്, ജസീന പൂനൂരുണ്ട്,
1: നസീമ ചാക്കുംകടവുണ്ട്, ഖദീജ കാസർഗോഡ്, ആയിഷ ലത്തീഫ് മൂവാറ്റുപുഴ, ഷംസാദ് ബീഗം, റജീന സുനീർ, ജമീല വി പി,
0: സഫിയ കെ തിരുവങ്ങാടിയുണ്ട്, സാജിദ ഷൗക്കത്തുണ്ട്, സീനത്ത് പാലക്കാട്, സാറ,
1: സലീന കരുവാരക്കുണ്ട്, ജുമൈല തുറക്കൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് നമ്മുടെ ആദ്യത്തെ തന്നെ സലാം പറഞ്ഞ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് സലാം അടക്കാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി ഇൻഷാല്ലാ മോർണിംഗ് ലൈവിലെ നമ്മുടെ ഒരു പ്രാരംഭം മധുരം ഖുർആനിലൂടെയാണ് നമ്മൾ സാധാരണ തുടങ്ങാറുള്ളത്. ഇന്ന് നമുക്ക് സൂറത്തുൽ ഹുജറാത്തിൻ്റെ 12-ാമത്തെ വചനം ഒന്ന് കേട്ടുകൊണ്ട് മധുരം ഖുർആൻ ആരംഭിക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: സൂറത്തു ഹുജറാത്തിലെ 12-ാമത്തെ വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പാരായണം ചെയ്തത് അബൂബക്കർ അൽ ശാത്തിരി ആണ്.
1: യെസ്, സൂറത്തുൽ ഹുജറാത്തിലെ പല വചനങ്ങളും നമുക്ക് വളരെ സുവ്യക്തമാണ്.
0: യെസ്,
1: വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വിശ്വാസികളെ ആകമാനം വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുന്ന, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന വലിയ ഒരു സുപ്രധാനമായൊരു കാര്യത്തെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. മനുഷ്യർ തമ്മിൽ പല ധാരണകളും മോഹങ്ങളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ അവയിൽ ഏതാനും ചിലത് ശരിയായിരിക്കാനും ഇടയുണ്ടാകാം, ചിലതെല്ലാം യഥാർത്ഥത്തിൽ തെറ്റായും കുറ്റകരമായൊക്കെ ഉണ്ടാകും. ഏതായിരുന്നാലും രണ്ട് വ്യക്തികളുമായി വേർതിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് മനുഷ്യർക്ക് അറിയാൻ കഴിയില്ലല്ലോ.
0: യെസ്,
1: അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്ന അനന്തരഫലങ്ങൾ, അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു ആയത്തിലൂടെ കടന്നു പോകുന്നത്.
0: അതുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഊഹങ്ങളെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വർജിക്കണം, അത് ഒഴിവാക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം. കാരണം അതിലധികവും തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആയിത്തീരുന്നത് എന്നുള്ളത്.
1: മാത്രമല്ല, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇയാക്കും അല്ലൊന്ന ഫ ഇന്ന അല്ലൊന്ന അക്ദബുൽ ഹദീസ് എന്നാണ്. ഊഹങ്ങളിൽ ഏറ്റവും പിന്നെ അത് കളവായിട്ട് മാറും, ഏറ്റവും വലിയ കളവായിട്ട് ഊഹങ്ങൾ മാറും. അതുകൊണ്ട് നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം. മാത്രമല്ല, വലാ തഹസ്സസു, അല്ലേ, വലാ തഹസ്സിസു, വലാ തജസ്സസു, വല തനാഫസു, വല തഹാസദു, വല തബാഅദു, വല തദാബറു, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. ഈ ഒരു ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം, കാരണം ഊഹം വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും കളവായതാണ്. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും ചെയ്യരുത്, ഗൂഢാന്വേഷണം നടത്തുകയും വരുത്, അന്യോന്യം വഴക്കു കൂടുകയും വരുത്, അസൂയപ്പെടുകയും വരുത്, വിദ്വേഷം വെക്കുകയും ചെയ്യരുത്, പിന്നോക്കം വെക്കുകയും അരുത്. അള്ളാഹുവിൻ്റെ അടിയാന്മാരെ നിങ്ങൾ സഹോദരന്മാരായിരിക്കണം എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുമിച്ചതിരിക്കുന്ന ഹദീസാണ്.
0: ഈ വചനത്തിൽ മറ്റൊരു ഭാഗമുണ്ടായി, യുഹിബ്ബു അഹദകും യാകുല ലഹ്മ അഖീഹി മൈതൻ, അതായത് തൻ്റെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ മാംസം തിന്നുന്നതിന് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ?
1: അതെ അതെ,
0: അതുപോലെയാണ് നിങ്ങൾ പരദൂഷണം ഒരാളെ പറ്റിയിട്ട്, നമ്മളൊരു സുഹൃത്തിനെ പറ്റിയിട്ട് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അത് പറയുക എന്നുള്ളത് അത്രയും വെറുപ്പുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്.
1: ഗൗരവതരമാണ്, കാരണം മാത്രമല്ല ഈബത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം, സൽക്കർമ്മങ്ങളെ കാർന്ന് തിന്നുന്നതാണ് എന്നാണ് ഈബത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് ഈബത്ത് പറയുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോകും എന്നുള്ളൊരു വലിയ തെറ്റാണ് ഈബത്ത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ മാത്രമല്ല, നമുക്കിതുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം, മൻ സലിമൽ മുസ്ലിമു മിൻ ലിസാനിഹി വൈദിഹി എന്നുള്ള ഹദീസുകളൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ മാനുമൗലിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒരാളുടെ വാക്കുകളിൽ നിന്നും കൈകൾ കൊണ്ടും നാവിൻ്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുന്നത് എന്നൊക്കെ ഉള്ള ഹദീസുകൾ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഏതായിരുന്നാലും വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു
0: പ്രധാനമായി നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്.

0: വീണ്ടും നമ്മോടൊപ്പം ഒത്തിരി ആളുകളൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. ഫാത്തിമ റിഹാന, അതുപോലെ ജമീല വി കെ പൂനൂര്, അമീർ ടി എടത്തനാട്ടുകര, ആയിഷ കരുമ്പിൽ,
1: സമീറ കെ എം, സാഹിറ യു, ഫത് കെ, അങ്ങനെ ഒരുപാട് പേര് മാഷാല്ലാ നമ്മളോട് സലാം പറഞ്ഞ് വീണ്ടും പുതുതായി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് മാഷാല്ലാ.
0: അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അവര് അയക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കല്ലേ?
1: ഒന്നുകൂടി ചോദിച്ചു നോക്കണം.
0: ഒന്നുകൂടി അവര് ചിലപ്പോ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്.
1: അതെ,
0: അതായത് ജമീൽ ആപ്പിൽ ഏറ്റവും ലാസ്റ്റ് വന്നൊരു അപ്ഡേഷന്, അത് നമ്മൾ ടീച്ചേഴ്സ് കോൺഫറൻസ് ചമ്മാട് വെച്ച് അതിൻ്റെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു അറിയിപ്പ് അവിടെ നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. അത് എന്താണ് എന്നതായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു ചോദ്യമുണ്ട്, ജമീൽ ആപ്പ് ഒരു പക്ഷേ പിസിഡിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും, അതിൽ കോഴ്സുകളൊക്കെ ചിലപ്പോൾ നമ്മൾ
1: ചെയ്യുന്നൊക്കെ
0: ഉണ്ടാവും, പക്ഷെ ജമീൽ ആപ്പിനെ ചിലപ്പോൾ വല്ലാതെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കയറിയിട്ട് ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പുതിയ അപ്ഡേഷൻ എന്താണ് എന്നൊന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇൻഷാല്ലാ. അപ്പം അത് പ്രത്യേകം ഓർമ്മിപ്പിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോൾ ജമീല വി കെ പുന്നൂര് വരെ മധുരം ഖുറാൻ കേട്ടുകൊണ്ട് അതിൻ്റെ വിശദീകരണവും കേട്ടാൽ അന്നത്തെ എനർജി ഒന്ന് വേറെ തന്നെയാണ്. അൽഹംദുലില്ല, ഇത് എന്നും കൂടെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.
1: യെസ്. അപ്പോൾ നമ്മളെ ശ്രോതാക്കളുടെ തിരഞ്ഞെടുത്ത കമൻ്റുകൾ നമ്മൾ പീസ് ടൈം
0: യെസ്
1: എന്ന പ്രോഗ്രാമിൽ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഫീഡ്ബാക്ക് നമ്മൾ വായിക്കുകയാണ്. പലപ്പോഴും ഒരു പരിപാടി കേൾക്കാൻ തുടങ്ങും, അവസാനിക്കുമ്പോഴേക്കും മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാകും. അതാണ് പീസ് റേഡിയോയുടെ പ്രത്യേകത എന്നുള്ളത്.
0: യെസ്, അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് അല്ലേ? അപ്പോൾ ശ്രോതാവ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു മെസ്സേജ്
1: ചിലപ്പോൾ ഇത് പല എല്ലാ ശ്രോതാക്കൾക്കും ഒട്ടുമിക്ക ശ്രോതാക്കൾക്കും തോന്നിയിട്ടുള്ള കാര്യമാകും. പക്ഷേ അതാ
0: നമ്മൾ ചോദ്യത്തിന് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് കുറേ ആളുകൾ. ഇപ്പോൾ ഇവിടെ ജാസ്മിൻ പറളി, അതുപോലെ തന്നെ ഫാത്തിമത്ത് സുഹറ തിരുവനന്തപുരം, താഹിറ ടി കെ കാസർഗോഡ്, റസാൻ റയാൻ ഐസം വേറെന്തോ പറയുന്നുണ്ട്, അദീബ് ഉസ്താഹ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അമീർ ടി എടത്തനാട്ടുകര, എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. ജമീൽ ക്യു എന്നാണ് പറയുന്നത്, ജമീൽ ക്യു അല്ലേ? അപ്പം അത് വളരെ കറക്റ്റാണല്ലോ. അപ്പം നമ്മൾ
1: ജമീൽ ക്യു മാത്രമല്ല വേറൊന്നുകൂടി അവിടെ ഓഡിയോ ബുക്ക്
0: അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ് യെസ്. അപ്പം നമ്മൾ പിന്നെ എല്ലാ അപ്ഡേഷനുകളും നമ്മൾ അറിയുക, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെയാണോ അതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കിട്ടിയൊരു സന്തോഷവും ഒരു നേട്ടവും മറ്റുള്ളവർക്ക് കൂടി കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക. അപ്പോഴാണ് ഷെയറിങ് വരിക.
1: അതെ
0: അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ അതിനുള്ളൊരു വലിയ വഴി നമ്മൾ ജമീൽ ആപ്പും പീസ് റേഡിയോ ഒക്കെ ഒരുപാട്. ഇപ്പോൾ അൺലേണിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പീസ് റേഡിയോയിലെ ഒരു കോഴ്സ് അല്ലേ അൺലേൺ,
1: അൺലേൺ
0: അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും നമ്മളെ പിന്നെ ഈ ഒരു ദിവസത്തിൽ തുടങ്ങിയല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുക, നമ്മൾ കാലത്തിനൊപ്പം ലോകത്തിനൊപ്പം അപ്ഡേറ്റ് ആവാൻ കൂടിയുള്ളൊരു അവസരം കൂടിയാണ് ടീച്ചേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ അല്ലേ?
1: യെസ്. അപ്പോൾ ഈ ഒരു സമയം ഇൻഷാല്ലാ പീസ് റേഡിയോയിൽ പുലരി വട്ടത്തിനുള്ളതാണ്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
0: പുലരിവെട്ടത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം നന്ദിയില്ലാത്തവർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹിക്കുന്നവരെ ദ്രോഹിക്കുന്നവർ, നന്ദിയില്ലാത്തവർ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില കഥകളും ചില സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. 12-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് എത്രയോ ദീർഘമായ 10-ഓ 30-ഓ 40-ഓ വർഷം രോഗിയായ ഒരു ഭർത്താവിന് സേവനം ചെയ്ത് ഒരു വലിയ തറവാട്ടിൻ്റെ എല്ലാ ഭാരങ്ങളും സ്വയം വഹിച്ച് അവിടുത്തെ നാൽക്കാലികളും അവിടുത്തെ വീടിൻ്റെ പ്രയാസങ്ങളൊക്കെ പുറത്തുനിന്നൊരു ജോലിക്കാർ പോലുമില്ലാതെ നാലോ അഞ്ചോ ആളുടെ ജോലി ഈ ചെറുപ്രായം മുതൽ ചെയ്ത് മുന്നോട്ട് പോയ ഒരു സഹോദരിയെ കിടപ്പിലായി തൻ്റെ ഭർത്താവിനെ പരിചരിക്കാൻ അത്രമാത്രം ആത്മാർത്ഥയോടെ പെരുമാറുന്നൊരു സഹോദരിയെ അയാൾ അവിടുന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ആലോചിക്കണം, മക്കളോടുകൂടെ പുറത്താക്കുക. ചില അവസാന സന്ദർഭത്തിലുള്ള ചില സ്വാധീനങ്ങൾ, മറ്റു ചില ആളുകൾ ഉണ്ടാക്കുന്ന ചില സ്വാധീനങ്ങളിലൂടെ സമ്പത്ത് കൈവശപ്പെടുത്താനോ മറ്റൊക്കെയുള്ള സ്വാധീനങ്ങളിലൂടെ തനിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിച്ച ആളുകളോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന നന്ദികേട് എത്രമാത്രം വലുതാണെന്ന് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും ജീവിത സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണിത്. അതായത് ആത്മാർത്ഥമായി യാതൊരു ദ്രോഹവും ചെയ്യാതെ ആത്മാർത്ഥം ഒരു പക്ഷേ പരലോകത്തിലുള്ള വിശ്വാസം കൊണ്ടാവാം, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുന്നതിനുള്ള താല്പര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ നന്മയാവാം, മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ ഒന്നും അവഗണിച്ചുകൊണ്ട് തൻ്റെ ദൗത്യങ്ങളും തൻ്റെ കടമകളും സേവനങ്ങളും ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ചില ആളുകളെ വളരെ ക്രൂരമായി അവരോട് പ്രതികരിക്കുന്നവരോട് പെരുമാറുന്ന സംഭവങ്ങൾ ഏറെ നമ്മൾ കാണാറുണ്ട്. ഭർത്താവിൻ്റെ മാതാക്കൾക്ക് വേണ്ടി അങ്ങേയറ്റത്തെ സേവനം ചെയ്യുന്ന പല മരുമക്കളും അവർ ചെയ്യുന്ന സേവനങ്ങളെ വിലമതിക്കാതെ യാതൊരു സേവനവും ചെയ്യാത്ത ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഇവർക്ക് കൊടുക്കാത്ത അവസ്ഥകളുണ്ട്. മാതാപിതാക്കളും കുടുംബത്തിനും വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം പ്രവാസിയായോ മറ്റോ ജീവിച്ച് ജീവിതത്തിലുള്ളതെല്ലാം അവർക്ക് കൊടുത്തതിന് ശേഷം അവരെ അത്തരം മക്കളെ തള്ളിപ്പറയുന്ന അവസ്ഥകളെക്കുറിച്ച് ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ആളുകൾ ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക്, ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് തിരിച്ച് മോശമായ നന്ദി കെട്ട വാക്കുകളും പെരുമാറ്റങ്ങളും പെരുമാറുന്നത് വളരെ ക്രൂരമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ്. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, മല്ലാ യുലിമിൻ നാസ യുലമി എന്ന് പറയാറുണ്ട്, ഒരു വലിയ തത്വമാണത്. നീണ്ട ജീവിത കാലഘട്ടങ്ങളിലൂടെ ഒരു മഹാകവി പറഞ്ഞു വെച്ച വാക്കുകളാണത്. അക്രമം ചെയ്യാത്ത ആളുകൾ അക്രമിക്കപ്പെടുമെന്നാണ്. വളരെ ശക്തമായി പ്രതികരിക്കുന്ന ആളുകളും തങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളുകളോട് പലപ്പോഴും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കുറവായിരിക്കും. എന്നാൽ അല്ലാത്ത ആളുകളാണെങ്കിൽ വളരെ സാധുവായി നിന്ന് ആത്മാർത്ഥമായി തങ്ങളുടെ സേവനങ്ങൾ നിർവഹിക്കുന്നവരെ പരമാവധി ഉപദ്രവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട്. അത് ഭാര്യമാരോടാണെങ്കിലും മക്കളോടാണെങ്കിലും തങ്ങൾക്ക് കീഴിലുള്ള ആളുകൾ തങ്ങൾക്ക് വലിയ സേവനം ചെയ്യുമ്പോൾ ആ സേവനങ്ങൾ മതിയല്ലെന്നും നീ എനിക്ക് വേണ്ട രൂപത്തിൽ സേവനം ചെയ്യുന്നില്ലെന്നും പറയുന്നതിലും അവരെ വേദനിപ്പിക്കുന്നതിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ളത് തനിക്ക് സേവനം ചെയ്യുമ്പോൾ അതിനോടൊരു കടപ്പാടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് സേവനം ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർത്ത് തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരോട് തനിക്കുള്ള കടപ്പാടുകളെ, നന്ദിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരത് ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പല സന്ദർഭങ്ങളിലും നമുക്ക് അനുഭവങ്ങളിൽ വരാറുണ്ട്. ഏതൊക്കെ ആയിരുന്നാലും തങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന ആളുകളോട് നന്ദിയോടുകൂടെ പെരുമാറുവാനും അവരുടെ പ്രവർത്തനങ്ങളെ വിലമതിക്കുവാനും അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു മനസ്സ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ്. അള്ളാഹുവിന് തൻ്റെ സഹസൃഷ്ടികൾക്ക് നന്ദി കാണിക്കാത്ത ഒരാളോട് ഒരിക്കലും അള്ളാഹുവിൻ്റെ നന്ദിയും ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് സേവനം ചെയ്യുന്ന, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകളെ കരയിപ്പിക്കാനും വേദനിപ്പിക്കാനും മെനക്കെടുന്ന ആളുകൾ വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. വളരെ നന്ദിയോടുകൂടെയും വളരെ സ്നേഹത്തോടുകൂടെയും അവരോട് പെരുമാറുവാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. എത്രയോ ആളുകളാണ് ഈ വേദന പറയുന്നവരുടെ കൂട്ടത്തിലുള്ളത്. ഞാൻ അങ്ങനെയൊക്കെ സേവനം ചെയ്തിട്ടും എനിക്ക് തിരിച്ചു കിട്ടുന്നത് നന്ദികേടും അതേപോലെ തന്നെ ക്രൂരമായ പെരുമാറ്റങ്ങളുമാണ് എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ ആളുകളുണ്ട്. ഒരുപക്ഷെ നമുക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്, നിങ്ങളൊന്നും മാറി നിന്ന് നോക്കൂ, അപ്പോൾ അറിയാം നിങ്ങളുടെ വില എന്ന് പറയുമ്പോൾ, അതെൻ്റെ ഭർത്താവല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റൂ, അതെൻ്റെ ഉമ്മയല്ലേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂ, എൻ്റെ വാപ്പയല്ലേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂ, എൻ്റെ മകനല്ലേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് അവർ അവരുടെ വാപ്പയാണെന്നും ഉമ്മയാണെന്നും ഭർത്താവാണെന്നും ഒക്കെ വിചാരിക്കുമ്പോൾ തിരിച്ചാ വിചാരം മറ്റുള്ളവർക്കില്ലാതെ പോകുന്നത് എന്തുമാത്രം നന്ദികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ആലോചിക്കുക, നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ ആത്മാർത്ഥമായി മെനക്കെടുന്നവരെ നാം മാനസികമായി വേദനിക്കുന്നുണ്ടോ, അവരൊറ്റയ്ക്ക് നിന്ന് നമ്മൾ കാണാതെ കരയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം, അത് പരിഹരിക്കണം. അല്ലാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.

മാഷാഅല്ലാ. ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത് പുലരിവട്ടമാണ്. പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.

0: നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു പ്രഭാഷണം. നമുക്കൊരു ചെറിയ തോതിൽ ഉപകാരം കിട്ടിയാൽ അതിനേക്കാൾ പ്രത്യുപകാരം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് അവർ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുലരിവട്ടത്തിലെ ഫീഡ്ബാക്കുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
1: യെസ്
0: സാജിദ ഷൗക്കത്ത് പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ലൊരു മെസ്സേജാണ് ആരിസ് മൗലവി പുലരിവട്ടത്തിലൂടെ നൽകിയിട്ടുള്ളത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: പുലരിവട്ടം ഒരു വെട്ടം തന്നെയാണ് അല്ലേ, ഒരു വെളിച്ചാണ്, നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നൊരു വെട്ടമായിട്ടാണ് പലരും അതിനെ നോക്കിക്കാണുന്നത്. അള്ളാഹു അത് ആ നിലക്ക് തന്നെ നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് ഈ ഒരു വേളയിൽ പ്രാർത്ഥിക്കാം.
0: അതുപോലെ തന്നെ അബൂ സലീം ഇടത്തനാട്ടുകര അവർ പങ്കുവെക്കുന്നുണ്ട്, പച്ചയായ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതായിരുന്നു ഇന്നത്തെ പുലരിവട്ടം. ചാഞ്ഞുകിടക്കുന്ന മരത്തിൽ അല്ലെ ഓടിക്കയറാൻ പറ്റൂ എന്നൊരു ചൊല്ല് പ്രസിദ്ധമാണല്ലോ. ഇങ്ങനെ കുടുംബത്തിൽ ചാഞ്ഞു കിടക്കുന്നവരാണ് ഇത്തരത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. അള്ളാഹു അത്തരക്കാർക്ക് സ്വർഗത്തിൽ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു.
1: നമ്മളെ അബ്ദുൽ ഹമീദ് പറഞ്ഞൊരു മെസ്സേജ് വായിച്ചോ?
0: ഇല്ല
1: ഇല്ല. ആ മാഷാല്ലാ, ഇടവിട്ട് വരുന്ന സ്വരം നല്ല ഉണർവ് തരുന്നു, ചിന്തിക്കാനും പഠിക്കാനും എന്ന ഒരു നല്ല ഒരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ടെക്നിക്കൽ വിങ്ങിന് ഒരു നല്ല ഒരു പിന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കണം അല്ലേ ഈ ഒരു സമയത്ത്.
0: തീർച്ചയായും.
1: പിന്നെ മാഷാല്ലാ ഇന്നത്തെ പുലരിവട്ട സൂപ്പർ, ഇതിൽ കൂടുതലൊന്നും പറയല്ല എന്നാണ് സക്കീന ഉദരമ്പോയിൽ പങ്കുവെക്കുന്നത്. മാഷാല്ലാ എത്ര യാഥാർത്ഥ്യമാണ് ഇന്ന് ഉസ്താദ് അവതരിപ്പിച്ചത്. അറിവ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഡിഫറൻ്റാണ് അങ്ങനെ ലൈഫ് വരാൻ കാരണം. റബ്ബ് തുണയാകട്ടെ ആവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ജമീല വി പി കാളികാവാണ്.
0: ഇപ്പോഴും ഒരുപാട് പേര് നമ്മളോടൊപ്പം ലൈവിൽ ചേരുന്നുണ്ട്. എനിക്ക് തോന്നണേ ഇപ്പൊ കൂടുതൽ ആളുകൾ വരാനുള്ള ഒരു കാരണം,
1: യെസ് മറ്റൊന്നുമല്ല
0: മറ്റൊന്നുമല്ല.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25:59 കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിന്റെ
0: സമയമാണ്.
1: യെസ്.
0: അപ്പൊ ശ്രോതാക്കള് ഇനി അവരെ ചോദ്യത്തിന് നിൽക്കണ്ട അല്ലേ,
1: എന്നാ പിന്നെ ഒന്നും പറയല്ല. നമ്മള് സാധാരണ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊന്നും കൊടുത്തോളി.
0: യെസ്, അത് കൊടുക്കാം. അപ്പോ ചോദ്യം ഇവിടെ ചോദിക്കും, അതുപോലെ തന്നെ ഓപ്ഷൻസും നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഓപ്ഷൻ എ ബി സി ഡി, ഈ 4 എണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് ഉത്തരമായി തോന്നുന്നത്,
1: യെസ്
0: ആ ഓപ്ഷൻ മാത്രം, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി,
1: യെസ്
0: എന്ന് മാത്രമാണ് നിങ്ങൾ ഫീഡ്ബാക്കിൽ മോർണിംഗ്
1: ലൈവ് ക്വിസ് എന്ന് മാത്രമേ കാണൂ അല്ലേ.
0: അപ്പൊ
1: അത് സെലക്ട് ചെയ്ത് അവിടെ പേരിന്റെ കൂടെ സ്ഥലമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ടൈപ്പ് ചെയ്യണം.
0: ടൈപ്പ് ചെയ്യണം. പല ആളുകളും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പേരിന്റെ കൂടെ സ്ഥലം ആഡ് ചെയ്യാനുള്ള. അപ്പോ നമുക്ക് ഏത് ഇപ്പോ ഒരാള് പേര്, ഒരുപാട് ആളുകൾ ഉണ്ടാവല്ലോ ഒരു പേരില്, ആരാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി.
1: അവർക്കും മനസ്സിലാവില്ല, അതാണ് പ്രശ്നം.
0: അപ്പൊ അല്ല എല്ലാ ഇപ്പൊ ഒരാള് പേര് പറഞ്ഞ എല്ലാരും വിജയികളായിട്ട്
1: ഞാനാണ്.
0: ഓക്കെ, അപ്പോ ഇൻഷാല്ലാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. എല്ലാരും റെഡി ആയി ഇരിക്കുന്നുണ്ട്. നമ്മളെ എല്ലാരും മൊബൈൽ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ഫീഡ്ബാക്ക് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ
1: വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ അന്തരിച്ച വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു?
0: 4 ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ എ ആമുൽ ഹുസൻ, ദുഃഖവർഷം. ഓപ്ഷൻ ബി ആമുൽ ഫീൽ. ഓപ്ഷൻ സി ആമുൽ വുഫൂത്. ഓപ്ഷൻ ഡി ആമുൽ ഫത്ഹ്.
1: യെസ്. ചോദ്യം ആവർത്തിക്കാം.
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ അന്തരിച്ച വർഷം ചരിത്രത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: യെസ്. ഓപ്ഷൻ എ ആമുൽ ഹുസൻ, ഹുസൻ എന്നായിരിക്കും, ആമുൽ ഹുസൻ. ദുഃഖവർഷം ആമുൽ ഫീൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി ആമുൽ വുഫൂസ് ആൻഡ് ഓപ്ഷൻ ഡി ആമുൽ ഫത്ഹ്.
0: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹ അവർ അന്തരിച്ച വർഷം ചരിത്രത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം.
1: ഓപ്ഷൻ എ ആമുൽ ഹുസ്ൻ അഥവാ ദുഃഖവർഷം.
0: ഓപ്ഷൻ ബി ആമുൽ ഫീൽ.
1: ഓപ്ഷൻ സി ആമുൽ വുഫൂദ്.
0: ഓപ്ഷൻ ഡി ആമുൽ ഫത്ഹ്.
1: യെസ്, ബീപ് സൗണ്ട്. ഇത് എളുപ്പമല്ലാത്ത ഒരു ചോദ്യമല്ല എന്ന് തോന്നുന്നുണ്ടോ?
0: അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്.
1: എങ്കിൽ നമുക്ക് പ്രതികരണങ്ങൾ നോക്കാം. ഇപ്പോൾ അടിച്ചു കയറി വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇത് വലിയ ഒരു കണക്കുകൾ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ ആളുകൾ ഇതിന് കാത്തിരുന്നിരുന്നു എന്നത് മനസ്സിലാക്കുന്നൊരു കണക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്.
0: മാഷാ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള സമയം അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ഏതാണെന്നുള്ളത് പറയും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇൻഷാല്ലാ സ്വാദാക്കൾ കാത്തിരിക്കുന്ന ആ വിന്നേഴ്സിനെയും കൂടി നമ്മൾ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. മാഷാല്ലാ.
1: പിന്നെ ഇവിടെ സമീറ മോള് വളാഞ്ചേരി പറയാ, ക്വിസ് ഞാൻ കറക്കി കുത്തുന്നില്ല. പിന്നെ
0: എനിക്ക് തോന്നുന്നതേ അവര് ഉത്തരം എഴുതാൻ വന്നപ്പോ സമയം കഴിഞ്ഞു എന്നൊരു ഡൗട്ട്.
1: അതുമല്ല, ചിലപ്പോ കൺഫ്യൂസ്ഡ് ആവാനും.
0: യെസ്
1: യെസ്. പിന്നെ അതുപോലെ ജമീല കുമരനെല്ലൂർ വരെ ചോദ്യവും ഉത്തരം എളുപ്പമാണ് എന്നാണ്.
0: എന്നാല് അജുവ വജി കിരുവരക്കുണ്ട് അവര് പറയുന്നത് ചോദ്യം ഇച്ചിരി കടുപ്പമേറിയിട്ടുണ്ട്, എന്നാലും ഞാൻ കറക്കി കുത്തി എന്നാണ് അവര് പങ്കുവച്ചിട്ടുള്ളത്.
1: യെസ്. ഏതായാലും ശ്രോതാക്കൾ നമുക്ക് ഈ പ്രോഗ്രാമിലേക്കും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, ശരിയായ ആൻസറുകളൊക്കെ അയച്ച്, തെറ്റായ ആൻസറുകളും ഒക്കെ അയച്ച ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കേണ്ടിയിരുന്നത് ലൈവ് ക്വിസ് എന്ന ഓപ്ഷനിലേക്കായിരുന്നു അല്ലേ?
0: യെസ്.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാലേ ഒരു വല്ലാത്ത സമയമാണ്, നമ്മുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ആവേശമാണ്. കാരണം ഇത്രയും ആളുകൾ നമ്മൾ പിന്നെ ഈ ഒരു സമയത്തെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ
0: അല്ലേ,
1: രാവിലെ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. വേറെ എന്ത് തിരക്കുകളുണ്ടെങ്കിലും ആ സമയത്ത് ഫ്രീ ആകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്, കാരണം 25 സെക്കൻഡാണ്, ആ സെക്കൻഡുകളുടെ ആ സമയത്തിനാണ് കാത്തിരിക്കുന്നത്.
0: അപ്പോൾ ഇത്രയും ആളുകൾ,
1: അതാണ്
0: എല്ലാവരും പീസ്ഡേയുമായി രാവിലെ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത്
1: വളരെയധികം
0: നമുക്കും സന്തോഷമുണ്ട്.
1: ഒരു ബന്ധം അല്ലെ, എന്നും ആ ഒരു ബന്ധം ഇങ്ങനെ നിലനിർത്തി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏതായാലും ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ടീച്ചേഴ്സ് കോൺഫറൻസിൽ ഹരിസ് മൗലവി പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം കേൾക്കാനുള്ള സമയവും സാഹചര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ പീസ് റേഡിയോയിലൂടെ നമുക്ക് സാധ്യമാകുന്ന, നമ്മുടെ മനസ്സിന് ഉണർവും ശക്തിയും വെളിച്ചവും നൽകുമെന്ന പ്രതീക്ഷ നൽകുന്ന പരിപാടികളുണ്ടല്ലോ, അത് സെലക്റ്റീവായിട്ടെങ്കിലും നമ്മൾ കേൾക്കണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത്.
0: ഇതിലെ അധികം ആളുകളും അവരുടെ ഒരു ഷെഡ്യൂളിൻ്റെ ഭാഗമാണെന്ത് രാവിലത്തെ ഈ മോർണിംഗ് ലൈവ് കേൾക്കുക എന്നുള്ളത്.
1: അതെ,
0: അവരെ ഒരു ഷെഡ്യൂളിൻ്റെ ഭാഗമായി 6 മണി മുതൽ 8 മണി വരെ.
1: അതെ,
0: എന്ത് പണികൾ ഉണ്ടെങ്കിലും അത് റേഡിയോ കേൾക്കുമെന്നുള്ളത് അവര് നിശ്ചയിച്ചുറപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും ആളുകൾ എന്ത് ചെയ്യുന്നത്, റേഡിയോ കേൾക്കുന്നതും നമ്മോടൊപ്പം ഈ ലൈവിൽ ഉണ്ടാകും.
1: അവരുടെ ഒരു പാർട്ട് ഓഫ് ലൈഫ്.
0: യെസ്,
1: അത് മാറ്റിവെക്കാണ്, ആ ഒരു സമയം മാറ്റിവെക്കാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് സമയം കൂടിയാണ്.
0: അല്ലാഹു ജീവിതത്തിൽ മുഴുവൻ ഇത് നിലനിർത്താൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: തീർച്ചയായും നമുക്ക് ശ്രോതാക്കൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ മുന്നോട്ട് പോകുന്നത്. നമുക്ക് അടുത്തതായി 1 മിനിറ്റ് ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളായ നമുക്ക് വഴികാട്ടിയായി തന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു ഏറ്റവും ഉത്തമ വർത്തമാനത്തെ ഇറക്കിയിരിക്കുന്നു എന്നാണ്. നമ്മുടെ സ്വഭാവ കർമ്മ വിശ്വാസ രംഗങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട സംസ്കാരത്തെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നാൽ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നവരും അതിൽ വ്യാപൃതരാകുന്നവരുമാണ്. മ്യൂസിക് അടക്കമുള്ള മറ്റു പല ദൂഷ്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ വരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദ വർത്തമാനങ്ങളിൽ വ്യാപൃതരാകാതെ ഏറ്റവും നല്ല സംസാരമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതിനോട് അടുക്കാനും അതിൻ്റെ വക്താക്കളായി മാറാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ.
0: ഇപ്പോൾ നമ്മൾ കേട്ടത് 1 മിനിറ്റ് ടോക്കാണ്. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മൂസ സൊലഹി കര. ഇന്നത്തെ വിഷയം ഏറ്റവും നല്ല വർത്തമാനം എന്നുള്ളതായിരുന്നു.

0: അപ്പോ നമ്മൾ വൺ മിൻ ടോക്കും പുലരിവട്ടവും മോർണിംഗ് ലൈവ് ക്വിസും മധുരം ഖുറാനും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സമയം എനിക്ക് ഷെയർ ചെയ്യണം തോന്നിയൊരു ചെറിയ സംഭവം പറയാം.
1: ഓക്കെ,
0: അപ്പോൾ എവിടെ പറഞ്ഞു തുടങ്ങണം എന്ന് എനിക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഞാൻ ഡയറക്റ്റ് ആ ഒരു വിഷയത്തെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു അടുത്തൊരു സുഹൃത്ത് പങ്കുവെച്ചൊരു കാര്യമാണ്. അപ്പം ഇന്നിപ്പോൾ ഈ ട്രെൻഡുകളായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. എന്നാൽ പ്രായവ്യത്യാസമില്ലാതെ ഒരു ട്രെൻഡായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നായി എന്നാൽ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബജീവിതത്തിലേക്ക്, അതല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു പിന്നെ ഏതിലൂടെ ഒരു കോണിലൂടെ എല്ലാവരുടെയും ലൈഫിലേക്ക് മൂന്നാമതരായി ഒരാൾ കടന്നു വരിക എന്നുള്ളത്. ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം മനസ്സിലാകുന്നുണ്ടാവും. അതായത് ഞാനൊരു അനുഭവത്തിൽ നിന്ന് പറയാം. നമ്മുടെ ഒരു സുഹൃത്ത് പങ്കുവെച്ചൊരു കാര്യമാണ്. അവരിങ്ങനെ പിന്നെ പഠിക്കുന്ന സമയത്ത് ഒരു യാത്രക്കിടയിൽ ഒരു റൂം, സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ലോഡ്ജുകളിൽ റൂം എടുക്കുമല്ലോ. അപ്പോൾ അവർ സുഹൃത്തുക്കൾ അവിടെ അന്ന് രാത്രി താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് റൂമിൽ സംസാരിക്കുന്നത് ഇവരുടെ റൂമിലേക്ക് കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്. ചില സ്ഥലത്ത് അങ്ങനെയുള്ള ചില പിന്നെ നെഗറ്റീവ്സ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്നത് വളരെ കൃത്യമായി അങ്ങോട്ട് കേൾക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവർ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഫോൺ വിളി ഇങ്ങനെ കേൾക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഒരു സൈലൻ്റായി നിൽക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു ശബ്ദത്തെ അതും ആ സംസാരത്തിലുള്ള കണ്ടൻറ്റ് വ്യത്യസ്തമായി ആകുമ്പോൾ, ഇപ്പോൾ നമ്മളൊരാൾ ഫോൺ വിളിക്കുമ്പോൾ നമ്മളടുത്ത് ഒരാൾ ഫോൺ വിളിക്കുകയാണ് തന്നെ, എപ്പോൾ എന്തുണ്ടായത് ആ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലേ
1: എന്നതുപോലെ
0: ശ്രദ്ധിച്ചു പോകും സ്വാഭാവികമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തോ ഒരു അപകടം അയാൾ അറിഞ്ഞത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെ പ്രതികരിക്കുന്നത്, സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ. ഇവരിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ വന്ന ഒരു ചെറിയൊരു ഗ്യാപ്പിൽ പെട്ടെന്നൊരു, ആ അമ്മേ ഞാനിപ്പോൾ ഇവിടെ ഹോസ്റ്റലിലാണ്, ഞാൻ കുട്ടികൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കഴിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ആരാന്നറിയോ, ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി എവിടെ ഉള്ളത്? തൊട്ടപ്പുറത്തെ
1: ലോഡ്ജിൽ
0: റൂമിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ, പിന്നെ രണ്ട് കുട്ടികളെ വെള്ളത്തിൽ മുക്കിക്കൊന്നൊരു സംഭവം നമ്മൾ പഠിത്തു കണ്ടല്ലോ, ഒരമ്മ
1: അല്ലേ.
0: അപ്പോൾ ഈ ഒരു അവിഹിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ മിനിറ്റുകളിലും മണിക്കൂറിലും ഇങ്ങോട്ടും പറഞ്ഞാന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡുകളിൽ പോലും ആളുകൾ പരസ്പരം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയുണ്ട്, ഭാര്യനെ വഞ്ചിക്കുന്ന ഭർത്താവുണ്ട്, ഇങ്ങനെയുള്ളൊരു സാഹചര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച എന്താ വെച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വളരെ വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടു കൂടി നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയും ഒക്കെ പഠിക്കാൻ അയച്ചിട്ടുണ്ടാവും.
1: പ്രത്യേകിച്ച് ദൂര സ്ഥലങ്ങളിലേക്ക്,
0: അതെ, പെൺകുട്ടികളൊക്കെ അയക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. പക്ഷെ അത് പങ്കുവെക്കാൻ പറ്റൂ, പുറത്ത് പറയാതെ വിശ്വാസ്യതയോടുകൂടി മുന്നോട്ട് പോകുന്ന രക്ഷിതാക്കളുടെ മനസ്സുകളിലേക്ക് ഒരു വിള്ളലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാക്കുന്ന ഒരു ഒരു അനുഭവമാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പങ്കുവെച്ചത്. ഞാനിത് മാതാപിതാക്കളെ ആശങ്കപ്പെടുത്താനും സംശയങ്ങൾ ഉളവാക്കാനും വേണ്ടിയിട്ട് പറയുന്നൊരു സംഗതിയല്ല, മറിച്ച് നമ്മുടെ മക്കൾ അങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ നിസ്സാരമായിട്ട് ചെറിയൊരു കാര്യമായിട്ട് കാണുന്ന ഒരു വലിയ തിന്മയെ ചെറുതായിട്ട് കാണുന്ന ഒരു സാഹചര്യം, അതിനുവേണ്ടി കളവ് പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൊരു പിന്നെ എന്താ പറയുക, തയ്യാറെടുപ്പുകളും ആ രൂപത്തിൽ അവരെ പാകപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മൾ മുമ്പേ കൊടുത്തിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനുഭവം പറഞ്ഞത്.
1: ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളടക്കം കുട്ടികളിൽ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്, ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിയ കാര്യമാണോ, ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും നടക്കണില്ലേ,
0: അതെ അതെ
1: എന്നുള്ള രൂപത്തിലാണ് അവരുടെ സംസാരങ്ങൾ വരിക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മളെ വീട്ടിലെ ഒരു കുട്ടി ഇതിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ ഇങ്ങനെ റീലുകൾ കാണുന്ന സമയത്ത് ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അവൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ, ആ ഇത് കുഴപ്പമില്ല, ഇതിപ്പോൾ പ്രത്യേകിച്ച് വലിയ തെറ്റൊന്നുമില്ല, ഇതിപ്പോൾ നോർമലൈസ് ആയിക്കണല്ലോ എന്നുള്ളൊരു സാഹചര്യമാണ് വരിക. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദൂര സ്ഥലങ്ങളിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം പല തെറ്റുകളിലേക്കും അവർ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചുറ്റുപാടിലുണ്ടാവും. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്.
0: ഇതില് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് പറയാം, സാധാരണ നമ്മളിപ്പോൾ ഈ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കാറ്, നമ്മളെന്നല്ല എവിടെയും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കും. ആ അല്ലേ, എന്താ അല്ലേ, അവിടെ അങ്ങനെ ഉണ്ടായി, ഇവിടെ അങ്ങനെ ഉണ്ടായി. യഥാർത്ഥത്തിൽ ചെറിയൊരു പരിഹാരങ്ങൾ നമുക്കിപ്പോൾ ഈ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ കുറേ പരിഹാരങ്ങളൊന്നും പറയാനുള്ള ഒരു സമയമൊന്നുമല്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോൾ ഈ ചതിയും വഞ്ചന എവിടെയുണ്ടല്ലോ, മാതാപിതാക്കളെ വഞ്ചിക്കുന്ന മക്കളും ഭാര്യനെ വഞ്ചിക്കുന്ന ഭർത്താവും ഭർത്താവും ഭാര്യയൊക്കെ ഉണ്ടല്ലോ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ വഞ്ചിക്കപ്പെട്ടു അവളുടെ ഭർത്താവ് എന്ന് അറിയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആളുകൾ ചെയ്യുന്നൊരു സംഭവം എന്താ, പിന്നെ അയാൾ ആകെ ഡെസ്പായിട്ട് ഡിപ്രഷനിലേക്കായി, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഒരുപാട് ചിന്തകൾ. ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ചെറിയൊരു കാര്യം നമ്മളൊന്ന് പങ്കുവെക്കണം ആഗ്രഹിക്കുക. അതായത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ദാമ്പത്യ ജീവിതത്തിൽ

0: അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ചില ആളുകളുണ്ട് മരണം എല്ലാവർക്കും വരുന്ന, അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാതെയും ഇതാക്കാതെയും പോകുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അതുപോലെ നമ്മളെ ലൈഫിൽ നിന്നും നമ്മളെ വിട്ട് മറ്റൊരു ലൈഫും ജീവിതം ആഗ്രഹിച്ച് പോയ ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും മറ്റും ഒന്നും കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
1: വിശ്വാസത്തെയും നമ്മുടെ
0: അതെ അതെ
1: കുടുംബത്തെയും നമ്മുടെ സമയത്തെയാണ് ഒരു
0: കളഞ്ഞിട്ട് കാര്യമില്ല. ഒന്നത്, രണ്ട്, നമുക്ക് അള്ളാഹു നൽകിയ ചില കഴിവുകളൊക്കെ ഉണ്ടാവും എല്ലാ എല്ലാവരുടെ ലൈഫിലുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മളെ നമുക്കുള്ള കഴിവുകളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കഫോൾഡ്, ഒരു താങ്ങായിട്ട് നമ്മൾ ആ ഒരു ജോലിയെ അല്ലെങ്കിൽ ആ കഴിവിനെ പരിപോഷിപ്പിച്ചെടുത്തിട്ട് മുന്നോട്ട് പോകണം. ഇനി അവിടെ തന്നെ മറ്റൊരു വിഷയം കൂടെ പറയാണ്ട്, ഇപ്പം നമ്മളെ പാർട്ട്ണർ നമ്മളങ്ങനെ വഞ്ചിച്ചു പോയി, പക്ഷെ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്കും തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്.
1: ഓക്കെ,
0: അയാളെ നമ്മൾ സ്വീകരിക്കണം. അന്ന് വരെ നമ്മളെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ചില പെരുമാറ്റങ്ങളിൽ ചില വ്യത്യസ്തതകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരിക്കലും അങ്ങനെ ജീവിതത്തിൽ ഒരുമിച്ച് വീണ്ടും നന്നായി വളരെ നന്നായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ തല്ലാനോ ഉപദ്രവിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആ ചെയ്ത തെറ്റിനെ എടുത്തു പറയാനോ. അങ്ങനെയാകുമ്പോൾ ആ ലൈഫിൽ പിന്നെ എന്തെങ്കിലും സന്തോഷമുണ്ടോ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സംഭവം എന്താ അറിയോ, ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ ഏതൊരു പിന്നെ വഴിയിലേക്കാണോ മുമ്പ് പോയത് അവിടേക്ക് കൂടുതൽ സന്തോഷം നൽകും, ഇവിടുന്ന് കിട്ടുന്ന സന്തോഷം കുറയും
1: ചെയ്യും.
0: കുടുങ്ങിയിട്ട് എന്ത് ചെയ്യില്ല, ഇവിടുന്ന് പോകൂല, അത് വിടൂല, അങ്ങനെയുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ നേരെ മറിച്ച് നമുക്ക് എൻ്റെ കൂടെ തന്നെ എൻ്റെ ആൾ കൂടെ ഉണ്ടാവണം, എൻ്റെ മക്കളുടെ വാപ്പ, എൻ്റെ മക്കളുടെ ഉമ്മ, ഭാര്യ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരിക്കലും ആ തെറ്റ് എടുത്തു പറയാതെ എന്താ പറയുക, നമ്മൾ പറയലില്ലേ നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നിട്ടില്ലെങ്കിൽ
1: അവിടെ
0: വേറെ ആരും കയറി, ആ ഒരു സംഭവം ലൈഫിലൊക്കെ ഉണ്ട്. നമ്മൾ കൊടുക്കേണ്ട ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചെറിയ സംഭവക്കരം, അത് ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടാവും, ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ടാവും, അത് ആഗ്രഹിക്കുന്ന ആരിൽ നിന്നാ, ഇവർ തമ്മിൽ പരസ്പരമുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ്. അത് കിട്ടാതെ പോകുമ്പോൾ ആ ഗ്യാപ്പിലേക്കാണ് മൂന്നാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ മൂന്നാമതൊരാൾ കയറി വരുന്നുള്ളത്. അപ്പോൾ മൂന്നാമതൊരാൾ കയറി വരാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കരുത്. ആ നിലക്ക് അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ പറയും, യാതൊരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം, അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് വേറെ ആരും ഫില്ല് ചെയ്യില്ല.
1: ഇതില്ലേ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോഴേ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടുകാരായിട്ടും കുടുംബക്കാരായിട്ടും നാട്ടുകാരായിട്ടും നമ്മളെ ഫ്രണ്ട്സിനായിട്ടും ഒക്കെ പങ്കുവെക്കും.
0: യെസ്,
1: പക്ഷേ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ കാര്യങ്ങളൊക്കെ പരിപാലിക്കുന്ന അള്ളാഹുവിനോട് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കാറില്ല, അല്ലെങ്കിൽ ചിലർ അത് മറന്നു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരണമെന്നില്ല, നമ്മുടെ കുടുംബജീവിതം നന്നായി കൊണ്ടുപോകണം എന്നുള്ള പ്രാർത്ഥനകളല്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നിർവഹിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: കൂടെ നമുക്കൊരു സന്ദേശം കൂടെ കൊടുക്കാം, നമ്മുടെ ജമീൽ ആപ്പ് ഉണ്ടല്ലോ, ഒരു സംഭവമാണ്. കാരണം എന്താ അറിയോ, നമ്മൾ അദ്കാറു സ്വബാഹും അദ്കാറുൽ മസാ തുടങ്ങിയ പ്രാർത്ഥനകൾ, നമ്മളൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും വിട്ടുനിന്നിട്ട് കാര്യമില്ല. അദ്കാറു സ്വബാഹും മസാഹും മുടങ്ങാതെ നമുക്ക് ചെല്ലണം. അതിലൊക്കെ നമുക്ക് ഒരുപാട് ന്യാമത്തും ബർക്കത്തും ജീവിതത്തിലേക്ക് വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ആപ്പുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അത്തരം നല്ല ഉദ്ദേശങ്ങൾ കൂടി നമുക്ക് ഉണ്ട് എന്നുകൂടി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്.

0: നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. നമുക്കൊന്ന് നോക്കാം അല്ലേ? എന്താണ് ജമീല വിപി കാളികാവ് എന്താ പറയുന്നത്?
1: ഇത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം.

0: എല്ലാം വിവരക്കേടിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്.
1: യെസ്,
0: പുലരിവട്ടം എത്ര സത്യമെന്ന് അവർ പങ്കുവച്ചിട്ടുണ്ട്. പുലരിവട്ടവുമായി ബന്ധപ്പെട്ട കമൻ്റാണ്
1: അവർ
0: പങ്കുവച്ചിട്ടുള്ളത്.
1: നമുക്ക് മക്കൾ പിറന്നത് മുതൽ അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നത് പോലെ നമ്മളാ മക്കളെ നിരീക്ഷിക്കണം, തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടും വഴി പിയച്ചാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി പറയുന്നത്. ആയിഷ കാക്കിയങ്ങാട് പറയാണ്, അസ്സലാമു അലൈക്കും. പീസ് റേഡിയോയുടെ കൂടെ ഉണ്ടാകുമ്പോൾ രാവിലെ കിച്ചണിൽ പണി തീരുന്നത് അറിയാറില്ല. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർക്ക് നല്ലൊരു പരിഹാരമാണ് പീസ് റേഡിയോ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.
0: ഓക്കെ, നമുക്കേ നമ്മുടെ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 47:17 ആയിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേട്ടിട്ട് വരാം.
1: ഓക്കെ.

0: നമ്മളിപ്പോൾ കേട്ടത് സൂറ അൽ മുത്തഫിഫീനിലെ 18 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ്. ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ 2506-ാമത്തെ സ്റ്റാറ്റസ് വീഡിയോ ആയിരുന്നു.
1: യെസ്, ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ, ജമീൽ ആപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ ലൈവ് ക്വിസ് എന്ന് ആബിദക്കാര പറയുന്നുണ്ട്. ഓരോ പരിപാടിയെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകൾ അത് പങ്കുവച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഉപകാരപ്പെട്ടൊരു ചർച്ച എന്ന് റുക്സാന ബാലുശ്ശേരി പറയുന്നു.
0: ഷുഹൈബ എം വളപ്പട്ടണം ഒരു മെസ്സേജ് പങ്കുവച്ചിട്ടുണ്ട്. 18 ഒക്ടോബർ ഞായറാഴ്ച കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ വെച്ച് ഖുർആൻ തണലിൽ സകുടുംബം എന്ന ടൈറ്റിലിൽ ഖുർആൻ സമ്മേളനം നടക്കുകയാണ്. ഹുസൈൻ സലഫി മുഖ്യ പ്രഭാഷണം നടത്തും ഇൻഷാല്ലാ. അപ്പോൾ ആ ഏരിയയിലുള്ള നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾ ശത പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നറിയിക്കുകയാണ്.
1: അമീർ ടി എടത്തനാട്ടുകരയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ മൈമോനാക്കര വാരകൊണ്ടി ചുള്ളിയോട്, ഇടയിൽ വരുന്ന സ്വരത്തിലും വളരെ ചിന്തിക്കാനുണ്ട്. അർത്ഥവത്തായ വരികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതി നൽകുന്നു. മാഷാല്ലാ, എന്നൊന്നും നിലനിർത്തുന്നതാവട്ടെ ഈ റേഡിയോ. അമിരട്ടി എടത്തനാട്ടുകരയുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്. രാത്രിയുടെ വിലാപങ്ങൾ മാഞ്ഞു പോകും മുമ്പേ ആകാശച്ചെരുവിൽ ഒരു പുലരിവട്ടം പൊട്ടിവിടർന്നു. അത് ഭൂമിയുടെ കിനാവുകൾക്ക് പുതുജീവൻ നൽകിയ അമൃതിൻ്റെ കണികയായിരുന്നു. യെസ്,
0: അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് പ്രോഗ്രാമിലേക്ക് നമ്മൾ വരികയാണ്. ഇൻഷാല്ലാ ഇനി നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് തിരുനബിയോടൊപ്പം എന്നുള്ളൊരു പ്രോഗ്രാമാണ്.
1: തിരുനബിയോടൊപ്പം സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുള്ളത് നമുക്കറിയാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50.
0: അതെ,
1: മറ്റു സമയങ്ങളിൽ പിന്നെ നമുക്ക് റിവൈൻഡിലും ഒക്കെ കേൾക്കാനുള്ള അവസരമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ നിന്നും അല്പം കേട്ടുവരാം. ഇസ്ലാമിക ഭവനം എന്ന വിഷയത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നടത്തിയ ഒരു സംസാരമാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അതിയായ ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരും മലയിലും മലയോരങ്ങളിലും ചെന്ന് പാടുപെട്ട് ജോലി ചെയ്യുന്ന ആളുകളും മഴയും വെയിലുമൊക്കെ അതൊന്നും ഒരു പ്രശ്നമാക്കാതെ ചോര നീരാക്കി അധ്വാനിക്കുന്ന ആളുകളുമെല്ലാം അവരുടെ സമ്പത്തിൻ്റെ സിംഹഭാഗവും ഒരു വീട് നിർമ്മാണത്തിനു വേണ്ടി ചിലവഴിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെക്കുന്നതും നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ദീർഘകാലം പ്രവാസികളായി ജീവിക്കുന്ന ആളുകളോട് ഒന്ന് നിർത്തിപ്പോരാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വീടുണ്ടാക്കിയിട്ടില്ല എന്നോ, അല്ലെങ്കിൽ തുടങ്ങി വെച്ച വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നോ, വീടുണ്ടാക്കാൻ എടുത്ത കടം വീട്ടിയിട്ടില്ല എന്നുമൊക്കെ പറയുന്നതായി നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, അത്രത്തോളം വലിയ ഒരു ആവശ്യമായി കയറിക്കിടക്കാനൊരു വീട് എന്ന നിലക്ക് നാം അതിനെ കാണുന്നുണ്ട് എന്നർത്ഥം. താമസിക്കാനൊരു വീടില്ലാത്ത ആയിരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് സ്വന്തമായി ഒരു വീടുള്ള നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വിശ്രമിക്കാനൊരു ഇടവും സമാധാനം കണ്ടെത്താനുള്ള ഒരു കേന്ദ്രവുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ. സൂറത്തുൻ നഹ്ലിൻ്റെ 80-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖന. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ, നിങ്ങളുടെ വീടിനെ അള്ളാഹു ഒരു സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ വീട് എന്നത് അവന് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ നാല് അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർബഉ മിന സഅദ, നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ സുപ്രധാനമായ നാല് അനുഗ്രഹങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ? അല്ലാൻ റസൂല് പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഒരു ഇണയുണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയോ ഭർത്താവോ തനിക്കുണ്ടായിരിക്കണം. നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന, നന്മയുടെ കാര്യത്തിൽ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ, ഒരു ഭർത്താവുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. രണ്ടാമത്തേതോ, വൽ മസ്കനുൽ വാസിയ, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും താമസിക്കാൻ ഉതകുന്ന ഒരു വിശാലമായ ഒരു വീടുണ്ടാവുക എന്നത്, തനിക്കും തൻ്റെ കുടുംബത്തിനും ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റിയ വളരെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാവുക എന്നത് വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ ജാറുസ്വാലിഹ്, നല്ല ഒരു അയൽവാസി ഉണ്ടാവുക എന്നത്, താൻ ഒരു ദിവസം വീട്ടിലില്ലായെങ്കിലും തൻ്റെ വീട്ടുകാരെ തൻ്റെ കുടുംബക്കാരെ പൊന്നുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അയൽവാസിയുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. നാലാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൽ മർകബുൽ ഹനി, ശാന്തമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം, നമുക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ പറ്റുന്ന, തനിക്ക് സമാധാനത്തോടുകൂടി യാത്ര പോവാൻ കഴിയുന്ന ഒരു വാഹനമുണ്ടാവുക എന്നത് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വീട് ഒരു അനുഗ്രഹമാണ് എങ്കിലും അത് വല്ലാത്തൊരു പരീക്ഷണം കൂടിയാണ്. ഏതൊരു അനുഗ്രഹം എടുത്തു നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് അത് അനുഗ്രഹമാണ്, നമുക്ക് സന്തോഷമാണ് നൽകുന്നത് എങ്കിൽ, മറുഭാഗത്ത് പരീക്ഷണമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ആ പരീക്ഷണം നന്ദിയുള്ളവനാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ, അതല്ല ആ പരീക്ഷണം അവന് എതിരായി ധിക്കാരം കാണിച്ച് അഹങ്കരിച്ച് ജീവിക്കുകയാണോ അവൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പരീക്ഷണം. പ്രിയമുള്ളവരെ, ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ നന്ദിയുള്ളവനായി ജീവിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വീടുണ്ടായാൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു കാറ് വാങ്ങാൻ സാധിച്ചാൽ എന്തെല്ലാമാണ് നമ്മൾ പറയേണ്ടത്, ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും ഒരു വിശ്വാസി പറയേണ്ടുന്ന വാചകമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു, ഇതെന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണ്, ഏതൊരു അനുഗ്രഹവും എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. അതും പറഞ്ഞ് അവിടെ നിർത്തല്ല വേണ്ടത്. ചില കാറുകളുടെയും ഓട്ടോയുടെയും ഒക്കെ മുന്നിലും പിന്നിലുമായി ഓരോ സ്റ്റിക്കറുകൾ നമ്മൾ കാണുന്നതാണ്. ഹാദാ മിൻ ഫളി റബ്ബി എന്ന് എഴുതിയ സ്റ്റിക്കറുകൾ അതവിടെ ഒട്ടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ ഇനി ശേഷം പറയാനുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുമോ, ഇനി അതല്ല ധിക്കാരം കാണിക്കുമോ, നന്ദിയില്ലാത്തവനാകുമോ. ഈ വാഹനം നൽകിയതിന്, ഉയർന്ന ജോലി സ്ഥിരപ്പെട്ടതിന്, വലിയ വീട് ലഭിച്ചതിന് എന്തിനാ എനിക്ക് ഇതൊക്കെ റബ്ബ് തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു ഔ അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇതാണ് സഹോദരങ്ങളെ പരീക്ഷണം. അത് വീടിൻ്റെ വിഷയത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരീക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്? നമ്മുടെ ഭവനം ഇസ്ലാമിക ഭവനമായി മാറ്റുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല അയൽവാസിയെ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അൽജാറു ഖബിലദ്ദാർ, അറബി ലോകത്ത് അറിയപ്പെട്ട ഒരു പയഞ്ചൊല്ലാണ് അൽജാറു ഖബിലദ്ദാർ. ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തൻ്റെ അയൽവാസി ആരാണ് എന്ന് നീ നോക്കിക്കോ. നീ എവിടെ പോയാലും, നീ എവിടെ പോയി വീടുണ്ടാക്കുന്നുണ്ട് എങ്കിലും, നല്ലവണ്ണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും കുടുംബത്തിനും സ്വസ്ഥമായി തങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, ഒരു അയൽപ്പക്കമാണോ അത് എന്ന് കൃത്യമായി പരിശോധിച്ചോ. അതുകൊണ്ട് തനിക്ക് ഉപകാര ഉപദ്രവമില്ലാത്ത അയൽവാസി, തനിക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ, തനിക്ക് വെള്ളം കിട്ടുന്ന പ്രദേശം, ഇതെല്ലാമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിലും, അതോടൊപ്പം തന്നെ ഹലാലായ മാർഗത്തിലൂടെ ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ നാം വീട് നിർമ്മിക്കാവൂ. പല ആളുകളും ഭീമമായ സംഖ്യ പലിശയ്ക്ക് കടം വാങ്ങി അവസാനം ലോൺ എടുത്ത് വീട് വെച്ചു, ആ വീട് വിറ്റ് ലോൺ അടച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഹറാമായ ഒന്നും തന്നെ നമ്മുടെ നിർമ്മാണത്തിൽ, നമ്മുടെ വീട് നിർമ്മാണത്തിൽ നാം ഉപയോഗിക്കുന്നില്ല എന്ന തീരുമാനം നമുക്കുണ്ടാവണം. ഒരു വീട് നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ബിദ്അത്തുകളാണെന്ന്, അനാചാരങ്ങൾ, ശിർക്ക് കലർന്നു വരുന്ന പ്രവർത്തനങ്ങളാണെന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരം അനാചാരങ്ങളൊന്നും നമുക്ക് വേണ്ട. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ പൂർണ്ണമായും പാലിക്കുന്ന ഒരു വീട് നിർമ്മിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാളെ പരലോകത്ത് എന്റെ വീട് കൊണ്ട് ഞാൻ സ്വർഗം നേടിയെന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ സമ്പാദിക്കുവാൻ, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ തന്നെ വീട് നിർമ്മിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. നൂറിലധികം പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ്
0: ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്,
1: തിരുനബിയോടൊപ്പം. നമ്മൾ സാധാരണ റേഡിയോ വൈബ്സും അതുപോലെയുള്ള നിരന്തരമായ 24 മണിക്കൂറുമുള്ള പ്രോഗ്രാമുകളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്.

0: ഓക്കെ, നമ്മുടെ ഫീഡ്ബാക്കുകളിൽ കുറച്ച് പ്രാർത്ഥന വസിയത്തുകൾ, പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് അസ്മാബി പെരിന്തൽമണ്ണയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ കസിൻ ഇന്ന് സർജറിക്ക് വിധേയമാണ്, അഡ്മിറ്റാണ് മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ പി ആർ ഫാമിലിയുടെ ദുആ ഉണ്ടാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അസുഖം, അവരുടെ അസുഖം അള്ളാഹു ഭേദമാക്കി കൊടുക്കട്ടെ.
1: ആമീൻ. നമ്മോട് സലാം പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഖാദിർ ആൻ്റെ ആയിഷ മൻസിൽ കിനാ വക്കിൽ, അവർ നമ്മോട് സലാം പറഞ്ഞിട്ടുണ്ട്. ചില സലാമുകളൊക്കെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഒരു പക്ഷേ മറ്റു മെസ്സേജുകളൊക്കെ വരുമ്പോഴായിരിക്കാം. ഏതായിരുന്നാലും വാലിക്കും അസ്സലാം വറഹ്മത്തുള്ള. റൈഹാനത്ത് ൻ്റെ ഒരു റഹ്മത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. മുഹമ്മദ് റജുൽ മേട്ട് കൊറിയ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്. ഞാൻ കൊറിയയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പരസ്പരം കാണുമ്പോൾ സലാം പറയുന്നത് പോലെ ഇവിടെ പരസ്പരം കാണുമ്പോൾ തലമൊലിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? വേറൊരു ഉദ്ദേശവും മനസ്സില്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ഇൻഷാല്ലാ നമുക്ക് അൽ ഇജാബ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കൾ, അവരുടെ ഏത് സംശയങ്ങളും നിങ്ങൾക്ക് അൽ ഇജാബയിൽ ചോദിക്കുവാനുള്ള, അൽ ഇജാബയിലേക്ക് അയച്ചു കൊടുക്കാനുള്ള ഫീഡ്ബാക്ക് വഴി ചോദ്യം അയച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഉത്തരം അത് പറയുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
0: യെസ്. ഷഹീറ ബിൻത്ത് അബ്ദുൽ കരീം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഹാദാ മിൻ ഫളി റബ്ബി. സ്വന്തമായി ഒരു വീടും വാഹനവും ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. നമ്മുടെ തിരുനബിയോടൊപ്പം എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കായി വന്നതാണ്. ഇന്നത്തെ ലൈവ് ക്വിസ് ജസ്റ്റ് മിസ്സായിപ്പോയി. റിവൈൻഡ് ഓപ്ഷൻ അറിയാതെ വെച്ചു. പുലരിവട്ടം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ഇന്നലത്തെ ആണല്ലോ എന്നുള്ളത്. പിന്നീട് ലൈവ് കേട്ടപ്പോഴത്തേനും ക്വിസ് കഴിഞ്ഞിരുന്നു എന്നൊരു സങ്കടം അവർ പങ്കുവെക്കുന്നുണ്ട്.
1: നമ്മളെ നമുക്കിടയിൽ തന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുകളടക്കം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരു മാനസികമായിട്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ഒരുപാട് സമ്പത്തുണ്ടാകും, പക്ഷേ മനസ്സിന് ഒരു സുഖം,
0: ഒരു സമാധാനം കിട്ടായ്മ,
1: മനുഷ്യന് ഏറ്റവും ആവശ്യം അതാണല്ലോ. അപ്പോൾ അത്തരം ആളുകൾ അവരുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളെ പോലെ ആകണമെന്നാണല്ലോ. അപ്പോൾ ഏത് വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലുമെല്ലാം സന്തോഷങ്ങളിലുമെല്ലാം പരസ്പരം സപ്പോർട്ട് ചെയ്തു പോകുന്ന ആളുകൾ ആവണം എന്ന നിലക്ക് നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന അവരുടെ കാര്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി എല്ലാ ശ്രോതാക്കളും പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം.
0: ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ദിവസവും അല്ലേ, അവരുടെ കുടുംബത്തിൽ സ്വന്തം ബന്ധത്തിലുള്ള ഇവിടെ അസുഖങ്ങളും അതുപോലെ തന്നെ രോഗവുമായി ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ട്.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫയാക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിനും അല്ലേ നമുക്കുമൊക്കെ ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: യെസ്, ആമീൻ. നമുക്ക് ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ഈ ഒരു സമയത്ത് സമയം 7 കഴിഞ്ഞ് 4:50 മഹത്തായ നമ്മളേറെ കാതോർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ ഇന്ന് പതിവ് പോലെ നമ്മോടൊപ്പം കെവി മുഹമ്മദ് അലി ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം നിസ്കാരം പ്രകാശമാണ്, തെളിവും രക്ഷയുമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن عبد الله بن عمرو بن عاص عن النبي صلى الله عليه وسلم انه ذكر الصلاة يوما فقال من حافظ عليها كانت له نورا وبرهانا ونجاة إلى يوم القيامة ومن لم يحافظ عليها لم يكن نور ولا برهان ولا نجاة وكان يوم القيامة مع فرعون وهامان وأبي بن خلف. ഇമാം അഹമ്മദ്, ഇമാം ഇബിൻ ഹിബ്ബാൻ എന്നിവരൊക്കെ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു തിരുമൊഴിയാണ് വായിച്ചത്. അബ്ദുല്ലാഹി ബിൻ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അമർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രിയ പുത്രനാണ്, മൂത്ത മകനാണ് അബ്ദുല്ലാഹി ബിൻ അമർ റളിയല്ലാഹു അൻഹു. ഹിജ്റക്കും 27 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റക്കും 27, ഹിജ്റ 65 അദ്ദേഹത്തിന് മരണം. 700 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ഖുർആൻ പണ്ഡിതനാണ് എന്നതിനപ്പുറം അതോടൊപ്പം അദ്ദേഹത്തിന് തൗറാത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്താൻ അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന് എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകളിൽ പെട്ടതാണ്. ഹിജ്റ 7 അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ അമർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമസ്കാരത്തെക്കുറിച്ച് സംസാരിക്കവേ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. മൻ ഹാഫള അലൈഹ കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ ഇലാ യൗമിൽ ഖിയാമ. ആരെങ്കിലും 5 നമസ്കാരവും കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോന്നാൽ അതവന് പരലോകത്ത് പ്രകാശവും തെളിവും രക്ഷയുമായി വരും. കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാള് വരെ എന്നാണ്. ഖിയാമത്ത് നാള് വരെ അവന് അവൻ്റെ 5 നമസ്കാരങ്ങൾ അതവൻ കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോയിരുന്നുണ്ടെങ്കിൽ വീഴ്ചയില്ലാതെ, നഷ്ടപ്പെടുത്താതെ, സമയബന്ധിതമായി അനുഷ്ഠിച്ചു വരുന്നുണ്ടെങ്കിൽ അള്ളാഹു അവൻ എന്തുമാത്രം പരിഗണിക്കുന്നു എന്നുള്ള തെളിവാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അറിയിച്ചത്. അതവന് പ്രകാശമായിരിക്കും, നൂറായിരിക്കും, അവന് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമായി, പ്രകാശമായി, തെളിച്ചമായി നമസ്കാരം കൂടെയുണ്ടാകും. വബുർഹാനൻ, അതവന് തെളിവാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഈമാനുള്ളതിൻ്റെ വ്യക്തമായ ഹുജ്ജത്തായിട്ട് തെളിവായിട്ട് 5 നമസ്കാരം കൃത്യമായി അത് കാത്തു സൂക്ഷിച്ചു പോയിരുന്നവന് ഉണ്ടാകും. അതവൻ്റെ ഈമാനിൻ്റെ തെളിവായി അവശേഷിക്കും. വനജാത്തൻ എന്നുകൂടി പറഞ്ഞല്ലോ, രക്ഷയാണ്. അഥവാ സബബല്ലി നജാത്തി അദാബ് മിൻ അദാബില്ലാഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചവുമായിരിക്കും അവന് നമസ്കാരം. ഹദീസുകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഖബർ ജീവിതത്തിലും നമസ്കാരം അവന് സുരക്ഷയൊരുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ 5 ഫർദ് നമസ്കാരവും കൃത്യമായി അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി വീഴ്ച വരുത്താൻ നിർവഹിച്ചാൽ അന്ത്യദിനം വരെയും അന്ത്യദിനത്തിലും അതവന് ഗുണകരമായിരിക്കും. അവന് പ്രകാശവും തെളിവും രക്ഷയുമായിട്ട് വരും എന്നതാണ്. ഇനി നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വമല്ലം യുഹാഫിദ് അലൈഹ, എന്നാൽ ഒരാൾക്ക് അത് കാത്തുസൂക്ഷിക്കാനായിട്ടില്ല എങ്കിൽ, അവനത് ശ്രദ്ധിച്ചു പോയിരുന്നില്ലെങ്കിൽ, ലം യക്കുൻ നൂറുൻ വല ബുർഹാനുൻ വല നജാത്തുൻ, അതവന് നാളെ പരലോകത്തും ദുനിയാവിലും വെളിച്ചമല്ല, അവന് ഈമാനിൻ്റെ തെളിവില്ല, ബുർഹാനല്ല, അതേപോലെ അവന് അത് രക്ഷയുമാകില്ല. കൃത്യമായി നമസ്കാരം കാത്തുസൂക്ഷിച്ചു പോയിരുന്നില്ലെങ്കിൽ അതവന് സന്മാർഗത്തിലേക്ക് വെളിച്ചമായി തീരില്ല, അവൻ്റെ ഈമാനിന് തെളിവായി മാറില്ല, പരലോകത്തെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷയും ലഭിക്കില്ല. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നു, വക്കാന യൗമൽ ഖിയാമത്തി, ഇങ്ങനെ നമസ്കാരം കാത്തുസൂക്ഷിച്ചു പോരാത്തവൻ അന്ത്യദിനത്തിലായിരിക്കും ഫിർഔൻ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഫറോവയോടൊപ്പമായിരിക്കും. വഹാമാൻ, ഫറോവയുടെ ഫിർഔനിൻ്റെ മന്ത്രിയായിരുന്ന, വസീറായിരുന്ന, ഖുർആനിൽ തന്നെ പേര് പറഞ്ഞിട്ടുള്ള ഹാമാനോടുകൂടെയായിരിക്കും. വഉബയ്യ ബിനു ഖലഫ്, അള്ളാഹുവിൻ്റെ, ഇസ്ലാമിൻ്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുവായ ഉബയ്യ ബിൻ ഖലഫിൻ്റെ കൂടെയായിരിക്കും. നമുക്കറിയാം, ഉബയ്യ ബിൻ ഖലഫ് എന്ന് പറയുമ്പോൾ റസൂലിൻ്റെയും ഇസ്ലാമിൻ്റെയും കഠിന ശത്രുവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് വധിച്ച ഒരേ ഒരു ശത്രുവാണ് ഉബയ്യ ബിൻ ഖലഫ്. ഉഹദ് യുദ്ധത്തിൽ നബിയുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് അദ്ദേഹത്തിന് മുറിവേറ്റു. ആ മുറിവിൻ കാരണത്താലാണ് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമുക്ക് കാണാനാകും. അപ്പോൾ ദുനിയാവിലെ ഏറ്റവും നിന്ദ്യരായ, ഏറ്റവും ഇസ്ലാമിനോട് വെറുപ്പുള്ള, റബ്ബിൻ്റെ കോപം ലഭിച്ച ആളുകളാണ് ഈ പറഞ്ഞവരൊക്കെ. ഫിർഔനും ഹാമാനും ഉബയ്യ ബിൻ ഖലഫുമൊക്കെ അവരോടൊപ്പമാകുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവരോടൊപ്പം ബന്ധിതരായിരിക്കാം, അല്ലെങ്കിൽ അവരാകുന്ന ഈ കുഫ്ഫാറുകളുടെ കൂടെ മഹ്ഷറിൽ ഒരുമിച്ച് കൂടുന്നവരായിരിക്കാം. അവർ കുഫ്ഫാറുകളുടെ നേതാക്കളാണ്. ഫസാദുണ്ടാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം എന്ന് പറയുമ്പോൾ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്കനിനെ, ഇസ്ലാം കാര്യങ്ങളിൽ സുപ്രധാനമായ ഒരു കാര്യത്തെ അവഗണിക്കുന്നവനും, നാളെ പരലോകത്ത് അതാണ് ഇടം അവരോടൊപ്പമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ നിന്ദ്യരാവാതിരിക്കാൻ, റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ, ആദ്യ വിചാരണ രക്ഷപ്പെടാൻ, സ്വർഗം നേടാൻ, നരകമോചനത്തിൽ രക്ഷപ്പെടാൻ, അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ വീഴ്ചയില്ലാതെ ആത്മാർത്ഥമായി ആസ്വാദനത്തോടെ താല്പര്യത്തോടെ നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കെ വി മുഹമ്മദ് അലി നമ്മളുമായി തിരുമൊഴികളിൽ പങ്കുവച്ചത്.

0: ചൊല്ലി സത്യം ചെയ്ത് മുന്നിൽ നിന്നിടും, ദജ്ജാലിൽ നിന്നു മോക്ഷം നിന്നിലെന്നും തേടിയിടും.
1: ഈ ഒരു സമയത്ത് നമ്മളെ ശ്രോതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മളെ മോർണിംഗ് ലൈക്ക് ഇസിന്റെ ഉത്തരം പറയാൻ നമ്മൾ പോകുകയാണ്.
2: ചോദ്യം ഒന്ന് വായിച്ചിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ അന്തരിച്ച വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു:
1: ആമുൽ ഹസൻ, ആമുൽ ഫീൽ, ആമുൽ വുഫൂത്, ആമുൽ ഫതഹ്.
2: ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ
1: എ.
2: യെസ്, ആമുൽ ഹസൻ അല്ലേ, ദുഃഖവർഷം. അപ്പോൾ ശരിയുത്തരം അയച്ച ആളുകൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും വിജയിച്ചു. എന്നാൽ
1: നമ്മുടെ സിസ്റ്റം
2: അതെ
1: പ്രകാരം
2: ചൂസ് ചെയ്യുന്ന ആളുകൾ, തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ആളുകളുടെ പേര്, ഒരു 13 പേരുടെ പേര് മാത്രമേ നമ്മളിവിടെ വായിക്കുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ പേരുകൾ അല്പസമയത്തിന് ശേഷം കേൾക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു.
1: തീർച്ചയായും.
2: അപ്പോൾ ഉത്തരം ശരിയാണ്, അൽഹംദുലില്ലാ എന്ന് പറയുന്ന മെസ്സേജുകൾ ഇതാ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
1: അതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് വായിക്കണം തോന്നുന്നു. റൈഹാന ബാനു തോട്ടശ്ശേരി അറ, അസ്സലാം.
2: അതെ, അവർ സലാം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സലാം അടക്കാം. ഏതായിരുന്നാലും ഷുഹൈബ എം വളപ്പട്ടണം, അവരുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: തിരുമൊഴിയിൽ കേട്ടത് വളരെ നല്ലൊരു സന്ദേശം, അൽഹംദുലില്ലാ. നമസ്കാരം വീഴ്ച വരുത്താതെ നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ട ഒരു ശ്രോതാവുണ്ട്. അവരുടെ അനിയത്തിയുടെ മകൻ ഹോസ്പിറ്റലാണ്, ഡോക്ടർ കാണിച്ചപ്പോൾ മാറി, എന്തൊക്കെ അസുഖമുണ്ട്, സുഖവും. ഏതായിരുന്നാലും ഒരു അസുഖവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ആവശ്യപ്പെടലാണ്. ആ രോഗം പെട്ടെന്ന് തന്നെ ശിഫയാകുവാനും അവർക്ക് കുടുംബത്തിനും അവർക്കും സ്വസ്ഥവും സമാധാനവും നൽകുന്ന, ലഭിക്കുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം.
1: അതിൽ വേറെ ഒരു റിക്വസ്റ്റ് കണ്ടുങ്ങളെ, റുസ്താകാളികാവേ, സ്വരത്തിൽ നിന്ന് ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ എന്ന ഗാനം പ്ലാൻ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ഐ ടി ഡെസ്കിന് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, നോക്കാം.
2: റുസ്ത ഒരു പിന്നെ ഗാനത്തിന്റെ
1: സ്വരം എന്ന് പറഞ്ഞാല് അവരുടെ പേരാണ് എല്ലാവരും സാധാരണ പറയാറുള്ളത്.
2: ഓക്കെ, ഓരോരുത്തർക്കും ഓരോ പങ്ക്തികള് പിന്നെ കൂടുതൽ ഇഷ്ടമുള്ളതും പ്രയോറിറ്റി കൊടുക്കുന്നൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായിരുന്നാലും ഇൻഷാല്ലാ നമുക്ക് നോക്കാം. വഹീദ അത്തിക്കോട്ട് അല്ലേ, അവരെന്താ പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും, ഉത്തരം പുതിയൊരു വിവരം കിട്ടി, ഇനി അല്ലെങ്കിൽ ചോദിച്ചാൽ ഉത്തരം പെട്ടെന്ന്.
1: ഓക്കെ, സുമയ്യ അർസൽ തിരൂര് അയച്ചിട്ടുണ്ട്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ സ്ട്രോക്ക് വന്ന് ICU-യിലാണ്, എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അസുഖങ്ങളെല്ലാം അല്ലാഹു പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കട്ടെ.
2: ഏതായാലും ഞാനിങ്ങനെ മനസ്സിലാക്കുക, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നമുക്ക് ഈ ഒരു രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷമത്തിലും, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളുണ്ട് എന്നത് സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അസുഖങ്ങൾ കൊണ്ട് ഈ അസുഖം വന്നാലുള്ളൊരു പ്രശ്നം എന്താ അറിയുമോ, ഈ സാമ്പത്തികം എന്നുള്ളത് പ്രശ്നം ഉള്ള ആളുകളുണ്ടാവും, ഇല്ലാത്തവരുണ്ടാകും. ഇനി എങ്ങനെയെങ്കിലൊക്കെ ആ സാമ്പത്തിക മേഖല എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചിലാവും. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു വ്യക്തിക്കും കൂടെ നിൽക്കുന്ന ആളുകൾക്കും ആശ്രയിക്കുന്നവർക്കും പരാശ്രയിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ട്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, എന്ത് പോകാം പോകാതിരിക്കാം. പക്ഷെ അസുഖങ്ങൾ വന്ന അങ്ങനെയല്ലല്ലോ.
1: നിർബന്ധമായിട്ട്
2: നമ്മൾ അവിടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ദിവസം കണക്കനുസരിച്ച് കോഴ്സ് അനുസരിച്ച് മരുന്നിൻ്റെ അളവും ഡോസും കോഴ്സും ഒക്കെ അനുസരിച്ച് നമ്മൾ അവിടെ നിൽക്കുന്നു വേണം. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ വലിയൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് നമ്മൾ അറബി പാഠപുസ്തകത്തിൽ 9-ാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ പാഠപുസ്തകത്തിൽ ഒരു ചെറിയൊരു തോട്ടുണ്ട്, അൽ വികായത്തു ഖൈറു മിനൽ ഇലാജ്. അതായത് പ്രതിരോധമാണ് എന്താണ് പറയുക ചികിത്സയേക്കാൾ ഉത്തമം എന്നൊരു ചൊല്ലുണ്ട്. അൽ വികായത്തു ഖൈറു മിനൽ ഇലാജ്. അപ്പോൾ അങ്ങനെ സൂചിപ്പിക്കുകയാണ്, നമുക്കൊക്കെ ഒന്നും അറിയില്ല എപ്പോഴാണ് ജീവിതത്തിലേക്ക് അസുഖങ്ങൾ കടന്നു വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ ഒരു പ്രതിരോധം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. രോഗം വന്നിട്ട് രോഗങ്ങൾക്ക് ചികിത്സകൾ അന്വേഷിക്കുന്നതിനെക്കാട്ടിലും ഹയർ
1: രോഗം എങ്ങനെ വരാതിരിക്കാമെന്നുള്ളത്
2: പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിലേക്ക് പകർത്താനും വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. അള്ളാഹു ആ നിലക്ക് നമുക്ക് ഇത്തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ശ്രോതാക്കളിലും നമ്മളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മാതാപിതാക്കളിലുമൊക്കെ നിരന്തരം ഹോസ്പിറ്റലുകളിലായി ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു സമാധാനവും ശാന്തിയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ആമീൻ.
2: നമ്മുടെ റേഡിയോയുടെ ഒരു അപ്ഡേറ്റ്സ് നമ്മളെല്ലാ ദിവസവും സൂചിപ്പിക്കാറുണ്ട്. നമ്മൾ സാധാരണയായി ഇങ്ങനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സൂചിപ്പിക്കല്ല, നമ്മൾ പരാതികളും പ്രശ്നങ്ങളും വളരെ കൂടുതൽ കേൾക്കുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതായത് മക്കളെക്കുറിച്ച്, മക്കളെ ഇപ്പോൾ വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നത് എന്താ അറിയുക, ഈ പണ്ടൊക്കെ നമ്മൾ പറയലുണ്ട് ചില ഒരു തലമുറകൾ എന്ന് പറഞ്ഞാൽ ഇത്ര വർഷം കഴിയുമ്പോഴാണ് ജനറേഷൻ്റെ ചേഞ്ച് വരാറുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അതായത് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ചേഞ്ചസ് വരികയാണ്.
1: അപ്പോൾ കൊല്ലങ്ങളൊന്നും
2: വേണ്ടല്ലോ, ദിവസങ്ങളും മതി, മണിക്കൂറുകളും അപ്ഡേറ്റ്സ് വരികയാണ്,
1: പുതിയ പുതിയ രൂപത്തിലുള്ള കാര്യങ്ങൾ വരികയാണ്.
2: ഇതാണ് അപ്പോൾ വലിയൊരു അന്തരം മാതാപിതാക്കളുടെയും മക്കളുടെയും പിന്നെ കാഴ്ചപ്പാടിലും ചിന്തയിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മക്കളുടെ ഒരു ജീവിച്ച് വരുന്ന വളർന്നു വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആ സാഹചര്യങ്ങളിൽ അവരോട് എങ്ങനെയാണ് സൗഹൃദപരമായിട്ട് നിലകൊള്ളേണ്ടത് എന്നതൊക്കെ വളരെ അനിവാര്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്.
1: അപ്പോൾ ആരെങ്കിലും നമ്മുടെ പുതിയ കോഴ്സാണ് ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഇതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്.
2: അതെ.
1: അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ പീസ് റേഡിയോ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് 15 ഒക്ടോബർ നമുക്ക് രാത്രി 10 മണിക്ക് തത്സമയം കേൾക്കാൻ സാധിക്കും. എത്രാമത്തെ ക്ലാസ്സാണ്?
2: 12-ാമത്തെ ക്ലാസ്.
1: അപ്പോൾ ചിലരിപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും, ഇതിപ്പോൾ ഇനി ഇത്രയും ക്ലാസ് ആയില്ല, ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒപ്പെത്തുക എന്നുള്ളത്. അപ്പോൾ വേണ്ട, നമ്മളെ എല്ലാ ക്ലാസ്സുകളും മുൻപ് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ സമയത്തിനനുസരിച്ച് കേട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ കോഴ്സിൻ്റെ ഇനി ഭാഗമാവാൻ ഇനിയും സാധിക്കും എന്നുള്ളതാണ്.
2: ഇപ്പം നമ്മളേ ഇതൊക്കെ കേൾക്കണം, ഒരാളിപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊക്കെ കേട്ടു, ആൾക്കറിയാം പാരന്റിങ് കോഴ്സ് എന്ന് പറഞ്ഞ സംഭവം പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതൊക്കെ ആൾക്കറിയാം. പക്ഷേ അയാളിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്കിപ്പോൾ ഇതിപ്പോൾ കേൾക്കാനൊന്നും സമയം കിട്ടണില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ കോണ്ടാക്ട്സിൽ ഒരുപാട് ഉണ്ടാവും, നമ്മൾ ഡയലി കാണുന്ന ആളുകൾ, ഡയലി വിളിക്കുന്ന ആളുകൾ, സംസാരിക്കുന്ന ആളുകൾ, ഒപ്പം ഇരിക്കുന്ന ആളുകൾ, ഇവരെ കാര്യം ഒന്ന് ആലോചിക്കാം, ഇവരെ കുറിച്ചൊന്ന് ചിന്തിക്കുക, എന്നിട്ട് അവരടുത്ത് പറയാം. അവർ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മളോട് പ്രയാസങ്ങൾ പറഞ്ഞിട്ടാവും, ചെക്കിന് തീരെ പറഞ്ഞ കേൾക്കണില്ല, അങ്ങനെ അങ്ങനെ ഞാനിപ്പേരിൽ നിന്നും ബഹളാണ്, കുട്ടികളുടെ പേരിൽ ഞാനും ഓളും ഭയങ്കര പ്രശ്നമാണ്, കച്ചറയാണ്, തല്ലും പിടിയാണ്, അടിയാണ് പിടിയാണ്, കുട്ടികൾ ആകെ പറഞ്ഞ് ഈ പരാതികളൊക്കെ പറയുന്ന പലരും നമ്മളെ സംസാരത്തിൻ്റെ ഇടയിൽ കടന്നു വരാറുണ്ട്, നമ്മളോട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സമയമല്ല, ശരി എന്നാ ഓനിക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം.
1: നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഈ കോഴ്സിൽ അല്ലേ സമയമുള്ള ആരെങ്കിലും ഒരാൾ ഇതിൽ പങ്കെടുക്കുന്നുള്ളത് നമ്മൾ ഉറപ്പാണ്.
2: അതെ, തീർച്ചയായിട്ടും. കാരണം എന്താ അറിയോ, എല്ലാവരും പറയും ഞാൻ കേൾക്കാത്തൊരു സാധനം അല്ലെങ്കിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു കാര്യത്തിൽ ഞാൻ വേറുള്ളവരെ എങ്ങനെയാണ് ക്ഷണിക്കുക, ഇതൊരു ചോദ്യമല്ലേ. അപ്പൊ എനിക്ക് ഒരു ക്ലാസ്സിന് പങ്കെടുക്കാൻ പറ്റണില്ല വിചാരിക്കുക, നമ്മൾ അങ്ങനെ അവൻ പാടില്ല എന്നുള്ള വേറെ വിഷയം, അതിനൊക്കെ സമയം മാറ്റി വെക്കണം. പക്ഷെ നമുക്ക് കുറച്ചായിട്ട് പങ്കെടുക്കാനേ പറ്റുന്നില്ല നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് കുറച്ച്. അപ്പൊ ആ സമയത്ത് ഞാൻ പറയണേ, ഞാൻ അപ്പോ പങ്കെടുക്കാതെ ഞാൻ ഒരാളിങ്ങനെ ക്ഷണിക്കാം, അങ്ങനെ ചിന്തിക്കാതെ എനിക്ക് സാധ്യമാകാത്തത് മറ്റുള്ളവർക്ക് സാധ്യമാകുമെങ്കിൽ അതിന് എനിക്ക് പുണ്യുണ്ടല്ലോ.
1: യെസ്,
2: യെസ്. പക്ഷെ ഞാനതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലേ, അത് മറ്റൊരു
1: വിഷയം.
2: അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മളെ അറബി ഭാഷാ പഠനമാണ് മറ്റൊരു കോഴ്സ് ഉള്ളത്, അത് നമുക്കറിയാം. അത് ജൂലൈ 25 സ്റ്റാർട്ട് ചെയ്തതാണ്. അതും നമുക്ക് പഠിക്കാനൊക്കെ വലിയൊരു അവസരമാണ്. ഖുറാനും ഹദീസും ആയത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളെ ഉസൂല് പോലെയുള്ള പ്രോഗ്രാമുകൾ, ഹദീസുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെ പഠിക്കാനും അതിൽ ഭാഷാപരമായിട്ട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാനും ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിച്ച് അല്ലേ, അതിനൊക്കെയുള്ള വലിയൊരു അവസരമാണ് ഭാഷാ പഠനത്തിലൂടെ ലഭിക്കുന്നത്. അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക.

0: പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ പ്രതികരണം ഒന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. ഒരു ഔൺസ് പ്രതിരോധം ഒരു പൗണ്ട് ചികിത്സയേക്കാൾ വിലമതിക്കുന്നതാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു ആത്മാവ് ഉണ്ടാകും, മനസ്സുണ്ടാകുന്നു. അതിനാൽ ശരീരം സൂക്ഷിക്കുന്നത് രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ ബുദ്ധിയാണ്. നല്ല ആരോഗ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് കാത്തു സൂക്ഷിക്കേണ്ടത് ചികിത്സ തേടുന്നതിലൂടെയല്ല, മറിച്ച് പ്രതിരോധത്തിലൂടെയാണ്. ഇങ്ങനെ ആലോചിച്ചേക്കണം. 9-ാം ക്ലാസ്സിൻ്റെ 3-ാമത്തെ യൂണിറ്റ് അതിൽ വളരെ കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്.
1: ഏത്? അറബി.
0: യെസ്, അറബിക്കിൻ്റെ പാഠപുസ്തകത്തിൽ അൽ അഖ്ലു സലീം ഫി ജിസ്മി സലീം, അതായത് കുറ്റമറ്റ അല്ലെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവുക നല്ല ശരീരത്തിലാണ് എന്ന് പറയല്ലേ എന്നതുപോലെ. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നല്ലൊരു പ്രതികരണമാണ് അമിർട്ടി എടത്തനാട്ടുകാരുടെ ഭാഗത്തു നിന്ന് റിയാദിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ എന്താ പറയുക, സഫിയ കെ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും. നമ്മുടെ പി ആർ കുടുംബത്തിലെ വിഷമം അനുഭവിക്കുന്നവർക്കും രോഗം കൊണ്ട് ബുദ്ധിമുട്ടും വന്നവർക്കും അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമീൻ.
1: ഓക്കെ, നമ്മുടെ ഷെഡ്യൂളിൽ ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ വഴിവിളക്കാണ് ഇനി നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. 2684-ാമത്തെ വഴിവിളക്കാണ് ഇന്നത്തേത്. പ്രാർത്ഥനയുടെ മഹത്വം എന്നാണ് മെയിൻ ഹെഡിങ്. അള്ളാഹുവിങ്കൽ പ്രാർത്ഥനയേക്കാൾ ആദരണീയമായി മറ്റൊരു കാര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമാണ് വചനമാണ് ഇന്നത്തെ വഴിവിളക്കിലുള്ളത്. അതായത് വിശ്വാസിയുടെ ഒരു രക്ഷാകവചമാണ്, അല്ലെ, നമ്മൾ നേരത്തെ ആദ്യം സൂചിപ്പിച്ചിരുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ രക്ഷാകവചമാണ്. പ്രാർത്ഥനകളുടെ ശക്തി തിരിച്ചറിയാത്തവരായും അതിനെ ഉപയോഗപ്പെടുത്താത്തവരായിട്ടും നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല എന്നുള്ളതാണ്. പ്രാർത്ഥനക്ക് അത്രയും വലിയ
0: തീർച്ചയായിട്ടും നേരത്തെ അതീവ് സൂചിപ്പിച്ചല്ലോ. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും വിഷമങ്ങളും മറ്റുള്ളവരോട് ഇങ്ങനെ ഷെയർ ചെയ്യും അല്ലേ, പക്ഷെ അള്ളഹാനോട് പറയില്ല എന്ന് പറഞ്ഞില്ലേ. അത് വലിയൊരു പോയിന്റാണ്. കാരണം വെച്ചാൽ നമ്മൾ എല്ലാവരോടും നമ്മളെ വിഷമങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു സിമ്പതി കിട്ടുന്നത് അതിൽ വലിയ ഗുണമൊന്നുമില്ല അല്ലേ. നേരെ മറിച്ച് അള്ളഹാൻ്റെ മുമ്പിൽ രണ്ട് കൈകളും ഉയർത്തി പറയുമ്പോൾ ആ പരീക്ഷണങ്ങൾ നൽകിയ റബ്ബിന് നമ്മളോട് അലിവുണ്ടാകും, കരുണയുണ്ടാകും, ദയുണ്ടാകും അല്ലേ. സ്വാഭാവികമായിട്ട് ആ ഒരു കൈകളെ അള്ളാഹു തട്ടി മാറ്റുകയില്ല.
1: അള്ളാഹു എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം,
0: അതെ,
1: ഞാനാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആള് എന്നൊക്കെ അള്ളാഹു പല രൂപത്തിൽ പ്രാർത്ഥന. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിന് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും ഖുർആനിലൊക്കെ പറയുന്നുണ്ട്.
0: കാരണം എന്താ അറിയോ, ഈ അള്ളാഹിൻ്റെ അടുക്കുള്ളത് ഒരിക്കലും തീർന്നു പോകാത്ത ഒന്നാണ്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആകെ കേവലം ഇത്തിരി വർഷങ്ങൾക്ക് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ അള്ളാഹു ഹയ്യും കയ്യുമാണല്ലോ. അള്ളാഹിൻ്റെ അടുത്ത് ഒരിക്കലും തീർന്നു പോകാത്ത ഖജനാവുണ്ട്. അവ ഖജനാവെന്ന് ചോദിക്കാൻ ആളുണ്ടായാൽ മതി അല്ലേ, കൊടുക്കാൻ അള്ളാഹു റെഡിയാണ്. നമ്മളെ ഈ ഷിഹാബ് കൽപ്പറ്റ പറയുന്ന മെസ്സേജ് അല്ലേ, അസ്സലാമു അലൈക്കും, ശ്രോതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ഗാനത്തെ ശ്രോതാക്കൾക്ക് കേൾപ്പിച്ച ടെക്നിക്കൽ വിങ്ങിനെ അഭിനന്ദിക്കുന്നു. അള്ളാഹു ഈ സംവിധാനം എന്ന് നിർത്തി അവയിൽ നമുക്കൊരു കാര്യം അങ്ങോട്ട് തിരിച്ചു പറയാണ്ട്, എപ്പോഴും എല്ലാവരും പറയുമ്പോൾ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നൊന്നുമില്ല, ചിലപ്പോഴൊക്കെ അല്ലേ, നമ്മുടെ ഷെഡ്യൂൾ ടൈമിംഗ് ഒക്കെ സെറ്റപ്പ് അനുസരിച്ചൊക്കെ ഉണ്ടാവാം ഇൻഷാല്ലാ. ഓക്കെ, എന്നാൽ നമുക്ക് ഏതായാലും ഇപ്പോൾ ഈ ഒരു സമയം കൃത്യമായി പറഞ്ഞാൽ സ്വരത്തിൻ്റെ ഒരു സമയം കൂടിയാണ്, എന്നാൽ പിന്നെ നമുക്കൊരു സ്വരം കേട്ട് വരാം.

0: മഷാല്ല, നല്ലൊരു സ്വരമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: സ്വരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്
0: ഹാഷിം വാണിയമ്പലം.
1: വാണിയമ്പലമാണ് അല്ലേ? മഷാല്ല, നമുക്കൊരുപാട് പിന്നെ ഗായകന്മാരുണ്ട് ഇപ്പോൾ.
0: യെസ്,
1: നമ്മുടെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ നമ്മൾ കണ്ടല്ലോ അല്ലേ. മഷാല്ല, ലൈവായിട്ടൊന്ന് കേൾക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു അനുഭവമായി തീർന്നു. ഏതായാലും പിന്നെ നമ്മുടെ ശ്രോതാക്കൾ ഒരു സ്വരമൊക്കെ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ അടിത്തട്ടുകളിൽ നിന്ന് പങ്കുവെക്കാനുണ്ടാകും. ഇവിടെ ഷഹീറ ബിന്ത് അബ്ദുൽ കരീം പറയുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. സ്വരം മാഷാല്ല സൂപ്പർ, ഒരുപാട് ചിന്തിപ്പിക്കുന്ന സ്വരം. മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു. സ്വരത്തിന് സ്വരം നൽകിയ മോനെയും അതിൻ്റെ രചയിതാവിനെയും പി ആർ ടീമിനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ.
1: വൈവിളക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വൈവിളക്കിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ടൈമിംഗ് ആണല്ലേ. പിന്നെ നമ്മളെ അബ്ദുൽ ഹമീദൊക്കെ പറഞ്ഞിട്ടുണ്ട് പാട്ടിനെ കുറിച്ച്, സ്വരത്തെക്കുറിച്ച്. അർത്ഥവത്തായ വരികളിൽ നിന്ന് സഫിയ ഇടപാട് പറഞ്ഞിട്ടുണ്ട്.
0: ഷുഹൈബ പറഞ്ഞിട്ടുണ്ട്, സ്വരം സൂപ്പർ മാഷാല്ല, മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചുമുള്ള അർത്ഥവത്തായ ഗാനം. ഷിഹാബാണോ പാടിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷിഹാബല്ല, ഹാഷിം
1: വാണിയമ്പലമാണ് പാടിയത്. മുനീർ ചമ്മനാട് സലാം പറഞ്ഞുകൊണ്ട് കൂടെയുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം താങ്കൾ പറഞ്ഞ കാര്യം നല്ല കാര്യമാണ്.
0: നമ്മുടെ പോലെയുള്ള കോഴ്സുകളെ പറ്റിയിട്ട്
1: ആണോ ആരാ പറഞ്ഞത്?
0: അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളത്.
1: ഇത് അബ്ദുൽ ഹമീദ്ക്ക് പറഞ്ഞൊരു മെസ്സേജാണ്.
0: അതെ അതെ,
1: അതിനാണ് അല്ലേ. ഓക്കെ, മാഷാല്ലാ. പിന്നെ റുഷ്ദക്ക് സന്തോഷം കിട്ടിയില്ലേ, അൽഹംദുലില്ലാ, റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്നാണ് ജമീല വിപി കളികാവ് പറയുന്നത്. അപ്പോൾ ആ ഗാനം കേൾപ്പിച്ചു കൊടുത്തതിലുള്ള സന്തോഷമാണ്. മനാഫ് പാലക്കായി കൂടെയുണ്ട് എന്ന് പ്രതികരിക്കുന്നു.
0: നമ്മളേ ഒരു പാട്ട് ഉൾപ്പെടുത്തിയപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഇന്ന പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്.
1: അപ്പോൾ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇതൊരു ഷെഡ്യൂൾ പ്രോഗ്രാമാണ് തികച്ചും. അതിൻ്റെ സമയം എല്ലാം വളരെ സുപ്രധാനമാണ്. ലൈവ് പ്രോഗ്രാം കൂടിയാണ്. എന്നാലും സമയത്തിനനുസരിച്ച് ടെക്നിക്കലി വിങ് അത് ശ്രദ്ധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഓക്കെ, ഇൻഷാല്ലാ ഇനി നമുക്ക്
1: യെസ് നമ്മുടെ പിന്നെ ശ്രോതാക്കൾക്ക് പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും ഓരോ വിഷയത്തിൽ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചില കാര്യങ്ങളൊക്കെ അവരിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അവരുടെ ചിന്തയിലേക്ക് വേണ്ടിയിട്ട്
0: അല്ലേ. അതായത് ഇപ്പോൾ അടുത്ത് ന്യൂസിലൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് തമിഴ്നാട്ടിലെവിടെയാണ് സംഭവം, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് സംഭവം.
1: അതെ അല്ലേ.
0: അതായത് ഒരാള് റോഡ് സൈഡിൽ, റോഡ് സൈഡിലെന്ന് പറയാൻ പറ്റൂല,
1: റോഡിലാണെന്ന്
0: പറയാം, പക്ഷേ റോഡ് സൈഡിലാണ്. എന്ത് ചെയ്യാണ്, വീഡിയോ ചിലപ്പോ യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നു.
1: നമ്മൾ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ കാണുമല്ലേ.
0: അതായത് ബൈക്ക് നിർത്തിയിട്ട് അതിൽ ഇരുന്നിട്ട് എന്തെയാണ്, ചായ കുടിക്കുകയാണ്.
1: വേറെ ആൾക്കാരും ഉണ്ട് തോന്നുന്നു,
0: വേറെ അപ്പുറത്ത്
1: ഫ്രണ്ടിലുണ്ട്.
0: അപ്പൊ ഇദ്ദേഹം എന്തോ ഫോണിൽ കളിക്കുക, ചായ കുടിക്കുക, എന്തോ ഒരു സംഭവം ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് റോഡാണല്ലോ, സ്വാഭാവികമായിട്ടും കാറും കാര്യങ്ങളൊക്കെ പോവും. അപ്പോ ഒരു കാറ് എന്ത് ചെയ്തു, കുറച്ച് ചെറിയ സ്പീഡ് ഉണ്ട്, പോണ ബൈക്ക് എന്ത് ചെയ്തു, ആ ബൈക്കിനെ തെറിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. കാണുമ്പോ ചില സമയത്ത് ചിരി വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല, ബൈക്ക് തെറിച്ചു പോവുകയും അദ്ദേഹം അതേപോലെ നിലത്തേക്ക്.
1: ബൈക്ക് വരുന്നാളെ നേരെ
0: റോട്ടിലിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു വീഡിയോ കണ്ടപ്പോളേ, നമ്മളെ ഇപ്പോ നമ്മള് വാഹനം ഓടിക്കുമ്പോ പലപ്പോഴും ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പ്രശ്നമാണ്, റോഡ് എന്നുള്ളത് നമ്മുടെ ആരുടെയും
1: സ്വത്തല്ല.
0: യെസ്, അതെ. അപ്പോ റോഡ് എന്നുള്ളത് ഒരു പൊതു സ്വത്താണ്, എല്ലാവരും ഉപയോഗിക്കുന്ന, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് റോഡ് എന്ന് പറയുന്നത്. അപ്പോ പല ആളുകളും ഇപ്പൊ നമ്മുടെ കാണാറുണ്ട്, അതിപ്പോ നമ്മള് നിർത്തിയെടുപ്പ് വണ്ടിയൊന്നും പോകൂല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാ, നമ്മളൊരു സ്ഥലമായിട്ട് കണ്ടിട്ട് റോഡിന്റെ സൈഡില് മറ്റു വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തില് കാറും ബൈക്കും ഒക്കെ നിർത്തിയിടുന്ന കാഴ്ചകള് നമ്മൾ കാണാറുണ്ട്. അപ്പോ
1: അല്ലേ, പൊതുവായിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് തെറ്റുകളുണ്ട്. അതൊന്ന് ഒന്നെന്താ ഞാൻ പറയാം. ഇപ്പം നമ്മൾ അറിയുന്ന ആളുകൾ, പരസ്പരം അറിയുന്ന ആളുകൾ തമിഴ് റൂട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അടുപ്പിച്ച് വണ്ടി ഇങ്ങനെ പോകും.
0: അധികമായിട്ട് ബൈക്കുകൾ നമ്മൾ ഇപ്പോൾ രാത്രി വരുമ്പോൾ, ഇന്നലെ അടക്കം പോകുന്നപ്പോൾ രണ്ടു മൂന്ന് സ്ഥലത്ത്, അതായത് അവര് ഇപ്പോ കളി അല്ലെങ്കിൽ ചായ ഒടിച്ച് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അല്ലെങ്കിൽ എവിടെയും പോയി വരുന്ന വഴിക്ക് അവരെന്ത് ചെയ്യണം, സംസാരിച്ച് ഇങ്ങനെ വാഹനം ഓടിച്ചു, രണ്ടാളും ഒരേ ഭാഗത്ത്
1: ഒരേ ലൈനിൽ ഒരേ റൂട്ടിൽ ഇങ്ങനെ
0: ഒരേ റൂട്ടിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല. അപ്പൊ നമ്മൾ ഓൺ അടിച്ചാല് എന്തിനാ ഓൺ അടിച്ചെന്നുള്ള രൂപത്തിലൊരു നോട്ടാണ് പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അപ്പോ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തില് വാഹനം ഓടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു.
1: പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളടക്കമുള്ള ആളുകൾക്ക് ഒരു ഉണർവ് ഉണ്ടാകുക നല്ലതാണ്. അതായത് ഇപ്പോൾ ഒരു നീണ്ട നിര വാഹനങ്ങൾ, അപ്പോൾ എന്തോ ഫ്രണ്ടിൽ എന്തോ ചെറിയൊരു ജാമുണ്ട്, അതുകൊണ്ടാണല്ലോ വണ്ടികൾ ബാക്കിൽ നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സൈഡ് ഫ്രീ ആയി കിടക്കുന്നുണ്ടാവും, പക്ഷെ അത് അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒരാൾ എന്ത് ചെയ്യാണ്, ഈ ലൈനിൽ നിൽക്കുന്ന ഒരാൾ അയാൾക്ക് ക്ഷമയില്ല, അപ്പൊ ആള് ഇവിടുന്ന് ഇട്ടിട്ട് നേരെ പോകും. അപ്പൊ എന്താ പോയിക്ക,
0: നേരെ മുന്നിൽ ഏതെങ്കിലും ഒരു വണ്ടി വരുന്ന സമയത്ത്
1: അതിനെ ബ്ലോക്ക് ചെയ്യും.
0: അപ്പൊ പിന്നെ
1: അങ്ങോട്ടില്ല. അങ്ങനത്തെ കുറച്ച് സ്വഭാവം നമുക്ക് ഉണ്ടോ നമ്മൾ ആലോചിക്കണം. സംഗതി റോഡാണ്, നമുക്ക് ധൃതിയൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മള് അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ച ഒരു സമയത്തല്ലാതെ നമ്മൾ എവിടെയും എത്തുമോ ഇല്ല. അപ്പൊ മറ്റുള്ളവർക്ക് കൂടി നമുക്ക് ഒരു ആവശ്യമുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് കൂടി ഉപദ്രവമാവുന്നുണ്ടോ എന്ന് നമ്മൾ റോഡിന്റെ വിഷയത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചില ആൾക്കാർക്കുണ്ട്, അവരെങ്ങനെ വെച്ചാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ അയക്കൂല, ഓല ഓവർടേക്ക് ചെയ്ത് പോവില്ല, ഒരു ഫോണിൽ കളിച്ച് കയറാം. നമ്മൾ മുമ്പിലുള്ള വണ്ടി ഫോണിൽ കളിച്ചിട്ട് ഇങ്ങനെ വണ്ടി സ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും, നമ്മൾ അർജന്റായിട്ട് പോകേണ്ടി വരും. ആ സമയത്ത് ഇയാൾ സൈഡും തരൂല, എന്നാൽ അയാൾ സ്പീഡ് പോകില്ല, മുമ്പിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ ആൾക്കാർ അതേപോലെ നമുക്ക് വേറെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പോവാണ്, ബാക്കിൽ ഭയങ്കരമായിട്ട് ഓൺ അടിച്ചു വരും, ഭയങ്കരമായിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലൊരു വാശി കൂടും, സ്വാഭാവികമായിട്ട് കൂടും. അതുവരെ സ്ലോ പോണെ നമ്മൾ എന്ത് ചെയ്യും,
0: സ്പീഡാക്കും.
1: ഓനെ മുമ്പിലോട്ട് വരാൻ നമ്മൾ അയക്കൂല. ശരിക്കും നമുക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ദേഷ്യം പിടിച്ച് പറഞ്ഞ മാതിരി
0: ഓപ്ഷൻ,
1: നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി, ഒന്ന് സ്ലോ ആക്കിയിട്ട് ഒന്ന് വല്ല സൈഡാക്കി കൊടുത്താൽ ഓന് പോയിക്കൂടെ, ഓന്റെ ശല്യല്ലല്ലോ, ഓൻ പോയില്ലേ, ഏതോ ഒരാളല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു വിശാലമായൊരു ചിന്തകളും തിരിച്ചറിവുകളും ഇസ്ലാമികമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വഴിയിൽ അതിൻ്റെ മര്യാദകൾ പാലിക്കും. ആദാബ് തുറക്ക് നമ്മൾ ശരിക്കും പറയും, വഴിയോടുള്ള മര്യാദകളുണ്ട് അതിൽ. ഈവൻ നമ്മളിങ്ങനെ ജസ്റ്റ് വഴിയിൽ ഇരിക്കുമ്പോൾ, ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നൊരു വഴിയിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ആളുകൾ കാണിക്കേണ്ട മര്യാദകളുണ്ട്,
0: അതൊക്കെ ഇസ്ലാം
1: അല്ലേ. എത്ര കൃത്യമാണ്, നമ്മളിപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളും പറയുമ്പോഴേ, ഇപ്പോൾ ഈ അടുത്ത് ഇതുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ ഈ കുട്ടികളുടെ സ്കൂളുകളിലുള്ള ഈ ഇടപെടലുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഇടപെടലുകൾ കുറച്ച് അതിര് കടന്ന ഒരു സംഭവം ഒരു സ്കൂളിലെ ഒരു സുഹൃത്ത് പങ്കുവെച്ചു. അതിൽ അത് കുറച്ച് കൈവിട്ട് പോയ കേസായി മാറി. അതിൽ സ്റ്റാഫ് റൂമിൽ കുറച്ച് ലിബറൽ ചിന്താഗതിക്കാരൊക്കെ ഉള്ള സ്റ്റാഫ് റൂമാണ്, വേറൊരു സ്കൂളാണ്, നമ്മൾ സുഹൃത്ത് പങ്കുവെച്ചാണ്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ കുട്ടികളുടെ ഇടപെടലുകളിൽ കുറച്ച് അതിരുകൾ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ പറഞ്ഞിരുന്ന നമ്മളെ സുഹൃത്തായിട്ടുള്ള മാഷിനെ നഖശിഖാന്തം എതിർത്തിരുന്ന ഈ ഒരു ഫ്രീ തിങ്കർ ആയിട്ടുള്ള ഒരു ചങ്ങായിയാണ് ഇത് പറയണത്. സർ, ആ വരയൊന്ന് വരച്ച് കാണിക്കൂന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതിനെ കൃത്യമായി മുന്നേ കൂട്ടി പറഞ്ഞു കൊടുത്തപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ടും ആ മതം കുത്തിക്കയറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയ ആൾക്കാരുണ്ട്. അവരാണിപ്പോൾ എന്ത് പറയണത്, അതിര് വരക്കണം.

0: ഇൻഡിക്കേറ്ററിന്റെ വിഷയമാണ്.
1: യെസ്,
0: അതായത് ഇപ്പോൾ വലത്തോട്ട് തിരിയേണ്ട ഒരാള് ബാക്കിൽ പോകുന്ന ആൾക്ക് നമ്മുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല. നമുക്ക് വലത്തോട്ടാണ് പോകാനുള്ളതുണ്ടെങ്കിൽ നമ്മൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടണം.
1: അത് പെട്ടെന്ന് ഇടാൻ പാടില്ല.
0: യെസ്, ഒരു 50 മീറ്റർ 100 മീറ്റർ മുന്നെങ്കിലും മിനിമം.
1: ഏറ്റവും ചുരുങ്ങിയതൊരു 20-10 മീറ്റർ മുമ്പെങ്കിലും ഇട്ടാ നന്നായി.
0: ഇത് വാഹനം അവിടെ നിർത്തിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഇടാ. പലപ്പോഴും നമ്മൾ ആ വാഹനത്തിന്റെ സൈഡ് ചേർന്ന് പോകുമ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് ആ വാഹനം നിർത്തുമ്പോൾ നമ്മൾ ഇടിക്കാൻ പോകുന്ന സാഹചര്യമൊക്കെ
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ഇൻഡിക്കേറ്ററിന്റെ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ഇടത്തോട്ടാണെങ്കിൽ പോലും നമ്മളിപ്പോൾ സൈഡ് ആക്കാനുണ്ട്, അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ റോട്ടിലേക്ക് വാഹനം ഇറക്കുകയാണ്, പലർക്കും അറിയണതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണതാണ്, വിട്ടു പോവുകയാണ്. അപ്പോൾ ഈ പീസ് റേഡിയോ ശ്രോതാക്കളിൽ വാഹനം ഓടിക്കുന്ന എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ
1: പുലർത്തണം.
0: മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു തെറ്റാണല്ലോ.
1: തീർച്ചയായിട്ടും. ഇപ്പൊ അടുത്ത് 3 ആളുകളുടെ ജീവൻ എടുത്തൊരു സംഭവമാണ്. ആളെ പേരൊന്നും നമ്മൾ പറയണില്ല. അതെ അതെ, ഭയങ്കരമായിട്ട് അതില് കുറച്ച് റോങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലഹരിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു കേട്ടു അല്ലാഹുഅലം. അതുപോലെ ഓവർ സ്പീഡിന്റെ വിഷയം പറഞ്ഞു. പിന്നെ പണത്തിൻ്റെ ഒരു കൊഴുപ്പുണ്ടാവുമ്പോഴും ചില ആളുകൾക്ക് അതൊന്നൊരു വിഷയമല്ല എന്നുള്ളൊരു രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും ഒക്കെ ആ ഒരു വിഷയത്തിൽ നമ്മൾ കേട്ടു. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയില്ല. ഏതായിരുന്നാലും കേട്ടിടത്തോളം അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് തികച്ചും ഒരു ഒരു എന്താ പറയുക, അവരൊന്ന് കുറച്ച് ഇരിക്കണം. അവരൊന്ന് അവരുടെ അഹങ്കാരം ഒന്ന് ഇറക്കി വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ട നടപടികളൊക്കെ നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
0: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ നമ്മൾ പങ്കുവച്ചത് ഇത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. അതിപ്പോൾ കാൽനട യാത്രക്കാർക്കുള്ള നിയമമുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് ആ നിയമങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് അവന് മാറുള്ളൂ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, ഉപദ്രവം ഉണ്ടാക്കാത്ത രൂപത്തിൽ നമ്മുടെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ
1: ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ ബൈക്കിന്റെ ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ മനസ്സിലായി, ശരിക്കും ഇമാത്തത്തുൽ അദാനി തരീഖ് എന്നുള്ള അതിൽ നമ്മളവിടെ ഒരു വഴി ശല്യമായിട്ടാണ് അവിടെ ഉള്ളത്. ആളെ ആയുസിന്റെ നീളം അല്ലാഹു കണക്കാക്കിയത് കൊണ്ട് മാത്രം അയാള് ജീവൻ കിട്ടി അല്ലേ. അപ്പൊ ആ ഒരു വിഷയമൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ് നമ്മൾ
0: ചിന്തയിൽ നമ്മൾ പങ്കുവെക്കുന്നത്.

0: അതിലെ നമ്മളെ റസാക്ക നിലമ്പൂരുള്ള മുപ്പരും പങ്കുവച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ടാൽ മാത്രം പോരാ, അത് ഓഫ് ആക്കുകയും വേണമെന്ന്.
1: അത് ശരിക്കും നല്ലൊരു പോയിന്റ് ആണ്.
0: നമ്മൾ വിട്ടുപോയതാണ്.
1: ചില ആൾക്കാർ ഇത് നിർത്താതെ പോകും, എന്നിട്ട് നമ്മള് കൺഫ്യൂഷൻ ആവും ബാക്കിയുള്ള ആൾക്കാർ
0: തിരിയോ തിരിയൂലേ എന്നുള്ളത് സംശയം ഉണ്ടാവാറുണ്ട്.
1: അപ്പോ റഫീഖ് സാഹിബിന് ഒരു താങ്ക്സ്. ഏതായിരുന്നാലേ നമുക്ക് ഒത്തിരി മെസ്സേജുകളൊക്കെ ഉണ്ട്, നമുക്ക് തിരിച്ചു വരാം. അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ ഷെഡ്യൂളിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഒരു ചോദ്യം ഒരു ഉത്തരവും, അതൊന്ന് കേട്ടിട്ട് വരാം.
2: ചോദ്യം ഇതാണ്, മലപ്പുറത്തു നിന്നും ഒരാൾ വയനാട്ടിലെ ബന്ധു വീട്ടിലേക്ക് രണ്ട് ദിവസത്തിന് പോയാൽ അവിടെ നിന്നും ജമ്മും കസറും ആയിട്ടാണോ നിസ്കരിക്കേണ്ടത് എന്നാണ്.
3: മലപ്പുറത്തു നിന്നും വയനാട്ടിലേക്ക് ബന്ധു സന്ദർശനത്തിന് പോയ ഒരു വ്യക്തി ബന്ധുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ച് ആ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് നിർവഹിക്കുകയാണ് വേണ്ടത്. അത്തരം ഘട്ടത്തിൽ ഇമാമിനെ പൂർണ്ണമായും തുടർന്ന് നിസ്കാരം കസറാക്കാതെ തന്നെ നിസ്കരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ആ ജമാഅത്ത് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടാകുന്ന ഘട്ടമുണ്ടെങ്കിൽ അതാത് നിസ്കാരത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് കസറാക്കി നിസ്കരിക്കാവുന്നതാണ്. ഇനി അതാത് നിസ്കാരത്തിൻ്റെ സമയത്തും കസറാക്കുക എന്നത് പ്രയാസമാകുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ജമ്അം കസറുമാക്കി നിസ്കരിക്കാവുന്നതാണ്. അല്ലാഹു അഅലം.
0: നമ്മളിപ്പോൾ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ള സെഷനാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 അതുപോലെ തന്നെ വൈകുന്നേരം 7:30 നമ്മുടെ ഇജാബ ചോദ്യോത്തര സെഷൻ നമ്മുടെ റേഡിയോയിൽ ഉണ്ടാകാറുണ്ട്.

അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ച 7 വൈകിട്ട് 7:30 മുതൽ 8:30 വരെ ലൈവ് അലീജ ആബ സെഷനും ഉണ്ടാകാറുണ്ട്. വീസ് റേഡിയോ ശ്രോതാക്കൾ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളത്.

0: അപ്പോ നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്.
1: വിജയിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെ, അല്ലെങ്കിൽ ശ്രോതാക്കൾ നമ്മളെ ചീത്ത വിളിക്കും.
0: അപ്പോ വിജയികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 13 പേര്, ആദ്യത്തെ 3 സ്ഥാനക്കാരും പിന്നീട് തെരഞ്ഞെടുത്ത 10 പേരെയും ഇതാ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു എന്നുള്ളത്,
1: ചോദ്യം നമ്മൾ വായിച്ചതാണ്,
0: ഒരിക്കൽ കൂടി ചോദ്യം ഇന്ന് ചോദിച്ചിരുന്ന ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നാണ് ചോദിച്ചത്.
1: യെസ്, അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായത് അന്തരിച്ചത്
0: ആമുൽ ഹുസ്ൻ,
1: ഹുസ്ൻ എന്ന
0: ദുഃഖവർഷം,
1: അതാണ് അറിയപ്പെടുന്നത് അല്ലേ.
0: അതാണ് ഉത്തരം, ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. അപ്പോ ആദ്യത്തെ 3 സ്ഥാനക്കാര് സക്കീന ഫൈസൽ പട്ടാമ്പി,
1: ബനസീർ റഹീം,
0: അബ്ദുൽ അസീസ്.
1: അപ്പൊ 3 ആൾക്കാർ കഴിഞ്ഞു.
0: യെസ്,
1: ഇനി ഫസീന നിഷാദ്,
0: നജ്മുന്നീസ.
1: നജ്മുന്നീസ ഏതാണ് അറിയില്ലല്ലോ,
0: അറിയില്ല.
1: ഫൈൻ അടക്കട്ടെ, ഫൈൻ അടക്കട്ടെ,
0: ഫൈനല്ലേ.
1: ഡൊണേഷൻ,
0: ഡൊണേഷനിൽ ഫൈൻ അടക്കുക. മുന്നുണ്ട് ആൾക്കാരുണ്ട്, ബനാസീർ റഹീം അവരുണ്ട്, അബ്ദുൽ അസീസ്, അവരൊക്കെ ഇന്ന് ഫൈൻ അടക്കണം.
1: ഫസീന നിഷാദ് ഉണ്ട്, നജ്മുന്നീസ്. അപ്പൊ ആദ്യത്തെ 5 പേരിൽ 4 പേരും ഇന്ന് ഫൈൻ അടക്കേണ്ട ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. അബ്ദുള്ള അജ്മൽ ഈരാറ്റുപേട്ടയാണ് 6th.
0: അമൽ ഹമീദ് നോർത്ത് പറവൂർ.
1: ഹാറൂൺ ഇബിൻ അഷറഫ് കുഞ്ഞത്തൂർ.
0: അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
1: മുംതാസ് ബേപ്പൂർ.
0: നഫീസ പി എ താമരശ്ശേരി.
1: സ്വാലിഹ് പി കെ എസ് ഒതായി.
0: മുംതാസ് ഇബ്രാഹിം കൊട്ടാരം ഉള്ളാൽ
1: മംഗ്ലൂർ അല്ലേ.
0: ഓ, ബാക്കിയുള്ള എല്ലാവരും പേരുകൾ അയച്ചിട്ടുണ്ട് മാഷാല്ലാഹ്. അപ്പൊ ആദ്യത്തെ ആ 4 പേരാണ്
1: ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മനഃപൂർവ്വം
0: അതായിരിക്കും
1: വിചാരിക്കല്ലേ. പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാം നമ്മള്, നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കണ്ട.
0: അപ്പോ വിന്നേഴ്സിന് ഒന്നും കൂടി വായിക്കുകയാണ്. ആദ്യത്തെ 3 സ്ഥാനക്കാർ സക്കീന ഫൈസൽ പട്ടാമ്പി,
1: ബനസീർ റഹീം,
0: അബ്ദുൽ അസീസ്,
1: ഫസീന നിഷാദ്,
0: നജ്മുന്നീസ,
1: അബ്ദുള്ള അജ്മൽ ഈരാറ്റുപേട്ട,
0: അമൽ ഹമീദ് നോർത്ത് പറവൂർ,
1: ഹാറൂൻ ബിൻ അഷറഫ് കുഞ്ഞത്തറു,
0: അൻവർ എൻ ടി മുട്ടിൽ വയനാട്,
1: മുംതാസ് ബേപ്പൂർ,
0: നഫീസ പി എ താമരശ്ശേരി,
1: സ്വാലിഹ് പി കെ എസ് ഒതായി,
0: മുംതാസ് ഇബ്രാഹിം കൊട്ടാരം ഉള്ള
1: മാംഗ്ലൂർ അല്ലേ.
0: അപ്പോ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഈ ഉത്തരം ശരിയാക്കിയ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ നേരുകയാണ്.
1: നമ്മളും വിജയി ആയിട്ടുണ്ട് എന്ന ആശ്വാസ വാക്കുകളുമായി ഖദീജ ചിരട്ടക്കുളം ഇടത്തിനാട്ട് കര.
0: സുബൈദ ഇസ്മായിൽ, സിസ്റ്റം കഴിഞ്ഞില്ല, വിജയ് ഞാൻ ഉൾപ്പെട്ടു. ഞാനെന്ത് ചെയ്തു, സ്വന്തം തന്നെ വിജയായി പ്രഖ്യാപിച്ചു.
1: എൻ്റെ അടിയിൽ നമുക്ക് ഒരു നമ്മുടെ ശ്രോതാവ് ഒരു സങ്കടം പങ്കുവെക്കുന്നുണ്ട്. ആബിദ കാരിയാണ്. ഈയിടെ ആയിട്ട് നമ്മൾ കുറച്ച് സ്ഥിരമായിട്ട് കാണാറുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആമീൻ എന്ന്. ഇപ്പോൾ ഒരു 60 സെക്കൻഡ് മുമ്പാണ് അവർ ഈ മെസ്സേജ് വിട്ടിട്ടുള്ളത്. ഏതായാലും അവരുടെ പരലോക ജീവിതം അള്ളാഹു സൗഖ്യമാക്കി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആമീൻ. പിന്നെ ഒരുപാട് വിഭവങ്ങൾ വിളമ്പി ശ്രോതാക്കളെ ധന്യമാക്കിയ PR ടീമിന് അഭിനന്ദനങ്ങൾ. അള്ളാഹുവിന് സ്തുതി. പീസ് റേഡിയോ കേട്ടു, നല്ലൊരു ദിവസം തുടങ്ങുന്നു. ബിസ്മില്ല.
0: ഇന്നത്തെ വിജയായിട്ടുള്ള
1: പറഞ്ഞത് ഷാഹിറ ബിന്ത് അബ്ദുൽ കരീം ആണ്.
0: ഇന്നത്തെ വിജയായിട്ടുള്ള അൻവർ എൻ ടി മുട്ടിൽ അവർ പറഞ്ഞിട്ടുണ്ട്, മാഷാല്ലാ കുറേ നാളുകൾക്ക് ശേഷം സിസ്റ്റം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: യെസ്, എന്നും ഉത്തരം ശരിയാവാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് സിസ്റ്റം കനിയുന്നതേയില്ല. വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സജ്ജനാക്കി എടുത്തനാട്ടുകാര.
0: അതുപോലെ ജമീല വി കെ പൂനെ, എന്നാലും സിസ്റ്റത്തിന് ഇത്ര പിണക്കം എന്താണ്? ഞാൻ പെട്ടെന്ന് തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട്. ഇന്നലെ മോള് ആദ്യ 13 സ്ഥാനക്കാരിൽ പെട്ടത് കൊണ്ട് സന്തോഷിക്കണം.
1: ഓ
0: മാഷാല്ലാ, അതെങ്കിലും ഉണ്ട്.
1: മറ്റൊരു പ്രതികരണം, ആങ്കർമാരും ടെക്നിക്കൽ ടീമും ഇന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഇരു ലോകത്തും പ്രതിഫലം നൽകട്ടെ എന്നാണ് റുഷിദ കാളികാവിൻ്റെ പ്രതികരണം. അതുപോലെ നമ്മുടെ എല്ലാ വിജയികൾക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ആയിഷ കരിമ്പിൽ നമ്മളോടൊപ്പമുണ്ട്.
0: അതുപോലെ തന്നെ സുഹറ കൽപ്പറ്റയും നമ്മളോടൊപ്പം ആ മെസ്സേജ് പങ്കുവച്ചിട്ടുണ്ട്.
1: എനിക്ക് 14th സ്ഥാനം, സിസ്റ്റം കണ്ടില്ല എന്നേ ഉള്ളൂ. നാദിറായിട്ട് മൈക്കൽ, അത് വളവാണ്.
0: നമ്മളെ അറിയാം ഒരു നന്മ എന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോ വിജ്ഞാനവേദി ആണ്
1: നമ്മൾ
0: ഒരു നന്മയായിട്ട് പങ്കുവെക്കുക.
1: യെസ്,
0: നമുക്ക് ശ്രോതാക്കൾക്ക് ഒരു ചോദ്യമാക്കി കൊടുക്കാം.
1: ഓക്കെ, നിങ്ങളെ നാട്ടിൽ വിജ്ഞാനവേദി എല്ലാ മാസവും നടക്കാറുണ്ടോ
0: ഉണ്ടോ എന്നുള്ളത്
1: പങ്കുവെക്കുക.
0: ഏത് ശാഖ, ഏത് മണ്ഡലം?
1: അതെ, വിജ്ഞാനവേദി എന്താന്ന് അറിയാതെ ഇപ്പൊ പറയുകയല്ലോ അല്ലേ,
0: അത് അറിയാത്ത ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ.
1: ഞാൻ അടുത്ത വിജ്ഞാനവേദി എന്താന്ന് വേണമെങ്കിൽ ഒന്ന്
0: ടൈപ്പ്
1: ചെയ്യട്ടെ അല്ലേ. ഇൻഷാല്ലാ. അപ്പോ ഒരുപാട് ആളുകൾ ഇവിടെ സാജിദ ഷോക്കത്തിൻ്റെ ഒരു മെസ്സേജ് നമ്മൾ ജസ്റ്റ് താഴെയാണ്. ശരിയാണ്, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിൽ വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഈ റോഡ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വല്ലാത്തൊരു സംഭവമാണ്, ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം അപകടങ്ങൾ ജനിക്കാൻ
0: സെക്കൻഡുകൾ കൊണ്ട് ഒരു എന്താ പറയാ, നമ്മൾ കാരണത്താൽ ഒരാളുടെ ജീവൻ പോകുക എന്ന് പറഞ്ഞാല്
1: അത് കണക്കാക്കിയതാണെങ്കിലും നമ്മുടെ അശ്രദ്ധ കാരണം അല്ലേ, അതൊരു
0: വലിയ
1: കാര്യമാണ്. അപ്പൊ നമ്മൾ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി ഒരിക്കലും ഓടിക്കരുത് എന്നുള്ളതാണ് അല്ലേ. നമുക്ക് എത്ര ധൃതി ഉണ്ടെങ്കിലും ആ സമയം അവിടെ റെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. എന്നതുപോലെ ഒരുപാട് കാര്യങ്ങൾ റോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാണ്ട്.
0: ആസിയ പന്നായിക്കുളം, ഉത്തരം ശരിയായിരുന്നു, സിസ്റ്റം സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. എന്നേക്കാൾ എൻ്റെ മകൾക്കായിരുന്നു ഉത്സാഹം, വിജയ് ആരാണെന്ന് അറിയാൻ.
1: അതെ അതെ, ആസിയ റഫീഖ് മുട്ടന്നൂര് അവർ പറയാണ്, തിരക്കുള്ളവർ വേഗം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ലോ ആക്കാറാണ്, അവരങ്ങ് പോയാൽ നമുക്ക് സമാധാനത്തിൽ പോകാലോ. അതൊരു നല്ല കാഴ്ചപ്പാടാണ് അല്ലേ. കുറച്ച് ക്ഷമയ്ക്കുള്ള ആളുകൾക്ക് കഴിയുള്ളൂ അല്ലേ, ലേഡീസിന് ചിലപ്പോൾ കുറച്ചൊക്കെ കഴിയുവാണ്.
0: ക്ഷമന്ന് പറയണത് പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഒരു തട്ടലും മുട്ടലും ഉറപ്പായിട്ട് വരുന്നുള്ളത്
1: തീർച്ചയായിട്ടും
0: അനുഭവങ്ങൾ തന്ന്
1: പാടുണ്ട് അല്ലേ.
0: ഓക്കെ, അപ്പൊ സീനത്ത് ചങ്ങരംകുളം നമ്മുടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വനിതാ വിജ്ഞാനവേദി ഇന്ന് നടക്കുന്നുണ്ട്, ചങ്ങരംകുളം മണ്ഡലം. ക്ലാസ് എടുക്കുന്നത് ഷിഹാബ് മദനിയാണ് എന്നുള്ളത്.
1: റഫീഖ് കെ പി നിലമ്പൂർ പറയാണ്, റസാഖ് കെ പി, ബ്ലോക്കിൽ കുടുങ്ങിയ സമയത്ത് നമ്മൾ ബ്ലോക്കിൻ്റെ ക്യൂവിലാവും. നിങ്ങൾ പറഞ്ഞ മാതിരി വേറെ ആരെങ്കിലും മുന്നോട്ട് കയറിയാൽ പിന്നെ നമ്മളും പെട്ടെന്നാണ്
0: എടുത്ത് പോകാൻ തോന്നുന്നു. ഒരാൾ കേറിയത് കണ്ട ബാക്കിയുള്ളവരെ അടുത്ത്
1: അപ്പൊ പിന്നെ ആകെ ശരിക്കും ബ്ലോക്ക് ആവാണ് അവിടെ ചെയ്യാം. ഏതായാലും
0: അതായത് 10 മിനിറ്റ് കിടക്കേണ്ട ബ്ലോക്കിൽ പിന്നെ അത് കാരണത്താല് 20 മിനിറ്റ് 30 മിനിറ്റും കിടക്കും.
1: അതെന്താ പറയാ, നമ്മള് നല്ല ശ്രദ്ധിക്കണം. നമ്മളൊരു സ്വാർത്ഥത കാരണം ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങളും പ്രയാസങ്ങളും വളരെ വലുതാണ്. ചില സ്ഥലത്തൊക്കെ ആംബുലൻസ് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എന്താ വെച്ചാല് മുമ്പിൽ ആരെങ്കിലും കാണിച്ച എന്തെങ്കിലും ഒരു സ്വാർത്ഥത കാരണമായിരിക്കും ബാക്കിൽ വന്ന വണ്ടികളൊക്കെ കുടുങ്ങും. അതിന്റെ അടിയിൽ ആരും കുടുങ്ങും, ആംബുലൻസും കുടുങ്ങും.
0: സഫി അടപ്പാൾ, ഞങ്ങളുടെ മണ്ഡലം ചങ്ങരംകുളം വിജ്ഞാനവേദി ഇന്ന് കാലത്ത് 10:30 പോകാനുള്ള ഒരുക്കത്തിലാണ്. അതായത് വിജ്ഞാനവേദി എന്ന് പറയുന്നത് അല്ലേ, മാസത്തിലൊരിക്കല് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ക്ലാസ് ആണ്,
1: വിജ്ഞാനം പകരുന്ന ഒരു വേദിയാണ് അല്ലേ.
0: അർത്ഥം പ്രോഗ്രാമിന്റെ പേരിന്റെ അർത്ഥം മതി
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയം നമ്മൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അല്ലേ ആ ഒരു വേദിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്
1: തീർച്ചയായിട്ടും
0: നമ്മളെ ഈ ഒരു അറിയാം ഒരു നന്മയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: അതെ, പിന്നെ ഈ ബൈക്ക് തെറിപ്പിച്ച വീഡിയോ കണ്ട് ചിരിച്ചുപോയി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അല്ല. അത് കാണുമ്പോൾ അങ്ങനെ ആ നേരെ മറിച്ച് ആ മനുഷ്യൻ എന്തെങ്കിലും പരിക്ക് പറ്റിയിക്കണമെങ്കിൽ ഒരിക്കലും നമുക്കത് ഫീൽ ചെയ്യില്ല. ഇത് കറക്റ്റ് ആ വണ്ടിനെ അങ്ങോട്ട് തെറിപ്പിച്ച് പോയതാണ്, ആളാകന്ധം വിട്ട് ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത് അല്ലേ. പക്ഷെ അത് വലിയൊരു അശ്രദ്ധയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്ന് അത് കാണുന്ന ഓരോരുത്തർക്കും പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്.
0: ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, കൈപ്പമംഗലം കൂരിക്കുഴി ശാഖയിൽ എല്ലാ മാസവും വിജ്ഞാനവേദി നടക്കാറുണ്ട് എന്ന് ഒരു പങ്കുവച്ചിട്ടുണ്ട്. അതേപോലെ റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഞങ്ങളുടെ ശാഖയിൽ എല്ലാ മാസവും വിജ്ഞാനവേദി നടക്കാറുണ്ട്, ഈ മാസം 24 അത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: മഞ്ചേരി മണ്ഡലം വടമുക്ക് ശാഖ ഉണ്ടല്ലേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ വിജ്ഞാനവേദി നടന്നു, അൽഹംദുലില്ലാഹ്.
0: അതേപോലെ റുഷ്ത കാളികാവ് വിജ്ഞാനവേദി നടക്കാറുണ്ട്, കാളികാവ് ഉദരംപൊയിൽ ശാഖയിൽ.
1: ഓക്കെ,
0: അതേപോലെ തന്നെ സുഹറ കൽപ്പറ്റ, ഞങ്ങളുടെ മണ്ഡലത്തിൽ മാസത്തിൽ 2 ദർസ് നടക്കാറുണ്ട്, കൽപ്പറ്റ ശാഖയിലാണ് സെൻറ്റർ എന്ന് പറഞ്ഞു അല്ലേ. ഷുഹൈബ എം വളപട്ടണ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് വിജയികളിൽ പുരുഷന്മാർ കൊണ്ടുപോയി, അവരുടെ ആധിപത്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിജ്ഞാനവേദി എല്ലാ മാസവും ശാഖകളിൽ നടത്താറുണ്ട് എന്നവർ പങ്കുവച്ചിട്ടുണ്ട്.
1: അപ്പോ ഇന്ന് വിജയികളിൽ പുരുഷന്മാര് കൊണ്ടുപോയി എന്നാ പറഞ്ഞല്ലേ.
0: ഇല്ല, അബ്ദുൽ അസീസ് എന്ന പേരിൽ ഒരു മെസ്സേജ് ഉണ്ട്.
1: ഓട്ടുപാറ
0: അബ്ദുൽ അസീസ് ഓട്ടുപാറയാണെങ്കിൽ മൂന്നാമത് അത് ഞാനാണ്.
1: അങ്ങനെ സമാധാനിച്ചോളെ നീ അല്ലേ. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ വനിതാ വിജ്ഞാനവേദി ഇന്ന് നടക്കുന്നുണ്ട് ചങ്ങരംകുളം മണ്ഡലം ക്ലാസ് എടുക്കുന്ന ഷിഹാബ് മദനി. ഓക്കെ.
0: അതേപോലെ ഇഷ അയച്ചിട്ടുണ്ട്. മലപ്പുറം ശാഖ വിജ്ഞാനവേദി എല്ലാ മാസവും ഉണ്ടാകാറുണ്ട്. ഇന്നലെ വിജ്ഞാനവേദി കഴിഞ്ഞു. ഇസ്ലാമിലെ സ്ത്രീകൾ എന്നതായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിലെ വിഷയം എന്ന് അവർ പങ്കുവച്ചിട്ടുണ്ട്.
1: സിസ്റ്റമേ നിന്റെ സിസ്റ്റം വല്ലാത്തൊരു സിസ്റ്റം, വിഷമം ഒന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു സങ്കടം. വിജയികൾക്ക് 1000 അഭിനന്ദനങ്ങൾ. വളരെ ദയനീയമായൊരു മെസ്സേജാണ് ജംഷിന പി മേപ്പാടിയാണ് അയച്ചിട്ടുള്ളത്.
0: സെജിന കെ എടത്തനാട്ടുകര പറഞ്ഞിട്ടുണ്ട്, എടത്തനാട്ടുകര മണ്ഡലം വനിതാ വിജ്ഞാനവേദിയുടെ ചുമതല എനിക്കായതുകൊണ്ട് ഈ ചോദ്യം എനിക്ക് വളരെയധികം ഇഷ്ടമായി. എടത്തനാട്ടുകര മണ്ഡലത്തിലെ ഒട്ടുമിക്ക ശാഖകളിലും എല്ലാ മാസവും വിജ്ഞാനവേദി നടക്കാറുണ്ട്. കാളമഠം ശാഖയിലാണ് അവരുള്ളത്.
1: ഇതിലേകദേശം ആളുകളൊക്കെ പെട്ടെന്ന് ഉത്തരം അയക്കുന്നവരാണ് എന്നും, പക്ഷേ സിസ്റ്റം ആയതുകൊണ്ട് പരാതി ഇങ്ങനെയൊക്കെ ഉള്ളൂ. അതൊരു വ്യക്തിയാണ് എങ്കിൽ പരാതി എവിടെ എത്തിയിരിക്കും? സത്യം അല്ലേ. ഒരു സിസ്റ്റമാണ് ഇത് പരിഗണിക്കണത് എന്നുള്ളതുകൊണ്ട് കച്ചറല്ല. ഒരു വ്യക്തിയാണെങ്കിൽ ആകെ അടിപിടിയാവുന്നതാണ് അവർ പറയണേ. അതെ. ഇപ്പൊ വിജ്ഞാനവേദികളൊക്കെ എല്ലായിടത്തും നടക്കട്ടെ. അതിലൂടെ നമ്മുടെ നാട്ടില് എന്ത് പിന്നെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് തിളങ്ങി നിൽക്കണം, അള്ളാഹിന് മുമ്പിൽ തിളങ്ങി നിൽക്കാനുള്ള വലിയൊരു അവസരം ഇതിലൂടെയൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുമ്പോൾ, ടെക്നിക്കൽ വിങ്ങിൽ നിന്നും ഇന്ന് ലൈവ് കൺട്രോൾ ചെയ്തത് നമ്മുടെ ഹിഷാമാണ്, കൂടെ നമ്മുടെ ജാസിമുണ്ട്, നമ്മുടെ വീഡിയോ ഹെഡ് ഒമർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹനീഫ വണ്ടൂർ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.
0: നമുക്ക് ശരിക്കും നിർത്താനുള്ള ഒരു ഇതില്ല, പക്ഷേ 8 മണിയായാലും
1: നിർത്തണം. ഏതായാലും ഇന്നത്തെ മോർണിംഗ് ലൈവ് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്, എന്നോടൊപ്പം അദീബ് ഷാൻ വടവന്നൂർ. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് റേഡിയോ വൈബ്സിലേക്കാണ്. റേഡിയോ വൈബ്സിൽ ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ നസറുല്ലാ സുലഹിയാണ് ഉള്ളത്. ഇൻസൈറ്റിൽ നമ്മൾ ഇന്ന് ആദ്യം കേൾക്കുന്നത് സലീം സുല്ലമിയുടെ സംസാരമാണ്, ഇമ്രാനിന്റെ ഭാര്യ. ഇൻസൈറ്റ് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ലോകത്ത് വളരെ ഉന്നതരായ പല വ്യക്തിത്വങ്ങളുടെയും പിറവിയുടെ പിന്നിൽ സദ്വൃദ്ധരായ ചില വ്യക്തികളുടെ അഥവാ ചില കുടുംബങ്ങളുടെ ദീർഘദൃഷ്ടിയും അള്ളാഹുവിനോട് ഉള്ള ഉള്ളുരുകിയ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും ഫലമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ലോകത്തിന് ഉന്നതമായ ചില വ്യക്തിത്വങ്ങളെ സമ്മാനിച്ച ചില വ്യക്തിത്വങ്ങളുടെ പിറവിക്ക് കാരണമായ ഒരു മഹതിയാണ് ഇമ്രാനിൻ്റെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഹന്ന ബിൻത് ഫാക്കൂസ് റളിയല്ലാഹു അൻഹ. ഇവരുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സഹായകമാകുന്ന ഒട്ടേറെ നല്ല ചിന്തകൾ അവർ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആരായിരുന്നു ഹന്ന ബിൻത് ഫാക്കൂസ്? അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഫലസ്തീനിൽ അഥവാ ഷാം, ഫലസ്തീൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉയർന്ന ഒരു പണ്ഡിതനായിരുന്ന സദ്വൃദ്ധനായ ഒരു വ്യക്തിയുടെ ഭാര്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധ ഖുർആൻ ഇദ്ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ, ഇമ്രാനിൻ്റെ പത്നി അഥവാ ഭാര്യ പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അഥവാ ഇമ്രാൻ, ആ ഇമ്രാൻ ബനു ഇസ്രായേലിലെ ഒരു പണ്ഡിതനായിരുന്നു. ബൈത്തുൽ മഖദ്ദസ് പരിപാലിക്കുകയും ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു പല അമ്പിയാക്കന്മാരെയും പരീക്ഷിച്ചതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും സന്താനത്തെ നൽകാതെ അല്ലാഹു അവരെ പരീക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം അവർ ഒരു മരത്തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുരുവി തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയാണ്, ഹന്നയുടെ റളിയല്ലാഹു അൻഹയുടെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. ഒരു ഉമ്മയാവാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടുകയും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി എനിക്കും ഒരു ഉമ്മയാകാൻ ഒരു മാതാവാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന അതിയായ ആഗ്രഹം പ്രാർത്ഥനയായി അല്ലാഹുവിലേക്ക് അവർ ഉയർത്തുകയും ചെയ്തു. തൽഫലമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരു കുഞ്ഞിൻ്റെ പിറവിക്ക് ആവശ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹമായി അവർക്ക് നൽകുകയാണ്. ഗർഭിണിയായ അവർ അപ്പോഴേക്കും അവരുടെ ഭർത്താവ് അവരോട് വിട പറഞ്ഞു. പൂർണ്ണമായും ഈ ഒരു ജീവിതത്തിൽ അവർ ഭർത്താവിൻ്റെ തണലേൽക്കാതെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റു വാങ്ങുവാൻ കഴിയാത്ത ഗർഭിണിയായി അവർ മുന്നോട്ട് പോകുമ്പോഴാണ് അള്ളാഹുവിനോട് അവർ തൻ്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവർ പറയുന്ന പ്രാർത്ഥന നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇദ്ഖാലത് ഇംറഅത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർത്തു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഇമ്രാനിൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, എൻ്റെ റബ്ബേ, എൻ്റെ വയറ്റിലുള്ളതിനെ സ്വതന്ത്രമായി ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു, അതിനാൽ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. നീ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണല്ലോ. ഇവിടെ ഈ ഒരു പ്രാർത്ഥനയിൽ, അള്ളാഹുവിനോട് നടത്തുന്ന ഈ ഒരു പ്രാർത്ഥനയിലും തൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കേറെ ചിന്തിക്കുവാനുള്ള പാഠങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞു പിറക്കുവാൻ പോകുന്നു എന്ന ചിന്തയും തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഒരു സ്ത്രീയുടെ ചിന്തയിൽ കടന്നു വരേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ആയത്ത് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വഴിയിൽ അള്ളാഹുവിന് പൂർണ്ണമായും വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിപാലനത്തിനും ബൈത്തുൽ മഖ്ദസിൻ്റെ പരിപാലനത്തിനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ നേർച്ചയാക്കിയിരിക്കുന്നു. അതാണ് പിറക്കുവാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയിട്ട് അവരുടെ ചിന്തകൾ. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ആ പ്രതീക്ഷയോടുകൂടി ആ കാര്യം ഉണർത്തുകയാണ്. ഇതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിലും, ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കണം ഈ ഒരു സന്ദർഭങ്ങളിൽ പൂർണ്ണമായും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു സന്താനമായി എൻ്റെ സന്താനം ആയിത്തീരണമേ എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടതുണ്ട് എന്നത് ഈ ആയത്ത് നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും, ഫലമ്മാ വളഅത്ഹ, അവർ പ്രസവിച്ചപ്പോൾ, ഖാലത്ത് റബ്ബി ഇന്നീ വളഅത്ഹ ഉൻസ, എൻ്റെ റബ്ബേ ഞാൻ പ്രസവിച്ചത് ഒരു പെണ്ണിനെയാണല്ലോ. വല്ലാഹു അഅലമു ബിമാ വളഅത്ത്, അവർ പ്രസവിച്ചതെന്താണ് എന്തിനെയാണ് എന്നുള്ളത് ഏറ്റവും നന്നായി അള്ളാഹുവിനറിയാം. എന്നിട്ടും ഇവരത് പറയുന്നത് എന്തിനാണ്? തൻ്റെ ഉള്ളിലെ പ്രതീക്ഷ ഒരു ആൺകുഞ്ഞായിരുന്നു, അതിനെനിക്ക് ലഭിച്ചില്ലല്ലോ എന്നത് റബ്ബിൻ്റെ മുമ്പിൽ തന്നെ അവർ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വലൈ സദ്ദക്കറുകൽ ഉൻസ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെപ്പോലെയല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിൽ നേർച്ചയാക്കിയിരുന്ന ആ ഒരു കുട്ടി ഒരു ആൺകുട്ടിയായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് അവർ അങ്ങനെ നേർച്ചയാക്കിയത്. ഒരാൺകുട്ടിക്ക് ഒരു പെണ്ണിനേക്കാൾ കൂടുതലായി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ കുട്ടിക്ക് അങ്ങനെയുള്ളൊരു സാധ്യത ഇല്ലല്ലോ എന്ന ഒരു ചിന്ത, ഒരു വേദന അവരെ മനസ്സിനെ അലട്ടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഏതായിരുന്നാലും അവർ പറയാവ ഇന്നി സമ്മൈത്തു ഹാ മറിയം, ഞാൻ അവർക്ക് മറിയം എന്ന് പേര് നൽകിയിട്ടുണ്ട്. വ ഇന്നി ഉഈദു ഹാ ബിക് വദുരിയത ഹാ മിൻ ശൈത്വാനിർ റജീം, അവരുടെ കാര്യത്തിലും അഥവാ പിറക്കാൻ പോകുന്ന പിറന്നിരിക്കുന്ന ആ മറിയമിൻ്റെ കാര്യത്തിലും അവളുടെ സന്തതികളുടെ കാര്യത്തിലും ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും അവൻ്റെ ദുർമന്ത്രങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും മനോഹരമായൊരു പേര് ഞാൻ കുട്ടിക്ക് നൽകിയിരിക്കുന്നു എന്നും, ആ കുട്ടിയുടെ കാര്യത്തിൽ നിന്നോട് ഞാൻ പിശാചിൻ്റെ വിഷയത്തിൽ നിന്നും ശരണം തേടുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഒരു കുട്ടിയെ പിറന്ന ഉടനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചിന്തകളും ആലോചനകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ കുട്ടിയെ കിട്ടിയ മാത്രയിൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ, ആ കുട്ടിയുടെ കാര്യം മാത്രമല്ല, മറിയമെന്ന് പറയുന്ന ആ സന്തതിയുടെയും അവർക്ക് പിറക്കാനിരിക്കുന്ന സന്തതികളുടെയും വിഷയങ്ങളിൽ, ആ തലമുറയുടെ വിഷയത്തിൽ തന്നെ ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതായിരുന്നു ഇമ്രാനിൻ്റെ ഭാര്യ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അള്ളാഹു പൂർണ്ണമായും സ്വീകരിച്ചു. ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ച അവർക്ക് മറിയമെന്ന ഒരു പെൺകുട്ടിയെയാണ് അവർക്ക് നൽകിയത് എങ്കിൽ, ആ മറിയമിനെ പിന്നീട് ബൈത്തുൽ മഖദ്ദസിലേക്ക് അവരെ മാറ്റുകയും അവരെ പരിചരിക്കുവാൻ ആര് വേണം എന്ന ആ ഒരു വിഷയത്തിൽ നറുക്കെടുക്കുമ്പോൾ, അത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്നെ ഏൽപ്പിക്കുകയും, ആ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ്, മറിയമിന് ഭക്ഷണ വിഭവങ്ങൾ നൽകുവാൻ വേണ്ടി അവർ താമസിക്കുന്ന മിഹ്റാബിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, വജദ ഇൻദഹ റിസ്ഖ, അവരുടെ അടുക്കൽ ധാരാളം റിസ്ഖ് പഴവർഗ്ഗങ്ങൾ കാണുകയാണ്. തനിക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റാത്ത ആ പഴങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ മറിയം റളിയല്ലാഹു അൻഹ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്, ഖാലത്തു ഹുവ മിൻ ഇൻദില്ല, അത് അല്ലാഹുവിങ്കിൽ നിന്നാണ് എന്ന് പറയുമ്പോഴാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തനിക്കും അഥവാ മറിയമിന് ഈ ഒരു രീതിയിൽ അല്ലാഹു പഴങ്ങൾ നൽകി സഹായിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പ്രായമായ ഈ എനിക്കും ഒരു സന്താനത്ത് നൽകുക എന്നുള്ളത് ഒരിക്കലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ലല്ലോ എന്ന ആ ഒരു പ്രതീക്ഷയിൽ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ഒരു സന്താനത്തിന് വേണ്ടി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് അല്ലാഹു അദ്ദേഹത്തിന് യഹ്യ എന്ന് പറയുന്ന സന്താനത്തെ നൽകുന്നത്. ഞാൻ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്, ഈ ഇമ്രാനിൻ്റെ ഭാര്യയുടെ ചിന്തയും ആ ചിന്തയുടെ ഭാഗമായി അള്ളാഹുവിലേക്ക് അവർ നടത്തിയ പ്രാർത്ഥനയുടെ ഭാഗമായി അവർക്ക് അള്ളാഹു നൽകിയ മറിയമെന്ന് പറയുന്ന ആ മഹദിയിലൂടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിറവിയും ആ മഹദിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായി ആത്മാർത്ഥമായി അടുത്ത സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യഹ്യ എന്ന സന്താനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിലെല്ലാം നമുക്കുള്ള വലിയ പാഠം, നമ്മുടെ ഉയർന്ന ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നല്ലതായ ചിന്തകൾക്ക് ഈ ദുനിയാവിൽ വലിയ സാധ്യതകൾ, വലിയ വലിയ അസറുകൾ, സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കാരണമായിത്തീരും എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ആലു ഇമ്രാൻ പരിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമാണ്. മറിയം സൂറത്ത് മറിയം അഥവാ പരിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായമാണ്. ഇവിടെയെല്ലാം തന്നെ ഈ പേര് ഖുർആനിൽ സ്ഥാനം പിടിക്കാനും 19-ാമത്തെ അധ്യായമായി മറിയം എന്ന പേര് ലഭിക്കുവാനുമൊക്കെയുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു അവസാനം എത്തിച്ചേരുന്നത് ഈ ഇമ്രാനിൻ്റെ ഭാര്യയുടെ ആ നല്ല ചിന്തകളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളും ഏറ്റവും നല്ല ഉയർന്ന ചിന്തകൾ വെച്ചു പുലർത്തുവാനും അത് നമ്മിലൂടെ നടപ്പിലാകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സന്തതികളിലും ഉന്നതമായ വ്യക്തിത്വങ്ങൾ കടന്നു വരാൻ, ഉന്നതമായിട്ടുള്ള സ്വാധീനങ്ങൾ അവരിലൂടെ ഉണ്ടാക്കുവാൻ അതെല്ലാം കാരണമായി തീരും എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു ഉയർന്ന ചിന്തകൾ വെച്ചു പുലർത്തുവാൻ, അത് അത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായ അത്തരം കാര്യങ്ങളുടെ പിറവിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
0: മഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, ഒമാനായ സലീം സുലമി അവതരിപ്പിച്ച ഇൻസൈറ്റ് പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇമ്രാനിൻ്റെ ഭാര്യ എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ.
2: അപ്പോൾ റേഡിയോ വൈബ്സ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇൻസൈറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് എന്നുള്ളത് ഓട്ടോമാറ്റിക് തിങ്കിങ്ങിൽ തന്നെ വരുന്ന സംഗതിയാണ്. സ്വരമാണ്, സ്വരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അകലെ അകലെ പള്ളി മിനാരമെന്ന് തുടങ്ങുന്ന അതിമനോഹരമായൊരു ഗാനം കൊണ്ട് നമുക്ക് സ്വരത്തിലേക്ക് പോവാം.

0: മഷാല്ലാ സ്വരം, ഒരുപാട് വർഷക്കാലത്തെ പരിചയമുള്ള ഒരു ഗാനമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലെ കേട്ട് പരിചയമുള്ള അല്ലെ അകലെ
1: പള്ളി. നല്ലൊരു പാട്ടാണ്.
0: യെസ്, മഷാല്ലാ നല്ല ഗാനമായിരുന്നു. എന്തായാലും റേഡിയോ വൈബ്സിൻ്റെ സഞ്ചാരത്തിൽ നമ്മളെല്ലാം കൂടെയുണ്ട്. ഇൻഷാല്ലാ മുന്നോട്ട് നമ്മൾ പോകുന്നു. അടുത്ത പരിപാടി
1: ആരോഗ്യ വിചാരമാണ്. മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും ഈ വിഷയത്തിൽ ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ചേരുകയാണ്. ഡോക്ടർ റഹീസ് കെ മിൻഹാൻസ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ സാദിഖ് ബിൻ കാസിം കൂടിയിട്ടാണ് ആരോഗ്യ വിചാരം കൈകാര്യം ചെയ്യുന്നത്. ആരോഗ്യ വിചാരത്തിലേക്ക്,
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബെസ്റ്റ് ഹോമിയോപ്പതിക് ഡോക്ടർക്കുള്ള ദേശീയ ഡോക്ടർ സാമുവൽ ഹാനിമാൻ അവാർഡ് ജേതാവ്, കൊയിലാണ്ടി മിൻഹാൻസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ റഹീസ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിലാണ്. ഡോക്ടർ, ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മഴക്കാലത്തിൻ്റെ സമയത്ത് പ്രധാനമായിട്ടും പകരാറുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്?
3: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ മലയാളികൾക്ക് മഴക്കാലം എന്ന് പറയുന്നത് ഒരു പനിക്കാലം കൂടെയാണ്. സാധാരണ മഴക്കാലത്ത് കണ്ടുവരുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വൈറൽ പനി, ജലദോഷം, ഛർദി അതിസാരം, മഞ്ഞപ്പിത്തം, ന്യൂമോണിയ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, അങ്ങനെ തുടങ്ങി ഒരുപാട് വ്യത്യസ്തമായ വൈറസുകൾ പകർത്തുന്ന പനികളും എല്ലാം മഴക്കാലത്ത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് കുറയുമ്പോഴും പിന്നെ നമ്മൾ നല്ല രീതിയിൽ സംസ്കരിക്കാത്ത മാലിന്യങ്ങൾ മഴക്കാലത്ത് മഴ കൊണ്ട് നമ്മളെ ഭക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിലേക്ക് കലരുമ്പോഴും നമുക്ക് ഇതേപോലെയുള്ള വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ കിട്ടിയിട്ട് നമ്മൾ അസുഖബാധിതരാകുകയാണ് ചെയ്യുന്നത്.
2: മഴക്കാലത്ത് പകരുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി മഴക്കാലത്തെ പ്രധാന വില്ലനാണല്ലോ കൊതുക്. നേരത്തെ നമ്മൾ കൊതുക് പരത്തുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ മലമ്പനി, മന്ത് തുടങ്ങിയതൊക്കെ ആയിരുന്നു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ അസുഖങ്ങൾ കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, അവയെ നമുക്ക് എങ്ങനെയൊക്കെ തടയാം? ഡോക്ടർ, അതൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിക്കാമോ?
3: പകർച്ചപ്പനികളിൽ അധികവും പരത്തുന്നത് കൊതുകുകളാണ്. മഴക്കാലത്ത് രൂപപ്പെടുന്ന ചെറിയ ശുദ്ധജലക്കെട്ടുകളിലാണ് കൊതുകുകൾ മുട്ടയിടുന്നത്. ചെറിയ ടയറ് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ടൈലിൻ്റെയൊക്കെ സൈഡിലുണ്ടാവുന്ന ചെറിയ വെള്ളക്കെട്ടുകൾ, മുറ്റത്തൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള ടൈലിൻ്റെ സൈഡിലുണ്ടാവുന്ന വെള്ളക്കെട്ടുകൾ, അത്ര വളരെ കുറഞ്ഞ സ്ഥലത്തുള്ള വെള്ളക്കെട്ടുകളിൽ തന്നെ ഈ കൊതുകുകൾ വളരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൊതുകുകൾ വഴി പകരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ന് പറയുന്നത് ജപ്പാൻ ജ്വരം, ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി ഇവയൊക്കെയാണ്. കൂടുതലും മഴക്കാലത്ത് കേരളത്തിൽ കാണപ്പെടുന്ന കൊതുക് വഴി പകരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ചിക്കൻഗുനിയ, ഡെങ്കു, ജപ്പാൻ ജ്വരം ഇവയൊക്കെ. ഇതിൽ കഴിഞ്ഞ ഏകദേശം ഒരു എന്താ പറയുക 400 മില്യൺ വർഷങ്ങളായിട്ട് ലോകത്ത് വെല്ലുവിളി ഉയർത്തുന്ന ജീവികളാണ് കൊതുകുകൾ. ദിവസവും ശരാശരി ഒരു കൊതുക് 3 മുതൽ 10 വരെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കും. ഇവ ഒരു 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എടുത്തിട്ടാണ് ആ ലാർവ സ്റ്റേജിൽ നിന്നും കൊതുകായിട്ട് മാറുന്നത്. ഈ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കൊതുക് വഴി പടരുന്ന രോഗങ്ങൾ തടയാനും കഴിയും. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണെങ്കിൽ ഈ ലാർവകൾ നശിച്ചുപോവുകയും കൊതുകുകളുടെ എണ്ണം കുറയുകയും അതുവഴി ഇത് പകരുന്നത് അല്ലെങ്കിൽ ഇതുവഴി വലിയ രീതിയിൽ വലിയ ഒരുപാട് ഏരിയയിലേക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് പകരുന്നത് കുറയാനും ഈ ഡ്രൈ ഡേ ആചരിക്കുന്നത് വഴി നമുക്ക് സാധിക്കും.
2: ഇനി മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
3: മഴക്കാലത്ത് പ്രധാനമായിട്ടും കാണുന്ന രോഗങ്ങളെ പറ്റി നമ്മൾ കുറച്ചിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ രോഗങ്ങളെ എടുത്തു നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അസുഖമാണ് ഡെങ്കു എന്ന് പറയുന്നത്. ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാ പനി ഉണ്ടാവും, അതിൻ്റെ ഒപ്പം ശക്തമായ ശരീരവേദന ഉണ്ടാവും, കണ്ണിന് പിന്നിലും ഇടുപ്പിലുമൊക്കെ നല്ല ശക്തിയായ വേദന, അസഹനീയമായ വേദന തന്നെ ഉണ്ടാവും, ഛർദി ഉണ്ടാവാറുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ബ്ലഡ് പരിശോധിക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട്, WBC കൗണ്ട് അതൊക്കെ കുറവും കാണിക്കാറുണ്ട്. അതാണ് ഡെങ്കുവിൽ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി ജപ്പാൻ ജ്വരം അത്രത്തോളം ഇല്ലെങ്കിലും എന്നാലും മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ജപ്പാൻ ജ്വരം എന്ന് പറയുന്നത്. ഡെങ്കുവിൻ്റെ അത്രയൊന്നും ആൾക്കാർക്ക് ജപ്പാൻ ജ്വരം അഫക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശക്തമായ പനി ഉണ്ടാവും, ഒപ്പം നല്ല തലവേദന, ഓർമ്മക്കുറവ്, കൈകാൽ തളർച്ച, ഇതൊക്കെയാണ് ജപ്പാൻ ജ്വരത്തിന് കാണുന്ന ലക്ഷണങ്ങൾ. ഇനി മഴക്കാലത്ത് വളരെ പ്രധാനമായിട്ടും കാണുന്ന അല്ലെ വളരെ അധികം ആൾക്കാർക്കും അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. ഇതിൻ്റെ ലക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട ലക്ഷണം, കണ്ണിനൊക്കെ മഞ്ഞ നിറം വരിക, ആഹാരത്തിനോടൊക്കെ ഒരു താല്പര്യക്കുറവ്, മൂത്രത്തിന് നിറവ്യത്യാസം, ഇതൊക്കെയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. മഞ്ഞപ്പിത്തം തന്നെ പല തരത്തിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, പിന്നെ അത്രത്തോളം കോമൺ അല്ലെങ്കിലും ഹെപ്പറ്റൈറ്റിസ് സി, ഡി, ഇ എന്ന് പറയുന്ന കാറ്റഗറി എല്ലാം ഉണ്ട്. ഇതിൽ മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് അക്യൂട്ടായിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഇതിൽ ഏത് കാറ്റഗറി ആണ് എന്ന് അല്ലെങ്കിൽ ഏത് ടൈപ്പ് മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത് നമുക്ക് ചെറിയ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് മഴക്കാലത്ത് കാണുന്നത്. അതാണ് മലിനജലത്തിലൂടെ, മലിനജലം നമ്മുടെ ഭക്ഷണത്തിലേക്കും നമ്മുടെ വെള്ളത്തിലേക്കും മിക്സ് ആവുന്നതിലൂടെ, അല്ലെങ്കിൽ മലിനീകരണ നമ്മളെ ഭക്ഷണവും വെള്ളവും മലിനീകരിക്കപ്പെടുന്നതിലൂടെ നമുക്ക് പടരുന്നത്. പിന്നെ പല ആൾക്കാരിലും ഇതിൻ്റെ ഒപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ ഒപ്പം ഛർദി, ഓക്കാനം, ഒപ്പം ചെറിയ ശരീരവേദന, പനി, ഇതൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്. അടുത്തത് മഴക്കാലത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ചിക്കൻഗുനിയ. ചിക്കൻഗുനിയക്കും ശക്തമായ പനിയുണ്ടാവും, പനിയോടൊപ്പം സന്ധികളിൽ വേദനയും നീരും ഉണ്ടാവും. ഇത് ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് തന്നെയാണ് ചിക്കൻഗുനിയയും പടർത്തുന്നത്. പിന്നെ വളരെയധികം കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് ഛർദി അതിസാരം. ആഹാരത്തിലൂടെ വെള്ളത്തിലൂടെ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ ഉണ്ടാവുന്ന മലിനീകരണങ്ങൾ വഴി തന്നെയാണ് ഈ അസുഖവും ഉണ്ടാവുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഛർദിയോ വയറിളക്കോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ പൊതുവെ കുട്ടികൾ ഛർദിക്കുകയോ അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ ഛർദിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുറയ്ക്കുന്നതും കുറയ്ക്കും. കാരണം ഇനിയും ഛർദിക്കേണ്ട, ഈ കഴിച്ചത് അതേപോലെ ഛർദിക്കും, ഛർദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പൊതുവെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ അളവിൽ കുറവ് വരുത്തും. അത് പക്ഷേ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഛർദിക്കുകയോ അല്ലെങ്കിൽ വയറിളകുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളവും ഇലക്ട്രോലൈറ്റും ആണ് പുറത്തു പോകുന്നത്. അപ്പോൾ വെറും വെള്ളം മാത്രം കുടിച്ചാൽ ഈ വെള്ളം മാത്രമേ റീപ്ലേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോലൈറ്റും കൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ വെള്ളത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഇലക്ട്രോലൈറ്റൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമാണ് ORS ലായനി. ORS ലായനി ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ജലവും നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഇലക്ട്രോലൈറ്റും നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചെത്തുകയും നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന്, നമ്മുടെ ആ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെള്ളങ്ങൾ, അല്ലെങ്കിൽ വെള്ളം എന്ത് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല, നമുക്ക് കുടിക്കാവുന്ന വെള്ളങ്ങൾ എന്ന് പറയുന്നത് കഞ്ഞി കുടിക്കാം, ബാർലി വെള്ളം കുടിക്കാം, ഓട്സ് അങ്ങനത്തെ സാധനങ്ങൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുടിക്കാം, ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് നേർപ്പിച്ചുകൊണ്ട് കുടിക്കാൻ കഴിയും. ഇനി ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഛർദ്ദിക്കുകയാണെങ്കിൽ അര ഗ്ലാസ് കുടിച്ചു നോക്കുക. അര ഗ്ലാസ് കുടിച്ചിട്ട് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് കാൽ ഗ്ലാസ് ആക്കിയിട്ട് കുടിച്ചു നോക്കുക. എന്നിട്ട് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് കുടിക്കുക. അങ്ങനെ ആ ഓരോ സ്പൂൺ ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ വെള്ളത്തിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെ അളവും നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചെത്തിക്കണം. മരുന്ന് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ഛർദി അതിസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ മഴക്കാലത്ത് കാണുന്ന ഒരു അസുഖമാണ് ഈ ടോൺസിലൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ. തൊണ്ടവേദനയ്ക്കൊപ്പം പനി, ആഹാരം മറക്കാൻ പ്രയാസം, ചുമ, ഇതൊക്കെയാണ് സാധാരണ ടോൺസിലൈറ്റിസിൻ്റെ ഒപ്പം ഉണ്ടാവുക. അത് മഴക്കാലത്ത് വളരെയധികം കാണുന്നതാണ്. പിന്നെ കാണുന്ന അസുഖങ്ങൾ ഈ വൈറൽ ഡിസീസ്, മറ്റു വൈറൽ പനികൾ ഏറ്റവും അധികം കാണുന്ന ഒരു വഴി ഡെങ്കുവോ ചിക്കൻഗുനിയോ അല്ലാത്ത മറ്റു കാറ്റഗറിയിൽപ്പെട്ട വൈറൽ ഫീവറും ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് കൂടാതെ വേറൊരു അസുഖം മഴക്കാലത്ത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് എലിപ്പനി എന്ന് പറയുന്നത്. ശരിക്കും ഭീകരാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാവുന്ന ഒരു അസുഖമാണ് എലിപ്പനി. എലിമൂത്രത്തിലൂടെയാണ് ഇതിൻ്റെ അണുക്കൾ പുറത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എലിമൂത്രം കലർന്ന ചെളിവെള്ളത്തിലൊക്കെ ചവിട്ടുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൽ വല്ല മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെയാണ് ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും നമുക്ക് എലിപ്പനി ഉണ്ടാവുകയും ചെയ്യും. കണ്ണിന് നല്ല അതിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കടുത്ത പനി, കണ്ണിന് ചുവപ്പ് നിറം, വേദന, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ മഴക്കാലത്തുണ്ടാവുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ്. രോഗികളുടെ വിസർജ്യ വസ്തുക്കൾ കലർന്ന വെള്ളത്തിലും ഭക്ഷണത്തിലൂടെയുമാണ് ഇത് പകരുന്നത്. ഇടവിട്ട പനിയാണ് ഉണ്ടാവുക, വിശപ്പില്ലായ്മ ഉണ്ടാവും, വയറിൻ്റെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ടൈഫോയിഡിൻ്റെ സമയത്തുണ്ടാവും. ക്ഷീണവും കാര്യങ്ങളും നന്നായിട്ടുണ്ടാവും. അതൊക്കെ ചെറിയ ടെസ്റ്റുകൾ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്.
2: ഡോക്ടർ, മഴക്കാലത്തുണ്ടാകുന്ന ഈ വൈറൽ പനികൾ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ?
3: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മഴക്കാലം ശ്രദ്ധിക്കുകയാണെങ്കിൽ മഴക്കാലത്തുണ്ടാവുന്ന പനിയല്ല വില്ലന്മാർ, മഴക്കാലത്തുള്ള പനിയെ പേടിയാണ് ശരിക്കും വില്ലന്മാരാവുന്നത്. മാധ്യമങ്ങളിലൂടെയുള്ള പനിമരണ കണക്കുകളൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ ശരിക്കും വളരെയധികം പേടിച്ചുകൊണ്ടാണ് ഒരു ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത്. പനി ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരുവിധം ഒട്ടുമുക്കാൽ പനിയും, അല്ലെങ്കിൽ വരുന്നതിൽ ഏറ്റവും 90% പനിയും തന്നെ പറയാം, 2-3 ദിവസം കൊണ്ട് മരുന്ന് കഴിച്ചിട്ട് പോകുന്നതേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ പനിയെ പേടിയാണ് ഇതിനെക്കാട്ടിലും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഞാൻ മരിച്ചു പോവോ പനി വന്നാൽ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും അതൊരു ഭീകരാവസ്ഥ തന്നെയാണ്. ഈ ഇതേപോലെയുള്ള പത്രത്തിലൊക്കെ ദിവസവും പനിയെ പറ്റിയൊക്കെയുള്ള 800 പേര് മരിച്ചു, 1000 പേര് മരിച്ചു എന്നൊക്കെയുള്ള ന്യൂസ് കണ്ടിട്ട് ഈവൻ ചെറിയ കുട്ടികൾക്ക് വരെ പനിയോട് വളരെയധികം പേടിയാണ് ഈ കാലത്തുള്ളത്. അതാണ് ശരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. പനീനെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹോമിയോപ്പതി മെഡിസിനൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ വൈറൽ ഡിസീസിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതാണ് ശരിക്കും ഹോമിയോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത്. ഈ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്ന സമയത്ത് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും പനി മാറ്റാൻ കഴിയും. സാധാരണ ഡെങ്കി ഫീവറിൻ്റെയൊക്കെ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കുറയുക. 24 മണിക്കൂർ കൊണ്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി വരുന്നുണ്ട് നമ്മൾ മെഡിസിനിൽ. ശരിക്കും ഡെങ്കിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മാത്രമല്ല വില്ലന്, പി സി വി പോലെയുള്ള ഈ ഷോക്കൊക്കെ വരാൻ ചാൻസ് ഉള്ള പി സി വി എന്ന് പറയുന്ന കൗണ്ടൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ പോലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പോലെ നമ്മൾ പനിയെ അസസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെറിയ സിമ്പിളായിട്ടുള്ള മെഡിസിൻ കഴിച്ചിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ പനിയെ നമ്മൾ അത്ര പേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പനി വന്നിട്ട് ഇത് 2 ദിവസം കൊണ്ട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കേസൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ ചെന്ന് കാണിക്കാൻ നോക്കുക. ഏത് പനിയാണ് എന്താണെന്നുള്ളതൊക്കെ ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും, അതിനനുസരിച്ചുള്ള ചികിത്സയും നിർദ്ദേശിക്കും. പലപ്പോഴും അത് തന്നെ മാറുമെന്നൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ സാധനം നല്ല കൂടുതലായിട്ട് പോകുന്നത്, ഈ പനി കൂടുതലായിട്ട് ബുദ്ധിമുട്ടായിട്ട് പോകുന്നതും കുറേ ദിവസം അത് മാറാൻ വേണ്ടി എടുക്കുകയും ചെയ്യുന്നത്.
4: അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ അസുഖങ്ങളുടെ കൂടത്തിൽ മഞ്ഞപ്പിത്തത്തെ കുറിച്ച് പറഞ്ഞു. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്?
3: മഞ്ഞപ്പിത്തത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നു, എന്നാൽ അത് വേനൽക്കാലത്ത് അത്ര കുറവൊന്നുമല്ല. വെള്ളത്തിന്റെ അളവൊക്കെ കുറയുന്ന സമയത്ത് എടുക്കുന്ന വെള്ളം മലിനജലമൊക്കെ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോഴും ഇത് പ്രിവലൻ്റ് തന്നെ, അല്ലെങ്കിൽ അപ്പോഴും ഇത് നന്നായിട്ടുണ്ടാവുന്ന അസുഖം തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞപ്പിത്തം കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതിൽ പ്രധാനം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തത്തിന് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞപ്പിത്തത്തിന് എന്താണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്, കണ്ണൊക്കെ മഞ്ഞ നിറത്തിലാവുക. ഒരു പരിധിയിൽ കൂടുതൽ ബിലിറൂബിൻ്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ തൊലിയിലും വരെ ആ മഞ്ഞ കളർ ഉണ്ടാവും. പിന്നെ മൂത്രത്തിന് നല്ല മഞ്ഞ കളർ ഉണ്ടാവും. ഛർദ്ദില്, വിശപ്പില്ലായ്മ, ഓക്കാനം, ദേഹവേദന, ഇതൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒപ്പം ഉണ്ടാവും. മഞ്ഞപ്പിത്തം നമ്മൾ നേരത്തെ 3-4 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ എ ആണ് സാധാരണ അക്യൂട്ടായിട്ട് വരുന്നത്. ബി എന്ന് പറയുന്ന ടൈപ്പിലെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നതും അക്യൂട്ടായിട്ട് വരാറുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല, ചെറിയ മരുന്നിൽ തന്നെ പോകുന്നതേ ഉള്ളൂ. ഹോമിയോപ്പതി മരുന്നുകൾ മഞ്ഞപ്പിത്തത്തിന് ശരിക്കും വളരെ എഫക്റ്റീവാണ്. അക്യൂട്ട് എന്ന് മാത്രമല്ല, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും, ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ വളരെ ക്രോണിക്കായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദീർഘകാലം നിന്നുകൊണ്ട് അത് ലിവറിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ലിവർ ക്യാൻസറിനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഇതൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് എയും എല്ലാം. ഹെപ്പറ്റൈറ്റിസ് സി ആണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷനൊക്കെ ചാൻസ് കൂടുതലുള്ളതാണ്, ക്രോണിക്കായിട്ടാണ് നിൽക്കാറുള്ളത്. അതും മരുന്നിൽ മാറുന്നുണ്ട്, ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ശമനം കിട്ടുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് സിക്കും. ഡിഇ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള മഞ്ഞപ്പിത്തം നമ്മുടെ നാട്ടിൽ വളരെ റെയർ ആയിട്ടുണ്ടാവുന്നതാണ്.
4: മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ നമ്മളിവിടെ പറയുകയുണ്ടായി. ഇനി മഞ്ഞപ്പിത്തം എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളത് ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിക്കാമോ ഡോക്ടർ?
3: മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണല്ലോ. അതായത് സാധാരണ അക്യൂട്ടായിട്ട് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനജലം ഉപയോഗിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണവും ജലവും നമ്മൾ കുടിക്കുന്ന വെള്ളവും മലിനമാക്കപ്പെടുന്നതിലൂടെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. ഒരു മഞ്ഞപ്പിത്തമുള്ള രോഗിയുടെ മലത്തിലൂടെയാണ് അതിൻ്റെ അണുക്കൾ പുറത്തു പോകുന്നത്. ആ മലം മിക്സായിട്ടുള്ള വെള്ളമോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അത് പാചകത്തിനോ വെള്ള അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഭക്ഷണത്തിലെത്തുകയാണെങ്കിൽ അതുവഴിയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. പിന്നെ വീട്ടിലുള്ള നമ്മുടെ ഈച്ച, മാലിന്യത്തിലൊക്കെ പോയി നിന്നിട്ടുള്ള ഈച്ച നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ ഒരു മഞ്ഞപ്പിത്തം ശരിക്കും പകരും. അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളമൊക്കെ തിളപ്പിച്ച ചാറിയിട്ട് ഉപയോഗിക്കുക, പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ അടച്ച് മാത്രം സൂക്ഷിക്കുക, ഈ മാലിന്യങ്ങളെല്ലാം അടിഞ്ഞുകൂടിയിട്ട് അവിടെ പൊതുവെ മഴക്കാലത്ത് ഈച്ചകളുടെയൊക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും. മറ്റുള്ള സമയത്തെ പോലെയല്ല മഴക്കാലത്ത് ഈച്ച ശല്യവും മറ്റ് വീട്ടിലുണ്ടാവുന്ന പ്രാണികളുടെയൊക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇതുവഴി പകരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഞ്ഞപ്പിത്തം പകരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റു തരത്തിലുള്ള മഞ്ഞപ്പിത്തം, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ ഒക്കെ ഉണ്ടല്ലോ, അത് പകരുന്നതും നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ബ്ലഡ് ടു ബ്ലഡ് കോണ്ടാക്ട് ആണ്. ഇപ്പം ഒരാൾ ഇൻഫെക്റ്റഡ് ആയ ഒരാളുടെ ബ്ലഡ് മറ്റൊരാൾ സ്വീകരിക്കുന്നത് വഴി വരാം. പൊതുവെ നമ്മളിപ്പം ബ്ലഡ് രക്തം ദാനം നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ രക്ത കൈമാറ്റം നടക്കുന്ന സമയത്ത് ഇപ്പം അതിനൊക്കെയുള്ള ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് എടുക്കാറ്. എന്നാൽ ഇത് ലൈംഗിക ബന്ധം വഴിയും ഈ മഞ്ഞപ്പിത്തമൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ പകരാറുണ്ട്. പിന്നെ ചിലപ്പം വൃത്തിയില്ലാത്ത റേസറൊക്കെ ഉപയോഗിച്ച് ഷേവ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ച ഷേവിങ് റേസറൊക്കെ വെച്ചിട്ട് ഷേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്തും ഈ ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള അസുഖങ്ങൾ പകരാൻ ചാൻസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് സിയും അങ്ങനെ തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ റെയറാണ്.
4: ഇനി ഇപ്പോൾ നമ്മൾ മഴക്കാലത്തുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇനി പ്രധാനമായിട്ടും മഴക്കാലത്തുള്ള നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ, അതൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിക്കാമോ?
3: അല്ലെങ്കിൽ മഴക്കാലത്ത് പൊതുവേ നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും. വിശപ്പ് കൂടുതലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തും വലിച്ചു വാരിയിട്ട് കഴിക്കുന്ന ഒരു സമയമായിരിക്കും മഴക്കാലം. എന്നാൽ മഴക്കാലത്തുള്ള ഭക്ഷണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം ദഹിക്കുന്ന ലഘുവായ ഭക്ഷണങ്ങളാണ് മഴക്കാലത്ത് നല്ലത്. ഗോതമ്പ്, ചെറുപയർ, തവിട് കളയാത്ത അരി, വഴുതനങ്ങ, വാഴക്കൂമ്പ്, പാവക്ക, നെല്ലിക്ക, കോവക്ക, മുരിങ്ങ, അങ്ങനെയുള്ള ചെറിയ നല്ല പച്ചക്കറികളും അങ്ങനെയുള്ള എളുപ്പം ദഹിക്കുന്നത് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് നല്ലത്. പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക, സീസണലായിട്ടുള്ള ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക, തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മഴക്കാലത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഈച്ചയൊക്കെ വന്നിരുന്നാൽ പല രോഗങ്ങളും പകരും എന്നുള്ള കാര്യം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഈ നല്ലൊരു ശ്രദ്ധ മഴക്കാലത്ത് നമ്മൾ കൊടുക്കണം.
4: ഇപ്പോൾ മഴക്കാലത്തുള്ള പ്രധാന രോഗങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലക്ക് ഈ ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് ഈ മഴക്കാല രോഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊന്ന് വിശദീകരിക്കാം.
3: മഴക്കാലത്തുള്ള രോഗങ്ങൾക്ക് ശരിക്കും ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നത് ഹോമിയോപ്പതിക്ക് ഏറ്റവും നല്ല സാധ്യതകളുള്ള ഒരു മേഖലയാണ് മഴക്കാല രോഗങ്ങൾ എന്ന് പറയുന്നത്. കാരണം മഴക്കാലത്തുണ്ടാവുന്ന പനിയും അസുഖങ്ങളും കൊണ്ട് ഒരുപാട് മരണങ്ങൾ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വളരെ ലളിതമായ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് പല ഇതിൽ ബുദ്ധിമുട്ടായിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് തടയാൻ സാധിക്കുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ, ഒരു ഡെങ്കു ഔട്ട് ബ്രേക്ക് ഒക്കെ വരുന്ന സമയത്ത് ഹോമിയോപ്പതി ചികിത്സയായിട്ടും പ്രതിരോധമായിട്ടും ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ശരിക്കും മഴക്കാലത്ത് കാണുന്ന അസുഖങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒന്ന് ബാക്ടീരിയൽ ഡിസീസും ഉണ്ട്, വൈറൽ ഡിസീസും ഉണ്ട്. ഇതിൽ വൈറൽ ഡിസീസസിന് ശരിക്കും ചികിത്സ, നിലവിലുള്ള ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് സ്കോപ്പ് കുറവാണെന്ന് പറയാം അതിൽ. പക്ഷേ എന്നാൽ ഹോമിയോപ്പതിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വൈറൽ രോഗങ്ങൾക്ക് വളരെ നല്ല മരുന്നുകളുണ്ട്. ഒരു രോഗം വൈറലാണോ ബാക്ടീരിയലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ബ്ലഡ് ടെസ്റ്റ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് വൈറലാണോ ബാക്ടീരിയലാണോ എന്നുള്ളത്. അതിന് ഡോക്ടറുടെ അടുത്ത് തന്നെ ചെന്നിട്ട് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. ശരിക്കും നമുക്ക് ഒരു രോഗം അല്ലെങ്കിൽ ഒരു പനി വന്നത് എനിക്ക് വൈറലാണോ ബാക്ടീരിയലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞ CBC എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ടാവും, WBC കൗണ്ട് ഉണ്ടാവും, RBC കൗണ്ട് ഉണ്ടാവും, ഹീമോഗ്ലോബിൻ്റെ അളവ് ഉണ്ടാവും, ഡിഫറൻഷ്യൽ കൗണ്ടുകൾ ഉണ്ടാവും, പിന്നെ സെല്ലിൻ്റെ ഡിഫറെൻ്റ് പാരാമീറ്റേഴ്സും ഉണ്ടാവും. ഇതിൽ സിമ്പിളായിട്ട് ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ശ്രദ്ധിച്ചാൽ അറിയാം. വൈറൽ ഡിസീസ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എപ്പോഴും താഴെ ലെവലായിരിക്കും ഉണ്ടാവുക. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ്. ആ 1.5 ലക്ഷത്തിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് വൈറസ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണെന്ന്. അതേപോലെ WBC കൗണ്ട്, വെള്ള രക്താണുക്കളും വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ടും വൈറൽ ഡിസീസിൽ കുറവായിരിക്കും. എന്നാൽ ഇത് ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ പൊതുവെ ചേഞ്ച് ഒന്നും കാണാറില്ല, WBC കൗണ്ട് കൂടുതലായിരിക്കും ബാക്ടീരിയൽ ഡിസീസിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൈറൽ ഡിസീസ് ആണോ ബാക്ടീരിയൽ ഡിസീസ് ആണോ എന്ന് ആ അസുഖത്തെ തരംതിരിക്കുന്നത്. പിന്നെ ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ അതിൽ വേറെന്താണോ ബാക്ടീരിയ, അതിൻ്റെ സിംറ്റംസ് എന്താണോ, അങ്ങനെ ഏത് അസുഖത്തിലേക്ക് പോകുന്നു. വൈറൽ ഡിസീസ് ആണെന്ന് കാണുവാണെങ്കിൽ, അതിലിപ്പോൾ ഡെങ്കു ആണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് ഡെങ്കു ആണോ അല്ലയോ എന്നുള്ളത്. വൈറലാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഡെങ്കു ആണെങ്കിൽ അങ്ങനെ, ചിക്കൻ ഗുനിയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഡെങ്കു ആണെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കും. അതാണ് പൊതുവേ ക്ലിനിക്കിൽ ചെയ്യുന്നത്. ഇനി ഈ വൈറൽ ഡിസീസിൽ സാധാരണ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും പേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയായിരുന്നു. നമ്മൾ നേരത്തെ ഡെങ്കുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിട്ട് വളരെ താഴെ പോയപ്പം, അതിൻ്റെ ഒരുപാട് താഴെ പോയ സമയത്തൊക്കെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റേണൽ ഹെമറേജസ്, ഉള്ളിൽ നിന്ന് ചെറിയ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ ധർമ്മം നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് ബ്ലീഡിങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്ലോട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ധർമ്മം. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാവുന്നത് ഇൻറ്റേർണൽ ഹെമറേജസും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ ഹെമറേജസൊക്കെ കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷനാണ് ഡെങ്കുവിലുണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ മരുന്ന് ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്ന സമയത്ത് വെറും 24 മണിക്കൂർ കൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി വരുന്നുണ്ട്. അത് അത്രയും എന്താ പറയുക, സിമ്പിളായിട്ടാണ് ഹോമിയോപ്പതി ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള രോഗങ്ങളെ കാണുന്നത്. അത്രയും എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ തലവേദന പിടിച്ചിട്ടോ വളരെ ടെൻഷൻ അടിച്ചിട്ടോ വളരെ പേടിച്ചുകൊണ്ടോ ഒന്നും ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, ഷുവറായിട്ട് റിസൾട്ട് കിട്ടുന്ന അസുഖം, ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും റിസൾട്ട് കിട്ടുന്ന അസുഖങ്ങളാണ് മഴക്കാലത്ത് ഉണ്ടാവുന്നത്. പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, വളരെ നല്ല ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. പിന്നെ മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഉണ്ടാവുന്ന സമയത്ത് പൊതുവേ ആ ഏരിയയിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട്, റീച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റീച്ച്, അത് സർക്കാർ ഡോക്ടർമാരും പ്രൈവറ്റ് ഡോക്ടർമാരും ഓരോ ഏരിയയിൽ ഓരോ താലൂക്കിലും ഉള്ള ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ കൊണ്ട് ആ ഏരിയയിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഏതാണോ പ്രതിരോധ മരുന്ന് കൊടുക്കേണ്ടത് നിശ്ചയിച്ചിട്ട് സർക്കാർ പറയുന്ന മരുന്നാണ് അവിടെ പ്രതിരോധം എന്നുള്ളത്. അപ്പോൾ ആ പ്രതിരോധ മരുന്ന് കൊടുത്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഔട്ട്ബ്രേക്ക് വളരെ നല്ല രീതിയിൽ തടയാനും സാധിച്ചിട്ടുണ്ട്. എല്ലാ അസുഖങ്ങളും, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഡെങ്കു പൊട്ടിപ്പുറപ്പെട്ട സമയത്തും വളരെ നല്ല രീതിയിൽ പ്രിവെൻഷനും ട്രീറ്റ്മെൻറ്റിനും ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോമിയോപ്പതി മരുന്നുകൾ ഏറ്റവും സേഫായിട്ട് ഒരു കോംപ്ലിക്കേഷനോ ബുദ്ധിമുട്ടോ ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഹോമിയോപ്പതി മരുന്നുകൾ മഴക്കാല രോഗത്ത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഏത് അസുഖം, ഏത് അക്യൂട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്തും പൊതുവേ ശ്രദ്ധിക്കുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അതിൻ്റെ അസുഖം ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ കൂടെ കഴിയണം. അത് നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അക്യൂട്ട് ഡിസീസസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഒട്ടുമുക്കാൽ അക്യൂട്ട് ഡിസീസും സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും. അതായത് ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ 7 ദിവസം എടുത്തിട്ടായിരിക്കും, അത് 7 ദിവസം എടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്ക്, അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് തന്നെ മാറും. എന്നാൽ ഈ 7 ദിവസം ഇതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് നടക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു അസ്വസ്ഥത, ഈ അസ്വസ്ഥതയും പേര് നടക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക, അത് 2 ദിവസം കൊണ്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെയുള്ള അസുഖങ്ങളിൽ എടുക്കുന്നത്.
4: 2 ദിവസം കൊണ്ട് ഈ അസുഖം മാറുന്നതാണ്,
3: 2 ദിവസം കൊണ്ട് ആ അസുഖം മാറ്റിയെടുക്കണം. അതിന് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് കഴിയുന്നുണ്ട്. അതായത് അക്യൂട്ട് ഡിസീസിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിയണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളെ ചികിത്സയിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം പനിയൊക്കെ വന്നിട്ട് 2 ദിവസം കൊണ്ട് പനിയൊക്കെ മാറും, ആൾ 10 ദിവസം ക്ഷീണിച്ച് കിടക്കായിരിക്കും. അങ്ങനെയല്ല നമ്മളെ മരുന്നിൽ സംഭവിക്കുന്നത്. നമ്മളെ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 ദിവസം കൊണ്ട് ആ പനി മാറിക്കഴിഞ്ഞാൽ 3-ാം ദിവസം തൊട്ട് അയാൾ എന്തൊക്കെയായിരുന്നോ ചെയ്തോ, ആദ്യം അത് പനി വരുന്നതിൻ്റെ മുമ്പേ എന്തൊക്കെയായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ അയാൾക്ക് ചെയ്യാൻ കഴിയും. ആ ക്ഷീണമോ കാര്യങ്ങളോ പൊതുവേ അങ്ങനെ കാണാറില്ല ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറുന്ന രോഗികളിൽ. നേരത്തെ ചിക്കൻ ഗുനിയോ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്ന സമയത്ത്, ചിക്കൻ ഗുനിയക്ക് ശേഷം ഉണ്ടായിരുന്ന സന്ധിവേദന കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് പേർക്കുണ്ടായിരുന്നു. പക്ഷേ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ആ സന്ധിവേദനയും കുറവായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ അസുഖത്തിൻ്റെ സീക്വല എന്ന് നമുക്ക് പറയാം, ആ അസുഖം ബാക്കി വെക്കുന്ന കാര്യങ്ങളും പൊതുവേ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറുന്ന സമയത്ത് കുറവായിരിക്കും. അങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും ഹോമിയോപ്പതിയുടെ ഒരു വലിയ സാധ്യതകളാണ്. ഈ സാധ്യതകൾ പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് ഒരു എപ്പോഴും ഒരു ടെൻഷൻ. പനി വരുന്ന സമയത്ത് പത്രത്തിൽ മരണത്തിൻ്റെ കണക്കുകൾ കാണുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്, ഹോസ്പിറ്റലിൽ പോകണോ, ഉള്ളിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോവാം, അവിടുന്ന് വീണ്ടും ഒരുപാട് ദിവസം അങ്ങനെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കുക. എന്നാലും അടുത്ത് വളരെ ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് കുറച്ച് മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് ഈ അസുഖങ്ങളൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അത് ഹോമിയോപ്പതിയുടെ ഒരു സാധ്യതയാണ്. നമ്മൾ വേറെ പറഞ്ഞു, ഇപ്പം ഒരു പനിയാണെങ്കിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് മൊത്തം താളം തെറ്റിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾക്കിപ്പോൾ ഉള്ള ഒരു പനി വരെ കാണുന്നത്. അതൊക്കെ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. അതും ഹോമിയോപ്പതിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് മഴക്കാല രോഗ ട്രീറ്റ്മെൻറ്റിൽ.
4: മഴക്കാലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ ഡോക്ടർ റഹീസാണ്. അദ്ദേഹം കൊയിലാണ്ടി മിൻഹാൻസ് ഹോമിയോപ്പതി ക്ലിനിക്കിന്റെ ചീഫ് ഫിസിഷ്യനാണ്. ബെസ്റ്റ് ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ഡോക്ടർ സാമുവൽ ഹാനിമാൻ നാഷണൽ അവാർഡ് ജേതാവ് കൂടിയാണ്. വളരെ നന്ദി ഡോക്ടർ ഇന്ന് എപിസ് റേഡിയോയിൽ നമുക്ക് വേണ്ടി സംസാരിച്ചതിന്.
0: മഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ കേട്ടത് ആരോഗ്യവിചാരം പ്രോഗ്രാമാണ്. മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചർച്ച. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്.
1: ഇനി പ്രാർത്ഥനാ പഠനമാണ്. പ്രാർത്ഥനാ പഠനത്തിൽ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ പാർട്ട് 4 നമ്മൾ കേൾക്കുന്നത്. പതിവ് പോലെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി നാം പഠിക്കുകയുണ്ടായത് നമ്മൾ ദിനേന രാവിലെ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളാണ്. പ്രവാചകൻ വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിച്ചു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി

0: പ്രകട്ടിച്ചു, ഞാൻ നിന്റെ ദാസനാണ്. എന്റെ കഴിവിനനുസരിച്ചുള്ള നിന്നോടുള്ള കരാറിലും വാഗ്ദത്തത്തിലുമാണ് ഞാനുള്ളത്. അഊദുബിക മിൻ ശരിമ സ്വനഅതു, ഞാൻ ചെയ്ത മുഴുവൻ തിന്മകളിൽ നിന്നും നിന്നിൽ രക്ഷയ്ക്കു വേണ്ടി ഞാൻ തേടുകയാണ്. വ അബൂ ഉലക ബിനിഅമതിക അലയ്യ വ അബൂ ഉബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നീ എനിക്കേകിയ അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് മുമ്പിൽ സമ്മതിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റുകളും നിന്നോട് സമ്മതിക്കുകയാണ്. നീ എന്നോട് പൊറുക്കണമേ, കാരണം നീയല്ലാതെ മറ്റാരും പാപം പൊറുക്കാനില്ല എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. ഖലഖ്തനീ വ അന അബ്ദുക. ഖലഖ്തനീ വ അന അബ്ദുക. ഖലഖ്തനീ വ അന അബ്ദുക. ഖലഖ്തനീ വ അന അബ്ദുക. വ അന അലാ അഹ്ദിക. വ അന അലാ അഹ്ദിക. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഉതു. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഉതു. ഇവിടെ താ ആണ് ആദ്യം, പിന്നെ ത്വാ, പിന്നെ വീണ്ടും ഐനിന് ശേഷം താ. മസ്തതഉതു മസ്തതഉതു. വ അന അലാ അഹ്ദിക വവഅദിക മസ്തതഉതു. അഊദു ബിക മിൻ ശരി മാ സ്വനഅതു. അഊദു ബിക മിൻ ശരി മാ സ്വനഅതു. അഊദു ബിക മിൻ ശരി മാ സ്വനഅതു. അബൂഉ ലക ബിനിഅമതിക. അബൂഉ ലക ബിനിഅമതിക. അബൂഉ ലക ബിനിഅമതിക അലയ്യ. അബൂഉ ലക ബിനിഅമതിക അലയ്യ. വ അബൂഉ ബിദംബി. വ അബൂഉ ബിദംബി. വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. خلقتني وانا عبدك. خلقتني وانا عبدك. وانا على عهدك. وانا على عهدك ووعدك ما استطعت. وانا على عهدك ووعدك ما استطعت. اعوذ بك من شر ما صنعت. اعوذ بك من شر ما صنعت. അബൂഉ ലക ബിനിഅമതിക അലയ്യ. അബൂഉ ലക ബിനിഅമതിക അലയ്യ. വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും നമുക്ക് അന്നന്ന് പഠിച്ചു പോകേണ്ട പ്രാർത്ഥനകളുണ്ടാകും. ഇനി അഥവാ അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞുവെങ്കിലും പിന്നീടത് ഓർത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെങ്കിൽ കഴിയുന്നതും എഴുതി വെക്കാനൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അസറ്റായി മാറും. ഒരു ഡയറി നമ്മുടെ ഒരു പ്രാർത്ഥനാ പഠനത്തിൻ്റെ പുസ്തകമായിട്ടുണ്ടാവട്ടെ. അതിലോരോ ദിവസവും കേൾക്കുന്ന പ്രാർത്ഥനകൾ എഴുതി വെക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ മക്കളോട് പറയട്ടെ, മക്കളത് വൈകുന്നേരങ്ങളിൽ നമുക്ക് ചൊല്ലിത്തരട്ടെ. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഇൻഷാല്ലാ നമ്മൾ മാറുകയാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥനാ പഠന പ്രോഗ്രാം തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഉപകാരപ്പെടുമെന്നുള്ളത് സംശയമില്ല.
2: അപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ ഇനി നമുക്ക് വൈബായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. പൂമരത്തണലിൽ ബഹുമാനനായ അംജദ് മദനിയും സുബൈർ സലഫിയും കൂടിയിട്ടാണ് പൂമരത്തണലിലുള്ളത്. അപ്പോൾ അതി മനോഹരമായിട്ടുള്ള പ്രോഗ്രാമാണ്.
1: എന്നത്തെയും പോലെ അല്ലേ, ഒരു ഒരു വൺ മാൻ ഷോ ആയിട്ടല്ല. ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും രണ്ടാളും കുട്ടികൾക്ക്, ഇനി അവർ തനിച്ച് വരികയാണെങ്കിൽ പോലും കുട്ടികൾക്ക് വളരെ ആവേശമുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ സംസാരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. എന്തായാലും രണ്ടുപേരും ചേർന്ന് വരികയാണ്.
2: അൽ അമീൻ എന്ന വിഷയത്തിലുള്ള പൂമരത്തണലിലാണ് ഇതിന്റെ ഭാഗം ഒന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ പൂമരത്തണലിൽ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്

പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുമ്പിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണ നാട്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. മക്ക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ലോകത്തിലെ ആദ്യത്തെ പള്ളിയുണ്ട് അല്ലേ? ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആ പള്ളി ഓർമ്മ വന്നിട്ടുണ്ടാവും. ഏതാണ് ആ പള്ളി? ഓർമ്മയില്ലേ? ആ, എത്രയോ പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കഅബ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന, അഞ്ചു നേരത്തെ നമസ്കാര സമയത്ത് നമ്മളെല്ലാവരും തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബ. ആ കഅബയുള്ള മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിക്കുന്ന സമയത്ത് ആ നാട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്? അവരുടെ കഥ കേട്ടാൽ നമുക്കാർക്കും അവരെ ആരെയും ഇഷ്ടമുണ്ടാവില്ല. അത്രയും മോശമായിരുന്നു ആ നാട്ടുകാരുടെ അവസ്ഥ. അവിടെയുള്ള ആളുകൾ കള്ളുകുടിക്കുന്നവരുണ്ടായിരുന്നു, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത എത്രയോ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അവർക്കിടയിലുള്ള ഗോത്രങ്ങൾ തമ്മിൽ, ഗോത്രങ്ങളെന്ന് പറയുമ്പോൾ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകളാണവർ, അവരുടെ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ എത്രയോ വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ വരെ അവർ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ തെറ്റുകളും ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്ത് അവരങ്ങനെ ജീവിക്കുകയാണ്. അവർക്കിടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. മക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഖുറൈശ് ഗോത്രം, ആ ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകൻ അബ്ദുള്ളയുടെ മകനായി വഹബ് എന്നവരിൽ ആമിന എന്നവരുടെ മകനുമായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കത്ത്. അതുപോലെ തന്നെ ഉപ്പയുടെ പേര് അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമിന. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലെയുള്ള ഏതെങ്കിലും പാട്ടുകൾ കൂട്ടുകാരെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങൾക്കിതാ അത്തരം ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഒരു പഴയ പാട്ട് ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അങ്കിൾ ജുബൈർ അങ്കിൾ നമ്മോടൊപ്പം ഇപ്പോഴുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ആ പാട്ടുകൾ പാടും. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലണേ. കൂടുതൽ കൂടുതൽ പാട്ടുകൾ പഠിക്കാനും ഒരുപാട് അറിവുകൾ നേടാനും നമുക്ക് കഴിയണം. ഇപ്പോൾ ജുബൈർ അങ്കിൾ ആ പാട്ട് പാടും, അതിനുശേഷം ബാക്കി കഥ നമുക്ക് പറയാം ഇൻഷാ അള്ളാ.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആ പാട്ട് കേൾക്കണം, ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടണം. അങ്ങനെ ആ പാട്ട് എല്ലാവരും മനഃപ്പാടമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാട്ടിലൂടെ എന്താണ് സുബൈറങ്കൽ നമ്മളോട് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കഥ പറഞ്ഞു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു എന്നതു പറഞ്ഞു, മരണപ്പെട്ടത് മദീനത്ത് വെച്ചായിരുന്നു എന്നു പറഞ്ഞു. കൂട്ടത്തിൽ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും പറഞ്ഞു. അവസാനത്തെ വരി നിങ്ങൾ ശ്രദ്ധിച്ച കൂട്ടുകാരെ, ഇവിടെ നിന്ന് അങ്കിളുമാർ മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയേണ്ട ഒരു വാചകമുണ്ട്. എന്താണ്? നബിയുടെ പേരത് കേൾക്കുമ്പോൾ നമുക്ക് ചൊല്ലാം സ്വല്ലല്ലാ. എന്താണ് സ്വല്ലല്ലാ എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലണം എന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും പറഞ്ഞുകൊണ്ടേയിരിക്കാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആ സ്വലാത്ത് ചൊല്ലാൻ കഴിയണം. അത് ചൊല്ലുമ്പോൾ ഒരുപാട് പുണ്യം അള്ളാഹു നമുക്ക് നൽകും. ഒരു തവണ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് 10 പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, ഇപ്പോൾ അങ്കിള് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, അതുപോലെ നിങ്ങളും ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെ ഒരുപാട് നന്മകൾ നേടുന്ന നല്ല കൂട്ടുകാരിൽ, നല്ല കൂട്ടുകാരികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരി കൂട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന നാട്ടിലെ ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ. ആ നാട്ടിൽ എല്ലാ മോശം കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് നബി എന്നു പറയുന്ന, നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരുണ്ടായിരുന്നില്ല? ആരുണ്ടായിരുന്നില്ല കൂട്ടുകാരെ? ആ, നമുക്കെല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ ഒരു കച്ചവടത്തിന് പോയി. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അതോടുകൂടെ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ട ഒരു അനാഥനായിരുന്നു, യതീമായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയില്ലെങ്കിൽ നമുക്ക് എത്ര സങ്കടമുണ്ടാകും അല്ലേ? ഉപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ കൊണ്ടുവരുന്ന മിഠായി പൊതിക്കു വേണ്ടി, ഐസ്ക്രീമിനു വേണ്ടി നമ്മളൊക്കെ എത്ര സന്തോഷത്തോടുകൂടെയാണ് കാത്തിരിക്കാറുള്ളത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണത് ഉപ്പയില്ലാതെയാണ്, ആ സങ്കടത്തോടുകൂടെയാണ്. എന്നിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നാട്ടിലുള്ള മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകൾ മുഹമ്മദ് നബി ചെയ്തുവോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ഏറ്റവും നല്ല കുട്ടിയായി വളർന്നു. എത്രത്തോളമെന്നറിയണോ? ആ നാട്ടിലുള്ളവർ അദ്ദേഹത്തിന് നൽകിയ പേരെന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലേ? എല്ലാവർക്കും അറിയും മുഹമ്മദ് നബിയെ മക്കയിലെ നാട്ടുകാർ വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നാണ്. അൽ അമീൻ അല്ലേ? വിശ്വസ്തൻ എന്നാണ് അർത്ഥം. അതായത് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, സത്യം മാത്രം പറയുന്ന ഒരു മുഹമ്മദ് നബി. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള അൽ അമീനുമാരായി നമ്മളെല്ലാവരും മാറണ്ടേ? മാറണം. എത്ര അവർക്ക് ഇഷ്ടമായിരുന്നു മുഹമ്മദ് നബിയെ എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് വീണ്ടും ഇതാ നമ്മുടെ സുബൈറങ്കിൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു. അൽ അമീനെക്കുറിച്ചുള്ള പാട്ടാണ്. നിങ്ങളെല്ലാവരും കേൾക്കണം, കാണാതെ പഠിക്കണം, കൂടെ ചൊല്ലി ചൊല്ലി പഠിക്കണം. ഒന്നോ രണ്ടോ തവണ ഇൻഷാ അല്ലാ സുബൈറങ്കിൾ നിങ്ങൾക്കു വേണ്ടി ആ പാട്ട് പാടും. അൽ അമീനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പാട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കൂടെ ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ? എത്ര കൂട്ടുകാർ ആ പാട്ട് ഇപ്പോൾ കാണാതെ പഠിച്ചു? ആ മാഷാല്ലാ, ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഉമ്മക്കു വേണ്ടി ഉപ്പക്കു വേണ്ടി ആ പാട്ട് പാടിക്കൊടുക്കണം. ഉമ്മയും ഉപ്പയും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. എന്നും പൂമരത്തണിൽ കേൾക്കുന്ന നല്ല കുട്ടിയാവാൻ ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കും. ഇൻഷാല്ലാ, അങ്ങനെ അൽ അമീനായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമായി നമുക്ക് മാറാൻ കഴിയും. ശരി, നാം പറഞ്ഞു വന്നിരുന്ന കഥയിൽ അൽ അമീനെ എത്ര മാത്രം മക്കയിലുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതായത്, നമ്മളെല്ലാം തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബ. മക്കയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം ആ കഅബ നശിച്ചുപോയി. കഅബയുടെ ചുമരുകൾ പൊളിഞ്ഞു. അങ്ങനെ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. കഅബയുടെ അടുത്ത് താമസിക്കുന്ന ഖുറൈശി ഗോത്രവും മറ്റ് ഗോത്രക്കാരുമെല്ലാം ഒരുമിച്ചു ചേർന്ന് കഅബ പുനർനിർമ്മിക്കുകയാണ്. ആ നാട്ടിലുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കഅബയുടെ പണി പുരോഗമിച്ചു പുരോഗമിച്ചു മുന്നോട്ടു പോവുകയാണ്. പിന്നീടെന്തായി? ഹജറുൽ അസ്വദ് വെക്കേണ്ട സമയമായി. ഹജറുൽ അസ്വദ് കൂട്ടുകാർക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ ഉംറക്ക് പോയ അല്ലെങ്കിൽ ഹജ്ജിനു പോയ നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ വല്യുമ്മയോടോ വല്യുപ്പയോടോ ഉസ്താദുമാരോടോ ഒന്ന് ചോദിച്ചു നോക്കണേ, എന്താണ് ഉസ്താദേ ഹജറുൽ അസ്വദ് എന്ന്. അപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, കഅബയുടെ ഒരു ഭാഗത്ത് പ്രത്യേകം സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഒരു കല്ലാണത്. ആ കല്ല് നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ കഅബയുടെ പണി പൂർത്തിയാകണമെങ്കിൽ ഹജറുൽ അസ്വദ് കഅബയിൽ വെക്കണമല്ലോ. ആ കല്ല് വെക്കുന്ന സമയമായപ്പോൾ ആ നാട്ടിലെ എല്ലാ ഗോത്രക്കാരും തമ്മിൽ തമ്മിൽ സംസാരമായി. എല്ലാ ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങളാണ് ആ കല്ല് വെക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ. ഞങ്ങൾ ആ കല്ല് വെക്കും, മറ്റാരും ആ കല്ല് തൊടാൻ പാടില്ല, ഞങ്ങളാണ് വെക്കുക. അപ്പോഴതാ അടുത്ത ടീം വരുന്നു. അടുത്ത കുടുംബം ഗോത്രം വന്നിട്ട് പറഞ്ഞു, ഹജറുൽ അസ്വദ് ഞങ്ങളാണ് വെക്കുക എന്ന്. വീണ്ടും വീണ്ടും ആളുകൾ വന്ന് അവിടെ വലിയ ഒരു പ്രശ്നമായി മാറുകയാണ്. അവർ തമ്മിൽ കശപിശയുണ്ടായി, തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടാകാറായപ്പോൾ അവരിൽപ്പെട്ട പ്രായമേറിയ ഒരു മനുഷ്യൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഇവിടെ അടിപിടി കൂടരുത്, നിങ്ങളാരും ഇവിടെ ഷണ്ട കൂടരുത്, മറിച്ച് നമുക്ക് എന്തു ചെയ്യാം, ഒരു അഭിപ്രായത്തിലെത്താം. ഞാനൊരു അഭിപ്രായം പറയാം എന്നു പറഞ്ഞുകൊണ്ട് ആ പ്രായമേറിയ മനുഷ്യൻ പറഞ്ഞു, ഇനി ആരാണോ ഇങ്ങോട്ട് കടന്നു വരുന്നത്, ഇനി ആരാണോ ഈ ഭാഗത്തേക്ക് വരുന്നത്, അവർ പറയുന്ന തീരുമാനം നമുക്ക് നടപ്പിൽ വരുത്താം, അങ്ങനെ ഈ പ്രശ്നം നമുക്ക് പരിഹരിച്ചുകൂടെ എന്ന് ചോദിച്ചു. പ്രായമേറെ ആയ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തൽക്കാലം അത് അംഗീകരിച്ചു. അങ്ങനെ അവർ എല്ലാവരും കാത്തിരിക്കുകയാണ്, ആരാവും ഇനി ഇങ്ങോട്ട് വരുന്നത്, ആരാണിനി കഅബയുടെ അടുത്തേക്ക് വരിക, എങ്ങനെയായിരിക്കും ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക, എങ്ങനെ സോൾവ് ചെയ്യാനാണ്. ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോരോരുത്തരും. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ, എല്ലാവരും കാത്തിരിക്കെ, അവർക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ അടുത്ത ഭാഗവുമായി ഇൻഷാ അല്ലാ അടുത്ത പൂമരത്തണലിൻ്റെ ദിവസത്തിൽ നിങ്ങളോടൊപ്പം പ്രിയപ്പെട്ട അങ്കിളുമാർ ചേരും. നിങ്ങളെല്ലാവരും അൽ അമീനാവണേ. സത്യം മാത്രം പറയുന്ന, എല്ലാവരും നിങ്ങളെ വിശ്വസിക്കുന്ന നല്ല അൽ അമീനുമാരായി നിങ്ങളെല്ലാവരും മാറണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യം മാത്രം പറയുന്ന നല്ല കൂട്ടുകാരിൽ നല്ല കൂട്ടുകാരികളിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൽ നമുക്ക് വലിയ സ്ഥാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, മക്കളെ, എന്തായാലും നമ്മൾ പൂമരത്തണലിൽ കേട്ടല്ലോ. ഇനി നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാല്ലാ റേഡിയോക്ക് നിങ്ങൾ അയക്കേണ്ടതുണ്ട്. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബൊമ്മനായ അംജദ് മദനിയും അതോടൊപ്പം തന്നെ സുബൈർ സലഫിയുമായിരുന്നു. അൽ അമീൻ, അതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ കേൾക്കാം.
2: പീസ് റേഡിയോ. Tune to reality.
3: ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തുടർച്ചയായിട്ട് പോകുന്ന മറ്റൊരു പ്രോഗ്രാമാണ് നുറുങ്ങുകളെന്ന്. നുറുങ്ങുകളിൽ മുതിർന്ന കുട്ടികൾ എന്ന വിഷയത്തിൽ ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കൂടിൻ്റെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിലൂടെ കേൾക്കുന്നത്. നുറുങ്ങുകൾ കേട്ടുവരാം.
4: മുതിർന്ന കുട്ടികൾ, എഴുത്ത് ഇബ്നു അലി എടത്തനാട്ടുകര. ഓഫീസറായ പിതാവ് വീട്ടിലെത്തിയപ്പോൾ നാടു വിട്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന മകനെയാണ് കണ്ടത്. മാതാവുമായുള്ള അസ്വാരസ്യമാണ് ഹേതു. ഒത്തുതീർപ്പിന് പദ്ധതികൾ ആരാഞ്ഞു. എന്നാൽ മകൻ അയയുന്ന മട്ടില്ല. മോൻ നിസ്സാരക്കാരനല്ല, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്. ആദ്യഘട്ടത്തിൽ വിജയിച്ചെങ്കിലും അയാൾ അനുനയ പരിപാടി നിർത്തിവച്ചില്ല. മാതാവിനെ വിളിച്ച് ചോദ്യം ചെയ്തു. അധ്യാപികയായ മാതാവ് മകനിൽ നിന്നും ടെലിവിഷൻ റിമോട്ട് വാങ്ങിയതായിരുന്നു ഗൗരവപരമായ കാര്യകാരണം. ഇരുകക്ഷികളെയും ഒന്നിച്ചിരുത്തി മുതിർന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ മുമ്പിൽ ടീച്ചറും ഓഫീസറും വിട്ടുവീഴ്ച ചെയ്ത് തൽക്കാലം നാടുവിടൽ പദ്ധതി ഒരു വിധേന ഒഴിവാക്കി തടിയൂരി. മറ്റൊരു സീനിയർ ഓഫീസർ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന മോളെ എന്തോ കാര്യത്തിനു വേണ്ടി ഗുണദോഷിക്കേണ്ടി വന്നു. കേൾക്കേണ്ട താമസം അവൾ കരഞ്ഞ് നിലവിളിച്ച് മുറിക്കകത്ത് കയറി വാതിൽ അകത്തുനിന്ന് തഴുതിട്ടു. കുറേ നേരം കഴിഞ്ഞിട്ടും മകളെ പുറത്തു കാണാത്ത അമ്മ വാതിലിൽ മുട്ടിവിളിച്ചു. ഒരനക്കവും അകത്തുനിന്ന് കേട്ടില്ല. അങ്കലാപ്പായി, വിഷമമായി. അമ്മയുടെ തേങ്ങൽ കരച്ചിലായി നിലവിളിയിലേക്ക് വളർന്നു. വീട്ടിലെ മറ്റംഗങ്ങളും ചേർന്ന് വിളിച്ചിട്ടും അലമുറയിട്ട് ആർത്തു കരഞ്ഞിട്ടും അകത്തുനിന്ന് ഒരു മിണ്ടാട്ടമോ ആളനക്കമോ ഉണ്ടായില്ല. കൂട്ടക്കരച്ചിലിനൊടുവിൽ വാതിൽ ചവിട്ടിപ്പൊളിക്കാനൊരുങ്ങവേ മകൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്താണ് ഉരിയാടേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ അറിയാതെ കുടുംബമൊന്നാകെ വിറങ്ങലിച്ചു നിന്നു. കരച്ചിലോ ചിരിയോ സന്തോഷമോ സന്താപമോ എന്നു പറഞ്ഞറിയിക്കാനാവാത്ത ചില സ്നേഹപ്രകടനങ്ങൾ അന്നേരം അവിടെ അരങ്ങേറി. പിതാവ് സ്വന്തം മോളുടെ കാലുപിടിക്കുന്ന പോൽ മാപ്പിരക്കേണ്ടി വന്നു. ഇനി മക്കൾ എന്ത് തോന്നിയാസം പറഞ്ഞാലും കാണിച്ചാലും താൻ കമാ എന്നൊരക്ഷരം മിണ്ടില്ലെന്ന് ഓഫീസറുടെ ദൈന്യത തൻ്റെ മനസ്സിലെപ്പോഴുമുണ്ട്. എന്താണ് നമ്മുടെ മക്കൾക്ക് പറ്റിയത്? മുമ്പ് കൂട്ടുകുടുംബത്തിൽ വല്യുമ്മയുടെയും വല്യുപ്പയുടെയും സ്നേഹത്തണലിൽ ജ്യേഷ്ഠാനുജന്മാരുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂട്ടിൽ കൊണ്ടും കൊടുത്തും തല്ലിയും തല്ലുവാങ്ങിയും നമ്മൾ നേടിയ ആത്മധൈര്യം മക്കൾക്ക് കിട്ടാതെ പോയതാണോ? അതോ അണുകുടുംബത്തിൽ ഒതുങ്ങിക്കൂടി ആത്മധൈര്യമെന്നൊന്ന് ഉള്ളതായി അറിയാതെ പോയതോ? പുറംകാഴ്ചകൾ കാണാതിരിക്കാൻ, അയൽക്കാരൻ്റെ നോട്ടമെത്താതിരിക്കാൻ നമ്മൾ തീർത്ത ഉയരം കൂടിയ മതിൽക്കെട്ടിനുള്ളിലെ ജയിൽ ജീവിതം അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നതാകുമോ? അതോ വീഡിയോ ഗെയിമിനും ഫേസ്ബുക്കിനും വാട്സാപ്പിനും ട്വിറ്ററിനും ചാറ്റിങ്ങിനുമപ്പുറത്ത് ജീവനുള്ള ഒരു ജീവിതമുണ്ടെന്ന് അറിയാതെ പോയതാണോ? വേണ്ടതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് നേടാം എന്നവർ മനസ്സിലാക്കിയതോ? മെസ്സേജ് ഷെയറിങ്ങിനും ട്രോളിനും മിനിക്കഥകൾക്കും സിനിമയ്ക്കും സീരിയലിനുമപ്പുറത്ത് ഒരു ലോകമുണ്ടെന്നറിയാതെ പോയതോ? ഈ ജീവിതത്തിനപ്പുറത്ത് ശാശ്വത ജീവിതം കാത്തുകാത്തിരിപ്പുണ്ടെന്നത് കെട്ടുകഥയാണെന്ന് കരുതുന്നതിനാലാണോ? എന്താണ് കാരണമെന്നും പ്രതിവിധി എന്താണെന്നും നമ്മൾ ആഴത്തിൽ ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഐഹിക ജീവിതമെന്നത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? വിശുദ്ധ ഖുർആൻ അധ്യായം 6:32. അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 23:115.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മളിലും പല ആളുകളുമുണ്ട്, എഴുത്തുകാരായിട്ടും ഇതേപോലെ ചില ചിന്തകളെല്ലാം തന്നെ അവനവൻ്റെ രചനകളായി എഴുതാൻ കഴിയുന്ന ആളുകൾ. തീർച്ചയായിട്ടും നിങ്ങളത് മനോഹരമായി എഴുതുക, റേഡിയോക്ക് അയച്ചു തരിക. ഇത്തരം ഒരു സ്ലോട്ടിൽ നിങ്ങളുടെയും രചന മറ്റുള്ളവർ കേൾക്കും നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിൽ. അതിനുള്ളൊരു ശ്രദ്ധ കൂടി ഉണ്ടാകട്ടെ. ഇന്നത്തെ നുറുങ്ങൾ നമ്മൾ കേട്ടത് മുതിർന്ന കുട്ടികൾ, ഇബിനു അലി എടത്തനാട്ടുകര ഇട രചനയ്ക്ക്, അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദം.
3: യെസ്, ഇനി അസ്മാഉൽ ഹുസ്നയാണ്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണല്ലോ. അൽ ലത്തീഫ് എന്ന റബ്ബിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ പഠിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത് ബഹുമാനിയ പണ്ഡിതൻ അബ്ദുർ റൗഫ് അൽ ഹിക്മിയാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഈ ലോകത്ത് ലഭിക്കാവുന്നതിലേറ്റവും ഖൈറായ പഠനമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത്. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നത് നാം തിരിച്ചറിയണം. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കാനും അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മേഖലകളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പരലോക വിജയത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നാണ് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി ഉണർത്തുവാനുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ലത്തീഫ് എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം തവണ അൽ ലത്തീഫുൽ ഖബീർ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എന്താണ് ലത്തീഫ് എന്ന നാമത്തിൻ്റെ തേട്ടവും അർത്ഥവും? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അങ്ങേയറ്റം സൂക്ഷ്മമായി കാര്യങ്ങളെ അറിയുന്നവനും നിരീക്ഷിക്കുന്നവനും അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങളെ അറിയുന്നവനാണ് എന്ന ഒരു അർത്ഥം, പൊതുവായ അർത്ഥം അതിന് നൽകാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത ധാരാളം അർത്ഥങ്ങളെ നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. 309 വർഷക്കാലം ഗുഹയിൽ ഒളിച്ചു കഴിഞ്ഞ ഒരു യുവാക്കളെക്കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ 18 അധ്യായം സൂറത്തു കഹ്ഫിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ ഒരു രാത്രിയോ അല്ലെങ്കിൽ ഒരു പകലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പനേരമോ എന്ന് വിചാരിച്ച് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ 309 വർഷം കഴിഞ്ഞിട്ടും അവരറിഞ്ഞിട്ടില്ല. അവർ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കാനുള്ള കാരണം അവർ സ്വീകരിച്ച വിശ്വാസമായിരുന്നു. നാട്ടിൽ നിക്കക്കള്ളിയില്ലാതെ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അവർ രക്ഷ തേടിക്കൊണ്ട് ആ ഗുഹയിൽ കഴിയുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ അവർക്ക് ലഭിക്കുന്നു. 309 വർഷങ്ങൾക്ക് ശേഷം അവർ അല്പനേരം ഉറങ്ങിയ ഒരു ഫീലിങ്ങോടുകൂടി എണീക്കുന്നു. എന്നിട്ട് അവർ തമ്മിലുള്ള സംസാരത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ രക്ഷപ്പെട്ട് വന്ന് നിൽക്കുകയാണ്, ഇപ്പോൾ വിശപ്പുണ്ട്, ആ വിശപ്പ് തീർക്കാൻ ഒരാളെ പറഞ്ഞയക്കുന്നു അങ്ങാടിയിലേക്ക്. അങ്ങനെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ച് അവിടെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇനി ഇൻ കേസ് എങ്ങാനും നിങ്ങൾ അവിടെ പോയി ഭക്ഷണം വാങ്ങുന്ന നേരത്ത് ആളുകൾക്ക് സംശയം ജനിച്ച് ഈ അസ്ഹാബുൽ കഹഫിനെക്കുറിച്ച് ആളുകളെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വലിയ തലത്തഫ് വലായുഷ്ഇറൻ നബിക്കും അഹദ, വളരെ സൂക്ഷ്മതയോടുകൂടി കരുതലോടുകൂടി ഓരോ സ്റ്റെപ്പുകളും ഇടപെടലുകൾ, സംസാരങ്ങൾ, സംശയം ജനിക്കുന്ന ഒരു രൂപത്തിലുള്ള സംസാരങ്ങളോ ഇടപെടലുകളോ അതുപോലെ തന്നെ പെരുമാറ്റമോ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു മുൻകരുതൽ പോകുന്ന വ്യക്തിക്ക് നൽകുകയാണ്. വലായിഷ്ഇറൻ നബിക്കും അഹദ, ഒരാൾക്കും നമ്മളെക്കുറിച്ചുള്ള അറിവ് നീ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചാണ് വിടുന്നത്. അപ്പോൾ ഇവിടെ അൽ ലത്തീഫ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഈ വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തുൽ കഹഫിലുള്ള ആ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ തലത്തഫ് എന്ന ആ ഒരു ക്രിയ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂക്ഷ്മതയോടുകൂടി കരുതലോടുകൂടി ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന, സൂക്ഷ്മമായി കാര്യങ്ങളെ അറിയുന്ന, സസൂക്ഷ്മം കാര്യങ്ങളെ വീക്ഷിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, രഹസ്യമായതും പരസ്യമായതും ഗോപ്യമായതും പരസ്യമായതും ചെറുതാകട്ടെ വലുതാകട്ടെ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അറിയും. അതാണ് അൽ ലത്തീഫ് എന്ന നാമത്തിനുള്ള അർത്ഥമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതല്ലാതെയും ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാര്യങ്ങളെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു അൽ ലത്തീഫ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രാപ്പാർക്കാൻ വേണ്ടി, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കേണ്ട ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കാൻ തയ്യാറായി വീട്ടിൽ വന്നു, ചെരുപ്പഴിച്ചു വച്ചു, തലപ്പാവ് അഴിച്ചു വച്ചു, ശേഷം ബെഡിൽ കിടന്നു. കിടന്നതിന് ശേഷം ഒരല്പം കഴിഞ്ഞു എണീക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കമാണ് എന്നത് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉറക്കത്തെ ശല്യം ചെയ്യാത്ത രൂപത്തിൽ മെല്ലെ ആ തലപ്പാവ് എടുത്തു വച്ച് ചെരുപ്പ് ധരിച്ച് നേരെ പുറത്തേക്ക് പോവാൻ. എന്നാൽ ആ സമയം ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിരുന്നു എന്നാണ്. ഈ ചരിത്രത്തിൽ മറ്റൊരു പാഠം കൂടി നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഉറങ്ങിയിട്ടില്ല എന്നതുപോലും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഗൈബ് അറിയുക? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയും, ഗൈബ് അറിയും എന്ന മനസ്സിനുള്ളിലുള്ളതുപോലും ഒളിപ്പിച്ചു വച്ചതുപോലും അറിയുമെന്ന ചില ആളുകളുടെ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ഒരു ചരിത്രം. ഏതായാലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൂടെ കിടന്ന സ്വന്തം പത്നി ഉറങ്ങിയിട്ടില്ല എന്നത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറക്കത്തെ ശല്യം ചെയ്യാത്ത രൂപത്തിൽ മെല്ലെ ചെരുപ്പ് ധരിച്ച് തലപ്പാവ് ധരിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീക്ഷിക്കാൻ പിന്നാലെ പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് ബഖിയിലേക്കാണ്, ഖബർസ്ഥാനിലേക്ക് പോകുന്നു. ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നാലെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയാണ്. അങ്ങനെ പ്രവാചകൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു മടങ്ങുമ്പോൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രവാചകൻ മുന്നിലും ആയിഷ റളിയല്ലാഹു അൻഹ പിന്നിലുമാണ്. അവിടെ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മുന്നിലും പ്രവാചകൻ പിന്നിലുമാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതിരിക്കാൻ വേണ്ടി വേഗം ആയിഷ റളിയല്ലാഹു അൻഹ സ്പീഡ് കൂട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആരാണ് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സ്പീഡ് കൂട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ ഓടിയാണ്, കാരണം ആദ്യം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വീടെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ വീടെത്തി. പക്ഷേ ആ ഓടിയതിൻ്റെ കിതപ്പ് മാറാതെ ശ്വാസം വലിച്ചു വിടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കണ, യാ ആയിഷ മാ ലക്കിയ ആയിഷ, എന്താണ് ആയിഷ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെ കിതക്കുകയാണല്ലോ, എന്താണ് നിനക്ക് പറ്റിയത്? ആയിഷ ഉമ്മ പറയാണ്, ഒന്നുമില്ല റസൂലെ, ഞാനൊന്നും ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആയിഷ ഉമ്മയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലതുഖ്ബിരിന്നീ, ഒന്നുകിൽ നീ എനിക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു തരണം. ഔ യുഖ്ബിറന്നിയ ലതീഫുൽ ഖബീർ, ഖബീറായ ലത്തീഫായ അള്ളാഹു എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയിച്ചു തരും. അപ്പോൾ ആയിഷ ഉമ്മ പറയാണ്, യാ റസൂലല്ലാഹ് ബി അബി വ അൻത വ ഉമ്മി, താങ്കളാണ് എൻ്റെ ഉമ്മയും ഉപ്പയുമൊക്കെയും. ഫ അഖ്ബിർ തുഹു അൽ ഖബർ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ആ നടന്നത് എന്നത് കൃത്യമായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹയോട് തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫ അൻതി സവാദു അല്ലദി റഅയ്തു അമാമി, അല്ല അപ്പോൾ എൻ്റെ മുന്നിൽ കണ്ട ആ കറുത്ത വസ്ത്രമിട്ട പെണ്ണ് നീയായിരുന്നോ, ആ കറുത്ത വസ്ത്രം ധരിച്ചത് നീയായിരുന്നോ എന്ന് ആയിഷ റളിയല്ലാഹയോട് ചോദിക്കണം. അപ്പോൾ ആയിഷ റളിയല്ലാഹ പറയുകയാണ്, നഅം, അതെ. അപ്പോൾ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബഖിയിലേക്ക് പോയത് എന്നും പിന്നീട് വിവരിക്കുകയാണ്. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം വഴി വഹി നൽകി കൊടുക്കുന്നു. അങ്ങനെ പ്രവാചകൻ്റെ കൂടെ പത്നി ആയിഷ റളിയല്ലാഹ കിടക്കുമ്പോൾ ആ ഒരു സന്നിധിയിലേക്ക് വരാതെ അല്പം മാറി നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ വിളിക്കുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹിസ്സലമയിലേക്ക് കാര്യം അറിയിക്കുകയും ബഖിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന് പഠിപ്പിക്കുകയുമൊക്കെ ചെയ്തു. അങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കാനും, മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് വന്നപ്പോൾ സാധാരണ ഐസർ അല്ലൻഹയുടെ കൂടെയാണെങ്കിൽ ഐസർ അല്ലൻഹയുടെ സന്നിധിയിൽ വന്ന് വിളിക്കും, എന്നാൽ ഒരൽപ്പം മാറി നിന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഐസർ അല്ലൻഹ, ഞങ്ങൾ ഖബർ സന്ദർശിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ നൽകുകയൊക്കെ ചെയ്തത്. ഇവിടെ നമ്മുടെ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹ കാര്യങ്ങളെ മറച്ചു വച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അൽ ലത്തീഫാണ്, ഖബീറാണ്, അങ്ങനെയുള്ള അൽ ലത്തീഫും ഖബീറുമായ അള്ളാഹു എനിക്ക് കാര്യങ്ങളെ അറിയിച്ചു തരും എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം അൽ ലത്തീഫ് എന്നതാണ്. അള്ളാഹു ലത്തീഫാണ്, രഹസ്യമാക്കി വച്ചതിനെയും പരസ്യമാക്കാൻ കഴിവുള്ളവൻ, രഹസ്യമാക്കി വച്ചതും കൃത്യമായി അറിയുന്നവൻ, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി നോക്കിക്കാണുന്നവൻ, അതാണ് അൽ ലത്തീഫ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ നബി മകന് നൽകുന്ന ഉപദേശത്തിൽ കാണാം, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖ്റത്തിൻ ഔ ഫീ സമാവാത്തി ഔ ഫീൽ അർളി യാതി ബിഹല്ലാ ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അള്ളാഹു സുബ്ഹാനഹു വതആല ലത്തീഫാണ് എന്നത് ഒന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഉപദേശം നൽകുകയാണ്. ഒരു നിസ്സാരമായി നമ്മൾ കണക്കാക്കുന്ന ഏതെങ്കിലും ഒന്നിനെ, ഒരു അണുമണിത്തൂക്കം, എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ആകാശത്തിലോ ഭൂമിയിലോ അല്ലെങ്കിൽ കറുത്ത ഇരുണ്ട പാറയ്ക്കുള്ളിലോ കൊണ്ട് ഒളിപ്പിച്ചു വച്ചാലും യഅതി ബിഹല്ലാ, അല്ലാഹു അതിനെ കൊണ്ടുവരും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സൂക്ഷ്മമായ നിരീക്ഷിക്കുന്ന അറിവുള്ളവനാണ് അല്ലാഹു. അപ്പോൾ എവിടെ കൊണ്ടുവരും? നമ്മൾ ഇന്നിവിടെ ഒളിപ്പിച്ചു വച്ചു, നാളെ പരലോകത്തവൻ അതിനെ കൊണ്ടുവരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ച് അവിടെ ഉപദേശം നൽകുന്നത്. അപ്പോൾ ലത്തീഫ് എന്ന് പറയുമ്പോൾ പരലോകത്ത് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ നന്മകളെയും തിന്മകളെയും കൃത്യമായി സൂക്ഷ്മമായി കണക്കാക്കി അവിടെ കൊണ്ടുവരുന്നവൻ അൽ ലത്തീഫാണ്. അപ്പോൾ വിചാരണയെ കുറിച്ച് നമ്മൾ ഓർക്കണം. അല്ല, അല്ലാഹു ലത്തീഫ് എന്ന് പറയുമ്പോൾ അവൻ കൃത്യമായി നമ്മുടെ കാര്യങ്ങളെ കണക്കാക്കി നമ്മുടെ വിചാരണയിലേക്ക് കൊണ്ടുവരും നീതിയുടെ ഒരു നാളിൽ. അങ്ങനെയുള്ളവനാണ് അൽ ലത്തീഫ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. الله سبحانه وتعالى വളരെ വ്യക്തമായി ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. وَنَضَعُ الْمَوَازِينَ الْقِسْطَ, നീതിയുടെ ഒരു തുലാസ് കൊണ്ടുവരും. എപ്പോൾ? എവിടെ? ലിയൗമിൽ ഖിയാമ, നാളെ പരലോകത്ത് അന്ത്യനാളിൽ അള്ളാഹു കൊണ്ടുവരും. ഫല തുദല മുനഫ്സുൻ ഷൈആ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ഒരാളും അനീതി ഉണ്ടാവുകയില്ല, ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല. വ ഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, നീ ഒരു അണുമണിത്തൂക്കമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ കൊണ്ടുവരും. വ കഫാ ബിന ഹാസിബീൻ, അള്ളാഹു മതി അതിനെ വിചാരണ നടത്താനെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ അൽ ലത്തീഫ് എന്ന് പഠിപ്പിക്കുമ്പോൾ, അൽ ലത്തീഫ് അള്ളാഹു ലത്തീഫാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അള്ളാഹു കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് പരലോകത്ത് കൊണ്ടുവന്ന് അതിന് നീതിപൂർവം വിധി കൽപ്പിക്കുന്നവൻ എന്ന അർത്ഥവും നമുക്കതിൽ നിന്ന് കിട്ടും. മറ്റൊരർത്ഥം, അള്ളാഹു ലത്തീഫും ബി ഇബാദിഹി, വിശുദ്ധ ഖുർആനിലൊരു ആയത്താണ്, അള്ളാഹു ലത്തീഫും ബി ഇബാദിഹി എന്ന ആയത്ത്. അവിടെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിമകളോട് അങ്ങേയറ്റം കനിവുറ്റവനാണ് എന്നതാണ്. ലുത്തുഫുള്ളവൻ, ലത്തീഫ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഒരു സിഫത്താണ് ലുത്തുഫ് എന്നുള്ളത്. അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം കനിവുറ്റവനാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ ആളുകൾക്കും, മനുഷ്യർക്ക് മുഴുവൻ അല്ലാഹു പിന്നെ അല്ലാഹുവിന് വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ കൃത്യമായി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവിൻ്റെ കനിവിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ്. കാരണം അല്ലാഹുവിനെ ധിക്കരിക്കുന്നവനും അല്ലാഹുവിനെ പഴിചാരുന്നവനും അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നവനും അല്ലാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവനുമെല്ലാം അല്ലാഹു വായു കൊടുക്കുന്നു, ശ്വസിക്കാൻ ഓക്സിജൻ അവർക്ക് നൽകുന്നു, കുടിക്കാൻ വെള്ളം നൽകുന്നു, കഴിക്കാൻ ഭക്ഷണം നൽകുന്നു. വിശുദ്ധ ഖുർആനിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും, വിശുദ്ധ ഖുർആനിൽ കാണാം വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിക്ക് മുകളിലുള്ള എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ റിസ്ഖിനെ കണക്കാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെ ലഭിക്കണം എന്നതുവരെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കിയവനാണ് ലത്തീഫായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതെന്തുകൊണ്ടാണ്? അല്ലാഹു ലത്തീഫായതുകൊണ്ടാണ്, അടിമകളോട് കാരുണ്യവും കനിവും ഉള്ളവനായതുകൊണ്ടാണ്. ഇനി പരലോകത്ത് അല്ലാഹു അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, കനിവുറ്റവനാണ്. ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി മുഅ്മിനീങ്ങളെടുക്കും. ആ മുഅ്മിനീങ്ങളോട് അല്ലാഹു ചോദിക്കും, അതഅരിഫു ദംബ കദ, നിൻ്റെ തിന്മകൾ നിനക്കറിയുമോ, ഈ കാണുന്നത് നിൻ്റെ തിന്മയല്ലേ എന്ന് ഓരോന്നും കൃത്യമായി കണക്കാക്കി അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളോട് ചോദിക്കും. അങ്ങനെ ആ ചോദ്യത്തിൽ വിശ്വാസികൾ, ആ തെറ്റുകൾ ചെയ്ത ആളുകൾ പറയും, നഅം, അതെ അല്ലാഹുവേ, എനിക്കറിയാം, ഞാനാണത് ചെയ്തത്. രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ ചെയ്ത തിന്മകളെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ, അല്ലാഹു ആ തിന്മകൾ എടുത്തു ചോദിക്കുമ്പോൾ, ആ ആളുകൾ നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ സമ്മതിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ആ തിന്മകൾ കാരണം സ്വയം നശിച്ചുപോയോ, വറഅ ഫി നഫ്സിഹി അന്നഹു ഹലക, സ്വയം ഇനി നശിച്ചുപോയോ, ഇനി ഒരു രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലേ എന്ന അവസ്ഥയിലേക്ക് ഉരുകി നിൽക്കുന്ന സമയം, ആ സമയം അല്ലാഹു സുബ്ഹാനഹു തആല പറയുമെന്നാണ്, സതർതുഹ അലൈക ഫി ദുനിയ, ദുനിയാവിൽ നിനക്ക് വേണ്ടി ഞാനത് മറച്ചു വച്ചു, നിൻ്റെ ആ തിന്മകളുണ്ടല്ലോ അത് ഞാൻ മറച്ചു വച്ചു. കാരണം എല്ലാവരുടെയും തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു തആല അപ്പോൾ വെളിവാക്കിയിരുന്നുവെങ്കിൽ, മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾ പോലും ആളുകൾക്കറിയാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചിരുന്നുവെങ്കിൽ നമ്മളാരും തല ഉയർത്തി നടക്കുമായിരുന്നില്ല. നമ്മുടെ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ മറച്ചു വച്ചു. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്, സതർതുഹ അലൈക ഫി ദുനിയ, ദുനിയാവിൽ നിനക്ക് ഞാനത് മറച്ചു തന്നു, അതുകൊണ്ട് തന്നെ വ അന അഗ്ഫിറുഹ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ നിനക്കത് പുറത്തു തരികയും ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ കനിവ് എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ, ഫയുഅത കിതാബ ഹസനാതിഹി, അവൻ്റെ നന്മയുടെ കിതാബ് അവന് കൊടുക്കുമെന്നാണ്. നന്മയുടെ ഏട് അവന് കൊടുത്ത് അവന് വിട്ടുവീഴ്ച നൽകി അവന് സ്വർഗം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹു കനിവുറ്റവൻ എന്ന അർത്ഥവും അൽ ലത്തീഫ് എന്ന നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന മറ്റൊരർത്ഥം കൂടിയുണ്ട്. അടിമകൾക്ക് അവർക്ക് നന്മ ചെയ്യാനും അവർക്ക് എളുപ്പം ലഭിക്കാനും ഉദവി നൽകുന്നവനാണ് അല്ലാഹു എന്ന്. അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മയ്യശ, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് നന്മകൾ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അവർക്ക് വിശാലത നൽകുന്നു, അവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുന്നു. മറ്റൊരർത്ഥം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ചരിത്രങ്ങളുടെയും വെളിച്ചത്തിൽ അല്ലാഹു ലത്തീഫ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. ആ മൂസ നബി അലൈഹി ഇസ്ലാം ജനിച്ചു വീഴുന്ന രാജ്യം ആൺമക്കൾ ജനിക്കരുത് എന്ന തീരുമാനമുള്ള നാടൻ, ഫിർഔൻ എന്ന് പറയുന്ന വലിയ കൊടിയ ഭീകരൻ അവൻ ഭരിച്ചിരുന്ന നാട്, അവൻ്റെ പ്രഖ്യാപനം, അവിടെയാണ് മൂസ നബി അലൈഹി സ്വലാം ജനിച്ചു വീഴുന്നത്. എന്നാൽ അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനായതുകൊണ്ട് തന്നെ ആ മൂസ നബി അലൈഹി സ്വലാമിനെ, മൂസയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, മൂസ ജനിക്കരുത് എന്നതുകൊണ്ടാണ് അവിടെ ആൺമക്കളെ മുഴുവൻ കൊല്ലണമെന്ന തീരുമാനം വന്നത്. എന്നാൽ ആരെയാണോ കൊല്ലണമെന്ന് തീരുമാനിച്ച് മുഴുവൻ ആണുങ്ങളെയും കൊന്നത് ആ വ്യക്തി പിന്നീട് ജനിക്കുകയും ആ വ്യക്തി ഫിറൗനിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളരുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, പ്രസവിച്ച ഉമ്മ തന്നെ ആ കുട്ടിക്ക് പാല് കൊടുക്കുന്ന, ആ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് പാല് കൊടുക്കുന്ന ഒരു അത്ഭുതകരമായ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതാരാണ് നിയന്ത്രിച്ചത്? സൂക്ഷ്മമായി നിയന്ത്രിക്കുന്ന ലത്തീഫായ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ലത്തീഫാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു കൃത്യമായി കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്നാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന റബ്ബി ലത്തീഫുൻ ലിമായഷ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും കാര്യങ്ങളെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, അവൻ കൃത്യമായി കാര്യങ്ങൾ അറിയുന്നവനും തത്വജ്ഞാനിയുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തുകളും ഹദീസുകളും അള്ളാഹുവിൻ്റെ ഈ നാമത്തിൻ്റെ തേട്ടവുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തത്, നമ്മുടെ ഖൈറുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുമെന്ന ഒരു വേവലാതി ഒരിക്കലും വേണ്ടതില്ല. നമുക്ക് ലഭിക്കേണ്ട എല്ലാ ഖൈറുകളും സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കും. നമുക്കിപ്പോൾ ലഭിച്ചില്ല എന്നതുകൊണ്ട് നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ല. നമുക്കെന്തൊക്കെ ഖൈറുകൾ ലഭിക്കേണ്ടതുണ്ടോ അതെല്ലാം സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കും. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ഒരുക്കി വച്ചത് നമുക്ക് സമയമാകുമ്പോൾ എത്രയാണോ ആവശ്യം അത് കൃത്യമായി നമുക്ക് ലഭിക്കും. അത് ആരെങ്കിലും തട്ടിയെടുക്കുമെന്ന ആവലാതിയോ വേവലാതിയോ വേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ലഭിച്ചതിൻ്റെ പേരിൽ ഒരു അസൂയയോ അല്ലെങ്കിൽ അവനോടുള്ള ഒരു കുശുമ്പോ ഉണ്ടാകേണ്ടതില്ല. കാരണം തരുന്നവൻ അള്ളാഹുവാണ്, അവൻ ലത്തീഫാണ്, അവനറിയാം, കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നവൻ അവനാണ്, അവനാണ് കാര്യങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നവനും അവനാണ്. നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അവനാണ്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ അവനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രഹസ്യം നന്നാക്കണം, നമ്മുടെ പരസ്യവും നന്നാക്കണം, നമ്മുടെ ഹൃദയം നന്നാക്കണം. ആ രൂപത്തിൽ അള്ളാഹു അൽ ലത്തീഫ് എന്ന് പറയുമ്പോൾ രഹസ്യമറിയുന്നവൻ, പരസ്യമറിയുന്നവൻ, ഗോപ്യമാക്കി വെച്ചതറിയുന്നവൻ, പരലോകത്ത് നമ്മുടെ നന്മകളും തിന്മകളും കൃത്യമായി കണക്കാക്കി കൊണ്ടുവരുന്നവൻ, അതുപോലെ തന്നെ അടിമകളോട് അങ്ങേയറ്റം കനിവുറ്റവൻ, അതുപോലെ ഈ ലോകത്തെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നിയന്ത്രിക്കുന്നവൻ, ഇങ്ങനെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അൽ ലത്തീഫ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ആ നാമത്തിലുള്ള തേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൃത്യമായി നമ്മുടെ ലൈഫ് സ്റ്റൈലുകളെ അള്ളാഹുവിന് തൃപ്തിയുള്ളതാക്കി മാറ്റണം. രഹസ്യങ്ങളെ നന്നാക്കണം, നിയ്യത്തുകൾ നന്നാക്കണം, അസൂയ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ലഭിക്കേണ്ടതെല്ലാം റബ്ബ് കണക്കാക്കി വച്ചിരിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി, ആത്മനിർവൃതിയോടുകൂടി, കിട്ടിയതിൽ അൽഹംദുലില്ല പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, വളരെ അർത്ഥവത്തായ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ടുന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആധികാരികമായ സംസാരമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അബ്ദുറൌഫ് അൽഹിക്കമിയുടെ അസ്മാ ഉൽ ഹുസ്നയാണ് നമ്മൾ കേട്ടത്, അൽ ലത്തീഫ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഭാഗം.
3: അപ്പോൾ ഇനി നമുക്കൊരു കഥ കേട്ടുവരാം. കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. തേൻതുള്ളികൾ എന്ന പുസ്തകത്തിലെ സന്മനസ് എന്ന കഥയാണ് നമ്മൾ കേൾക്കുന്നത്. കഥ കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഉസ്മാൻ പാലക്കാഴി രചിച്ച തേൻതുള്ളികൾ സാരോപദേശ കഥകളിൽ നിന്നും നമ്മൾ ഇന്ന് കേൾക്കുന്ന കഥ, കഥയുടെ പേര് സന്മനസ്. അപ്പോൾ സന്മനസ്സിനെ കുറിച്ചുള്ള കഥ കേട്ടാലോ? റെഡിയല്ലേ എല്ലാവരും? ഒരു ഞായറാഴ്ച, മഴക്കാലമാണെങ്കിലും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴയുടെ നേരിയൊരു ലക്ഷണം പോലുമില്ല. സ്കൂളില്ലാത്ത ദിവസമായതിനാൽ മഴയില്ലെങ്കിൽ മദ്രസ വിട്ടുവന്നതിനു ശേഷം ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടുകാരോടൊപ്പം പദ്ധതിയിട്ടതാണ്. ആഗ്രഹം പോലെ അന്തരീക്ഷം തെളിഞ്ഞതാണ്. സുനീറിന് ആഹ്ലാദമായി. അവൻ മൈതാനത്തേക്ക് പുറപ്പെട്ടു. കൂട്ടുകാരെല്ലാം ചായ കുടിച്ച് അവിടെ എത്തിയിട്ടുണ്ടാകും. റഫീഖ് അവൻ്റെ വീട്ടിലുണ്ടാകും. അവനെയും വിളിക്കണം. വരുമോ എന്നറിയില്ല. ക്രിക്കറ്റിനേക്കാൾ വായനയോടാണ് അവന് താൽപ്പര്യം. ഒഴിവ് സമയം കിട്ടിയാൽ ഉടൻ എന്തെങ്കിലും പുസ്തകമെടുത്ത് വായന തുടങ്ങും. അവൻ്റെ വീട്ടിലാണെങ്കിൽ എമ്പാടും പുസ്തകങ്ങളുമുണ്ട്. വേണമെങ്കിൽ വരട്ടെ, വിളിച്ചു നോക്കാം. ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് ടാറിടാത്ത പഞ്ചായത്ത് റോഡിലൂടെ നടന്നു നീങ്ങവേ ദൂരെ ഒരാൾ റോഡിലെന്തോ പണിയിലേർപ്പെട്ടിരിക്കുന്നത് സുനീറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളം കെട്ടിനിൽക്കുന്ന ഒരു ചളിക്കുണ്ടാണ് അവിടെയുള്ളത്. അതിലൂടെ നടന്നുപോകാൻ വലിയ പ്രയാസമാണ്. കാലുകൾ ചളിയിൽ ആണ്ടുപോകും. മഴക്കാലമായതിനാൽ അവിടെ എല്ലാ വർഷവും അങ്ങനെയാണ്. ആരുമത് നന്നാക്കാൻ ശ്രമിക്കാറുമില്ല. ഇന്ന് ആർക്കാണാവോ അതിന് സന്മനസ്സ് തോന്നിയിരിക്കുന്നത്, അവൻ ചിന്തിച്ചു. കുറച്ചടുത്തെത്തിയപ്പോൾ സുനീറിന് ആളെ മനസ്സിലായി. റഫീഖ് റോഡ് നന്നാക്കുകയോ? അത്ഭുതം തന്നെ. സ്കൂളിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി. മാത്രമല്ല, പണക്കാരനായ അബ്ദുറഹ്മാൻ ഹാജിയുടെ മകൻ. അവൻ എന്തിനീ പണിയെടുക്കുന്നു? എന്തോ രഹസ്യം അതിലുണ്ട്. അടുത്തെത്തിയപ്പോൾ സുനീർ സലാം പറഞ്ഞു. റഫീഖ് പുഞ്ചിരിയോട് സലാം മടക്കി. എന്താ റഫീഖ്, നീ റോഡ് നന്നാക്കുന്ന പണി ഏറ്റെടുത്തോ? എന്താണ് കൂലി? തെല്ലു പരിഹാസം കലർന്ന മട്ടിലാണ് സുനീർ ചോദിച്ചത്. സ്നേഹിത, ആരും കൂലിപ്പണി എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഈ റോഡ് ചളിയും വെള്ളവും നിറഞ്ഞ് വൃത്തികേടായി കിടക്കുന്നതും ഇതിലൂടെ ആളുകൾ കടന്നുപോകാൻ വിഷമിക്കുന്നതും ഞാൻ കാണാറുണ്ട്. ഇന്നലെ ഒരു വൃദ്ധൻ ഈ ചളിക്കുണ്ടിൽ കാലുവഴുതി വീണു. പാവം, എനിക്ക് വളരെ സങ്കടം തോന്നി. നാളെ എന്നെക്കൊണ്ട് കഴിയും വിധം ഇത് നന്നാക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ഇനി ആരും ഇതിൽ വീണുപോകരുത്. അതിനായി കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് ഈ ചളിയിലിട്ട് നടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുന്നു. വാഹനങ്ങൾക്കും സുഗമമായി കടന്നുപോകാം. നടന്നു പോകുന്നവർക്ക് ചളിത്തെറിച്ച് വസ്ത്രം വൃത്തികേടാകാതെ സൂക്ഷിക്കാം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പുണ്യകർമ്മം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നോ? റോഡ് നന്നാക്കാനോ? സുനീറിനെ വിശ്വസിക്കാനായില്ല. അതേടാ, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യൽ പുണ്യകർമ്മമാണെന്നും അത് ഈമാനിൽപ്പെട്ടതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, റഫീഖ് വിശദീകരിച്ചു. ഇതിനും പടച്ചവൻ പ്രതിഫലം തരുമോ? അതെ, അവൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്താൽ ഇതിനും കിട്ടും. സ്നേഹിത, എങ്കിൽ ഞാൻ എന്തിനു മടിക്കണം? ക്രിക്കറ്റ് കളിയൊക്കെ പിന്നെ. നമ്മൾ നന്നാക്കിയ വഴിയിലൂടെ ആളുകൾ പ്രയാസമില്ലാതെ നടന്നു പോകുന്നത് ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷം തോന്നും. അല്ല, എല്ലാ മുസ്ലിങ്ങൾക്കും ഈ ചിന്തയുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുനീർ കൂട്ടുകാരൻ്റെ കൂടെ ജോലിയിൽ വ്യാപൃതനായി. കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ കഥ പറയാൻ പരിപാടിയിലെ അടുത്ത കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അടുത്ത കഥ, നിയമം ലംഘിക്കരുത്. മഴ തകർത്തു പെയ്യുകയാണ്. തുള്ളിക്കൊരു കുടം കണക്കെ. സുഹൈൽ പട്ടണത്തിലുള്ളൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ ഡോക്ടറെ കാണാൻ ഉമ്മ വന്നപ്പോൾ കൂടെ വന്നതാണ്. ധാരാളം രോഗികൾ ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്ത് നിൽപ്പാണ്. ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞാലേ ഡോക്ടറെ കാണാൻ കഴിയൂ. ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് ക്ലിനിക്ക്. മഴയുടെ താളത്തിൽ ലയിച്ചങ്ങനെ താഴേക്ക് നോക്കി നിൽപ്പാണ് സുഹൈൽ. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം മഴയത്ത് വീടുകളിലും മറ്റു ലക്ഷ്യസ്ഥാനങ്ങളിലും എത്തിച്ചേരാനുള്ള തിരക്കിലാണ്. ചിലരുടെ കൈകളിൽ കുടയുണ്ട്, ചിലർ കുടയില്ലാതെ ഓടുന്നു. കുടയുള്ളവർ പോലും മഴയുടെ ശക്തിയിൽ നനയുന്നുണ്ട്. ബസ്സിൽ നിന്നും ഇറങ്ങുന്നവരിൽ കുടയില്ലാത്തവർ കടകളുടെ ഓരത്തേക്ക് ഓടിക്കയറുന്നു. ഈ കാഴ്ചകളെല്ലാം സുഹൈലിന് രസകരമായി തോന്നി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തിയൊന്ന് കുറഞ്ഞു. ആ സമയത്താണ് ഒരു ബാലൻ ഓടുന്നത് സുഹൈലിൻ്റെ കണ്ണിൽപ്പെട്ടത്. ആളുകളുമായി കൂട്ടിമുട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ നോക്കിയാണ് അവൻ്റെ ഓട്ടം. താമസിയാതെ സുഹൈലിന് ആളെ മനസ്സിലായി. തൻ്റെ കൂട്ടുകാരൻ റയീസ്. ട്രാഫിക് സിഗ്നലിനടുത്തെത്തിയപ്പോൾ അവൻ ഓട്ടം നിർത്തി. അവൻ്റെ കയ്യിലാകട്ടെ കുടയില്ല. വസ്ത്രമെല്ലാം മഴയിൽ നനഞ്ഞു കുതിരുന്നുണ്ട്. അവനാകെ തണുത്തു വിറക്കുന്നുണ്ടാവും. പാവം. ഉമ്മാ, ഞാനിപ്പോൾ വരാം. എൻ്റെ കൂട്ടുകാരനുണ്ട്, താഴെ മഴയത്ത് നിൽക്കുന്നു. ഇതും പറഞ്ഞ് സുഹൈൽ കുടയുമെടുത്ത് താഴേക്കൂടി. കൂട്ടുകാരൻ്റെ അടുക്കൽ പാഞ്ഞെത്തി സലാം പറഞ്ഞുകൊണ്ട് സുഹൈൽ ചോദിച്ചു, റയീസേ, നീ എന്തിനാ ഈ മഴയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്? അപ്പുറത്തേക്ക് കടക്കാനാണെങ്കിൽ വേഗം ഇങ്ങ് കടന്നൂടെ. മഴയായതിനാൽ വാഹനങ്ങൾ വളരെ കുറവാണല്ലോ. റയീസ് സലാം മടക്കി ചുവന്ന സിഗ്നൽ ലൈറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മഴയത്തും എന്നെ പിടിച്ചു നിർത്തിയത് ഈ ലൈറ്റാണ് സ്നേഹിത. ഈ ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ റോഡ് മുറിച്ചു കിടക്കാൻ പാടില്ല. അതിന് താഴെ ഒരു പച്ച ലൈറ്റുണ്ട്, അത് പ്രകാശിക്കുമ്പോഴേ റോഡ് മുറിച്ചു കിടക്കാവോ? സുഹൈൽ അത്ഭുതത്തോടെ പറഞ്ഞു. മഴയെ വകവെക്കാതെ ഇങ്ങനെ നിൽക്കേണ്ടതുണ്ടോ? വാഹനമൊന്നും വരുന്നത് കാണുന്നില്ലെങ്കിൽ പെട്ടെന്നങ്ങ് ഓടിക്കൂടെ? പാടില്ല, മഴയോ വെയിലോ കാരണം അങ്ങനെ ചെയ്തുകൂടാ. ട്രാഫിക് സിഗ്നൽ സുരക്ഷിതമായ യാത്രയ്ക്കുള്ള നിയമമാണ്. ഒരു മുസ്ലിം നിയമങ്ങൾ പാലിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും നേട്ടമുണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാവർക്കും നേട്ടമേ ഉണ്ടാകൂ. നമ്മൾ അതിനെ അവഗണിച്ച് റോഡ് മുറിച്ചു കിടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വല്ല വാഹനവും ചേറി പാഞ്ഞു വരുന്നത്. അത് നമ്മുടെ ജീവൻ തന്നെ അപഹരിച്ചേക്കാം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വാഹനത്തിൻ്റെ ഡ്രൈവർക്കും ഉടമസ്ഥനുമൊക്കെ പ്രയാസമുണ്ടാകും എന്നത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും മഴ ശമിച്ചു. റോഡ് മുറിച്ചു കിടക്കുന്നവർക്കുള്ള പച്ച ലൈറ്റ് പ്രകാശിച്ചു. റയീസ് സലാം പറഞ്ഞ് റോഡ് മുറിച്ചു കിടക്കാനൊരുങ്ങി. സുഹൃത്തേ, നല്ലൊരറിവ് നീ എനിക്ക് പകർന്നു തന്നു. ഞാനിതൊരിക്കലും മറക്കില്ല. ഇതും പറഞ്ഞ് സുഹൈൽ തന്നെ കാത്തിരിക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് നടന്നു. കൂട്ടുകാരെ, രണ്ട് കഥകൾ നമ്മൾ കേട്ടു. രണ്ട് കഥയിലും നമുക്ക് പകർത്താനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുമല്ലോ. നമുക്ക് അടുത്ത കഥയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാഹ്, ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ വി ടി അബ്ദുസ്സലാം മാസ്റ്റർ ആയിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കട്ടെ. എന്തായാലും
3: നമ്മളിനി നമ്മുടെ ഒരു ദൃശ്യമുണ്ട്,
1: അതെ,
3: ആ യാത്ര അനുഭവം. അപ്പോൾ ആ ദൃശ്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഷെഡ്യൂളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സിലിഗുരിയിൽ നിന്നും ഗാംഗ്ടോക്ക് വരെയുള്ള ആ യാത്ര.
1: യാത്ര അല്ലേ, അതിമനോഹരമായ ഒരു
3: ഒരൊറ്റ വരികളിൽ നിന്ന് ഓർമ്മകളിൽ ഒരു വലിയ മണിക്കൂറുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മിന്നായം പോലെ കടന്നു വന്നതുപോലെ തോന്നി.
1: എന്തായാലും തീർച്ചയായിട്ടും നമുക്കത് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ദീർഘയാത്രയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ ഓരോ എപ്പിസോഡുകളിലൂടെയും കോർത്തിണക്കിക്കൊണ്ട് പീസ് റേഡിയോ ദൃശ്യം നമ്മൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിൽ നിങ്ങളുടെ കൂടെ നസറുള്ള സലായി ഉണ്ട്. ഞാൻ വി ടി അബ്ദുൽ സലാം. സലായി, നമ്മളിനി പൂർണിയിലെ റഹമത്തുള്ള സലഫിയുടെ വീട്ടിലുള്ള ആ ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റിലേക്കുള്ള യാത്രക്കുള്ള ഒരുക്കായിരുന്നു.
1: അതെ,
3: സിക്കിം യാത്ര.
1: സിക്കിമിലേക്ക്
3: നമ്മുടെ അന്നത്തെ ആ യാത്രയിൽ ഏറ്റവും മനോഹരവും രസകരവും വൈവിധ്യവുമായ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു യാത്രയാണ്
1: സിക്കിമിലേക്കുള്ള
3: അതായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഓർമ്മയുണ്ടോ നമ്മൾ ഇന്ന് നിസാറും അതുപോലെ ബഷീർ മാഷും നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ട് ലഗേജുകൾ കുറച്ച് ഭാഗം പിന്നെ
1: റഹ്മത്തിൻ്റെ
3: വീട്ടിൽ വെച്ചു, ബാക്കി കയ്യിൽ ആവശ്യത്തിനുള്ള അവിടെ സിക്കിമിൽ പോയി നിൽക്കണം എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ഗാംഗ്ടോക്കിൽ പോയിട്ട് താമസിക്കണം. ശേഷം അവിടുന്ന് പിന്നെ നമ്മൾ നാദുലാം ബോർഡറിൽ പോയിട്ട് ചൈന ബോർഡറിൽ പോയിട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ റഹ്മത്തുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഏകദേശം എത്ര ആയിരും?
1: രാവിലെ
3: രാവിലെ നമ്മൾ

0: ഒറ്റ കുടുംബം. നമ്മൾ ആവശ്യം പോക്ക് നമ്മളതാവല്ലോ, ഓൾഡാണ്.
1: അതെ.
0: അപ്പോൾ അവരുടെ കൂടെ നമ്മൾ പോയിരിക്കണം. അപ്പോൾ ആ ബസ് വരുന്ന എങ്ങോട്ടോ പോകുന്നു ചോദിക്കലും എൻ്റെ ലഗേജും കൊണ്ട് മറ്റേ ആൾ പോയി.
1: അതെ.
0: പിടിച്ച് വലിക്കണം, പോണ രൂപത്തിലായി, പിടിച്ചിട്ട് തരുന്നില്ല. എൻ്റെ അടുക്ക് നിസാർ വന്നിട്ട് പിടിച്ചു വെച്ച്. അപ്പോൾ അവരങ്ങനെ നിർവഹിക്കുക, കിണറ്റിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരാളെ ബാക്കിൽ നിന്ന് തള്ളുമ്പോൾ എന്നാൽ അങ്ങനെ നമ്മൾ ചാടൂലാണ് തിരിച്ചു വരുമല്ലോ.
1: അതെ അതെ.
0: എന്നപോലെ എന്നാൽ പിന്നെ നമുക്ക് ആ വണ്ടി പോകണ്ട, നമ്മൾ മാറിയത്.
1: അതെ അതെ. നമ്മൾ ഇവിടുന്ന് വേറെ ബസ്സിലാണ് കയറിയത്. അവിടുന്ന് പൂർണ്ണയെന്ന് നമ്മൾ നേരിട്ട് സിലിഗുരിക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറുന്നത്.
0: ആ ഏകദേശം 4 മണിക്കൂറോളം,
1: 4-4.5 മണിക്കൂർ, 4.5 മണിക്കൂറിൻ്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഒരു പകൽ സമയം തുടങ്ങുകയാണെങ്കിലും 9-9.5 ഒക്കെയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത്.
0: പക്ഷെ നമ്മളവിടെ സിലിഗുരി എത്തുമ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്.
1: ആ 1 മണി, ആ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കാണ് അവിടെ എത്തുന്നത്. നമ്മൾ ഈ ബസ് പോകുന്നതന്നെ എനിക്ക് വ്യത്യസ്ത സ്റ്റേറ്റ് തന്നെ കയറി പറഞ്ഞിട്ടാണ് പോണത്.
0: നമ്മുടെ ബംഗാളിന്റെ പല സ്ഥലങ്ങളും കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് ബീഹാർ വിട്ടു
1: എന്ന് മാത്രമല്ല, വേറെ തന്നെ ഒരു കൾച്ചറായിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്നുകൂടെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയോ എന്നൊരു സംശയം. ഈ കിഷൻഗഞ്ചിന്റെ ഏരിയയിലൂടെ ഒക്കെ നമ്മൾ ആസാമിന്റെ സൈഡ് കൂടെ,
0: വെസ്റ്റ് ബംഗാള്,
1: അതെ വെസ്റ്റ് ബംഗാളിൽ കയറി. വെസ്റ്റ് ബംഗാളാണ് സിലിഗുരി.
0: സിലിഗുരി
1: ഈ ആസാമിന്റെ ഏരിയയാണ് കൂടുതലും. പിന്നെ അതിൽ നമ്മൾ കണ്ട ഒരു വ്യത്യസ്തമായൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുമ്പോൾ ആസാം ടീ എന്ന് നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. നമ്മളിവിടെയൊക്കെ മല കുന്നിൻ മുകളിൽ, വയനാടൻ കുന്നുകളിൽ അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തേയില കൃഷി കണ്ടിട്ടുള്ളത്. ഇത് റോഡ് സൈഡിൽ, അതായത് ഹൈവേയുടെ ഇരു സൈഡുകളിലും നമ്മുടെ വയലിൽ നെല്ല് വിതച്ചതുപോലെ വിശാലമായി കിടക്കുന്ന തേയില തോട്ടങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ആസാം ടീ എന്ന് നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും അതതിൻ്റെ ഒരു ഭംഗി നമ്മൾ സത്യത്തിൽ അവിടെ കാണുന്നു. അവിടുത്തെ ജോലിക്കാർ, അതിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ജോലിക്കാർ, ഏക്കറയോളം പിന്നെ വിശാലമായി കിടക്കുന്ന ചായത്തോട്ടം, അത് പിന്നെ പിന്നെ പിന്നെ അവിടെ എത്തി കൂടുതൽ ഒന്നുകൂടെ ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ ദരിദ്ര സ്റ്റേറ്റായ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ചേരിയിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 1 മണി 1.5 മണിയാകുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ
0: സിലിഗുരിയിലെത്തുന്നു.
1: സിലിഗുരിയിലെത്തിയപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്, ഏജൻസികൾ ഇഷ്ടം പോലെ, ഈ യാത്രാ ഏജൻസികൾ, അവര് ഫുൾ ടാങ്ക് ലോഡ് വെള്ളം അടിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ വന്ന് നമ്മളെ വിളിക്കുന്നത്. സലാം പറഞ്ഞൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയ അല്ലേ, ഒരു മോൽ ആദരവോടുകൂടെ സലാം പറയുന്നു, കൈ പിടിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു ആളുകൾ. അവരുടെ ഏജൻസിയിലേക്ക് ആളെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രോക്കർമാരാണ് ഇവർ. അതല്ലാതെ ഇവനും ഏജൻസിയായിട്ട് ഒരു ബന്ധമല്ല, വേറൊരു ബന്ധമല്ല. രണ്ടാളെ കിട്ടിയാൽ അവിടെ എത്തിച്ചു കൊടുത്താൽ അവൻ 50 രൂപ കിട്ടും. അതവൻ പോക്കലിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരോട് സലാം പറഞ്ഞു പോകുന്നു. ഇതാണ് അവൻ്റെ. അപ്പോൾ പറഞ്ഞത് കേട്ടാലോ, നമ്മൾ സ്വന്തം വണ്ടി.
0: അതുമല്ല, ഞാൻ അന്തപ്പെട്ടു പോയി. കാരണം അങ്ങോട്ട് പോകാനുള്ള എല്ലാം റെഡി ആണ്, ഒരു പ്രശ്നവുമില്ല.
1: ആ എല്ലാം റെഡി ആക്കി തരാം, അങ്ങനെ വന്നാൽ മതി, ആനയാണ് ചെയ്യണത്, സകല സംഭവം. അതായത് നമ്മളെ മാമാൻ്റെ മോനെ വിളിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയി അവിടെ പെടുത്തുകയാണ്. നമ്മളെ കൊണ്ടുപോയിട്ട് അവൻ 50 രൂപ
0: പെടുത്തിയതാണ്.
1: ആ 50 രൂപ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജോലി എല്ലാം തീർന്ന് അവൻ പോവാണ്. പിന്നെ പിന്നെ നമ്മൾ ഇവരുടെ മുമ്പിൽ, നമ്മൾക്ക് സാമർഥ്യമില്ലെങ്കിൽ, നമ്മളവിടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം അവിടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു ഭാഗം സിക്കിമാണ്, മറ്റൊരു ഭാഗം ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗൊക്കെ പോകണമെങ്കിൽ ഇവിടെ സിലിഗുരി എത്തണം. സിലിഗുരി ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് 2-3, അതും നമുക്ക് കൂടുതൽ പറയാം. ഒന്നുകിൽ ട്രെയിനിൽ പോവാം, ട്രെയിനിൽ ഇവിടെ നിന്ന് വിട്ടിട്ട് നേരെ സിലിഗുരിയിലേക്ക് എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ എൻ ജെ പി ഉണ്ട്. എൻ ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജയ്പാൽഗുരിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. പാലക്കാട്ടിൽ നിന്നൊക്കെ വണ്ടിയുണ്ട്, ട്രെയിനുണ്ട്, 2-3 ദിവസം പിടിക്കും. കട്ടിഹാറിൽ പോയാലും നമുക്ക് കട്ടിഹാറിൽ നിന്ന് NJP വണ്ടി കിട്ടും. ഇനി അതല്ല, നമ്മൾ പൂർണ്ണിയയിലേക്കാണ് എത്തുന്നത്. പൂർണ്ണിയയിൽ നിന്നും NJP ബസ് കിട്ടും, അതുപോലെ തന്നെ ട്രെയിനുണ്ട്. ഇനി ഫ്ലൈറ്റ് മാർഗമാണ് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നതെങ്കിൽ, കാലിക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഒക്കെ നമുക്ക് സിലിഗുരിയിലേക്ക്, അഥവാ ബാഗ്ദുഗ്ര എയർപോർട്ടാണ്. ബാഗ്ദുഗ്ര എയർപോർട്ടിലേക്ക് ടിക്കറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒന്നുകിൽ ഷെയർ ടാക്സിയോ അതല്ലെങ്കിൽ ബസ്സോ നമുക്ക് സിലിഗുരിയിലേക്ക് ലഭിക്കും. അപ്പോൾ സിലിഗുരി വന്നാലേ ഈ ഡാർജിലിംഗിലേക്കും സിക്കിമിലേക്കും ഉള്ള വണ്ടികൾ കിട്ടുകയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ 2 മാർഗമുണ്ട്. ഇപ്പോൾ 4-5 ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ടാക്സി വിളിക്കുകയാണ് ഒന്ന് നല്ലത്. ഒന്നുകിൽ ഡാർജിലിംഗിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടാക്സി വിളിക്കാതിരിക്കുക.

0: നല്ലത്. നമ്മൾ രാവിലെയൊക്കെ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് എപ്പോഴാണ് ബസ് എന്നുള്ളത് കറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ ടൈമിനനുസരിച്ച് നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ അവിടെ ഗവൺമെൻറ് ബസ്സുകളുണ്ട്, ആ ബസ്സിൽ എന്ത് ചെയ്യാം, പിന്നെ ഡാർജിലിംഗിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് 105 രൂപയാണ് തോന്നുന്നു, 105 രൂപ 110 രൂപയൊക്കെ നമുക്ക് ഡാർജിലിംഗിലേക്ക് എത്താം. ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ നല്ല പൈസയാവും, 4000-4500 രൂപ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോവാം. നേരെ മറിച്ച് സിക്കിമിലേക്ക് അവിടെ നിന്ന് വിടുകയാണെങ്കിൽ 2-3 രൂപത്തിൽ, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ബസ്സുണ്ട്, ബസ് എവിടെ വരെയുണ്ട്, ഗാംഗ്ടോക്ക് വരെയുണ്ട്,
1: ഗാംഗ്ടോക്ക് വരെയുണ്ട്.
0: അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അതെപ്പോഴെങ്കിലുമൊക്കെ ബസ്സുള്ളൂ, അതല്ലെങ്കിൽ പിന്നെ ടാക്സി കാറ് 4 ആളോ 5 ആളോ ഒക്കെ ആണെങ്കിൽ ഒരു കാറ് ഏർപ്പാടാക്കിയിട്ട് പോവാം. 4500 രൂപ മുതൽ 7000 വരെ ആവുന്ന സമയമൊക്കെ ഉണ്ട്. അതും അല്ലെങ്കിൽ അവിടെ നിന്ന് ബൈക്ക് കിട്ടും, റെൻറ്റിൽ ബൈക്ക്,
1: റെൻറ്റ് ബൈക്ക് ഉണ്ട്.
0: റെൻറ്റിന് ഒരു ദിവസം 2500 രൂപ ഒക്കെയാണ് അവിടെ എന്ത് ചെയ്യണത്, റെൻറ്റിന് വരുന്നത്. അങ്ങനെ വണ്ടി വേണമെ കിട്ടും. അപ്പം അതിലൊരു താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇതിൽ മൂന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം സിക്കിമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലത് ഒരു 4 ആളോ ഒക്കെ ഉണ്ടെങ്കിൽ ടാക്സി
1: പോകുന്നത്.
0: നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഏജൻസിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നന്നായി സംസാരിക്കാൻ
1: കഴിയണം.
0: അവർ പറയുന്ന, അതെ, അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അവർ
1: വിട്ടു,
0: അതെ അതെ,
1: അത്രയും സംസാരിക്കാനായിട്ട് പോയി എത്ര വിദഗ്ധമായിട്ട് പോലും
0: പെടുത്തി. അതെ, അവർ വണ്ടിയുടെ കാര്യം, വണ്ടി കയറുന്നത് വരെ അവർക്ക് നമ്മളായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളൂ. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ എന്താണോ പറയണത് അതായിരിക്കും. നമ്മൾ കടലാസും പേപ്പറും കാര്യം ഹോട്ടലിലേക്കുള്ള സാധനമൊക്കെ ഇവിടുന്ന് നമുക്ക് ഏർപ്പാടാക്കി തരും, അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ നന്നായി നമ്മൾ യാത്രയുടെ ഇടയിലൊക്കെ പ്രയാസപ്പെടുന്ന പല സാഹചര്യങ്ങളുണ്ട്. നമ്മളന്ന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ സിക്കിമിലേക്ക് സിലിഗുരിയിൽ നിന്ന് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം നോക്കി തന്നെ പോകണം. സ്വന്തം വണ്ടി കൊണ്ട് പോകാതിരിക്കായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഞാൻ പല ആളുകളുടെയും അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് കറങ്ങുന്ന ആളുകളുണ്ടല്ലോ, അപ്പം പറ്റുമെങ്കിൽ അത് സിലിഗുരിയിൽ വണ്ടി വെച്ചിട്ട് സിലിഗുരിയിൽ നിന്ന് വണ്ടിയെടുത്ത് പോകായിരിക്കും നല്ലത്. കാരണം
1: സേഫ്റ്റി കുറച്ചുകൂടി,
0: സേഫ്റ്റി ഭയങ്കര പ്രശ്നമാണ്. കാരണം അതിൻ്റെ റോഡുകൾ മലയോട് ചേർന്ന്,
1: നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല.
0: അതെ, എപ്പോഴും മലയിടിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളാണ് സിലിഗുരി, സിലിഗുരിയിൽ നിന്ന് ഗാംഗ്ടോക്കിലേക്കുള്ള വഴികൾ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ പിന്നെ പ്രയാസമുള്ള റോഡുകളാണ്. കീഴ്ക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന റോഡുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതൊക്കെ ശരിക്കും ഒരു കൈവരി പോലും ഇല്ല. നമ്മൾ ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ മൈസൂരിലേക്കോ അല്ലെങ്കിൽ വയനാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും കൈവരിയുണ്ട്, അതായത് തടവുണ്ട്. ഇത് തടവൊന്നുമില്ല, വിട്ടുകഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകുന്ന രൂപത്തിലുള്ള റോഡുകളാണ്. പിന്നെ കുത്തൊഴുക്കുള്ള നദി, ഒന്ന് രണ്ട് നദികളുണ്ട് നമ്മൾ പോകുമ്പോൾ അവിടെ. നദിയുടെ പേര് ഓർമ്മ വരുന്നില്ല, എന്തായാലും നമ്മൾ പോണ സമയത്ത് കാണുന്നുണ്ട്. അതിനേക്കാൾ അപകടം ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ തന്നെയാണ്, എപ്പോഴും പൊട്ടി വീഴാവുന്ന രൂപത്തിൽ. നമ്മൾ പോണ സമയത്ത് തന്നെ ഒന്ന് രണ്ട് റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ആയിട്ടുണ്ട്.
1: ബ്ലോക്ക് ആയി കിടക്കും,
0: എന്നിട്ട് പിന്നെ ആ ബ്ലോക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോക്ക് ചിലപ്പോൾ നടന്നോളം എന്നില്ല. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് പോകുമായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് അവരെന്ത് ചെയ്യും, ടാക്സിക്കാരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൂടെ എത്തിക്കും നമ്മളെ.
1: നമ്മൾ പോകുമ്പോഴേ നമുക്കിതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഒരു ഡ്രൈവറെ
0: വണ്ടി ഏൽപ്പിച്ചു വണ്ടി ഏൽപ്പിച്ചിട്ട് രസം കണ്ട. നിങ്ങള് ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പറഞ്ഞുറപ്പിച്ച ടാക്സി, പറഞ്ഞുറപ്പിച്ച പിന്നെ പൈസയൊക്കെ നമ്മളവിടെ ഏൽപ്പിച്ച് അവൻ്റെ കൈ കൊടുക്കുന്നു. വണ്ടിയിൽ കയറിയ ഉടനെ ഇവൻ്റെ സ്വഭാവം മാറുകയാണ്. അത് എ സി ഇടണോ ചോദിക്കല്ല, മുമ്പിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് യാത്രക്കാരൻ്റെ മുൻസീറ്റിൽ ഇരിക്കുന്ന യാത്രക്കാരന് കാണാവുന്ന രൂപത്തിൽ ഒരു ബോർഡുണ്ട്. ബാർഗേജിങ് ചെയ്യുക എന്നത് മാന്യതയ്ക്ക്
1: യോജിച്ചതല്ല എന്നുള്ള രൂപത്തിൽ.
0: നിങ്ങൾക്ക് എ സി വേണമെങ്കിൽ 500 രൂപ
1: സ്പെഷ്യൽ അടക്കം,
0: സ്പെഷ്യൽ തരണം. അപ്പോൾ അത് വായിക്കുന്ന ആളിന് എന്തായാലും മനസ്സിലാവും ഞാൻ അത് ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം എ സി വേണമെങ്കിൽ 500 രൂപ കൂടുതൽ കൊടുക്കണം, അത് അവനാണ് കൊടുക്കേണ്ടത്, അത് ഇതിലൊന്നും പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരെ പോകുന്നു, പോകുന്ന വഴിക്ക് ഡ്രൈവറായിട്ട് നമുക്ക് കമ്പനിയാകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ നമ്മളെ കേരളക്കാർക്ക് പ്രത്യേകിച്ച് ഉള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ വായിൽ മറ്റേ
1: തമ്പാക്ക്,
0: ആ അവരുടെ പാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ധാരാളം ഉപയോഗിക്കുന്നവരായിരിക്കും. അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് പറയുമ്പോൾ പറയാം, അതിൻ്റെ ഒരു പ്രയാസം എന്തായാലും നമുക്ക് സഹിച്ചേ പറ്റൂ. കാരണം അതവർ ശീലാക്കിയതാണ്, അവരുടെ ഡ്രൈവിങ്ങിൽ അവർക്ക് അതുണ്ട്, ഇല്ലെങ്കിൽ പറ്റൂല എന്ന രൂപത്തിലൊക്കെയാണ് അവരുടെ. അത് നന്നായി നമ്മൾ സഹിക്കേണ്ടി വരും. സിലിഗുരിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ സിലിഗുരിയിൽ നിന്ന് തന്നെ കഴിക്കണം. കാരണം അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പോർക്ക്
1: അത്ര കിട്ടൂല,
0: കിട്ടുന്നതിൽ തന്നെ പന്നിയിറച്ചി ധാരാളം കയറി വരാവുന്ന സാധ്യതയുള്ള ഹോട്ടലുകളേ ഉള്ളൂ. അപ്പം ഒന്നുകിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. കാരണം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടും, മുന്തിരി ആവട്ടെ, ആപ്പിൾ ആവട്ടെ, അതുപോലെ തന്നെ ബനാന, ഈ മോറിസ് പഴം, അത് ആവട്ടെ, അങ്ങനത്തെ കുറേ പഴങ്ങൾ നമുക്ക് അവിടെ കാണുന്നുണ്ടല്ലോ. വഴിയിൽ 25 രൂപക്കൊക്കെ ചെറിയ
1: കിട്ടുന്നുണ്ട്
0: കിസിൽ, പിന്നെ ചെറിയ കീസിലാക്കി ഇട്ട് കൊടുക്കണേ.
1: നമ്മളവിടെ പിന്നെ എത്തുമ്പോ
0: വൈകുന്നേരമായിട്ട്
1: ഭക്ഷണം കഴിക്കാൻ ചെറിയ സ്ഥലത്ത് കഴിക്കാം. അത്യാവശ്യം
0: മോമോസ്
1: കഴിച്ചല്ലേ,
0: നല്ല ഫുഡാണ്.
1: നല്ല
0: കുറഞ്ഞ റേറ്റേ ഉള്ളൂ, റേറ്റ് കുറവാണ് മൊത്തത്തിൽ. അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് താനും.
1: അതും കഴിഞ്ഞ് നമ്മള് ഗാംഗ്ടോക്കിൽ,
0: ഗാംഗ്ടോക്കിന് എത്തും മുമ്പേ നമുക്ക് ഫ്രൂട്ട്സുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ, നമുക്ക് ആവശ്യം വന്നിട്ടില്ല.
1: നല്ല ബ്ലോക്ക് വന്നു,
0: ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, എപ്പോഴാണ് മല ഇടിഞ്ഞു വീഴുകയെന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെ പോകുമ്പോൾ തന്നെ അവർ പറയും. അതിനു മുമ്പേ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഏത്, സിക്കിമിലേക്ക് പോകുമ്പോൾ നാത്തുല പാസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ
1: രജിസ്റ്റർ ചെയ്ത് വെക്കണം.
0: ഒന്നുകിൽ ഓൺലൈൻ വഴി, അതല്ല എങ്കിൽ നമ്മുടെ ഏജൻസി വഴി. ഇപ്പം ഏജൻസിയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഏത്, ആ പാസിനെ കുറിച്ച് നമ്മൾ വേറൊന്നും ആലോചിക്കണ്ട. മറ്റേത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പാസ് കിട്ടുമോ കിട്ടൂലേ, നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ആധാറും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം.
1: നാദുല പാസ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം വെച്ചാൽ, നാദുല പാസ് ചൈന ബോർഡറാണ്.
0: അതെ അതെ, ചൈന ബോർഡർ.
1: സിക്കിമിൽ ചെന്നിട്ട് ഗാംഗ്ടോക്കിൽ ചെന്നതിന് ശേഷമാണ്, സിക്കിമിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഗാംഗ്ടോക്ക്. ഗാംഗ്ടോക്കിൽ നിന്ന് നാദുല പാസിലേക്ക് പിന്നീട് എത്ര സമയം ഏകദേശം യാത്ര ഉണ്ട്,
0: 2.5 മണിക്കൂർ.
1: അവിടെ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന പ്രദേശത്ത്, അതാണ് നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം. അതായിരുന്നു
0: ഈ സിക്കിമിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ, സിക്കിമിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതലും അവർ നാദുല പാസ്സാണ്. നാദുല പാസ് കിട്ടിയില്ലേ എന്നാ ചോദിക്കാൻ, നാദുല പാസ് നിങ്ങൾക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലേ എന്നാ ചോദിക്കുക. അപ്പോൾ അത് ഒരു മെയിൻ ഘടകമാണ്. ബാക്കിയുള്ള ഗാംഗ്ടോക്ക് ആവട്ടെ, അതിൻ്റെ താഴെയുള്ള 3-4 സ്പോട്ടുകളുണ്ട്, കാണേണ്ടതായിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നാദുല പാസ് കിട്ടിയില്ലെന്ന് വെച്ചാൽ അത് വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകേണ്ടത്. അപ്പോൾ അത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടതും.
1: നമ്മൾ രാത്രിയാണ് അവിടെ എത്തുന്നത്.
0: അതെ, രാത്രി എത്തുന്നതിന് മുമ്പ് നമുക്കൊരു അനുഭവം ഉണ്ടായി. നമ്മളൊരു ടീം ഫോണിൽ ബന്ധപ്പെട്ടു, ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ പിന്നെ ഇന്ത്യ കറങ്ങാൻ പോയ ടീം. അവരെ എനിക്ക് തോന്നുന്നു ബഷീർ മാസ്റ്ററെ ബന്ധത്തിൽ എന്തോ പുള്ളിയായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ള ഒരാളാന്ന് തോന്നുന്നു. അവർ ഈ മലപ്പുറം ഭാഗത്ത് ഇവിടെയുള്ള
1: കൊണ്ടോട്ടി ഭാഗത്ത്
0: ഏതോ
1: ഒരു ഓട്ടോയിൽ ഇന്ത്യ കറങ്ങുന്നു.
0: അതെ അതെ, ഓട്ടോയിൽ ഒരു
1: മൂന്നാള്
0: അവർ നമ്മൾ വിളിക്കുന്നു, നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കണം. അവരൊരു പെട്രോൾ പമ്പിന്റെ അവിടെ ടെന്റ് അടിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ നാളെ രാവിലെ നാദുല പാസിലേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ റെഡി ആയി.
1: നമുക്ക് അവരെ കാണാൻ പറ്റി,
0: കാണാൻ പറ്റിയില്ല. അവരെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നവർ. നമ്മൾ അതിന് ട്രൈ ചെയ്തില്ല, നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്.
1: ചൂടും പൊടി നിറഞ്ഞ കഴിഞ്ഞ ആ അനുഭവങ്ങളെല്ലാം മാറി സിക്കിമിലെ ആ തണുത്തുറഞ്ഞ മലനിരകളിലൂടെ കടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അത്യാവശ്യം നല്ല തണുപ്പ്
0: ആയിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. അതിനു മുമ്പേ എന്നെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അതോടെ തന്നെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ആ വലിയ പുഴയിലെ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടുകൾ, നദിയിൽ നിന്ന് പില്ലർ പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിയ വീടുകളൊക്കെ ഭയങ്കര കാഴ്ചയാണ്. ഇരു ഭാഗത്തുള്ള ആ പുഴയുടെ ഭാഗത്തൊക്കെ ഉള്ള അവിടെ കയാക്കിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഡേഞ്ചറസ് ആണ്, ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്, ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ്. അപ്പം ഒരു സാഹസിക കയാക്കിംഗ് ഉദ്ദേശിക്കുന്നവരെ എന്തേ ഉള്ളൂ, അവിടെ ആസ്വദിക്കേണ്ടതുള്ളൂ, അവിടെ ഇറങ്ങേണ്ടതുള്ളൂ. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് കേരളക്കാരായിട്ടുള്ള ആൾ ഇവിടെ നിന്നൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടുള്ള വരവും കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ സാഹസികത കാണിക്കാതിരിക്കാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ.
1: ഗാംഗ്ടോക്കിനെ കുറിച്ച് പറയുമ്പോഴേ ശരിക്കും നമുക്ക് ഇവിടെ കൂടുതൽ പറഞ്ഞ് സമയം പിന്നെ ഇതാക്കണ്ട. പക്ഷെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന നല്ലതായിരുന്നു, അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് നമുക്ക് പറഞ്ഞത് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയില്ല. അത്രയും ചെങ്കുത്തായ ഒരു ഇടങ്ങളിൽ വലിയൊരു ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുത്തത്, അത് അത്ഭുതകരമായിട്ടുള്ള
0: ശാന്തമായ,
1: അതിശാന്തമായ, പൂർണ്ണ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ മാറി ഫുൾ കാമൻ ക്വയറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്.
0: ഒറ്റ വണ്ടിയും പോകുന്നില്ല ആ റോട്ടിലൂടെ, ഒരു വണ്ടി പോകുന്നില്ല.
1: എം ജി മാർഗ് ഗാംഗ്ടോക്കിലെ എം ജി മാർഗിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ അതൊരു തൊട്ട് താഴെ വണ്ടികൾ
0: പോകുന്നുണ്ട്.
1: പക്ഷെ ഒരു സ്റ്റെപ്പ് നമ്മൾ അല്ല, കുറച്ചാണ് സ്റ്റെപ്പ് കയറേണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഏരിയയാണ്.
0: അതെ അതെ അതെ,
1: എം ജി മർഗിൽ നിന്നിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
0: നല്ലൊരു ഒരു വേറെ ഇപ്പം ഒരു വിദേശ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയ ഒരു ലുക്ക്. ശരിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പറയാറുള്ളത്. ഗാങ് ഡോക്കിനെ കുറിച്ച് എം ജിനെ കുറിച്ചൊക്കെ പറയാറുള്ളതും ഏകദേശം ഒരു സ്വിറ്റ്സർലൻഡോ അങ്ങനെ ആ രൂപത്തിലൊക്കെയാണ് പറയാറുള്ളത്. അത്രയും കാഴ്ചയിൽ അതിപുരാതനമായിരിക്കുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഒരു ചൈനീസ് മാതൃകയിലുള്ള നിർമ്മിതികളും അതിനോടൊപ്പം വളരെ ശാന്തമായ എന്നാ ഒരു കൂക്കി വിളിയോ
1: ഒന്നുമില്ല,
0: കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല
1: വാഹനമില്ല
0: വാഹനമില്ല ആ റോഡിലൂടെ വാഹനം കയറില്ല. മാത്രമല്ല രണ്ട് സൈഡിലും ഇരിക്കാനും അതുപോലെ തന്നെ അവിടുന്ന് ഇരുന്ന് ആസ്വദിച്ച് കുളിക്കാനും കഴിക്കാനൊക്കെ പറ്റിയ രൂപത്തിലുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അത് ഒരു ഒരു ടൗൺഷിപ്പ് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കി.
1: അപ്പോൾ കാണേണ്ട ഒരു നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ റൂം കണ്ടെത്താൻ കുറച്ചൊരു ലേ അവിടെ തിരിച്ചു വരുമ്പോൾ അവസാനം നമ്മൾ റൂമിലെത്തിയിട്ട് ആ രാത്രി തണുത്തുറഞ്ഞ ആ രാത്രിക്ക് ശേഷം പിറ്റേന്ന് നമുക്ക് പ്രതീക്ഷയാണ് നാദുല പാസിലേക്ക് നമുക്ക് പോകണം.
0: ഇനി റൂം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മിനിറ്റിന് പറയാം. ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോകുമ്പോൾ മിക്കവാറൊക്കെ എന്ത് ചെയ്യും, ഹൈ റേറ്റിലായിരിക്കും റൂമിന് വില ഉണ്ടാവുക. താഴേന്ന് ഏജൻസികളായിട്ട് ബുക്ക് ചെയ്താലും ഹൈ റേറ്റ് ആയിരിക്കും. അതി സീസൺ അല്ലാത്ത സമയങ്ങളിൽ പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഗാംഗ്ടോക്കിലേക്ക് പോകാം. കുറച്ച് ഈ എം ജി എന്നൊക്കെ താഴെ കുറച്ച് ഭാഗത്തേക്ക് മാറിയിട്ടുള്ള റൂമുകൾക്കൊക്കെ നാലാൾക്ക് താമസിക്കാൻ 1000 രൂപ
1: 1000 രൂപയേ ഉള്ളൂ, കുറഞ്ഞ
0: വളരെ കുറഞ്ഞ റേറ്റ്.
1: പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ.
0: അതെ, കാരണം അത്രയും പിന്നെ അതിസുപ്രധാനമായൊരു ടൂറിസ്റ്റ് ഏരിയയിൽ എന്തായാലും 4000-5000 രൂപ നമ്മൾ ഊട്ടി ആവട്ടെ അങ്ങനെയുള്ള സ്ഥലമൊക്കെ അതിനേക്കാൾ വലിയ പൈസയാവും. പക്ഷേ 1000 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ അതിലും കുറഞ്ഞ സമയം ഉണ്ടാവാറുണ്ട് എന്ന് അവർ പറഞ്ഞു. നമ്മൾ പോയത് കുറച്ചൊരു സീസൺ തന്നെയാണ്. അപ്പോൾ 1000 രൂപക്ക് 4 ആൾക്ക് താമസിക്കാൻ പറ്റിയ റൂം, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമുകൾ. അപ്പം അതിന് കുറച്ചൊരു എക്സിക്യൂട്ടീവ് റൂമാണെങ്കിൽ 1500-2000 രൂപയൊക്കെ അവിടെ കിട്ടും. അതൊരു കാര്യത്തിൽ പറഞ്ഞേ ഉള്ളൂ പോണവർക്ക്. പിന്നെ ചെയ്യാനുള്ളത് നാദുലേക്കുള്ള പോക്കാണ്. നാദുല പാസിലേക്ക്
1: നമ്മൾ പിറ്റേന്ന്
0: രാവിലെ പോകണം.
1: രാവിലെ അല്ലേ? അപ്പോൾ നമുക്ക് വണ്ടി ഏകദേശം റെഡി ആയിട്ട്,
0: വണ്ടി അവിടുത്തെ വണ്ടി അവിടേക്ക് പാസ് ഉള്ളൂ, നമ്മൾ സ്വന്തം വണ്ടിക്ക് പറ്റില്ല. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ സോളോ യാത്രക്കാർക്കൊക്കെ പ്രത്യേക പെർമിഷനും കാര്യമൊക്കെ എടുത്ത ബൈക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടത്തേക്ക് വിടുന്നുണ്ട്. അതിനപ്പുറം ടാക്സികളൊന്നും അവിടത്തേക്ക് വിടുന്നില്ല. അവിടെ നിന്നുള്ള ടാക്സി സെറ്റാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ ഹോട്ടലിൻ്റെയും കീഴിൽ അവർ സെറ്റാക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്തവർക്ക് അവിടെ നിന്ന് പ്രൈവറ്റ് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും കൊടുക്കുന്ന വണ്ടികളിൽ തന്നെ പോവുക. ഈ രൂപത്തിലാണ് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക്
1: നാദുല പാസ്
0: എങ്ങനെ എന്ത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ ശ്രോതാക്കളെ, മഷാല്ല ദൃശ്യം അതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും കൂടി അവതരിപ്പിച്ച അല്ലെങ്കിൽ നടത്തിയ ഒരു യാത്രയുടെ കൂടെ മറ്റു രണ്ടാളും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ നിസാറും അതുപോലെ തന്നെ
1: ബഷീർ
0: മാസ്റ്ററും. നല്ല മനോഹരമായൊരു യാത്രയായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ മറ്റു സമയങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷവും സിലിഗുരിയിലൂടെ വീണ്ടും ഒരു ഗാംഗ്ടോക്ക് യാത്ര നടന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ അത് നമുക്ക് സമയം ലഭിക്കുമെങ്കിൽ ബഹുമാനായ ഷുറൈഹി സലഫി അതുപോലെ തന്നെ
1: നിങ്ങൾ പിന്നീട് പോയി സമാനമായ അനുഭവങ്ങളാവില്ലല്ലോ,
0: അതിനേക്കാൾ വ്യത്യസ്തമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മഷാല്ലാ.
1: ഓക്കെ, അപ്പോൾ പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമാണ്. ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂൽ നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുന്ന പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പലവരു സൂചിപ്പിച്ചതാണ്. നിരവധി തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവിനെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകളുടെ എഴുത്ത് അതല്ലെങ്കിൽ ക്രോഡീകരണം സംഭവിച്ചിരുന്നു എന്നുള്ളതിനെ വളരെ ശക്തമായി നിഷേധിക്കുന്നവരാണ് ഹദീസ് വിരോധികൾ. രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നും അതിനു മുമ്പ് ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുമൊക്കെയുള്ള അബദ്ധ ജടിലമായ വാർത്തകൾ അത്തരം ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസുകളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെ മുന്നിലും തെളിഞ്ഞുവരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഇന്ന് നമ്മുടെ സംസാര വിഷയം. അത് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസദസ്സിലിരുന്ന് അവിടുത്തെ തിരുനാവിലൂടെ ഉതിർന്നു വീഴുന്ന മൊഴിമുത്തുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഹദീസ് ഗ്രന്ഥമാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അതിൽ തർക്കമില്ല. ഈ മഹാനായ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ എഴുതി വെക്കാൻ പ്രത്യേകമായ അനുമതിയും നൽകിയിരുന്നു. അതുപ്രകാരം തന്നെ അദ്ദേഹം ധാരാളം ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. മാത്രവുമല്ല, നല്ല കൈപ്പടയിൽ എഴുതുകയും നന്നായി എഴുതുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥം അസ്സഹീഫ അസ്സാദിഖ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഒരു ഇടയാളൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഒരു റാവി റിപ്പോർട്ടർ പോലും ഇല്ലാതെ ഏറ്റവും സത്യസന്ധമായി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അസ്വാദിഖ, ഏറ്റവും സത്യസന്ധവും എല്ലാത്തിനെയും സത്യപ്പെടുത്തുന്നതും എന്ന അർത്ഥത്തിലുള്ള നാമം തന്നെ അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിന് നൽകുവാനുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വഹൈഫയെ സംബന്ധിച്ച് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദിഹി സാദിഖ فيها ما سمعته عن رسول الله صلى الله عليه وسلم وليس بيني وبينه فيها احد. ഈ സ്വഹീഫയിലുള്ള ഈ സ്വഹീഫത്ത് സാദിഖയിലുള്ളത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടു കേട്ടതാണ്. എൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഒരു വ്യക്തി പോലും ഇല്ലാതെ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറയുന്നത് അംർ ബിൻ ആസ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് തൻ്റെ കാതുകൾ കൊണ്ട് സാഗൂദം ശ്രദ്ധിച്ചു കേട്ടതാണിത്. ഈ സഹീഫയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ തൽപരനായിരുന്നു, വളരെ ആവേശവും വളരെ ഇഷ്ടവുമുള്ള ഒരു വസ്തുവായിരുന്നു അദ്ദേഹത്തിന് ഈ സഹീഫ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതായി ഇമാം ദാർമി തൻ്റെ സുനൽ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ഒരു അസറിൽ കാണാം, മാ യർഗബുനി ഫിൽ ഹയാത്ത് ഇല്ല സ്വാദിഖ വൽ വഹ്ദ്. സദഖയായി കൊടുത്തിട്ടുള്ള ഒരു ഭൂമിയും ഈ സ്വഹീഫയും ആണ് എന്നെ ജീവിതത്തിൽ പ്രേരിപ്പിക്കുന്നത്, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്നത് എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം റുബ്ബമാക്കാൻ യഹ്ഫളുഹ ഫി സുന്ദൂഖിൻ, ഒരു പെട്ടിയിലൊക്കെ ഇട്ട് എഴുതിവച്ച ഇന്നത്തെ പോലെയുള്ള ഗ്രന്ഥ രൂപങ്ങളൊന്നുമല്ലല്ലോ അന്നുണ്ടാവുക. അത് എല്ലുകളിലോ അതല്ലെങ്കിൽ തോലുകളിലോ അതുപോലെ മരക്കഷ്ണങ്ങളിലോ ഒക്കെയായിരിക്കും എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചിരുന്നു അദ്ദേഹം. അത്രമാത്രം അതിന് പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അത് സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പൗത്രനായിട്ടുള്ള അംറുബിൻ ശുഐബ് അതിൽ നിന്ന് റിവായത്തുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഏകദേശം 1000 ഹദീസുകൾ അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസിൻ്റെ സഹീഫയിൽ ഉണ്ടായിരുന്നു എന്ന് ഇബ്നുൽ അസീർ പറയുന്നുണ്ട്. തൻ്റെ ഈ ഉസ്തുൽ അഖാബയിൽ അത് കാണാൻ കഴിയും. എന്നാൽ അംറുബിൻ ശുഐബ് അൻ നബീഹി അൻ ജദ്ദിഹി എന്ന് പറയുന്ന ഹദീസ് ഏകദേശം 500 ഹദീസുകൾ ഉണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇതിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം അൽ ഉസ്താദ് അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഹ്ഖീഖോടു കൂടിയുള്ള അഹമ്മദ് ബിൻ ഹംബലിൻ്റെ കോപ്പിയിൽ 10 ജുസ്ഇൽ ഏകദേശം ഈ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രാധാന്യമുള്ള ഒരു സുഹൈഫയാണ് അബ്ദുല്ലാഹി ബിൻ അംറുബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അസ്സുഹൈഫത്തു സ്വാദിഖ എന്ന് പറയുന്നത്. കാരണം അതൊരു വസീഖത്തുൻ ഇൽമിയ താരിഖിയ, ഒരു ചരിത്രപരമായ ഒരു ഇൽമിയായിട്ടുള്ള ഒരു അസറാണ്, തെളിവാണത്, ഏറ്റവും ശക്തമായ തെളിവ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വച്ചുകൊണ്ട് തന്നെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നും പ്രവാചകൻ അത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനുമൊക്കെയുള്ള ഏറ്റവും ശക്തമായ ചരിത്രപരമായ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ അസ്സുഹൈഫത്തു സ്വാദിഖ. ഈ സുഹൈഫയുടെ അസ്തിത്വം യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധികളുടെ വാദത്തെ ശക്തമായി ഗണ്ണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ ഇതിലുള്ള ഹദീസുകൾ ഒരുപാട് റിവായത്ത് ചെയ്യുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ. വിമർശകന്മാർ ഇതിനെതിരെ പല വിമർശനങ്ങളും ഉന്നയിച്ചു വിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ബിഷർ അൽ മിരീസി എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷിയുടെ നേതാവ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ല അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. പലപ്പോഴും യർമൂക്ക് യുദ്ധത്തിലുമൊക്കെ വിജയിച്ചടക്കിയപ്പോൾ അഹ്ലു കിതാബിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം തന്നെ വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് ചില സംശയത്തിൻ്റെ പുകമറകൾ ഹദീസുകളുടെ മുകളിൽ വിതറുന്ന അതിനാഗ്രഹിക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് സത്യമായ ഒരു കാര്യമല്ല. പണ്ഡിതന്മാർ അതിന് കൃത്യമായ മറുപടികൾ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെ നേരിട്ട് അബ്ദുല്ലാഹിബ്നു അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അത് റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, പ്രവാചകൻ്റെ സന്തോഷവേളകളിലും പ്രവാചകൻ്റെ സന്താപ വേളകളിലുമൊക്കെ തന്നെയും, അത് ദേഷ്യം പിടിച്ച അവസ്ഥയാണെങ്കിലും അല്ലാത്ത അവസ്ഥയാണെങ്കിലുമൊക്കെ തന്നെയും, അദ്ദേഹത്തിന് പ്രവാചകൻ്റെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. അത് ഒരു ഫഖറായി, ഒരു അഭിമാനബോധത്തോടുകൂടി തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചക കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളതിൻ്റെ ഏറ്റവും അതിശക്തമായ തെളിവാണ് അസ്സഹീഫത്തു സ്വാദിഖ എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കാൻ, ഈ ഒരു ചരിത്ര വസ്തുതയെ തമസ്കരിക്കാൻ ഒരു ഹദീസ് നിഷേധിക്കും സാധ്യമല്ല, ഹദീസ് വിമർശകന്മാർക്കും സാധ്യമല്ല. അതുകൊണ്ടുതന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ പിൽക്കാലഘട്ടത്തിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട വ്യാജ നിർമ്മിതികളാണ് എന്ന ദുരാരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് രൂപം പ്രാപിച്ചിട്ടുണ്ട്, അത് എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിനുള്ള നല്ലതും തീയതും വേർതിരിക്കപ്പെട്ട് പ്രവാചകൻ്റെ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ചവർ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഹദീസിൻ്റെ ചരിത്രങ്ങളുള്ളത്. ഇന്ന് ഒരു സഹീഫയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സഹീഫയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഫ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള എപ്പിസോഡുകളിൽ രണ്ട് മൂന്ന് സഹീഫകളെ കൂടി പ്രസിദ്ധമായത് നമുക്ക് പരിചയപ്പെടാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. മറ്റുള്ള പ്രോഗ്രാമുകൾ കേൾക്കുന്നതിനപ്പുറം, അല്ലെങ്കിൽ അത് കേൾക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ഗ്രാഹ്യതയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും കേൾക്കേണ്ടുന്ന പ്രോഗ്രാം തന്നെയാണ് അൽ ഉസൂൽ എന്ന് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇത് ശരിക്കും നമ്മൾ കേട്ട് മനസ്സിലാക്കി, പറ്റുമെങ്കിൽ കുറച്ചൊക്കെ അറബി ടച്ചൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇതിലെ പറയുന്ന ആയത്തുകളും അതുപോലെ തന്നെ ഹദീസുകളൊക്കെ എഴുതി വെച്ച് അതിൻ്റേതായ ഒരു പഠനത്തിന് വേണ്ടി തന്നെ നമ്മൾ ഒരു റെഫറൻസ് ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താണ് അലുസൂലിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ വൈബ്സിലെ അവസാന പ്രോഗ്രാം സ്നേഹക്കൂടിലേക്കാണ് പ്രവേശിക്കുന്നത്. വൈകാരിക ആരോഗ്യം എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സഹദ് സാറാണ് സ്നേഹക്കൂടിൽ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വൈകാരിക ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. സാധാരണഗതിയിൽ ദാമ്പത്യ ജീവിത മേഖലയിൽ ഇന്ന് ദമ്പതിമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വൈകാരികമായ ആരോഗ്യമില്ലായ്മ. വൈകാരിക പക്വത ഇല്ലാത്തതുകൊണ്ട് പല ദാമ്പത്യ ബന്ധങ്ങളും പരാജയത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നു. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വഭാവത്തെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളോടും വെല്ലുവിളികളോടും സമരസപ്പെടാനുള്ള കഴിവാണ് ഇമോഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ വൈകാരിക ആരോഗ്യം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അലോസരപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഇമോഷൻസിനോട് പക്വമായി പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇമോഷണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് നോ ഹൗ ടു മാനേജ് സ്ട്രെസ്, ആങ്കർ ആൻഡ് സാഡ്നെസ്. ആക്ച്വലി ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഇറ്റ് ഹെൽപ്സ് ടു റിയലൈസ് യുവർ ഫുൾ പൊട്ടൻഷ്യൽസ്. ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളെ മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സൃഷ്ടിപരമായി പ്രതികൂലമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. നിത്യജീവിതത്തിലെ സ്ട്രെസ്സുമായി നിത്യജീവിതത്തിലെ ടെൻഷനുമായി സമരസപ്പെടാൻ സാധിക്കുക വൈകാരികമായ ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ്. ഇത്തരം ആളുകൾക്ക് പ്രതികൂലമായ സാഹചര്യത്തോട് ഏറ്റവും അനുകൂലമായ രൂപത്തിൽ പെരുമാറാനും തങ്ങളുടെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പേറുന്ന വ്യക്തികളുമായി ഏറ്റവും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകാരിക ആരോഗ്യം ഒരാളുടെ ശാരീരിക ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നതാണ്. അതായത് ഇമോഷണൽ ഹെൽത്ത് വൈകാരികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ ശാക്തീകരിക്കാൻ എന്താണ് വഴി എന്നുള്ളതാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് സ്വന്തം വികാരങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് അവെയർനെസ് ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. യു മസ്റ്റ് നോട്ട് ദാറ്റ് വാട്ട് മേക്സ് യുവർ ലൈഫ് സാഡ്, ഫ്രസ്ട്രേറ്റഡ് ഓർ ആംഗ്രി. ഏത് ഘട്ടത്തിലാണ് താങ്കളോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് തന്നെ ദുഃഖവും നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ടാവുന്ന ഘട്ടം ഏത് എന്ന് സ്വയം തിരിച്ചറിയാം. എന്നാൽ അത്തരം അവസ്ഥകളെ ഏറ്റവും നല്ലതായ രൂപത്തിൽ അവയോട് പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ് ഇൻ അപ്രോപ്രിയേറ്റ് വേ എന്ന് പറയും. ഒരു വികാരം അത് പ്രകടിപ്പിക്കേണ്ടത് ശരിയായ വ്യക്തിയോടായിരിക്കണം. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അസ്ഥാനത്ത് വികാരങ്ങൾ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങാടിയിൽ തോറ്റതിന് ഉമ്മയോട് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് ഭാര്യയോട് എന്ന് പറയുന്നത് പോലെ, ആരോടാണ് തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, ആ വികാരങ്ങൾ തനതായ ശൈലിയിൽ, തനതായ രൂപത്തിൽ അതിൻ്റെ വ്യക്തികളോട് പ്രകടിപ്പിക്കാനുള്ള തന്മയത്വമാണ് ആ വ്യക്തിക്കുണ്ടാവേണ്ടത്. വൈകാരിക പക്വത അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ മൂന്നാമതായി നാം ചെയ്യേണ്ടത് തിങ്ക് ബിഫോർ യു ആക്ട്. പ്രവർത്തിക്കുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, ഒരു ദേഷ്യത്തിന് കിണറിലേക്ക് എടുത്തു ചാടാൻ സാധിക്കും, എന്നാൽ അതേ ദേഷ്യത്തിന് കിണറിൽ നിന്ന് കയറിപ്പോരാൻ പറ്റില്ല. പലപ്പോഴും അബദ്ധങ്ങളിൽ ആളുകൾ ചെന്ന് ചാടുന്നത് ആ അബദ്ധങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് കൃത്യമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരാളുടെ വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ അയാൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പും വ്യക്തമായി ആലോചിക്കുക എന്നുള്ളത്. നാലാമത്തെ പോയിന്റ്, സ്ട്രെസ് എന്നുള്ളത്, ടെൻഷൻ എന്നുള്ളത്, ആങ്സൈറ്റി എന്നുള്ളത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രതികൂലാവസ്ഥയും കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളും, അതിന് മാറ്റം സംഭവിക്കും, അത് ഉൾക്കൊള്ളാനും നേരിടാനും എനിക്ക് സാധിക്കും, ഈ സമയവും കടന്നു പോവും എന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാനും മനസ്സിന് ആത്മനിർദ്ദേശം നൽകാനും സാധിക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ സ്ട്രെസ്സിനെ തവക്കുലോടുകൂടി അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂടാതെ ഒരു ബാലൻസിലേക്ക് എത്താൻ വേണ്ടി സ്ട്രൈവ് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വയം ഉത്തരവാദിത്തമാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിലുള്ള മുൻഗണനയും ശ്രദ്ധയും കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യാനും അത് നേരിടാനും സാധിക്കുകയുള്ളൂ. കൂടെ തന്നെ കണക്ട് വിത്ത് അതേഴ്സ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് ബദലായിട്ട് ജനങ്ങളിൽ ഒരുവനായി ജീവിക്കാനും ജനങ്ങളുമായി ഇടപഴകാനും സാധിക്കുക എന്നുള്ളത് മാനസികാരോഗ്യവും വൈകാരികമായിട്ടുള്ള പക്വതയും സ്വായത്തമാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡ്രഗ്സിനോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിരാശ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിനെയും മദ്യത്തെയും ലഹരി ഉൽപ്പന്നങ്ങളെയും അവലംബിക്കുക എന്നതാണ്. എന്നാൽ ജീവിതം ക്ലേശപൂരിതമാവുന്ന ഘട്ടങ്ങളിൽ ഉടനെ തന്നെ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പങ്ങൾ തന്നെ കാത്തിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സന്തോഷവാർത്ത ഉൾക്കൊണ്ട് ലഹരി ഉൽപ്പന്നങ്ങളോട്, മദ്യത്തോട്, പുകയിലയോട് നോ പറയാൻ മനസ്സിനെ പ്രാപ്തമാക്കുക. കൂടെ തന്നെ വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി ആരാധനകളിൽ മുഴുകുക എന്നുള്ളതും നമസ്കരിക്കുക എന്നുള്ളതും മനസ്സിന് അങ്ങേയറ്റം ആരോഗ്യം നൽകുന്നതും പക്വത നൽകുന്നതും സമാധാനം നൽകുന്നതുമാണ്. കൂടെ ജീവിതത്തിൽ ഡെയിലി എക്സസൈസിൽ മുഴുകുക എന്നുള്ളത്, വ്യായാമങ്ങളിൽ മുഴുകുക എന്നുള്ളത് മനസ്സിന് കരുത്ത് നൽകുന്ന, ഊർജം നൽകുന്ന ഒരു പ്രക്രിയയാണ്. കൂടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യരംഗത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് പോഷകാഹാരക്കുറവ്. വൈകല്യബാധിതരായ കുട്ടികൾ ജനിക്കാൻ കാരണം തേടുന്നവർക്ക് മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി നിൽക്കുന്നത് സ്ത്രീകളിലെ പോഷകാഹാരക്കുറവാണ്. പോഷകാഹാരക്കുറവ് കൊണ്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം, അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, ന്യൂട്രീഷ്യസ് ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് ഹാബിറ്റ്സിന് കാര്യമായിട്ടുള്ള പ്രസക്തിയുണ്ട്. നാം ശീലിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ശൈലി പോഷകാഹാര സമൃദ്ധമാവാൻ, പോഷകാഹാര സമ്പുഷ്ടമാവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കുക എന്നുള്ളത്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിക്കാനും അത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും കർമ്മങ്ങളിൽ വ്യാപൃതരാവാനും സാധിക്കുക എന്നുള്ളതും ഇമോഷണൽ ഹെൽത്ത് അക്വയർ ചെയ്യാനുള്ള മാർഗമാണ്. കൂടെ തന്നെ ഏതൊരു ഘട്ടത്തിലും പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായ ആളുകളുടെ കൂടെ ജീവിക്കാനും സാധിക്കുക എന്നുള്ളത് നമുക്ക് ഇമോഷണൽ ഹെൽത്ത് നൽകുന്ന കാര്യമാണ്. കൂടെ ഏതൊരു വ്യക്തിക്കും അപ്രോച്ച് ചെയ്യാവുന്ന, സമീപിക്കാവുന്ന ഒരു വ്യക്തിയായി താൻ മാറുക എന്നുള്ളത് മാനസികാരോഗ്യവും മാനസിക കരുത്തും നൽകുന്ന കാര്യമാണ്. ചില ആളുകളെങ്കിലും ഒരു അപ്രോച്ചബിൾ ബിഹേവിയർ അല്ല പ്രകടിപ്പിക്കാറുള്ളത്. തന്നെ സമീപിക്കുന്ന ആളുകളോട് വളരെ പരുഷമായി പെരുമാറുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കുന്നതാണ്. കൂടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതും അവരുടെ താൽപ്പര്യ മേഖല കണ്ടെത്തുക എന്നുള്ളതും മറ്റുള്ളവരുടെ സഹായങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തണലേകുന്നതിലും വേണ്ട രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതും അതീവ പ്രധാനമാണ്. പോസിറ്റീവായിട്ടുള്ള ജനങ്ങളോടുള്ള സഹവാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും അവരുമായി വിഷയങ്ങൾ കൂടിയാലോചന നടത്തുക എന്നുള്ളതും ഇമോഷണൽ ഹെൽത്ത് നമുക്ക് നേടിത്തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സഹായം ആവശ്യപ്പെടാതെ തന്നെ ആളുകളെ സഹായിക്കാൻ തയ്യാറാവുക എന്നുള്ളതും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും നല്ല രൂപത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതും മാനസികാരോഗ്യവും മാനസിക കരുത്തും നമുക്ക് ആർജിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളും, ശാരീരികമായി നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന പല അസുഖങ്ങൾക്കും പിന്നിൽ സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കാരണം ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് അയാളുടെ ശാരീരിക ദുരവസ്ഥയിലേക്ക് അയാളെ ചെന്നെത്തിക്കുന്നത്. ഒരാളിൽ വൈകാരികമായിട്ടുള്ള ആരോഗ്യാവസ്ഥ, അതിൻ്റെ തുലനാവസ്ഥ തെറ്റുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ശാരീരികമായിട്ടുള്ള അപചയങ്ങൾ അയാളിൽ വന്നു ചേരും. അതിലൊന്ന് ബ്ലഡ് പ്രഷറാണ്. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവുക എന്ന് പറയുന്നത്, രക്തസമ്മർദ്ദം വർദ്ധിക്കുക എന്നുള്ളത് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട്, ആങ്സൈറ്റീസ് കൊണ്ടും ഡിപ്രഷൻ കൊണ്ടും സ്ട്രെസ് കൊണ്ടും ഒരാൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. രണ്ടാമതായിട്ട് അൾസർ. നമുക്കറിയാം വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ, വയറ്റിലുണ്ടാകുന്ന പുണ്ണ് ഇന്ന് ഒരു കോമൺ സിംറ്റമായിട്ട് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ, മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അൾസർ എന്ന രോഗവുമായി ഡോക്ടറെ സമീപിക്കുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് അൾസറിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ റീസൺസ്, മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ അന്വേഷിക്കാറില്ല. ഈ ഒരു അൾസറിലേക്ക് ആ പെണ്ണിനെ എത്തിച്ചിരിക്കുന്നത് ആ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. ഭർത്താവിൽ നിന്ന് വേണ്ട രൂപത്തിലുള്ള പരിഗണനയും ശ്രദ്ധയും സ്നേഹവും കിട്ടാതെ വരുന്ന ഘട്ടത്തിൽ അത് മറ്റൊരാളോട് പറയാനോ സംവദിക്കാനോ സാഹചര്യമില്ലാതെ വരികയും അത് സ്വയം ഒരു മെഴുകുതിരി കത്തുന്നത് പോലെ കത്തിത്തീരുന്ന സാഹചര്യത്തിൽ അത് ശാരീരിക ലക്ഷണമായിക്കൊണ്ട് ആ ശരീരത്തിൽ ആളിപ്പടരുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ ചെസ്റ്റ് പെയിൻ, ബ്രീത്ത്ലെസ്നെസ്, നെഞ്ചുവേദന, നെഞ്ചുവേദന എന്നുള്ളതും ശ്വാസം കിട്ടാതിരിക്കുക എന്നുള്ളതും ഡിപ്രഷൻ എന്നുള്ളതും ഷിസോഫ്രാനിയ പോലും, സിസോഫ്രാനിയ എന്നുള്ള മാനസികാവസ്ഥ പോലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ വൈകാരികമായ ആരോഗ്യത്തിൽ സംഭവിക്കുന്ന അപചയം കൊണ്ട് സംഭവിക്കുന്ന മാനസികാവസ്ഥയാണ്. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡർ, പുവർ ബോഡി ഇമേജ്, സ്വന്തത്തെ സംബന്ധിച്ച് വേണ്ട രൂപത്തിലുള്ള ഒരു മതിപ്പില്ലായ്മ, ഞാൻ വേണ്ടത്ര സൗന്ദര്യമില്ല, എന്നെ ഒന്നിനും പറ്റില്ല, ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകളൊക്കെ തന്നെ ഇമോഷണൽ ഹെൽത്ത് ഔട്ട് ഓഫ് ബാലൻസിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഉണ്ടാവുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥകളാണ്, ലക്ഷണങ്ങളാണ്. ഇന്ന് കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ജീവിതത്തെ കൃത്യമായി വീക്ഷിക്കാൻ സാധിക്കാതെ ഒരുപാട് ആളുകൾ, അത് കുട്ടികളാവാം, കുടുംബിനികളാവാം, മാതാപിതാക്കളാവാം, അവരുടെ ഇടയിൽ ഡിപ്രഷൻ്റെ റേറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരു സഹോദരി, 50 വയസ്സ് പിന്നിട്ട ആ സഹോദരി ഒരു വലിയ കുടുംബമായി ജീവിക്കുന്നുണ്ട്, പക്ഷേ ഭർത്താവിൽ നിന്ന് ഹിതകരമല്ലാത്ത പെരുമാറ്റം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വർഷങ്ങളായി ആ പെണ്ണ് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് മെഡിസിൻസ് സ്ഥിരമായിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിപ്രഷൻ സ്റ്റേജ് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും നമ്മൾക്ക് ജീവിതത്തോട് തന്നെ ഒരു തരം നിരാശ ഉളവാക്കുന്നു. ഹോപ്ലെസ്നെസ്, വൈ ഷുഡ് ഐ ലിവ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എനിക്ക് ഇതിനേക്കാളും നല്ലത് ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് മനസ്സിന് ആത്മനിർദ്ദേശം ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ. അതുപോലെ നമുക്കറിയാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇന്ന് ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഒരാൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത ഒരു ബന്ധു അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ പെട്ടെന്ന് മരിക്കുന്ന ഘട്ടത്തിൽ ആ ഷോക്കിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാവില്ല മനസ്സിനുണ്ടാവുക. സ്വാഭാവികമായിട്ടും മനസ്സ് വിങ്ങുകയും ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് മനസ്സെത്തുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ അത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോവുക. കാരണം ജീവിതത്തെ സംബന്ധിച്ച് ശരിയായ വീക്ഷണമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അള്ളാഹുവിൽ കൃത്യമായി കാര്യങ്ങൾ ബലമേൽപ്പിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, കൃത്യമായി അള്ളാഹുവോട് ആരാധനകൾ നിർവഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് വളരെ പ്രതികൂലമായിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നതായിരിക്കും. അതുപോലെ ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു മാനസികാവസ്ഥ, സന്തോഷമില്ലാത്ത, സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്ത് സന്തോഷദായകമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുപാട് സംഭവിച്ചാലും ശരി, വീട്ടിൽ സംഭവിച്ചാലും ശരി, അതൊന്നും തന്നെ ആ വ്യക്തിക്ക് ഒരു സന്തോഷം നൽകുന്നില്ല. ഈ അടുത്ത് ഒരു എഞ്ചിനീയറും ഭാര്യയും കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്തെത്തി. രണ്ടുപേരും വിവാഹിതരായിട്ട് 10 വർഷത്തിൽ കൂടുതലായി. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ദീർഘകാലത്തെ സ്വപ്നമായിട്ടുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ആ വീട്ടിലേക്ക് രണ്ടുപേരും താമസം മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ പെൺകുട്ടിക്ക് ജീവിതത്തോട് നിഷേധാത്മകമായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണുള്ളത്. ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിലും കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ഈ പെൺകുട്ടി, അതവളുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ, റിലേറ്റീവ്സ് എല്ലാം തന്നെ ഭർത്താവിൻ്റെ സൈഡിലാണ് സംസാരിക്കുന്നത്. കാരണം പെൺകുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തിയിട്ടുണ്ട്, ജീവിത ഐശ്വര്യം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ടുണ്ടാവുന്നതല്ല, മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉള്ള കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. മറ്റൊന്ന് ഫിസിക്കൽ അജിറ്റേഷനാണ്. ശാരീരികമായിട്ടുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിലും കൃത്യമായി തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരികയും ഒരു ജോലിയിൽ തന്നെ കൃത്യമായി തുടരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം ആളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫാറ്റീഗ്, ക്ഷീണം ഉണ്ടാവുക. ക്ഷീണം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും പ്രാപ്തിയോടുകൂടി മുഴുകാൻ സാധിക്കാത്ത, കർമ്മോത്സുകതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അലസത കൂടപ്പിറപ്പാവുകയും എല്ലാ ഘട്ടത്തിലും ഉറങ്ങാനുള്ള ഒരു താല്പര്യം മനസ്സിൽ വന്ന് ഭവിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ ഡിപ്രഷൻ്റെ മറ്റൊരടയാളാണ്. അതുപോലെ ഗിൽട്ടി ഫീലിംഗ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിരിക്കുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു പാപം, അതിനെ ചൊല്ലി ആ ഒരു കുറ്റബോധം സദാ വേട്ടയാടുകയും അതെപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അത് നിഷേധാത്മകമായിട്ടുള്ള ഒരു പ്രതികരണമായി മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഒരാൾ എത്തുമ്പോൾ അയാളിലുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക ലക്ഷണമാണ് വെയ്റ്റ് ലോസ്, ശരീരത്തിൻ്റെ തൂക്കം കുറയുക എന്നുള്ളത്. ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ ആ ആഹാരം കഴിക്കുന്നത് കൊണ്ടൊന്നും ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം മനസ്സ് വ്യാകുലപ്പെടുകയാണ്, ദുഃഖത്തിലാണ്, മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ തൂക്കം നഷ്ടപ്പെടാൻ കാരണമാവുന്നു. അതുപോലെ ഹാർട്ട് ഡിസീസ് എന്നുള്ളത് ഇത്തരം ആളുകളിൽ സംഭവിക്കുന്ന മറ്റൊരു അവസ്ഥയാണ്. അതുപോലെ സെക്സ്വൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഡിപ്രഷൻ സ്റ്റേജിലെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികാരോഗ്യവും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള തലത്തിൽ പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് സെക്സ്വൽ ഹെൽത്ത് ഏറ്റവും നല്ല അവസ്ഥയിൽ നീങ്ങുകയുള്ളൂ. എന്നാൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയതമയെ അല്ലെങ്കിൽ പ്രിയതമനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ലൈംഗിക പങ്കാളിയാവാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് അവരനുഭവിക്കുന്ന ഒരു സംഘർഷമാണ്. മറ്റൊന്ന് ഇൻസോംനിയ ട്രബിൾ സ്ലീപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ ഉറക്കം കിട്ടാതെ വരിക. കാരണം മനസ്സ് കലുഷിതമാണ്. മനസ്സ് കലുഷിതമായതുകൊണ്ട് തന്നെ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, വന്നാൽ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു മാനസികാവസ്ഥ ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർക്കുണ്ടാവുന്നു. അതുപോലെ ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റൈനൽ പ്രോബ്ലംസ്, നമ്മൾക്കറിയാം ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു വിഭാഗമാണ് ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർ. കാരണം വയർസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവരെ ബാധിക്കുകയും അത് അവരിൽ ഒരുതരം വിഷാദാവസ്ഥ സംജാതമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്. ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വൈകാരിക പക്വതയും മാനസികാരോഗ്യവും നിർബന്ധ ഘടകങ്ങളാണ്. ഇണയുടെ കുടുംബവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ കുടുംബവും സംസ്കാരവുമായി ഇഴകിച്ചേരണമെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങളുമായി സമരസപ്പെട്ട് ജീവിക്കണമെങ്കിൽ നല്ല വൈകാരിക കരുത്ത് വേണ്ടതുണ്ട്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചയക്കുന്നതെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസുമായി ഇഴകിച്ചേരേണ്ടതുണ്ട്. നമ്മുടെ ഭാവനയിലുള്ള സൗകര്യങ്ങൾ ചെല്ലുന്ന വീട്ടിൽ ഇല്ലാതിരിക്കാം, എന്നാലും ശരി അവരുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ദാമ്പത്യം സന്തോഷകരമാവുകയുള്ളൂ. നാം ചെല്ലുന്ന വീട്ടിലെ അംഗങ്ങളിൽ മാനസിക ശാരീരിക വൈകല്യങ്ങളോ രോഗങ്ങളോ ഉള്ളവർ ഉണ്ടായേക്കാം. അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും മറ്റ് കുടുംബപരമായ കാര്യങ്ങളിലും നാം ഇഴകിച്ചേരേണ്ടി വരും. ഭർത്താവിനിഷ്ടപ്പെട്ട കക്ഷിയാണ് ആ വ്യക്തിയെങ്കിൽ ഈ വീട്ടിലെ സന്തോഷം പോലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കും. വീട്ടിൽ രോഗികളോ പ്രായം ചെന്ന മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ മധുവിധുനാളിൻ്റെ സുഖാസ്വാദനങ്ങൾ പോലും തടയപ്പെട്ടേക്കാം. ഇത്തരം സാഹചര്യങ്ങളെ മനോഹരമായി ഉൾക്കൊള്ളാൻ സഹധർമ്മിണിക്ക് കഴിഞ്ഞാൽ അവിടം സ്വർഗതുല്യമാവും. മറ്റൊന്ന്, പരമ്പരാഗത രീതി അവലംബിക്കുന്ന അമ്മായിയമ്മയോ മാതാപിതാക്കളോ ഉള്ള വീടാണെങ്കിൽ അവരുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരുവർക്കും തയ്യാറായിട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ഉറപ്പിക്കാവുന്നതാണ്. സദാസമയവും തൻ്റെ വീട്ടുകാരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് വാശി കാണിക്കുന്ന പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ചിലപ്പോൾ ഒരു മാസം തന്നെ അവരുടെ വീട്ടിൽ താമസിക്കേണ്ടി വന്നേക്കാം. ഇവിടെയും വേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ്, ടെമ്പർമെൻ്റ് തന്നെയാണ്. വീട്ടിൽ ജോളി ലൈഫ് നയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, ഭർത്താവാണെങ്കിൽ അത്യാവശ്യം വിശുക്കനുമാണെങ്കിൽ പല പ്രാഥമിക താൽപ്പര്യങ്ങളും പെൺകുട്ടി പ്രിയതമനു വേണ്ടി അടിയറ വെക്കേണ്ടി വരും. കല്യാണം കഴിയാത്തതോ അല്ലെങ്കിൽ നേരത്തെ വൈധവ്യം നേരിടേണ്ടി വന്നതോ ആയ പെൺകുട്ടി തൻ്റെ പ്രിയതമൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവളുമായി സഹാനുഭൂതിയോടെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല പ്രയാസം ഉണ്ടായേക്കും. അവിടെ വൈകാരിക പക്വത വളരെ അത്യന്താപേക്ഷിതമാണ്. വീട്ടിൽ ഉപ്പയോടും ഉമ്മയോടും കയർക്കുന്ന ശീലമുള്ള വാശിയുള്ള കുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ വാശി പലതും വിലപ്പോവില്ല. അതുകൊണ്ട് ഇണയുടെ തൃപ്തി കൈവരിക്കണമെങ്കിൽ വിട്ടുവീഴ്ചയോടൊപ്പം വാശിയിൽ നിന്നുള്ള മോചനവും അനിവാര്യമാണ്. ലഹരി മദ്യം നുണയുന്ന ഭർത്താവ് ആണ് കൂടെയുള്ളതെങ്കിൽ നല്ല പക്വതയോടെ സഹാനുഭൂതിയിൽ കൂടി കക്ഷിയെ ചികിത്സിക്കാനും രക്ഷപ്പെടുത്താനും പെൺകുട്ടിക്ക് കഴിയേണ്ടി വരും. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഭർത്താവിന് ഒരസുഖം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ വളരെ

പരസ്പരം പറഞ്ഞറിയിക്കാനോ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ കഴിയാതെ പോയാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളാവാതിരിക്കാൻ വേണ്ടത് ശരിയായ ആശയവിനിമയമാണ്. ആശയവിനിമയം ഫലപ്രദമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. നാം എന്താണ് തൻ്റെ പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നും ആ പ്രതീക്ഷകൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവണമെന്നതിനെക്കുറിച്ചും ആ പ്രതീക്ഷകൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവണമെന്നതിനെക്കുറിച്ചും സ്വയം ഒരവബോധം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മെപ്പോലെ തന്നെ എന്തെല്ലാം വ്യത്യസ്തമായ പ്രതീക്ഷകളാണ് മറുഭാഗത്തുള്ളത് എന്നറിയാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി പുരുഷന്റെ ലൈംഗികതയോടുള്ള സമീപനം. സ്ത്രീ മുന്തിയ പരിഗണന നൽകുന്നത് പരസ്പര സ്നേഹത്തിനും പരസ്പര ധാരണക്കും വേണ്ടിയാണെങ്കിൽ പുരുഷൻ ലൈംഗികതയ്ക്ക് ഇതിനേക്കാൾ പ്രാധാന്യം നൽകുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ആ വ്യക്തിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളതും പരസ്പരം അറിയുക എന്നുള്ളതും അറിയിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പരിധി കവിഞ്ഞ് പ്രതീക്ഷിക്കാതിരിക്കുക. പല പ്രതിസന്ധികളും ഉടലെടുക്കുന്നത് പരിധിയിൽ കവിഞ്ഞ പ്രതീക്ഷകളിൽ നിന്നാണ്. ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഇണ പെരുമാറും എന്ന മിഥ്യാധാരണ പുരുഷനുണ്ടാവും. എന്നാൽ കാലം മുന്നോട്ടു പോകുമ്പോൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ പങ്കാളികൾക്ക് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തുടക്കത്തിലെ ആവേശം ക്രമേണ കെട്ടടങ്ങും. എന്താണ് വൈകാരിക പക്വതയുടെ അടയാളം? തൻ്റെ ഇണയെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ എല്ലാ പരിമിതികളോടും കൂടി സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് വൈകാരിക പക്വത എന്ന് പറയുന്നത്. ഇണയുടെ നന്മകളും തിന്മകളും ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ആ ദാമ്പത്യ ജീവിതം രസകരമാവുകയുള്ളൂ. ഇണയും തുണയും രണ്ട് വ്യക്തികളാണ്. അവരിലെ പരസ്പര ബന്ധത്തിൽ ഉടലെടുക്കുന്ന സന്തോഷങ്ങളും സന്താപങ്ങളും തുറന്ന മനസ്സോടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. തെറ്റുദ്ധാരണകൾ മുൻവിധികൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നില്ല. രണ്ട്, സ്ത്രീയുടെ വികാരങ്ങൾ മാനിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വളഞ്ഞ എല്ലുകൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും ആ വളവ് നിവർത്താൻ ശ്രമിക്കരുത്. പെരുമാറ്റത്തിൽ നീക്കുപോക്കിന് തയ്യാറാവുക. സ്ത്രീയുടെ വികാര വിചാരങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാഭാവികമായ വ്യഗ്രതയെ പുരുഷൻ അവഗണിക്കാൻ ഇടവരരുത്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നിർദ്ദേശിച്ച് തൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന അവസ്ഥയിൽ ഉൾവലിയാൻ സമ്മതിക്കരുത്. മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ അത് ഇണയുമായി പങ്കുവെക്കാതെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങുന്ന പ്രകൃതമാണ് പുരുഷനുള്ളത്. പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണെന്നറിയുക. പ്രശ്നപരിഹാരത്തിന് വിഘാതം ഈഗോ മാത്രമായിരിക്കും. ദേഷ്യം എന്നത് മനുഷ്യൻ്റെ പ്രച്ഛന്നമായ നിസ്സഹായാവസ്ഥയാണ്. ദാമ്പത്യത്തിൽ തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം വിട്ടുവീഴ്ച മനസ്ഥിതി വർദ്ധിപ്പിക്കും, ഒപ്പം സ്നേഹവും സഹാനുഭൂതിയും. വൈകാരിക പക്വതയുടെ ഭാഗമാണ് ഇണയുടെ വൈകാരികാവശ്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണനയും പിന്തുണയും നൽകുക എന്നുള്ളത്. നാം മനസ്സിലാക്കുക, പരസ്പരം പിന്തുണക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മരുന്നാണ്. തനിക്ക് സുഖവും സമാധാനവും നൽകാൻ ആവശ്യമായ പിന്തുണ പുരുഷന് നൽകുന്നത് വഴി രണ്ടുപേരുടെയും സുഖത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുകയാണ് നാം ചെയ്യുന്നത്. പുരുഷന്റെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സജീവ പിന്തുണ നൽകുന്നത് വഴി തൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ പിന്തുണ പുരുഷനിൽ നിന്നും നേടാൻ സാധിക്കും. സ്ത്രീ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾക്കവൾ പ്രത്യേകം ആവശ്യപ്പെടാത്ത പക്ഷം പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് പുരുഷൻ ബുദ്ധിമുട്ടേണ്ടതില്ല. അവളുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവം കേട്ടിരുന്നാൽ തന്നെ സ്ത്രീ സംതൃപ്തയാവും. സ്വയം പരിഹാരം കണ്ടെത്താൻ അതവൾക്ക് പ്രചോദനം.

0: പ്രബോധനം നൽകുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാല്ലാഹ്, സ്നേഹക്കൂട് നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്നേഹക്കൂടിൻ്റെ വിവിധ എപ്പിസോഡുകൾ വിവിധങ്ങളായ ഫാക്കൽറ്റീസുകൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം ഓരോന്നും ഓരോ വ്യത്യസ്ത രൂപമാണ്, ഭാവമാണ്, അതിലനുഭവങ്ങളാണ്. പലർക്കും പല രൂപത്തിലാണ് സ്നേഹക്കൂട് അവരുടെ മനസ്സിലേക്ക് കയറുക. അപ്പം എന്തായാലും ഇന്നത്തെ സ്നേഹക്കൂട് തീർച്ചയായിട്ടും അതിലൊന്നാണ് എന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടാവുകയില്ല. ബഹുമാനനായ കെ പി സാദ് സാറാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. വൈകാരികാരോഗ്യം എന്ന വിഷയത്തിൽ വളരെ അർത്ഥവത്തായ സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തീർച്ചയായിട്ടും ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമുകളിൽ നമ്മോടൊപ്പം പല ഫാക്കൽറ്റീസുകൾ വന്ന് ചേരും. അതോടൊപ്പം തന്നെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഇൻഷാല്ലാ നമുക്ക് ശേഷവും കേൾക്കാം. ഓരോ ദിവസവും 24 മണിക്കൂറും നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന, നമ്മുടെ കൂടെ കൂടിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഉറ്റ തോഴനും ഉറ്റ ചങ്ങാതിയുമാണ് പീസ് റേഡിയോ. പീസ് റേഡിയോയുടെ ഒപ്പം സഞ്ചരിക്കാനും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളിൽ സഹകരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വൈബ്സ് ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം ഉണ്ടായിരുന്നത്

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിന്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക്, ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുർ റഅദിലെ മൂന്നാം വചനം, ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 2 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കി. ഇനി 3-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു റഅദിലെ മൂന്നാം വചനം ഭാഗം ഒന്ന്. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അലൈഡ് ഹെൽത്ത് ഡിപ്ലോമ അപേക്ഷ 15 വരെ. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീ പൊതുവിഭാഗത്തിന് 600 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൗട്ട് കൺഫർമേഷൻ ഒക്ടോബർ 18 മുമ്പ് വേണം. അപേക്ഷിക്കേണ്ടത് www.ibscenter.kerala.gov.in.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷേബ് അബു താലിബ്, വിശ്വാസം വിശപ്പിനെ അതിജീവിച്ച മലഞ്ചെരിവ്. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ സി മുഹമ്മദ് റാഫി ചെമ്പ്ര. ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ഷേബ് അബി താലിബ്, വിശ്വാസം വിശപ്പിനെ അതിജീവിച്ച മലഞ്ചെരിവ്. എഴുത്ത് ഡോക്ടർ സി മുഹമ്മദ് റാഫി ചെമ്പ്ര. ചരിത്രത്തിൽ ചില സ്ഥലങ്ങൾ വെറും സ്ഥലങ്ങളല്ല, അവ വേദനയുടെ സ്മാരകങ്ങളും വിശ്വാസത്തിന്റെ പരീക്ഷണശാലകളും മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളവുമാണ്. മക്കയിലെ ഷുഅബ് അബി താലിബ് അത്തരമൊരു സ്ഥലമായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കുടുംബവും ബനു ഹാഷിമിലെയും ബനു മുത്തലിബിലെയും അംഗങ്ങളും അനുഭവിച്ച ഏറ്റവും കഠിനമായ പരീക്ഷണവേദിയായിരുന്നു ഈ മലഞ്ചെരിവ്. വിശപ്പും ദാരിദ്ര്യവും സാമൂഹിക ബഹിഷ്കരണവും ഭീഷണിയും ഒറ്റപ്പെടലും ഒരുമിച്ചു വന്നൊരു കാലഘട്ടം. എന്നാൽ അതേ മലഞ്ചെരിവ് പ്രതിസന്ധിയുടെ നടുവിലും വിശ്വാസം മനുഷ്യനെ എങ്ങനെ താങ്ങി നിർത്തുന്നു എന്നതിന്റെ ചരിത്രപാഠമായി മാറി. ഒരു സന്ദേശത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമം. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശവുമായി മുന്നോട്ടു വന്നപ്പോൾ അതിനെ കേവലമൊരു പുതിയ മതവിശ്വാസത്തിന്റെ പ്രഖ്യാപനമായി ഖുറൈശികൾ കണ്ടില്ല. അവരുടെ സാമൂഹിക ഘടനയെയും അധികാരത്തെയും സാമ്പത്തിക താൽപ്പര്യങ്ങളെയും വിഗ്രഹാരാധനയെ കേന്ദ്രീകരിച്ചിരുന്ന വ്യവസ്ഥയെയും ചോദ്യം ചെയ്യുന്ന ശക്തമായ സന്ദേശമായിരുന്നു അത്. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം മക്കയിലെ നിലവിലുള്ള അധികാരക്രമത്തിന് വലിയ വെല്ലുവിളിയായി. ആദ്യഘട്ടത്തിൽ പരിഹാസം, പിന്നീട് ഭീഷണി, അതിനുശേഷം പീഡനങ്ങൾ. എന്നിട്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്മാറിയില്ല. ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു. പ്രവാചകന്റെ അനുയായികളെ പീഡിപ്പിച്ചിട്ടും അദ്ദേഹത്തിന്റെ സന്ദേശം തടയാനായില്ല. ഒടുവിൽ ഖുറൈശികൾ മറ്റൊരു മാർഗം സ്വീകരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന സാമൂഹിക വലയത്തെ തകർക്കുക. അവരുടെ കണക്കിൽ പ്രവാചകനെ ഒറ്റപ്പെടുത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഗോത്രത്തെയും ഒറ്റപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ചരിത്രത്തിലെ കഠിനമായ ഒരു അധ്യായത്തിന് തുടക്കമായി. ബഹിഷ്കരണത്തിന്റെ കരാർ. ഖുറൈശി പ്രമുഖർ ഒരു കരാറിൽ ഒപ്പുവച്ചു. ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും സാമൂഹികമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്തുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. അവരുമായി വിവാഹബന്ധം സ്ഥാപിക്കരുത്, അവരുമായി വ്യാപാരം നടത്തരുത്, അവരുമായി സൗഹൃദം പുലർത്തരുത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈമാറുന്നതുവരെ അവരെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക. മക്കയിലെ സാധാരണ സാമൂഹിക ജീവിതത്തിൽ നിന്ന് ഒരു കുടുംബ സമൂഹത്തെ പൂർണ്ണമായി മുറിച്ചുമാറ്റാനുള്ള ശ്രമമായിരുന്നു അത്. ഒരു സമൂഹത്തെ തോൽപ്പിക്കാൻ വാളുകൾ ആവശ്യമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഭക്ഷണം തടഞ്ഞാൽ ശരീരം തളരും, വ്യാപാരം തടഞ്ഞാൽ ജീവിതം തകരും, സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയാൽ മനസ്സ് തളരും. അതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ അവർ കണക്കുകൂട്ടാത്ത ഒന്നുണ്ടായിരുന്നു: വിശ്വാസത്തിന്റെ ശക്തി. ഷുഅബിലേക്കുള്ള യാത്ര. മക്കയുടെ ചുറ്റുമുള്ള മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയ താഴ്വരയിലേക്കാണ് അവർ മാറി താമസിച്ചത്. അതായിരുന്നു ഷുഅബ് അബി ത്വാലിബ്. ഇന്ന് നമുക്കവർ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ യാത്രയുടെ പിന്നിലെ യാഥാർത്ഥ്യം ചിന്തിച്ചു നോക്കുക. സ്വന്തം വീടുകൾ വിട്ടുപോകണം, വ്യാപാര ബന്ധങ്ങൾ നഷ്ടപ്പെടണം, സാധാരണ ഭക്ഷണം ലഭിക്കാതാകണം, മക്കയിലെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അകറ്റപ്പെടണം, കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടണം. എന്നിട്ടും പ്രവാചകന്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചുനിന്നു. അത് വെറും കുടുംബ ബന്ധത്തിന്റെ പേരിലുള്ള ഒരു യാത്രയായിരുന്നില്ല, സത്യത്തിനൊപ്പം നിൽക്കാനുള്ള തീരുമാനമായിരുന്നു. വിശപ്പിന്റെ രാപ്പകലുകൾ. ഷുഅബിലെ ജീവിതം ദിവസങ്ങൾ കടന്നുപോകുന്തോറും കൂടുതൽ കഠിനമായി. ഭക്ഷണസാധനങ്ങൾ ലഭിക്കാതെ വന്നു, പുറത്തുനിന്ന് സാധനങ്ങൾ എത്തുന്നത് തടയപ്പെട്ടു, കുടുംബങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നീങ്ങി. ചരിത്ര വിവരണങ്ങൾ ആ കാലത്തെ വിശപ്പിന്റെ തീവ്രത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ചിലപ്പോൾ ലഭിച്ചിരുന്ന ചെറിയ ഭക്ഷണസാധനങ്ങൾ പങ്കിട്ട് കഴിച്ചു. ചില സന്ദർഭങ്ങളിൽ മരങ്ങളുടെ ഇലകളും മറ്റു ലഭ്യമായ വസ്തുക്കളും ആശ്രയിക്കേണ്ടിവന്നുവെന്ന് ചരിത്ര വിവരണങ്ങളിൽ കാണാം. രാത്രിയുടെ നിശബ്ദതയിൽ കുഞ്ഞുങ്ങളുടെ വിശപ്പിന്റെ കരച്ചിലുയർന്നു. അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഹൃദയം തകരാത്ത മാതാപിതാക്കളുണ്ടായിരുന്നില്ല. പക്ഷേ ആ മാതാപിതാക്കളുടെ മുന്നിൽ വലിയൊരു ചോദ്യമുണ്ടായിരുന്നു: വിശപ്പിന് ഭയന്ന് സത്യത്തെ ഉപേക്ഷിക്കണം. അവർ നൽകിയ ഉത്തരം ചരിത്രം ഇന്നും ഓർമ്മിപ്പിക്കുന്നു: വേണ്ട. സമ്പന്നതയിൽ നിന്ന് പട്ടിണിയിലേക്ക്. ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ മുഖങ്ങളിലൊന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം. മക്കയിലെ സമ്പന്നയും മാന്യയുമായ ഒരു വനിതയായിരുന്നു അവർ. ഇസ്ലാമിൻ്റെ സന്ദേശവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടു പോയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ സമ്പത്തും സൗകര്യങ്ങളും അദ്ദേഹത്തോടൊപ്പം പങ്കുവച്ചു. ശുഐബിലെ ഉപരോധകാലത്ത് ആ സമ്പത്ത് എന്തായി? അത് വിശപ്പകറ്റാനും ആവശ്യങ്ങൾ നിറവേറ്റാനും ചെലവഴിച്ചു. അവർക്ക് ഉപരോധത്തിൻ്റെ കഠിനത അനുഭവിച്ചുകൊണ്ട് ആ മലഞ്ചെരിവിൽ കഴിയേണ്ടി വന്നു. ഇത് സമ്പത്തിൻ്റെ യഥാർത്ഥാർത്ഥത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. സമ്പത്ത് മനുഷ്യനെ ഉയർത്തുന്നത് അതിൻ്റെ അളവ് കൊണ്ടല്ല, അതെവിടെ ചെലവഴിക്കുന്നു എന്നതുകൊണ്ടാണ്. അബൂ ത്വാലിബിൻ്റെ ത്യാഗം. ഈ ചരിത്രത്തിൽ അബൂ ത്വാലിബിൻ്റെ പങ്കും മറക്കാനാവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ അദ്ദേഹം തൻ്റെ ഗോത്രത്തിൻ്റെ ശക്തി ഉപയോഗിച്ചു. സ്വന്തം കുടുംബത്തെയും ബന്ധുക്കളെയും കൂട്ടി ശഅബിൽ താമസിച്ചു. പ്രവാചകനെ സംരക്ഷിക്കാൻ സാമൂഹികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദങ്ങളെ നേരിട്ടു. സ്വന്തം ജീവിത സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു. ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ഒരു കുടുംബം തന്നെ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി തിരിച്ച സംഭവമായിരുന്നു അത്. അതിനാൽ ശഅബ് അബി ത്വാലിബിൻ്റെ കഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം കഥയല്ല, അത് വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന ഒരു സമൂഹത്തിൻ്റെ കഥ കൂടിയാണ്. ഉപരോധം 3 വർഷം. ഈ ഉപരോധം 3 വർഷത്തോളം നീണ്ടുനിന്നതായി ചരിത്രം പറയുന്നു. 3 വർഷം എന്നത് കലണ്ടറിലെ ഏതാനും അക്കമല്ല, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അത് വലിയൊരു കാലയളവാണ്. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ അത് വലിയൊരു യുഗം പോലെയാണ്. ഒരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ അത് അത്യന്തം ദൈർഘ്യമേയ പരീക്ഷണമാണ്. എന്നിട്ടും ആ പരീക്ഷണം അവരെ തകർത്തില്ല. കാരണം അവർ മുന്നിൽ ഒരു വ്യക്തി മാത്രമല്ല ഉണ്ടായിരുന്നത്, അവരുടെ മുന്നിൽ ഒരു ദൗത്യമുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതിനുമപ്പുറം അള്ളാഹുവിലായിരുന്നു അവരുടെ പ്രതീക്ഷ.
0: ജസാക്കല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ, ഷേബ് അബൂ ത്വാലിബ്, വിശ്വാസം, വിശപ്പിനെ അതിജീവിച്ച മലഞ്ചെരിവ്. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ സി മുഹമ്മദ് റാഫി ചെമ്പ്ര. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ തുടർന്ന് കേൾക്കുന്നു സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ, അഖീദ ലോകത്തിന്റെ ആദർശം. സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം കൂടെയുള്ളത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബ, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ പ്രത്യേകതകൾ അനവധിയാണ്. അതിൽ നിന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദുറുസിൽ പറഞ്ഞു, അത് ലോകത്തിൻ്റെ ആദർശമാണ്. തൗഹീദ് അഥവാ ഇസ്ലാം അത് ലോകത്തിൻ്റേതാണ്. എന്നാൽ അത് അംഗീകരിക്കാത്ത വളരെ കുറച്ച് പേരെ ഉള്ളൂ. കാരണം ഈ ലോകത്തിലെ ചരാചരങ്ങളെടുത്താൽ, അതും ഇത് ചെയ്യാത്ത കുറേ മനുഷ്യരും ജിന്നുകളെടുത്താൽ, അത് താരതമ്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ വഹദാനിയത്ത്, അവൻ്റെ ഏകത്വം അംഗീകരിക്കുകയും അവന് മാത്രം ഇബാദത്തെടുക്കുകയും ചെയ്യുന്നവരാണ് ലോകം മുഴുവനും. ആ കൂട്ടത്തിൽ ആകാശങ്ങളെപ്പറ്റി, ഭൂമിയെപ്പറ്റി, അവരൊക്കെ റബ്ബിന് ഇബാദത്തെടുക്കുന്നുണ്ട്. അതിലുള്ള വസ്തുക്കളൊക്കെ റബ്ബിന് കീഴടങ്ങുന്നുണ്ട്. അവൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അവരൊക്കെയുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന ചില വചനങ്ങൾ നമ്മൾ പറയുണ്ടായി. മാത്രവുമല്ല, ചില നന്ദികെട്ട മനുഷ്യർ റബ്ബിൽ ശിർക്ക് വെക്കുമ്പോൾ, പങ്കുകാരെ വെക്കുമ്പോൾ, ഈ അചേതന വസ്തുക്കളെന്ന് നിലക്ക് നമ്മൾ പറയുന്ന ഈ സൃഷ്ടിജാലങ്ങൾ അവർ അസ്വസ്ഥരാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു വചനം നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള ഒരു ബോധം ഈ അചേതന വസ്തുക്കളൊക്കെ ഉണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് ഉഹുദ് മലയെപ്പറ്റി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികളൊക്കെ ഒരിക്കൽ ഉഹദ് മലയിൽ കയറിയപ്പോൾ അതിനൊരു പ്രകമ്പനം. അപ്പോൾ അതിനെപ്പറ്റി നബി തിരുമേനി പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്തുകൊണ്ടാണ് ആ മലക്ക് അങ്ങനത്തെ ഒരവസ്ഥ. മാത്രവുമല്ല ആ മലയെപ്പറ്റി നബി തിരുമേനി പിന്നെ പറഞ്ഞു, ഉസ്ബുദ് ഉഹദ് ശാന്തമാവുക എന്ന് പറഞ്ഞു. നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, മറ്റൊരു സിദ്ദീഖാണുള്ളത്, പിന്നെ ഫാറൂഖാണുള്ളത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മാത്രവുമല്ല ആ മലയെപ്പറ്റി മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഉഹുദ് ജബലുൻ യുഹിബ്ബുന വ നുഹിബ്ബുഹു. ഈ ഉഹുദ് മല അതൊരു മലയാണ്, നമ്മളാ മല ഇഷ്ടപ്പെടുന്നു, ആ മല നമ്മയും ഇഷ്ടപ്പെടുന്നു. അവ നല്ലവരെ ഇത്തരം അചേതന വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. മോശപ്പെട്ട ആൾക്കാരെ അവർ ചെയ്യുന്ന തിന്മകളിൽ അവർ അസ്വസ്ഥത കാണിക്കുന്നു എന്നു നമുക്ക് മനസ്സിലാൻ കഴിയും. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവനും ആദർശമാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് അഥവാ ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലി അൽ ഉസൈമീൻ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹത്തൽ ബഹായിം അൽ ഉജും, സംസാരശേഷിയില്ലാത്ത മൃഗങ്ങൾ, തുഅ്മിൻ ബി വുജൂദില്ല, അവരൊക്കെ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്, അവരൊക്കെ ഈ രൂപത്തിൽ റബ്ബിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അതിനൊക്കെ ഒരു തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞു, വഖിസ്സത്തു നംല അല്ലത്തി റുവിയത് അൻ സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഉറുമ്പിൻ്റെ കഥ. എന്താണ് ആ ഉറുമ്പിൻ്റെ പ്രശ്നം? ഖറജ യസ്തസ്ഖി, ആ ഉറുമ്പ് മഴ ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് ഉറുമ്പ് പ്രാർത്ഥിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി. അതാണ് അപ്പം ഇവിടെ ഹത്തൽ ബഹായിം അൽ ഉജും എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് പറയണം. അതായത് സംസാരിക്കാത്ത ഈ മൃഗങ്ങൾ, അവരുടെ അവസ്ഥ, അവരും റബ്ബിൻ്റെ വഹദാനിത്വം അംഗീകരിക്കുന്നവരാണ്, അവർ റബ്ബിന് ഇബാദത്ത് എടുക്കുന്നവരാണ് എന്നതിന് ഒരു ഉറുമ്പിൻ്റെ ഉദാഹരണം. അതായത് സുലൈമാൻ അലൈഹിസ്സലാം മഴയ്ക്ക് വേണ്ടി അതാവശ്യപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ഉറുമ്പിനെ കണ്ടു. ഫവജദ നംലത്തൻ മുസ്തൽഖിയത്തൻ അലാ ദഹ്രിഹ, അതിങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്, അതിൻ്റെ കാലുകളൊക്കെ മുകളിലേക്ക് വെച്ചിട്ട് അത് മലർന്നു കിടക്കതാ. മുസ്തൽഖിയത്തൻ അലാ ദഹ്രിഹ റാഫിയത്തൻ ഖവായിമഹ നഹ്വസ്സമ, തൻ്റെ കാലുകളൊക്കെ ആകാശത്തിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് മലർന്നു കിടന്നിട്ട് ഒരു ഉറുമ്പ് എന്താ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നാ ഖൽഖും മിൻ ഖൽഖിക, അല്ലാഹുവേ ഞങ്ങൾ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടികളാണ്, ഫലാ തംന അന്നാ സുഖിയാക്ക്, അതുകൊണ്ട് നിന്റെ മഴ ഞങ്ങളെ തൊട്ട് തടുത്തു വെക്കരുതേ, ഞങ്ങൾക്കും ആ മഴ വേണം എന്ന് പറഞ്ഞിട്ട് ഉറുമ്പുകളുടെ പ്രാർത്ഥനയാണിവിടെ. അത് കണ്ടപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഇർജിയു മടങ്ങിപ്പോയിക്കോളൂ. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം തൻ്റെ അണികളെയുമായി പൊതുസ്ഥലത്തേക്ക് വരികയായിരുന്നു മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ഒരു മുഴുത്താണ് പക്ഷികളുടെ അതുപോലെ ഉറുമ്പുകളുടെയൊക്കെ സംസാരം മനസ്സിലാക്കാൻ കഴിയാന്നല്ലേ. അങ്ങനെയാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉറുമ്പ് പ്രാർത്ഥിക്കുന്നത് കണ്ടത്. ആ നേരം അദ്ദേഹം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല, ഫഖദ് സുഖീത്തും വിദാവത്യമായിരിക്കും, മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മഴ കിട്ടും. വേറുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, അവരെന്തായാലും അവരുടെ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുമെന്ന രൂപത്തിലാണ് ഇവിടെ സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നത്. അവരൊക്കെ മുവഹ്ഹിദുകളാണ്, റബ്ബിന് മാത്രം ഇബാദത്തെടുക്കുന്നവരാണ് എന്നൊക്കെ നമുക്ക് പല പ്രമാണങ്ങളിൽ നിന്നും ഇവരെ കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പറയുന്നത് ഇത് ലോകത്തിൻ്റെ ആദർശമാണ് ഇസ്ലാം അഥവാ തൗഹീദ്. ഇനി അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്ലാം അത് ലോകത്തിൻ്റേതാണെന്ന് നമ്മൾ പറഞ്ഞു, ഇനി അതല്ലാതെ റബ്ബ് സ്വീകരിക്കുകയില്ല. കാരണം എല്ലാവർക്കും അംഗീകരിക്കാവുന്നതാണ് ഈ ഒരു ആശയം. ഇത് സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടികളുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. അള്ളാഹുവിനെ ഏകത്വപ്പെടുത്തണം, അവൻ്റെ നിയമമനുസരിച്ച് ജീവിക്കണം, അവനാണ് മുവഹ്ഹിദ്, അവനാണ് മുസ്ലിം. അപ്പോൾ ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളും അവർ അവരുടേതായ രൂപത്തിലുള്ള പ്രാർത്ഥനകളും ദുആകളും തസ്ബീഹുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യരും അള്ളാഹു ഇത് തന്നെ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടുകൊണ്ട് അവരെ കൽപ്പിച്ച് അവരോട് കൽപ്പന പുറപ്പെടുവിച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അക്കാര്യം അനേകം വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഈ ലോകത്തിൻ്റെ യാദർശം ഇസ്ലാമാണ്, തൗഹീദാണ്. അത് ഏതെങ്കിലും ഒരു കൂട്ടരെ വേറിട്ട് നിന്ന് ഒരു പ്രത്യേക ആൾക്കാരുടെ ഒരു സന്ദേശമായിട്ടല്ല ഇസ്ലാം പറയുന്നത്. അത് ലോകങ്ങളുടേതാണ്, എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് അത് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതിൽ നിന്ന് വ്യതിചരിച്ചാൽ റബ്ബ് സ്വീകരിക്കില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നദ്ദീന ഇന്ദല്ലാഹി ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. ഒമ യബുത്തൈ വൈറൽ ഇസ്ലാം ഫലൻ യുഖ്ബലം ദീനൻ ഫലൻ യുഖ്ബലം മിൻഹു. അതുകൊണ്ട് ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത എന്ന് പറഞ്ഞ സമർപ്പണത്തിൻ്റെ സന്ദേശമല്ലാത്ത വല്ല ഒന്നും പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ വറലീത്തുലക്കും അൽ ഇസ്ലാമ ദീനൻ, നിങ്ങൾക്കവൻ മതമായി ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഇനി ഈ ഇസ്ലാമെ സ്വീകരിക്കുകയുള്ളൂ, കാരണം ഇതാണ് ലോകർക്കല്ല നൽകിയിട്ടുള്ളത്. അപ്പം അത് സൂചിപ്പിക്കുന്ന ഹദീസുകൾ ധാരാളം കാണാം. അതിൽപ്പെട്ട ഒരു ഹദീസ് ഇങ്ങനെയാണ്, വല്ലദി നഫ്സി ബി യദിഹി ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിൽ ഉമ്മ യഹൂദി വല നസ്റാനി. അള്ളാഹുവാണ് സത്യം, ഈ ഉമ്മത്തിൽപ്പെട്ട ആരാണെങ്കിലും, യഹൂദിയാണെങ്കിലും നസ്റാനിയാണെങ്കിലും, എന്നെപ്പറ്റി കേട്ടിട്ട് എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇല്ലാ കാനമിൻ അഹ്ലിനാർ, അവൻ നരകത്തിൻ്റെ ആളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആദർശം പ്രത്യേകമായി പറയുകയാണ്. അതിലെന്തോ വർഗീയതയുണ്ട് എന്നൊക്കെ ചിലത് പറയും. വാസ്തവത്തിൽ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഇസ്ലാം അൽ വജ്ഹില്ലാ, അള്ളാഹുവിന് മുഖം തിരിക്കുക എന്നാണ്. ബിമാന തദല്ലു ലിത്വാഅത്തി, അവൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് കൊണ്ട് വിനയപ്പെടുക. വൽ ഇദ് ആൻ ലി അമ്രി, അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് കീഴുതുങ്ങുക. വൽ ഖുദു അൽ ഖാമിൽ ലഹു ബിൽ ജവാരി, അവയവങ്ങൾ കൊണ്ടൊക്കെ റബ്ബിന് കീഴ്പ്പെട്ട് അവൻ പറയുന്ന ആരാധനകൾ ചെയ്യാം. അപ്പോൾ ലോകത്തിന് ഒരേ ഒരു റബ്ബേ ഉള്ളൂ. ആ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഈ റബ്ബാണ്. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ കീഴുതുങ്ങുക, ഇതല്ലേ ലോകത്തിൻ്റെ സന്ദേശം, ഇതാണ് ലോകർക്ക് റബ്ബ് നൽകിയത്. ആ അർത്ഥമാണ് അൽ ഇസ്ലാം എന്ന് പറഞ്ഞാലുള്ളത്. അപ്പോൾ ഈ ഇസ്ലാം ഇത് തന്നെയാണ് ലോകത്തിൻ്റെ, മനുഷ്യർ ആദ്യം ആകാശലോകങ്ങളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു എത്ര സമയം കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്, ആ സമയം മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, ഈ റബ്ബിന് മാത്രം ഈ ഭാഗത്തെടുക്കണം, അവൻ പറഞ്ഞത് കേട്ട് ജീവിക്കണം. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടൊരു ഇസ്ലാം ഉണ്ടാക്കി, അതിൻ്റെ മുമ്പ് ഇസ്ലാം ഇല്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യൻ്റെ ഉൽപ്പത്തി ആദിമ മനുഷ്യൻ, അത് ആദം അലൈഹിസ്സലാമാണ്. ആ ആദം നബിയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ 10 തലമുറ ഒക്കെ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസ് മനസ്സിലാക്കിയ സഹാബികളൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹം ദൈവത്തിൽ നടത്തിയ കാര്യം അതെന്താണ്? ഫഇൻ തവല്ലൈതും ഫമാ സഅൽതുക്കും മിൻ അജർ, ഇനി നിങ്ങൾ പിന്തിരികയാണെങ്കിൽ. അദ്ദേഹം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പക്ഷെ അവർ കേൾക്കുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പിന്തിരികയാണെങ്കിൽ ഫമാ സഅൽതുക്കും മിൻ അജർ, ഞാൻ എൻ്റെ ഈ കഷ്ടപ്പാടിനൊന്നും നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല. ഇൻ അജിരേ ഇല്ലായല്ല, എൻ്റെ പ്രതിഫലമൊക്കെ എനിക്ക് അള്ള തരും. വ ഉമിർത്തു അൻ അക്കൂന മിനൽ മുസ്ലിമീൻ, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ. അപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളാവുന്നില്ലെങ്കിൽ ഇനിയൊരു രക്ഷയില്ല. ഞാൻ മുസ്ലിമാണ്, നിങ്ങളോട് പറഞ്ഞു നോക്കുന്നു, ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ ഈ കാര്യം മുസ്ലിമാവണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ അനുഭവിക്കുന്ന പ്രയാസത്തിനൊന്നും, അല്ല എൻ്റെ അധ്വാനത്തിനും നിങ്ങളൊരു കൂലിയും എനിക്ക് തരണ്ട, അതൊക്കെ റബ്ബ് തരും. ഇതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ, നിങ്ങൾ മുസ്ലിങ്ങളാവുന്നില്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്. ഇതാണ് ആദം അലൈഹിസ്സലാം പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പം, വമയ്യർഗബ മില്ലത്തി ഇബ്രാഹീമ, ഇല്ലാമൻ സഫിഹ നഫ്സഹു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനെ വെറുക്കുന്നവൻ ആരാണ്? സ്വന്തത്തെ വിഡ്ഢിയാക്കിയവനല്ലാതെ. അവൻ പരമവിഡ്ഢി മാത്രമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനെ ഇഷ്ടപ്പെടാത്തവർ. വലഖദി സ്തഫൈനാഹു ഫിദ്ദുനിയ, അദ്ദേഹത്തെ നമ്മൾ ദുനിയാവിൽ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വൈന്നഹു ഫിൽ ആഖിറത്തിൽ മിനസ് സ്വാലിഹീൻ, പരലോകത്തിൽ അദ്ദേഹം സ്വാലിഹുകളുടെ നല്ലവരുടെ കൂട്ടത്തിലായിരിക്കും തീർച്ചയായും. ഇത് ഖാലലഹു റബ്ബു അസ്ലിം, ഇതിനൊക്കെ കാരണം എന്താണ്? അദ്ദേഹത്തെ ഈ ലോകത്ത് പ്രത്യേകമായി തിരഞ്ഞെടുത്തു, പരലോകത്തിലും ഉന്നത സ്ഥാനമായിരിക്കും. അതിൻ്റെ ഒരു കാരണം കൂടി പറയണം. തൻ്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു മുസ്ലിമാവുക. അപ്പോൾ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒന്നല്ല ഇസ്ലാം എന്നറിയണ്. മുമ്പുള്ള അമ്പിയാക്കളൊക്കെ ഇതിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞു നീ മുസ്ലിം ആവണം, റബ്ബിന് കീഴൊതുങ്ങണം. ഖാല അസ്ലം തുലു റബ്ബില്ലാലമീൻ, ലോകങ്ങളുടെ റബ്ബ് ഞാൻ മുസ്ലിമായിട്ടുണ്ട്, ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട്, അവൻ്റെ നിയമം മാത്രം നോക്കി അതനുസരിച്ച് ജീവിക്കും. അവനെന്ത് പറയുന്നു, അവനെന്ത് വിലയ്ക്കോ അതൊഴിവാക്കും, കൽപ്പിച്ചതൊക്കെ ചെയ്യും. അങ്ങനെ റബ്ബിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുക, അവന് വിനയപ്പെടുക. ഇതുപോലെ യാഖൂബ് അലൈഹി ഇസ്ലാമിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ ബനിയ ഇന്നല്ലാഹു സ്തഫാലക്കും ഉദ്ദീൻ, എന്നെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ ദീനിനെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഇസ്ലാമിനെ പറ്റിയാണ് ആ പറയുന്നത്. ഫല തമൂത്തുന്ന ഇല്ലാ വ അൻതു മുസ്ലിമുൻ, ആകയാൽ നിങ്ങളൊക്കെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. അപ്പം മരിക്കുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, എപ്പോഴാണ് മരിക്കുക എന്നറിഞ്ഞൂടല്ലോ. അപ്പം എപ്പോഴും മുസ്ലിം ആവണം. അതല്ല എങ്കിൽ മരിക്കുന്ന സമയം മുസ്ലിം അല്ലാതെ ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടി വരും. ആ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുതെന്ന് പറയുമ്പോൾ എപ്പോഴും മുസ്ലിമായി ജീവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം മരണത്തിൻ്റെ സമയവും തീയതിയും ഒന്നും അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എപ്പോഴും മരിക്കാം, അതുകൊണ്ട് എപ്പോഴും മുസ്ലിമായി ജീവിക്കണം എന്ന് യാഖൂബ് അലൈഹിസ്സലാം തൻ്റെ മക്കളെ ഉപദേശിച്ച കാര്യമാണ് ഇവിടെ സൂറത്ത് അൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഇനി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി യഹൂദികളും ക്രിസ്ത്യാനികളുമൊക്കെ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ കൂട്ടരാണ് യഹൂദികളും ക്രിസ്ത്യാനികളൊക്കെ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള തെറ്റ്, ഗുരുതരമായ ബാധകമാണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ തിന്മ അവർ ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ സൃഷ്ടിച്ചാൽ ആകാശങ്ങളും ഭൂമിയൊക്കെ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതൊക്കെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ വ്യതിചലിച്ചു പോയിട്ടും ഇവർ പറയുന്നത് എന്താ, ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയാണ്, മറ്റൊരു പറയുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം നസ്രാനിയാണ്. പക്ഷെ അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് മറുപടി കൊടുക്കുകയാണ്. മാക്കാൻ ഇബ്രാഹിമു യഹൂദിയൻ വല നസ്രാനിയൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ജൂതനായിരുന്നില്ല, അദ്ദേഹം ഒരു നസ്രാനിയായിരുന്നില്ല, ക്രിസ്ത്യാനിയായിരുന്നില്ല. വലാക്കിൻ ഖാൻ ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം മുസ്ലിമായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞ റബ്ബിലേക്ക് മാത്രം മുഖം തിരിക്കുന്നവൻ, സൃഷ്ടികളിലേക്കില്ല, അവരെ പങ്കുചേർക്കുകയില്ല, അവരുടെ നിയമം അനുസരിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചിട്ട്. അള്ളാഹുവിൻ്റെ നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏത് കാര്യവും ഏത് ആൾക്കാരും പറയുന്ന അത് അംഗീകരിക്കുന്ന വിഷയം വേറെ. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ വേറെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റു പലതുമായി പോകുന്നവരും അതുപോലെ ശിർക്ക് വെക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം, ഒരു മുസ്ലിമായിരുന്നു. അമ്മാക്കാനമ്മ മുശ്രിക്കൻ, അദ്ദേഹം ശിർക്ക് വെക്കുന്ന ആരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അപ്പോൾ ഇന്ന് യഹൂദികൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ മുശ്രിക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന അത്തരം ആൾക്കാർ ചെയ്യുന്ന ശിർക്കിലായിരുന്നില്ല അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോഴും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും പരിശുദ്ധ ഖുർആൻ അവരുടെ ഒരു പ്രാർത്ഥന, ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചിട്ട് പല പ്രാർത്ഥനകൾ നടത്തിയ കൂട്ടത്തിലൊരു പ്രാർത്ഥന, റബ്ബനാ വജാൽനാ മുസ്ലിമൈനിലക്ക, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ രണ്ടു പേരെയും നീ മുസ്ലിങ്ങളാക്കണം. വമിൻ ദുര്യത്തിന് ഞങ്ങളെ രണ്ടുപേരെ മാത്രമല്ല ഞങ്ങളെ മക്കളെയൊക്കെ നീ മുസ്ലിങ്ങളാക്കണം. അത് ഉമ്മത്തൻ മുസ്ലിമത്തല്ലക്ക്, മുസ്ലിമത്തായ അവ മുസ്ലിങ്ങളാക്കണം എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം സൂറത്ത് യൂസുഫിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ അധികാരത്തിൽ നിന്ന് ചിലത് തന്നു. വഅല്ലംതനി മിൻ തഅ്‌വീലിൽ ഹദീസ്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചിലതൊക്കെ എന്നെ നീ പഠിപ്പിച്ചു. ഫത്ര സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ച സ്രഷ്ടാവേ അൻത വലീ ഫി ദുന്യാവുലാഖിറ, ദുനിയാവിലും പരലോകത്തിലും നീ മാത്രമാണ് എൻ്റെ രക്ഷാധികാരി. ഇന്നൊക്കെ രക്ഷാധികാരികളായി പലതും പലരിനെയും പിന്നെ ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്. ഒക്കെ ചെറുക്കിലാക്കപ്പെടുകയാണ്. അവരൊക്കെ ഇസ്ലാമിൻ്റെ ആദർശത്തിൽ വ്യതിചലിച്ചു പോയവരാണ്. പക്ഷെ ഇവിടെ യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്, തവഫനി മുസ്ലിമ. പിന്നെ അദ്ദേഹം പറയാണ്, അള്ളാഹു എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണമേ, അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹികളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടൊരു പ്രത്യേക ഇസ്ലാമായി ഒരു മതവുമായി വന്നു എന്നൊക്കെ ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അതൊരു വർഗീയമായി ചിത്രീകരിക്കാറുണ്ട്. മറിച്ച് ഇത് ലോകത്തിൻ്റെ ആദർശമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകം മുഴുവനും ഇത് അംഗീകരിച്ചു പോകുന്നു. ചില സൃഷ്ടികൾ, മനുഷ്യരുടെ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ മാത്രമാണ് ഇതിന് അപവാദമായിട്ടുള്ളത്. ഇപ്പം എല്ലാവർക്കും രക്ഷപ്പെടണമെങ്കിൽ ഈയൊരു കീഴ്വഴക്കം, ഈയൊരു വഹദാനിയത്ത് അംഗീകരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ അഖീദയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ ആദർശമാണ്. അതൊക്കെ അവർ അംഗീകരിച്ച് ജീവിക്കുന്നുണ്ട്. ഇനിയും കുറേ സൃഷ്ടികൾ അതിലേക്ക് വരേണ്ടതുണ്ട്. ആ കാര്യം അതിനുവേണ്ടിയാണ് അമ്പിയാക്കിയുടെ അല്ല പറഞ്ഞയച്ചിട്ടുള്ളത്. പക്ഷേ ഇനിയൊരു നബി വരില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയവർ ഇത് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ പ്രവർത്തനം തുടരും. ഈ ഒരു വഴിയിലൂടെ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ആ ഒരു മാർഗത്തിലൂടെ നമ്മയൊക്കെ അള്ളാഹു പ്രവേശിപ്പിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക്.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, അഖീദയുമായി ബന്ധപ്പെട്ട ലോകത്തിൻ്റെ ആദർശം വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
4: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. അബ്ദുള്ള സലഫി നമ്മോട് സംസാരിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരെപ്പിസോഡിലാണ് നാം ഉള്ളത്. ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായ മാതൃകായോഗ്യമായ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ അവനത് കാണാം. ആരെങ്കിലും ഒരണുമണി തൂക്കം നിസാരമായ ഒരു തിന്മ ചെയ്താൽ അതിൻ്റെയും പാപഭാരം അവന് കാണാവുന്നതാണ് ആഖിറത്തിൽ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ കൂടിയും ആരോഗ്യവും കൂടി ഒത്തുവന്നവരാണ്. ആരോഗ്യം ഒത്തുവരാത്തവരെക്കാൾ ചില സമയങ്ങളിൽ ഉത്തമരായിത്തീരുക. കാരണം അവരുടെ ആരോഗ്യ സമയത്ത് വിശ്വാസികളായിരിക്കും അവരുടെ ആരോഗ്യം അള്ളാഹുവിൻ്റെ ദീനീപരമായ മാർഗങ്ങളിൽ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ആരോഗ്യവും വിശ്വാസവും ഒത്തുവന്നവർ ഏറെ ശ്രേഷ്ഠരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ കാരണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് അവൻ്റെ യുവത്വത്തിൻ്റെ കാലയളവ്. ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള ആരോഗ്യവും ഓജസ്സും തേജസ്സും ശാരീരികമായ ക്ഷമതയുമൊക്കെ ഉള്ള ഒരു കാലഘട്ടം യുവത്വത്തിൻ്റെ കാലഘട്ടം. അവൻ്റെ മനസ്സിനനുസരിച്ച് ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു പ്രായം. ആരെയും കൂസാതെ ആരെയും പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രായം. കൂട്ടുകാരും സുഹൃത്തുക്കളും മറ്റുമൊക്കെയായി ധാരാളം ബന്ധങ്ങൾ പുതിയതായി ഉണ്ടാവുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രായം, യുവത്വത്തിൻ്റെ പ്രായം. ആ പ്രായത്തിൽ വിശ്വാസം കൂടി ഒത്തുവരികയും തൻ്റെ യുവത്വത്തെ തനിക്ക് വാർദ്ധക്യം വരുന്നതിനു മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദീനീപരമായ പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രശംസനീയമായത്. ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം യുവാക്കളെപ്പറ്റി പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട മക്കളെപ്പറ്റി

സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറെ പ്രസിദ്ധരായ നാല് അബ്ദുള്ളമാരുണ്ടായിരുന്നു. ഒബൈദില്ലാഹിൽ അർബ, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം. ഇങ്ങനെ നാല് അബ്ദുള്ളമാരിൽ ശ്രേഷ്ഠവാനായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം 2 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം പിറന്നു വീഴുന്നത്, ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന നേരത്തൊക്കെ അദ്ദേഹത്തിൻ്റെ യുവത്വത്തിലാണെന്നർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തന്നെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവും മുസ്ലിമായി. ശേഷം മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുഹാജിറായി മദീനയിലെത്തിയ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് 13 വയസ്സോളമാണ് പ്രായം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെറിയ കുട്ടിയാണ് എന്ന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ആ ബദറിൻ്റെ യുദ്ധത്തിന് അനുമതി കൊടുത്തില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, ഉരിദ്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ബദർ. ബദർ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരപ്പെട്ടു, എന്നെ കൊണ്ടുവന്നു. ഫസ്തസ്ഹറനീ വലം യഖ്ബൽ. അങ്ങനെ ഞാൻ ചെറിയ കുട്ടിയാണെന്ന കാരണം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകാൻ എനിക്ക് അനുമതി നൽകിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫമാ അതച് അലയ്യ ലൈല ഖത് മിസ്ലഹ മിനസ്സഹരി വൽ ഹസ്നി വൽ ബുഖാ. അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഹസ്നും ബുഖാഉം സഹറും ഉണ്ടായ മറ്റൊരു രാത്രി ഇല്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അത്രയേറെ അന്നേ ദിവസം രാത്രി എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ അങ്ങേയറ്റത്തെ ദുഃഖിതനായി. അങ്ങേയറ്റം എൻ്റെ കണ്ണുകൾ ഈറനിണിഞ്ഞു, ഞാൻ കരഞ്ഞു തളർന്നു. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു അത്. കാരണം എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകണമെന്ന ആഗ്രഹം എൻ്റെ ചെറുപ്പം എന്ന ഒരു കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമതി നൽകാതിരുന്നു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലായ്പ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയാണ്. ഉഹുദിൻ്റെ രണാങ്കണത്തിലും അപ്രകാരം തന്നെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഖന്ദഖ് യുദ്ധത്തിൻ്റെ വേളയിലാണ് അദ്ദേഹം ആദ്യമായി ഇസ്ലാമിന് വേണ്ടി പടവാളയെന്തുന്നത്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഗതി മാറ്റിമറിച്ച ഒരു സംഭവം ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ്. കുൻതു ഗുലാമൻ ശാബൻ, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു ചെറിയ യുവാവായിരുന്നു എൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ. വക്കുൻതു അനാമു ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയിൽ കിടക്കുകയായിരുന്നു. അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. കഅന്ന മലകൈനി ഫഅഖദാ ബീ ഫിന്നാർ, അപ്പോൾ 2 മലക്കുകൾ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് അവരെന്നെ നരകത്തിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഒരു സ്വപ്നത്തിൽ കാണുന്നത് വിശദീകരിക്കുകയാണ്. ഫഇദാ ഹിയ മുതവിയതുൻ കതയിൽ ബീർ, അതൊരു കിണറിനെ പോലെ ആഴമേറിയ പ്രയാസകരമായ തീനാളങ്ങൾ ഉയർന്നു പൊങ്ങുന്ന ഏറെ ദുർഗന്ധം വമിക്കുന്ന ഒരു വലിയ ഒരു കുഴി, അഗാധ ഗർത്തം എൻ്റെ മുന്നിൽ കാണിക്കപ്പെട്ടു. വഇദാ ഫീഹ ഉനാസുൻ ഖദ് അറഫ്തുഹും, ഞാൻ ആ കുഴിയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരുപാട് വ്യക്തികളെയും എനിക്കതിൽ കാണാൻ കഴിഞ്ഞു. ഫജഅൽതു അഖൂൽ, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഊദു ബിക മിനന്നാർ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ഫയഅതീനി മലക്കുൻ ആഖർ, അപ്പോൾ എൻ്റെ അടുക്കലേക്ക് മറ്റൊരു മലക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ലാ തഹസൻ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ സംഭവത്തിന് ശേഷം

0: ചോദിച്ചും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, നിഅമ റജുൽ അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബിൽലൈൽ അബ്ദുല്ലാഹ്, താങ്കൾ രാത്രി നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ താങ്കൾ ഇത്ര നല്ലവനാണ്. ഹദീസുകളിൽ കാണാം, ഫകാന ബഅദ് ലാ യനാമു മിനല്ലൈൽ ഇല്ലാ ഖലീല, അതിനുശേഷം ഒരൊറ്റ ദിവസം രാത്രി പോലും തഹജ്ജുദ് നമസ്കരിക്കാതെ, രാത്രി നമസ്കാരം നിർവഹിക്കാതെ അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല എന്ന് ഹദീസുകളിൽ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെയൊക്കെ ആരോഗ്യപൂർണമായ ജീവിതം അല്ലേ? ഒരു ദിവസം രാത്രി ഉറക്കമൊഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് അത്ര വലിയ ക്ഷീണമൊന്നും സംഭവിക്കില്ല. എന്നാൽ ഒരുപക്ഷെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ പ്രായമായവർ, അവരൊക്കെ ഒരുപക്ഷെ ഒരു രാത്രി ഉറക്കമൊഴിച്ചാൽ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തകിടം മറിയും, താളം തെറ്റും. പക്ഷേ ചോരയും നീരും ഓജസ്സും തേജസ്സുമുള്ള ആരോഗ്യദൃഢഗാത്രരായ യുവാക്കളായ നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ യുവാവായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടത് നമസ്കരിച്ചത് കൊണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്നത് നമ്മുടെ കൂട്ടുകാരുമായി രാത്രി സമയങ്ങളിൽ ദീർഘനേരം വർത്തമാനം പറഞ്ഞിരുന്നിട്ടാണോ? അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളിലുമൊക്കെ കമ്പ്യൂട്ടറുകളുടെയൊക്കെ മുമ്പിൽ ചടഞ്ഞുകൂടിയിരുന്നിട്ടാണോ നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടത്? അതുമല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ജ്വരം തലക്ക് പിടിച്ച് രാത്രി മുഴുവനും ആ കളി ആ മാച്ച് കണ്ടതിൻ്റെ പേരിലാണോ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടത്? ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നമുക്ക് ഈ ഒരു സമയം ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി ഒരു നാൾ ഒരു പക്ഷേ അധിക സമയം ഉറങ്ങാതിരുന്നാൽ അത് മറ്റു പല രോഗങ്ങളിലേക്കും വഴിമാറിപ്പോകാവുന്ന തരത്തിലുള്ള ഒരു പ്രായത്തെ നേരിടേണ്ടി വരും നമ്മൾ. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശബാബക കബില ഹറമിക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിന്റെ യുവത്വം വാർദ്ധക്യമെത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം നീ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുഫൈൽ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവും സാധാരണ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ തസ്നഉ ബിസ്സൂഖ് വ അൻത ലാ തഖിഫു അലൽ ബൈ വലാ തസ്അൽ അനിസ്സലബി വലാ തസൂമു ബിഹാ വലാ തജ്ലിസു ഫി മജാലിസി സൂഖ് അല്ലയോ അബ്ദുല്ലാഹി ബിൻ ഉമർ, താങ്കൾ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ താങ്കൾ എന്തെങ്കിലും വാങ്ങുന്നതോ വിൽക്കുന്നതോ അല്ലെങ്കിൽ അങ്ങാടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സദസ്സിൽ പങ്കെടുക്കുന്നതോ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. എന്തിനാണ് നിങ്ങൾ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്നമാ നഖദു മിൻ അജലി സലാം, സലാമിന് വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും എന്ന ആ ഒരു തഹയ്യത്തിൻ്റെ വാചകം, ആ ഒരു ആശംസ വാചകം, ആ ഒരു പ്രാർത്ഥന തൻ്റെ സഹോദരനും സഹോദരനതും അടക്കുമ്പത് തനിക്കും കിട്ടാൻ വേണ്ടിയാണ് താൻ എന്നും അങ്ങാടിയിലേക്ക് പോകുന്നതെന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ജീവിതത്തിൽ യുവാവായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ ഏറെ മാതൃകയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനപ്പേരായി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാം, മുത്തബിഉസ്സുന്ന, സുന്നത്തിനെ ഇത്രയേറെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ആൾ മറ്റൊരാളില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ ശ്രമം നടത്തിയിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേൾക്കാനിടയായി. ലൗ തറക ഹാദൽ ബാബ് ലിന്നിസ, അള്ളാഹുവിൻ്റെ പള്ളിയിലെ ഈ വാതിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതിലാക്കിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു, താല്പര്യം പ്രകടിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അങ്ങനെ ആയതൊന്നുമില്ല, അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ ഹദീസുകളിൽ നമുക്ക് കാണാം, ലം യദ്ഖുൽ മിൻഹു മിൻ ഉമർ ഹത്താ മാത, പിന്നീട് ഒരിക്കൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു ആ വാതിലിലൂടെ പള്ളിയിൽ പ്രവേശിച്ചിട്ടില്ല. ഹത്താ മാത, അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് വരെ. അപ്പം അങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി കഠിനമായ പ്രയത്നം നടത്തിയിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, മാ റഅയ്തു അഹദൻ അൽസമ ലിൽ അംറിൽ അവൽ മിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒരു കാര്യത്തിൽ കണിശതയോടെ ഉറച്ചു നിന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അവർ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ജീവിതത്തിലെ മൂല്യമേറിയ സമയമായ യുവത്വം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ നാം മാതൃകയാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. ജീവിത പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടു മാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ടിയോ നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽഖിസ്ത് ഷുഹദാ അലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലൗ അല അംഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, ആ നീതിപാലനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈയക്കുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഇരിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവന് ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ, തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയും കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ട് തന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
2: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. ഇന്നത്തെ ഡയലോഗിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന ദൈക്ഷണിക സമ്മേളനത്തിന്റെ വിഷയാവതരണമാണ് കേൾക്കാൻ പോകുന്നത്. സൂംബ വിവാദം കർമ്മപദത്തിൽ മുന്നോട്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി അബ്ദുൽ മാലിക് സലഫി നടത്തിയ വിഷയാവതരണം കേൾക്കാം.
3: ان الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ വ്യക്തിത്വങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം. അതിൻ്റെ ഇന്നു വരെയുള്ള പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സമൂഹത്തെ ബാധിക്കുന്ന ഏത് തരത്തിലുള്ള ജീർണതകളെയും, അത് വിശ്വാസപരമാണെങ്കിലും ആചാരപരമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഏത് വിഷയത്തിലുള്ളതാണെങ്കിലും, അതിനെ വളരെ പക്വതയോടുകൂടിയും ചടുലമായും പ്രതികരിക്കുക എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ കെ എം മൗലവിയും വക്കം മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമടക്കമുള്ള മഹാരഥന്മാരായ മതരാഷ്ട്ര നേതാക്കന്മാരുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഈ പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത്. ഒരു പക്വതയില്ലാത്ത നിലപാടുകളും ഇതിൻ്റെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല. ഈ സൂംബാ വിവാദം വന്ന സന്ദർഭത്തിൽ ചില ആളുകളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ അപക്വമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി അവധാനത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാനിട വന്നു. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും എന്നും ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത് അതിൻ്റെ മുന്നിലും പിന്നിലും നാല് ഭാഗത്തേക്കും നോക്കി 100 തവണ ആലോചിച്ച് കൂടിയാലോചിച്ച് തന്നെയാണ് പ്രതികരിക്കാറുള്ളത്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് എന്നുള്ള കൃത്യമായി തെളിവുകൾ സഹിതം ഇവിടെ കണ്ടുകഴിഞ്ഞു. ഈ സൂംബാ വിവാദം എന്നുള്ളത് ഒരു കടലിൽ പൊങ്ങി നിൽക്കുന്ന ഐസ്ബർഗ് മാത്രമാണ്. അതിൻ്റെ ഒരു തല കണ്ട് അത് ഇത്രമാത്രം വലിയ അപകടകരമായ കാര്യമാണോ എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും, അത് സമൂഹത്തെ എത്രമാത്രം ഗ്രസിക്കാനിരിക്കുന്ന വലിയൊരു മാരകമായ ക്യാൻസറാണ് എന്നുള്ളതിൻ്റെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള എമ്പാടും തെളിവുകൾ ഇവിടെ നിരത്തിക്കഴിഞ്ഞു. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതികരണങ്ങൾ തീർത്തും ജനാധിപത്യപരമായിരിക്കും. ആരോടും ഒരു അക്രമത്തിൻ്റെ സ്വഭാവത്തിലോ അതല്ലെങ്കിൽ വർഗീയത ഇളക്കിവിടുന്ന സ്വഭാവത്തിലോ ഒരു പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടോ ഇതിൻ്റെ പ്രതികരണങ്ങൾ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അതിൻ്റെ നേതാക്കന്മാർ ഏതെങ്കിലും സ്കൂളുകൾ കയറി ആളുകളെ വെട്ടിക്കൊന്നിട്ടില്ല. നിയമസഭയുടെ അകത്ത് കയറി അതിൻ്റെ ഡെസ്കുകൾ കേടുവരുത്തിയിട്ടില്ല. അത്തരത്തിൽ അപക്വമായ പ്രതികരണങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയുമില്ല. അങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നവരാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പക്വതയില്ലാത്തവരാണ്, വിവേകമില്ലാത്തവരാണ്, ചാടിക്കയറി പ്രതികരിക്കുന്നവരാണ് എന്നൊക്കെ ഇപ്പോൾ ചാപ്പടിക്കാൻ ശ്രമിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ കാഴ്ചപ്പാടുകൾ മതം അവന് നൽകിയിട്ടുണ്ട്. ഒരു മുസ്ലിമിന് സന്തോഷിക്കാവുന്ന എല്ലാ മേഖലകളും, അനുവദിക്കപ്പെട്ട മേഖലകളെല്ലാം മതം തുറന്നുകൊടുത്തിട്ടുണ്ട്. അവൻ്റെ ആത്മീയമായ രംഗത്തും അവൻ്റെ കായികമായ രംഗത്തും അവൻ്റെ എല്ലാ വിധത്തിലുള്ള സന്തോഷത്തിൻ്റെ മേഖലകൾ ഇസ്ലാം അവന് തുറന്നുകൊടുത്തിട്ടുണ്ട്. ആ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു മുസ്ലിമിന് കിട്ടുന്ന ആഹ്ലാദവും ആനന്ദവും അത് ലോകത്ത് മതമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഒരു മതവിശ്വാസി അനുഭവിക്കുന്ന, അള്ളാഹുവിൻ്റെ വിധിവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അനുഭവിക്കുന്ന സന്തോഷം, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ സുജൂദ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനന്ദം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവന് ലഭിക്കുന്ന മാനസികമായ സംതൃപ്തി, അത് മതമില്ലാത്തവരും പറഞ്ഞാൽ മനസ്സിലാകൂല. മതത്തിൻ്റെ അതിരുകൾ തിരക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകൂല. അത്തരം ആളുകളിലേക്ക് അവർക്ക് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ആവശ്യങ്ങളായിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും ആവശ്യമുണ്ടാവുകയില്ല. ഒരു മതവിശ്വാസിന് പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ ആ പൊതുസമൂഹത്തിലുള്ള തിന്മകളോട് അവൻ മാറി നിൽക്കേണ്ടി വരും.
4: ആ പൊതുസമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നൊരു മുസ്ലിം അനുഷ്ഠിക്കണം, അത് ചെയ്യണമെന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം ഇവിടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആ പൗരന്റെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. അവനവന്റെ മതം സ്വീകരിക്കാനും അത് പിന്തുടരാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. എനിക്കതിന് സാധ്യമല്ല, അതിൻ്റെ മതത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ, മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആരുടെയും ഔദാര്യമല്ല, ആരുടെയും ഔദാര്യമല്ല. അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഇവിടെ ജീവിക്കുന്ന ഒരു ഓരോ മുസ്ലിമിനും, ഒരു മുസ്ലിം എന്ന് മാത്രം മതമുള്ളവനും മതമില്ലാത്തവനും വകവെച്ചു കൊടുത്തിട്ടുള്ള അവകാശങ്ങളിൽപ്പെട്ടതാണ്. നമുക്കറിയാം ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പട്ടാളക്കാർക്കൊരു പ്രത്യേകമായ വേഷമുണ്ട്. പക്ഷെ ആ വേഷത്തിൽ നിന്ന് ഭിന്നമായി ഇവിടെ സിഖ് മതത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായി അവിടെ മതത്തിൻ്റെ ചിഹ്നങ്ങൾ പട്ടാളത്തിൽ പോലും കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യയുടെ ദേശീയഗാനം, ആ ദേശീയഗാനം ഇന്ത്യക്കാർ മുഴുവനും പാടുമ്പോഴും യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിന് അത് പാടുന്നത് അവിടെ വിശ്വാസ ആചാരങ്ങൾക്ക് എതിരായതുകൊണ്ട് അത് ഞങ്ങൾക്ക് പാടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കോടതികൾ ആ ആനുകൂല്യം അവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇന്ത്യയുടെ ദേശീയ ഗാനം പോലും പാടാൻ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യം ഇവിടെ ജീവിക്കുന്ന പൗരന്മാർക്ക് അവ പിന്നെ വകവെച്ചു കൊടുത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല, എൻ്റെ കുട്ടികൾക്കതിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ അതിൽ അസഹിഷ്ണുത കാണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയത വളർത്തുന്നവർ. അവരാണ് രാജ്യത്തിൻ്റെ ഭരണഘടന വായിക്കാത്തവർ. അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാജ്യത്ത് ചിഹ്നതയും ഭിന്നതയും ഉണ്ടാക്കുന്നവർ. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഹൈന്ദവന്മാർ അവർ മുസ്ലിം വീടുകളിൽ പണിയെടുക്കുന്നു, മുസ്ലിമായിക്കൂടെ ഇടപഴകുന്നു. എന്നാൽ ശബരിമലയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവർ മാലയിട്ട് കഴിഞ്ഞാൽ അവർ മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അതിവിടെ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം എന്താ? അതവിടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഭീകരവാദമായി, താലിബാനിസമായി, വർഗീയതയായി, വിഭാഗീയതയായി ചിത്രീകരിക്കുന്നത് ദുഷിച്ച മനസ്സിൻ്റെ ലക്ഷണമായിക്കൊണ്ട് ബുദ്ധിയുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മുസ്ലിമിന് മാത്രമുള്ളതല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആ ഒരു കമ്മ്യൂണിസ്റ്റായിക്കൊണ്ട് ജീവിക്കുമ്പോൾ പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്. ഒരു ഹൈന്ദവന് അവൻ ഹൈന്ദവ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുമ്പോൾ പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്. അതെല്ലാം ഇവിടുത്തെ ഭരണഘടന അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കുന്നത് അവൻ്റെ നിയമസംഹിതകൾ അത് പൂർണ്ണമായിക്കൊണ്ടും ദൈവികമാണ്, പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമാണ്. കാരണം മനുഷ്യന്മാർക്ക് നിയമമുണ്ടാക്കിയാൽ തിരുത്തേണ്ടി വരും, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുന്നു പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്ന തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ലോകത്തിൻ്റെ രക്ഷിതാവായ സപ്തവാനങ്ങളുടെയും സപ്തഭൂമിയുടെയും അധിപതിയായ പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ നിയമവും, ഒരു ദിക്റാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അതുപോലെ തന്നെ ആരാധനകളാണെങ്കിലും ഒന്നും മാനുഷികമായ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല. തൻസീലും മിൻ റബ്ബിൽ ആലമീൻ. ഇനി ആ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഇതിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാകുന്നത്? വലൗ തഖവ്വല അലൈന ബഅദ അഖാവീൽ, നബിയെ നിങ്ങൾ ഈ മതത്തിൻ്റെ പ്രവാചകനാണ്, ശരിയാണ്, പക്ഷെ താങ്കളുടെ ഇഷ്ടപ്രകാരം, താങ്കളുടെ ഇച്ഛപ്രകാരം എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാൽ ലഹദന മിൻഹു ബില്യമീൻ, വലത്തെ കരങ്ങൾ കൊണ്ട് ആ പ്രവാചകനെ പിടികൂടുകയും സുമ്മ ലഹദന മിൻഹു വതീൻ, അദ്ദേഹത്തിൻ്റെ കണ്ഠനാടി തന്നെ ഛേദിച്ചുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ഹാക്കയിൽ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് ഈ മതത്തിൽ പറയപ്പെട്ട ഒന്നും തന്നെ മാനുഷിക കരണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് തീർത്തും പറയാൻ കഴിയും ഈ ഇസ്ലാമിൻ്റെ ഒരു നിയമവും മാനവവിരുദ്ധമല്ല. ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു നിയമവും മാനവവിരുദ്ധമല്ല. ഇവിടുത്തെ ഈ സൂംബ വിവാദവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ചില വിവരമുണ്ട് എന്ന് നമ്മളൊക്കെ ധരിച്ചു വച്ചിരുന്ന ചില ആളുകൾ അവർ പറഞ്ഞു, ശരീഅത്തിൻ്റെ നിയമങ്ങൾ അത് മതവിരുദ്ധമാണ്. ഞങ്ങൾ ആർജവത്തോടുകൂടി വെല്ലുവിളിക്കുന്നു, ഒരു ദൈശനിക സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഏതെങ്കിലും ഒരു നിയമം വേണ്ട, അര നിയമത്തിൻ്റെ അര അംശം പോലും ഒരു മനുഷ്യൻ്റെ വിരുദ്ധമായ മാനവിക വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാമിക ശരീഅത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാൻ കാണിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ കാണിക്കൂ. കാണിക്കാൻ സാധ്യമല്ല. പിന്നെ ഭൂമി ഉരുണ്ടതാണോ വരണ്ടതാണോ എന്നൊക്കെ ചോദിച്ച് വിഷയം തെറ്റിക്കാൻ എല്ലാവർക്കും സാധിക്കും. കൃത്യമായി കൊണ്ട് ദൈശനികമായി വൈജ്ഞാനികമായി കൊണ്ട് സംവദിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ വിഷയത്തിലൊക്കെ ഒരുപാട് സംവാദങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സൂംബ വിവാദത്തിന് ശേഷം പൊട്ടിമുളച്ചവരല്ല. ഇതിന് പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ നീതമായ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സംവാദങ്ങളും അതുപോലെ തന്നെ ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും കഴിഞ്ഞുകൊണ്ട് തന്നെയാണ്, അത് കേട്ടും കണ്ടും പഠിച്ചും ചെയ്തും തന്നെയാണ് ഈ ഇസ്ലാമിക സമൂഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, ഇത് സ്ത്രീകൾ അടിച്ചമർത്തും. നമ്മൾ കേട്ടല്ലോ, സ്ത്രീകൾ അടിച്ചമർത്തുന്നു. അടിച്ചമർത്തുന്നില്ല. ഇവിടെ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് നിയമങ്ങളുണ്ട്. ഒരു പുരുഷന് തനിക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കാൻ പറ്റുമോ? പുരുഷന് പുരുഷൻ്റെതായ നിയമങ്ങൾ എമ്പാടുമുണ്ട്. പുരുഷന് പോലും വസ്ത്രധാര രീതിയിൽ പോലും പുരുഷന് അതിൻ്റെതായ നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ സ്ത്രീക്കുമുണ്ട്. അത് പുരുഷൻ അടിച്ചമർത്തലാണോ സ്ത്രീ അടിച്ചമർത്തലാണോ അല്ലൊരു നിയമങ്ങൾ വെക്കുന്നത് എന്തിനാണ്? നിയമങ്ങൾ വെക്കുന്നത് ആ രാജ്യത്തെ സുഗമമായി നടപ്പിലാക്കുവാനും അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ തമ്മിൽ സ്പർദ്ധയില്ലാതിരിക്കാനും സുഗമമായി കൊണ്ട് ഭൂമിയിൽ ജീവിച്ച് പടച്ചെറുപ്പൻ ആരാധിച്ച് മരിച്ചു പോകാനും വേണ്ടിയാണ്. ആ നിയമങ്ങൾ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിക്കാൻ കഴിയുകയില്ല. ചില ആളുകൾ ചോദിക്കും, എന്തൊരു കാടൻ നിയമമാണ്, നിങ്ങൾക്ക് പടിഞ്ഞാറൻ നൂറ്റിൻ്റെ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരല്ലേ? ഞങ്ങൾ ചോദിക്കുന്ന ഒരു നിയമം വെച്ച്, ഒരു മതത്തിൻ്റെ നിയമമാണെങ്കിൽ ആ നിയമം ഞങ്ങൾക്ക് ലംഘിക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതെയാകുന്നത്? ഞാൻ ചോദിക്കുന്നവരോട്, ഇവിടുത്തെ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ അവിടുത്തെ ജഡ്ജിമാർ ഒരു പ്രത്യേക യൂണിഫോം അണിഞ്ഞുകൊണ്ട് മാത്രമേ അവർക്ക് കോർട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. സൂംബ ഡാൻസിന്റെ ഡ്രസ്സ് വിട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ഈ സൂംബ ഡാൻസിന്റെ ഡ്രസ്സിട്ടുകൊണ്ട് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് അയാളുടെ ചേംബറിലേക്ക് ചെന്നാൽ അയാൾക്കെതിരെ പണിഷ്മെന്റ് വരും, നടപടി വരും. ഓ, വസ്ത്രധാരണം തനിക്കിഷ്ടപ്പെട്ട, മൈ ബോഡി മൈ ചോയ്സ്, എന്തുകൊണ്ട് അവിടെയില്ല? ഒരു മനുഷ്യനുണ്ടാക്കിയ നിയമത്തിൽ അയാൾ വിധിക്കുന്നത് അയാളുടെ ഷർട്ട് കൊണ്ടാണോ അയാളുടെ യൂണിഫോം കൊണ്ടാണോ വിധിക്കുന്നത്? ആ വിധിയും യൂണിഫോമും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? പക്ഷെ ഇതൊരു നിയമമാണ്. ഒരു പോലീസുകാരന് പോലീസുകാരൻ്റെ യൂണിഫോം ഉണ്ട്. അതുപോലെ ഒരു മതമാണെങ്കിൽ ആ മതത്തിന് മതത്തിൻ്റെതായ നിയമമുണ്ട്. ആ നിയമം ഞങ്ങൾ ഫോളോ ചെയ്യാൻ നിർബന്ധിതരാണ്. അതിൽ ഞങ്ങൾ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറല്ല. അത് ഏത് ഭരണകൂടം പറഞ്ഞാലും അതിന് സാധ്യമില്ലെന്ന് പറയുന്നത് അതൊരു പൗരന്റെ അവകാശമായതുകൊണ്ടാണ്. അതൊരു പൗരന്റെ മൗലികമായ അവകാശമായതുകൊണ്ടാണ്. അതിനെ നിങ്ങൾ താലിബാൻ എന്ന് വിളിച്ചാലും ഭീകരവാദി എന്ന് വിളിച്ചാലും തീവ്രവാദി എന്ന് വിളിച്ചാലും ആ വിളികൾക്കൊക്കെ ഞങ്ങൾ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഞങ്ങൾ അവരോട് പറയുന്നുള്ളൂ. ഇതൊന്നും ഞങ്ങൾക്ക് പുത്തരിയായ സംഗതികളെ അല്ല. ഈ വിളികളൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങളുടെ മുൻഗാമികൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ആയത്ത് ഞാൻ ഓതിക്കേൽപ്പിക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-അൻഫാൽ പറയുന്നു, ലതുബ്ലൗന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും, നിങ്ങളുടെ ദേഹങ്ങൾ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും. വലതസ്മഉന്ന, നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂതക്രിസ്ത്യാനികളിൽ നിന്നും, വമിനല്ലദീന അശ്റകു, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും. അതൻ കസീറ, ധാരാളം കുത്തുവാക്കുകൾ, ആക്ഷേപങ്ങൾ, അപഹാസ്യങ്ങൾ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ഇതൊന്നും ഞങ്ങൾക്ക് പുത്തിരിയുള്ള സംഗതിയല്ല. ഒരു ഭീകരവാദി എന്ന് വിളിക്കുമ്പോഴേക്കും, ഞങ്ങളെ താലിബാനിലേക്ക് ഫ്ലൈറ്റ് അയക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഞങ്ങളെ മറ്റെവിടേക്കും വണ്ടി കയറ്റുമ്പോഴേക്കും, അങ്ങനെ ഒരുപാട് വണ്ടികൾ കയറിയത് തന്നെയാണ് ഞങ്ങൾ. വലത്തസ്മഉന്ന, നിങ്ങൾ കേൾക്കേണ്ടി വരും. അല്ലാഹ് പറയുന്നു, വൈൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയും, വത്തഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതാണ് വിസ്തം എടുത്ത നിലപാട്. താലിബാൻ വിളികൾ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുട്ട് വറക്കാൻ പോകുന്നില്ല. അങ്ങനെ വറക്കുന്ന മുട്ടുകളല്ല ഞങ്ങൾക്കുള്ളത്. അത് ഈ ആദർശം ഞങ്ങൾക്ക് നൽകിയ ആർജവമാണ്. അള്ളാഹ് പറയുന്നു, വൈന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ, ആർജവമുള്ള നിലപാടതാണ്. ആന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ ബുദ്ധിമാനായ പ്രവാചകനെ ബുദ്ധിയില്ലാത്തെന്ന് വിളിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ഭ്രാന്തനെന്ന് വിളിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ മദീനയെ അന്നുള്ള ശത്രുക്കൾ മുഴുവനും വളഞ്ഞു, മുഴുവൻ ശത്രുക്കളും വളഞ്ഞു. അവിടെയുള്ള കപട വിശ്വാസികൾ, ഒറ്റുകാർ, അന്നുമുണ്ടായിരുന്നു ചില ഒറ്റുകാർ, മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് കോടാലി കണിയെടുക്കുന്ന ഒറ്റുകാരെന്തുമുണ്ട്. അവർ പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ ജമഉ ലകും ഫഖ്ഷൂഹും, ഇതാ എല്ലാവരും നിങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാൻ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, സമുദായത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, അതുകൊണ്ട് ഇത് പക്വതയില്ലാതെ നിങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ അന്നും ചില ആളുകൾ പറഞ്ഞിരുന്നു. അന്നെന്താണ് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മുൻഗാമികൾ അതിനോട് സ്വീകരിച്ച നിലപാട്? ഫസാദഹും ഈമാനാ, ഫസാദഹും ഈമാനാ. ആ വാക്കുകൾ അവിടെ മുട്ടുവറക്കല്ല ചെയ്ത്, അവിടെ ഈമാനാണ് വർദ്ധിപ്പിച്ചത്, അവിടെ ഈമാൻ വർദ്ധിപ്പിച്ചു. വഖാലു, അവർ പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്കല്ല മതി, ഞങ്ങൾക്ക് ആളുകളുടെ സപ്പോർട്ട് വേണ്ട, ആളുകളെല്ലാം ഞങ്ങൾ ഒഴിവാക്കിയാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ സത്യസന്ധമാണെങ്കിൽ അതിന് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ റബ്ബിന് വേണ്ടിയാണ് ഞങ്ങൾ തിന്മകളിൽ നിന്ന് മാറുന്നതെങ്കിൽ ആ പടച്ചറബ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ സൂംബ ഡാൻസിൽ നിന്ന്, തോന്നിവാസത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നത് ആളുകളുടെ കൈയടിക്കിട്ടാനല്ല, ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ പടച്ചറബിൻ്റെ തൃപ്തിക്കാണ് ഞങ്ങൾ മാറി നിന്നതെങ്കിൽ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതിയായവനാണ്, ഞങ്ങൾക്കത് മതി. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചരിത്രം? ഇമാം അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ഇമാമാണ് അദ്ദേഹം. അദ്ദേഹം ഒറ്റക്കാണ് ആ ഒരു ഭരണകൂടം, ഒരു ഭരണകൂടം മുഴുക്കയും അദ്ദേഹത്തിനെതിരാണ്, ഒരു രാജ്യം മുഴുവനും അഹമ്മദ് ബിൻ ഹംബലിനെതിരാണ്. ഒരു മനുഷ്യൻ പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ആയിരങ്ങളാണ് സഹോദരന്മാരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആയിരങ്ങളാണ് നമുക്ക് വേണ്ടി ഇടപഴകുന്നത്, ആയിരങ്ങളാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചോദിച്ചന്വേഷിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ആ മഹാന ഇമാം അഹമ്മദിന്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ പോലും, അദ്ദേഹത്തോടൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. ആ ജയിലിൽ കിടന്ന് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഈ ആദർശത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആയിരങ്ങളാണ് ഈ പരിപാടിയോടെ ഒഴുകിയെത്തിയതും, ഓൺലൈനിലും അല്ലാതെയും ഈ വിഷയത്തിൽ നമുക്ക് സപ്പോർട്ടായിക്കൊണ്ട് നമ്മളല്ലാത്ത ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ ഇമാം അഹമ്മദിന്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ, ഒരു ഭരണകൂടമല്ല, ആ ഭരണകൂടത്തിന് ശേഷം വേറൊരു ഭരണകൂടം, മൂന്ന് ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ ഈ ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ഇമാം അഹമ്മദ് ഒറ്റപ്പെട്ടു പോയി. പക്ഷെ അദ്ദേഹത്തിന് ഭയപ്പാടുകൾ ഉണ്ടായിട്ടില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു. ഇതിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം ബോധ്യപ്പെടും, എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി വന്നപ്പോ അതിനെ പരിഹസിച്ച ചില ആളുകളുണ്ട്. ഈ ഹാളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, ഇന്ന് കൈയടിച്ചവർ നാളെ കൈകടിക്കും, ഇന്ന് കൈയടിച്ചവർ അന്ന് കൈകടിക്കും. എന്താണിപ്പോൾ അവസ്ഥ? ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ചുള്ളിച്ചാടുന്ന അവസ്ഥയില്ലേ? ഇതുപോലെയാണ് ഇത്. ഈ സൂംബ ഇതൊരു ഡാൻസ് മാത്രമല്ല, ആ ഡാൻസിന്റെ പിന്നാലെ വേറെയും ഒരുപാട് സാംസ്കാരിക ചുതികൾ ഈ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ തടയണം. ചില ആളുകൾ ചോദിക്കുന്നത് വെച്ചാൽ, ഒരു വാർഷിക അല്ലെങ്കിൽ ഒരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില ആളുകൾ വിവാദമുണ്ടാക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു കാട് കത്തുമ്പോൾ ആ കത്തി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ തീയണക്കേണ്ടത്. അതല്ലാതെ കാട് കത്തിപ്പകുതിയായിട്ട് തീയണക്കാൻ നിന്നാൽ അത് വിഡ്ഢിത്തമാണ്. ഒരു സമൂഹത്തിലേക്കൊരു ഫിത്തന വരുമ്പോൾ, ആ സമൂഹത്തിലേക്ക് ജീർണത വരുമ്പോൾ, ആ ജീർണത തുടക്കത്തിൽ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് വിഷയമറിയാതെ അത്തരം പ്രതികരണങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, ഇതൊന്നൊരു പുത്തരിയല്ല. എന്ത് പ്രയാസം വന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ടെൻഷൻ, ഒരു പ്രയാസം, ഒരു മാനസിക സംഘർഷം, എന്തുമുണ്ട് ഒരു മനസ്സിന് ഒരു പ്രയാസം, അത് വന്നാൽ പോലും ഹത്ത ശൗക ഇഷാക്കുഹ, അവൻ്റെ നടന്നു പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ടൊരു ഒരു മുള്ള് പോലും തറച്ചാൽ, ഒരു മുള്ള തറച്ചാൽ പോലും, ഇല്ലാ കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹു, അതൊരു മുസ്ലിമിന് മുസ്ലിമിന് അനുഗ്രഹമാണ്, അതവന് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ തീവ്രവാദിയാക്കിയിട്ട് ഈ ആശയം നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കുന്നൊക്കെ അതൊക്കെ സ്വപ്നത്തിൽ കണ്ടാൽ മതി. ഞങ്ങളങ്ങനെ ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും ഈ മൂതുമൂലിവിടെയൊക്കെ പാരമ്പര്യമുള്ള ബ്രിട്ടീഷുകാരൻ്റെ ചങ്കൂറ്റത്തിന് മുന്നിൽ മുറ്റുമുട്ട് പറക്കാത്തവർ, ഇത്തരം ആളുകളെ ഈ ഉമ്മാക്കി കയറി പേടിപ്പിച്ചാലൊന്നും ഈ ആദർശത്തെയും ഈ മുന്നേറ്റത്തെയും ഒരിക്കലും തടയിടാൻ സാധിക്കില്ല. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ, ഇവിടെ പറഞ്ഞു അതിർവരമ്പുകളുണ്ട്, ആ അതിർവരമ്പുകളുടെ കാരണം കൊണ്ടാണ് ഞങ്ങളിതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇത് ആരോടുമുള്ള മതവിദ്വേഷം വരുത്താനുള്ളതല്ല, ഇത് ആരോടും ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ആരോടും യുദ്ധത്തിന് വരാനും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പടച്ചറബിൻ്റെ ദീൻ അത് സ്വീകരിക്കാൻ ഇവിടെ ഭരണഘടന ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കുകയില്ല. അതിന് ഏതറ്റം വരെ പോകാനും നിയമപരമായി കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറെന്ന് മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഇതൊരു മുസ്ലിം ഇഷ്യൂ മാത്രമല്ല, ഇതൊരു വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു വിഷയമല്ല, ഇതിവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ വിഷയമല്ല, ഇത് ഈ രാജ്യത്തിൻ്റെ വിഷയമാണ്. കാരണം ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്നത് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മാത്രം കുട്ടികളല്ല, ഇവിടുത്തെ മുസ്ലിം കുട്ടികൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ആളുകളുടെയും മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ മക്കളുടെ സാംസ്കാരിക നിലവാരത്തിനെയാണ് തുരങ്കം വെക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കും. പ്രതികരിക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഒരു ഏകാധിപതിയെപ്പോലെ പ്രതികരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിലെ ഭരണകൂടത്തിന് ഒരിക്കലും ചെറുതല്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. സഹോദരമ്മ, ഞാൻ അവസാനിപ്പിക്കാൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ലഹരിക്കെതിരെയാണ് ഇവിടെ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സ്കൂളിൽ നിന്ന് ഈ ലഹരിക്കെതിരെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് ഒരു വിദ്യാർത്ഥി വീട്ടിലേക്കെത്തുന്നു. വീട്ടിലേക്കെത്തുമ്പോൾ എന്താണ് അവൻ കാണുന്നത്? ഇതാ അച്ഛൻ അടുത്ത ബീവറേജിൽ നിന്ന് വെള്ളമടിച്ച് അമ്മയെ അടിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞത് തൻ്റെ സഹോദരൻ, പ്രായപൂർത്തിയായ സഹോദരൻ മറ്റൊരു ബാറിൽ നിന്ന് അടിച്ചു പൂസായി അവൻ വീട്ടിലേക്ക് വരുന്നു. ഞാൻ ചോദിക്കുന്നു, ബുദ്ധിയുള്ള സംസ്കാരമുള്ള കേരളത്തോട് ഞാൻ ചോദിക്കുന്നു, ഈ കുട്ടി മാത്സും സയൻസും ഫിസിക്സും ബയോളജിയും ഒക്കെ പഠിച്ച് ഉണ്ടാകുന്ന സ്ട്രെസ്സാണോ അവന് വലുത്? അതല്ല സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം മാതാപിതാക്കൾ മദ്യലഹരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശി ഉണ്ടാക്കുമ്പോൾ ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസികമായ സ്ട്രെസ്സാണോ വലുത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തേ സർക്കാർ കുടുംബങ്ങളിലുള്ള ഈ കുട്ടികൾ വീട്ടിൽ നിന്നല്ലേ സ്കൂളിലേക്ക് വരുന്നത്? ആ വീട്ടിലെ മാനസിക സംഘർഷം കുട്ടികൾക്ക് കുറക്കാൻ എന്തൊരു നടപടിയാണ് ഈ സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, അതിന് വിപരീതമായി ബസ് സ്റ്റോപ്പുകളെപ്പോലെ ബാറുകൾ തുറക്കുന്നു അല്ലേ? എന്നിട്ട് ആ ബാറിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ സ്വന്തം കുടുംബങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്നു. സ്വന്തം അമ്മയെയും ഉമ്മയെയും പിതാവ് തല്ലിച്ചതക്കുന്നത് മകൻ കാണുന്നു, മകൾ കാണുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കോടികൾ കോടിക്കണക്കിന് രൂപ മദ്യത്തിന് വേണ്ടി, ലഹരിക്ക് വേണ്ടി ചെലവഴിച്ചൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മൗലവി, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മകൾ എൻ്റെ വീട്ടിൻ്റെ കട്ടിൻ്റെ അടിയിൽ ഒളിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കണ്ണീരോടുകൂടിയാണ് ആ മനുഷ്യനത് പറഞ്ഞത്. ഇത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ കണ്ടില്ലെന്നടിച്ച് അവിടെ സകലമാന വളവും വെച്ചുകൊടുത്ത് അവിടുത്തെ സ്ട്രെസ് പരിഗണിക്കാതെ കുട്ടികൾ ഒരു കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുമ്പോഴുണ്ടാകുന്ന സ്ട്രെസ്സിന് ഈ സൂംബ ഡാൻസ് പരിഹാരമാണെന്ന് വിശ്വസിക്കുന്നത് അത് ഞങ്ങൾ കിട്ടുകയില്ല എന്ന് മാത്രം, കാരണം ഞങ്ങളത് പഠിച്ച് വിഷയങ്ങൾ ധാരണയുള്ളവരാണ് എന്ന് മാത്രമേ ആ വിഷയത്തെ സൂചിപ്പിക്കൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, അവർക്ക് ധാരണകളുണ്ട്. അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളത് മനസ്സിലാക്കും. അറബിയിലൊരു ചൊല്ലുണ്ട്, സതുബുദീലക്കൽ അയ്യാമു മാ കുന്ത ജാഹിലൻ വയതീക ബിൽ അഖബാരി മാ ലം തുസവ്വിദ. അറബി ഭാഷയിൽ കവിതയാണ്. ഇന്ന് ചിലപ്പോൾ നിനക്ക് ചില കാര്യങ്ങൾ അജ്ഞാതമായിരിക്കും, അതുകൊണ്ട് അതിനെ നിഷേധിക്കാനോ പരിഹസിക്കാനോ പോകണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതിൻ്റെ പരിണിതഫലം മനസ്സിലാകും. അതുകൊണ്ട് മദ്യത്തിനെതിരെയുള്ള സകല നീക്കങ്ങൾക്കും എല്ലാ നീക്കങ്ങൾക്കും വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അകമ്മഴിഞ്ഞ പിന്തുണ, അത് ഗവൺമെൻറ് ആയിരുന്നാലും ആരായിരുന്നാലും ഞങ്ങൾക്കുണ്ട്. പക്ഷേ അത് ബുദ്ധിപരമായിരിക്കണം, ക്രിയാത്മകമായിരിക്കണം. ആ മദ്യ നിർവാർജനത്തിൻ്റെ മറവിൽ പാശ്ചാത്യ ചവച്ചുതുപ്പി എച്ചിലുകൾ കേരളത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനാണ് എങ്കിൽ അതിനെ ശക്തമായിക്കൊണ്ട് തന്നെ, മതപരമായും രാഷ്ട്രീയമായും നിയമപരമായിക്കൊണ്ട് തന്നെ അത് പ്രതിരോധിക്കാൻ ഈ സംഘടന എന്നും മുന്നിലുണ്ടാകും. അതിൻ്റെ കൂടെ എല്ലാ മനുഷ്യത്തെ സ്നേഹിക്കുന്ന, ആദർശത്തെ സ്നേഹിക്കുന്ന, മനുഷ്യൻ മനുഷ്യനായിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതാല ഇത് സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മഷാഅല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ടു കഴിഞ്ഞത് ഡയലോഗ്. കോഴിക്കോട് വെച്ച് നടന്ന ദൈക്ഷണിക സമ്മേളനത്തിൽ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച സൂംബ വിവാദം കർമ്മപദത്തിൽ മുന്നോട്ട് എന്ന വിഷയത്തെയാണ് നാം കേട്ടത്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന 2026-27 അധ്യയന വർഷത്തിലെ നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഫ്രഷ് റിന്യൂവൽ അപേക്ഷകൾ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ കോളേജുകളിൽ ഒന്നാം വർഷ റെഗുലർ ബിരുദാനന്തര ബിരുദ പഠനത്തിന് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ പ്രവേശന സമയത്ത് 30 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ scholarships.gov.in വഴി അപേക്ഷിക്കാം. അവസാന തീയതി 31 ഒക്ടോബർ. വിവരങ്ങൾക്ക് scholarships.gov.in.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷവാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ നാം പഠിക്കുന്നത് സൂറത്തു മുഹമ്മദിലെ 28-ാം വചനമാണ്. നമുക്കായി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഓരോ ദിവസവും മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ 47-ാം അധ്യായം സൂറത്തു മുഹമ്മദിലെ 28-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. കൃത്യമായി അവസാനം വരെ ശ്രദ്ധിച്ച് മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 25-ാം വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ടാണ് മനഃപ്പാഠത്തിലേക്ക് പോകുന്നത്.

فأحبط أعمالهم

0: كرهوا رضوانه فأحبط أعمالهم.
1: അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് മനപ്പാഠത്തിലൂടെ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളോടും പരിചയക്കാരോടുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ മനപ്പാഠം ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രേരണയാൽ അവർ കൂടി മനഃപ്പാഠമാക്കാൻ തയ്യാറായാൽ അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ടുതന്നെ നമ്മൾ എല്ലാ ദിവസവും പീസ് റേഡിയോയെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി നമ്മുടെ സഹോദരങ്ങളോട് പ്രേരിപ്പിക്കണമെന്നുകൂടി ഉണർത്തി തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്തു മുഹമ്മദിലെ 28-ാം വചനമാണ്. നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വൻപാപങ്ങളിൽ ഏറ്റവും മുന്തിയത്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാവുകൊണ്ടുണ്ടാവുന്ന പലതരം തിന്മകളിൽ നിന്ന്, നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന നാവുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നാം അള്ളാഹുവിനോട് രക്ഷ തേടണമെന്നും, നാവുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു മഹാപാപമാണ് മറ്റുള്ളവരെ ശാപവാക്കുകൾ കൊണ്ട് അഭിമുഖീകരിക്കൽ എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു മുഅ്മിനിനെ കൊണ്ട് മറ്റൊരാളെ ശപിക്കുവാനോ ചീത്ത പറയുവാനോ സാധ്യമല്ല എന്നും ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കാരണം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവൻ മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക എന്നുള്ളത്. അവൻ മുഅ്മിനാണോ, അവനെക്കൊണ്ട് മറ്റുള്ള ആളുകളെ ശപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സത്യസന്ധനായി ജീവിക്കുന്നവൻ്റെ സ്വഭാവത്തിൽ പെട്ടതല്ല എന്ത് ശാപവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യൻബഖി ലിസ്സിദ്ദീഖി അയ്യക്കൂന ലആന, ഒരു സത്യസന്ധന യോജിച്ചതല്ല അയ്യക്കൂന ലആന, അവൻ മറ്റുള്ളവരെ ശപിക്കുക എന്നുള്ള കാര്യം ഒരു സത്യസന്ധന യോജിച്ചതല്ല എന്നുള്ളതാണ്. സത്യസന്ധനായി ജീവിക്കുന്നവൻ ഒരിക്കലും മറ്റുള്ളവരെ ശപിക്കാനോ പഴി പറയാനോ സാധിക്കില്ല. മാത്രവുമല്ല അവിടെ നിന്ന് പറയുന്നുണ്ട്, വലാ യക്കൂനു ലആനൂന ശുഫഅഅ വലാ ശുഹദാഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ശുപാർശക്ക് അർഹതയില്ലാത്ത, ശുപാർശ ലഭിക്കാത്തവരായിക്കൊണ്ടാണ് അവരെ പരലോകത്തേക്ക് ഹാജരാക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നീ നശിച്ചുപോകും, നീ ഒന്നിനും ഗുണപ്പിടിക്കില്ലടാ എന്നൊക്കെ ആക്ഷേപിച്ച് പറയുന്നതിൻ്റെ ഗൗരവം എത്രയാണെന്ന് വെച്ചാൽ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്, ലഅനൽ മുഅ്മിനിക ഖത്ലിഹി, ഒരു സത്യവിശ്വാസിയെ ശപിക്കുക എന്നത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. ആ വിശ്വാസിയെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫഹുവ കഖത്ലിഹി, അവൻ കൊന്നവനെപ്പോലെയാണ്, ഫിത്തഹരീമി, ഹറാമിൻ്റെ വിഷയത്തിൽ, വഔഫി അഖാബിഹി, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷയുടെ വിഷയത്തിൽ അവൻ കൊലപാതകിയെപ്പോലെയാണ്. ഒരു മുഅ്മിനിനെ ശപിച്ചു കഴിഞ്ഞാൽ ഒരു കൊലപാതകിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണോ അത്രയും വലിയ ശിക്ഷയായിരിക്കും ഒരു മുഅ്മിനിനെ ശപിച്ചവന് ലഭിക്കുക എന്നുള്ളതാണ്. ഔഫിൽ ഇബാദ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യത്തിൽ അവനൊരു കൊലയാളിയെപ്പോലെയാണ് എന്നതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനൽ മുഅ്മിനി കഖത്ലിഹി എന്ന വാചകം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇഹലോകത്ത് കൊന്നവനെ കൊല്ലുക എന്നുള്ളത്, ആ ഒരു വിധി ഇഹലോകത്ത് കൊലയാളിക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നാളെ പരലോകത്ത് ഒരു കൊലയാളിക്ക് കിട്ടുന്ന ശിക്ഷയാണ് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നവൻ അല്ലാഹു നൽകുക എന്ന് നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, ചില ആളുകളൊക്കെ എന്തിനേയും ശപിക്കുന്നവരാണ്. തൻ്റെ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും കുറ്റം പറയുന്ന, പഴി പറയുന്ന, ശപിക്കുന്ന ആളുകളാണ്. ജീവികളെയാവട്ടെ, ജീവനില്ലാത്ത മരങ്ങളെയാവട്ടെ, സ്വന്തം ഇണയെപ്പോലും, സഹോദരങ്ങളെപ്പോലും, മക്കളെപ്പോലും, മാതാപിതാക്കളെപ്പോലും ശപിക്കുന്ന, ശാപം ഒരു ശീലമാക്കി മാറ്റിയ, കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന മിൻ അക്ബറിൽ ഖബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണിത്, മഹാപാപങ്ങളിൽ ഏറ്റവും വലുത് എന്നാണ് പറഞ്ഞത്, ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. വൻപാപങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് യലഅന റജുലു വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത്, അവരെ ചീത്ത പറയുക, അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ, ഉപ്പയെയും ഉമ്മയെയും ശപിക്കൽ ഏറ്റവും വലിയ പാപമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് കേട്ട പ്രവാചകന്റെ അനുചരന്മാർ അള്ളാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, കൈഫ യലഅനു വാലിദൈഹി, എങ്ങനെയാണ് ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക? സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ശപിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുവോ, ആർക്കെങ്കിലും തോന്നുവോ പ്രവാചകരെ? ഈ ചോദ്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. യലഅനു റജുലു അബാഹു വയലഅനു അബാഹു, ഒരാൾ മറ്റൊരാളുടെ ഉപ്പാനെ ശപിക്കും, ചീത്ത വിളിക്കും, അപ്പോൾ അവൻ തിരിച്ച് ഇവൻ്റെ ഉപ്പാനെയും ശപിക്കും. അവൻ ഇവനെ ചീത്ത പറയും, ഇവൻ്റെ ഉപ്പാനെ തിരിച്ച് ചീത്ത പറയും, അപ്പോൾ ഇവൻ അങ്ങോട്ടും ഉപ്പാക്ക് വിളിക്കും. സ്വന്തം ഉപ്പാനെ ശപിക്കുകയല്ല, എന്നാൽ സ്വന്തം കൂട്ടുകാരൻ്റെ ഉപ്പാനെ ശപിക്കുന്നത് സ്വന്തം ഉപ്പാനെ ശപിക്കുന്നതിന് തുല്യമാണ്. വയലഅനു റജുലു ഉമ്മഹു വയലഅനു ഉമ്മഹു, അവൻ ഇവൻ്റെ ഉമ്മാനെ ചീത്ത വിളിക്കും, അപ്പോൾ ഇവൻ അങ്ങോട്ടും അവൻ്റെ ഉമ്മാനെ ശപിക്കും. ഇത് നരകത്തിലേക്കെത്തിക്കുന്ന പാതകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒന്നിനെയും നാം ശപിക്കാൻ പാടില്ല, ഒരു വസ്തുവിനെയും ശപിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്നിനെയും ശപിക്കാനുള്ള അനുവാദം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യം വളരെ കൃത്യമായി കൊണ്ട് വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു വിശ്വാസിയാണോ? നമ്മളൊരു മുസ്ലിമാണോ എങ്കിൽ ഒരു വസ്തുവിനെപ്പോലും നാം ശപിക്കരുത് എന്നുള്ളതാണ്, ഒരാളെപ്പോലും ശപിക്കരുത് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ മറവി കാരണം എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ട് അത് തിരഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഒരു സാധനവും ഇവിടെ വെച്ചാൽ കിട്ടൂലല്ലോ, എന്തൊരു ഇടങ്ങേറാണിത് എന്നിങ്ങനെ പല പ്രയോഗങ്ങളും നാം ഉപയോഗിക്കാറുണ്ട് അല്ലേ? എത്ര ഗുരുതരമാണിത്! അല്ലാഹുവിന്റെ റസൂല് ആണയിട്ടുകൊണ്ട് ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ച കാര്യമാണ്, ഒന്നിനെയും നിങ്ങളെ ശപിക്കരുതേ, ഒരു മുഅ്മിനെയും നിങ്ങൾ ശപിക്കരുതേ, ഒരു വസ്തുവിനെപ്പോലും ശപിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വാക്കിന്, ആ ശാപവാക്കിന് എത്രത്തോളം ഖനമുണ്ടാകുമെന്നും കൂടി നാം കൃത്യമായി കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലവരായി കൊണ്ട് ജീവിക്കാൻ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നാം തയ്യാറാവണം. ഏറ്റവും നല്ലവരായി ജീവിക്കാൻ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം വൻ പാപങ്ങളിൽ ഏറ്റവും മുന്തിയത്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. നല്ല പര്യവസാനം. നമ്മോടൊപ്പം ചേരുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആകസ്മികമായ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് സമയത്തും നമ്മിലേക്ക് മരണം കടന്നു വന്നേക്കാം. ഏതു സമയത്ത് മരണം കടന്നു വന്നാലും നല്ലൊരു പര്യവസാനം സാധ്യമാകുക എന്നുള്ളത് നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതിൻ്റെ മധ്യഭാഗം എങ്ങനെയായിരുന്നു, ഇതിനേക്കാളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയമാകുന്നത് അതിൻ്റെ അവസാനമെങ്ങനെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം, അതിന് ഇസ്ലാം വളരെയധികം പ്രാധാന്യവും ഗൗരവവും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെമ്പാടും ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം, അതിനാവശ്യമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഉണർത്തുന്നത് നമുക്ക് കാണാം. എന്തൊക്കെയാണ് നല്ല ഒരു പര്യവസാനം ലഭിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിന് ചില കർമ്മങ്ങളും ചില പ്രാർത്ഥനകളുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫവല്ലദീ നഫ്സീ ബിയദിഹി, അള്ളാഹു തന്നെയാണ് സത്യം, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്നത്തി, നിങ്ങളിൽ ഒരാൾ തീർച്ചയായും സ്വർഗാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യും, അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ ധാരാളമായി ഒരു മനുഷ്യൻ പ്രവർത്തിക്കും. ഹത്താമാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാഉൻ, അങ്ങനെ അയാൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അയാൾക്കും സ്വർഗത്തിനുമിടയിൽ ഒരു മുഴം മാത്രമേ ദൂരമുണ്ടാവൂ, അഥവാ അയാൾ സ്വർഗത്തിലേക്ക് അത്രയും അടുത്തെത്തി എന്നർത്ഥം. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അപ്പോൾ അയാളുടെ ഗ്രന്ഥം അയാളെ മുൻകടന്നു, അഥവാ അയാളുടെ വിധി, അയാളുടെ രേഖ അയാളെ മുൻകടക്കുകയും ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, അയാൾ നരകാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഫയദുഖുലുഹാ, അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, നിങ്ങളിലൊരാൾ തീർച്ചയായും നരകാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാഉൻ, അങ്ങനെ അവനും നരകത്തിനുമിടയിൽ ഒരു മുഴം മാത്രം ദൂരമുണ്ടാവുകയും ചെയ്യും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അപ്പോൾ അവൻ്റെ രേഖ അവനെ മുൻകടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അങ്ങനെ അവൻ സ്വർഗാവകാശിയുടെ പ്രവർത്തനം ചെയ്യുകയും ഫയദുഖുലുഹാ, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്, ഒരാൾ ജീവിതകാലം മുഴുവൻ സ്വർഗാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം നരകാവകാശിയുടെ പ്രവർത്തനം ചെയ്തിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ നരകാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് ഹറാമുകളിൽ മുഴുകിയ ജീവിതം നയിച്ച് അവസാനം അയാൾക്ക് സ്വർഗാവകാശിയുടെ പ്രവർത്തനം ചെയ്ത് മരിക്കാൻ അവസരം കിട്ടിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും എന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, തീർച്ചയായും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനം നോക്കിയാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മധ്യഘട്ടത്തിൽ ഇതെല്ലാം എങ്ങനെയായിരുന്നു എന്നതിലുപരി അവസാനമെങ്ങനെയാണ് എന്നുള്ളത് പരിഗണനീയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 40 വർഷം 50 വർഷം അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അവന് മാത്രം ആരാധനകൾ അർപ്പിക്കണം എന്ന തൗഹീദ് മുറുകെ പിടിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ അഞ്ച് നേര നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ഖുർആൻ പാരായണങ്ങളും സുന്നത്ത് നോമ്പുകളും ഫർള് നോമ്പുകളുമെല്ലാം വളരെ ചിട്ടയോടുകൂടി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ മരണപ്പെടുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു വസ്വാസിലകപ്പെടുകയും അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അയാളുടെ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തുകയും ചെയ്തുകൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അയാൾ നരകാവകാശിയായിരിക്കും. എന്നാൽ ഒരാൾ ഹറാമുകളിൽ മുങ്ങി സിനിമകളും റിയാലിറ്റി ഷോകളും സംഗീതങ്ങളും ഹറാമായ പാനീയങ്ങളും ഭക്ഷണങ്ങളും ഹറാമായ പ്രവർത്തനങ്ങളും അങ്ങനെ ഹറാമിൻ്റെ ലോകത്ത് ജീവിച്ചൊരു മനുഷ്യൻ 50-55 വർഷം അങ്ങനെ കഴിച്ചുകൂട്ടി അവസാനം എവിടെ നിന്നോ ഒരു പ്രസംഗത്തിൻ്റെ, ഒരു ഖുത്തുബയുടെ, അല്ലെങ്കിൽ ഖുർആനിലെ ഒരായത്തിൻ്റെ ആശയം മനസ്സിലാക്കി അയാളത് സ്വാധീനിച്ച് അയാളിൽ മാറ്റം സംഭവിച്ച് തൗബ ചെയ്ത് മടങ്ങി നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ അയാൾ തുടങ്ങി അങ്ങനെ മരണപ്പെട്ടു പോയാൽ അയാൾ സ്വർഗാവകാശിയാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പര്യവസാനം എങ്ങനെയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചരിത്രത്തിൽ ചില ദുർഭാഗ്യവാന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഗംഭീരമായി യുദ്ധം നടത്തിയ ഒരു മനുഷ്യൻ, ഇസ്ലാമിനു വേണ്ടി അതിശക്തമായി സ്വഹാബത്തിൻ്റെ കൂടെ യുദ്ധം ചെയ്ത മനുഷ്യൻ, എന്നാൽ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു, തൻ്റെ ശരീരത്തിലേറ്റ മുറിവ് കാരണത്താൽ അതിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ സ്വയം ആത്മഹത്യ ചെയ്ത് നരകത്തിലേക്കെത്തിയ മനുഷ്യനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുസ്ലിമീങ്ങളായി നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് പലപ്പോഴും നമ്മൾ അവരെ സോഷ്യൽ മീഡിയകളിലും മറ്റും കാണുന്നത് എക്സ് മുസ്ലിമായിക്കൊണ്ടാണ്. ഇസ്ലാം മതം ഉപേക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിനൊരു സൃഷ്ടാവ് തന്നെയില്ല എന്ന ആശയം പ്രചരിപ്പിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന, നരകത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അത്തരം ഒരു മരണമാണ് നമുക്കും സംഭവിക്കുന്നത് എങ്കിൽ നരകം ഉറപ്പാണ്. അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പര്യവസാനം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നല്ല ഭയമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സുഫിയാനു സൗരി റഹിമഹുള്ള, അദ്ദേഹം കരയുകയാണ്, ധാരാളമായി കരയുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, അവർക്കത് വലിയ പ്രയാസമായി തോന്നി. അവർ ചോദിച്ചു, അത്തബ്കി ദുനൂബ്, താങ്കളുടെ പാപങ്ങളാണോ താങ്കളെ കരയിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അദ്ദുനൂബു അഹ്വനു അലയ്യ മിൻ ഹാദിഹി വ അശാറ ഇലാ തിബ്നതി ബിയദിഹി. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഒരു മൺകട്ട, അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ എനിക്ക് നിസ്സാരമാണ് എൻ്റെ പാപങ്ങൾ, അഥവാ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. ഇന്നമാ അഖാഫു സൂ അൽ ഖാത്തിമ, ഞാൻ ഭയപ്പെടുന്നത് മോശപ്പെട്ട പര്യവസാനം എനിക്കുണ്ടാവുമോ എന്നുള്ളതാണ്. എന്നിട്ട് സൂറത്തുൽ ബക്കറയിലെ 217-ാമത്തെ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ഭൂരിഭാഗം ആളുകളും ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ്. ദുനിയാവിൻ്റെ പിറകെയുള്ള ഓട്ടത്തിൽ, ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ കരസ്ഥമാക്കുന്നതിലുള്ള ഓട്ടത്തിൽ, നല്ല പര്യവസാനം എനിക്ക് ലഭിക്കുമോ, ഞാൻ നല്ലവനായി മരണപ്പെടുമോ എന്ന വിഷയത്തിൽ ആളുകൾക്കൊരു ഭയമില്ലാത്ത അവസ്ഥ. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒന്ന്, ഇസ്തിഖാമത്തിൽ നിലകൊള്ളാനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമൂ, പിന്നീടതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവർ, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല മരണം വരെ അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവരാരോ, തത്തനസ്സലു അലൈഹിമുൽ മലായികത്തു, മലക്കുകൾ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരും. മരണസമയത്ത് മലക്കുകൾ അവരോട് എന്താണ് പറയുന്നത്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം, അതുകൊണ്ട് ഞങ്ങളിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ 30-ാമത്തെ ആയത്താണ്. അല്ലാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ മരണം വരെ ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൂന്നാമത്തൊന്ന്, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ, നമ്മുടെ മൻഹജ് അത് ശരിയാക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അവൻ തീർച്ചയായും പ്രവേശിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, അത് മരിക്കുന്ന സമയത്ത് മുഴിയാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. ജീവിതത്തിലുടനീളം ലാ ഇലാഹ ഇല്ലല്ല മുറുകെ പിടിച്ച് ആ ആദർശത്തിനു വേണ്ടി ശക്തമായി നിലകൊണ്ട, ആ ആദർശത്തിനു വേണ്ടി അതിനേക്കാൾ താഴെയുള്ള എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ, ആ ആദർശം മുറുകെ പിടിക്കാൻ വേണ്ടി പരിഹാസങ്ങൾ സഹിക്കാൻ തയ്യാറായവൻ, ആ ആദർശം മുറുകെ പിടിക്കാൻ വേണ്ടി സാമ്പത്തികമായ നഷ്ടങ്ങൾ സഹിക്കുവാൻ തയ്യാറായവൻ, ആ ആദർശം മുറുകെ പിടിക്കാൻ വേണ്ടി അയൽവാസികളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള എല്ലാവിധ പ്രയാസങ്ങളും ഏറ്റുവാങ്ങാൻ തയ്യാറായവൻ, അവന് മരണപ്പെടാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ആദർശം ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊന്നും കേവല വാക്കുകളല്ല, ഒരാദർശ പ്രഖ്യാപനമാണ്. ജീവിക്കുമ്പോൾ അതിനോട് കൂറുണ്ടാകണം, തൗഹീദ് മനസ്സിൽ ഉറക്കണം, അവനെ അതിന് സാധിക്കുകയുള്ളൂ. നാലാമത്തെ ഒന്ന്, സൽക്കർമ്മങ്ങൾ പതിവാക്കുക എന്നുള്ളതാണ്. വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, നിനക്ക് നിന്റെ ഉറപ്പുള്ള മരണം അത് വന്നെത്തുന്നതുവരെ നിന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. സൂറത്തുൽ ഹിജ്റിന്റെ 99 ആയത്താണ്. അപ്പോൾ ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സൽക്കർമ്മങ്ങൾ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു തൗഫീഖ്, അള്ളാഹുവിൻ്റെ സഹായം അത് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതാണ്? പ്രവാചകൻ പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടുള്ളതല്ല. നമ്മൾ യാത്രയിലാകട്ടെ, നമ്മൾ ജോലി തിരക്കിലാകട്ടെ, നമ്മൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലാകട്ടെ, മാനസികമായ പ്രയാസത്തിലാകട്ടെ, കല്യാണത്തിൻ്റെ തിരക്കുകളിലാകട്ടെ, എന്തുമാകട്ടെ, നിസ്കാരം ഒഴിവാക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണത്. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു എന്നാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കാത്ത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ നമ്മളത് നിരന്തരം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക, അത് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് സഹായകരമായി തീരുന്ന ഒന്നാണ്. അതിൽ പ്രത്യേകിച്ച് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള, ഉറക്കത്തിന് ശേഷമുള്ള, അഥവാ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴുള്ള അദ്കാറുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, ഇതെല്ലാം പ്രാവർത്തികമാക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം ധാരാളം സൽക്കർമ്മങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നല്ല ദുആ, പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് എപ്പോഴും ഉയരേണ്ടതുണ്ട്. യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുസരിഫുൽ ഖുലൂബ് സരിഫ് ഖൽബി അലാ ത്വാഅതിക് എന്ന പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ഹുസ്നുൽ ഖാത്തിമ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, നല്ല പര്യവസാനം. നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. സൃഷ്ടികൾ എണ്ണമറ്റ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ എല്ലാം നമ്മെ പിടികൂടിയിരിക്കുന്നു. യുദ്ധങ്ങളും കെടുതികളും കൊണ്ടും സാമ്പത്തികവും ശാരീരികവുമായ പ്രയാസങ്ങൾ കൊണ്ടും മാനവകുലം വളരെ വലിയ പ്രയാസങ്ങളിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും അവലംബമായി നമുക്ക് തണൽ നൽകുവാനും സൃഷ്ടിച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമല്ലാതെ മറ്റെന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? അതുകൊണ്ട് സൃഷ്ടികൾ, വിശ്വാസികൾ പരമകാരുണ്യകനും അളവറ്റ ദയാപരനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ വിശ്വസിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ കാരുണ്യം നേടിയെടുക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. പരമകാരുണ്യകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് നമ്മോട് കാരുണ്യം കാണിക്കുന്നത്? അവൻ നമ്മെ കഴിയൊഴിഞ്ഞാൽ പിന്നെ നമ്മെ സഹായിക്കാൻ ആർക്കാണ് സാധിക്കുക? അവനെപ്പോലെ സൃഷ്ടികളോട് കരുണ കാണിക്കുന്ന വേറെ ആരാണുള്ളത്? അതുകൊണ്ട് നമ്മുടെ എല്ലാം പ്രതീക്ഷ പരമകാരുണ്യകനായ കരുണാവാരിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വിശേഷിപ്പിച്ചത് അർറഹ്മാൻ എന്നാണ്. അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവൻ അഥവാ സൃഷ്ടികളോടകിലവും കരുണയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലെ 156-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും വിശാലമായിരിക്കുന്നു. അള്ളാഹു കാരുണ്യവാനാണ്. അവൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും എല്ലാ സൃഷ്ടികളിലും വിശാലമായി നിലകൊള്ളുന്നു. പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിയോട് കാണിക്കുന്ന, ഓരോ മാതാവും തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന, ഓരോ ജീവിയും തൻ്റെ സഹജീവിയോട് കാണിക്കുന്ന കാരുണ്യമെല്ലാം തന്നെ സൃഷ്ടാവായ നാഥൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എന്റെ കാരുണ്യം എല്ലാത്തിലും വിശാലമായിരിക്കുന്നു. അങ്ങനെയുള്ള റഹ്മാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം അവൻ റഹീമുമാണ്. എന്താണ് റഹീമെന്ന് പറഞ്ഞാൽ? കരുണ കാണിക്കുന്നവൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിന് പ്രത്യേകമായ മറ്റൊരു ആശയം കൂടിയുണ്ട്. സൃഷ്ടാവായ നാഥൻ മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി അവനോട് കൽപ്പിച്ചു. വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഈ ഒരു മഹത്തായ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. അതിനുവേണ്ടി പ്രവാചകന്മാരെ അവൻ നിയോഗിച്ചു, വേദഗ്രന്ഥങ്ങൾ അവർക്ക് അയച്ചുകൊടുത്തു. എന്നിട്ട് ആ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് കാതോർക്കുകയും വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്നവരാരോ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടും. അവരോട് അവൻ പ്രത്യേകമായി കാരുണ്യം കാണിക്കുകയും ചെയ്യും. എന്നാൽ സൃഷ്ടിച്ച നാഥനെ മറക്കുകയും അവനെ നിഷേധിക്കുകയും അവനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് അവനിൽ പങ്കുചേർക്കുകയും അവൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ കളവാക്കുകയും അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്താലോ? അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് കോപിക്കും, അവർ അവൻ്റെ ശിക്ഷക്ക് പാത്രീഭൂതരായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു പരമകാരുണ്യകനാണ്, സൃഷ്ടികളഖിലവും ആ കാരുണ്യം ആസ്വദിക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ദൈവിക മാർഗദർശനത്തെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം ലഭിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സൂറത്തുള്ള അറാഫിലെ 156-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വറഹ്മത്തി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ്, എന്നാൽ ഞാനത് പ്രത്യേകമായി രേഖപ്പെടുത്തും. ഫസ അക്തുബുഹ ലില്ലദീന യത്തഖൂന വയുതൂന സകാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുകയും സകാത്ത് നൽകുകയും നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ തീർച്ചയായും അവർക്ക് നാം പ്രത്യേകമായി ആ കാരുണ്യം നൽകുന്നതാണ്. ആരാണവർ? 157-ൽ പറഞ്ഞു, അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മിയ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെട്ട് കിടക്കുന്ന നിരക്ഷരനായ പ്രവാചകനെ, റസൂലിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രത്യേകമായി ലഭിക്കുമെന്നാണ്. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യമല്ലാതെ മറ്റാരുടെയും കാരുണ്യം ലഭിക്കുകയില്ല. അവൻ നമ്മെ കൂടുതൽ പരിഗണിക്കണമെങ്കിൽ, അവൻ്റെ കാരുണ്യം നമുക്ക് കൂടുതലായി ലഭിക്കണമെങ്കിൽ നാം ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുകയും അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും പാവങ്ങളെ സഹായിക്കുവാനാവശ്യമായ സക്കാത്ത് നൽകുകയും അതേപോലെ തന്നെ അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകനെ പിൻപറ്റുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ പ്രയാസം നിറഞ്ഞ ഒരു രോഗം വർഷങ്ങളോളം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ആരിലായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വതആലയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞതായി സൂറത്തുൽ അംബിയയിലെ 83-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ നാഥനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നാഥാ, ഞാൻ രോഗിയാണ്, എന്നാൽ നീ കാരുണ്യവാന്മാരിൽ കാരുണ്യവാനാണല്ലോ, എനിക്ക് ഇത് നീ നീക്കിത്തരണമേ. സഹോദരങ്ങളെ, ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ, ഈ രോഗം പടരുന്ന കാലഘട്ടത്തിൽ അർഹമുറാഹിമീനായ അല്ലാഹുവിലല്ലാതെ നമുക്ക് പ്രതീക്ഷയില്ല. ആ കാരുണ്യവാനായ നാഥൻ്റെ റഹ്മത്ത് നാം പ്രതീക്ഷിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവൻ കൽപ്പിച്ചതുപോലെ ജീവിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൌണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ. റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: അതായത് ഓടിച്ചാടി നടന്ന ഒരു അല്ലെ മാംസപിണ്ഡമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ മയ്യത്തായി
1: മണ്ണിനടിയിലേക്ക് മാറുകയാണ്. വേഷവും നമ്മുടെ എല്ലാം മാറുക. തൊട്ടടുത്ത

0: അതായത് നമ്മളെ മയ്യത്ത് അല്ലെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേര് വിളിക്കില്ല,
1: പേര് മാറി. പിന്നെ
0: പിന്നെ മയ്യത്ത്
1: എല്ലാവർക്കും
0: മയ്യത്തപ്പോഴെടുക്കുക, മയ്യത്തെടുക്കാനായോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് കഫം അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം വാങ്ങാൻ ഒരാൾ പോകും,
1: കഫം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. പിന്നെ പറയണേ,

0: അതായത് ഏത് ഉയർന്ന സ്ഥാനങ്ങളിലുള്ള വ്യക്തിയാണെങ്കിലും
1: ഇനി മയ്യത്താണല്ലോ, ഇനി ഖബറാണ്, കൊട്ടാരത്തിൽ നിന്ന്
0: ആ അഹങ്കരിച്ച് നടന്ന ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടന്ന ആളുകൾ വെറും 3 കഷ്ണം തുണിയിൽ ഭൂമിക്കടിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് മാറുകയാണ്.
1: ജീവിക്കുന്ന കാലം മണ്ണിന്റെ മുകളിലും മരിച്ചു എന്നറിഞ്ഞാൽ മണ്ണിന്റെ താഴെയുമാണ് മനുഷ്യന്റെ ജീവിതം. പിന്നെ അതിലെ ഓരോ വാചകങ്ങളും അല്ലേ, അതിൽ തന്നെ പാട്ട് തന്നെ പറയേണ്ടത് ഒരു ചിന്ത, ഈ ചിന്ത മറന്നുപോയവർ പിന്നെ ജീവിതം എന്തോ അതിൻ്റെ ലക്ഷ്യം മറന്നു,
0: മൂഢന്മാരായി
1: മാറി അവർ. പിന്നുള്ളത് ഈ കിട്ടുന്ന ഈ ഒരു ചെറിയ ദുനിയാവിൻ്റെ തേന നുകർന്ന് പരലോകത്തെ മധുരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ വരാതിരിക്കണം. വരുമ്പോൾ നമ്മൾ ഇന്ന് എത്ര മരണ വാർത്തകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എത്ര വായിച്ചു, പ്രസവത്തിലെ മരണം, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ അറ്റാക്ക് സംഭവിച്ച ബാംഗ്ലൂരിലെ നമ്മുടെ പ്രവർത്തകൻ്റെ മരണം, ഇതൊക്കെ നമ്മളെ ഇന്നത്തെ ഓരോ മനുഷ്യനും എന്നും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ടല്ലോ, അക്സിറു ദിക്ര ഹാദിമി ലദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണചിന്തയെ അധികരിപ്പിക്കുക എന്നാണ് ഇന്നത്തെ ചിന്തയിൽ പങ്കുവെക്കാനുള്ളത്.
0: ഈ ഒരു സമയത്ത് ചില ആളുകൾ, ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ചില ആളുകൾ പറയാറുണ്ട്, ആകെ ഒരു ജീവിതമുള്ളൂ, അത് ഇവിടെ അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണേ. ആ ഒരാളുകളിൽ എന്താ പറയുക, ഈ ഒരു മരണത്തിൻ്റെ അവർ പറയുമ്പോൾ നിങ്ങൾക്കിതിങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ മനുഷ്യന്മാരെ നിർത്തുകയാണ്, ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഈ മരണം പേടിച്ച് ഇങ്ങനെ കഴിയണോ എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ.
1: മരണത്തെ പേടിച്ച് നമ്മൾ മിണ്ടാതിരിക്കുകയല്ല, ആളുകൾക്ക് നന്മ ചെയ്യാണ്, ഉള്ള സമയങ്ങൾ സന്തോഷത്തോടെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാണ്, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുകയാണ്, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. മരണത്തെ പേടിച്ചുകൊണ്ടൊരു മനുഷ്യൻ ചെയ്യുന്നത് നന്മ, ഇസ്ലാം കൊടുക്കുന്ന വാല്യൂ നോക്കിയാൽ ആ ഒരു മനുഷ്യന് കിട്ടുന്ന ഈ ആയുസ് മുഴുവൻ നിഷ്ക്രിയനാവാതിരിക്കാൻ അയാൾ ഈ ചിന്തയിൽ, ഞാൻ അടുത്ത സമയം ഇല്ലാതാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പുണ്യത്തിലേക്ക്. ഒരു ഹദീസിലൊക്കെ കാണാൻ സാധിക്കും, വലോബിഷിക്കി തമ്രത്തിന്, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീളെങ്കിലും കൊടുത്ത് നാളത്തെ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ അധ്വാനിച്ചോന്ന് പറയുന്നത് അത് വലിയ മോട്ടിവേഷൻ അല്ലേ.
0: അതിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, സ്വന്തം ജീവിതം നല്ല സന്തോഷകരമായി അല്ലെങ്കിൽ അവരെ ഹാപ്പിയാൻ വേണ്ടി സ്വന്തത്തിന് മാത്രം അവര് പ്രവർത്തിക്കുന്നു.
1: എന്റെ സന്തോഷം,
0: യെസ്,
1: മറ്റുള്ളവനെ വേദനിപ്പിച്ചാലോ,
0: എന്റെ ചോയ്സ്, എന്റെ സന്തോഷം, എന്റെ ലൈഫ്, മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും വേണ്ടില്ല, അവർക്ക് സങ്കടപ്പെട്ടാലും വേണ്ടില്ല.
1: യു ഓൺലി ലൈവ് വൺസ് അല്ലേ, ഒറ്റ ജീവിതം.
0: അതായത് മാതാപിതാക്കളെ ശ്രദ്ധയില്ല, അങ്ങനെ ഒരു സ്വന്തം ജീവിതം ഉഷാറാക്കണം എന്നുള്ള ചിന്ത മാത്രം വരുന്ന ആളുകളിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്.
1: ഏതായാലും ആ മൂഢന്മാരിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത കൂടെ വേണം.
0: യെസ്, അതായത് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് നാളെ സ്വർഗം കിട്ടണമെങ്കിൽ ഈ ലോകത്ത് നന്മകൾ ചെയ്യണം. ആ നന്മകൾ ചെയ്ത സ്വാഭാവികമായിട്ടും മനസ്സിലൊരു സന്തോഷമുണ്ടാവും, ഒരു കുളിർമയുണ്ടാവും.
1: രണ്ട് ലോകത്തും, രണ്ട് ലോകത്തും അൽഹംദുലില്ലാഹ് സ്വീകരിക്കട്ടെ.
0: ആമീൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനി റിയാളു സ്വാലിഹീൻ, അള്ളാഹുവിന്റെ രോഷം എന്ന വിഷയത്തിൽ ബഹുമാനനായ മുജീബ് റഹ്മാൻ സുലാഹി സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال إن الله تعالى يغار وغيرة الله تعالى أن يأتي المرء ما حرم الله عليه. متفق عليه. أبو هريرة رضي الله تعالى عنه إن الله حديثا نبي صلى الله عليه وسلم برنيو إن الله تعالى ترچيايم الله تعالى يغار അവൻ രോഷം കൊള്ളും, അവൻ കോപിക്കും. വഗൈറത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ രോഷം, അത് അയ്യത്തിയൽ മർഉ മഹറമല്ലാഹു തആല മഹറമല്ലാഹു അലൈ, അതൊരു മനുഷ്യൻ കൊണ്ടുവരുന്നതിലാണ് അല്ലാഹുവിന് ദേഷ്യം, അഥവാ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതിലാണ് അല്ലാഹുവിന് ദേഷ്യം. മാഹറമല്ലാഹു അലൈ, അല്ലാഹു തആല അവന് നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവൻ പ്രവർത്തിക്കുന്നതിലാണ് അല്ലാഹുവിന് ദേഷ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമുക്ക് ദീനിലും ദുനിയാവിലും ഉപകാരപ്രദമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, ഭാവിയിലും, നാം ജീവിക്കുന്ന വർത്തമാനകാലത്തും എല്ലാം അതിൽ നമുക്ക് ഗുണം, ഖൈറ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നമുക്ക് എക്കാലത്തും മതപരമായും ഭൗതികമായും നമുക്ക് ദോഷമേ അതിലുണ്ടാകൂ. ആ കാര്യങ്ങൾ ചെയ്താൽ നമുക്കതിൽ ദോഷമേ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയത് നമ്മോടുള്ള അങ്ങേയറ്റത്തെ കരുണ കൊണ്ടാണ്. തൻ്റെ അടിമക്ക് എന്താണ് ഖൈറ്, അവനെന്താണ് പ്രയാസമുണ്ടാകുക, അവനെന്താണ് ദോഷകരമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹുവിനാണല്ലോ അറിയുക. അല്ലാഹു തആല നമ്മുടെ സ്രഷ്ടാവായതുകൊണ്ട് അവനാണ് നമ്മുടെ ജീവിതത്തിൽ ഹൈറായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ദോഷകരമായി ഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അല്ലാഹുവിനാണ് ശരിയാം വിധം അറിയുക. അതുകൊണ്ട് തന്നെ അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നാം സ്വയം ദീനിലും ദുനിയാവിലും ആഖിറത്തിലുമെല്ലാം നമുക്ക് നാം തന്നെ ദോഷം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളെ, അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ, അവൻ വിരോധിച്ച കാര്യങ്ങളെ ഒരടിമ ചെയ്യുമ്പോൾ ആ അടിമ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തനിക്ക് മസ്ലഹത്തുള്ള, ഗുണമുള്ള, ഖൈറുള്ള കാര്യത്തെ തിരസ്കരിച്ചുകൊണ്ട് തനിക്ക് ഇഹത്തിലും പരത്തിലും ദോഷകരമായി മാറുന്ന, അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്ക് തന്നെ അർഹനാക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരോടാകട്ടെ അല്ലാഹുവിന് ഖൈറത്താണ്, അല്ലാഹുവിന് ദേഷ്യമാണ് ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കരുണയുള്ളവനും ഹക്കീമും അലീമും എല്ലാം ആയതുകൊണ്ടാണ് അല്ലാഹു പല കാര്യങ്ങളും നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും

അള്ളാഹു സുബ്ഹാനഹു വതആലയേക്കാൾ അഗയറായ ഏറ്റവും അധികം രോഷം കൊള്ളുന്ന ഒരാളും തന്നെയില്ല. എന്തിനേക്കാൾ അന്യസിനിയ അബുദു, തൻ്റെ അടിമ സിന നിർവഹിക്കുന്നതിൽ. അതേപോലെ തൻ്റെ അടിമ സ്ത്രീ, അടിമയായ പെണ്ണ് അഥവാ സ്ത്രീകൾ അവർ വ്യഭിചരിക്കുക, ഇതിനേക്കാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും അതിനോട് രോഷമുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിനത് അങ്ങേയറ്റത്തെ ദേഷ്യമുള്ള കാര്യമായത് കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കുക പോലും അരുത്, തീർച്ചയായും അത് മ്ലേച്ഛവൃത്തിയാണ്, ഏറ്റവും മോശമായ മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഈ സിനയേക്കാൾ ഏറ്റവും മോശമായ കാര്യമാണ് സ്വവർഗരതി എന്നതാണ് ആയത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സ്വവർഗരതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഫാഹിഷത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തൂന അൽഫാഹിഷ, നിങ്ങൾ അൽഫാഹിഷത്ത്, അൽഫാഹിഷ എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നത് ലിവാത്തിനെക്കുറിച്ചാണ്, സ്വവർഗരതിയെക്കുറിച്ചാണ്. വ്യഭിചാരത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഫാഹിഷത്ത് എന്നാണ് പറഞ്ഞത്, അൽ ചേർക്കാതെ ഫാഹിഷത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ലിവാത്ത് സ്വവർഗരതിയെക്കുറിച്ച് പറഞ്ഞിടത്ത് അൽഫാഹിഷ, അതൊരു പ്രത്യേകതരം ഫാഹിഷത്ത് തന്നെയാണ് എന്നാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള തിന്മ ഒരാൾ ചെയ്യുമ്പോൾ അല്ലാഹുവിന് അത്തരം ആളുകളോട് അങ്ങേയറ്റത്തെ ഗൈറത്ത് ഉണ്ടായിരിക്കും, ദേഷ്യമുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹദീസിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഗൈറത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് ഉണ്ട് എന്നതാണ്. പലരും അതിനെ വ്യാഖ്യാനിക്കുകയും നിഷേധിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. സ്വഹീഹായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അങ്ങനൊരു കാര്യം റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസവിരുദ്ധമാണ്, വിശ്വാസത്തിന് എതിരായ കാര്യമാണ്. ആളുകളെ ഈ രീതിയിലുള്ള സിഫത്തുകളെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ദേഷ്യം, അഭിമാനരോഷം എന്നൊക്കെ പറയുന്നത് സൃഷ്ടികളുടെ സ്വഭാവമാണല്ലോ. അങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നത് അല്ലാഹുവിനെ സൃഷ്ടികളോട് തുലനം ചെയ്യലാകുകയില്ലേ, അതുകൊണ്ട് അത്തരം സിഫാത്തുകളെ വ്യാഖ്യാനിക്കണമെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നിഷേധിച്ചതള്ളുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം. ഇവിടെ അഹ്ലു സുന്ന വൽ ജമാഅ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നൽകപ്പെടുന്ന, അല്ലാഹു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളും മനുഷ്യരെ സംബന്ധിച്ച് പറയുന്ന വിശേഷണങ്ങളും അത് രണ്ടും രണ്ടാണ്. സ്രഷ്ടാവിനെക്കുറിച്ച് പറയുന്ന വിശേഷണവും സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന വിശേഷണവും ഒരുപോലെയല്ല. ലൈസ കമിഥ്ലിഹി ഷൈഉൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിന് തുല്യമായി ഒന്നുമില്ല എന്ന്. അല്ലാഹുവിന് കുഫുവായി ആരുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് ഗൈറത്ത് അല്ലെങ്കിൽ ഗളബ് എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന അതേ അർത്ഥമല്ല. അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ഗളബ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഒരാൾ പറയാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറയുമ്പോൾ സൃഷ്ടികൾക്കുള്ള വിശേഷണം അല്ലാഹുവിന് വകവെച്ച് കൊടുക്കലാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പറയലാണ്, അത് തഷ്ബീഹാൻ എന്ന് പറഞ്ഞിട്ട് അയാളത് നിഷേധിച്ചാൽ അത് വലിയ അപകടമുണ്ടാകും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണമായി അല്ലാഹുവിന് ഹയാത്തുണ്ട് അല്ലേ, അല്ലാഹു ഹയ്യാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യാണ് അല്ലാഹു സുബ്ഹാനഹു വതആല, ഹയ്യ്.

0: അതിപ്പോൾ ഹയാത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. മനുഷ്യനും ഹയാത്തുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ഹയാത്തുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനും ഹയാത്തുണ്ട്, അള്ളാഹുവിനും ഹയാത്തുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഹയാത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് തുലനം ചെയ്യലാകും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അള്ളാഹുവിന് ഹയാത്തില്ല എന്ന് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിന് വേറെ വ്യാഖ്യാനങ്ങൾ നൽകുകയോ ചെയ്യുകയാണോ വേണ്ടത്? അതല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് ഹയ്യ് ഹയാത്ത് എന്ന് പറയുമ്പോഴും സൃഷ്ടികളെ സംബന്ധിച്ച് ഹയാത്ത് ഹയ്യ് എന്ന് പറയുമ്പോഴും അത് രണ്ടും രണ്ടർത്ഥത്തിലാണെന്ന അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് ഏറ്റവും സുരക്ഷിതം. അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് ഏറ്റവും സുരക്ഷിതം. അള്ളാഹുവിന് ഹയാത്തുണ്ടെന്ന് പറയുന്നതും അള്ളാഹുവിന് വജൂദുണ്ടെന്ന് പറയുന്നതും അള്ളാഹുവിന് കലാമുണ്ടെന്ന് പറയുന്നതും അള്ളാഹുവിന് ബസറ് അള്ളാഹു കേൾക്കുന്നു എന്ന് പറയുന്നതും അള്ളാഹു സമ കേൾക്കുന്നു അതുപോലെ അള്ളാഹു കാണുന്നു എന്ന് പറയുന്നതുമെല്ലാം എന്ന് തുടങ്ങിയ എല്ലാ വിശേഷണങ്ങളും അത് ഒരിക്കലും സൃഷ്ടികളുടെ വിശേഷണത്തിന് തുല്യമായതല്ല. സൃഷ്ടികളുടേതും സ്രഷ്ടാവിൻ്റെതും ഒരു അർത്ഥത്തിലും തുല്യമാകുകയില്ല എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്നത്. അതാണ് ആ വിഷയത്തിലെ ഏറ്റവും സുരക്ഷിതമായ മാർഗമെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈ പറയുന്ന അള്ളാഹുവിനെ പറയുന്ന ഈ വിശേഷണങ്ങൾ അത് സൃഷ്ടികളുടെ വിശേഷണമാണ്, അതുകൊണ്ടത് നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹയാത്ത് കലാമ് സ്വം ബസുറ് പോലെയുള്ള വിശേഷ വുജൂദ് പോലെയുള്ള കാര്യങ്ങളെയെല്ലാം നാം നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് ഏറ്റവും സുരക്ഷിതമെന്ന് പറയുന്നത്. നമ്മളിവിടെ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ പണ്ഡിതന്മാർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് ഖൈറത്ത് എന്ന് പറയുന്ന വിശേഷണമുണ്ട്. അത് സൃഷ്ടികളുടെ വിശേഷണം പോലെയല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ജലാലത്തിനോട് അനുയോജ്യമായ രീതിയിലാണ് അതുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിന് ഫറഹുണ്ട്, സന്തോഷമുണ്ട്. അള്ളാഹുവിന് മഹബ്ബത്തുണ്ട്, അള്ളാഹുവിന് ഖൈറത്തുണ്ട്, അള്ളാഹുവിന് ഗളബുണ്ട്, അള്ളാഹുവിന് കലാമുണ്ട്, അള്ളാഹുവിന് ഹയാത്തുണ്ട്, സമഉണ്ട്, ബസറുണ്ട് പോലെയുള്ള എല്ലാ കാര്യങ്ങളെയും ആ അർത്ഥത്തിലാണ് കാണേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ച് സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് ഷഹ്സു എന്ന് പറയുന്നത് കാണാം. അപ്പോൾ അള്ളാഹുവിന് അങ്ങനെ ഷഹ്സുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഷഹ്സ് പോലെയുള്ളൊരു ഷഹ്സാണ് എന്ന് വിശ്വസിക്കരുത്. അത് അള്ളാഹുവിന് അനുയോജ്യമായ രീതിയിലാണതുള്ളത് എന്ന് വിശ്വസിക്കണം. നഫ്സ് എന്നല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, നഫ്സ് എന്ന് പറയുന്ന ആ രീതിയിൽ പന്ന വാക്കുകളെയെല്ലാം അള്ളാഹുവിനോട് അനുയോജ്യമായ രീതിയിലാണ് അത് എന്ന് വിശ്വസിക്കുകയാണ് വേണ്ടത്. നിഷേധിക്കുകയോ അതല്ലെങ്കിൽ വ്യാഖ്യാനിക്കുകയോ അല്ല വേണ്ടത്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ കറകളഞ്ഞ ആശയമായി പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് സുരക്ഷിതമായ മാർഗവും. ആ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുവാനും വിശ്വസിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. അല്ലാഹുവിൻ്റെ രോഷം എന്ന വിഷയത്തിൽ നമ്മോട് ഇതുവരെ സംസാരിച്ചത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: Elhamdülillah.
1: മാഷാല്ലാ. അപ്പോ മധുരം ഖുർആൻ, കാരണം ആരെങ്കിലും വരുമ്പോഴേ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബീഹാറിലുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, അവിടെ ആര് വീട്ടിലേക്ക് വരുമ്പോഴാദ്യം മധുരം കൊടുക്കും,
0: മധുരം കൊടുക്കും,
1: എന്നിട്ടാ പിന്നെ ബാക്കി ഇതിലേക്ക്. അപ്പം നമ്മൾ റേഡിയോയിലേക്ക് ഇങ്ങനെ ആര് ആര് വന്ന് നമ്മളും മധുരം വന്ന ആ മധുരം ഖുർആനാണ് ആദ്യം കൊടുക്കുക, എന്നിട്ട് അതിന് ബാക്കി. ഓക്കെ,
0: വീട്ടിൽ ഒരാൾ വന്നാൽ അയാളെ സൽക്കരിക്കണം, അതാണ് അതിന് ധൃതി കാണിക്കണം.
1: പക്ഷെ അത് ഞാനെ കണ്ടൊരു അത് പറഞ്ഞപ്പോഴും മധുരം എന്ന് പറയുമ്പോഴേ അതി സ്ട്രോങ് മധുരകാരം കൊടുക്കാം, ആ മധുരം കഴിച്ചിട്ടേ ബാക്കി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളെ വീട്ടിൽ വരുമ്പോൾ വെള്ളം കൊടുക്കുന്നല്ലേ, വെള്ളത്തിൻ്റെ മുന്നേ തന്നെ ഇപ്പം ഈ മധുര പലഹാരമാണ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് അതിൻ്റെ ഞാൻ ഈ മജാസിയായിട്ട് പറഞ്ഞാണ്, ഇവിടെ നമ്മൾ റേഡിയോ അതിൻ്റെ തുടക്കം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന ആ മധുരതരമായ ഖുർആൻ പാരായണം, അത് കേട്ട് അതിൻ്റെ ഒരു ബർക്കത്ത് ഒക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഇൻഷാല്ലാ.
0: ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്ത് തന്നെയാണല്ലേ, രണ്ട് സമുദ്രങ്ങളെ അയച്ചു വിട്ടവനും അവനത്രേ.
1: ഒന്ന് സ്വച്ഛമായ ജലവും മറ്റേത് കയ്പായ ഉപ്പുജലവും, അതിന് രണ്ടിനുമിടയിലൊരു മറയും ഭദ്രമായൊരു തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ച് അവനെ വംശബന്ധവും വൈവാഹിക ബന്ധവും ഉള്ളവൻ ആക്കിയിരിക്കുന്നതും ആക്കിയിരിക്കുന്നവനും നിന്റെ രക്ഷിതാവാണ്, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മഹാത്മ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പാകത്തിൽ ഓരോന്നിനും ഓരോന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പം നടന്നിങ്ങനെ പോവാട്ടോ. നമ്മളിങ്ങനെ പോകുമ്പം പിന്നെ ഒരു ഉപ്പ എന്ത് ചെയ്യാണ്, മോനോട് പറയാണ്, നോക്ക് ഇത് ഞാൻ വാങ്ങി വെച്ചതാണ്, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചാണ്, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇതോ ഇതും ഞാൻ വാങ്ങി വെച്ചാണ്, അങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു പോകുന്നൊരു ഒരു ഞാനൊരു ഒരു ഉദാഹരണം പറയാണ്. ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ നോക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നാണ് അല്ല അങ്ങനെ പറയാണ്, നോക്ക് ഇതോ എൻ്റെ കണ്ണിലേക്ക് നോക്ക്, അവിടെ ഒട്ടകത്തിലേക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്ക്, എന്തെങ്കിലും കുറവുണ്ടെ അതിനുണ്ടോ, അതുപോലെ ഭൂമി നോക്ക്, സമുദ്രം നോക്ക്, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് ഒരാളിങ്ങനെ കൊണ്ടുപോകുന്ന അനുഭവമാണ് വിശുദ്ധ ഖുർആനിലുടനീളം അത് വായിക്കുന്ന ഒരാളൊരു യാത്ര പോവുകയാണല്ലോ. ജീവിതം എന്ന യാത്രക്കിടയിൽ നമ്മുടെ പാരായണം അല്ലെങ്കിൽ നമ്മുടെ പഠനം അത് ആ യാത്രയിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്, എന്നിട്ടിങ്ങനെ കാണിച്ചു തരാണ് വഴി ഇതാണ്.
0: അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരുന്ന ചിന്തകൾ, ഞാൻ എത്രത്തോളം നിസ്സാരനാണ് എന്നുള്ളതാണല്ലോ.
1: അതെ,
0: അള്ളാഹുവിനാണല്ലോ ഏറ്റവും കഴിവുള്ളവൻ. അപ്പോൾ നമ്മളിങ്ങനെ പറയാമല്ലോ, ഞാനിങ്ങനെ സമ്പാദിച്ചു, അല്ലെങ്കിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ഞാനെൻ്റെ വളവെന്ന് തിരിച്ചതുകൊണ്ട് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തുടങ്ങി നമ്മളെ സംസാരങ്ങളിലൊക്കെ പൊതുവെ കാണുന്നതാണ് ഞാൻ
1: എന്നുള്ളത്. പക്ഷെ
0: അവിടെയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചിന്ത വരുന്നു എന്നുള്ളത്, അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തായിരുന്നു ഖലീഫ തുനേജിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ നിന്നും 53-54 വചനങ്ങളായിരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളിപ്പോൾ കേട്ടത്. സ്ലാമിക്ക് ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഈ ഒരു മോർണിംഗ് ലൈവിൽ തന്നെ കൂടിയിട്ടുണ്ട് അല്ലേ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു, വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ നീ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങൾ, അവതരണം ഡോക്ടർ സാദിഖ് തിരൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. മധുരം, അത് നമ്മൾ പല ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അമിതമായ മധുരം ഒഴിവാക്കേണ്ടതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഈ മധുരം ഒഴിവാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ആണ് തലച്ചോറിൻ്റെ ആരോഗ്യം നൽകുന്നത്. ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാകും. നമ്മൾ കഴിക്കുന്ന നമ്മുടെ അരിയാഹാരങ്ങൾ, ചോറായാലും നമ്മുടെ മറ്റു പലഹാരങ്ങളായാലും, അവയിലൂടെയെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അമിതമായിക്കൊണ്ട് മധുരം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും നമ്മെ ക്ഷീണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അമിതമായ മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കിയാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാക്കുന്നു ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന ഗുണം. മറ്റൊന്ന് ഉദരാരോഗ്യമാണ്. മധുരം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് വളരെ നല്ല ഒരു ഫ്രീയായ ഒരു അനുഭവമായിരിക്കും. അമിതമായ മധുരം ഉപയോഗിക്കുന്നത് ഉദര രോഗങ്ങൾക്ക് കാരണമാവുകയും വയറ് സ്തംഭിക്കലിലേക്കും വയറിനകത്തുള്ള ബാക്ടീരിയകളുടെ വളർച്ചകൾക്ക് അത് സഹായകമാവുകയും ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ മധുരം ഒഴിവാക്കുന്നതോടുകൂടി ആ ഒരു പ്രശ്നമില്ലാതാവുകയും ദഹനം മെച്ചപ്പെടുകയും കൃത്യമായ രീതിയിൽ നമ്മുടെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊരു കാര്യം, ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ ഇത് സഹായിക്കും. അമിതമായ മധുരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നത്. കാരണം അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന മധുരം അത് കൊഴുപ്പായി ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാകാം, റൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ അതിനുശേഷം കിട്ടുന്ന ഡെസേർട്ടുകൾ, പായസങ്ങൾ, ഐസ്ക്രീമുകൾ, ഇങ്ങനെ ഒരുപാട് മധുരങ്ങൾ. അപ്പോൾ ഇന്നിപ്പം പരിപാടികളില്ലാത്ത ദിവസമില്ല എന്ന് തന്നെ പറയാം. ട്രീറ്റായിട്ടും കല്യാണങ്ങളായിട്ടും ഫംഗ്ഷനുകളായിട്ടൊക്കെ ഒരുപാട്. അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ശരീരത്തെ മറന്നുകൊണ്ടുള്ള ഒരു കഴിപ്പിലേക്ക് പോവാതെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ കഴിക്കുക. അമിതമായ മധുരം ഒഴിവാക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് കരളിൻ്റെ ആരോഗ്യം. കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ മധുരം കുറക്കുന്നത് സഹായിക്കും. അമിതമായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രക്ടോസാണ് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അമിതമായ മധുരം, അതാണ് കരളിൽ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നതും. അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് സിറോസിസിനൊക്കെ കാരണമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം. അതുകൊണ്ട് അമിതമായ മധുരവും കൊഴുപ്പും ഒഴിവാക്കിയാൽ അത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന് നമ്മുടെ ചർമ്മാരോഗ്യം, നമ്മുടെ തൊലിപ്പുറത്തെ സ്കിന്നിൻ്റെ ആരോഗ്യം, അതിനും മധുരം കുറക്കുന്നത് കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ്. പഞ്ചസാര ചർമ്മത്തിൽ പ്രായമാകൽ വേഗത്തിലാക്കും. ഗ്ലൈക്കേഷൻ എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. നമ്മുടെ തൊലിപ്പുറത്തുള്ള കൊളാജിൻ, ഇലാസ്റ്റിൻ എന്ന് പറയുന്ന രണ്ട് തരം, അതിനെ ഇല്ലാതാക്കി തകരാറിലാക്കുകയും അങ്ങനെ ചർമ്മം വലിഞ്ഞ് തൂങ്ങാനും ചർമ്മത്തിൽ ചുളിവുണ്ടാകാനൊക്കെ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കാരണമാകും. അപ്പം നമ്മൾ ഒരു മാസമെങ്കിലും നമ്മൾ ഇത്തരത്തിലൊരു മധുരം നിയന്ത്രിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഒരു ഉന്മേഷം കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചർമ്മാരോഗ്യത്തിന് മധുരം ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ വെള്ളം ധാരാളമായി കൊണ്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ധാരാളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വെള്ളം നമ്മളത് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതാണ് മധുരം ഒഴിവാക്കിയാൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ഗുണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പീസ് ടൈമിലേക്കാണ്. അതായത് നമ്മളെ പീസ് റേഡിയോയിൽ വരുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള
6: നല്ലൊരു ഫീഡ്ബാക്ക് അറിയിക്കാനായിരിക്കും അല്ലേ?
5: യെസ്.
6: നമ്മുടെ ഒരുപാട് ആളുകൾ, 10 ലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില തിരിച്ചറിവുകളും അതുപോലെ തന്നെ ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരു സുഹൃത്ത് അയച്ച ഫീഡ്ബാക്ക് വായിക്കാം. എൻ്റെ കാറിലെ യാത്രകളിൽ പീസ് റേഡിയോ ഇപ്പോൾ സ്ഥിരം കൂട്ടുകാരനാണ്. യാത്രയും അറിവും ഒരുമിച്ചാകുന്നു. പീസ് റേഡിയോ കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു നല്ല മാറ്റമുണ്ടാകുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേൾക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രേരിപ്പിക്കുന്നതാണ് പീസ് റേഡിയോയിലെ പല സന്ദേശങ്ങളും. മാഷാല്ലാ, നല്ലൊരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ഒരു വാഹനത്തിലെ ഓരോ കമ്പനിയും നല്ല സൗകര്യമാക്കി നമുക്ക് നല്ല സിസ്റ്റം തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റപ്പ് തന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ചും എ സി ഒക്കെ ഇട്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല സിസ്റ്റത്തിൽ ഇങ്ങനെ ഇന്ന് കേട്ടാൽ ശരിക്കും നമ്മുടെ റേഡിയോന്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹിച്ചു ഇങ്ങനെ പറ്റിയൊരു ഓപ്ഷനാണ്. കാറിലൊന്ന് ഫുൾ സൗണ്ടിൽ ഇട്ടിട്ട് അതിൽ ആ സ്വരവും അതിലാ മധുരം ഖുറാനൊക്കെ ഒന്ന് ഇങ്ങനെ കേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ
5: ഫീല് ഭയങ്കരമാണ്.
6: പിന്നെ അതിന് പറ്റിയ കൂടെ നല്ല വൈബുള്ള ചെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസമായിട്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും.
5: യെസ്, തീർച്ചയായും.
6: അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ യാത്രയിലെ നല്ലൊരു കൂട്ടുകാരനായി, പ്രത്യേകിച്ചും ഏകാന്ത യാത്രയൊക്കെ ആണെങ്കിൽ ബോറടി മാറ്റാനും, എന്നാൽ ആ യാത്ര കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നൂറുകണക്കിന് ഡാറ്റകൾ, പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടേതായ വീഴ്ചകളെ തിരുത്താനും പറയാനും ഒരുപക്ഷെ നല്ലൊരു ചങ്ങാതിയായി നമുക്ക് ആ യാത്രയെ മനോഹരമാക്കാൻ കഴിയുമെന്നതാണ് പീസ് ടൈമിലെ ഇന്നത്തെ ഫീഡ്ബാക്ക് കാണുമ്പോൾ എനിക്ക് ഓർത്തു പോകുന്നത്.
5: ഇത് സ്വാഭാവികമായിട്ടും ഒരുപാട് ശ്രോതാക്കളെ എക്കുന്ന ഒരു അല്ലേ, ഇത്തരം രീതിയിലുള്ള മെസ്സേജുകൾ പീസ് റേഡിയോക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്.
7: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചോദ്യം ഇപ്രകാരമാണ്: ഞാൻ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് ചുമ വന്നാൽ ചിലപ്പോഴെല്ലാം മൂത്രം പോകും, നിസ്കരിക്കാൻ വൃത്തിയുണ്ടാവില്ല. എല്ലാ വസ്ത്രവും മാറി നിസ്കരിക്കാൻ പറ്റിയ സൗകര്യവും ജോലിസ്ഥലത്ത് നിന്ന് ലഭിക്കില്ല. ളുഹർ നിസ്കാരം പല ദിവസങ്ങളിലും നിസ്കരിക്കാൻ കഴിയില്ല. ളുഹർ അസറിന്റെ കൂടെ കൂട്ടി നിസ്കരിക്കാമോ എന്നാണ്.
2: മൂത്രം വസ്ത്രത്തിൽ നിന്ന് വേണ്ട വിധം ശുദ്ധിയാക്കാൻ കഴിയാത്ത അവസ്ഥ വളരെ ഗുരുതരമുള്ള ഒരു കാര്യമാണത്. മൂത്രം വസ്ത്രത്തിലായാൽ നിർബന്ധമായും കഴുകിക്കളയേണ്ടതാണ്. വസിയാബക്ക ഫത്തഹിർ, നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുക എന്നാണല്ലോ അല്ലാഹ് പറഞ്ഞത്. മാത്രമല്ല, മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാകാത്തത് കാരണം ഖബർ ശിക്ഷയ്ക്ക് വരെ കാരണമാകുമെന്ന് നമ്മൾ ഹദീസുകളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നജസ് കഴുകി ശുദ്ധിയാക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. നിസ്കരിക്കുന്നവൻ്റെ ശരീരം, വസ്ത്രം, സ്ഥലം ഇതൊക്കെ നജസിൽ നിന്ന് പൂർണ്ണമായും ശുദ്ധിയായിരിക്കണം. അല്ലാത്ത പക്ഷം നിസ്കാരം തന്നെ ശരിയാവുന്നതല്ല. ഇനി നജസ് വസ്ത്രത്തിലാകുന്നതിനാൽ അത് കാരണമായിട്ട് കൃത്യമായി നിസ്കാരം നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നിസ്കാരത്തിന് തടസ്സമാകുന്നൊരു ജോലി നമുക്കുണ്ടാവാനും പാടില്ല എന്നതാണ്. കാരണം ഉറക്കം കാരണമോ മറവി മൂലമോ നിസ്കാരം നഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഉണർന്ന ഉടനെയോ അല്ലെങ്കിൽ ഓർമ്മ വന്ന ഉടനെ തന്നെ നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. അതിനാണ് ഖളാ എന്ന് പറയുന്നത്. എന്നല്ലാതെ ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ മനഃപൂർവ്വം നിസ്കാരം ഖളാ ആക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ അനുവദിക്കുന്ന കാര്യമല്ല, പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ചോദ്യകർത്താവിന് മൂത്രം വസ്ത്രത്തിലാകാതിരിക്കാനും അല്ലെങ്കിൽ അത് കഴുകാനുമുള്ള സൗകര്യമില്ല എങ്കിൽ ചോദ്യകർത്താവ് കൂടെ ഒരു വസ്ത്രം അധികം കരുതുകയും നിസ്കാര സമയത്ത് നന്നായിട്ട് കഴുകി ശുദ്ധിയാക്കിയിട്ട് ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിസ്കാരം ഒരിക്കലും കല ആക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം.
1: ആനിവേഴ്സറി ആഘോഷം വളരെ വിപുലമായി നമുക്കിടയിൽ കാണുന്നു. കുടുംബത്തിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ആഘോഷിക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യുന്നു. ഇതിനാൽ വ്യക്തിപരമായി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഈ ആഘോഷത്തെ ഇസ്ലാമികമായി എങ്ങനെയാണ് നോക്കിക്കാണുക എന്നാണ്.
3: ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ തുടർച്ചയായി ആവർത്തിച്ച് വരുന്നത് എന്നതാണ് സത്യത്തിൽ ഈദ് എന്ന് പറയുമ്പോൾ. കൃത്യമായ ഒരു ദിവസം, ഒരു സമയം, അതിനൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ആവർത്തിച്ച് ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ആഘോഷം ഈദ് എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണുള്ളത്. ശവ്വാൽ ഒന്നും അതേപോലെ തന്നെ ദുൽഹജ്ജ് പത്തുമാണ് ആഘോഷ ദിവസങ്ങൾ. എല്ലാ വർഷവും അതേ ദിവസം തന്നെ ആവർത്തിച്ച് വരുന്നു. ഒരാൾ വിവാഹം കഴിച്ചു എന്നത് അത് വർഷാവർഷം ആഘോഷിക്കുവാനുള്ള ഒരു സാഹചര്യമില്ല. വിവാഹം കഴിച്ച ശേഷമുള്ള വലീമ ഒരു സന്തോഷത്തോടുകൂടി നൽകുന്നതാണ് എന്നല്ലാതെ വർഷാവർഷത്തിൽ ഉള്ള ഒരു വിവാഹ വാർഷികവും അതിൻ്റെ സമ്മാനങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ അനിസ്ലാമികമായ അത്തരം സംസ്കാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും അതിനെ താൻ എതിർക്കുന്നു എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങളാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാട്ടെ.
1: ഒരാൾ ഉറക്കം കാരണം കുറച്ചു നേരം മയങ്ങിയാൽ വുദു മുറിയുമോ എന്നാണ്.
3: ഉറക്കം വുദു മുറിയുമോ എന്ന ഒരു മസ്അലയിൽ ധാരാളം അഭിപ്രായങ്ങളാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കുള്ളത്. അതിൽ ഒരു അഭിപ്രായം, ഒരല്പം ഉറങ്ങിയാലും ശരി, ഏത് രൂപത്തിലായിരുന്നാലും ശരി, ഉറങ്ങിക്കഴിഞ്ഞാൽ വുദു മുറിയും എന്ന ഒരു അഭിപ്രായമാണ്. ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകൾ. രണ്ടാമത്തെ അഭിപ്രായം, ഒരാൾ എങ്ങനെ ഉറങ്ങിയാലും ശരി ഉതു മുറിയുകയില്ല എന്ന അഭിപ്രായമാണ്. മൂന്നാമതായി, ഇരുന്നുറങ്ങുകയാണ് എങ്കിൽ അത് എത്ര ദീർഘമായി ഉറങ്ങിയാലും ശരി ഉതു മുറിയുകയില്ല, എത്ര ദീർഘമായി ഇരുന്നുറങ്ങിയാലും ശരി ഉതു മുറിയുകയില്ല എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ ഒരഭിപ്രായം ആയി രേഖപ്പെടുത്തുന്നത്, ഒരാൾ ഇരുന്ന് ഉറങ്ങി, നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഒരാൾ ഉറങ്ങുകയാണ്, അത് ഒരല്പസമയമാണെങ്കിൽ, അതായത് ബോധത്തോടു കൂടിയാണ് അങ്ങനെ ഉറങ്ങുന്നത് എങ്കിൽ അത് ഉതു മുറിയുകയില്ല. മൂന്നാമത്തെ അഭിപ്രായമായി പറഞ്ഞ് നമ്മൾ ഇരുന്നുകൊണ്ടാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിൽ, അയാളുടെ നിതംബമൊക്കെ നിലത്ത് ഊന്നി ഇരുന്നുകൊണ്ടാണ് ഉറങ്ങുന്നതെങ്കിൽ അയാളുടെ നോമ്പ് മുറിയുകയില്ല, അതല്ല കിടന്നാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിൽ അയാളുടെ ഉതു മുറിയുമെന്നാണ് നാലാമത്തെ അഭിപ്രായമായി പറഞ്ഞത്. അയാൾ ഒരല്പം അയാളെ ഓർമ്മ വല്ലാതെ നഷ്ടപ്പെടാതെ ചെറിയ ഒരു മയക്കം ആണ് അയാൾ നടത്തിയത് എങ്കിൽ, ഇരുന്നുകൊണ്ടാകട്ടെ അല്ലെങ്കിൽ നിന്നുകൊണ്ടാകട്ടെ, അങ്ങനെയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉതു മുറിയുകയില്ല എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകളുണ്ട്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഏറ്റവും റാജിഹായ ഒരു അഭിപ്രായമായി സ്വീകരിച്ചത്, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ എന്നിത്യാദി മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും അവർ രേഖപ്പെടുത്തിയത് ഈ നാലാമത്തെ അഭിപ്രായമാണ്. ചെറിയ രൂപത്തിൽ അയാൾക്ക് ഉറങ്ങുകയാണ് എങ്കിൽ നോമ്പ് മുറിയുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഒരാൾ കസേരയിൽ ഇരുന്ന് ഒരൽപ്പസമയം മയങ്ങിപ്പോയി എന്നത് അയാളെ ഉതു മുറിയുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. ഓരോ പണ്ഡിതന്മാരുടെ തെളിവുകൾ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ ഉമ്മ ഒട്ടും നിസ്കരിക്കാറില്ല, എന്തൊക്കെ പറഞ്ഞാലും നിസ്കരിക്കാൻ ആൾക്ക് മടിയാണ്, പലതും പറഞ്ഞു കൊടുത്തു നോക്കി എന്നിട്ടും അങ്ങനെ തന്നെ, ഞാൻ ഉമ്മാക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന്.
4: സദുദ്ദേശത്തോടുകൂടി ഗുണകാംക്ഷ നിർഭരായി ഉപദേശിക്കുക, അവരിൽ സ്വാധീനിക്കും വിധം ഉപദേശങ്ങൾ തുടർത്തുക, മറ്റുള്ളവരെ ഇടപെടിയിച്ച് ഒരു മാതാവിനെയാണ് തിരുത്തുന്നത് എന്ന ഒരു ബോധത്തോടുകൂടി ആ മാതാവിനുള്ള പരിഗണന വകവെച്ച് അവരെ തിരുത്താൻ പരിശ്രമിക്കുക. അതിനേക്കാളൊക്കെ ഉപരിയായി അവരുടെ ഹിദായത്തിന് ദുആ ചെയ്യുക. അവരുടെ മനസ്സ് വിശാലമായാൽ വിധി വിലക്കുകൾ ഉൾക്കൊള്ളാൻ പ്രാവർത്തികമാക്കാൻ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല, തടസ്സം ഉണ്ടാവില്ല. പ്രധാനം അള്ളാഹു മനസ്സിന് വിശാലത നൽകുക എന്നുള്ളതാണ്, ഉദവിയേറ്റുക എന്നുള്ളതാണ്. അതിന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ദുആ ഉണ്ടായിരിക്കുക. അതോടൊപ്പം കാര്യകാരണ ബന്ധങ്ങൾ നമ്മൾ നിർവഹിക്കുക, അത് അവരെ സദുദ്ദേശത്തോടുകൂടി ഉണർത്തലാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ, പാഴാക്കിയാൽ, അലംഭാവമുണ്ടായാൽ അതിൻ്റെ അപകടങ്ങൾ ഉണർത്തലാണ്. അങ്ങനെ അലംഭാവം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കാണിക്കുന്നവരുടെ പ്രത്യേകത അതെന്താണ് എന്നതൊക്കെ അവരെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക, ഇതാണതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
1: ട്രെയിനിലും ഫ്ലൈറ്റിലും യാത്ര ചെയ്യുമ്പോൾ തയമ്മം ചെയ്യാമോ എന്ന ചോദ്യത്തിന് ട്രെയിനിൻ്റെ കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്. എന്നാൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെള്ളമെടുത്ത് ഒതു ചെയ്യാൻ കഴിയുക എന്നാണ്.
3: ഒതു എടുക്കാനുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ, ഒന്നുകിൽ വെള്ളം ലഭിച്ചില്ല അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുവാൻ പറ്റാത്ത അവസ്ഥ, ഇത്തരം സന്ദർഭങ്ങളിലാണ് തയമ്മം മതപരമാക്കപ്പെട്ടത്. ഫതയമ്മമു സഈദൻ തയ്യിബ, നിങ്ങൾ ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലം തേടിക്കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇവിടെ ഒരാൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഭൂമിയുടെ ഉപരിതലം ആവുന്ന മണ്ണ്, കല്ല്, പാറ പോലുള്ളവ അയാൾക്ക് സ്പർശിക്കാൻ കഴിയില്ല, എന്നാൽ നമസ്കാരത്തിൻ്റെ സമയം അത് ആകുകയും ചെയ്തു എങ്കിൽ അദ്ദേഹത്തിന് കഴിയുന്ന രൂപത്തിൽ നമസ്കരിക്കാവുന്നതാണ്. ഫ്ലൈറ്റിൽ ഇറങ്ങി നമസ്കരിക്കുവാൻ ഉള്ള സമയമുണ്ട് എങ്കിൽ അതിനാണ് മുൻഗണന നൽകേണ്ടത്. അതല്ല, സമയം നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ അയാൾക്ക് എവിടെയാണോ കൈ അടിക്കുവാൻ സാധിക്കുക, അത് അടിച്ച് മുഖവും കൈപ്പടവും രണ്ടും തടവുക, അതോടുകൂടി തയമ്മമായി പിന്നീട് കഴിയുന്ന രൂപത്തിൽ നമസ്കരിക്കുകയും ചെയ്യുക. അതൊരിക്കലും പിന്നീട് മടക്കി നിർവഹിക്കേണ്ടതില്ല. തയമ്മം ചെയ്ത് നമസ്കരിച്ച ഒരാൾ പിന്നീട് അതേ നമസ്കാരം തന്നെ മടക്കി നിർവഹിക്കുക എന്നൊന്ന് ദീനിൽ ഇല്ല. ഇതേപോലെ തന്നെ ഒരാൾക്ക് പരിപൂർണമായ വസ്ത്രമില്ല, അല്ലെങ്കിൽ ഉള്ള വസ്ത്രത്തിൽ നജസ്സാണ് എങ്കിൽ നജസ് വൃത്തിയാക്കി ആ വസ്ത്രം ഉപയോഗിക്കാം. വസ്ത്രം തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എങ്കിൽ അദ്ദേഹം ഉള്ള വസ്ത്രം കൊണ്ട് നമസ്കരിക്കുക, പിന്നീട് അത് മടക്കി നിർവഹിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ അവരുടെ പിന്നിൽ സ്ത്രീകളും നമസ്കരിക്കാറുണ്ടായിരുന്നു. ആ വേളയിൽ അവർക്ക് പരിപൂർണമായി അവറത്ത് മറക്കുവാൻ ഉള്ള വസ്ത്രം എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുരുഷന്മാർ സുജൂദിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷം മാത്രമേ നിങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു പരിപൂർണമായി അവറത്ത് മറക്കുവാൻ വസ്ത്രമില്ലാത്ത ആളുകൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെ മടക്കി നമസ്കരിക്കണം, അല്ലെങ്കിൽ ആ നമസ്കാരം മാറ്റി നിർവഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അവസ്ഥകളിലും നമസ്കാരം മടക്കേണ്ടതില്ല. അല്ലാഹു തആല ആലം.
1: ഇമാം സുയൂത്തിയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു രോഗിയെ കാരക്കയുടെ കുരു ഒന്ന് രുചിക്കാൻ പോലും കൊടുക്കാതെ കർശനമായ ഭക്ഷണ വർജനം നിർദ്ദേശിച്ച് ചികിത്സിച്ചതായി കണ്ടു. ഇത് സ്വഹീഹാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തൻ്റെ അടിമയെ സ്നേഹിക്കുമ്പോൾ അവൻ അവനെ ഈ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും രോഗികളെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് നിർത്താത്തതുപോലെ. തിർമുതി. ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണ് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാണ്.
3: ഇമാം തിർമുദി ഉഖബത ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്രിഹു മർളാകും അല ത്വആമി, നിങ്ങൾ നിങ്ങളെ രോഗികളെ ഭക്ഷണത്തിന് നിർബന്ധിപ്പിക്കരുത്. ഫഇന്നല്ലാഹ തബാറക വ തആല യുത്ഇമുഹും വയസ്ഖീം, അല്ലാഹു അവർക്ക് അന്നപാനീയങ്ങൾ നൽകുന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ അറിവില്ലായ്മയുടെ ആധിക്യം മൂലമോ മറ്റോ പലപ്പോഴും രോഗിക്ക് കൊടുക്കാൻ പറ്റാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുത്ത് അധികമായി ഭക്ഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിൽ തന്നെയും പല സ്ഥലങ്ങളിലും രോഗിക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഏത് എന്ന് ഡോക്ടർ നിശ്ചയിക്കുന്നു. നാം വിചാരിക്കുന്ന കടുകട്ടിയുള്ള ഭക്ഷണമായിരിക്കുകയില്ല ഒരു പക്ഷേ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഒരു രോഗിക്ക് ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം, ഒരു രോഗി ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഒരു മെഡിക്കൽ വിങ്ങായി എന്ന് രൂപപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല രോഗിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. നാം ആലോചിച്ച് നോക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കപ്പെടുന്നുവെങ്കിൽ സ്വാഭാവികമായും മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ പ്രയാസം, ഛർദി, ഭക്ഷണത്തോടുള്ള ഒരു മടുപ്പ്, ഇതെല്ലാം ഉണ്ടാകും. രോഗികൾക്ക് പൊതുവെ ഭക്ഷണം കഴിക്കുവാൻ വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ ഹിതത്തിനനുസരിച്ച് നേരിയ ഭക്ഷണപദാർത്ഥങ്ങൾ, അവരുടെ ഇഷ്ടത്തിനൊത്ത ഭക്ഷണപദാർത്ഥങ്ങൾ, ഇതാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ല എങ്കിൽ അവനെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കലാണ്, ശാരീരികമായി ബുദ്ധിമുട്ടിപ്പിക്കലാണ്. ഇനി ഒരു രോഗി ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ അത് മുഖേന രോഗി ഒരിക്കലും മരണപ്പെടുകയില്ല. സാധാരണ കുടിക്കുന്ന അളവിൻ്റെ അത്ര വെള്ളം ഒരു രോഗി കുടിച്ചിട്ടില്ല എങ്കിൽ അത് അയാളുടെ മരണത്തിലേക്ക് നയിക്കുകയില്ല. ഒരാൾക്ക് വേണ്ട ഭക്ഷണം എത്രയാണ് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് അയാളാണ്, രോഗിയാണെങ്കിലും ആരോഗ്യവാനാണെങ്കിലും. നാം കണക്കാക്കുന്ന ക്വാണ്ടിറ്റി അതായിരിക്കില്ല പലപ്പോഴും ഒരാൾ ഭക്ഷണമായി കഴിക്കേണ്ടത്. അത് ഒരുപക്ഷെ വലിയ അളവായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ശരീരത്തിൽ നിലനിൽക്കുന്ന കൊഴുപ്പ്, ധാരാളം ദിവസങ്ങൾ ഭക്ഷണം ലഭിച്ചിട്ടില്ല എങ്കിലും ആ കൊഴുപ്പ് ഭക്ഷണമായി ശരീരം സ്വീകരിക്കുന്നുണ്ട്. ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിലും ശരീരത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അന്നജങ്ങൾ ഭക്ഷണമായി ശരീരം സ്വീകരിക്കുന്നു എന്നതൊക്കെ ഡോക്ടർമാർ പോലും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രോഗികളെ നിർബന്ധിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭക്ഷണം കഴിക്കാതെ മരണത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രോഗം മൂർജിക്കുവാൻ സാധ്യതയുള്ള വേളയിലാണ് എങ്കിൽ, തീർച്ചയായും ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, ഒരു പക്ഷേ രോഗിക്ക് ബോധമുണ്ടായിക്കൊള്ളണമെന്നില്ല, ആ സന്ദർഭങ്ങളിലൊക്കെ ഈ രോഗിയെ മരണത്തിൽ രക്ഷിക്കാവുന്ന രൂപത്തിലുള്ള അന്നപാനീയങ്ങൾ കൊടുക്കൽ, ഭക്ഷണം നൽകൽ, അന്നജം നൽകൽ, അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വേണ്ടപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതുമാണ്. അല്ലാഹു തആല ആലം.
1: ഭർത്താവിൻ്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയുമാണ്. അമ്മായിയമ്മമാരുടെ വേർതിരിവ് അതുപോലെ പെരുമാറ്റവും സാഹചര്യങ്ങളും കൊണ്ട് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മനസ്സിന് ശാന്തത കിട്ടുവാൻ എന്തു ചെയ്യണം? അങ്ങനെ സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടോ എന്നാണ്.
5: നമ്മുടെ ഏത് പ്രയാസങ്ങളും ഏത് സങ്കടങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും നമ്മുടെ സൃഷ്ടാവായ പടച്ചറബിനോട് നമുക്ക് മനസ്സ് തുറന്ന് പറയാം, ചോദിക്കാം, അതിൻ്റെ പോംവഴിക്ക് വേണ്ടി അവനോട് തേടാം. അതിന് പ്രത്യേകമായ ഭാഷയോ പ്രത്യേകമായ ദിക്കറുകളോ ദുആകളോ അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഭാഷയിൽ നമ്മുടെ വ്യഥകളും വേദനകളും അവനോട് പറഞ്ഞ് അതിന് അറുതി വരുത്താനുള്ള ശ്രമം ഏറെ ഫലപ്രദമായ ഒരു ശരിയായ രീതിയാണ്. പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ സമാനമായ പ്രത്യേക ദിക്കറുകൾ നമുക്ക് കിട്ടിയാൽ അത് പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന് മാത്രം. ഉദാഹരണം പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി. അല്ലാഹുവേ, മനക്ലേശത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അത് പറയാം. അതേപോലെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കാം. ദുആ ഉൽ കർബ്, പ്രതിസന്ധിയുടെയും വിഷമങ്ങളുടെയും ഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ വന്ന പ്രാർത്ഥനയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബിൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ പ്രാർത്ഥന പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥനകൾ കാണാതെ അറിയുന്നതും അറിയാത്തതും ഒക്കെയാണെങ്കിലും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും വിഷമതകളും നീക്കിത്തരുമാറാകട്ടെ.
1: ചോദ്യം ഇതാണ്, സുബഹി നിസ്കാര ശേഷം ദിക്റുകളും സ്വലാത്തും ഖുർആൻ ഓതലുമെല്ലാം കഴിഞ്ഞ് ഇഷ്റാഖ് നിസ്കരിച്ചയാൾ പിന്നെ ലൂഹ നിസ്കരിച്ചാൽ അത് ബിദഅത്ത് ആകുമോ എന്നാണ്.
3: രാത്രി നമസ്കാരത്തിന് തറാവീഹ്, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, വിത്ര്, ഖിയാമു റമദാൻ എന്നൊക്കെ വ്യത്യസ്ത പേരുകൾ പറയപ്പെടുന്ന ഒരൊറ്റ നമസ്കാരം പോലെ തന്നെയാണ് സ്വലാത്തുൽ ഇഷ്റാഖും ലുഹയും അവ്വാബീനും. ഒരാൾ സുബഹ് നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ സൂര്യൻ ഉദിച്ച് നമസ്കാരം വിരോധിക്കപ്പെട്ട സമയം കഴിയുന്നതുവരെ ദിക്റിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരുന്ന് ശേഷം രണ്ടരക്കാത്ത് നമസ്കരിക്കുമ്പോൾ, ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ സൂര്യോദയമെന്നാണ്, ആ സമയത്ത് അഥവാ ദുഹ നമസ്കാരത്തിൻ്റെ തുടക്ക സമയം, ആ സമയത്ത് നിർവഹിക്കപ്പെടുമ്പോൾ അതിന് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. പൊതുവെ ഈ സമയം മുതൽ ദുഹർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് നിർവഹിക്കുന്ന സ്വലാത്തിനാണ് സ്വലാത്തുൽ ദുഹ എന്ന് പറയുക. അപ്പോൾ ഈ ആദ്യ സമയത്ത് നിർവഹിക്കുമ്പോൾ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. എന്നാൽ ചൂട് കഠിനമാവുന്ന വേളയിൽ ആ സമയത്ത് നിർവഹിക്കുമ്പോൾ സ്വലാത്തുൽ ഔവാബീൻ എന്നും പറയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ കൃത്യമായി പറയുന്നു, സ്വലാത്തുൽ ഇഷ്റാഖ് അത് തന്നെയാണ് സ്വലാത്തുൽ ദുഹ എന്നും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള വളരെ കൃത്യമായി പറയുന്നു, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെയാണ് എന്നും. രണ്ട് റക്കാത്ത് മുതൽ എട്ട് റക്കാത്ത് വരെ അത് നിർവഹിക്കാവുന്നതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരം രണ്ട് റക്കാത്ത് നമസ്കരിക്കുവാൻ വസിയത്ത് ചെയ്തിരുന്നു. യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ സന്ധികളിലും സദഖയുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, ഓരോ സുബ്ഹാനല്ലാഹ് പറയലും സദഖയാണ്. തഹ്ലീൽ സദഖയാണ്. അൽഹംദുലില്ലാഹ് പറയൽ സദഖയാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. വയക്ഫീമിൻ ദാലിക, ഇതിനൊക്കെ പകരം മതിയാവുന്നതാണ് റക്കഅത്താനി തർക്കഉഹുമ മിൻ ദുഹാ, ദുഹാ രണ്ട് റക്കഅത്ത് നമസ്കരിക്കൽ എന്നാണ്. ചില വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എട്ട് റക്കഅത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട്. മക്ക വിജയ ദിവസം നാലു സലാമിലായി എട്ട് റക്കഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുഹാ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യുസല്ലിഹ അർബഅൻ, നബി പൊതുവെ നാല് റക്കഅത്താണ് നമസ്കരിക്കാറുള്ളത്, ചിലപ്പോൾ പ്രവാചകൻ അതിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഏതായിരുന്നാലും ശരി, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെ. സൊലാത്തുൽ ഔവാബീൻ എന്ന് പറയുന്നത് ചൂട് കഠിനമാണ്, ദുഹറിൻ്റെ തൊട്ട് മുമ്പ് ആ വേളയിൽ അതിന് നമസ്കരിക്കുമ്പോൾ ഈ പേരാണ് അതിന് പൊതുവെ പറയുക. അതല്ലാതെ മൂന്നും മൂന്ന് നമസ്കാരങ്ങളല്ല എന്ന് മനസ്സിലാക്കുക.
1: മാട്രിമോണി വഴി വിവാഹം നോക്കുന്നത് അനുവദനീയമാണോ? ഇപ്പോൾ വേറ്റു നിക്കാവ് പോലെയുള്ള മാട്രിമോണിയിൽ നിന്നൊക്കെ അതിൽ ഒരു മുസ്ലിമിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നാണ്.
4: വിവാഹത്തിൻ്റെ സ്റ്റെപ്പുകളെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നമ്മളെല്ലാവർക്കും ലഭ്യമാകുന്ന രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് ഗുണകരമല്ല. ായ ദോഷങ്ങൾ ധാരാളമായി വരാനുണ്ട്. അതുകൊണ്ട് അതെന്തായിരുന്നാലും നമ്മൾ സാധാരണ ചെയ്യാറില്ല. നമ്മുടെ പെൺകുട്ടികളും ആരാണെങ്കിലും അവരൊന്നും ഫോട്ടോ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന രൂപത്തിൽ നൽകാനോ പരസ്യപ്പെടുത്തുന്നതോ നമുക്കത്ര ഗുണകരമല്ല. ചില സന്ദർഭങ്ങളും സമയങ്ങളും ഒക്കെ ആവശ്യഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നല്ലാതെ അതെന്തായിരുന്നാലും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കാണുക എന്നുള്ളതാണല്ലോ ഈ ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കാണുക എന്ന് പറയുമ്പോൾ അന്വേഷണങ്ങൾ പൂർത്തിയായതിന് ശേഷമാണ് കാണേണ്ടത് എന്നുള്ളതാണ്. കണ്ടിഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ല കല്യാണങ്ങളിലേക്ക് എത്തുന്നത്, മറിച്ച് നമ്മൾ അന്വേഷണങ്ങൾ, അതായത് അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹം നടത്തിക്കൊടുക്കാൻ തടസ്സമുണ്ടാവരുത്. അതായത് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷം ആ അവിടെ കുറച്ച് ദൂരം കൂടുതലാണ്, അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവരെ ഒരു ആദർശപരമായി നമ്മളോട് യോജിക്കില്ല, അതൊന്നും പിന്നെ പറയാൻ പറ്റില്ല. ആദർശപരമായി യോജിക്കുമോ, നമുക്ക് പ്രായോഗികമായി പറ്റുന്നൊരു സ്ഥലമാണോ, അങ്ങനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ യോഗ്യതകളും അവസ്ഥകളും ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടത്. കണ്ടിഷ്ടപ്പെട്ടാൽ പിന്നെ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാവരുത്. ആ രൂപത്തിലാണ് അവസാനം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് അത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. പിന്നെ കാണുന്നത് എപ്പോഴും നേരിട്ടായിരിക്കണം, നേരിട്ട് ഫിസിക്കലായി നേരിട്ട് കാണണം. അല്ലാത്ത കാഴ്ചകൾക്കൊക്കെ പരിമിതികളുണ്ട്. അവരങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് അന്ന് തന്നത്. ഈ ഫോട്ടോ കൊടുത്തിട്ട് കാഴ്ച കാണുന്നതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അവരന്ന് തന്ന ഫോട്ടോ ശരിക്കുള്ള ഫോട്ടോ അല്ല, മുമ്പത്തെ ഫോട്ടോ ആണ്, അത് വേറെ ആളെ ഫോട്ടോ ആണ് എന്നൊക്കെ കണ്ട് ബോധ്യപ്പെടുകയാണ് വേണ്ടത്. അപ്പോൾ അന്വേഷണങ്ങൾ പൂർത്തിയാകുമ്പോൾ കാണേണ്ട ഒരു ഘട്ടം വരുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന രൂപമായിരിക്കും നല്ലത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാനും സൂചിപ്പിക്കാനും പറ്റും. അതിഷ്ടപ്പെടുന്ന ഒരാൾ അതൊക്കെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഒരു സ്റ്റെപ്പായിട്ട് കാണിച്ചു കൊടുക്കുക, കണ്ടിട്ട് പരസ്പരം ഇഷ്ടപ്പെട്ടാൽ വിവാഹം നടത്തി കൊടുക്കുക, അതായിരിക്കും നന്നായിരിക്കും.
0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
6: Peace Radio. Tune to reality.

പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് സ്വരം വളരെ മനോഹരമായ അല്ലാ യാ അല്ലാ എന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

0: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈർ. ഹൃദയത്തിന് ആനന്ദം പകരുന്ന വശ്യസുന്ദരമായ ഗാനം ആലപിച്ചത് മുബീൻ പട്ടാണി.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്, എന്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിൽ. പീസ് റേഡിയോ നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റിൽ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ സർഗ വാസനകൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലും അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലുമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും നല്ല ക്ലാരിറ്റി ഉള്ളതും അതോടൊപ്പം തന്നെ നിലവാരം പുലർത്തുന്നതുമായ പ്രോഗ്രാമുകളെ

0: അസ്സലാമു അലൈക്കും. ഒരു അധ്യാപകൻ വീടിനും സമൂഹത്തിനും രാജ്യത്തിനും മാതൃകയാകത്തക്ക രീതിയിൽ നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതാണ് ഒരു അധ്യാപകന്റെ കർത്തവ്യം. ഏതൊരു മഹത് വ്യക്തിയുടെ പിന്നിലും ഒരു നല്ല ഗുരുനാഥന്റെ ശിക്ഷണം ഉണ്ട് എന്ന് പറയാൻ കഴിയും. നമ്മുടെ ആദ്യത്തെ ഗുരുനാഥൻ നമ്മുടെ മാതാവും പിതാവുമാണ് എന്ന സത്യം ഓർക്കാതെ വയ്യ. ഈ നിമിഷത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു അധ്യാപകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുങ്ങിയ സമയം കൊണ്ട് അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ നമ്മുടെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യാപകന്റെ കഠിനാധ്വാനം കാണാതെ വയ്യ. പാഠപുസ്തകം പഠിപ്പിക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ കഴിവുകളും കണ്ടെത്തി നാടിനും സമൂഹത്തിനും രാജ്യത്തിനും നല്ലതു മാത്രം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന നല്ല അധ്യാപകരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഫർഹാന, ഏഴാം തരം വിദ്യാർത്ഥിനി അവതരിപ്പിച്ച ഒരു പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഫർഹാന, നന്നായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഫർഹാന മറ്റു കൂട്ടുകാരെ പോലെ തന്നെ പിസ് റേഡിയോയുടെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് നല്ല ആവേശത്തോടുകൂടെ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിക്കുന്ന അയച്ചു തരുന്ന മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. എന്തായാലും കൂട്ടുകാരെ, നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെയും അഭിപ്രായമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പീസ് റേഡിയോയിലേക്ക് ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ശബ്ദവും ഇതേപോലെ പീസ് റേഡിയോയിൽ വരട്ടെ എന്ന് ആഗ്രഹമുണ്ടാവും അല്ലെ? കാത്തു നിൽക്കേണ്ട, രക്ഷിതാക്കളോട് പറഞ്ഞ് നമുക്കെന്ത് ചെയ്യാം, പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലും അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന ഓരോ പ്രോഗ്രാമിൻ്റെയും നോട്ടിഫിക്കേഷനിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രോഗ്രാമുകൾ നല്ല ക്ലാരിറ്റിയോടുകൂടെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ അയച്ചു തരിക. തീർച്ചയായും നല്ല പ്രോഗ്രാമുകൾ പീസ് റേഡിയോയുടെ വിവിധ പരിപാടികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള അവസരം ഒരുക്കിത്തരുന്നു. പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഈ എപ്പിസോഡ്, ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുകയാണ്. രണ്ടാമതായി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മിലേക്ക് വരുന്നത് ഹിജാബ അബ്ദുസലാം. കോഴിക്കോട് ജില്ലയിലെ നല്ലളം എന്ന സ്ഥലത്ത് നിന്നാണ് ഹിജാബ അബ്ദുസലാം പീസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാമിൽ ചേരുന്നത്. നാലാം തരം വിദ്യാർത്ഥിനിയാണ് ഹിജാബ. കവിതയാണ് ഹിജാബയുടെ വിഷയം. ഹിജാബയുടെ കവിത നമുക്ക് കേൾക്കാം.
2: സലാമി എന്ന തോലക നാമത്തിൽ അറിയപ്പെട്ട അയ്യോ മാസ്റ്റർ അഞ്ചുകണ്ഠൻ എനിക്ക് സാർക്കസ്റ്റിൽ അവതരിപ്പിക്കാൻ എഴുതിയ വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. വിസ്മയം തീർക്കും ഗുരുനാഥൻ.
3: കാലങ്ങൾ കോലങ്ങൾ വിവിധമാം വർണ്ണങ്ങളൊത്തി വീണോവുകൾ പേറുന്ന കാലം ആദ്യാക്ഷര ുകർന്ന കാലമത്രയും

പിച്ച വെച്ചിടുന്നാളിൽ ഉമ്മ തന്നെയാം നമ്മൾ തന്നാദ്യ പാഠശാല. പൊട്ടിത്തെറിച്ച്

തൻ മഹിമയിൽ ഗുരുനാഥര് മറക്കല്ല് നാം ഒരിക്കലും. വിദ്യ തൻ മഹിമയിൽ ഗുരുനാഥര് മറക്കല്ല് നാം ഒരിക്കലും. മഹിതമായ വിദ്യാവിളമ്പിയ നാവുകൾ എത്രയോ മൺമറഞ്ഞു പോയി. കാലം

0: സാഗരം ഗുരുനാഥരന്മവർ. ലോകത്തിൽ മുമ്പേ നടന്ന് ജ്ഞാനത്തെ വാരി പുണർന്നവരണവർ. വിസ്മയം തീർത്ത കാലത്ത് ഞെട്ടിച്ച് വിസ്ഫോടനം തീർത്തവർ വിശാരദന്മാരവർ. ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കലാമൊന്നിച്ചിടാനായി സ്വർഗം തൻഗേഹമിൽ. ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കലാം ഒന്നിച്ചിടാനായി സ്വർഗം തൻഗേഹമിൽ.
1: മാഷാല്ലാ, നന്നായിരിക്കുന്നു ഹിജാബയുടെ ഈ ഒരു കവിത ആലാപനം. വളരെ ഗംഭീരമായിരിക്കുന്നു. ഇത് ഹിജാബയുടെ ഒരു ഗുരുനാഥൻ എഴുതി കൊടുത്തതാണ് എന്ന് ഹിജാബ പിന്നെ അദ്ദേഹത്തിൻ്റെ തൂലിക നാമവും അദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുകയുണ്ടായി. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ ലോകത്തിൻ്റെ വിളക്കും വെളിച്ചവുമാണ്. വിദഗ്ധരായ ലോകമറിയപ്പെടുന്ന മഹാന്മാർ അവർക്ക് അവരുടെ മഹത്വമേറിയ പ്രവർത്തനങ്ങളെ ലോകത്തിന് സംഭാവനയായി നൽകാൻ കഴിഞ്ഞതിൽ അവരുടെ ഒരു അധ്യാപകന്റെ പ്രയത്നമോ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനമോ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരം ലോകം ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനാവാൻ ആഗ്രഹിച്ച പലരുടെയും ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണെങ്കിലും ഹിജാബ അബ്ദുസലാമിൻ്റെ ഈ ഒരു കവിത ആലാപനം കേട്ടപ്പോൾ തീർച്ചയായും ഇത് എഴുതി കൊടുത്ത അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. നല്ല ഒരു തൂലിക, അതോടൊപ്പം തന്നെ തൂലികക്കനിയും ഇത്തരം കവിതകളും അതോടൊപ്പം തന്നെ സന്ദേശങ്ങളും ലോകത്തിന് സമ്മാനമായി നൽകാൻ ആ തൂലികയിലൂടെ പിറവിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹിജാബ അബ്ദുസലാം നന്നായിട്ടുണ്ട്, രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ എന്ന ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡിലെ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇൻഷാല്ല അടുത്തതായി നമ്മിലേക്ക് വരുന്നത് ഹുദ ഹസൻ. ഏഴാം തരം വിദ്യാർത്ഥിനിയാണ് ഹുദ. ഹുദയുടെ ഒരു കഥയാണ് ഇൻഷാല്ല നമ്മൾ കേൾക്കുന്നത്. കഥ കൂട്ടുകാരെ, നമുക്ക് ഹുദയുടെ കഥ കേൾക്കാം, എന്നിട്ട് നമുക്കതിൻ്റെ അഭിപ്രായം പറയാം അല്ലേ? ശരി, നമുക്ക് ഹുദയെ വിളിക്കാം.
2: അസ്സലാമു അലൈക്കും. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലേ. അതിൽ തന്നെ ടീച്ചേഴ്സിൻ്റെ വലിയൊരു കഷ്ടപ്പാടാണ് നമ്മൾ ഇപ്പോഴും പഠിക്കുന്നതിലുള്ളത്, കൂടെ പാരൻസിൻ്റെയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കഥ പറഞ്ഞുതരാം. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താകാനാണ് ആഗ്രഹം? അപ്പോൾ പല കുട്ടികളുണ്ടാവുമല്ലോ, പല രീതിയിലുള്ള കുട്ടികളാണ്, പല ആഗ്രഹങ്ങളാണ് അവർ ഓരോരുത്തർക്കും. അപ്പോൾ ഒരുപാട് പേര് എൻജിനീയർ, ടീച്ചർ, എൻജിനീയർ, ഡോക്ടർ, കളക്ടർ, അങ്ങനെ പല ജോലികൾ പറഞ്ഞു. അതിൽ ആകെ രണ്ട് കുട്ടികൾ മാത്രം ടീച്ചർക്ക് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ആ രണ്ടും കുട്ടികൾക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ടോ? എനിക്കും ഈ കഥ കേട്ടപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല, പിന്നെ തന്നെയാണ് എൻ്റെ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഏറ്റവും ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ കഥയിൽ ടീച്ചേഴ്സിനുള്ളത്. നമ്മളെല്ലാവരും പ്രൗഡ് ചെയ്യണം, ടീച്ചേഴ്സിന് അഭിമാനിക്കണം. ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്കിംഗ് ഒക്കെ കണ്ടിട്ട് അത്ര ഹാർഡ് വർക്കാണ് അവർ എടുക്കുന്നത്. അതിൻ്റെ ബാക്കി കഥ ഞാൻ വീണ്ടും തുടരുകയാണ്. അപ്പോൾ ടീച്ചർ എന്തിനാ ക്ലാപ്പ് അടിച്ചതെന്ന് കുട്ടികൾക്ക് ആർക്കും മനസ്സിലായില്ല. സോ ടീച്ചർ എന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടി ടീച്ചറിൻ്റെ അടുത്തുനിന്ന് അറിവ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? ടീച്ചറോ എഞ്ചിനീയറോ അങ്ങനെ ആവാൻ ഉള്ളൊരാഗ്രഹം ഉണ്ടോ? അപ്പോൾ ആ ടീച്ചർ പഠിപ്പിച്ചിട്ടാണ് ആ കുട്ടി എഞ്ചിനീയർ ആവുന്നത്. ഇല്ലാതെ അവള് ആ കുട്ടി വെറുതെ അങ്ങ് പഠിച്ച എഞ്ചിനീയർ ആവുകയല്ല, അതിൻ്റെ ബാക്കിലൊരു ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചർ ഉണ്ടായിട്ടാണ് എഞ്ചിനീയർ, കളക്ടർ, പൈലറ്റ് അങ്ങനെ എല്ലാവരും ഉണ്ടാകുന്നത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. കൂട്ടുകാരെ, എന്ത് പറയുന്നു? ഹുദാ ഹസൻ അവതരിപ്പിച്ച കഥയെക്കുറിച്ച്, ഇതൊരു കഥയാണോ അതല്ലെങ്കിൽ ഒരു ചരിത്രത്തെ എടുത്തു പറഞ്ഞതാണോ? ഒന്നുമല്ല. ഹുദാ ഹസൻ തൻ്റെ മനസ്സിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഒരു നല്ല ടീച്ചറാകാനുള്ള ഒരു കഴിവ് ഹുദാ ഹസൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹുദാ ഹസൻ നന്നായിരിക്കുന്നു. കൂട്ടുകാരൊക്കെ തന്നെ ഇതിൽ നല്ല കേട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു മാനസികമായിട്ടൊരു സന്തോഷത്തിലേക്കാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല അവതരണം. അതോടൊപ്പം തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഹുദാ ഹസൻ്റെ ഈ പ്രോഗ്രാമിനെ നമ്മൾ കാണുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ ഇടപെടാനും തൻ്റെ സർഗവാസനകൾ സർഗസിദ്ധികൾ അത് ലോകത്തിന് മുമ്പിലേക്ക് ആളുകളുടെ മുമ്പിലേക്ക് പീസ് റേഡിയോ പോലുള്ള ഇത്തരം നല്ല വേദികളിലൂടെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഹുദാ ഹസനെ കൊണ്ടും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, നന്നായിട്ടുണ്ട്. പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ എന്ന ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡിൽ ഇൻഷാല്ല ഇനി നമ്മൾ കേൾക്കുന്നത് ആയിഷ ഓയെ അവതരിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ്. ഇൻഷാല്ല നമുക്ക് ആയിഷയുടെ പ്രസംഗത്തിലേക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും. അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നവരാണ് ഗുരുനാഥൻ. അസാധ്യമായത് എന്തും സാധ്യമാക്കാൻ സഹായിക്കുന്നവരാണ് അവർ. മഹാനായ കവി കബീർ ദാസ് ഒരിക്കൽ പറഞ്ഞു, എന്റെ ഗുരുവിനെയും ദൈവത്തെയും ഒരേ വേദിയിൽ വെച്ചു കണ്ടാൽ എന്റെ ഗുരുവിനെ ഞാൻ ആദ്യം നമിക്കും. കാരണം എന്റെ ഗുരുവാണ് എനിക്ക് ദൈവത്തെ പരിചയപ്പെടുത്തിയത്. ഈ ലോക്ക്ഡൗൺ കാലത്തും പുതിയ വഴിയിലൂടെ നമ്മളെ നയിക്കാനും പ്രചോദനങ്ങൾ നൽകാനും സ്നേഹനിധിയായ നമ്മുടെ ഗുരുനാഥർ മറന്നില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമുക്ക് വിര പറക്കാൻ അഗ്നിച്ചിറകുകൾ വേണമെന്ന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞു. നമ്മുടെ അഗ്നിച്ചിറകുകൾ നമ്മുടെ ഗുരുനാഥന്റെ സ്നേഹവും കരുതലും നിർദ്ദേശങ്ങളുമാണ്. അത് നമ്മെ വാനോളം പരത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ആയിഷ ഒഎ, നല്ല സംസാരം, അത്യാവശ്യം ശബ്ദവും കാര്യങ്ങളൊക്കെ നിലനിർത്തിയത് കൊണ്ട് തന്നെ ആയിഷ എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ സംസാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. നന്നായിരിക്കുന്നു, നല്ല അവതരണം. ഒരു അസാധ്യമെന്നത് എന്തോ അതിനെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനം നൽകുന്നവരാരാ, അത് അധ്യാപകൻ തന്നെയാണ്. ആയിഷയുടെ സംസാരത്തിൽ ഒന്നാമതായിട്ട് ആദ്യമായിട്ട് ആയിഷ ഉൾപ്പെടുത്തിയ ഒരു സംസാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്ക് അങ്ങനെയാണ്, അസാധ്യമായതിനെ സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോത്സാഹനം നൽകുകയും അതിലേക്ക് നമ്മളെ കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അധ്യാപകൻ തന്നെയാണ് അല്ലേ. അപ്പം അത്തരം നല്ലൊരു അധ്യാപകനാവാനും അതോടൊപ്പം തന്നെ അത്തരം അധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ആയിഷ തൻ്റെ സംസാരം അവസാനിപ്പിച്ചത്. ആയിഷയുടെ സംസാരത്തിനിടയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഗുണകരമായ രൂപത്തിലുള്ള ഉപദേശങ്ങളും കാര്യങ്ങളുമാണ്. എന്തായാലും ആയിഷയെ നമുക്ക് അഭിനന്ദിക്കാം, നന്നായിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പങ്കെടുക്കാൻ ആയിഷയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് കൂടുതലൊന്നും പറയാതെ അടുത്ത പ്രോഗ്രാം ആരുടേതാണെന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഈ അയച്ചു തന്നിട്ടുണ്ട്. പാട്ടുകളായിട്ടും കഥകളായിട്ടും അനുഭവക്കുറിപ്പുകളായിട്ടും ചരിത്ര സംഭവങ്ങളായിട്ടും അതുപോലെ തന്നെ പ്രസംഗങ്ങളായിട്ടും ഒക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ അവരൊക്കെ കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രോഗ്രാം എപ്പോഴാണ്, എൻ്റെ പ്രോഗ്രാം എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അടുത്ത ആളെ നമുക്ക് ക്ഷണിക്കാം. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കെൻസ മറിയം, അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ മണക്കാട്, തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിലെ അൽഫിത്ര ഇസ്ലാമിക് സ്കൂളിലെ രണ്ടാം സ്റ്റാൻഡേർഡ് ഗ്രേഡ് 2 വിദ്യാർത്ഥിനിയാണ് അടുത്തതായി നമ്മളിലേക്ക് വരുന്നത് കെൻസ മറിയം.
4: Respected audience and others, Assalamu alaikum wa rahmatullah. Today here I am standing in front of you to sharing something about the topic my teachers who spread knowledge and life. Who is a teacher? A teacher is the backbone of our education system because they play പ്ലേ എ മേജർ റോൾ ഇൻ ദ ഷേപ്പിംഗ് ഓഫ് ദ സ്റ്റുഡൻറ് ത്രൂ വാരിയസ് ആക്ടിവിറ്റീസ്. എ ടീച്ചർ ഇമ്പാർട്സ് നോളജ് ആൻഡ് ഗുഡ് വാല്യൂസ് ജസ്റ്റ് ലൈക്ക് അവർ പാരൻസ്. ടീച്ചേഴ്സ് ആർ ആൾസോ ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ്. They teach us wisdom in doing everything. They give moral support and encourage us to do good things. The function of teachers is to help students learn by imparting knowledge to them. We should love and respect our teachers because they play a major role in our lives. Let me conclude my words and I would like to thank all the teachers in my life who make me what I am today. Thank you for inspiring and motivating me. Thank you once again. Assalamu alaikum.
1: Wa alaikum assalam wa rahmatullahi wa barakatuhu. കെൻസയുടെ നല്ലൊരു ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. അധ്യാപകൻ നമ്മുടെ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ നട്ടെല്ലാണ് അധ്യാപകൻ എന്നാണ് കെൻസ തൻ്റെ സംസാരത്തിൻ്റെ ആദ്യത്തിൽ സൂചിപ്പിച്ചത്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു സംസാരം അല്ലേ കെൻസയുടെ സംസാരം എന്ന് വെച്ചാൽ, കെൻസ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്, 7 വയസ്സാണ്, നല്ല സംസാരം അല്ലേ. ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമുക്കും അവതരിപ്പിക്കാൻ കഴിയും അല്ലേ കൂട്ടുകാരെ? തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഓർപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കൾക്കും ഇതിനുള്ള കഴിവുകളുണ്ട്. നമ്മുടെ മക്കൾക്കും ഇത്തരം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള കഴിവുകളുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി. ഒരു കൈത്താങ്ങുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും കുഞ്ഞുമക്കൾ ഉയരങ്ങളിലേക്ക് പൊങ്ങും. അവരുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മുടെ പ്രോത്സാഹനം കൊണ്ടായിരിക്കും. ഒരു വാക്കോ ഒരു നോക്കോ അതല്ലായെങ്കിൽ ഒരു ലൈക്കോ, ഇതൊക്കെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഭാവി ഭാസുരമാക്കുന്നതിൻ്റെ പ്രോത്സാഹനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളും അധ്യാപകരും അതോടൊപ്പം പൊതുസമൂഹവുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയാണെങ്കിൽ നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്കധികം കാത്തിരിക്കേണ്ടി വരില്ല. നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അവരെ ഇന്ന് വളരുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും നാളെയുടെ ഭാവി സന്താനങ്ങളാണ്, ഭാവിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ഭാവി നിർണയിക്കേണ്ടത്, നിശ്ചയിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് അവർ പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായും രക്ഷിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, രക്ഷിതാക്കൾ ബോധപൂർവം ഇടപെട്ടുകൊണ്ട് ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. കെൻസ മറിയം നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് കെൻസ മറിയമ്മിൻ്റെ സംസാരം. ഇൻഷാ അല്ലാ ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും പങ്കെടുക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു. കെൻസ അടിപൊളിയായിട്ടുണ്ട്, ഇനിയും ഇത്തരം പ്രോഗ്രാമുകളായിട്ട് പിസ്ലോഡിയിലേക്ക് വരണം. ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത ആളെ ക്ഷണിക്കുകയാണ്. ഹംദ മാഹീൻ എന്ന കൊച്ചു മിടുക്കിയാണ് ഇൻഷാ അല്ലാ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പീസ് പബ്ലിക് സ്കൂൾ കൊല്ലം 1-ാം തരം വിദ്യാർത്ഥിനിയാണ് ഹംദ മാഹീൻ. യെസ്, നമുക്ക് ഹംദ മാഹീനെ ക്ഷണിക്കാം.
5: അസ്സലാമു അലൈക്കും.

0: you.
1: ഹാ മെനി മെനി താങ്ക്സ് ഹംദമാഹിൻ, നന്നായിട്ടുണ്ട്. നല്ലൊരു ഇംഗ്ലീഷ് റൈമാണ്. നമ്മൾ പീസ് പബ്ലിക് സ്കൂൾ, കൊല്ലം പീസ് പബ്ലിക് സ്കൂളിലെ ഗ്രേഡ് 1 വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ഹംദമാഹിൻ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും അവതരിപ്പിക്കേണ്ടതുണ്ട്. നല്ല ശബ്ദത്തോടുകൂടി, നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ഹംദമാഹിൻ അവരുടെ ഇംഗ്ലീഷ് റൈം പൂർത്തിയാക്കിയിട്ടുണ്ട്. പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ഇനിയും വരണം. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൂടെയൊക്കെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ പ്രോഗ്രാമുകളുമായിട്ട് വരണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ, ഈ സ്റ്റാർകോസ്റ്റിൻ്റെ എപ്പിസോഡ്, ഈ പ്രോഗ്രാമുകൾ വീണ്ടും തുടരുകയാണ്. അടുത്തതായി നമ്മിലേക്ക് വരുന്നത് റസീൻ മുഹമ്മദ്. റസീൻ മുഹമ്മദാണ് ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മിലേക്ക് എത്തുന്നത്. റസീൻ്റെ പ്രസംഗം നമുക്ക് കേൾക്കാം. ഓക്കെ റസീൻ, സ്റ്റാർട്ട്.
2: അസ്സലാമു അലൈക്കും. മൈ നെയിം ഈസ് റസീൻ മുഹമ്മദ്. ഐ ആം സ്റ്റഡിങ് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൊൽക്കത്ത. സോ ടുഡേ ഐ ആം ഗോയിംഗ് ടു ടോക്ക് അബൌട്ട് ടീച്ചർ. എ ടീച്ചർ ഈസ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് നോളജ്, പ്രോസ്പെരിറ്റി ആൻഡ് എൻലൈറ്റ്മെന്റ് ബൈ വിച്ച് എനിബഡി ക്യാൻ ബി ബെനിഫിറ്റഡ്. Teachers are the gifts of God who make us carry and guide us towards success. Teachers make their students academically strong, and they always encourage their students to do better in their life. Without teachers, it is impossible to imagine growth in our life, whether educationally, mentally, or intellectually. In the words of Saint Kabir, the value of teacher is more in comparison to God. And we must be thankful to our teacher. Teachers can be a school teacher or spiritual guru who shows the path towards goal and enlightenment. Teachers also call us guru, and in ancient times there were gurukuls, where students used to live and attain knowledge from gurus. This day and Guru Purnima are the days dedicated to the teacher for their dedication and hard work they spend in shaping the lives of their students. താങ്ക് യു. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല നട്ടലുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ തീർച്ചയായിട്ടും ഗുരുക്കന്മാർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ റസീൻ മുഹമ്മദ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തു തന്നെയാണെങ്കിലും നല്ല അവതരണം, നല്ല സംസാരം. ഈ ഇത്തരം പ്രോഗ്രാമുകളിൽ ഇനിയും പങ്കെടുക്കാൻ റസീന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. റസീൻ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കൂട്ടുകാരും അതുപോലെ തന്നെ തൻ്റെ കുടുംബങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇൻഷാല്ല അത് അയച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല കൂട്ടുകാരും അങ്ങനെയുണ്ട്, പീസ് റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് തൻ്റെ പ്രോഗ്രാം അയച്ചു തരും, എന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യും, എൻ്റെ പ്രോഗ്രാം പീസ് റേഡിയോയിൽ വരുന്നുണ്ട്. അങ്ങനെ കുടുംബങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിലേക്കൊക്കെ പ്രോഗ്രാം അയച്ചു കൊടുക്കുന്ന മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും പിന്നെ റസീൻ്റെ സംസാരം നന്നായിട്ടുണ്ട്. ഇൻഷാല്ല പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ മൈ ടീച്ചർ ഈ സ്റ്റാർകോസ്റ്റിൻ്റെ എപ്പിസോഡ് മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഒരു പാർട്ടിസിപ്പൻ്റിനെ നമുക്ക് ക്ഷണിക്കാം. ലുബാബത്തുൽ മുബഷിറ, കൊല്ലം പള്ളിമുക്കിൽ നിന്നാണ് ലുബാബത്തുൽ മുബഷിറ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമിൽ ചേരുന്നത്. ലുബാബത്തുൽ മുബഷിറ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലുബാബത്തുൽ മുബഷിറയെ നമുക്ക് ക്ഷണിക്കാം. ലുബാബ,
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. Respected all, today I am before you to say a brief description about our wonderful teachers. Teachers are gift of God who educate us and guide us towards success. Teachers can change lives with just the right mix of talk and challenges. The dreams begins with the teachers who believes in you, who tugs and pushes and leads you to the next plateau, sometimes poking you with a sharp stick called truth. A teacher is a compass that activates the magnets of curiosity, knowledge and wisdom in the pupils. A teacher takes a hand, opens a mind and touches the heart. A good teacher is like a candle. It consumes itself to light the way for others. A teacher's purpose is not to create students in his own image, but to develop students who can create their own image. The best teacher don't give you the answer. They spark within you the desire to find the answer. They are a great source of knowledge and enlightenment. They teach students about the importance of disciplines. They are the ones who build a good nation and make the world a better place. Teachers are like the building blocks of society who educate students and make them better human beings. A good teacher is like a friend that helps us in all our problems. A good teacher makes students believe in themselves and achieve success. Teachers encourage mind to think, hands to create, and heart to love. Teachers are the most influential people next to parents in every student's life. Students should always respect their teachers as they are the ones who guide students to the right path. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaykum wa rahmatullahi wa barakatuh.
1: Wa alaykum assalam wa rahmatullahi wa barakatuh. Lubaba nannayittund naan manasilakkunnu. Lubaba idinu munpum ഒരുപാട് പ്രോഗ്രാമുകളിൽ പീസ് റേഡിയോയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നല്ല നല്ല പ്രോഗ്രാമുകൾ തന്നെയാണ് ലുബാബത്ത് പങ്കെടുക്കാറുള്ളത്, അവതരിപ്പിക്കാറുള്ളത്. എന്തായാലും നന്നായിട്ടുണ്ട്. രക്ഷിതാക്കളോടും പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുകയാണ്. മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പീസ് റേഡിയോ ഇത്തരം സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള, പൂമലത്തണൽ പോലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മുമ്പിൽ വിഭാവനം ചെയ്യുന്നത്, അവർക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു നല്ല ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ അത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, ബോധപൂർവം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ലുബാബയുടെ പ്രോഗ്രാമിലോടുകൂടി ഇൻഷാല്ല ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാൻ സമയമായി. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക്, എൻ്റെ ഗുരുനാഥൻ എന്ന ടൈറ്റിലിൽ തന്നെയുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഇനിയും കുട്ടികൾ അയച്ചു തന്നത് ബാക്കി കിടക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ ഇൻഷാല്ല ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഞാൻ നസറുല്ല. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ല വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽമിംബർ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അൽ കഹഫ് സൂറത്തിലെ മാതൃകാ അധ്യാപകനും വിദ്യാർത്ഥിയും ഈ വിഷയത്തിൽ ഖുത്ബ നിർവഹിക്കുന്നു ഹുസൈൻ സലഫി.
2: സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തഖ്വ വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം ഏറെ പ്രാധാന്യപൂർവം പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിജ്ഞാനം സമൂഹത്തിലേക്ക് പകർന്നുകൊടുക്കുന്ന അധ്യാപകരോടുള്ള ആദരവും ബഹുമാനവും. അതോടൊപ്പം തന്നെ വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി തയ്യാറായി വരുന്ന വിദ്യാർത്ഥികളിൽ ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങളും മര്യാദകളും എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി തന്നെ ഗൗരവത്തോടുകൂടി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ മൂസാ അലൈഹിസ്സലാമും ഖളർ അലൈഹിസ്സലാമും തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ സുദൃഢമായ ഗുണപാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന അധ്യാപനങ്ങളാണ് സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് അള്ളാഹു വിവരിച്ചു തരുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖളർ അലൈഹിസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം തന്നെ വിജ്ഞാനത്തോടുള്ള അടങ്ങാത്ത ദാഹമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഗുരുവിനെ കണ്ടെത്തി, ഗുരുവിന്റെ സമീപത്ത് എത്തിയപ്പോൾ സലാം പറഞ്ഞതിന്റെ ശേഷം വിനയത്തോടെ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, ഹൽ അത്തബിഉക, ഞാൻ താങ്കളെ പിൻപറ്റട്ടെയോ? അലാ അൻതു അല്ലിമനി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാം എന്ന പ്രത്യേകമായ ഒരു ആവശ്യപ്രകാരം, മിമ്മുല്ലിം തറുഷ്ദ, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിജ്ഞാനത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന്, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിജ്ഞാനത്തിന്റെ ആ ഇനത്തിൽ നിന്ന് എനിക്കൽപ്പം പകർന്നു തരുവാൻ വേണ്ടി, എന്നെ പഠിപ്പിച്ചു തരുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിൻപറ്റട്ടെയോ എന്നാണ് മൂസാ അലൈഹിസ്സലാം എന്ന ആ പ്രവാചകൻ ഖദർ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നത്. എനിക്ക് വിവരമില്ല, വിവരമില്ലാത്തത് ചോദിച്ചു പഠിക്കണം എന്നുള്ള ആ വ്യക്തമായ നിലക്കുള്ള വിനീതമായ മനസ്സാണ് ആ പ്രകടമാകുന്നത്. തന്നേക്കാൾ അറിവുള്ളവർ ഭൂമുഖത്ത് മറ്റാരുമില്ല. ഈ കാലത്ത് നബിയായി ഞാൻ തന്നെയാണെന്ന് വിചാരിച്ച് നടന്നിരുന്ന കാലത്താണ് മൂസാ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്നത്, മൂസ നിന്നേക്കാൾ അറിവുള്ള ഒരാൾ ഒരു പ്രദേശത്തിരിപ്പുണ്ട് എന്ന്. ആ പ്രത്യേകമായ വിവരം കിട്ടിയപ്പോൾ എന്നേക്കാൾ അറിവുള്ളവരോ എന്ന നാട്യമല്ല പിടികൂടിയത്, എനിക്കെങ്കിൽ പഠിക്കണം എന്ന വലിയ ആഗ്രഹപ്രകാരം ഒരു നെടുനീളം യാത്ര സംഘടിപ്പിച്ച് കണ്ടെത്തിയപ്പോൾ ചോദിച്ച വിനീതമായ ചോദ്യമാണ് നമ്മൾ ഈ കേട്ടത്. അങ്ങേക്ക് കിട്ടിയ അറിവില്ലെന്ന് അല്പം എനിക്ക് പകർന്നു തരാം എന്ന കരാറോടുകൂടി ഞാൻ താങ്കളുടെ പിന്നാലെ കൂടട്ടെയോ എന്ന്. പ്രിയമുള്ളവരെ, സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വിജ്ഞാനത്തോടുള്ള അടങ്ങാത്ത ദാഹത്തിന്റെ എത്രത്തോളം വലിയ വിലയാണ് മഹാരഥന്മാരായ പ്രവാചകന്മാര് പോലും കാണിച്ചത് എന്ന ശക്തവും വ്യക്തവുമായ ഗുണപാഠമാണ്. ഓരോ വെള്ളിയാഴ്ചയും ഈ വരികൾ പാരായണം ചെയ്യുമ്പോൾ അത് പാരായണം ചെയ്യുന്നവന്റെ ഹൃത്തടത്തിലേക്ക് കടന്നു വരേണ്ടത്. നമ്മൾ ചിന്തിക്കണം, എനിക്ക് വിജ്ഞാനത്തോടുള്ള ദാഹം എത്രയാണ്. വലിയ ദൂരമൊന്നും യാത്ര ചെയ്യാതെ ക്ലേശപൂർണമായ യാത്രകളോ ദിവസങ്ങളോ മാസങ്ങളോ സഞ്ചരിക്കുകയോ വിശപ്പ് സഹിക്കുകയോ കഷ്ടപ്പാട് സഹിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ തന്റെ മുമ്പിൽ തനിക്ക് വേണ്ടി വിജ്ഞാനങ്ങൾ വിശദീകരിച്ച് തരുന്ന സംവിധാനങ്ങളും ഉസ്താദുമാരും അധ്യാപകരും ഉണ്ടായിട്ടും ആ വൈജ്ഞാനികമായ മേഖലകളോട് എത്രത്തോളം ഞാൻ കൂറുപാലിക്കുന്നുണ്ട്, എത്രത്തോളം എനിക്ക് വിജ്ഞാനത്തോട് തൃഷ്ണയുണ്ട്, അതിനോട് താല്പര്യമുണ്ട്, അതിനോട് കൊതിയുണ്ട് എന്ന് ഓരോ വെള്ളിയും കുറ്റബോധത്തോടുകൂടെയല്ലാതെ ഈ വരികൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഗൗരവത്തോടെയുള്ള ഒരു തിരിച്ചറിവിന് നമുക്ക് ഖുർആനിക വായന പ്രേരകമാവണം. ഞാനായ നബിയാണ് തേടിപ്പോകുന്നത്. വിജ്ഞാനമില്ലാത്ത മരമണ്ടന്മാരെന്ന് അവകാശപ്പെടുന്ന നമ്മെപ്പോലെയുള്ള ജാഹിലുകളിൽപ്പെട്ട ആളല്ല. ഏറ്റവും വൈജ്ഞാനികമായ നഭോമണ്ഡലത്തിന്റെ ഉന്നതമായ കേന്ദ്രങ്ങളിൽ വിരാജിച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രത്യേകിച്ച് തൗറാത്ത് പോലും നൽകപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷമുള്ള ആ കാലഘട്ടത്തിലാണ് മൂസാ അലൈഹിസ്സലാം ഇനിയും വിജ്ഞാനം നേടൽ അവസാനിപ്പിക്കാനായിട്ടില്ല, എന്നേക്കാൾ അറിവുള്ളവരെ സമീപിച്ച് ഞാൻ വിദ്യ തേടുക തന്നെ വേണം എന്ന മഹത്തായ ആഗ്രഹത്തോടുകൂടി വലിയ ക്ലേശപൂർണമായ യാത്ര നടത്തിയത് എന്നുള്ളത് ആവർത്തിച്ചാവർത്തിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാണ് എനിക്ക് ആദ്യമായി തന്നെ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. വിദ്യ പകർന്നു നൽകുന്ന ഒരു ഗുരുവിനുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയിരുന്നു അൽ കഹ്ഫിലെ ഈ അധ്യാപകന്. വലിയ ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരിക്കണം ഒരു അധ്യാപകൻ. ഏത് പ്രവൃത്തിയും അങ്ങനെയാണല്ലോ, കേവലം വ്യാവസായികമായ അടിസ്ഥാനത്തിലുള്ള ചിന്തകൾക്കപ്പുറം ഒരു ശമ്പളം വാങ്ങുന്ന ജോലി എന്നതിനപ്പുറം ഒരധ്യാപകനിലുണ്ടായിരിക്കേണ്ടത് ഏറ്റവും തികഞ്ഞ ആത്മാർത്ഥതയാണ്. താൻ പകർന്നു നൽകുന്ന ഈ വിജ്ഞാനത്തിന്റെ ഏതെങ്കിലും ഒരു കണിക മുഖേന തന്റെ അടുക്കൽ വിദ്യ തേടി വരുന്ന ഒരു ശിഷ്യനിൽ ഒരു മാറ്റമുണ്ടായാൽ അതുകൊണ്ട് തനിക്ക് നേടാനാകാവുന്ന ആത്മീയമായ മേഖലയിലെ വളർച്ചയും പരലോക കോടതിയിൽ റബ്ബൊരുക്കി വെച്ചിട്ടുള്ള അത്യുന്നതമായ പദവിയും കണ്ണിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരധ്യാപകൻ തന്റെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പഠിപ്പിച്ചു തരുന്നത്. മൻ അല്ലമ ഇൽമ, ആരെങ്കിലും ഒരു വിദ്യ പഠിപ്പിച്ചു കൊടുത്താൽ ഫലഹു അജ്റു മൻ അമില ബിഹി, താൻ പകർന്നു കൊടുത്ത ആ വിജ്ഞാനമനുസരിച്ചുകൊണ്ട് നന്മകൾ ചെയ്തിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ ഒരു തുല്യമായ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ ഈ വിജ്ഞാനം പകർന്നുകൊടുത്ത അധ്യാപകനുണ്ടായിരിക്കുമെന്ന് ലോകം കണ്ട എല്ലാ അധ്യാപകരുടെയും നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് മാതൃകാപൂർണമായ ജീവിതമാണ്. താൻ കൽപ്പിക്കുന്നതിന് എതിര് പ്രവർത്തിക്കുന്ന അധ്യാപകന് വിദ്യാർത്ഥികളിൽ ഒരു കാലത്തും മതിപ്പുണ്ടാക്കുവാൻ സാധ്യമാവുകയില്ല. പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ തന്നെ നന്മ കൽപ്പിക്കുന്നവരോട് തിന്മ വിരോധിക്കുന്നവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാവുകയാണോ? അതേ അവസരത്തിൽ ആ കൽപ്പിക്കുന്ന നന്മകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കുന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യമെത്തുമ്പോൾ അതൊക്കെ മറന്നു കളയുകയും ചെയ്യുന്നുവോ? ഗൗരവത്തോടുകൂടെയുള്ള ഒരു താക്കീതാണ് അതിലൂടെ ആ ചോദിക്കപ്പെട്ടത്. ഒരു മഹാനായ കവി സമൂഹത്തെ ഉണർത്തിയപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് രണ്ട് വരികളിലൂടെ ചോദിച്ചത്, പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്, ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അദീമു ഇബ്ദ ബിനഫ്സിക വൻഹഹ അൻ ഗയ്ഹാ ഫഇൻ ഇൻതഹത അൻഹു ഫഅൻത ഹകീമു എന്നാണ്. അതായത്, നീ ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് ജനങ്ങളോട് വിരോധിക്കുകയും നീ അതുപോലെയുള്ള സ്വഭാവം കൊണ്ടുവരികയും ചെയ്താൽ മഹാപാതകമായ അപമാനകരമായ കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിന്റെ ശരീരത്തിൽ നീ തുടങ്ങി ദുർമാർഗത്തില്ലെന്ന് നിന്റെ ശരീരത്തെ നീ ആദ്യം തടഞ്ഞുകൊണ്ട് തെറ്റുകളില്ലെന്ന് നിന്നെ നീ ആദ്യം മുക്തമാക്കിയാലേ നീ ഏറ്റവും വലിയ രൂപത്തിലുള്ള മാതൃകായോഗ്യനായ യുക്തിയുള്ള പണ്ഡിതനാവുകയുള്ളൂ എന്നാണ് ഇവിടെ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കപ്പെട്ടത്. ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വലിയ രൂപത്തിലുള്ള ഒരു പാഠമാണ്. കുടുംബത്തിൽ മക്കളോട് വിദ്യ പകരുന്ന രക്ഷിതാക്കളാവട്ടെ, ഭാര്യയോട് പറയുന്നവരാകട്ടെ, സമൂഹത്തോട് പറയുന്നവരാകട്ടെ, അതവരില്ല ഗുണങ്ങൾ കണ്ടില്ലെങ്കിൽ കേൾക്കുന്ന ശ്രോതാക്കളിൽ അതിനോട് അവജ്ഞ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരധ്യാപകൻ എപ്പോഴും നേടിയ അറിവ് അത് തനിക്ക് കിട്ടിയ ഞാമത്താണെന്ന ബോധ്യത്തോടെ ജീവിക്കാനാണ് റബ്ബിന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം. ഖുൽ, നബിയെ ചോദിക്കുക, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. പറയൂ, ചോദിക്കൂ പ്രവാചകരെ, അറിവ് കിട്ടിയവരും അറിവ് കിട്ടാത്തവരും സമമാകുമോ? ഒരിക്കലും സമമാകില്ല എന്ന ഉത്തരമല്ലാത്ത മറ്റൊരുത്തരം അതിന് പറയാനില്ല. പാഠപുസ്തകങ്ങളിൽ നിറഞ്ഞുകിടക്കുന്ന വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നതിനേക്കാളും അപ്പുറം ഒരധ്യാപകന്റെ മാതൃകാപൂർണമായ ജീവിതമാണ് വിദ്യാർത്ഥികളിൽ ഏറെ സ്വാധീനിക്കുക എന്നുള്ളത് പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. ഒരധ്യാപകൻ തന്റെ ശിഷ്യന്മാരോട് അനുകമ്പയോടെയാണ് വർത്തിക്കേണ്ടത്. ഒരു കൂട്ടുകാരന്റെ റോളിലാണ് അവരുണ്ടായിരിക്കേണ്ടത്. ഭയപ്പെടുത്തുന്ന രൂപങ്ങളല്ല അധ്യാപകർക്കുണ്ടാവേണ്ടത്. തന്റെ സ്വന്തം മക്കളോട് സ്നേഹമസരണമായ പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുന്നത് പോലെ സ്നേഹത്തോടെ ഏറ്റവും അനുകമ്പയോടെ അലിവോടെയാണ് പെരുമാറേണ്ടത്. മുസാനബി അലൈഹിസ്സലാമിന് വിദ്യ പകർന്നു കൊടുത്ത മഹാനായ ഹിളർ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അപാരമായ വലിയ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരം നൽകിയതിനെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞെടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിജ്ഞാനം നൽകി എന്ന് പറയുന്നതിന്റെ മുമ്പേ പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിന് നാം അളവറ്റ കാരുണ്യം നൽകിയിരുന്നു എന്നാണ്. അതാണ് ഖിദർ അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയ പറബ് പറഞ്ഞത്, ആതൈനാഹു റഹ്മത്തൻ മിൻ ഇന്ദിന വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. ആതൈനാഹു വാഖിദറിന് നാം കൊടുക്കുകയുണ്ടായി റഹ്മത്തൻ മിൻ ഇന്ദിന, നമ്മുടെ പക്കൽ നിന്നുള്ള അളവറ്റ കാരുണ്യം നാം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, നമ്മുടെ പക്കൽ നിന്ന് ധാരാളം അറിവും നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന്. വിജ്ഞാനം ലഭിക്കുന്നതിൻ്റെയും മുമ്പ് റബ്ബിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വരദാനമായിരുന്നു അദ്ദേഹത്തിന് ശിഷ്യന്മാരോട് കാണിക്കുവാൻ ആവശ്യമായ ആ ഒരു കാരുണ്യത്തിൻ്റെയും അലിവിൻ്റെയും അനുകമ്പയുടെയും മനസ്സ് എന്നുള്ളത്. സ്നേഹത്തിന് പകരം വ്യക്തമായ നിലക്കുള്ള ശകാരങ്ങളും ആ വിധത്തിലുള്ള ശത്രുത വളർത്തുന്ന പെരുമാറ്റങ്ങളുമാണെങ്കിലോ വിദ്യാർത്ഥികളിൽ അത് മോശമായ പ്രതികരണങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. ലോകം കണ്ട ഗുരുക്കന്മാരുടെ മുഴുവനും ഗുരുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സഹാബിമാര് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ബി അബീഹു വ ഉമ്മി, എന്റെ ഉമ്മയുടെ സ്ഥാനത്താണോ എന്റെ ഉപ്പയുടെ സ്ഥാനത്താണോ ആ പ്രവാചകൻ എന്നെനിക്ക് പറയാനാവില്ല, അത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു. മാ റഅയ്തു മുഅല്ലിമൻ ഖബലഹു വലാ ബഅദഹു അഹ്സന തഅലീമം മിൻഹു. അദ്ദേഹത്തെക്കാൾ ഏറ്റവും മനോഹരമായ നിലക്ക് വിദ്യ പകർന്നു നൽകുന്ന ഒരു ഉസ്താദിനെ മുമ്പോ ശേഷമോ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഫവല്ലാഹി മാ കഹറനി, ഒരിക്കൽ പോലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യാപകൻ എന്നെ വിരട്ടിയിട്ടില്ല. വലാ ളറബനി വലാ ശതമനി, എന്നെ വഴിവിട്ട് ശകാരിച്ചിട്ടില്ല, എന്നെ ദ്രോഹിച്ചിട്ടില്ല, അടിച്ച് പരിപേൽപ്പിച്ചിട്ടില്ല. മറിച്ച് ഏറ്റവും വലിയ രൂപത്തിലുള്ള വിനയാന്വിതമായ ഒരു മനസ്സോടെ സ്നേഹത്തിൻ്റെ പ്രത്യേകമായ കരുതലോടെയായിരുന്നു ഞങ്ങളോട് ആ ഗുരുവിൻ്റെ ഇടപെടലുകൾ മുഴുവനെന്നാണ് സഹാബത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു വരുന്നത്. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥി, അവൻ എത്ര മോശപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നാലും എത്ര വലിയ കുരുത്തം കെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നാലും അധ്യാപകൻ പറയുന്ന ഒരു നല്ല വാക്ക്, സ്നേഹത്തോടെയുള്ള ഒരു സ്പർശനം, സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ, ഒരു പ്രത്യേകമായ ഒരു കരുതൽ തൻ്റെ ഗുരുവിന് തന്നോടുണ്ട് എന്ന വിദ്യാർത്ഥിക്കുള്ള ഒരു തോന്നൽ, പ്രോത്സാഹനത്തിൻ്റെ അരവാക്കെങ്കിലും അതൊക്കെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ഉന്നതമായ നിലവാരത്തിലേക്ക് അവരെ എത്തിക്കുമെന്നാണ്. വഴിതെറ്റിയ പലരെയും അത്തരത്തിലുള്ള അധ്യാപകർ ഉന്നതമായ വിജയത്തിന്റെ സോപാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് അനുഭവങ്ങൾ എത്രയെത്രയാണ് സാക്ഷിയായി നിൽക്കുന്നത്. തന്റെ വിദ്യാർത്ഥികളുടെ ഉയർച്ചയിൽ ഭാവിയിൽ തനിക്ക് സന്തോഷിക്കാനാകുന്ന ഒരവസ്ഥ നേരിടാൻ തനിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയോടെ പണിയെടുക്കുന്ന, തൊഴിലെടുക്കുന്ന അധ്യാപകർ അവരേത് കാലഘട്ടത്തിലും മാനസികമായി വലിയ സന്തോഷമുള്ളവരായിരിക്കുമെന്നാണ് അനുഭവങ്ങൾ മനുഷ്യന് പഠിപ്പിച്ചു തരുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ കഴിവും ശേഷിയും ബുദ്ധിശക്തിയുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാനാകുന്ന ഒരു അധ്യാപകനാണ് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് പഴയ കാലം പോലെയല്ല, ഇന്ന് ഡിജിറ്റൽ യുഗമാണ്, ഇന്ന് എല്ലാം വിരൽ തുമ്പിൽ ലഭ്യമാകുന്ന കാലമാണ്. പലപ്പോഴും വിദ്യാർത്ഥികളിൽ പലർക്കും ഒരു ചിന്തയുള്ള കാലമാണ് ഇന്നത്തെ കാലഘട്ടം. എന്തിനാണ് ഒരു ഗുരുവിന്റെ ശിഷ്യൻ ആയി മുന്നോട്ട് പോകുന്നത്? ഇന്ന് ഗുരുക്കന്മാരുടെ ആവശ്യമെന്ത്? തനിക്ക് വിദ്യ പകർന്നു നൽകാൻ ഇന്ന് ഇഷ്ടം പോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം തനിക്ക് നേടാനാകുമെന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിലും വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ബോധമുണ്ടാകുമ്പോൾ, അല്ല മക്കളെ, ഗുരുവിന്റെ ആത്മബന്ധം പ്രധാനമാണെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകൻ തീർച്ചയായും ഉണ്ടായിരിക്കണം. 8:16 പഠിപ്പിക്കാൻ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലെ പ്ലാറ്റ്ഫോമുകൾക്ക് സാധ്യമായി എന്ന് വന്നേക്കാം, അതിനൊരു ഗുരുവിന്റെ ആവശ്യമില്ല എന്ന് വന്നേക്കാം. പക്ഷേ 8 തിരിയാത്തൊരു കാലഘട്ടത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനോട് മോനെ ധാർമ്മികത ഏതാണ് അധാർമ്മികത ഏതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഡിജിറ്റൽ ജീവനില്ലാത്ത അക്ഷര ലോകത്തിന് കഴിയില്ല. അതിന് മാതൃകായോഗ്യമായ ജീവിതം നയിക്കുന്ന ആത്മീയമായ ഗുരുക്കന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഉസ്താദില്ലാതെ വിജ്ഞാനം നേടുക എന്നുള്ളത് അസാധ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആത്മീയമായ മേഖലകളുടെ ഇഴചേർക്കപ്പെടുന്ന ആ ബന്ധം ഉണ്ടാകുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് നന്നാവുക, അവൻ തഖ്വയോടെയുള്ള ജീവിതത്തിന് വേണ്ടി മുന്നോട്ട് വരാൻ തയ്യാറാവുക. ഓരോരുത്തരുടെയും കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടുന്ന അധ്യാപകനാകുമ്പോൾ തൻ്റെ വിദ്യാർത്ഥികളുടെ കഴിവും കഴിവുകേടും മനസ്സിലാക്കാൻ ഒരധ്യാപകന് സാധിക്കും. അൽകഹഫ് പരിചയപ്പെടുത്തിയ ഈ അധ്യാപകന് മുസാ അലൈഹിസ്സലാം എന്ന വിദ്യാർത്ഥി തൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തു, ഇന്നക ലം തസ്തതിയ മഅയ സബ്ര, മോനെ നിനക്ക് എന്റെ കൂടെ ക്ഷമയോടെ മുന്നോട്ട് പോകാൻ ആയിക്കൊള്ളണമെന്നില്ല. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറ, നിനക്ക് പലതും പരിചിതമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുക പറയുക, നിനക്കതൊക്കെ സഹിക്കാൻ കഴിയുമോ? സഹിക്കാനാവില്ലെങ്കിൽ എന്റെ കൂടെ കൂടണ്ട മോനെ. ഒരു വിദ്യാർത്ഥിയുടെ അന്തരാളം പരീക്ഷിച്ചറിയുന്ന, അവന്റെ കഴിവും കഴിവുകേടും മനസ്സിലാക്കി പെരുമാറുന്ന ഒരു മാതൃകായോഗ്യനായ അധ്യാപകനെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് വിനയത്തോടെ വിജ്ഞാനം നേടാൻ എന്തായാലും എനിക്ക് സാധിക്കണം, എനിക്ക് ക്ഷമിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ എന്നെ പിരിച്ചുവിടും എന്ന് മനസ്സിലാക്കിയ വിനീതനായ മൂസ നബി അലൈഹിസ്സലാം എന്ന വിദ്യാർത്ഥി തന്റെ ഗുരുവിന്റെ മുമ്പിൽ പറയുകയാണ്, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അഴ്സീലക അംറാ, ഞാൻ താങ്കളോടൊരു കാര്യത്തിനും എതിര് പറയില്ല, ക്ഷമാലുവായ ഒരു വിദ്യാർത്ഥിയായി നിങ്ങൾക്ക് എന്നെ കാണാം, എന്നെ നിങ്ങൾ പിരിച്ചുവിടരുതേ എന്ന ഏറ്റവും വലിയ ക്ഷമയോടെ വിനയത്തോടെ വിജ്ഞാനദാഹിയായ വിദ്യാർത്ഥിയുടെ മറുപടി. ആ സമയത്തും ഒരച്ചടക്കം പഠിപ്പിക്കുകയാണ് അധ്യാപകൻ. എങ്കിൽ ഖാല ഫഇനിത്തബഅ്തനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ, നീ എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ നിനക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്, പക്ഷേ ആ സംശയങ്ങളൊന്നും പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കരുത്, ഈ ഇടക്ക് കയറി ചോദിക്കരുത്, വിഷയം അവസാനിച്ചിട്ടേ ചോദിക്കാവൂ എന്ന്. അങ്ങനെയാവട്ടെ എന്ന കരാറോടെയാണ് മുന്നോട്ട് പോയതെങ്കിലും പല കാര്യങ്ങളിലും മൂസ അലൈഹിസ്സലാം എന്ന വിദ്യാർത്ഥിക്ക് ആ വാക്ക് പാലിക്കാനായില്ല. ആ സന്ദർഭങ്ങളിലൊക്കെ ശകാരവർഷങ്ങളല്ല മഹാനായ പ്രവാചകൻ ഖദർ അലൈഹിസ്സലാമിൽ നിന്നുണ്ടായത്. തൻ്റെ വിദ്യാർത്ഥിയുടെ കഴിവുകേട്, താൻ പഠിച്ചിട്ടുള്ള ആ ഒരു മേഖല മൂസ നബി അലൈഹിസ്സലാം എന്ന വിദ്യാർത്ഥി പഠിച്ചിട്ടില്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വിവേകപൂർണമായ പെരുമാറ്റമാണ് ഖിദർ അലൈഹിസ്സലാം കാഴ്ചവെക്കുന്നത്. ഓരോ ഘട്ടത്തിലും അനവസരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴും, എന്താ മൂസ ഈ ചെയ്യുന്നത്, നീയല്ലേ എന്നോട് പറഞ്ഞത് ചോദിക്കില്ലെന്ന്. അപ്പോഴൊക്കെ മൂസ അലൈഹിസ്സലാം എന്ന വിദ്യാർത്ഥി തെറ്റ് സമ്മതിക്കുന്ന മാനസികാവസ്ഥ, തെറ്റുപറ്റിപ്പോയി ഉസ്താദേ ഇനി ഞാൻ ചോദിക്കില്ല. വീണ്ടും ചോദിച്ചപ്പോ പിന്നെ പറഞ്ഞതെന്താണ്? ഇനി ചോദിക്കില്ല എന്നല്ല, ഇനി ചോദിച്ചാൽ ഉസ്താദിനി എന്നെ പിരിച്ചുവിടാമെന്നാണ്. അത്രത്തോളം കണ്ടോ ഇഴയാർന്ന ഒരു ഗുരു ശിഷ്യ ബന്ധമാണ് അൽകഹഫ് സൂറത്തിൽ ഈ കാണുന്നത്. മാത്രമല്ല തന്റെ വിദ്യാർത്ഥിയെ തന്നിൽ തന്നെ അടുക്കല്ലെന്ന് പറഞ്ഞേക്കുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു സംശയവും തന്നെ കുറിച്ചോ തന്റെ പ്രവൃത്തികളെ കുറിച്ചോ ബാക്കിയാക്കാതെ വിട്ടുകഴിഞ്ഞാൽ ആ കുട്ടി ആ ജീവനാന്തം പിന്നെ തന്നെ സംശയിക്കും. താൻ അനീതി ചെയ്തവനാണെന്ന് തോന്നും, താൻ അക്രമം പ്രവർത്തിച്ചവനാണെന്ന് തോന്നും, അതാ കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ അധ്യാപകനെയാണ് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂസ അലൈഹിസ്സലാമിനോട് തന്റെ അടുക്കൽ നിന്ന് ഇനി താങ്കൾക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോ ഖിദർ അലൈഹിസ്സലാം പറയുന്നൊരു വാചകമുണ്ട്, ഇതുവരെ നിനക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഇവിടെ നടന്നില്ലേ, അത് നിനക്ക് ഞാൻ വിശദീകരിച്ച് തന്നിട്ടേ നിന്നെ ഞാൻ ഇനി ഇവിടെ നിന്ന് പറഞ്ഞേക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കപ്പലിന് തുളയിട്ടതിന്റെ പിന്നിലുണ്ടായ രഹസ്യം, ഒരു കുട്ടിയെ വധിച്ചു കളഞ്ഞതിന്റെ പിന്നിലുണ്ടായ രഹസ്യം, ഒരു നാട്ടുകാരുടെ മതിൽ സൗജന്യമായി നിവർത്തിക്കൊടുത്ത് ആ തൊഴിൽ ചെയ്ത് ആ നാട്ടുകാർക്ക് സഹായം ചെയ്തു കൊടുത്തതിന്റെ പിന്നിലെ രഹസ്യം, ഇത് മൂന്നും വ്യക്തമാക്കിക്കൊടുത്ത് മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലെ മുഴു സംശയങ്ങളും തീർത്തിട്ടാണ് മഹാനായ ഖിദർ അലൈഹിസ്സലാം എന്ന ഗുരുനാഥൻ മൂസ നബി അലൈഹിസ്സലാം എന്ന വിദ്യാർത്ഥിയെ തന്റെ അടുക്കൽ എന്ന് പറഞ്ഞയക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഏറ്റവും തന്റെ കടമ നിർവഹിച്ച ഒരധ്യാപകൻ അതല്ലാത്ത ഒരവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. മൂസ അലൈഹിസ്സലാമിനോട് ഇപ്രകാരമാണ് പറഞ്ഞതെങ്കിലോ എപ്രകാരം? നിനക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ, ക്ഷമകേടുണ്ടായിട്ടല്ലേ നീ പലതും ചോദിച്ചത്, അതുകൊണ്ട് നീ മര്യാദകേട് കാണിച്ചിരിക്കുന്നു, കടുക്ക് പുറത്ത്, ഇനി നിനക്ക് തിരിച്ചു പോകാം എന്ന് പറയുകയല്ല, മറിച്ച് ആ വിദ്യാർത്ഥിക്കുണ്ടായ സംശയങ്ങളൊക്കെ മൂന്നും എണ്ണി എണ്ണി ഇന്ന ഇന്ന കാരണത്താലാണ് ഞാനതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ അന്വേഷണത്വരയുള്ള മനസ്സിനെ ശാന്തമാക്കിയിട്ടാണ് ഒരധ്യാപകൻ തിരിച്ചയക്കുന്നത്. അതാണ് മാതൃകാ അധ്യാപകൻ, അതാണ് മാതൃകാ വിദ്യാർത്ഥി, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ധാർമ്മികത പകർന്നു നൽകുന്ന ഗുരുക്കന്മാർ, ആ നിലക്കുള്ള വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകന്മാർ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ അടുവിൽ അവർക്ക് അവർ ഇഖ്ലാസുള്ളവരാണെങ്കിൽ അത്യുന്നതമായ പദവിയുണ്ട്. ആ പദവിയെ വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള പെരുമാറ്റങ്ങളാണ് സമൂഹത്തിൽ നിന്നുണ്ടാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിദ്യ നേടുവാനും വിദ്യ പകർന്നു നൽകുവാനും ആത്മാർത്ഥതയോടുകൂടെയുള്ള പ്രത്യേകമായ കഴിവുകൾ നമുക്കെല്ലാം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലീ വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بنسوچിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, വിജ്ഞാനദാഹികളായിരിക്കണം ഒരു മനുഷ്യൻ എന്നാണ് തുടക്കത്തിലേ നമ്മൾ കേട്ട് കഴിഞ്ഞത്. വിജ്ഞാനം നേടുവാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നല്ല താല്പര്യവും അതിനു വേണ്ട വിധത്തിലുള്ള അത്യാഗ്രഹവും ആ നിലക്കുള്ള പ്രത്യേകമായ സമയം ചെലവഴിക്കുവാനുള്ള മനോഗതിയും ഒത്തിണങ്ങിയാലല്ലാതെ വിജ്ഞാനം നേടുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല, വളരെ വ്യക്തമായി തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിജ്ഞാനം തേടുന്നതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന അധ്യായത്തിൻ്റെ താഴെ ഒരു പ്രധാനപ്പെട്ട അധ്യായം കൂടി ചേർക്കുകയുണ്ടായി. അതെന്താണ്? ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിയിൻ വലാ മുസ്തക്ബിറുൻ. രണ്ട് സ്വഭാവമുള്ള ആളുകൾ ഒരു കാലത്തും കൂടുതൽ അവർ പഠിക്കാൻ തയ്യാറാവുകയില്ല. വിജ്ഞാനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന രണ്ട് ഗുണവും ഉണ്ടാകാൻ പാടില്ല. അതൊന്നെന്താണ്? മുസ്തഹിയിൻ, ലജ്ജയുണ്ടാകാൻ പാടില്ല, ലജ്ജയുണ്ടാകാൻ പാടില്ല. അറിയാത്തത് ചോദിച്ചു പഠിക്കുന്നിടത്ത് ഇന്ന് പലർക്കും ലജ്ജ തടസ്സമാകുന്നു. അതുകൊണ്ട് പ്രാഥമികമായ അറിവുകൾ പോലും ഇല്ലാതെ പലരും ആജീവനാന്തം പ്രവർത്തിച്ചു മുന്നോട്ട് പോവുകയാണ്. ചെയ്യുന്നത് മുഴുവനും അബദ്ധങ്ങളായിരിക്കും. ആ നിയമത്തെ കുറിച്ച് അവൻ പഠിച്ചിട്ടില്ല, പഠിക്കാത്ത അവൻ പിന്നെ പഠിക്കാനൊട്ട് താല്പര്യപ്പെടുന്നുമില്ല. എന്താ കാരണം? ലജ്ജയാണ്. അതുകൊണ്ട് ലജ്ജ പാടില്ല. വിജ്ഞാനം അന്വേഷിക്കുന്ന കാര്യത്തിൽ തനിക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അതറിവുള്ളവരോട് ചോദിക്കാൻ നമുക്ക് ലജ്ജ വേണ്ടതില്ല. ലജ്ജ വേണ്ടത് തിന്മ ചെയ്യുന്ന വിഷയത്തിലാണ്, തെറ്റ് ചെയ്യുന്ന വിഷയത്തിലാണ് ലജ്ജ വേണ്ടത്. നന്മയുടെ വിഷയത്തിൽ ഒരിക്കലും നമുക്ക് ലജ്ജയുണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് ലജ്ജ വിജ്ഞാനം നേടാൻ നമുക്ക് തടസ്സമാകുവാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞതുപോലെ മുസ്തക്ബിറുൻ, അഹങ്കാരമുള്ളവനും വിജ്ഞാനം നേടാൻ കഴിയില്ല എന്നാണ്. ഞാൻ എത്രയോ കാലമായി പഠിച്ചു തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അതൊക്കെ മതി, അതിലപ്പുറം എന്നെ ആരും ഉപദേശിക്കണ്ട, എനിക്കാരില്ലെന്നും ഒന്നും പഠിക്കേണ്ടതില്ല എന്ന അഹങ്കാരമുള്ളവനും കൂടുതലൊന്നും പഠിക്കുകയില്ല. എത്ര കാലമായി ഞാൻ പഠിക്കുന്നു, ഒരുപാട് കാലമായി ഞാൻ കേൾക്കുന്നു, ഞാൻ കുറേ വായിച്ചവനാണ് പഠിച്ചവനാണ്, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല എന്ന അഹങ്കാരമുള്ളവൻ ഒരിക്കലും വിദ്യ നേടുകയില്ല എന്നാണ്. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിജ്ഞാനത്തിൻ്റെ ഗോപുരമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വലിയ അഗാധ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു മഷിക്കുപ്പിയും അതുപോലെ തന്നെ എഴുതാനുള്ള ഒരു പേനത്തണ്ടുമുണ്ടായിരുന്നു എന്നാണ്. പലപ്പോഴും ശിഷ്യന്മാർ ചോദിക്കാറുണ്ടായിരുന്നു, പ്രായമേറെ ചെന്ന് പടുവാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഒരു ശിഷ്യൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, വിറയാർന്ന കൈകളോടുകൂടി ആ പേനത്തണ്ട് മഷിക്കുപ്പിയിൽ മുക്കിയിട്ട് അദ്ദേഹം എഴുതി വെക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ചോദിച്ചു ആ ശിഷ്യൻ ഗുരുവിനോട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് ഇനിയും കഷ്ടപ്പെടുന്നത്? താങ്കൾക്ക് വിജ്ഞാനം ഇനിയും മതിയായില്ലേ? അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നോ, വിജ്ഞാനം എന്ന് പറയുന്നത് തൊട്ടിൽ മുതൽ ചുടല വരെയാണ് എന്നാണ്. മഖ്ബറ വരെ, ഖബർ വരെയും എൻ്റെ കൂടെ ഈ പേനത്തണ്ടും ഈ മഷിക്കുപ്പിയും ഉണ്ടാകുമെന്നാണ്. വിജ്ഞാനം പഠിക്കുന്നതിന് എക്സ്പയർ ഡേറ്റ് ഇല്ല, അതിന് കാലാവധിയില്ല. പഠിക്കുന്തോറും ഞാനൊരു ജാഹിലാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കുകയേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കണം, അറിവ് തേടിക്കൊണ്ടേയിരിക്കണം, അതിന് ലജ്ജ പാടില്ല, അഹങ്കാരവും തടസ്സമായിക്കൂടാ. ഇത് രണ്ടും ഗൗരവത്തോടുകൂടെ നമ്മൾ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കുടുംബത്തിൽ അതിന് വേണ്ട രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാവണം എന്നത് ഗൗരവത്തോടെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. ആ റോള് രക്ഷിതാക്കളാണ് നിർവഹിക്കേണ്ടത്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിക്കും മാത്രമല്ല, ധാർമ്മികത സമൂഹത്തിൽ പകർന്നു നൽകുന്നതിൽ റോളുള്ളത്. മറിച്ച് രക്ഷിതാക്കൾക്ക് അതിന് വലിയ കടപ്പാടുണ്ട്. പാഠപുസ്തകങ്ങളിൽ നിന്ന്, മതപഠനശാലയിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന വിജ്ഞാനങ്ങൾക്കനുസരിച്ച് വീട്ടിലെത്തിയാൽ കുട്ടിക്ക് കാണാൻ സാധ്യമാകുന്നില്ലെങ്കിൽ വീട്ടിലെ ജീവിതവും കുട്ടി പഠിച്ച ഏട്ടിലെ ജീവിതവും തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടാതെയാണ് ഒരു വിദ്യാർത്ഥി കാണുന്നതെങ്കിൽ അതാ കുട്ടിക്ക് വിദ്യയോട് വലിയ പരിഹാസ്യത മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പഠിച്ച അറിവിനോടവന് വെറുപ്പേ ഉണ്ടാക്കുകയുള്ളൂ. നിസ്കാരം 5 നേരം നിർബന്ധമാണ്, ജമാഅത്തിന് പോകണം എന്ന് പഠിച്ചു വന്ന കുട്ടി വീട്ടിലെത്തിയപ്പോൾ ബാപ്പ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് ബാങ്ക് കേട്ടിട്ടും, ജമാഅത്തിന് പോകാത്ത ബാപ്പയാണെങ്കിൽ, സിനിമ കാണുന്ന മ്യൂസിക് കേൾക്കുന്ന ബാപ്പയാണെങ്കിൽ, പരസ്പരം കടിബി കൂടുന്ന ഉമ്മയും ഉപ്പയുമാണെങ്കിൽ, തലമറക്കാതെ പുറത്തിറങ്ങുന്ന പെണ്ണാണെങ്കിൽ, ശരീരത്തിൻ്റെ നിന്നോന്നതികളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഔറത്ത് വെളിവാക്കിക്കൊണ്ട് പരപുരുഷന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങുന്ന ഉമ്മയാണെങ്കിൽ, പഠിച്ച വിദ്യാർത്ഥിക്ക് തൻ്റെ ഗുരു പകർന്നു കൊടുത്ത വിജ്ഞാനത്തോട് വെറുപ്പല്ലേ ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രം ശ്രദ്ധിച്ചാൽ നാട് നന്നാവില്ല. വീട്ടുകാർ ശ്രദ്ധിക്കണം. അവർ ആ കുട്ടികൾ പറഞ്ഞേക്കുന്ന പാഠശാലയിൽ നിന്ന് പഠിച്ചെടുക്കുന്ന വിജ്ഞാനത്തോട് യോജിച്ച ജീവിതമായിരിക്കണം മാതാപിതാക്കളായ ഞങ്ങൾ കുടുംബത്തിൽ വർത്തിക്കേണ്ടത് എന്ന ബോധം അവർക്കുമുണ്ടായാലേ നമ്മുടെ നാട്ടിൽ നല്ലവരായ മക്കൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പുണ്യത്തിനും തഖ്വയുടെയും വിഷയത്തിൽ അത്തരം നല്ല നല്ല കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായികളായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇസ്ലാം കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അതേ അവസരത്തിൽ രക്ഷിതാക്കളൊക്കെ എപ്പോഴും അധ്യാപകരുമായി ഒരു നല്ല ബന്ധമുണ്ടാകണം. തൻ്റെ കുട്ടിയുടെ നിലവാരം എത്രയാണ്, സ്വഭാവ വളർച്ച എത്രയൊക്കെയാണ് എന്ന് നിരന്തരമായി സ്കൂളുകളോടും അതുപോലെ തന്നെ മദ്രസകളോടും അധ്യാപകരോടുമൊക്കെ ഒരു നിരന്തരമായ ഒരു ബന്ധമുണ്ടാകുന്ന പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ കടമകൾ നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥ രാജ്യത്തുടനീളം ഉണ്ടാകേണ്ടതുണ്ട്. അതേ അവസരത്തിൽ അമിതമായി ഇടപെട്ടുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് രക്ഷിതാക്കന്മാരെ ഗുണദോഷിക്കുന്ന, അവരെ ശകാരിക്കുന്നവരവസ്ഥയുണ്ടായാൽ അത് രക്ഷിതാക്കളുടെ ആ മക്കൾക്ക് ഗുരുക്കന്മാരോട് വെറുപ്പുണ്ടാക്കാനേ, ശത്രുത വളർത്താനേ കാരണമാവുകയുള്ളൂ എന്ന തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ വിധത്തിലൊക്കെ വിദ്യയോടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള കടമകൾ അധ്യാപകരെന്ന നിലക്ക്, വിദ്യാർത്ഥികളെന്ന നിലക്ക്, രക്ഷിതാക്കളെന്ന നിലക്ക്, എല്ലാ അർത്ഥത്തിലും ഓരോരുത്തരും പാലിച്ചു മുന്നോട്ട് പോയാൽ രാജ്യം നന്നാകും. സർവോപരി ഓരോരുത്തരുടെയും മനസ്സ് ശുദ്ധിയാകും. അതിലൂടെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുമാകും. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കൂ ജനങ്ങളെ. വയുഅല്ലിമുക്കുമുല്ലാ, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അള്ളാഹു എല്ലാം നന്നായി അറിയുന്നവനാണ് എന്ന് തുടക്കത്തിലെ കേൾപ്പിച്ച വചനം അതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടരുത്. വിദ്യ നേടുവാൻ നമ്മുടെ എല്ലാ അവസരങ്ങളും നമ്മൾ വിനിയോഗിക്കുക. അതിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം അത്രയും സ്വർഗത്തിലേക്കുള്ള പാതയാണ് നമ്മൾ എളുപ്പമാക്കുന്നത് എന്ന തിരിച്ചറിവോടെ വിജ്ഞാന സദസ്സുകളെ സമ്പുഷ്ടമാക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവദോഷങ്ങളും നമുക്കെല്ലാം അവൻ പൊറുത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.
1: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മിമ്പർ അൽ കഹഫ് സൂറത്തിലെ മാതൃകാ അധ്യാപകനും വിദ്യാർത്ഥിയും ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ഹുസൈൻ സലഫി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു.

വീതി ബംഗളൂരു 56001 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കോഫി ബോർഡിന്റെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് കോഴ്സ് അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം coffeeboard.gov.in.

0: പീസ് റേഡിയോ അടിത്തറകൾ അൽ ഇൽമ് അൽ യഖീൻ. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുറഹ്മാൻ അൻസാരി, പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. പ്രിയ ശ്രോതാക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥവും ആശയവും അറിയുക എന്നത് നമ്മുടെ പരലോക വിജയത്തിന് അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് കേവലം ഉച്ചാരണം മാത്രം പോരാ, മറിച്ച് അതിൻ്റെ ആദർശമറിഞ്ഞ് പ്രഖ്യാപിക്കുമ്പോഴാണ് അതുകൊണ്ടുള്ള നേട്ടം നമുക്ക് ലഭ്യമാകുന്നത്. ആയതിനാൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷുറൂത്തുകൾ, അതിൻ്റെ നിബന്ധനകൾ നാം പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ 8 ഷർത്തുകളുണ്ട് അതിന് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അൽ ഇൽമു, അൽ യഖീൻ, അൽ ഇഖ്ലാസ്, അസ്സിദ്ഖ്, അൽ മഹബ്ബ, അൽ ഇൻഖിയാദ്, അൽ ഖബൂൽ, അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാ എന്നിവയാണത്. ഇവ ചെറിയ വിശദീകരണത്തോടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത്, അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ, അജ്ഞതയെ പാടെ നിഷേധിക്കുന്ന നിലക്കുള്ള അറിവ്. ലാ ഇലാഹ ഇല്ലല്ലയെ ശരിയാം വണ്ണം അറിയണം. നാം മനസ്സിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ല, അല്ലാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ ആരാധനക്കർഹനായി ആരുമില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണും, അവ്വലു ഫർലിൻ ഫറല്ലഹുല്ലാഹു തആല അല ഖൽഖിഹി മഅരിഫതുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ സൃഷ്ടികൾക്ക് നിർബന്ധമാക്കിയ ആദ്യത്തെ പ്രഥമമായ

0: ജ്ഞാനമാണ്, അറിവാണ്, നിർബന്ധമായ കാര്യമാണ് അവനെ അറിയുക, പഠിക്കുക എന്നത്. ഫൈദ അറഫഹുന്നാസു അബദൂഹു, മനുഷ്യർ ആ അള്ളാഹുവിനെ അറിഞ്ഞാൽ അവന് മാത്രം ഇബാദത്ത് ചെയ്യും. സൂറത്ത് മുഹമ്മദിലെ 19-ാം വചനത്തിലൂടെ അള്ളാഹു കൽപ്പിച്ചു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആയതിനാൽ നീ അറിയണം, നീ പഠിക്കണം, തീർച്ചയായും അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, വഹാദൽ ഇൽമുല്ലദി അമറല്ലാഹു ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ കൽപ്പിച്ച അറിവ്, ഫഅലം എന്ന് പറഞ്ഞല്ലോ അത്, വഹുവൽ ഇൽമു ബി തൗഹീദില്ലാ, അത് അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അറിവാണ്. അത് ഫർളു ഐനിൻ അലാ കുല്ലി ഇൻസാനിൻ, ഏതൊരു മനുഷ്യനും അത് പഠിക്കുക എന്നുള്ളത് അവന്റെ വ്യക്തിപരമായ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. ലാ യസ്കുത്തു അൻ അഹദിൻ, ഒരാളിൽ നിന്നും അതൊഴിവാകുന്നില്ല, കൈനം മൻഖാൻ, അവൻ ആരാവട്ടെ. ബൽ കുല്ലുൻ മുൽത്തറുൻ ഇലാ ദാലിക്, എല്ലാവരും അത് പഠിക്കാൻ നിർബന്ധിതരാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാ ദഖല അൽജന്ന, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ അറിഞ്ഞുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, ആ അറിവ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു മഅൽ അമൽ എന്നാണ്, അറിവിന്റെ കൂടെ പ്രവർത്തനമുണ്ടാവണം, അങ്ങനെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് സാക്ഷ്യം വഹിച്ചവരിൽ അള്ളാഹു ഉൾപ്പെടുത്തിയത് ആരൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതു. സൂറത്ത് ആലു ഉംറാനിലെ 18-ാം വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം, താനല്ലാതെ ഒരാരാധ്യനുമില്ലെന്ന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, മലക്കുകളും അറിവുള്ളവരും അതിന് സാക്ഷികളാകുന്നു, അവൻ നീതിനിഷ്ഠ പാലിക്കുന്നവനത്രേ, അവനല്ലാതെ ഒരാരാധ്യനുമില്ല, അവൻ പ്രതാപിയും യുക്തിമാനുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചവൻ ഒന്നാമത്തെയാൾ അള്ളാഹു തന്നെയാണ്, മറ്റൊന്ന് അവൻ്റെ മലക്കുകളാണ്, അതിനുശേഷം അറിവുള്ളവരും. അതുകൊണ്ടുതന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിഞ്ഞു വേണം നമുക്കതിന് സാക്ഷ്യം വഹിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയുമ്പോൾ പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഒന്ന്, അൽ ഇൽമു ബി അന്നല്ലാഹു അസ്സ വജല്ല ഹുവൽ മഅബൂദു ബി ഹഖിൻ വഅദഹു, അള്ളാഹു മാത്രമാണ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന അറിവ് നേടണം. മറ്റൊന്ന്, അൽ ഇൽമു ബി അന്നഹു തആല അൽ മുൻഫരിദു ബിൽ ഖൽഖി വത്തദ്ബീർ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നറിയുമ്പോൾ തന്നെ അവനാണ് സൃഷ്ടിപ്പ് നിർവഹിച്ചവൻ, ആ സൃഷ്ടികളെ ഉടമപ്പെടുത്തുന്നവനും നിയന്ത്രിക്കുന്നവനും ആ സൃഷ്ടികൾക്ക് അന്നം നൽകുന്നതുമെല്ലാം അവൻ മാത്രമാണ് എന്ന് നാം അറിയണം. അതോടൊപ്പം, ബി അന്നഹു അൽ മുൻഫരിദു ബിൻ നിഅമില്ലാഹിറ വൽ ബാത്തിന അദ്ദീനിയ, അൽ മുൻഫരിദു ബിൻ നിഅമില്ലാഹിറത്തിൽ വൽ ബാത്തിന അദ്ദീനിയ വ ദുന്യവിയ, അഥവാ പ്രത്യക്ഷവും പരോക്ഷവുമായ ദീനിയായതും ദുന്യവിയായതുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവൻ അവൻ മാത്രമാണ് എന്നറിയണം. അതേപോലെ, തദബ്ബുറു അസ്മാഇഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി, അവൻ്റെ നാമഗുണങ്ങൾ, പ്രവർത്തനങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹമഹുല്ലാ പറഞ്ഞത് കാണും, മൻ അറഫല്ലാഹ ബി അസ്മാഇഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല, ഒരാൾ അള്ളാഹുവിനെ അവൻ്റെ നാമഗുണങ്ങളിലൂടെ അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കിയാൽ, അഹബ്ബഹു, ആ അള്ളാഹുവിനെ അവൻ ഇഷ്ടപ്പെടും, ഒരു സംശയവും അതിലില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയുക, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഷർത്താണ് അൽ യഖീൻ. യഖീൻ എന്നാൽ ദൃഢമായ കാര്യം എന്നാണ് അർത്ഥം. മരണത്തെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശേഷിപ്പിച്ചത് തന്നെ യഖീൻ എന്നാണ്. സൂറത്തുൽ ഹിജ്റിലെ അവസാനത്തെ വചനത്തിൽ കാണും, വഅബുദു റബ്ബക ഹത്താ യതിയക്കൽ യഖീൻ, ആ ദൃഢമായ കാര്യം അഥവാ മരണം നിനക്ക് വരുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. ആർക്കും തർക്കമോ സംശയമോ ഇല്ലാത്ത കാര്യമാണല്ലോ മരണം. അതുകൊണ്ടാണ് മരണത്തെ യഖീൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച അറിവിൽ നമുക്ക് യഖീൻ ഉണ്ടാവണം. അൽ യഖീനു അൽ മുനാഫീ ലിശക്ക്, യഖീൻ എന്ന് പറയുമ്പോൾ സംശയം ഒട്ടുമില്ലാത്ത നിലക്കുള്ള അറിവ്. അള്ളാഹുവിനെക്കുറിച്ചും അവൻ പഠിപ്പിച്ച തൗഹീദടക്കമുള്ള മുഴുവൻ ആദർശത്തെക്കുറിച്ചും ഒട്ടും സംശയമില്ലാത്ത നിലക്കുള്ള ഉറച്ച വിശ്വാസമാണ് യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് ചെരുപ്പുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ഹബ് ബി അലൈഹാ തൈൻ, അബൂ ഹുറൈറ നീ എന്റെ ഈ രണ്ട് ചെരുപ്പുകളുമായി പോകുക. അങ്ങനെ ചെരുപ്പ് കൊടുക്കാൻ കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു നിന്നാണ് എന്നും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. ഇത് പറഞ്ഞുകൊണ്ട് റസൂല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമൻ ലഖീത മിൻ വറാ ഇഹാദൽ ഹായിതി യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ മുസ്തഖിരം ബിഹാ ഖൽബുഹു ഫബശ്ശിർഹു ബിൽ ജന്ന, ഈ തോട്ടത്തിനപ്പുറം നീ ആരെ കാണുന്നുവോ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന് ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് നീ സന്തോഷവാർത്ത നൽകുക. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ അറിയുന്നതോടൊപ്പം ആ വിഷയത്തിൽ നമുക്ക് യക്കീനുണ്ടാവണം. അല്ലാഹു മാത്രമാണ് ഹക്ക്, അവനു പുറമെ ആരാധിക്കപ്പെടുന്നവയെല്ലാം ബാത്തിൽ നിരർത്ഥകമാണ് എന്ന ഉറച്ച വിശ്വാസം നാം നേടേണ്ടതുണ്ട്. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്നമ യദ്ഊന മിൻ ദൂനിഹി അൽബാത്തിൽ, അതെ അല്ലാഹു മാത്രമാണ് ഹക്കായുള്ളവൻ, അല്ലാഹുവല്ലാത്ത അവനു പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന എല്ലാം നിരർത്ഥകമാണ്. ഒരു സത്യവിശ്വാസിയുടെ ഗുണമാണ് അവൻ അഹ്ലുൽ യഖീൻ, യഖീനിന്റെ ആളുകളിൽ പെട്ടവനാണ് എന്നത്. സൂറത്തുൽ ഹുജറാത്തിലെ 15 വചനത്തിൽ കാണും, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി തുമ്മ ലം യർതാബൂ, തീർച്ചയായും സത്യവിശ്വാസികൾ അവർ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവരാണ്, പിന്നീട് അവർക്കൊട്ടും സംശയമുണ്ടാകുകയില്ല. അതുകൊണ്ട് യഖീൻ എന്ന ഈ ഗുണവും നാം നേടിയെടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിഞ്ഞ് പ്രവർത്തിക്കുക. അല്ലാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അടിത്തറകൾ, അൽ ഇൽമ് അൽ യഖീൻ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുറഹ്മാൻ അൻസാരി, പറപ്പൂർ.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: سبيل الدموع سبيل مريح تنا.
5: ഈ സ്ക്രോളിങ്ങുകൾക്കിടയിൽ നല്ലത് കാണുക എന്നുള്ളതൊരു ഭാഗ്യമായി വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കുട്ടി കുറേ പാവകൾ, ആ പാവകളെങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ്, പാവകളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പാവ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ തന്നെ പാവയാണ്. കുറേ പാവകളുണ്ട്. ആ പാവകളിങ്ങനെ ഇരുത്തിയിട്ട് അതിൻ്റെയൊക്കെ മുന്നിൽ ബുക്ക്, സ്ലൈഡ്, കളർ പേന, മഷിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാവകൾക്കിടയിലൂടെ ഒരു ക്ലാസ് റൂം ഫീലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാവകൾക്കിടയിലൂടെ ഈ കുട്ടി ഇങ്ങനെ ഒരു ടീച്ചറായിട്ട് ആ നടത്തൊക്കെ കോണ മാത്രമുണ്ട്, ഒരു ഒന്നൊന്നര നടത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കമൻറ്റുകൾ ഒന്ന് പറയാമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടി കളിക്കുകയല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണ കുട്ടി കളിക്കുകയാണെന്നാണ്. കുട്ടി തൊട്ടിലിലാട്ടുമ്പോൾ നമ്മൾ വിചാരിക്കണ കുട്ടി തൊട്ടിലിലാട്ടി കളിക്കുകയാണെന്നാണ്. അല്ല, കുട്ടി സീരിയസ് ആയിട്ട് തൊട്ടിലിലാട്ടുകയാണ്. കുട്ടി ചോറുണ്ടാക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി വെരി സീരിയസ്, വളരെ ഗൗരവത്തിലാണത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് കുട്ടിക്ക് തോക്കും ജെ സി ബി എല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. കുട്ടി വെടിവെക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി സീരിയസ് ആയിട്ട് വെടിവെക്കുകയാണ്. അതാണ് ആ പ്രായത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഡോളുകളെ വിദ്യാർത്ഥിയാക്കുന്നു, കുട്ടി ടീച്ചറാകുന്നു, പുസ്തകത്തെ പാഠപുസ്തകമാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പ്രായത്തിൽ പടച്ചോൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അനുകരണം എന്നതാണ്. ആദ്യത്തത് കേൾവിയാണ്. ഗർഭപാത്രം മുതൽ ഒരു 2-2.5 വയസ്സ് വരെ കുട്ടി കൂടുതൽ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കാഴ്ചക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കേൾവിയിലൂടെയാണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പോണത്. കേട്ടതാണ് എന്ത് ചെയ്യണത്, പോണത്. അടുത്തൊരു ഘട്ടം ആ കുട്ടിയുടെ വികാസത്തിൻ്റെ അടുത്തൊരു ഘട്ടം, മുന്നിലെ കുറേ കാര്യങ്ങളെ, ഡാറ്റകളെ, വിഷയങ്ങളെ, ശബ്ദങ്ങളെ, ശൈലികളെ, ആംഗ്യങ്ങളെ ഒക്കെ ആ കുട്ടി ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു 2 മുതൽ 6 വയസ്സ് വരെയുള്ളത് ഒരു അങ്ങനത്തെ ഒരു റോൾ പ്ലേ ഏജായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ടീച്ചറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ ഡ്രൈവറാണ് തുടങ്ങിയതൊന്നും കളിയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള അനുകരണങ്ങളാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ശരിക്കും വേണ്ടത് ഉപദേശമല്ല, മൂന്നാമത്തൊരു കാര്യം അതാണ്, നീ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മളങ്ങനെ ചെയ്യാണ് വേണ്ടത്. ചെരുപ്പൊക്കെ അവിടെ കൊണ്ടുപോയി എന്ന് പറയല്ല, ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് വേണ്ടത്. വസ്ത്ര വലത്തേ കൈ കൊണ്ട് തന്നെ ഇടണം, വലത്തേ കൈ കൊണ്ട് ഇടല്ല, വലത്തേ കൈ കൊണ്ട് കഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടി ഇങ്ങനെ ഇടത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലല്ല ഇടത്തേ കൈയല്ല ഇടത്തേ കൈയല്ല വലത്തേ കൈ എന്ന് പറയല്ല വേണ്ടത്, മറിച്ച് ആ കുട്ടിയുടെ കൈ കൊണ്ടുപോയി കഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് വലത്തേ കൈ കൊണ്ട് ഉടുപ്പിച്ച് എന്ത് ചെയ്യണം, കൊടുക്കണം, എന്നിട്ടാണ് പോകേണ്ടത്.
6: കുട്ടികൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നിസ്കാരത്തിൽ ഉമ്മയോടൊപ്പം കുട്ടി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അത്തഹിയാത്തിലെ വിരലനക്കൽ പോലും കുട്ടി അതുപോലെ കൃത്യമായി അനുകരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സാണ്, മുഹമ്മദ്. അപ്പോൾ ഓന് വണ്ടിയിൽ കയറിയാൽ ഉടനെ സീറ്റ് ബെൽറ്റുമ്മേ പിടിക്കും, ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കണം, മുമ്പിൽ ഈ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ഇരിക്കണം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി വണ്ടി നീങ്ങിയാൽ ഉടനെ എന്നൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, വണ്ടിയിൽ കയറിയാൽ ചെറിയ കുട്ടി ഞങ്ങൾ ഒക്കെ ദിക്ര ചൊല്ലലാണ്. അപ്പോൾ ആ ദിക്ര ചൊല്ലുന്നത് സമയം അത്രയും അവൻ്റേത് എന്ന ശബ്ദമാണ്. അപ്പോൾ അഥവാ നമ്മൾ മറന്നുപോയാലും ഓൻ്റെ ഈ ശബ്ദത്തിലൂടെ നമുക്കത് ഓർമ്മ വരും.
5: അതെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അപ്പോൾ ഇത് അനുകരണത്തിൻ്റെ ഒരു ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആദ്യ പാഠപുസ്തകം വീട്ടിലെ മുതിർന്ന ആളുകളാണ്. അപ്പോൾ ഉമ്മ വാപ്പാനോട് എങ്ങനെ സംസാരിക്കുന്നു, വാപ്പ ഉമ്മാനോട് എങ്ങനെ സംസാരിക്കുന്നു, വീട്ടു ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സത്യത്തിൽ ഇതൊന്നും അറിയണില്ല. ഒരു ക്യാമറ വെച്ചിട്ടൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണ പോലെ കുട്ടി ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയാണ് തലച്ചോറ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അയാളുടെ വ്യക്തിത്വമായി, അയാളുടെ സമീപനമായി, രീതിയായി രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുട്ടി ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. പറയുന്ന ഭാഷ, വാക്കുകൾ, അതിൻ്റെ ടോണ്, അതിൻ്റെ സ്ലാങ്, അതിൻ്റെ പരിഹാസം, ചീത്തവിളി, സ്നേഹത്തോടുള്ളതൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്, മരിക്കുക, ചാവുക, എന്താ പറയുക, യാത്രയാവുക, വിയോഗം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രധാനമാണ്. ഇജ്ജ്, നീ, ഇങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സംഭവം, നമ്മളൊന്നും വീട്ടിൽ അങ്ങനെയല്ല, മക്കളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. ഞാനത് അവരോട് പറയുകയും ചെയ്തു, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠമാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ നമുക്ക് പിന്നെ 99% കാര്യമൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് പറ്റും തോന്നണില്ല, നമ്മളത് മറക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു ഒരു കണ്ണാടിയായിട്ടാണ്, ഒരു കണ്ണാടിക്ക് നോക്കണ പോലെയാണ്, ഒരു കണ്ണാടിക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെ ആയിരിക്കും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് കുട്ടിയുടെ മുന്നിൽ ഒരു കാര്യവും ചെറിയ കാര്യമല്ല, നമ്മുടെ മുന്നിലെ കാര്യങ്ങൾ ചെറുതുള്ളൂ എന്ന കാര്യം നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അസത്യമായ വാക്ക്, മറ്റുള്ളവരെ പരിഹസിക്കൽ, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ, ഈ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ശരിക്ക് ആ കുട്ടി ഇതിലെ പോയാൽ സീബ്ര കിട്ടും, പക്ഷെ നമ്മളുള്ളത് കുറച്ച് അപ്പുറത്താണ്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സീബ്ര ക്രോസ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കുറച്ചൊരു ആക്സിഡൻറ്റ് സോണാണ്. അപ്പോൾ നമ്മൾ പിന്നെ അനൗൺസ് ചെയ്തും കുട്ടികളെ പറഞ്ഞു, അതങ്ങനെ സീബ്ര ക്രോസിലൂടെ ഇപ്പോൾ കുട്ടികൾ പോവുള്ളൂ. അപ്പം നമ്മളത് കുറച്ചൊരു കൺഷ്യായിട്ട് എടുക്കണോണ്ട് തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു നമ്മുടെ ഒരു ട്രെയിനിങ് ടീച്ചറ്, കുറച്ച് വൈകിയാണ് ടീച്ചർ വരുന്നത്, ഒന്ന് ട്രെയിനിങ് ടീച്ചറാകുക വൈകുക രണ്ടും കൂടി ആകുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രശ്നമുണ്ടാവും, ഈ വൈകണിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു ബേജാറിൽ അവർ പെട്ടെന്നായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരുത്തൻ ചോദ്യം, ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ലേ മാഷേ? ആ എന്ത് സീബ്ര? ഞാൻ പറഞ്ഞു ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ ട്രെയിനിങ് ടീച്ചർ അങ്ങനെ മുറിച്ച് കടന്നല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, ഞാൻ നോക്കിക്കൊള്ളാറുണ്ട്. അല്ല പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട, പിന്നെ ഞാൻ വിചാരിച്ചു ടീച്ചർമാർക്ക് ഓൻ ട്രോളാണ് ഈ സംഭവേ. ഞാൻ പറഞ്ഞോട എനിക്കല്ല മനസ്സിലായാണ് ജി, എന്നെ ട്രോളാണ്, ആ ടീച്ചറേയും ട്രോളാണെന്ന് എനിക്ക് മനസ്സിലായാണ്. വളരെ നല്ലത്, ഞാൻ എന്താ ഓർമ്മിപ്പിച്ച വളരെ നന്നായി. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞു പോകാനാകെ ഇടകാറെ. അല്ല പക്ഷേ ഞാനതേ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യണം, ടീച്ചറോട് തന്നെ ഓർമ്മിപ്പിക്കണം. മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ടീച്ചറോട് ഞാൻ പോയിട്ട് പറഞ്ഞു നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവനുള്ള ക്ലാസ്സിൽ കയറി അവനൊരു ക്ലാപ്പൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ. കാരണം അവനത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്യപ്പാനിയും വല്യമ്മാനിയും വാപ്പാനിയും ഉമ്മാനിയും ഒന്നും മാത്രമല്ല കുട്ടി ഈ പറയുന്ന ഏജിൽ റോൾ പ്ലേ ആയിട്ട് എടുക്കുന്നത്. മറിച്ച് യൂട്യൂബിലും റീൽസിലും ഒക്കെ കാണുന്നവരെടുക്കും. അതുകൊണ്ട് കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. പിന്നെ കുട്ടികളുടെ മുന്നിൽ രണ്ട് ജീവിതം ഉണ്ടാകരുത് എന്നുള്ളതാണ്, വാചകത്തിലെ ജീവിതവും പ്രായോഗിക ജീവിതവും. കള്ളത്തരം പറയരുത് എന്നൊക്കെ പറയാം, എന്നിട്ട് എന്ത് ചെയ്യുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പറയുന്നു ഉമ്മാക്കും താത്താക്കും ഇത് പ്രിയദർശിനി ആയതുകൊണ്ട് പൈസ അല്ല, നീ പോയിട്ട് നീ 5 വയസ്സായെന്നൊന്നും പറയണ്ട, 4.5 വയസ്സായി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കണം എന്താ 13.50 rupees കൊടുക്കണേന്ന് മടിച്ചിട്ട് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പാഠം എന്താ അറിയോ, ബസ് കയറിയെന്നോണ പറയാമെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവേ സംഭവിക്കും. അതേപോലെ തന്നെ നിസ്കാരം, നിസ്കരിക്കാൻ പോകാൻ നമുക്ക് നല്ലത് ഇങ്ങനെ പറയാം എന്നിട്ടോ, നമ്മൾ ഒതുക്കാൻ കയറൂല, നമ്മൾ ഒതുക്കെ എടുത്തതിൻ്റെ ശേഷമാണ് മക്കളോട് നിസ്കരിക്കാൻ പോകേണ്ട കാര്യം പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറയണം ഇങ്ങനെ ഉപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ നീ എന്ത് ചെയ്യണം ഉപ്പനെ വിളിക്കണം എന്ന് പറയാം. പിന്നെ ഞാൻ നിന്നെ വിളിച്ച് എണീപ്പിച്ചു, ഇനി ഞാൻ ഒന്ന് കിടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒതുകൊടുത്ത് കഴിയുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തോളാം എണീറ്റോളാം, നീ എന്നെ വിളിക്കണം എന്ന് പറയാം. അങ്ങനെ അപ്പോൾ അതിലൊരു മാതൃക ഉണ്ട്, ഉണരുമ്പോൾ വിളിക്കുമ്പോൾ നീ വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി, നീ വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം. ഇതൊക്കെ നമുക്കാകാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ബോധപൂർവമുള്ള ഇടപെടൽ വീട്ടിലുണ്ടാവണം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, അറിവിന്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ. ഭാഗം രണ്ട്, അവതരണം മൂസ സലാഹിക്കാര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് മഹാനായ പണ്ഡിതൻ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലാ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ പാഠങ്ങൾ, സന്ദേശങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് നാം കേൾക്കുന്നത്. അദ്ദേഹം നേടിയ വിജ്ഞാനത്തെ, കരസ്ഥമാക്കിയ അറിവിനെ സ്വന്തത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന വിധം ഉപയോഗപ്പെടുത്തുകയും അറിവിൻ്റെ മധുരം, മൂല്യം അദ്ദേഹം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ, അഥവാ ഇമാമിന് എത്രത്തോളം അറിവ് സ്വീകരിക്കുന്ന മാർഗത്തിൽ അധ്വാനിക്കാൻ സാധിച്ചു, അതുപോലെ തന്നെ അറിവിനോടുള്ള ഇഷ്ടത്തെ എത്രമാത്രം അദ്ദേഹം പരിഗണിച്ചു, ഈ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. നമ്മുടെ ജീവിതത്തെയും ആ തലത്തിലേക്ക് മാറ്റിയെടുക്കൽ അനിവാര്യമാണ്. ധാർമ്മിക ബോധമുള്ള ഒരാളായി, ഒരു കുടുംബത്തിലെ അംഗമായി, ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നമുക്ക് മാറാൻ സാധിക്കുക അറിവ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമേ നമുക്ക് വിവേകമുള്ള ആളുകളായി മാറാനും സാധിക്കുകയുള്ളൂ. അറിവിൻ്റെ മഹത്വത്തെ ഇമാം നമുക്ക് ബോധ്യമാക്കി തന്ന മറ്റൊരു രീതി, അദ്ദേഹം ഉസ്താദുമാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ എഴുതി വെക്കുന്ന ശീലം ഉള്ള ആളായിരുന്നു. അപൂർവമായി ഇപ്പോൾ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. പഴയ കാലത്തൊക്കെ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിൽ കാണാം, ഉസ്താദുമാരിൽ നിന്ന് വരുന്നതിനെ, അവർ കേൾക്കുന്നതിനെ കൃത്യമായി രേഖപ്പെടുത്തുകയും അവർ തന്നെയും വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ തങ്ങളുടെ കൈകൾ കൊണ്ട് എഴുതി വെക്കുകയും ചെയ്ത വലിയ വലിയ ചരിത്രങ്ങൾ. ഗ്രഹിക്കാൻ കഴിയുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. കേൾക്കുന്നത് അപ്പോൾ തന്നെ മനഃപ്പാഠമാക്കുക, നഷ്ടമാകാത്ത വിധം ആ കാര്യത്തെ ശ്രദ്ധിക്കുക. വലിയ കുറവ്, പരിമിതി ആളുകൾക്ക് ഈ വിഷയത്തിലുണ്ട്. അതിനെ പരിഹരിക്കാനുള്ള നല്ല ഒരു മാർഗമാണ് കേൾക്കുന്ന കാര്യങ്ങളെ എഴുതി വെക്കുക, ആ ശീലം പതിവാക്കുക എന്നത്. അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ചെറിയ കുറിപ്പുകളാക്കി വെക്കുന്നവർ, ചെറു പുസ്തകങ്ങളിൽ എഴുതി വെക്കുന്നവർ, മൊബൈൽ ഫോണിലുള്ള നോട്ട് സംവിധാനം ഉപയോഗിച്ച് രേഖപ്പെടുത്തി വെക്കുന്നവർ, പല രീതികളും അതിന് ആളുകൾ സ്വീകരിച്ചു പോരുന്നു. നല്ല ഒരു ശീലമാണ്. അറിവിനെ വളർത്താൻ, വിജ്ഞാനത്തോടുള്ള നമ്മുടെ താൽപ്പര്യത്തെ സംരക്ഷിക്കാനൊക്കെ അത് സഹായകരമാണ്. ഇമാമ് നന്നായി ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, മുതാല ചെയ്യുക, വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെ നല്ല നിലയിൽ വായിച്ച് പഠിച്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളുക, വേർതിരിച്ച് മനസ്സിലാക്കുക. മുതാല, സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വായിക്കാൻ പാകപ്പെട്ട, എഴുതപ്പെട്ട, നമ്മുടെ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളേറെയുണ്ട് വിശ്വാസകാര്യങ്ങൾ പഠിക്കാൻ, നമസ്കാരം പോലുള്ള കർമ്മങ്ങളെപ്പറ്റി പഠിക്കാൻ, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, മയ്യത്ത് പരിപാലനം, അതുപോലെ തന്നെ ചരിത്രകാര്യങ്ങൾ പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാര്യങ്ങൾ, മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കാൻ, വ്യതിയാന കക്ഷികളെപ്പറ്റി, ഓരോ വിഭാഗങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുണ്ടാക്കിയ കുഴപ്പങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ വായിക്കാൻ സംവിധാനങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടവർ നാം എല്ലാവരുമാണ്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന സദസ്സുകളെ അതിൽ പങ്കെടുക്കാനും അതിൻ്റെ കേൾവിക്കാരാകാനും അത് കഴിഞ്ഞാൽ പിന്നീട് കേൾക്കാനുമൊക്കെയുള്ള വലിയ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെയുള്ള ഒരു കാലഘട്ടമാണിത്. പഴയ കാലഘട്ടം പോലെയല്ല, പഴയ അവസ്ഥ പോലെയല്ല. അനുഗ്രഹങ്ങളും പുരോഗതികളും കുറഞ്ഞ കാലഘട്ടത്തിൽ കഠിന പ്രയത്നങ്ങൾ, കഠിനാധ്വാനങ്ങൾ നടത്തിയ പണ്ഡിതന്മാരുടെ ചരിത്രമാണ് തെളിഞ്ഞ് ജ്വലിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ മാതൃക പിൻപറ്റി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ? വായിക്കേണ്ട കാര്യങ്ങളെ വായിച്ചെടുക്കുക, കേൾക്കേണ്ട കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കുക, ചോദിച്ചറിയേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളെ ആ രീതിയിൽ നമ്മൾ കൈപ്പറ്റുക. ആർക്കും നേടിയെടുക്കാവുന്ന, പ്രവേശിക്കാവുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇതിനുള്ള എല്ലാ സൗഭാഗ്യവും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. എല്ലാ അറിവിൻ്റെയും താക്കോലുകളായി, അതിൻ്റെ മുഖ്യഭാഗങ്ങളായി പരിചയപ്പെടുത്തപ്പെട്ട, എണ്ണപ്പെട്ട മൂന്ന് അവയവങ്ങൾ അതാണല്ലോ: മനുഷ്യൻ്റെ മനസ്സ്, അവൻ്റെ കാതുകൾ, അവൻ്റെ കണ്ണുകൾ. ഈ മഹത്തായ അനുഗ്രഹങ്ങളെ അല്ലാഹു നമുക്ക് സംവിധാനിച്ചത് എന്തിനാണ്? കണ്ണു തുറന്ന് വായിക്കാൻ, കാതുകൊടുത്ത് കേൾക്കാൻ, മനസ്സുകൊണ്ട് ഉറ്റാലോചിക്കാൻ, അതിനുവേണ്ടിയാണ്. എല്ലാ അറിവുകളിലും അറിവിൻ്റെ മാർഗങ്ങളിലും സംവിധാനങ്ങളിലും ഈ മൂന്ന് അവയവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒന്നുകിൽ വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, അല്ലെങ്കിൽ കേട്ട് പഠിക്കണം, അല്ലെങ്കിൽ ചിന്തിച്ച് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ റബ്ബിനെ നന്ദി കാണിച്ച്, ആ റബ്ബിനെ മനസ്സിലാക്കി, ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഈ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലൊന്നും ഭൗതിക സുഖങ്ങളും സൗകര്യങ്ങളും ആ കാലഘട്ടത്തിനനുസരിച്ച് ഇല്ലാത്തത് കൊണ്ടല്ല ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സമയത്തെ, അവരുടെ സമ്പത്തിനെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ കഴിവിനെ അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി അവർ ഉപയോഗിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത. നോക്കൂ നിങ്ങൾ, ഇമാമ് ഗ്രന്ഥങ്ങളെ ശേഖരിക്കാൻ, ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ ആവശ്യമായിട്ടുള്ള കിതാബുകളെ കണ്ടെത്താൻ താൽപ്പര്യം കാണിച്ചിരുന്ന, വ്യഗ്രത കാണിച്ചിരുന്ന ആളായിരുന്നു. വലിയ ഒരു പാഠമാണ് നമുക്കത്. പലതിനും നമ്മുടെ വരുമാനത്തെ ഉപയോഗിക്കുന്നവരാണ്, വേർതിരിക്കുന്നവരാണ് നാം. ദീനിയായ കാര്യങ്ങളെ ശേഖരിക്കാൻ, അത് കിട്ടുന്ന ഉറവിടങ്ങളെ സ്വരൂപിക്കാൻ നമ്മുടെ സമ്പത്തിന് എത്ര ശതമാനം നാം ഉപയോഗിച്ചു, ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിവ് നൽകുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളിൽ എത്ര സംവിധാനങ്ങളുമായി, മാധ്യമങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചു. എല്ലാവർക്കും വലിയ അറബി ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് വെക്കാനും അത് ഒരു അലങ്കാരമാക്കി വെക്കാനും അതിൻ്റെ ഒന്നും നിർബന്ധമായ ഒരവസ്ഥ, സാഹചര്യം അല്ല, അത് വേണ്ടതും ഇല്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളെ നമ്മൾ സ്വരൂപിക്കുക. പ്രധാനമായും മത പഠിതാക്കൾ അവരുടെ രക്ഷിതാക്കൾ അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം. ഉമ്മഹാത്തുൽ കുത്തുബ് അഥവാ വിശുദ്ധ ഖുർആന്റെ വിവരണങ്ങളിൽ പ്രധാനമായും ഇബ്നു കസീർ റഹിമഉല്ലയുടെ തഫ്സീർ, ഷെയ്ഖ് നാസിർ സഅദി റഹിമഉല്ലയുടെ തഫ്സീർ, ദക്തൂർ സുലൈമാൻ അഷ്കർ എന്ന പണ്ഡിതന്റെ തഫ്സീർ, ഇങ്ങനെയുള്ള അവലംബിക്കാവുന്ന കാര്യങ്ങൾ. ഹദീസിന്റെ വിഷയത്തിലാണെങ്കിൽ കുത്തുബുസ്സിത്ത, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി റഹിമഉല്ലാഹ്, ഈ പണ്ഡിതന്മാർ എഴുതിയ പ്രധാന ഗ്രന്ഥങ്ങൾ, ബുലൂഗുൽ മറാം, റിയാദു സ്വാലിഹീൻ, ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ മക്കളിൽ, മതം പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ടായിരിക്കണം. വിശ്വാസകാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഓരോ തലമുറയിലും പ്രത്യേക പേരുകളിൽ ഫിഖുൽ അക്ബർ, അഖീദ, ഉസൂലുദ്ദീൻ, ഉസൂലുൽ ഈമാൻ, തൗഹീദ്, ഈമാൻ, ശരീഅ, വ്യത്യസ്തങ്ങളായ പേരുകളിലാണ് വിശ്വാസത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. അഥവാ തത്വശാസ്ത്രം, വചനശാസ്ത്രം, തർക്കശാസ്ത്രം ഇതൊക്കെ വ്യാപകമായപ്പോൾ അതിൻ്റെ ആളുകൾ, അതിൻ്റെ വക്താക്കൾ അവരുടേതായ ശൈലിയിൽ അന്ധവിശ്വാസങ്ങളും തെറ്റായ കാര്യങ്ങളും സമൂഹത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം അവർക്ക് മറുപടി കൊടുക്കാൻ അതിനോട് പറ്റുന്ന പ്രയോഗങ്ങളാണ് അക്കാലത്തെ പണ്ഡിതന്മാർ ഉപയോഗിച്ചത്. അപ്പം വിശ്വാസകാര്യങ്ങൾ പഠിക്കാനുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ മക്കളെ കൈകളിൽ ലഭ്യമാക്കണം. കാരണം അവർ ദീനിയായ കാര്യങ്ങൾ ഉസ്താദുമാരുടെ സമീപത്തിരുന്ന് പഠിക്കുന്നവരാണ്. തുടർന്ന് അങ്ങോട്ട് ആ മേഖലയെ വികസിപ്പിക്കാൻ, അതിനെ പരിപോഷിപ്പിക്കാൻ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. ഇമാമിനെ പറ്റി പറയുന്നത് മറ്റുള്ളവർക്ക് ലഭ്യമാകാത്ത വിധം ഒരുപാട് ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. കുറേ കിതാബുകൾ ഇങ്ങനെ അലങ്കാര വസ്തുക്കളായി തയ്യാറാക്കി വെക്കുക എന്നതല്ല, അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രധാനമായും നോക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് മറിച്ച് വായിച്ച് മുത്താല ചെയ്യാൻ പറ്റും വിധമുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകണം. വായിക്കാൻ ഒരു ഭാഗം ഒരുക്കി വെക്കണം. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. അതിലൂടെ ഒരുപാട് നന്മകൾ, ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടാനുണ്ട്. ആ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാ ഇമാമിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അറിവിന്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ. ഭാഗം 2 അവതരിപ്പിച്ചത് മൂസ സലാഹിക്കാര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി, റിയാലിറ്റി, റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഉത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സൊക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത് അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. ഒപ്പര കൃഷി ഇങ്ങനെ കച്ചവടം കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്ന് ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റേ അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
5: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷിയാക്കളും ഖുർആനും ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് ചേരുന്നു.
6: ഷിയാക്കളും ഖുർആനും, എഴുത്ത് ഡോക്ടർ ടി കെ യൂസുഫ്. വിശുദ്ധ ഖുർആൻ ദൈവീക ഗ്രന്ഥമാണെന്നും അതിൻ്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് ലോക മുസ്ലിങ്ങൾ. അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം ആണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. 15:9. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വിശ്വാസ്യതയിൽ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് സംശയം വെച്ചു പുലർത്താനാവുക? എന്നാൽ ഷിയാക്കളുടെ വീക്ഷണപ്രകാരം നിലവിലുള്ള ഖുർആനിൽ ചില കുറ്റങ്ങളും കുറവുകളുമുണ്ട്. സമ്പൂർണമായ ഖുർആൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിനുശേഷം ഇമാമുമാർ അത് അനന്തരമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇക്കൂട്ടർ ജലിപ്പിക്കുന്നു. അലിയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ വാദം ഖുർആനിനെയും സ്വഹാബികളെയും അലി റളിയല്ലാഹുനുവിനെ തന്നെയും അപകീർത്തിപ്പെടുത്തുന്നതാണ്. അവർ വാദിക്കുന്നതുപോലെ അലിയുടെ അടുക്കൽ ഒരു സമ്പൂർണ്ണ ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഖിലാഫത്ത് വേളയിൽ പോലും അക്കാര്യം തുറന്നു പറയാതിരുന്നത്? സലീം ബിൻ ഹൈസ് എന്ന ഷിഈ നേതാവിൻ്റെ പുസ്തകത്തിലാണ് ഇക്കാര്യം ആദ്യമായി പ്രസ്താവിച്ചിട്ടുള്ളത്. സുഹൈഹുൽ കാഫി എന്ന ഈ ഗ്രന്ഥം അവരുടെ പക്കൽ സുഹൈഹുൽ ബുഖാരിയേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോപണം അവരുടെ സ്വാഫി, ബുർഹാൻ തുടങ്ങിയ ചില തഫ്സീറുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. എന്നാൽ ഈ ആരോപണം അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഖുർആനിന് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ല. ഷിയാകളുടെ ഷെയ്ഖായ മുഹസിൻ കാശാനി പറയുന്നത്, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ അതേ രൂപത്തിൽ നിലനിൽക്കുന്നില്ല, അതിൽ ചില മാറ്റുതിരുത്തലുകൾ നടത്തുകയും കുറേ ഭാഗങ്ങൾ അതിൽ നിന്ന് കളയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. മറ്റൊരു ഷെയ്ഖായ കലീനി തന്റെ അൽകാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ജിബ്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ ഖുർആനിൽ 17,000 ആയത്തുകളുണ്ടായിരുന്നു എന്നാണ്. ബാക്കിയുള്ളതെല്ലാം കളയപ്പെട്ടതാണെന്നാണ് അവരുടെ വാദം. അലി സ്വന്തമായി ക്രോഡീകരിച്ച ഖുർആനിൽ ആയത്തുകളുടെ എണ്ണം അധികമുണ്ടെന്നും അവയിലെ അധ്യായങ്ങളുടെ ക്രമം തന്നെ വ്യത്യസ്തമാണെന്നും ഇവർ വാദിക്കുന്നു. അതിനായി വ്യാജ റിപ്പോർട്ടുകളും ഉദ്ധരിക്കുന്നു. പരിപൂർണ രൂപത്തിലുള്ള ഖുർആൻ വാഗ്ദത്ത മഹിദി വരുമ്പോൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഷിയാക്കൾ ഖുർആൻ പഠിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ശ്രമിക്കുകയുമില്ല. മുസ്ലിം സമുദായത്തിലൊട്ടേറെ പേർ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ട്. എന്നാൽ ഷിയകളുടെ കൂട്ടത്തിൽ തജീവീദ് നിയമപ്രകാരം ഖുർആൻ മനഃപ്പാഠമാക്കിയവർ താരതമ്യേന കുറവാണ്. ഷിയാക്കൾ സ്വന്തമായി ഖുർആൻ ഉണ്ടാക്കിയെങ്കിലും അതുകൊണ്ട് അവർ ആളുകളെ ആകർഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ ഖുർആനുമായി മഹദി വരും എന്ന പ്രചാരണം നടത്തുന്നത്. ഷിഈ പണ്ഡിതനായ നിഅമത്തുള്ള ജസായിരി പറയുന്നു, ഷിഈ ഇമാമുമാർ അനുയായികളോട് ഇതാണ് പറയുന്നത്, മഹദി വരുന്നതുവരെ നിങ്ങൾ നിലവിലുള്ള ഖുർആൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും മറ്റും പഠിക്കുക. അദ്ദേഹം വന്നുകഴിഞ്ഞാൽ ഈ ഖുർആൻ ഉയർത്തപ്പെടുകയും പകരം മറ്റൊരു ഖുർആൻ അവതരിക്കുകയും ചെയ്യും. ഖുർആനിലെ വചനങ്ങൾ ഇമാമുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് മറ്റൊരു ഷിഈ തന്ത്രം. ഉദാഹരണമായി ഖുർആനിലെ സൂറ അത്തഗാബുൻ 8 നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും നാം ഇറക്കിയ പ്രകാശത്തിലും വിശ്വസിക്കുക എന്നതിലെ പ്രകാശമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിയുടെയും ഇമാമുകളുടെയും പ്രകാശമാണ് എന്നാണ് അവരുടെ വ്യാഖ്യാനം. പ്രസ്തുത വചനത്തിലെ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇനി ആ പ്രകാശം കൊണ്ട് ഉദ്ദേശം അലിയും ഇമാമുമാരുമാണെങ്കിൽ അവർ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നവരാണെന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടി വരും. അതുപോലെ നിശ്ചയം ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴികാണിക്കുന്നു. ഇസ്റാ വചനം 9 എന്ന വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയുന്നത് ഈ ഖുർആൻ ഇമാമത്തിലേക്കും വിലായത്തിലേക്കും വഴികാണിക്കുന്നു എന്നാണ്. അതുപോലെ അവർ വായകൾ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. അധ്യായം അസ്വഫ് ഈ വചനത്തെ ഇവർ വ്യാഖ്യാനിക്കുന്നത് അമീറുൽ മുഅ്മിനീന്റെ നേതൃത്വത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നുവെന്നാണ്. ഖുർആനിൽ സൂറത്തുന്നൂറിൽ അള്ളാഹു അവന്റെ പ്രകാശത്തെ ഉപമിച്ചു പറയുന്ന വചനത്തെ വളരെ വിചിത്രമായിട്ടാണ് ഷിയാക്കൾ വ്യാഖ്യാനിക്കുന്നത്. അവന്റെ പ്രകാശം ഒരു വിളക്കുമാടം പോലെയാണ് എന്ന വചനത്തിൽ വിളക്കുമാടം കൊണ്ടുദ്ദേശം ഫാത്തിമയാണ് എന്നാണ് വിശദീകരണം. ആ വിളക്കുമാടത്തിലെ വിളക്ക് ഹസനാണ്. ആ വിളക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഫടികപാത്രം ഹുസൈനാണ്. അനുഗ്രഹീത വൃക്ഷം കൊണ്ടുദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. ഇതേ രൂപത്തിൽ ഈ ആയത്തിനെ മുഴുവനായും അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അള്ളാഹു പ്രകാശം നൽകിയില്ലെങ്കിൽ അവന് പ്രകാശമില്ല. അധ്യായം 100 ഈ വചനത്തിനാർക്കെങ്കിലും അള്ളാഹു ഫാത്തിമയുടെ മക്കളിൽ നിന്നുള്ള ഇമാമുമാരെ നൽകിയില്ലെങ്കിൽ അവന് ഇമാമില്ല എന്നാണ് ഷിഈ വ്യാഖ്യാനം. ഖുർആനിൽ പറഞ്ഞ ഷിർക്കിനെയും കുഫ്റിനെയും അലിയുടെ വിലായത്തിലുള്ള അവിശ്വാസമായാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തൗഹീദിനെ ഇമാമുമാരിലുള്ള ഏക നേതൃത്വമായും കാണുന്നു. സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള വിവക്ഷ ഇമാമുമാരെക്കുറിച്ചുള്ള അറിവും അവർ പറയുന്നതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ്. അവർ പിശാചിക്കളെ രക്ഷാധികാരികളാക്കി എന്നതിൻ്റെ വിവക്ഷ അലിയല്ലാത്ത നേതാക്കൾക്ക് ഉടമ്പടി ചെയ്തു എന്നാണ്. ഖുറാനിൽ പ്രവാചകന്മാരെയും സജ്ജനങ്ങളെയും കുറിച്ച് പറയുന്ന സത്യവാന്മാർ, ദൈവത്തെ സ്മരിക്കുന്നവർ, അറിവ് നൽകപ്പെട്ടവർ എന്നീ പ്രയോഗങ്ങളെല്ലാം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമുകൾക്ക് മാത്രമുള്ള വിശേഷണങ്ങളാണ്. നിങ്ങളറിയാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അധ്യായം നഹൽ വചനം 43 ഈ ഖുർആൻ വചനത്തിന് ഇമാമുമാരോട് ചോദിക്കുക എന്നാണ് ഇവർ നൽകുന്ന വ്യാഖ്യാനം. ഖുർആനിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അധ്യായം സുമർ വചനം 9 ഇത് ചോദിക്കുന്നത് ഇതിലെ അറിവുള്ളവർ ഷിയാക്കളും അറിവില്ലാത്തവർ സുന്നികളാണെന്നാണ് ഇവർ വാദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നതിലെ ദൃഷ്ടാന്തം ഇമാമുമാരാണത്രേ. ഇതുപോലെ ഒട്ടേറെ ആയത്തുകളെയും പ്രയോഗങ്ങളെയും പദങ്ങളെയും ഇവർ ദുർവ്യാഖ്യാനിക്കുന്നു. ഖുറാനിൽ കാഫിറുകളെക്കുറിച്ചും മുശ്രിക്കുകളെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും അവതരിച്ചിട്ടുള്ള വചനങ്ങൾ അത്രയും ആദ്യത്തെ 3 ഖലീഫമാരെക്കുറിച്ചും സഹാബിമാരെക്കുറിച്ചാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതിലൂടെ ഷിയാക്കൾ തങ്ങൾ ഇസ്ലാമിൻ്റെ പരിധിക്ക് പുറത്താണെന്ന് വ്യക്തമാക്കുകയാണ്. ഖുറാനിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടാനുള്ള, തങ്ങളുടെ ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾക്ക് പിൻബലം നൽകാനുള്ള കുടിലതന്ത്രമാണ് ഇതെന്ന് വ്യക്തം. ഈ രൂപത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്ന ഷിയാക്കൾ എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക?
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയാക്കളും ഖുർആനും. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. പീസ് റേഡിയോ ഹൃദയവസന്തം. സ്വർഗപ്രവേശനം എളുപ്പമാണോ? സൂറത്തു ആലിമ്രാൻ 142 വചനം, ഭാഗം 1. നമ്മോടൊപ്പം ചേരുന്നു അഷ്റഫ് സലഫി, വാണിയമ്പലം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 142 വചനമാണ് നമുക്കിനി പഠനവിധേയമാക്കാനുള്ളത്.
8: أعوذ بالله من الشيطان الرجيم

ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അം ഹസിബ്തും എന്നല്ല അം ഹസിബ്തും. അതിനിടയിൽ അവിടെ ഒരു ബാ സുക്കൂനുള്ള ബാ എന്ന അക്ഷരമുണ്ട്. ഖാഫ് ത്വാ ബാ ജിമ് ദാല് ഖുതുബ് ജദ് ഈ അക്ഷരങ്ങൾക്ക് സുക്കൂനായിട്ട് വരുമ്പോൾ അതിനെ ഒന്ന് ക്ലിയറായിട്ട് പറയണം. ഹസിബ്തും എന്നല്ല അം ഹസിബ്തും ഹസിബ്തും അം ഹസിബ്തും അതദ്ഖുലുൽ ജന്ന. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അതദ്ഖുൽ ഇഖ്ഫാ ആണ്, ഒരു ലൈറ്റായിട്ട് മണിച്ചിട്ട് മറിക്കുക.

0: മിങ്കും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ പറയപ്പെട്ടതായ ഇഖ്ഫാ ഉണ്ട്. അതാണ് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഹസിബത്തും ഹ ആണ്. യഅലമില്ലാഹുല്ലദീന ജാഹദു മിങ്കും വയഅലമസ്സാബിരീൻ. അം ഹസിബത്തും, അതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്തദുഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാമെന്ന്. വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദു മിങ്കും, ഏതുവരെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിങ്ങളിൽ നിന്ന് ആരാണ് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവർ എന്നും ക്ഷമാശീലരായ ആൾക്കാർ ആരാണ് എന്നും തിരിച്ചറിയുന്നതുവരെ, തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണ് അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നു സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാമെന്ന്. വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദു മിൻകും, നിങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകളെ ആരാണെന്ന് അള്ളാഹു അറിയാൻ വേണ്ടി. വയഅലമസ്സാബിരീൻ, ക്ഷമ, പേഷ്യൻസ്, സഹനം, ആ സഹനമുള്ള ആളുകൾ ആരാണ് എന്നും തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇവിടെ അം ഹസിബത്തും 142-ാമത്തെ വചനം, ഇവിടെ അം എന്നുള്ളത് ഹുന മുൻഖതിഅ ഫതകൂനു ബിമാന ബൽ, അതല്ല ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാവുന്ന രൂപത്തിൽ, അതല്ല അങ്ങനെ. ബൽ ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, അതല്ല നിങ്ങൾ വിചാരിക്കുന്നു സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാമെന്ന്. ഇവിടെ അം എന്നുള്ളത് മുത്തസിലായിട്ടും മുംഫസിലയായിട്ടും മുത്തസിലത്തായിട്ടും തമ്മിൽ വന്നിട്ടുണ്ട്. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും അം തഅ്മുറുഹും അഹ്ലാമുഹും ബിഹാദ അം ഹും ഖൗമുൻ താഗൂൻ, വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ. അതല്ല നിങ്ങൾ കൽപ്പിക്കുകയാണോ, അത് സമയമാവുകയില്ല, ശരിയാവുകയില്ല, അവരെ താക്കീത്ത് ചെയ്താലും ഇല്ലെങ്കിലും, ഇങ്ങനെ പല വിഷയങ്ങൾ അം എന്ന് വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അം ഹസിബത്തും അൻ തദ്ഖുൽ ജന്ന മുൻഖത്യ, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാരാണെന്ന് തിരിച്ചറിയാതെ, ക്ഷമിക്കുന്നവരാരാണെന്നും അറിയാതെ നിങ്ങളങ്ങ് പ്രവേശിക്കാമെന്നാണോ വിചാരിക്കുന്നത്? ക്ഷമ വേണം, ഈമാൻ വേണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ, ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെടുവാനുള്ള മനഃശക്തിയും വേണം. അദനന്തും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിൽ പോവാമെന്ന്. അൽ ഇസ്തിഫാം ഹുന ലിത്തൗബിഖ്, ഒരു പരീക്ഷണവുമില്ലാതെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന്, അതാണ് ഇസ്തിഫാം ലിത്തൗബിഖ്. ഒരാക്ഷേപിച്ചുകൊണ്ട് പറയാം. ഫലമായ അലമില്ലാഹുല്ലദീന ജാഹദു മിൻകും വയഅലമസ്സാബിരീൻ, ആരാണ് നിങ്ങളിൽ ക്ഷമിക്കുന്നത്, ആരാണ് ജിഹാദ് ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ പരീക്ഷിക്കാൻ അവർക്ക് സ്വർഗമാണ്. വൽ മുത്തഖീന, മുത്തഖീങ്ങളുടെ സങ്കേതമാണ് ആ സ്വർഗം. വദാറുൽ ഖുൽദ്, നിത്യതയുടെ ശാശ്വതമായൊരു വീടാണ്. ജഅലനല്ലാഹു വയ്യാക്കും മിൻ അഹ്ലിഹ, അള്ളാഹു നമ്മയൊക്കെ അതിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിജയപരാജയങ്ങൾ നൽകിയതിൽ വലിയ പാഠമുണ്ട് എന്ന് ഉൾപ്പെടുത്തി നമ്മളോട് ചോദിക്കുന്നത് അതല്ല. കഷ്ടതയില്ലാതെ യുദ്ധങ്ങളും സംഘട്ടനങ്ങളും പോരടിക്കലും ഒന്നുമില്ലാതെ ശാന്തമായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് അവിടെ വരേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വലമ്മായ അലമില്ല, അള്ളാഹു അറിയുന്നത് വരെ, അറിയുന്നിടത്തോളം, അവിടെ ജാസിമയാണത്. വലമ്മായ അലമില്ലാഹുല്ലദീന ജാഹദു, ജിഹാദ് ചെയ്യുന്നവരാരാണ് എന്ന് അള്ളാഹു അറിയുവാൻ വേണ്ടി. ബദലു ജുഹ്ദഹും ഫീ ഇലാഇ കലിമത്തിഹി ബിൽ ഖിതാൽ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ കലിമത്തിന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ചെലവഴിക്കലാണ് ജാഹദു എന്ന് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. വലമ്മായ അലം എന്നിവിടെ പറഞ്ഞത് ആദ്യം പറഞ്ഞ പോലെയല്ല. അള്ളാഹുവിൻ്റെ ഇൽമ് രണ്ട് രൂപത്തിലുണ്ട്. അസ്ലിയുൻ സാബിഖുൻ ലാ യതറത്തബു അലൈഹി സവാബു വലാ ഇഖാബ്, അള്ളാഹു മുമ്പേ തീരുമാനിച്ചതായ കാര്യങ്ങൾ അവൻ്റെ മുമ്പേ അറിവിലുള്ളത്, കഴിഞ്ഞുപോയിട്ടുള്ളത്, അതിൽ ശിക്ഷയും അതുപോലെ തന്നെ പ്രതിഫലവുമൊന്നുമില്ല. എന്നാൽ ആളുകൾക്ക് അവർ ഇത് കിട്ടിയതിന് ശേഷം അതിന് പ്രതിഫലം നിശ്ചയിച്ച് ശിക്ഷ നിശ്ചയിച്ച് അങ്ങനെയുള്ള അവസ്ഥകളും അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു. യഅലമുഹു ളാഹിറൻ ബഅദ അൻ ലം യകുൻ, ഉണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് അറിയും ളാഹിറായിട്ട്. ഇവിടെ ഉദ്ദേശിച്ചത് അള്ളാഹു ഇൽമു ശൈഇ ബഅദ കൗനിഹി വ വജൂദിഹി, ഒരു കാര്യം ഉണ്ടായതിന് ശേഷം അതെങ്ങനെയാവും, ഉണ്ടാവുക എന്നത്, ഒരു കാര്യത്തിൻ്റെ ഉണ്ടാവൽ. അതേപോലെ തന്നെ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന പ്രതിഫലം നൽകണം, ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ശിക്ഷ നൽകണം എന്നത് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ളതാണ്. വയഅലമ സ്വാബിരീൻ അല്ലദീന യസ്ബിറൂന അലാ മാ അസ്വാബഹും, അവർക്ക് ബാധിച്ചിട്ടുള്ളതിൽ അവർ ക്ഷമിക്കുന്നു, സഹിക്കുന്നു. വസ്വബറു ഹുനാ ഫീ ഹാദൽ മഖാം യഷ്മിലു സ്വബറു ബി അൻവാഇഹി തലാസ, മൂന്നിനം പേഷ്യൻസ് ക്ഷമകളുണ്ട്, സ്വബറുകളുണ്ട്. അതിലേതാണിത് ഉൾപ്പെടുന്നത്? ലിയന്നൽ ജിഹാദ് ഫീഹി സ്വബറുൻ അലാ തഅത്തില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വബറോടുകൂടി ജിഹാദ് ചെയ്യുക എന്നത് അതിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. മറ്റൊന്ന് സ്വബറുൻ അൻ മാസിയത്തില്ല, അള്ളാഹു വിലക്കിയതായ കാര്യങ്ങളിൽ നിന്ന് അത് ചെയ്യാതെ സ്വബറെടുക്കുക. വഫീഹി സ്വബറുൻ അൽ അഖ്ദാരി വൽ മുഅല്ലിമ, വേദനാജനകമായ അള്ളാഹുവിൻ്റെ വിധികളിൽ ക്ഷമിക്കുക, മൂന്ന് നിലക്കുള്ള ക്ഷമയുണ്ട്. ഫഫീഹി അസ്വബറു അലാ തഅത്തില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുവാനുള്ള ക്ഷമ, സ്വബറ്. ലിയന്നൽ ഇൻസാൻ യസ്ബിറു നഫ്സഹു വയഹ്ബിസുഹ, നിശ്ചയമായ മനുഷ്യൻ അവൻ്റെ മനസ്സിനെ പിടിച്ചുവെക്കുന്നു, ക്ഷമിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞല്ലോ, കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുറുഹുൽ ലക്കും, നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അനിഷ്ടകരമായിരിക്കാം. പക്ഷേ നിർബന്ധമായും മനുഷ്യൻ അവൻ്റെ നഫ്സിനോട് പിടിച്ചുവെക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. എത്രത്തോളം എന്ന് വെച്ചാൽ ജിഹാദിനു വേണ്ടി പുറപ്പെടുമ്പോഴും. വഫീഹി സ്വബറുൻ അൻ മഅസിയത്തില്ല, മാത്രമല്ല അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതിൽ നിന്ന് ക്ഷമിക്കുക. അനിൽ ഫിറാർ ഹത്താ യതലാഖസ് സിഫാൻ, അതിൽ നിന്ന് ആ തിന്മകളിൽ നിന്ന് ഓടിയൊളിക്കുക, ഇതിന് ക്ഷമ ആവശ്യമാണ്. യുദ്ധരംഗത്ത് യുദ്ധത്തിനു വേണ്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ വാളുകൾ പിടിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ടുകൊണ്ട് പേടിച്ചോടുക, അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് പിന്തിരിഞ്ഞോടുന്നത്, ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിൽ നിന്ന് തെറ്റിപ്പോകുന്നത്, അങ്ങനെയുള്ള വിഭാഗങ്ങളേതാ, അവർക്ക് അള്ളാഹുവിൻ്റെ കോപമുണ്ട്. അതുപോലെ തന്നെ വേദനാജനകമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ആയത്തുകളിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. വസബറുൻ അലാ ഖദാരില്ലാഹിൽ മുഅലിമ, വേദനാജനകമായ പരീക്ഷണങ്ങൾ. ലിയന്നൽ ജിഹാദ ലാ യഖ്ലു മിൻ ജിറാഹ് വമിൻ തഅബ് വമിൻ ഇനാ വമശഖ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുറിവുകളും മറ്റും എല്ലാം ക്ഷീണവുമെല്ലാം സംഭവിക്കുന്നു, അതിൽ നിന്നൊന്നും ഒഴിവല്ല ജിഹാദ് എന്നുള്ളത്. അതിലെല്ലാ മൂന്ന് ഇനങ്ങളും സ്വബറിൻ്റെ ക്ഷമയുടെ ഇനങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ആയത്തുകൾക്ക് അനുസൃതമായി ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സ്വർഗപ്രവേശനം എളുപ്പമാണോ? സൂറത്തു ആലിമ്രാനിലെ 142-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ.

0: പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ വിവാഹമാണ്. അപ്പോൾ ഭർത്താവിൽ അവർക്കൊരു 4 വയസ്സായ ഒരു പെൺകുട്ടി അതിലുണ്ട്. ആദ്യ ഭാര്യയിൽ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പതിയെ ആ പെൺകുട്ടി, ആദ്യ ഭാര്യയിലുള്ള പെൺകുട്ടി പതിയെ വളർന്നു വലുതാവുന്നു. അവരുടെ മുഖഛായ പലരും പറഞ്ഞു ആദ്യ ഭാര്യയുടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അവർ ഇത് കേൾക്കുമ്പോൾ ആദ്യ ഭാര്യയുടേത് പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും ആദ്യ ഭാര്യയെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുമല്ലോ ഭർത്താവിനെ. അത് കാണുമ്പോൾ ഇടക്ക് ഭർത്താവ് മോളെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ ആദ്യ ഭാര്യയെക്കുറിച്ച് ചിലപ്പോൾ പറയും, സംസാരിക്കും. പക്ഷെ പതിയെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഈ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു, വലിയ വിഷമമായി. അവരിങ്ങനെ വെറുപ്പ് തോന്നാൻ തുടങ്ങി കുട്ടിയോട്. അപ്പം ആ വെറുപ്പ് പതിയെ കാലം കഴിയുന്തോറും ആ വെറുപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടേ വന്നു. അതിനിടക്കാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടായി, അപ്പോൾ മോനാണ്. പിന്നെ ഇവരെന്ത് ചെയ്തു, തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നത് വഴി ആ വെറുപ്പൊക്കെ ആ കുട്ടിയെ പൂർണ്ണമായും അവഗണിക്കുന്ന രൂപത്തിലേക്ക് വന്നു. ആ മോളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് തൻ്റെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആ ഉള്ളിലുള്ള എന്തിനെന്നില്ലാത്തൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ തൻ്റെ കുഞ്ഞിനോടുള്ള കൂടുതലുള്ള ആഭിമുഖ്യവും സ്നേഹവും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ആ കുട്ടിക്ക് ആ വെറുപ്പും അവഗണനയൊക്കെ മനസ്സിലാക്കിയ പിതാവ് ആ കുട്ടി എന്ത് ചെയ്തു, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പിതാവ് ഒറ്റക്ക് നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ ഈ കുട്ടി ഒറ്റയായി. കുട്ടിക്കൊരു 14 വയസ്സായിട്ടുണ്ടാവും. ഈ സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുട്ടി ഈ അവഗണനയും വെറുപ്പുമൊക്കെ സഹിച്ച് കുട്ടി അവിടെ കഴിഞ്ഞുകൂടുകയാണ്, അവരുടെ അടുത്ത് തന്നെയാണ്. ഒരു ദിവസം ഈ മോനും അതുപോലെ തന്നെ ഈ മോളും തമ്മിൽ എന്തോ ചെറിയ ഒരു കശപിശ ഉണ്ടായി, അല്ലെങ്കിൽ ചില വഴക്കുകളുണ്ടായി. അപ്പം മോനെന്തോ അങ്ങോട്ട് തിരിച്ച് എന്തോ ഉപദ്രവിച്ചു. അപ്പം തിരിച്ച് മോളും ഇങ്ങോട്ട് ഉപദ്രവിച്ചു. അപ്പം ആ ഉപദ്രവം പിന്നെ പരാതിയായി വന്നപ്പോൾ ആ ഉമ്മ എന്ത് ചെയ്തു, ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ആ ദേഷ്യം മുഴുവനും ആ കുട്ടിയോട് വീണ്ടും പ്രകടിപ്പിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു.
1: മൂത്ത കുട്ടിയെ
0: പുറത്താക്കി, പെൺകുട്ടിയെ പുറത്താക്കി വാതിലടച്ചു. കുറേ സമയം കഴിഞ്ഞ് ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അന്ന് രാത്രിയായിരുന്നു, പുറത്ത് കുട്ടിയെ കാണാനില്ല. പിന്നെ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. കാലം ഒരുപാട് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇവരവൻ്റെ മകനെ അങ്ങേയറ്റം പരിചരിച്ചും മകനെക്കുറിച്ച് ഓർത്തും മറ്റ് നഷ്ടപ്പെട്ട പോയ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എന്തോ ആവട്ടെ, എവിടെയും പോട്ടെ, അത്രയും സമാധാനം. അങ്ങനെ കുട്ടിക്ക് വേണ്ടി, തൻ്റെ മോന് വേണ്ടിയിട്ടുള്ള അഹോരാത്ര ജീവിത പരിശ്രമത്തിനിടയിൽ മകൻ വളർന്നു, പഠനമൊക്കെ കഴിഞ്ഞു, വിദേശത്ത് ജോലിയായി. ഇടയ്ക്ക് ഈ സ്ത്രീക്ക് പ്രായമായി, അവർക്ക് ഇടയ്ക്കൊരു തലവേദന, തലകറക്കം വന്ന്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചില ബ്രെയിനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ തലകറങ്ങി വീണു, ഹോസ്പിറ്റലിലായി. അപ്പോൾ അവരെ നോക്കാനും പരിചരിക്കാനൊന്നും മോന് വരാൻ സമയമില്ല. മോന് വിദേശത്താണ്, തിരക്കിട്ട ജോലികൾക്കിടയിലാണ്. പല ആളുകളും, കുടുംബക്കാരൊക്കെ പലരും വന്നു, ചിലവരൊക്കെ മാറി വന്ന് നിൽക്കുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരാളവിടെ വന്നു. അവർ കണ്ണു തുറന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോൾ അത് താൻ അന്ന് ആട്ടിപ്പുറത്താക്കിയ ആ മോളാണ്,
1: പെൺകുട്ടിയാണ്.
0: അവർ വന്നിട്ട് കൈ പിടിച്ചു. അവരെ കണ്ട പാടന്നെ ഇവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ കൈ അമർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പം മോളോട് ഞാൻ ഒരിക്കലും അന്നത്തെ ആ ഒരവസ്ഥയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് നീ വന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയാം ഉമ്മ അന്ന് എന്നോട് ഒരു സ്നേഹവും കാണിച്ചിട്ടില്ല, എന്നെ അവഗണിച്ചതും എൻ്റെ വിഷമമൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അന്ന് എന്നെ പട്ടിണി കിട്ടിട്ടില്ലല്ലോ. എനിക്ക് എന്നെ പുറത്താക്കുന്നത് വരെയും എനിക്ക് പട്ടിണിയില്ലാതെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചതിന് ശേഷവും. പിന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയുടെ മറ്റു ബന്ധുക്കളുടെ ഇടകളിലേക്ക് ഞാൻ പോയി. അങ്ങനെ അവിടുന്ന് ഞാൻ ജീവിച്ചു വളർന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇന്ന് എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്.

0: ആ കുഞ്ഞു വളരെയാണ്. ഞാൻ ഈ വിവരം കേട്ടു, നിങ്ങളിവിടെ സുഖമില്ലാതെ കിടക്കാന്ന്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, നിങ്ങളെ കുറിച്ചുള്ള വെറുപ്പുമില്ല. നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു വന്നതാണ്. എൻ്റെ മോന് വളർന്നു വലുതാകുമ്പോൾ മോനൊരു വല്യമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻ്റെ സഹായം ഉണ്ടാവുമെന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ആ ഉമ്മ ഒരുപാട് സമയം കരഞ്ഞ് ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിലപിച്ചു എന്നതാണ് കഥ. എന്താണ് സുലൈക്ക് പറയാനുള്ളത്?
1: കഥയാണോ അതോ അനുഭവമാണോ എന്നതിലൂടെ കുറേയൊക്കെ ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് തന്നെ എന്തായാലും അത് അവരെ അവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നീട് ട്വിസ്റ്റ് ആ ഒരു ലാസ്റ്റ് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് ഒരു ഉമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞത്, അത് ശരിക്കൊരു നടുക്കം, ഉള്ളിൽ ഒരു കിടുങ്ങലുണ്ടാകുന്ന രൂപത്തിൽ. കഥയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഭാവനയാണെങ്കിൽ പോലും വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെ പോകുന്ന മനുഷ്യൻ്റെ യാത്രയിൽ തീർച്ചയായിട്ടും പലർക്കും അനുഭവപ്പെട്ടതോ അതല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ചിലപ്പോൾ അലതല്ലെന്നുണ്ടാവാം.
0: അല്ല, ഞാനതിൽ അവസാനമായിട്ട് അടിവരയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അത് കഥ നമ്മൾ വായിച്ചപ്പോഴും പലപ്പോഴൊക്കെ ഇതുപോലെ പല സമാനമായ പല സംഭവങ്ങളും ലോകത്ത് അല്ലേ പല ആളുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഈക്വലായിട്ടുള്ള അല്ല എങ്കിലും. പക്ഷെ അടിവരയിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജയിക്കുന്നത് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോഴും പുറത്തു കൊടുക്കുമ്പോഴും അപ്പോഴേക്ക് നമ്മുടെ ലൈഫിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്ന അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോയത്. ഏത് നമ്മൾ ആരൊക്കെ എന്താ ചെയ്തു അവരെ പരാജയപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് എന്നുള്ള ആ ഒരു വശം.
1: അതെ,
0: അങ്ങനെ നമുക്ക്
1: റസൂലിന്റെ ഒരു ഉപദേശം തന്നെ നമുക്കത് കാണാൻ പറ്റുമല്ലോ, ക്ഷമയോളം ജയിക്കുന്ന ഒരു ആയുധവും ഇല്ല എന്നുള്ളത്. കാരണം നമ്മളായിട്ട് ചൂടായിട്ട് ദേഷ്യം പിടിച്ചു വരുന്ന ഒരാളോട് നമ്മൾ ന്യായമുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ അമ്പെ പരാജയപ്പെടുകയാണ്. എന്നാൽ കണ്ടു നിൽക്കുന്ന ഏത് ഒരു കാണിയാണെങ്കിലും അവിടെ കൈയടി കൊടുക്കുന്നത് ദേഷ്യം പിടിച്ചു വന്ന ആൾക്കല്ല, അവൻ ആവേശത്തിൽ കയറ്റിവിട്ട ആളുകളുണ്ടാവാം, പക്ഷേ അവർക്കല്ല സപ്പോർട്ടുണ്ടാകാം പിന്നീട്. മറിച്ച് അവനത് ആ കഴിവുണ്ടായിട്ടും ന്യായം അവൻ്റെ ഭാഗത്തുണ്ടായിട്ടും അവൻ ക്ഷമിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ക്ഷമയും വിട്ടുവീഴ്ചയും കുറച്ച് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ വിജയം തന്നെയാണ് എന്നുള്ളത്.
2: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. മറ്റൊരു സായാഹ്നം കൂടി നമ്മളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും പീസ് റേഡിയോ ഈവനിങ് ലൈവിൽ വിദ്യാർത്ഥികളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. അപ്പോൾ ഇന്ന് നമുക്ക് പാട്ടും കഥകളും പ്രസംഗങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ലൈവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. ആദ്യമേ ഒരു നമ്പർ പറയുന്നു, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് മെസ്സേജുകളൊക്കെ അയക്കാം. 85 90 745 845. ഷംസാദ് തലശ്ശേരിയും സാജിദ ശോക്കത്ത്, ജമീല വി പി കാളിക്കാവ്, ഐഷാങ്ങാടിപ്പുറം, ജമീല വി കെ പൂനൂര്, സന ഒറ്റപ്പാലം, അതുപോലെ ജുമൈലത്ത് തുറക്കൽ, ഇവരൊക്കെ ഇപ്പോൾ ഫസ്റ്റിലിങ്ങനെ സ്ക്രീനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സലാം പറഞ്ഞ് കൂടെ വന്ന ആളുകളായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥിനികളെ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവ് നമുക്ക് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകണം. ലൈവിൽ നിങ്ങൾക്ക് നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെടാം. ആലിയ വെച്ച് തുടങ്ങിക്കോ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ആലിയ, ഞാൻ എറണാകുളത്ത്.
0: എറണാകുളത്ത് നിന്ന് ഇപ്പം നേരെ വരികയാണല്ലേ? അല്ല, അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഗ്രീൻ ഹോമിലാണ്. ശരി, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പം 10th പഠിക്കുന്നത് അല്ലേ? ആരെയൊക്കെ വീട്ടിൽ ആരൊക്കെയുള്ളത്? മീമാപ്പി, നീ ആ ഒരു മോളേ ഉള്ളൂ. മാഷാല്ലാ, ഉമ്മയുടെ ഉപ്പയുടെയും സ്നേഹത്തിൻ്റെ ആ ഒരു പഞ്ചസാര കൊട്ട എന്നും തലയിലേക്ക് വീണുകൊണ്ടിരിക്കും അല്ലേ? വേറെ മക്കള് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒരാൾക്ക് തന്നെ കിട്ടും അല്ലേ? പക്ഷെ ഇപ്പോൾ അവളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഉമ്മയുപ്പയും അപ്പം നേരിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഫോൺ വിളിക്കുമ്പോൾ മാത്രമേ ആ സ്നേഹം കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാവരും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം?
1: കുഴപ്പമില്ല,
0: 10th കഴിഞ്ഞതിന് ശേഷമൊക്കെ റെഡിയാവുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ? പണ്ടതൊക്കെ തിരിച്ചു പോകാമല്ലോ. ശരി, അപ്പം അങ്ങനെ ആരൊക്കെയുള്ളത്? നിങ്ങളാരും അങ്ങനെ അല്ലല്ലോ, ഏകസന്ധതിയായിട്ടില്ലല്ലോ. ഇല്ല, അതിനതിൻ്റെതായ ഒരു ഗുണമുണ്ട്, ദോഷമുണ്ട് അല്ലേ? എല്ലാവരും അങ്ങനെയാണല്ലോ. ഇടയ്ക്കൊക്കെ തോന്നി പോകാറുണ്ടല്ലോ, ഇഷ്, ഒരു കുഞ്ഞുവാവ എനിക്കുണ്ടായിരുന്നെങ്കിൽ. ചെറിയൊരു മോൻ തോന്നിയിട്ടില്ല? ഇല്ലാത്ത ദുഷ്ടയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ വിചാരിക്കാം, എന്തുകൊണ്ട് വിചാരിക്കണമെന്നോ? പിന്നെ എനിക്ക് കിട്ടണമൊക്കെ അങ്ങോട്ട് പോലേ? ആ, അങ്ങനെ അവൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു ഇത്താത്ത ഉണ്ടായിരുന്നെങ്കിൽ അവൻ തോന്നിയിട്ടില്ല? മൂത്താണെങ്കിൽ കുഴപ്പമില്ല. ആ, താഴെ ആരും വരാൻ പാടില്ല, വല്ലാത്തൊരു ഏതായാലും കുഴപ്പമില്ല. മാഷാല്ലാ, അത് അള്ളാഹിന്റെ തീരുമാനമാണ്. അള്ളാഹു ചില ആളുകൾക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊടുക്കും, ചില ആളുകൾക്ക് ആണിനെ മാത്രം കൊടുക്കും, ചില ആളുകൾക്ക് പെണ്ണിനെ മാത്രം കൊടുക്കും, ചില ആളുകൾക്ക് മക്കളെ കൊടുക്കൂല. ചിലപ്പോൾ പഠിച്ചു, ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് പഠിച്ചോ, ചിലപ്പം വിചാരിക്കുന്ന സമയത്ത് കൊടുക്കും. അപ്പം ഇതൊന്നും, ഇത് അള്ളാഹിന്റെ തീരുമാനത്തിൽ ആ കിതാബിൽ എഴുതിയ ലിസ്റ്റ് അനുസരിച്ച് ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതൊരു അത്ഭുത പ്രതിഭാസമാണ്. എങ്കിൽ അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. ഹംദ പറയും.
1: എൻ്റെ പേര് ഹംദ, ഞാൻ കൊല്ലത്ത് നിന്നാണ്. എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഇത്താത്തുണ്ട്. ഉമ്മ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ഉപ്പ ഫാർമസിസ്റ്റാണ്.
0: അപ്പം ഉമ്മയുണ്ട്, ഇത്താത്തുണ്ട്. രണ്ടാളോ മൂന്നാളോ?
1: രണ്ടാള്.
0: രണ്ടാളോ? ഒന്നാലും ഉൾക്ക് കിട്ടി അല്ലേ? ഓള് ചെറിയ കുട്ടിയാണ്, ഇത്താത്തയാണ് മൂത്തത്. അല്ല, താഴെ വേറെ ആരുമില്ലല്ലോ? എനിക്ക് താഴെ വേറെ അനിയന്മാരും അനിയത്തിമാരില്ലല്ലോ. ഇല്ല, മൂത്തത് ഇത്താത്ത മാത്രം. രണ്ടാളും ഹോസ്റ്റലിലാണ്. യെസ്. അപ്പൊ നാട്ടിൽ പോകുമ്പോഴേക്കും ഉമ്മ ഉമ്മ ഇപ്പം ഒരു മാസത്തെ രണ്ട് മാസത്തേക്ക് മൊത്തം അവിടെ കാത്തു സൂക്ഷിക്കും, വരുമ്പോഴേക്കും അത് അങ്ങനെ ചുരിഞ്ഞു വരും അല്ലേ? ശരി. ഹംദന്റെ ഉപ്പ അവിടെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ മോക്ക് വേണ്ടിയിട്ട് അത്രയും ദീർഘ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു ഇവിടെ വന്നിട്ട് അവസാനം മോളെയും കൂട്ടി പോകുന്നത് അല്ലേ? അപ്പോൾ ഉമ്മയിപ്പൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു ഇതുണ്ട്. അപ്പം ആ ഉള്ള സമയത്ത് നമുക്ക് അതുപോലെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളെ ഇന്ന് നമ്മളെ മുന്നിലും നമ്മുടെ നിഴലായി അല്ലെ, ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെ ഒന്നും ഉമ്മിപ്പിയൊന്നും ഉണ്ടാവില്ല. ഒന്നും നമുക്ക് എഴുതി വന്നിട്ടൊന്നുമില്ല പഠിച്ചോ. പക്ഷെ ഉള്ള സമയത്ത് അവർക്കൊരു വെറുപ്പില്ലാതെ അല്ലെ, റിബർ റബ്ബു ഫിറിദൽ വാലിദീൻ വസുഹത്തർ റബ്ബു ഫി സുഹത്തൽ വാലിദീൻ. അപ്പോൾ അവരുടെ സന്തോഷത്തിലാണ് അള്ളാഹൻ്റെ സന്തോഷം, അവരുടെ കോപത്തിലാണ് അള്ളാഹൻ്റെ കോപം. അപ്പം നമ്മൾ ലൈഫിലൊരു പ്രതിജ്ഞ എടുക്കേണ്ട എന്താണോ, എൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ്റെ ഉമ്മിപ്പിയും സങ്കടപ്പെടാൻ പാടില്ല. അവർക്കൊരു വിഷം, ചിലപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുസൃതികളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടായേക്കാം, അതല്ല അൾട്ടിമേറ്റ് നമ്മൾ അവരെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ചെറുപ്പത്തിൽ ആർക്കും അങ്ങനെ വല്ലതും ഉണ്ടാവില്ല, ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം വലുതായി കഴിഞ്ഞ ശേഷം. നമുക്ക് നമ്മളായി എന്ന് തോന്നുന്നൊരു പ്രായത്തുമ്പോഴൊക്കെ അവർ അവഗണിക്കപ്പെടുന്ന അവസ്ഥയെന്ന് കാണുന്നത് അതൊരിക്കലുമില്ല. ഞാൻ ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയിൽ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും ഉമ്മക്കുപ്പക്കു സന്തോഷമില്ലാത്ത അവരെ വിഷമിപ്പിക്കുന്ന ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതില്ലേ, നമ്മൾ വിചാരിക്കും അവരെ നിയന്ത്രണത്തിൽ നിന്നൊക്കെ ഒന്ന് പൊട്ടിപ്പാറിപ്പോയിട്ടാണ് എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ. അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്, അതൊക്കെ നമ്മളെ താൽക്കാലികമായൊരു ആനന്ദം മാത്രമാണ്. പക്ഷേ ആ ചരട് നമ്മളെന്ന പട്ടത്തിൻ്റെ ചരട് അവരുടെ കയ്യിൽ നിന്ന് പൊട്ടുന്നതോടുകൂടി നമ്മൾ പിന്നെ പതനമാണ്. നമ്മുടെ സ്വാതന്ത്ര്യമല്ല പിന്നെ, നമ്മുടെ പതനമാണ്. ശരി, അപ്പോ മാന്റെ പേര്, ഉപ്പാന്റെ പേര് പറഞ്ഞപ്പോ
1: ഫസീല, ഉപ്പാന്റെ പേര് നജീം.
0: നജീം. ആലിയന്റെ ഉമ്മാന്റെ പേര് പറഞ്ഞില്ല.
2: ഷെറീന.
0: ഉപ്പാന്റെ പേര് സക്കീർ. ശരി, അടുത്ത ആള്. ഇൻഷ പറയും.
3: എന്റെ പേര് ഇൻഷ. എന്റെ വീട്ടില് ഉമ്മ, ഉപ്പ, ആന്, കാക്ക, അനിയന, അനിയത്തി.
0: നീ എത്രാമത്തെ മോളാ?
3: രണ്ട്.
0: രണ്ടാമത്തെ. മൂത്തത് ഇക്കാക്ക, പിന്നെ നീ, പിന്നെ ഒരു അനിയത്തി. അന്ന് നമ്മൾ ലൈവില് പറഞ്ഞിരുന്നു അല്ലേ, അനിയന് അവിടെ ഡോക്ടറെ കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. ചെറിയ എത്ര വയസ്സായി അനിയൻ താഴെയുള്ളതിന്?
3: അനിയനിപ്പോ മൂന്നര വയസ്സായി.
0: മൂന്നര വയസ്സായി. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ചെറിയ ശാഖകൾ പറഞ്ഞിരുന്നു അല്ലേ. മഷാല്ലാ. അതിൽ ആ സമയത്താണ് തോന്നുന്നു വേറൊരു ശ്രോതാവ് എന്ന് പറഞ്ഞിരുന്നു അവരുടെ ഒരു മോള്, അതാണ് അതിൻ്റെ ശേഷമാണ് എനിക്ക് തോന്നുന്നു ലൈവിൽ വന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ഓട്ടിസം ബാധിച്ചൊരു മോൻ്റെ അവരുടെ സാധ്യതകളെ കുറിച്ച് പഠിച്ചത് ഒരു പാരൻറ്റ്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ഒരു അവസ്ഥയാണ്, പക്ഷെ ആ അവസ്ഥയിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതും ആ കുട്ടിയുടെ സ്കില്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഇവരിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എവിടെ, തെറാപ്പി ആയിട്ട് പോകുന്നുണ്ടോ?
3: എവിടെയാണ്? കോഴിക്കോട്.
0: കോഴിക്കോട് അല്ലേ. ശരി. ഉപ്പാൻ്റെ പേര്?
3: ഉപ്പാൻ്റെ പേര് നബീൽ. ഉമ്മാൻ്റെ പേര് ഷംന.
0: ഷംന. എൻ്റെ സാറുണ്ട്, അത് നിൻ്റെ ആരെയെന്നോ പറഞ്ഞിരുന്നു അന്ന്, അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല അല്ലേ. കുനിയിലുള്ള പേരെന്താ? പേരെനിക്കറിയില്ല. ശരി, ഓക്കെ, ഞാൻ പിന്നെ വരാം പറയാം. അടുത്ത ആളേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്റെ പേര് ഫാത്തിമത്ത് സുഹറ. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ വീട്ടില് ഉപ്പുണ്ട്, ഉമ്മണ്ട്, ഞാനാണ് മൂത്തതാണോ. എന്റെ അടിയില് രണ്ട് അനിയത്തിമാരും ഒരു അനിയനുണ്ട്.
0: മാഷാല്ലാ. ഇവരുടെ ഇങ്ങനെ കേട്ടപ്പോ ഒരു മൂന്നാളുണ്ട് നിനക്ക് തോന്നി, ഞാൻ മാത്രമായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നും എനിക്ക് മാത്രമേ, സ്വാർത്ഥരാണ് മനുഷ്യന്മാര് അല്ലേ. ഓക്കെ, പക്ഷെ നമുക്ക് എന്തായിരുന്നാലും നമുക്ക് ഭയങ്കര അല്ലാത്ത എന്നുള്ള ആ സൗഭാഗ്യം നമ്മുടെ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ആപ്റ്റായ ഒരു കാര്യമാണ് അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. അതുകൊണ്ട് ഈ സിബ്ലിങ്സ് ഇഷ്യൂസൊക്കെ പലപ്പോഴും എന്തുകൊണ്ടാണ് വരുന്നത്? ഇൻഷക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കാം? പിന്നെ അസൂയ ഏറ്റവും കൂടുതൽ ആരെല്ലാം വർക്കൗട്ട് ചെയ്തത് ആദ്യമായിട്ട്? അസൂയ ആദ്യമായിട്ട് പുറത്തു വന്നത് ആരിലൂടെയാണ്? സിബ്ലിങ്സ്. ഏതാ സിബ്ലിങ്സ്? അത് ഏതാണെന്നുള്ളത് ചരിത്രം, മനുഷ്യരുടെ ചരിത്രത്തിൽ ആദ്യമായി കൊലപാതകം വരെ നടന്നു. ആ മക്കള് അബീലും കാബീലും അസൂയാണ്. അത് എപ്പോഴും സാധ്യത, പിശാചി സാധ്യതയുള്ള സംഗതിയാണ്. തെറ്റാണെങ്കിൽ ഇതുപോലെ ശത്രു. ഇത്രത്തുള്ള ഉണ്ടാകാൻ ചാൻസ് ഉള്ള വേറെ ഒന്നുമില്ല. അനിയന്മാരും അനിയത്തിമാരും ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും നന്നാവാണെങ്കിൽ ഇതുപോലെ ഒട്ടി നിൽക്കാൻ പറ്റിയ വേറൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അവിടെ പിശാജ് വല്ലാണ്ട് കളിക്കും. അപ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ കുറേയൊക്കെ അതുണ്ടാവും. എന്തെന്നോ അടിപിടി അധികം ഉണ്ടാവും. അറ്റാച്ച്മെൻറ്റ്, ഒരു ഡിറ്റാച്ച് മൈൻഡിലേക്ക് വരും ചെറുപ്പത്തിലെ. അല്ലെങ്കിൽ എനിക്കില്ല, ഓനുണ്ട്, എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓനോടൊരു അല്ലേ, അങ്ങനെ ഒരു പുറത്തിൽ ഒരു ഒരു സംസാരം ഉണ്ടാവും ഉമ്മാനോട്. മെജിക്ക് അല്ലെങ്കിൽ എന്താ, എന്നോടൊരു സ്നേഹമല്ലല്ലോ, ഓനോടല്ലേ. അല്ലെങ്കിൽ ഉണ്ടാവും ചിലക്ക് ഉപ്പച്ചിക്ക് പിന്നെ ഉപ്പച്ചിൻ്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ആ ഓനെല്ലാം വാങ്ങി കൊടുക്കും, എനിക്കൊന്നുമില്ല. ഇങ്ങനെ ആ ഒരു ഒരു ഒരു ഇതിങ്ങനെ ചിലപ്പോൾ അതിലൊരു കാര്യം ഉണ്ടാവില്ല, നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ മറക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറുതാണ്, അവൻ ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സ്വാഭാവികമായി എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും നമ്മൾ അയിമ പിടിക്കും. എന്നിട്ട് കുറച്ചുകൂടി ഏജ് വലിയൊരു ഡിഫറൻ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ അധികം, പിന്നെ ഏജ് നല്ല ഡിഫറൻറ്റ് വരുമ്പം അത് അവിടെയും പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ സംഭവിക്കാറുള്ളത്. സിബ്ലിംഗ് ഇഷ്യൂവിൽ കൊലപാതകം വരെ നടക്കാം, ഓനെ കൊല്ലണമെന്ന് തോന്നാം. കാരണം നല്ലോണം സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് പെട്ടെന്ന് അവളിങ്ങനെ വലുതായി വളർന്ന് കുറേ ഇങ്ങനെ വന്നപ്പോൾ ഒരു കുഞ്ഞുവാവ് ഉണ്ടാകാൻ പോണു ഉമ്മച്ചിക്ക്. പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ ശ്രദ്ധ കുഞ്ഞുവാവിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ആ ഒരു സെൽഫിഷ് മൈൻഡ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങും. അപ്പം എന്ത് ചെയ്യും ഇവൻ, അവൾ അവൾ വന്നതിൻ്റെ ശേഷമാണ് എൻ്റെ പതനം തുടങ്ങി, ശൈത്താൻ തുടങ്ങി തോന്നിപ്പിക്കും. പിന്നെ ഓളിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഇങ്ങനെ നിന്ന് പിന്നെ ഓൾ എന്തെങ്കിലും ഒരു കുറുമ്പും കെട്ട് കാട്ടുമ്പം നല്ലോ ഉപദ്രവിച്ചിട്ട് അങ്ങനെ കുറേ ഇഷ്യൂകളുണ്ടല്ലേ, ഭയങ്കര അടി. സമ്മാനം കിട്ടുന്ന കാര്യം പറയുമ്പോൾ ഓനെല്ലാം കൂടുതൽ സമ്മാനം കിട്ടും. അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും മൂത്തതിന് എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കമ്പയർ ചെയ്യും. ആ കമ്പാരിസൺ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ലൈവിൻ്റെ മനോഹരമായ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നമ്മൾ കൂടെ വന്ന ആളുകളെ നോക്കാം. സെലീന തോട്ടശ്ശേരിയറ, ജമീല വി കെ പൂനൂർ. ഇന്നലെ ലൈവിൽ മക്കൾ ആരുമില്ലായിരുന്നു. ഇന്ന് മക്കൾ കുറച്ച് പേരുകൾ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ഇന്നത്തെ ലൈവ് അപ്പോൾ പൊളിക്കും, പൊളിക്കാനുള്ള വടിയും കത്തിയും വാളും ഒക്കെ ഉണ്ടല്ലോ. സഫിയക്ക് തിരുരങ്ങാടി അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകുമാറാട്ടെ, പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന്. പിന്നെ സഫ്ന മുഹമ്മദ് പാണക്കാട് അയച്ചത്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ കാലം. അതിലൊരാൾ പോയാൽ പോലും അതിൻ്റെ കുറവ് നമ്മൾ അറിയും. ഓരോ അവസ്ഥയിലും അവരുടെ കാലം, അവരുള്ള കാലം അവർ പറയുന്നതനുസരിച്ച് അവരെ ഏറ്റവും ഹാപ്പിയായി വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അമീൻ. റബിയത്ത് ഖത്തറിൽ നിന്നും പറഞ്ഞ് സലാം പറഞ്ഞിട്ടുണ്ട്. ജമീല വിപ്പി കാളിക്കാവ്, സമീജ പാറാൽ. ആരാണ് ഉമ്മ റബിയത്ത് ഖത്തറിൽ നിന്ന് ആരാണ്? മാഷാല്ലാ, ഉമ്മയ്ക്ക് സലാം പറഞ്ഞുകൊണ്ട് മോള് ഇവിടെ വളരെ വൈബായിട്ടുണ്ട്. പിന്നെ നഫീസ പിയെ താമരശ്ശേരി, ആയിഷ തോട്ടശ്ശേരി അറ, അമ്ര ബിൻ തിയാസിർ, ആമിർ ബിൻ യാസിറും, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാടും, ജുമൈലത്ത് തുറക്കലൊക്കെ ലോരുണ്ട്. ശരി, നമുക്ക് എന്താ ആദ്യത്തെ പരിപാടി? എന്താ,
1: ഞാൻ ഇന്നിവിടെ ഒരു ചരിത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇസ്ലാമിക ലോകത്ത് നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു പേരാണ് ഇമാം ബുഖാരി റഹ്മഹുള്ളാഹ്. അപ്പം അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അബു അബ്ദില്ല എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബിനു ഇബ്രാഹിം എന്ന ബുഖാരി റഹ്മഹുള്ളാഹ് ജനിച്ചത് ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന സ്ഥലത്താണ്. ഹിജ്റ 194 ഷവ്വാൽ മാസത്തിലായിരുന്നു ജനനം. ജന്മസ്ഥലമായ ബുഖാറയിലേക്ക് ചേർത്തിയാണ് അദ്ദേഹം ഇമാം ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമാം ബുഖാരി റഹ്മഹുള്ളയുടെ പിതാവ് ഇസ്മായിൽ വലിയ പണ്ഡിതനും ധനികനുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇമാം ബുഖാരി റഹ്മഹുള്ളയ്ക്ക് തൻ്റെ പിതാവിനെ നഷ്ടമായി. പിന്നീട് ഉമ്മയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത്. ജന്മന അന്ധനായിരുന്ന ശൈശവത്തിൽ കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന അദ്ദേഹത്തിന് പിന്നീട് കാഴ്ച തിരിച്ചു കിട്ടുകയായിരുന്നു. ഹിജറ 256 സമർഖന്ദ് എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും അവിടെ തന്നെ കബറടക്കപ്പെടുകയും ചെയ്തു. വൈജ്ഞാനിക യാത്രകൾ. 15 വയസ്സ് വരെ ബുഖാറയിലായിരുന്നു പഠനം. ശേഷം ഹിജറ 210 ഹജ്ജിനായി മക്കയിലേക്ക് പുറപ്പെട്ടു. ഹജ്ജ് കർമ്മത്തിന് ശേഷം അദ്ദേഹം അവിടെ തങ്ങുകയും ഹദീസ് സമാഹരണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ശേഷം 6 വർഷത്തോളം മക്കയിൽ വിവിധ പണ്ഡിതന്മാരോടൊപ്പം സഹവസിച്ചു. തനിക്ക് ലഭിക്കാത്ത ഒരു ഹദീസ് ഏതെങ്കിലും പണ്ഡിതന്റെ അടുത്തുണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് അദ്ദേഹം സകല ത്യാഗങ്ങളും സഹിച്ച് ഓടിയെത്തുമായിരുന്നു. ബഗ്ദാദ്, ബസ്വറ, കൂഫ, വാസിത്ത്, ഈജിപ്ത്, ദമസ്കസ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം വിജ്ഞാന സമ്പാദനത്തിനായി ചുറ്റിക്കറങ്ങി. സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി എന്ന് പൊതുവായി വിളിക്കപ്പെടുന്ന ഈ ഹദീസ് ഗ്രന്ഥത്തിന്റെ ശരിയായ പേര് അൽ ജാമിഉൽ മുസ്നദു സ്വഹീഹുൽ മുഖ്തസറു മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഇയാമിഹി എന്നാണ്. ഇമാം ബുഖാരി റഹ്മഹുള്ള 600,000 ഹദീസുകളിൽ നിന്നും തന്റെ മാനദണ്ഡമനുസരിച്ച് ശരിയായ 7,397 ഹദീസുകളെ മാത്രമാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയത്. ശരിയായ പരിശോധനയ്ക്ക് ശേഷം അതീവ സൂക്ഷ്മതയോടെയാണ് ഹദീസുകൾ രേഖപ്പെടുത്തിയത്. ഓരോ ഹദീസ് രേഖപ്പെടുത്തുമ്പോഴും 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രത്യേകം അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. അത് ഇമാം ബുഖാരി റഹ്മഹുള്ള തന്നെ പറഞ്ഞു. 16 വർഷം കഠിനാധ്വാനം ചെയ്താണ് ഇമാം ബുഖാരി റഹ്മഹുള്ള ഇതിന്റെ രചന പൂർത്തിയാക്കിയത്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും സ്വീകാര്യ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരി പരിഗണിക്കപ്പെടുന്നു. അസ്സലാമു അലൈക്കും.
0: വളരെ മനോഹരമായിരിക്കുകയാണ്. കാരണം ഇമാം ബുഖാരിയെ കുറിച്ചൊക്കെ നമ്മളെപ്പോഴും പല നിലക്കും കേൾക്കേണ്ടതും കേട്ടുകൊണ്ടിരിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. കാരണം എപ്പോഴെന്ത് നമ്മളൊരു ദീനിയായിട്ടുള്ള പരിപാടി കേൾക്കുകയാണെങ്കിലും അവസാനം ഉണ്ടാവും സ്വഹീൽ ബുഖാരി എന്ന് കാണും. അപ്പോൾ ഈ ബുഖാരി ബുഖാരി എന്നുള്ളത് പേര് എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, ഇതൊക്കെ നമ്മൾ ഒരു ഒരു നിർബന്ധ ബുദ്ധിയാ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ. ജമീല കുമരനല്ലൂർ, സാജിദ കാലിക്കറ്റ്, ഷംനാദ് ഖാൻ, സുബൈദ പുളിക്കൽ ബി, ആയിഷ കരുമ്പിൽ, സെലീന തൊട്ടശ്ശേരി അറ, ഇവരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. ലൈവിലുള്ള ആൾക്കാർ ജസ്റ്റ് പേരൊന്ന് വായിച്ചെന്ന് മാത്രം. ഇൻഷാല്ല നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ, അയച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം, പിന്നെ ഒന്ന് മെസ്സേജ് അയക്കണം അങ്ങനെ അയച്ചു എന്നുള്ളത്. ജമീല വി കെ പൂനൂർ പറഞ്ഞത് സൂപ്പറായിട്ട് മോളെ, ഹദീസിലൂടെ പറഞ്ഞ വാക്കുകളൊക്കെ മഷാല്ല അൽഹംദുലില്ലാ ഭംഗിയായിട്ടുണ്ട്. ശരി, ഇനി അടുത്ത പ്രോഗ്രാം.
5: Respected audience and my dear friends, today I am honored to speak on the topic Islamic principle. Islamic is not just a religion, it is a complete way of life. It teaches us how to worship Allah, how to treat others, and how to live with honesty, kindness, and responsibility. Every principle of Islam is meant to help us become better human beings and build a peaceful society. The first and most important principle is Tawheed, which means believing that Allah is one and that He alone deserves our worship. This belief gives purpose to our lives and reminds us that everything we do should be for the sake of Allah. The second thing is that Salah or prayer. Muslims pray 5 times in a day. Prayer is not just a ritual. It is a direct connection between a servant and Allah. It teaches us discipline, punctuality, humility, and strengthens our faith. Another important principle is truthfulness and honesty. Prophet Muhammad sallallahu alaihi wasallam was known as Al-Amin, the trustworthy one. Even before he became a prophet, he taught us that honesty leads to rightness while lying leads to wrongdoing. Whether in school, at home, or with friends, a Muslim should always speak the truth. Islam always teaches us to respect our parents. Allah says in Quran that after worshipping Him, we should be kind to our parents. They sacrificed so much for us. So we should obey them, speak gently to them, and make dua for them. Another beautiful principle is kindness and mercy. The Prophet sallallahu alaihi wasallam said that we have to be kind to children, neighbors, and the poor, and even animals. A smile, helping someone, or speaking kind words are all acts of charity in Islam. Our അവർ റിലീജിയൻ ടീച്ചേഴ്സ് അസ് ടു സ്പ്രെഡ് ലവ് നോട്ട് ഹേറ്റർ ഇസ്ലാം ഓൾസോ എംബസൈസസ് ജസ്റ്റിസ് വി മസ്റ്റ് ബി ഫെയർ ടു എവരി വൺ വെദർ ദേ ആർ റിച്ച് ഓർ പുവർ മുസ്ലിം ഓർ നോൺ മുസ്ലിം ജസ്റ്റിസ് ക്രിയേറ്റ് പീസ് ആൻഡ് ട്രസ്റ്റ് ഇൻ സൊസൈറ്റി അനദർ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഇസ് സബർ ഓർ പേഷ്യൻറ്റ് ലൈഫ് ഇസ് ഫുൾ ഓഫ് ടെസ്റ്റസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് Sometimes we face failure, sadness or disappointment. Islam teaches us to remain patient because Allah is with those whom are patient. Even hardships come from easy. Shukur or gratitude is another essential principle. We should always thank Allah for His countless blessings, our health, family, education, food and everything we have. A grateful person is always happier and closer to Allah. Dear friends, if every Muslim follow these principles, faith in Allah, prayer, honesty, respect for parents, kindness, justice, patience, and gratitude, the world will become a much better place. Islam teaches us not only to be good Muslim, but also to be good human being. Let us make a sincere effort to practice these principles every day. May Allah guide us to live according to the teachings of Quran and the Sunnah of Prophet Muhammad sallallahu alaihi wasallam. May Allah accept our effort and make us among the righteous. Ameen.
0: Ameen. Mashallah. Appo inshayude samsaramaanu nammal ippo kettittullade. Valare best aayittundu ennulla message kandu Abdul Hamid CK Ayyur. സുലൈഖ തിരുവാലി, കുട്ടികളൊക്കെ അടിപൊളിയാണല്ലോ എന്നുള്ള മെസ്സേജ് കണ്ടു. നഫീസ കാടാമ്പുഴ. ഇപ്പോൾ അപ്പോൾ നമ്മളെ ഹംദമോളെ സൂപ്പറായിരുന്നു നേരത്തെ. ഏറെക്കുറെ വാക്കുകൾ മനസ്സിലായി, തീർത്തും മനസ്സിലായില്ല എല്ലാം എങ്കിലും കൂട്ടിച്ചേർത്തു മാഷാല്ലാ. അപ്പോൾ ഹംദയാണ് നേരത്തെ അവതരിപ്പിച്ചത്, ഇപ്പോൾ ഇൻഷയുടെ വാക്കുകളാണ് കേട്ടത്. അവർക്ക് പേര് മാറിയതായിരിക്കും. ശരി, സൂപ്പറായിട്ടുണ്ട് എന്നുള്ളതാണ്. നീ നിനക്ക് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്ത് മലയാളത്തിൽ പറയണമെങ്കിൽ പറയാം.
3: ഇതിൽ പറയണത് എന്താന്ന് വെച്ചാല്, നമ്മളെ ഈ ഇസ്ലാമിക്കാരായിട്ട് നമ്മള് അള്ളാഹ്ക്കല്ലാതെ വളർക്കും വർഷിപ്പ് ചെയ്യരുത്. നമ്മളെ വർഷിപ്പ് മുഴുവൻ അള്ളാഹ്ക്കും വേണ്ടിയുള്ളതാണ്, നമ്മളെ പ്രാർത്ഥനയെല്ലാം. പിന്നെ എപ്പോഴും നമ്മള് പേഷ്യൻസ് എല്ലാം കീപ്പ് ചെയ്യണം, കാരണം പേഷ്യൻസ് ഉണ്ടായാലും ഒരാൾക്ക് ഇവിടെ സർവേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മെയിൻ കീ എന്ന് പറയുന്നത്. പിന്നെ നമ്മള് എപ്പോഴും എന്ത് സിറ്റുവേഷൻ ആയാലും, ഇപ്പൊ നമുക്ക് കുറെ ഫെയിലിയർ, ഇപ്പൊ നമ്മളെ എക്സാമിൻ തോൽക്കുന്ന എന്തെങ്കിലും വലിയ വലിയ ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ നല്ല സങ്കടങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മൾ പേഷ്യൻസ് കീപ്പ് ചെയ്യണം. സബർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ നമ്മൾ എപ്പോഴും അള്ളാഹനെ താങ്ക് ചെയ്യണം, നമുക്ക് നല്ല ഒരു ആരോഗ്യം തന്നേണ്, ഫാമിലി തന്നേണ്, പഠനം തന്നേണ്, ഫുഡ് തന്നേണ്, അതിനൊക്കെ നമ്മൾ അള്ളാഹനെ താങ്ക് ചെയ്യണം. പിന്നെ ഇസ്ലാം അതേപോലെ നമ്മളോട് തന്നെ പറയുന്നുണ്ട്, നമ്മളോട് ബാക്കിയുള്ള ചെറിയ കുട്ടികളോടായാലും വലിയ ആൾക്കാരോടായാലും നൈബേഴ്സിനോടായാലും പാവപ്പെട്ടവരോടായാലും പിന്നെ അതെ ആനിമൽസിനോടായാലും എല്ലാവരോടും നമ്മൾ ഇത് കാണിക്കുക, കൈൻഡ്നെസ് കാണിക്കുക, നല്ല രീതിക്ക് പെരുമാറുക, ചിരിക്കുക, അതേമാതിരി ആരെങ്കിലുമൊക്കെ സഹായിക്കുക, നല്ല രീതിക്ക് സംസാരിക്കുക. ഇതൊക്കെ ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും തന്നെ നമ്മളെ ഒരു സ്നേഹം പങ്കുവെക്കുന്ന അതിരിയാണ്. പിന്നെ ഇസ്ലാമിൽ ഈ മുസ്ലിംസ് നോൺ മുസ്ലിംസ്, അതായത് പൈസക്കാർ വേറെ, പാവപ്പെട്ടവർ വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നാണ്. ഓലെ ഇടയിൽ വേറെ ഇതൊന്നുമില്ല. മീൻസ് ഫെയർ മീൻസ് പൈസക്കാർക്ക് അത്ര കൊടുക്കണം, വെൽക്കത് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത് ഇസ്ലാം. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാം.
0: യെസ്, ഓക്കെ. നമ്മുടെ ജീവിതത്തിലെ എത്ര തോൽവിയിട്ട് നമുക്ക് ഏറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും, അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവും എന്നൊരു ചോദ്യം ചോദിക്കണം. എന്താ പറയാ, എത്ര തോൽവി നമുക്ക് ഏറ്റുവാങ്ങേണ്ടി
1: വന്നിട്ടുണ്ടാവും?
0: കുറെ ഉണ്ടാവും അല്ലേ. ഇല്ലെങ്കിൽ നമ്മളൊന്ന് എണ്ണി നോക്കണം എന്നാണ്. പരാജയത്തിന്റെ എണ്ണം കൂട്ടുക എന്നതാണ് വിജയത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള വഴി. അലിയ, തോൽവിയുടെ എണ്ണം കൂട്ടലാണ് വിജയത്തിന്റെ എണ്ണം കൂട്ടാനുള്ള വഴി. ഇപ്പോ ആൽബർട്ട് എഡിസൺ ബൾബ് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൽ 10,000 തവണ തോറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. താഴെ നിൽക്കുന്ന ആള് വീഴുമെന്ന ഭയം ഒരിക്കലും അയക്ക് വേണ്ട. താഴെ നിൽക്കുന്ന ഒരാൾക്ക് അയക്ക് എന്നുടക്കാം. പക്ഷെ ഉയരത്തിലേക്ക് കുതിക്കുന്ന ഒരാൾ വീഴാൻ നല്ല സാധ്യതയുണ്ട്. ഉയരത്തിലേക്ക് കുതിക്കുന്ന ആൾ വീഴാനും സാധ്യതയുണ്ട്. ആ വീണ അയാളാണ് കൂടുതൽ പിന്നെ വിജയിക്കാനും സാധ്യതയുള്ളത്. എങ്ങോട്ടും പോകാതെ താഴെ നിൽക്കുന്ന ഒരാൾ തോൽക്കാനും സാധ്യതയല്ല, വിജയിക്കാനും സാധ്യതയല്ല. മനസ്സിലായോ? അപ്പം തോൽവി സാധ്യത എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ച് വിജയത്തിൻ്റെയും സാധ്യതയുണ്ട് എന്നാണ്. ഒരിക്കലും വീഴാത്തതിലല്ല, വീഴുമ്പോഴൊക്കെ എഴുന്നേൽക്കുന്നതിലാണ് നമ്മുടെ മഹാത്മ്യമെന്ന്. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. മനസ്സിലായോ? ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഗ്രാഫ് എങ്ങനെയുള്ളത്? താഴ്ന്നു പോകുന്നത്. ഒരേ ലെവലായ എന്തായി? ഡെഡായി, ജീവനല്ല, മരിച്ചു. നമ്മൾ ജീവിതത്തിൽ നമുക്ക് പ്രവർത്തനം ഒന്നുമില്ല, നമ്മൾ ഒരേ ലെവലിലാണെങ്കിൽ ശരിക്കും ജീവണ്ടെന്നേ ഉള്ളൂ. നമ്മൾ മരിച്ചെടുക്കുകയാണ് ശരിക്കും. അത് നമ്മളൊന്ന് ഉയരും താഴും, ഉയരും താഴും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് വിജയമുള്ളത്. ഒരു ബ്രൂസ് രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ഒരു ചിലന്തിയാണ് അദ്ദേഹത്തെ ഒരു ഗുണപാഠം പഠിപ്പിച്ചു കൊടുത്ത് രാജാവിന്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വല നെയ്യ്, ഈ വല ഉണ്ട്, നെറ്റുണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ആറ് വട്ടം ഈ ചിലന്തി പരാജയപ്പെട്ടു. ആദ്യമൊന്നും ഉണ്ടാക്കി, തോറ്റു, വീണ്ടും ഉണ്ട്. ഇങ്ങനെ പല തവണ ട്രൈ ചെയ്ത് ഏഴാമത്തെ പ്രാവശ്യം അതിൻ്റെ ശ്രമത്തിൽ വിജയിച്ച്. ഇതന്നെയാണ് ഈ ബ്രൂസ് രാജാവിന്. ഈ ആറ് തവണ അദ്ദേഹം യുദ്ധത്തിൽ തോറ്റു. ആറ് തവണ യുദ്ധത്തിൽ അദ്ദേഹം തോറ്റു. അങ്ങനെ ഗുഹയിൽ ഒളിച്ചിരുന്ന ബ്രൂസ് രാജാവിന് ഏഴാമത്തെ പ്രാവശ്യം യുദ്ധം ചെയ്യാനും ജയിക്കാനും ഈ ചിലന്തി. ആറ് തവണ തോറ്റപ്പോൾ ഒളിച്ചോടിയിട്ട് ഒരു പൊത്തിൽ പോയി ഇരിക്കുമ്പോഴാണ് ഇനി എൻ്റെ ലൈഫ് പോയി, ആറിട്ടും തോറ്റില്ലേ. അപ്പോഴാണ് ഒരു ചിലന്തി ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് വീണ്ടും അയാൾ തൻ്റെ അനുയായികളെ കൂട്ടിയിട്ട് യുദ്ധം നടത്തിയിട്ട് വിജയിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. അപ്പം നമുക്കും ഇതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ വിജയിക്കണമെങ്കിൽ, ഇപ്പോൾ അബ്രഹാം ലിങ്കൺ ആരാ? അമേരിക്കയുടെ അല്ലേ, അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അദ്ദേഹം എത്ര തവണ തോറ്റിട്ടുണ്ട് നിങ്ങൾക്കറിയോ? അദ്ദേഹം ശരിക്ക് 21 തവണ പരാജയപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ടാണ് പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് പിന്നെ വരുന്നത്. അത്രയും അതിൻ്റെ പ്രസിഡൻ്റ് മത്സരത്തിൽ തോറ്റു തിന്നോടെ ആത്മഹത്യ ചെയ്തു പോകാൻ മാത്രം അപമാനിക്കപ്പെട്ട ആളാണ് അവസാന അയാൾ എന്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ തോൽക്കുക എന്നുള്ളതല്ല, തോൽവി എന്തോ ആവട്ടെ, ശ്രമം അവസാനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കണ്ടാൽ ആ കണ്ടതിലേക്കുള്ള ശ്രമത്തെ നമ്മൾ അവസാനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. നമ്മൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ തോൽവി ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം, അല്ലെങ്കിൽ തോറ്റിട്ട് പിന്നെ തോൽക്കാതിരിക്കാൻ നോക്കും. ഒരിട്ട തോറ്റാൽ പിന്നെ ഇനി തോൽക്കരുത്. അപ്പം ഇനി തോൽക്കരുത് പറയുമ്പോൾ എന്താ മൈൻഡിൽ വരാന്നോ? ഇനിയൊന്നും ചെയ്യരുത്, എന്തെങ്കിലും ചെയ്താൽ തോൽക്കും. പിന്നെ എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യില്ല. ഒരു തവണ പ്രസംഗിക്കാൻ വന്നു. അപ്പം പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ആവേശം കൂട്ടിക്കൊണ്ടുവന്ന്, എടാ എനിക്ക് പറ്റൂടാ പറ്റൂടാ എന്നാണ് ഭയങ്കര മോട്ടിവേഷനൊക്കെ വന്നിട്ട് എല്ലാം കണ്ട് പ്രസംഗിച്ചു. അപ്പം അവനേക്കാൾ കൂടുതൽ നന്നായി മികച്ച സംസാരം നടത്തിയ ആൾക്കാരുണ്ടായിരുന്നു, അവർക്കൊക്കെ സമ്മാനം കിട്ടി, ഇവർ അമ്പിപ്പോയി. അന്നൊരു തീരുമാനമെടുത്തു, ഇനി മേലൽക്ക് ഞാൻ ഈ പരിപാടിക്കില്ല. ഓൻ ഒരു കാലത്ത് ഒരു വിഷയത്തിൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും, ഒരു ജയിക്കില്ല. കാരണം അതവന് തോൽവിയാണ് ഭയം. തോൽവിയെ നമ്മൾ ഒരിക്കലും ഭയക്കാതിരിക്കുകയും ശ്രമം നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യാം. ഇൻഷാല്ലാ അടുത്തൊരു പ്രോഗ്രാമിലേക്ക്. അടുത്തത് എനിക്ക് തോന്നുന്നത് ആലിയ പാട്ടാണ്. യെസ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: മാഷാ എപ്പോഴും മുകളിലേക്ക് പോകും, താഴേക്ക് വരില്ല. എന്താണത്? എപ്പോഴും മുകളിൽ. യാ, നിനക്ക് ഈ ചോദ്യം ചോദിച്ചത് സാജിദ ഷൗക്കത്ത്. അപ്പൊ എന്റെ സമ്മാനം അവരുടെ അടുത്ത് തന്നെ വാങ്ങണം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ സാജിദ മാം നിങ്ങളുടെ മെന്റർ ആണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് മെന്റർ അടുത്ത് തന്നെ സമ്മാനം വാങ്ങാവുന്നതാണ്. അപ്പൊ ഇനി മേലാൽക്ക് അവർ ചോദ്യം ചോദിക്കൂല. ഓക്കെ ശരി. ആ ഇനി ഒരു ചോദ്യം ചോദിച്ചോ. ആലിക്ക് എന്തോ ചോദ്യം ചോദിക്കാനുണ്ട്.
2: ഒരാള് മരുഭൂമിയില് കുടുങ്ങിപ്പോയി. അയാളാണെങ്കിൽ പ്യുർ വെജിറ്റേറിയനാ. അയാളെ കയ്യിലൊരു കോഴി മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു കത്തി അല്ല ഒരു ചുറ്റികണ്ട്, ഒരു കോഴിയുണ്ട് ഒരു ചുറ്റികണ്ട്. അയാളെന്നാ പ്യുർ വെജിറ്റേറിയനാ, വിശക്കുന്നുണ്ട്. അയാൾ അങ്ങനെ ഭക്ഷണം കഴിക്കും.
0: ഇപ്പൊ നമ്മളെതായാലും പറയണ്ട, ബാക്കിയുള്ളവർ പറയട്ടെ അല്ലേ. നോക്ക്, നമ്മള് എല്ലാം ഭംഗിയായിട്ടുണ്ട് കുട്ടികളെ. ബാറക്കല്ലാഹു ഫീക്കും. ജമീല ബി പി കാളിക്കാവ്, ജമീല കുമരനല്ലൂർ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടല്ലോ മാഷാ അല്ലാ. പിന്നെ ഉപ്പാനെ കുറിച്ച് പാടിയ പാട്ട് സൂപ്പറായിട്ടോ, പക്ഷെ മനസ്സിന് സങ്കടം വന്നു. എനിക്കൊന്ന് ഉപ്പല്ല, കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. എന്റെ ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചു പോയെന്ന് ജമീല വി കെ പോനൂര് അയച്ച മെസ്സേജ്. മാഷാ അല്ലാ, എല്ലാ കൂട്ടുകാരും ഉഷാറാണല്ലോ എന്ന് മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ. പിന്നെ ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ളത്. സുഹറ ഉണ്ട്. സുഹറ,
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അലസത, അതായത് ലേസിനെസ് ഒഴിവാക്കാൻ പറ്റുന്ന എട്ട് ടെക്നിക്സ് ആണ്.
0: എട്ട് ടെക്നിക്സ് ആണ്
3: വഴികളിലൂടെ നമുക്ക് ലേസിനെസ് ഒഴിവാക്കാം. ഇത് ജാപ്പനീസ് ആ ഒരു കാലത്തുള്ള, ജാപ്പനീസ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ക്ലെവർക്കാണ്. നമ്മള് സാധാരണ അത് കാണുന്ന തന്നെ ഒരു ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇത് കുറെ ആൾക്കാർ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എട്ട് ടെക്നിക്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്നാമത് പറഞ്ഞാല് ഇക്കിഗായ് ആണ്. ഇക്കിഗായ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഒരു ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാകുക. എന്നുവെച്ചാല് നമ്മള് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുക. ആ കാരണമായിരിക്കും നമ്മള് ഓരോ ദിവസം എണീക്കുന്നതിനും എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനും നമ്മൾ എക്സൈറ്റഡ് ആവുന്നത്. ആ ഒരു പർപ്പസ് നമ്മുടെ ലൈഫിലുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ജീവിതത്തിലെ പർപ്പസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ അൺമോട്ടിവേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഈ അലസത ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം ഈ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാനുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഇക്കിഗായ്ക്ക് നാല് റോൾസ് ഉണ്ട്.
0: ഫസ്റ്റ് പർപ്പസ്ഫുൾ ആവണം. നിങ്ങളോട് കൂടിയാണ് പറയണത്, മനസ്സിലാക്കണം. ശരി, പിന്നെ
3: നാല് റൂൾസ് ആണ് ഇക്കിഗായ്ക്കുള്ളത്. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം. എന്നുവെച്ചാല് നമ്മള് വേണ്ടാതെ നമുക്ക് എന്തെങ്കിലും തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മള് ഓബ്വിയസ്ലി ചെയ്യൂല. രണ്ടാമെന്ന് വെച്ചാല് നമ്മള് ചെയ്ത രസം ഉണ്ടാവുന്നുള്ള എന്തെങ്കിലും ഡു വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഓക്കെ. അപ്പൊ നമ്മള് നമുക്ക് ഓരോ സ്കിൽസ് ഉണ്ടല്ലോ, അത് നമ്മള് പുറത്തെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമെന്ന് വെച്ചാല് ഈ ലോകത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ബിസിനസ് ആയാലും നമ്മള് ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാണെന്ന് നോക്കുക. ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താണല്ലോ. അപ്പൊ നമുക്ക് ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പർപ്പസ് ആണ് ലൈഫിൽ. നാലാമെന്ന് വെച്ചാല് നിങ്ങക്ക് പൈസ കിട്ടുന്നത്. കാരണം നമ്മള് സ്കിൽസ് ഉണ്ടെങ്കിൽ, സ്കിൽസ് നമുക്ക് ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ മണി വെയിറ്റിംഗ് ടു ബി മെയ്ഡ് ആണ്. എന്നുവെച്ചാല് നമുക്ക് സ്കിൽസിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റും. മണി നമുക്ക് ഇപ്പൊ മണി യാത്ര മണി ക്രൈസ് എന്നല്ലാതെ നമുക്ക് കാര്യമില്ല. കാരണം ജീവിതത്തിൽ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ മണി എന്നുള്ളത്. ഈ നാല് കാര്യങ്ങൾ, അതായത് ഡു വാട്ട് യു ലവ്, ഡു വാട്ട് യു ആർ ഗുഡ് അറ്റ്, ഡു വാട്ട് ദ വേൾഡ് നീഡ്സ് ആൻഡ് ഡു വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ എന്നുള്ളതാണ് നമ്മുടെ വൊക്കേഷനായിട്ട് വരിക. ഈ നാലും ഉൾപ്പെടുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വൊക്കേഷനായിരിക്കും. അതായത് നമുക്കതൊരു ജോബായിട്ട് സ്വീകരിക്കാൻ പറ്റും. ഓക്കെ. നമ്മളിങ്ങനെ അതായത് ഒരു ജോബ് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പഠിച്ച് വലുതാവാണെങ്കിൽ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മളെ സാലറിക്കും ഒക്കെ വേണ്ടി നമ്മൾ ആ ജോബിനേക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ പ്രൈം പർപ്പസ് എന്ന് വെച്ചാല് നമുക്ക് ജീവിതം ഫുൾ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം. അല്ലാതെ വെറുതെ ഒരു ഇപ്പൊ നമ്മളെ പാരന്റ്സ് അല്ലെങ്കിൽ സൊസൈറ്റിയെ ഫോഴ്സ് ചെയ്ത് വിചാരിച്ചിട്ട് നമ്മൾ ഡോക്ടർ ആവാം, ഡോക്ടേഴ്സ് എല്ലാം ഇങ്ങനെ വെറുതെ വേണ്ടാതെ പണിയെടുക്കുക വെച്ചിട്ട് അതിലൊരു രസമല്ല. കാരണം ജീവിതമാണല്ലോ നമുക്ക്. ഒന്നാമത് രണ്ട് ലോകമുണ്ട്, പക്ഷെ ഈ ലോകത്ത് നമ്മൾ ഫുള്ള് ഡള്ളയാണെന്നും പഠിച്ചാൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് വൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ നാല് പ്രിൻസിപ്പിൾസ് ആണ് ഇക്കിഗായ് ഉള്ളത്. രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞാല് കൈസൻ എന്നാണ് പറയുന്നത്. ജാപ്പനീസിൽ കൈസൻ എന്നാണ് പറയുന്നത്. കൈസന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഓരോ ദിവസം ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുക. ഈ വലിയ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ദിവസം 1% ബെറ്റർ ആവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും 10% ബെറ്റർ ആവാൻ കഴിയില്ല. അപ്പൊ ഒരു ദിവസം 1% ബെറ്റർ ആയാൽ മതി. നമ്മള് വലിയ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനും പകരം അത് ചെറിയ ചെറിയ ഗോൾസ് ആക്കിയിട്ട് അതിനെ ഓരോന്നായി ടാക്കിൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ എക്സാം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനിത് ഫുൾ ഇന്ന് പഠിക്കുന്നതിന് പകരം ഒരു ചാപ്റ്റർ ഞാൻ ഇന്ന് പഠിക്കും, അടുത്ത ചാപ്റ്റർ ഞാൻ രാത്രി പഠിക്കും, അടുത്ത ചാപ്റ്റർ ഞാൻ നാളെ പഠിക്കും എന്നുള്ളതാക്കി നമുക്കത് ടാക്കിൾ ചെയ്യാൻ കൂടുതൽ
0: എളുപ്പമായിരിക്കും.
3: നമുക്ക് ലേസിനെസ് ഫീൽ ചെയ്യില്ല, കാരണം നമ്മൾ ഗോള് ചെറുതാണല്ലോ. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ കൈസൻ എന്ന് പറയും, 1% ബെറ്റർ എവറി ഡേ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞാല് ഷോഷിൻ എന്നാണ്
4: പറയുന്നത്. രണ്ടെണ്ണം പറയാം, ഒന്ന്
3: സെക്കൻഡ്
4: പർപ്പസ്ഫുൾ ആവാ, കൈസൻ,
3: 1% ബെറ്റർ എവറി ഡേ. അപ്പൊ തേർഡ് പ്രിൻസിപ്പിൾ പറയുന്നത് ഷോഷിൻ എന്നാണ് പറയുന്നത്. അപ്പോ ഷോഷിൻ ജാപ്പനീസ് ആണ്. അപ്പോ അതിന്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഒരു ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളത്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ വരെ അപ്രോച്ച് ചെയ്യാം. കാരണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഒക്കെ അറിയാ വിചാരിക്കും. അപ്പൊ നമ്മൾ ന്യൂ പോസിബിലിറ്റീസ് ട്രൈ ചെയ്യില്ല. കാരണം ഒരു എക്സ്പേർട്ടിന്റെ വേൾഡിൽ വെച്ചാല് അത് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. പക്ഷെ ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്ത് തുടങ്ങുകയാണ്. നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് വർക്ക് ചെയ്യുക, എന്തൊക്കെ വർക്ക് ചെയ്യാത്തത്. അപ്പൊ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് വരികയാണ്. അതാണ് ഷോഷി എന്ന് പറയുന്നത്. ഇഫ് യുവർ മൈൻഡ് ഈസ് എംപ്റ്റി, ഇറ്റ് ഈസ് ഓപ്പൺ ടു എവറിഥിങ്. ഇൻ ദ ബിഗിനേഴ്സ് മൈൻഡ് ദർ ഇസ് മെനി പോസിബിലിറ്റീസ്, ബട്ട് ഇൻ ദ എക്സ്പേർട്സ് ദർ ആർ വെരി ഫ്യൂ. ഓക്കെ, ഒരു ഓദർ പറഞ്ഞാണ്. മൂന്നാമത്തത് ഷോഷൻ എന്നാണ് അപ്രോച്ച് തിങ്സ് വിത്ത് ദ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്.
4: ഏതൊരു കാര്യത്തിലും അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എടുക്കുകയാണെങ്കിലും ബിഗിനേഴ്സ് മൈൻഡിൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? ക്യൂരിയോസിറ്റി ഉണ്ടാവും,
3: ക്യൂരിയോസിറ്റി ഉണ്ടാവും, പിന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹം
4: ഉണ്ടാവും, പിന്നെ ഇനി വ്യത്യസ്ത വഴികൾ മുന്നിൽ ഉണ്ടാവും. എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത് ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കിയിട്ട് കാര്യം. എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ശരിക്ക് എക്സ്പീരിയൻസ് ബൈ എക്സ്പേർട്ട് ആണല്ലോ. ശരിക്കും എക്സ്പീരിയൻസ് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിൽ പിന്നെ കുറെ വിജയത്തിലേക്ക് എത്തിയ ഒരാളായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മടി ഒഴിവാക്കാൻ അതിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
3: ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ നമ്മളൊരു ലേസിനെസ് ഓവർകം ചെയ്യണമെങ്കിൽ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ആയിട്ട് അപ്രോച്ച്
4: ചെയ്യണം.
3: അപ്പോ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഷോഷൻ ആയിരുന്നു. നാലാമത്തെ പ്രിൻസിപ്പിൾ ഹര ഹച്ചിബോ എന്ന് പറയും. അപ്പോ ഇത് വെച്ചാല് നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യമാണ്, 80% നമ്മുടെ വയർ ഫുള്ളാകുമ്പോ കഴിക്കൽ
4: നിർത്താന്നുള്ളതാണ്.
3: നമ്മൾ ഫുള്ള് ആർത്ത് കഴിക്കാത്തതിന് പകരം 80% ഫുള്ളാകുമ്പോൾ നിർത്തുക. അത് പഠിച്ചെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വയറിന് മൂന്നിൽ ഒരു ഭാഗമാക്കിയാണെങ്കിൽ ഒന്നിൽ ഭക്ഷണം, ഒന്നിൽ വെള്ളം, ഒന്നിൽ കാറ്റ് ഒഴിച്ചിടാനാണല്ലോ പറഞ്ഞത്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളോടെ വരികയാണ്. കാരണം നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചാണെങ്കിൽ ഭയങ്കര ലേസിനെസ് ഫീൽ ചെയ്യാം. അതായത് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറങ്ങാനുള്ള ടെൻഡൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതാണ് സംഭവം. കാരണം നമ്മൾ നമ്മുടെ ബോഡി അത് ഡൈജസ്റ്റ് ചെയ്യാൻ നോക്കും, അപ്പൊ നമുക്ക് ലേസിനെസ് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ എനർജി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ നാളെ ചെയ്യാ അല്ലെങ്കിൽ കുറച്ചായിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് എനിക്ക് കൂടുതൽ എനർജി ഉള്ളപ്പോ ചെയ്യാ, ഇപ്പൊ എനിക്ക് കഴിയില്ല, ഞാൻ ഉറങ്ങാന്നൊക്കെ പറയുന്നത്. അതാണ് സംഭവം. അപ്പൊ നമ്മള് 80% ആകുമ്പോ ഫുള്ള്, അതായത് നമ്മളെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും, പിന്നെ നമ്മള് ഓവറായിട്ട് കഴിക്കുകയും ചെയ്യില്ല.
4: വേറൊന്ന് മടി ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം ഫുഡ് അലിയ പുറന്തിരിഞ്ഞോട് കാര്യമില്ല. ഫുഡ് കഴിക്കണ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യാൻ പറ്റണം. എനിക്ക് പറ്റില്ലല്ലോ, ഫുഡ് കഴിക്കലില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം അല്ലേ. അപ്പോ പൊതുവെ കുട്ടികളെ സംബന്ധിച്ചാൽ പുതിയ കാലത്ത് കുട്ടികൾ പൊതുവെ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? കുറവാണ് അല്ലേ, പൊതുവെ കുറവാണ്. പിന്നെ ഭയങ്കരമായിട്ട് പണ്ടത്തെ പോലെ, പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴാണ് ഭക്ഷണത്തോടുള്ള ഒരു ആർത്തിയുണ്ട്, ഫുഡിനോടുള്ളൊരു ആസക്തി ആർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ ഫുഡ് വൈബ് ചെയ്യുക ഫുൾ എല്ലായിടത്തും പോകും. അവർക്ക് പിന്നെ എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിൽ എപ്പോഴും മടി വരും അല്ലേ. കാരണം അതിനെ ഈ വലിയ പെരുമ്പാമ്പൊക്കെയല്ലേ, പെരുമ്പാമ്പിന്റെ സ്വഭാവം എന്താണ്? അത് ഭക്ഷണം കഴിച്ച് അത് കിട്ടാൻ വേണ്ടി നടന്ന് ഭക്ഷണം അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും വേണ്ട, പിന്നെ ഫുള്ളവിടെ കിടത്തണം, ദഹിക്കാൻ വേണ്ടി കിടക്കുക എന്നതുപോലെയല്ല നമ്മുടെ വയറ്. നമ്മുടെ വയറ് അത് റസൂൽ പറഞ്ഞത് ഓർമ്മിപ്പിച്ചു. അപ്പൊ നാല് കാര്യങ്ങൾ,
3: ഇത് വെച്ചാല് ഷിൻറിൻ യോക്കു എന്നാണ്. ജാപ്പനീസിൽ ഷിൻറിൻ എന്ന് പറഞ്ഞാല് കാടും, യോക്കി പറഞ്ഞാല് ബാത്തും ആണ്. അതിൽ ഇതിന്റെ കറക്റ്റ് ഇംപ്ലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ കൂടുതൽ ടൈം നേച്ചറിൽ സ്പെൻഡ് ചെയ്യണം എന്നാണ്. കാരണം സ്ട്രെസ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നേച്ചറിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളത്. നമ്മുടെ ചുറ്റും ഈ പച്ചപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ലെസ് എന്താ പറയുക സ്ട്രെസ്സൊക്കെ വരും. അപ്പം ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ ഒന്നും മൂടില്ലാന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നമ്മൾ ഇരിക്കുന്ന സ്പേസിൽ നമ്മൾ വിൻഡോ തുറന്നിട്ട് ആ ഒരു കാര്യം മതി, ജസ്റ്റ് എൻഗേജ് വിത്ത് നേച്ചർ. അതാണ് ഷിൻറിൻ നിയോക്കോന്റെ അർത്ഥം.
0: ഓക്കെ, വളരെ അഞ്ച് കാര്യങ്ങളല്ലേ,
3: സിക്സ്ത് പറഞ്ഞാല് വാബി സാബി എന്നാണ്. അപ്പോ ഇതിന്റെ അർത്ഥം വെച്ചാല് നമ്മള് പെർഫെക്ഷൻ സീക്കാതെ ഇംപെർഫെക്ഷനില് ബ്യൂട്ടി കണ്ടെത്തുന്നു. ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ
0: കഴിയില്ല.
3: ഓസിഡിയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന സംഭവമാണ് ഈ ഫുള്ള് പെർഫെക്റ്റ് ആക്കാന്നുള്ള കാര്യം. പക്ഷെ ഇംപെർഫെക്ഷനിലും ബ്യൂട്ടി ഉണ്ട് എന്നാണ് വാബി സാബി പറയുന്ന കാര്യം. അപ്പോ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും, നമ്മളൊക്കെ റെഡിയാക്കാൻ നോക്കണം, കാരണം അത് ഫുള്ള് റെഡി ആവില്ലല്ലോ. അപ്പോ സെവൻത് പ്രിൻസിപ്പിൾ പറഞ്ഞാല് ഗൺബാരു എന്നാണ്. അപ്പോ നമുക്ക് ഗൺബാരു അപ്പോ നമുക്ക് കഴിയുന്നത് ഏറ്റവും ബെസ്റ്റ് ആക്കി ചെയ്യാം. നമുക്കൊക്കെ ഓരോ സ്കിൽസ് ഉണ്ട്, അപ്പൊ നമ്മളത് ബെസ്റ്റ് ആക്കി ചെയ്യാന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിന്റെ അർത്ഥം. അപ്പൊ നമ്മള് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട്
0: കുറേ കാര്യങ്ങൾ അവിടെയും ഇവിടെ ചെയ്യണതിന്റെ അപ്പുറത്തേക്ക് ചെയ്യുന്ന കാര്യത്തെ ബെസ്റ്റ് ആക്കാൻ നോക്കാം. മറ്റേ കുറച്ച് അവിടെ ചെയ്ത് കുറച്ച് ഇവിടെ ചെയ്ത് കുറച്ച് ഇവിടെ ഒന്നും പറ്റാത്ത,
3: അതാണ് കൈസെന്ന് നമ്മള് പറഞ്ഞു. അപ്പോ ഈ ഗൺവാര് പറഞ്ഞാല് നമ്മള് മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ട്രയൽ തന്നെ നിർത്താതെ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് എന്നെ പെർസ്യൂ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഡിറ്റർമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എട്ടാമത്തെ പ്രിൻസിപ്പിൾ, നമ്മൾ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഗമൻ എന്നാണ് പറയാ,
0: ഗമൻ.
3: അപ്പോ ഒരു നമ്മൾ സാധനം തുടങ്ങും, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും, നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഹാർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ ഗമൻ പറയുന്നത് വെച്ചാല് നമ്മൾ പേഷ്യന്റ് ആവുക, എന്നിട്ട് ഓരോ കാര്യങ്ങളും ചെറുത് ചെറുതായിട്ട് ടാക്കിൾ ചെയ്യുക. അതാണ് നമ്മൾ ഗമനിൽ പറയുന്നത്. അപ്പോൾ എട്ട് പ്രിൻസിപ്പിൾസും കമ്പൈൻ ചെയ്താല് നമുക്ക് ലേസിനെസ് ഓവർകം ചെയ്യാൻ പറ്റും.
0: യെസ് ഗുഡ് മാഷാല്ലാ. അപ്പോ നമുക്കിനി വേഗ സാരോപദേശത്തിലേക്കാണ് പോകുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈന. അമ്മാ ബഅദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ റസൂലുള്ള അങ്ങേയറ്റം ഈമാനും തഖ്വയും ഒക്കെയുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പടച്ചോനെ ഭയക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കലും ചിരിച്ചിട്ടില്ലേ, സന്തോഷിച്ചിട്ടില്ലേ? ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച നിമിഷങ്ങളുണ്ട്, സന്തോഷം പ്രകടിപ്പിച്ച നിമിഷങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനായിട്ട് മാത്രം നിന്നിട്ടില്ല. പുഞ്ചിരിക്കലും ചിരിക്കലും തമാശയിലും ഒഴുകലൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ജീവിതം തന്നെ മുഴുവൻ തമാശകൾക്കും വിനോദങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഇപ്പം നമ്മൾ ഈ വ്ളോഗിൻ്റെയും റീൽസിൻ്റെയൊക്കെ കാലഘട്ടമായതുകൊണ്ട് എല്ലാവർക്കും ചിരിക്കാനും തമാശിക്കാനും സന്തോഷിക്കാനും ഒക്കെയാണ് എപ്പോഴും താല്പര്യമുള്ളത്. പലരും കളവ് പറഞ്ഞിട്ട് ചിരിപ്പിക്കുന്നു, മറ്റുള്ളവരെ പരിഹസിച്ചിട്ട് ചിരിപ്പിക്കുന്നു. പലതരത്തിൽ ആളുകളെ കൊണ്ട് എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതിന് ഏത് നെറികേട് ചെയ്യാനും ആളുകൾ റെഡിയാണ്. ഒരു വിശ്വാസിയായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ചിരിക്കാം, എല്ലാം അനുവാദമുണ്ട്. പക്ഷേ ഇയാക്ക വക്കസറത്ത് ലഹിക്ക്, അമിതമായുള്ള ചിരിയും ആഹ്ലാദ പ്രകടനങ്ങളും, അത് തുമീതുൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തെ മരിപ്പിക്കും. ജീവിതം തന്നെ മൊത്തത്തിൽ തമാശയായി പോവാ, എല്ലാ സീരിയസ് ആയിട്ട് കാണേണ്ട സംഗതികളൊക്കെ നമ്മൾ തമാശയാക്കി കാണാം. അപ്പോൾ കണ്ടത് ഞങ്ങൾ നിസ്കാരത്ത് ചില ആൾക്കാർ കളിക്കുക, നിസ്കാരത്തിൽ കോമഡി കൊണ്ടുവരിക, നിസ്കാരം കൊണ്ട് ചില റീൽസും ഷോർട്സൊക്കെ ഉണ്ടാക്കുക, മതത്തെ പരിഹസിക്കുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള. അപ്പോൾ തമാശ ഇങ്ങോട്ട് അധികരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതം നൽകിയത് അവനെ ആരാധിച്ച് സ്വർഗം നേടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈമാനികമായിട്ട് ജീവിച്ച് മരിക്കാനാണ്. പക്ഷെ അതിനിടയിൽ നമ്മളൊരു മനുഷ്യർ എന്ന നിലക്ക് നമുക്ക് സന്തോഷത്തിൻ്റെ മൊമെൻസ് ഉണ്ടാവും, ചിരി വരുന്ന നിമിഷങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. നമുക്ക്

0: നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമാശ, എപ്പോഴും ചിരിയും, എപ്പോഴും രസവുമായി ജീവിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട, ബോറായിരിക്കും. അപ്പം നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കുക, ഓരോ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ടൈമിൽ ചെയ്യുക, പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കളിക്കാനും കുറച്ചൊക്കെ ഒന്ന് എൻ്റർടൈൻമെൻറ്റിൽ മുഴുകാനും, ഹറാമല്ലാത്ത എൻ്റർടൈൻമെൻറ്റിൽ മുഴുകാനും ഒക്കെയുള്ള അനുവാദം നമുക്ക് അല്ലാഹു സുബ്ഹാന തആല നൽകിയിട്ടുണ്ട്. സോ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനൊക്കെ നമ്മുടെ കയ്യിലൊരു കൺട്രോൾ വേണം. നമ്മുടെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മുടെ ഡ്രൈവർ നമ്മളായിരിക്കണം. അങ്ങനെ ഒരു ലിമിറ്റ് നിശ്ചയിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സന്തോഷിക്കാനും ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റുകളിൽ മുഴുകാനുമൊക്കെ ആയിട്ട്. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് എല്ലാം ഒരു പാകത്തിന് എന്നതാണ് നമ്മൾ ശീലമാക്കേണ്ടത്. ശീലങ്ങളുടെ അടിമയാണ് മനുഷ്യർ. അതുകൊണ്ട് നമ്മളെ എങ്ങനെ ശീലിക്കുന്നുവോ അങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുക. അപ്പം നല്ലത് ശീലിക്കുക, നല്ലവരായിട്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ബാറകല്ലാഹു ഫീക്കും വ ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാരോപദേശം വളരെ സൂപ്പറായി. ഇതെല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കാൻ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്നാണ് ജമീല വി കെ പുന്നൂർ. എട്ട് കാര്യങ്ങളും പറഞ്ഞത് സൂപ്പറായിട്ടോ അൽഹംദുലില്ല എന്നാണ് ജമീല വി കെ പുന്നൂർ അയച്ച മെസ്സേജ്. ഓക്കെ, നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു എന്ന് ജമീല വി പി കാളിക്ക് അവൻ്റെ മെസ്സേജും കണ്ടു. ഓക്കെ, നേരത്തെ നിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആരുടെ? ആലിയുടെ. എന്തായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്? ഒരു കുസൃതി ചോദ്യമല്ലേ? ആ, അതിന്റെ ഉത്തരം കുസൃതിയെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് ആരും അങ്ങനെ ഉത്തരം പറഞ്ഞിട്ടില്ല. കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോളെ എന്നാ പറഞ്ഞത്?
2: കഴിക്കണമെങ്കിൽ അയാൾ പ്യുവർ വെജിറ്റേറിയൻ ആണ്, പക്ഷെ ഒരു കോഴി മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കഴിക്കുക.
1: അപ്പൊ അയാള് പിന്നെ അതിനനുസരിച്ച് പിന്നെ കഴിച്ചോളും. നമ്മള് പത്ത് മിനിറ്റ് ബാക്കിയുണ്ട്, ആ സമയത്ത് അയാൾ എന്താ വിചാരിക്കട്ടെ. നമ്മളിപ്പോ തൽക്കാലം മുന്നോട്ട് പോകല്ലേ. എളുപ്പളും അവിടെ തന്നെ അല്ലല്ലോ, മരുവിലെ തന്നെ അല്ലല്ലേ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഒരു പാട്ടും കൂടി ആവാമോ? അപ്പൊ ആരാ പാട്ട് പാടല്ല, ഒരു പാട്ട് കൂടി ആവാം. യെസ്, ഹംദ പാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മഷാല്ലാ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ടിന് വേണ്ടി കൊതിച്ചപ്പോഴേക്കും പാട്ട് പാടി അത് സഫലമാക്കിയ ഹംദ. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞ ചോദ്യം എന്തായിരുന്നു എന്ന് കേട്ടിട്ട് തന്നെ എല്ലാം മരുഭൂമി ചോദ്യം എന്താന്നുള്ളത് അത് കുസൃതി ചോദ്യമായിരുന്നു. അതിന്റെ ഉത്തരം ഇനി പറയുമ്പോഴേക്കും നമ്മളെ പരിപാടി തീർന്നിട്ടുണ്ടാവൂലേ. ഇല്ല, എന്നാലും ഒന്നുകൂടി ചോദിക്കാം. നിനക്ക്
1: ഒരാള് മരുഭൂമിയിലെ പെട്ടുപോയി. അയാളെ കയ്യിലൊരു ചുറ്റികയുണ്ട്, ഒരു കോഴിയുണ്ട്. അയാള് എങ്ങനെ, അയാളാണ് പ്യുവർ വെജിറ്റേറിയനാ, അയാൾക്ക് ഭക്ഷണം കഴിക്കണം, എങ്ങനെ കഴിക്കും? ഒരു കോഴിയും ചുറ്റിക മാത്രമേ ഉള്ളൂ.
0: ഞാൻ ചോദിക്കും, വെജിറ്റേറിയൻ അയാൾ എന്തിനാണ് ആ ചുറ്റിക്കും കോഴിയായിട്ട് പോകുന്നത്?
2: ട്രാൻസ്പോർട്ട്
1: ചെയ്യും. അല്ല, ചെന്നപ്പോ അയാളെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. കഥയിൽ ചോദ്യമില്ല.
0: അപ്പൊ പിന്നെ അതിന്റെ ഉത്തരം അവര് പറയട്ടെ. നമുക്ക് വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു പൂച്ച എലിയുടെ പിന്നാലെ ഓടണം, പക്ഷെ എലിയുണ്ടോ വിട്ടുകൊടുക്കുന്നു. എലി ഭയങ്കര ഓട്ടം, ഓടട ഓട്ടം. പൂച്ച എത്ര ശ്രമിച്ചിട്ട് എലിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം പൂച്ച കെതച്ച് തളർന്ന് പറഞ്ഞു എലിയോട്, പറഞ്ഞ സുല്ല്. അവ സുല്ലായി നിന്നപ്പോ പൂച്ച എലിനോട് ചോദിക്കാണ്, നീ എന്തോ ഓട്ടമാണ്.

0: ടാ ഓടിയത്, എന്ത് റോട്ടത്. അപ്പോ എലി പറയാണ്, എങ്ങനെ ഓടാണ്ടിരിക്കുക, നീ നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഓടിയത്, പക്ഷേ ഞാൻ എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഓടിയത്. അല്ലയോ, നിനക്ക് ഞാനില്ലെങ്കിൽ വേറെ മാർഗമുണ്ട് ഭക്ഷണം കഴിക്കാം, ഞാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടിയേക്കാം, പക്ഷേ എനിക്ക് എൻ്റെ ജീവല്ലെങ്കിൽ വേറെ ജീവല്ലെങ്കിൽ. അതുകൊണ്ട് വിജയിക്കാനുള്ള ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിജയിക്കാം. അല്ലാതെ ഞാനിപ്പോൾ പരീക്ഷ ജയിച്ചില്ലെങ്കിൽ ആ കുഴപ്പമൊന്നുമില്ല, വേറെ ഇനി വേറെ പരീക്ഷ വരും, അപ്പം ജയിച്ചോളൂ എന്ന് വിചാരിക്കുന്നുവോ, വേറെ ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുവോ, നിങ്ങൾ പരാജയപ്പെടും. മനസ്സിലായോ? അപ്പം നമ്മൾ വിജയം വേണോ, അതല്ലാതെ എനിക്കിനി രക്ഷപ്പെടും. സ്വർഗത്തെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നു, ആ സ്വർഗം ഇപ്പോൾ ഇവിടെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് ചിന്തിച്ചാൽ മതി, അങ്ങനെ സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടണമെങ്കിൽ ഇന്ന പണി ചെയ്തേ പറ്റുന്ന അതിന് വേണ്ടി ചെയ്യും. അതാണ് ഏതൊരു കാര്യത്തിലേക്ക് ആപ്റ്റാണത്. ഇതല്ലാതെ വേറെ വഴിയില്ല, ആ വഴിയിലൂടെ മാത്രമേ നമ്മൾ പോകാൻ പറ്റുള്ളൂ, കഴിയുള്ളൂ നമുക്ക് വിജയിക്കാൻ. അപ്പോൾ അതൊരു സന്ദേശമാണ്. ശരി, നമുക്ക് ആ കോഴിനെ അടിച്ച് പരിപ്പാക്കുക, എന്നിട്ട് ആ പരിപ്പ് കറി വെച്ച് കഴിക്കാം എന്നതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യാ, നേരത്തെ സജിത ഷൗക്കത്താണ് നിങ്ങൾ മെന്ററാണ് അയച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്നോ, നേരത്തെ സമ്മാനം ഉണ്ടായിരുന്നല്ലോ, ആ സമ്മാനം നീ വാങ്ങാം. ആ വാങ്ങിയതിന് ശേഷം അത് ആർക്ക് കൊടുക്കുക, ആലിയൊക്കെ കൊടുക്കാം. അപ്പൊ സമ്മാനം പറഞ്ഞതിന് സജിത മേമിനെ തിരിച്ചും കൊടുക്കും. അപ്പൊ റെഡിയല്ലേ? ഓക്കെ, ഇനി കഥയിൽ തോൽപ്പിക്കാൻ കഴിയില്ല കേട്ടോ, അല്ലേ? കഥ സൂപ്പറായി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പാട്ട് പഴയതാണെങ്കിലും പുതുമ പോകാത്ത പാട്ടാണ് മോൾ പാടിയത് എന്ന് പറഞ്ഞു നഫീസ പി എ താമരശ്ശേരി. ആ നേരത്തെ എല്ലാ പരിപാടികളും സൂപ്പറായി എന്നുള്ള മെസ്സേജ് കണ്ടു. ശരി, ഇംതിയാസ് തിരുവമ്പാടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അവസാന നിമിഷം ഇതാ ഇംതിയാസ് ഇങ്ങനെ ഇതാ കേട്ട് പരിപാടി കേൾക്കുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുള്ള ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ശരി, ഇനി ഇനി ഒരു പ്രോഗ്രാമിന് കൂടി നമുക്ക് അവസരമുണ്ട്. ഇനി ഏതാ പ്രോഗ്രാം? ഒരു പാട്ടാണ്.
1: ഹജ്ജിന്റെ പുണ്യം വാഗ്ദാനം ചെയ്യപ്പെട്ട കർമ്മങ്ങൾ.
0: യെസ്, പറയാം.
1: ഒന്ന്, ആരെങ്കിലും നിർബന്ധ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ, ഉള്ളടുത്ത് നടന്നൊക്കെ പോയാൽ അവന് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. അതുപോലെ ആരെങ്കിലും സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയാൽ പൂർണ്ണ ഉംറയുടെ പ്രതിഫലമാണ്. രണ്ടാമത്തേത്, ആരെങ്കിലും സുബഹ് ജമാഅത്തായി നിസ്കരിച്ച് പിന്നെ അള്ളാഹ്ക്ക് ദിക്ർ ചെയ്തുകൊണ്ട് പള്ളിയിൽ സൂര്യൻ ഉദിക്കുന്ന വരെ ഇരുന്നാൽ അതിനുശേഷം രണ്ട് റക്കാത്ത് നിസ്കരിക്കും, ഇഷ്റാഖിൻ്റെ നിസ്കാരം അത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉംറയുടെയും ഹജ്ജിൻ്റെയും കൂലി കിട്ടും. അത് രണ്ടാമത്. മൂന്നാമത്, ആരെങ്കിലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് മൂന്നും ചൊല്ലിയാലും എല്ലാ നിസ്കാരത്തിനും എല്ലാ അഞ്ചൊക്കെ നിസ്കാരത്തിനു ശേഷം ഇത് മൂന്നും ചൊല്ലിയാൽ ഹജ്ജിൻ്റെയും ഉംറൻ്റെയും കൂലിയാണ്. പിന്നെ ആരെങ്കിലും ഇൽമ് പഠിക്കാനോ പഠിപ്പിക്കാനോ വേണ്ടി പള്ളിയിലേക്ക് പോയാൽ പഠിക്കുന്ന ആൾക്കും പഠിപ്പിക്കുന്ന ആൾക്കും ഒരുപോലെ ഹജ്ജിന് പോയി മടങ്ങി വന്ന പ്രതിഫലം കിട്ടും. പിന്നെ ഒരാൾ സത്യസന്ധമായി ഹജ്ജിന് നിയത്ത് വെച്ച് പക്ഷേ അയാൾക്ക് എന്തോ കാരണം കൊണ്ട് പോകാൻ സാധിച്ചില്ല, എന്നാലും അയാൾക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടും. സത്യസന്ധ നല്ല രീതിയിൽ വെക്കണം, അങ്ങനെയാണെങ്കിലും ഹജ്ജിൻ്റെ കൂലി കിട്ടും.
0: കഴിഞ്ഞു മാഷാല്ലാ. അപ്പോൾ വളരെ കനപ്പെട്ട ഒരു ഒരു അറിവാണ് നമുക്ക്, പ്രത്യേകിച്ച് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ റിവാർഡ്സ് നമ്മൾ അറിയുമ്പോൾ കുറച്ചുകൂടി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഒരുപാട് കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം എന്ന റിവാർഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ഹദീജ എ കെ കൂത്തുപറമ്പ്, മടി മാറാനുള്ള 8 കാര്യങ്ങൾ ശരിക്കും കേട്ടിരുന്നു പോയി എന്നാണ് ഹദീജ കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈവനിംഗ് ലൈവ് ഉഷാറായി എന്നുള്ള മെസ്സേജ് കണ്ടു. റബ്ബ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഇനി നമുക്ക് ഒരുമിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നുള്ള മെസ്സേജാണ് ജമീല വി പി കാളിക്ക വെച്ച്. ഇനി അവസാനത്തെ ഒരു മെസ്സേജിലേക്ക് പോവാണ്. റൈഹാന ബാനു തോട്ടശ്ശേരിയാറ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നന്നായി പ്രോഗ്രാമുകളൊക്കെ ഉഷാറായി എന്നുള്ള മെസ്സേജ്. അതുപോലെ പിന്നെ സലാം പറഞ്ഞുകൊണ്ട് വേറെയും ശ്രോതാക്കൾ മെസ്സേജ് അയച്ച് കണ്ടിട്ടുണ്ട്, എല്ലാ പരിപാടികളും വളരെ നന്നായിരുന്നു എന്ന്. നഫീസ പി എ താമരശ്ശേരി പ്രത്യേകം ദുആ ചെയ്യണമെന്നതും ഇൻഷാല്ലാ. അപ്പം നമ്മളത്തെ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈവനിങ് ലൈവിൽ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നുണ്ടായിരുന്ന കുട്ടികൾ ആലിയ, ഹംദ, ഇൻഷാ, ഫാത്തിമ, സുഹറ. അപ്പോൾ മറ്റൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ പ്രവേശിക്കുന്നത് ഓർമ്മ എന്ന പ്രോഗ്രാമിലേക്കാണ്. ഇന്ന് മാതൃകാ ഭക്തൻ എന്ന കെ എസ് എ തങ്ങൾ രചിച്ച ലേഖനത്തെ ശബ്ദം നൽകുകയാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രവും വർത്തമാനവും അതുല്യമാണ്. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെന്ന പോലെ കേരളത്തിലും 19-ആം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിലും 20-ആം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായി പരിഷ്കരണ സംരംഭങ്ങളുണ്ടായി. വക്കം മൗലവി, കെ എം മൗലവി തുടങ്ങിയ മഹാരഥന്മാർ ഒരു ജനതയെ ആധുനികത്വത്തിന്റെ പുരോഗതിയുടെ പുതിയ ആകാശത്തിലേക്ക് നയിക്കുകയായിരുന്നു. കെ എം മൗലവി ആ നിരയിൽ നാം അറിയേണ്ട വ്യക്തിത്വമാണ്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം, ലേഖന തുടർച്ച, മാതൃകാഭക്തൻ, എഴുത്ത് കെ എസ് കെ തങ്ങൾ. കേരളീയരെ, മുസ്ലിം ജനസാമാന്യത്തെ വിശേഷിച്ചും കരകാണാത്ത കഥനക്കടലാഴ്ത്തിക്കൊണ്ട് ആ പണ്ഡിത ശിരോമണി കാലയവനികയ്ക്കുള്ളിൽ മറങ്ങും. അദ്ദേഹത്തിന്റെ വിയോഗം നാട്ടിനെന്നല്ല ലോകത്തിനാകമാനം അപരിഹാര്യമായ ഒരു കനത്ത നഷ്ടമാണ്. ദീനി സംരക്ഷണത്തിനും സ്വാതന്ത്ര്യലബ്ധിക്കും വേണ്ടി സമർപ്പിച്ചിരുന്ന ആ മഹത്തായ ജീവിതത്തിന്റെ അന്ത്യം കേരള ജനത ദർശിക്കുകയുണ്ടായി. കുടിലമനസ്കരായ കുബുദ്ധികൾക്ക് മൗലവി സാഹിബിന്റെ നിര്യാണമൂലം ഉളവായിട്ടുള്ള ഗുരുതരമായ പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നു വരാം. പക്ഷേ ബുദ്ധിജീവികൾ അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. കേരളത്തിലെന്നല്ല ലോകത്താകമാനം ഇന്ന് ഇസ്ലാമിന്റെ അനുയായികൾ വിവിധ കക്ഷികളും സംഘടനകളുമായി രൂപം കൊണ്ട് പരസ്പരമാക്ഷേപിക്കുകയും തെറിപറയുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദ് പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ് ഇവിടുത്തെ യാഥാസ്ഥിക വർഗത്തിന്റെ ഉദരപൂരണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രയാണത്തിലൂടെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കക്ഷിവഴക്കുകളിലൂടെ കക്ഷിപൂരണം നടത്തിപ്പോരുന്ന യാഥാസ്ഥിക മേധാവിത്വത്തോട് സന്ധിയില്ലാ സമരം നടത്തി അദ്ദേഹത്തിന്റെ നാഡീഞരമ്പുകൾ തളർന്നുപോയി. ഇസ്ലാമിന്റെ മോഹനവും അനിഷേധ്യവുമായ പാരമ്പര്യത്തെ സ്വാർത്ഥലാഭങ്ങൾക്കായി വളച്ചൊടിച്ച് ചിത്രീകരിക്കുന്ന പണ്ഡിതന്മാരുടെ കുപ്രസിദ്ധമായ നടപടിക്രമങ്ങളെ ശാന്തഗൗരവുമായി എതിർത്തുനിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകാലുകൾ ക്ഷീണിച്ചുപോയി. ആ നാഡീഞരമ്പുകളും കരചരങ്ങളും ഇസ്ലാമിനുവേണ്ടിയോ രാഷ്ട്രത്തിനുവേണ്ടിയോ ഇനി ചലിക്കുകയില്ല. സ്നേഹസമ്പന്നമായ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇനി നമ്മെ ആനന്ദിപ്പിക്കുകയില്ല. ആകാംക്ഷയുടെ പ്രതീകമായ ആ നയനദ്വയങ്ങൾ ഇനി നമ്മെ നോക്കുകയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് അദ്ദേഹത്തെ മറക്കുക സാധ്യമല്ല. സലാം പറഞ്ഞതിനുശേഷമുള്ള കുശലപ്രശ്നം നമ്മെ ആനന്ദത്തിലാറാടിക്കാൻ പോരുന്നതായിരുന്നു. അവിടുന്ന് പിരിയുമ്പോഴുള്ള മൗലവി സാഹിബിന്റെ ദ്വാ ഒരു സ്വർഗീയാനുഭൂതി നമ്മിൽ അങ്കുരിപ്പിക്കുമായിരുന്നു. എന്തിനേറെ പറയുന്നു, വിശാലമനസ്കതയും ഒരു പണ്ഡിതന്റെ സകല ലക്ഷണങ്ങളും അദ്ദേഹത്തിൽ പ്രതിഫലിച്ചിരുന്നു. അള്ളാഹുവിന്റെ ദാസന്മാരിൽ അവനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാരത്രേ എന്ന വിശുദ്ധ ഖുർആൻ വാക്യം മൗലവി സ്വജീവിതത്തിലൂടെ തെളിയിച്ചിരുന്നു. ഇസ്ലാമിന്റെ സ്വഭാവമഹിമകളെ അന്വർത്ഥമാക്കുന്ന ഒരു ധന്യമായ ജീവിതമായിരുന്നു കെ എം മൗലവിയുടേത്. സമുദായത്തിന്റെ ദീനമായ നിലപാടിൽ അദ്ദേഹം ഹൃദയം നൊന്ത് വിലപിച്ചിരുന്നു. സാമുദായിക പ്രവർത്തനത്തിൽ പ്രവർത്തകന്മാർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നു. പ്രവർത്തകന്മാരിൽ പൊതുവായും യുവാക്കളിൽ വിശേഷിച്ചും ദോഷങ്ങളെ വിമർശിക്കുകയും ആവശ്യമായത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. യുവാക്കളിലുള്ള മതബോധമില്ലായ്മ അദ്ദേഹത്തെ വ്യാകുലചിത്തനാക്കിയിരുന്നു. ഒരു ചെറിയ സംഭവം പറയാം. ഒരു മുസ്ലിം യുവലേഖകൻ മൗലവിയുടെ വസതിയിൽ ചെന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും സംസാരിച്ചതിനുശേഷം എന്തോ ആവശ്യാർത്ഥം ആ ചെറുപ്പക്കാരനോട് ഒരു കത്തെഴുതാൻ മൗലവി ആവശ്യപ്പെടുകയും തന്റെ ലെറ്റർ പേഡ് കയ്യിലെടുത്തു കൊടുക്കുകയും ചെയ്തു. ആദ്യമായി ബിസ്മിയും സലാമും എഴുതുവാൻ മൗലവി നിർദ്ദേശിച്ചുവെങ്കിലും അയാൾക്കെഴുതാൻ കഴിയാത്തതുകൊണ്ടോ മറ്റോ എന്നോടെഴുതാൻ ആംഗ്യം കാണിച്ചത് മൗലവി അറിഞ്ഞു. എന്തേ, നിങ്ങൾക്കു തന്നെ എഴുതിക്കൂടെ? മൗലവി അന്വേഷിച്ചു. യുവാവ് പറഞ്ഞു, ഞാൻ എഴുതിയാൽ നന്നാവില്ല. മൗലവി: സുബ്ഹാനല്ലാ, ബിസ്മി എഴുതാനറിഞ്ഞുകൂടാത്ത മനുഷ്യൻ. പ്രസ്തുത സംഭാഷണത്തിനുശേഷം മൗലവി സാഹിബ് ആ ചെറുപ്പക്കാരനെ ശാന്തഗൗരവഭാവത്തിൽ ഗുണദോഷിക്കുകയുണ്ടായി. അല്ല മനുഷ്യരെ, ഇതെന്തൊരു പുതുമയാണ്! അറബി അക്ഷരം എഴുതാനറിഞ്ഞുകൂടാത്ത മുസ്ലിങ്ങൾ ഇപ്പോഴുമുണ്ടോ? നഅഊദുബില്ല. നമ്മുടെ സമുദായം ഇങ്ങനെ ആയിപ്പോയാൽ ഭാവി എന്തായിത്തീരും? ഈ ഒരു ചെറിയ സംഭവത്തെക്കുറിച്ച് തന്നെ മൗലവി സാഹിബ് എത്ര വേദനിച്ചുവെന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിനെപ്പറ്റി ഗിരിപ്രഭാഷണങ്ങൾ നടത്തുന്ന എത്രയോ മുസ്ലിം യുവാക്കന്മാരെ നമുക്കിന്ന് കാണാം. അവരിൽ മിക്കവരും ഇങ്ങനെയുള്ള പല കുറവുകളുമായിട്ടാണ് ജീവിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായും കണിശമായും ചെയ്യണമെന്ന് നിർബന്ധമുള്ള, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തലമുറയുടെ അഭാവം പരിഹരിക്കാൻ കെ.എം. മൗലവി നമുക്കൊരു മാർഗദർശിയാണെന്ന കാര്യം നാം വിസ്മരിക്കരുത്. മഹത്തായതും ബൃഹത്തായതുമായ ആ ജീവിതം അതിൻ്റെ അന്ത്യം കുറിച്ചുവെങ്കിലും നാം നിരാശ കൈവടിയണം. സ്മര്യപുരുഷന്റെ ആദർശ ആശയങ്ങൾ നമുക്ക് വെളിച്ചമാവണം. വിജ്ഞാനത്തിൻ്റെ പാരാവാരമായിരുന്ന അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഗതി കാണാതെ നട്ടം തിരിയുന്നവരും എന്നാൽ വിജ്ഞാന കുതുകുകളുമായ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വഴി പല നേട്ടവും സിദ്ധിച്ചിട്ടുണ്ട്. അൽ മുർഷിദ് പോലുള്ള പഴയ മാസികകളിലും മറ്റും അദ്ദേഹം എഴുതിയിട്ടുള്ള പഠനാർഹമായ ലേഖനങ്ങളും ഫത്വകളുമെല്ലാം സാഹിത്യരംഗത്തുള്ള മുതൽക്കൂട്ടാണെന്നതിനേക്കാൾ വിജ്ഞാനദാഹികൾക്ക് അമൃതപാനീയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. വമാമിൻ കാത്തിബിൻ ഇല്ല സയഫ്ന വയുബ്ഹിദു, മരിക്കാത്ത എഴുത്തുകാരനില്ല, എന്നാൽ അയാൾ എഴുതിയത് എന്നും നിലനിൽക്കും. ഈ കവിവാക്യം മൗലവി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം സ്മരണീയമാണ്. അദ്ദേഹം എഴുതിവച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക എന്നത് സമുദായത്തിൻ്റെ ബാധ്യതയുമാണ്. സമുദായ ശരീരത്തിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള അജ്ഞതയുടെയും ഭൗതികമാത്ര ലക്ഷ്യങ്ങളുടെയും ആത്മീയ അധ്യാപനങ്ങളാകുന്ന രാസപരിണാമങ്ങൾ നടത്തി അവ ചികിത്സിച്ചില്ലെങ്കിൽ ഭാവി ഭയാനകമായിരിക്കുമെന്ന് നാം ഓർത്തിരിക്കുക. കെ.എം. മൗലവിയാകുന്ന പ്രസ്ഥാനത്തിൻ്റെ അദ്ദേഹം വ്യക്തി മാത്രമായിരുന്നില്ല, ആദർശങ്ങൾ നമുക്ക് വെളിച്ചം നൽകുമെങ്കിൽ നമുക്ക് തീർച്ചയായും ചാരിതാർത്ഥ്യമടയാം.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് ഊർമ. കെ.എസ്.എ. തങ്ങൾ രചിച്ച മാതൃകാഭക്തൻ എന്ന ലേഖനത്തിന് ശബ്ദം നൽകുകയായിരുന്നു അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: എന്നും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നവദമ്പതികൾ ചെറിയ പിണക്കങ്ങൾക്ക് പോലും അമിത ആയുസ് അവർ കൊടുത്തിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ വഴക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു. ഭർത്താവ് പല തവണ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭാര്യ ഒന്നും മിണ്ടിയില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും മറുപടികൾ മോളലുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. അന്ന് രാത്രി രണ്ടുപേരും പിണങ്ങിയാണ് കിടന്നത്. എന്നും രാവിലെ സുബഹി നമസ്കാരത്തിന് ഭർത്താവ് നേരത്തെ എഴുന്നേൽക്കുകയും നമസ്കരിക്കാൻ പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അന്ന് ഭാര്യയാണ് നേരത്തെ എണീറ്റതും നമസ്കരിച്ചതും. രാത്രിയിലെ ആ വഴക്കിന്റെ ദേഷ്യസ്ഥാൻ അടുക്കളയിൽ പണികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞു. 8 മണി കഴിഞ്ഞിട്ടും ഭർത്താവ് എണീറ്റില്ല. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പതിവില്ലാത്ത ഭർത്താവിനെ അന്വേഷിച്ച് ഭാര്യ പതുക്കെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് മുഖം കൊടുക്കാതെ പറഞ്ഞു, 8 മണിയായി, എഴുന്നേൽക്കൂ. ഭർത്താവ് ഒരു അനക്കവുമില്ല. വീണ്ടും പറഞ്ഞ്, നിങ്ങളോടാണ് എഴുന്നേൽക്കൂ. തന്റെ ദേഷ്യം ഉള്ളിലൊതുക്കി പതുക്കെ ദേഹത്തൊന്ന് തട്ടി. ആ ഭർത്താവിന്റെ ശരീരം തണുത്ത് മരവിച്ച പോലെ ആ ഭാര്യക്ക് തോന്നി. ഭാര്യ ആ മുഖത്തേക്ക് നോക്കി. വിടറിയ ശബ്ദത്തോടെ ഭാര്യ വിളിച്ചു, ഇക്ക. വിളികളുടെ ശബ്ദം കൂടി, ഒരു അനക്കവുമില്ല. ആ ഭർത്താവിന്റെ റൂഹ് അവരിൽ നിന്നും എരിഞ്ഞുപോയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്ന ഭാര്യ പിണങ്ങിയതിൽ ആ ഹൃദയം വേദനിച്ചിരിക്കാം. ഒരിക്കലും ഭാര്യ ഭർത്താവ് വഴക്കിടല്ലേ, റൂഹ നമ്മളിൽ നിന്നും എപ്പോ വേണമെങ്കിലും പിരിയാം.
1: ചിന്തയും ഏകദേശം ആ ഒരു ധാരണയിൽ തന്നെ പോണതല്ലേ. പിന്നെ സത്യത്തിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതേ ആ ഒരു ആംഗിളിലാണ് അതിൻ്റെ മറ്റൊരു അല്ലേ ഒരു മറ്റൊരു ഭാഗമാണ് വന്നിട്ടുള്ളത്. ഏത് ഒന്ന്, നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്ത് പിണക്കങ്ങളുണ്ടെങ്കിലും ഒരു സലാം പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം അല്ലെങ്കിൽ ഒന്ന് സാരല്ല കേട്ടോ എൻ്റെ അടുത്ത് വന്നു പോയതാണ് എന്ന് പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം പിന്നീട് അവരുടെ മരണം വരെ ആരാണോ ജീവിച്ചിരിക്കുന്നത്
2: അവർ അവരുടെ മരണം വരെ അവർ ആ ട്രോമ അവരെ പിന്തുണ്ടാവേണ്ടേയിരിക്കും.
1: തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ നമ്മൾ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിത് അറിയാതെ പറഞ്ഞു പോയതാണ്. അതായത് അന്ന് വരെ ഞങ്ങളങ്ങനെ കുഴപ്പമുണ്ടായിട്ടില്ല, തെറ്റുണ്ടാവാറില്ല. പക്ഷേ അന്ന് കുറച്ചധികം വഴക്ക് കൂടി. അതാ പുള്ളിക്കാരൻ എന്തോ ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ എന്തോ ഒരു ഈ യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്ന ഭർത്താക്കന്മാരുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ആർക്കും ആരെയും അങ്ങനെ വെറുക്കാൻ കഴിയുന്നില്ല. സത്യമല്ലേ അത്. ഇപ്പം ഭാര്യ എന്നുള്ള നിലക്ക് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഈ സംസാരം കൊണ്ടായിരിക്കും മിക്കവാറും എന്ത് ചെയ്യണത് സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അത് എവിടം വരെ പാടുള്ളൂ എന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് അത് കിടപ്പറ വരെ. കടപ്പറയുന്ന എന്തായാലും ഇത് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറല്ലാട്ടോ എന്ന് പറയാൻ ഭയങ്കര ഒരു എനർജിയാണത്. എൻ്റെ അടുത്ത് അത് വന്നു പോയി എന്നുള്ള, പക്ഷെ സമ്മതിക്കൂല, പിശാച്ച് സമ്മതിക്കൂല.
2: ഈഗോ ആണ്,
1: ഈഗോ വലിയ പ്രശ്നമാണ്.
2: പക്ഷെ ആ ഈഗോ എല്ലാം ഒതുങ്ങി ഒരു എന്താ പറയുക ശാന്ത സമുദ്രം പോലെ അതങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്.
1: അതെ അതെ.
2: പിന്നെ അതിന് ഒന്നുമില്ല, പിന്നെ ഈഗോക്ക് പ്രസക്തി ഇല്ലാതെ.
1: അത് പിന്നെ ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോഴേ എന്നോട് വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ അത് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അവർ അത്രയും വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ആരോ എങ്ങനെ അവരോട് പോർക്കലിന് ചോദിക്കാന്ന്? സംഭവം ശരിയല്ലേ? കാരണം അതുവരെ അവർ 10-18 കൊല്ലം ഗൾഫിൽ നിന്നൊരു ഭർത്താവ്, അദ്ദേഹം തിരിച്ചു വന്ന് നല്ല സന്തോഷകരമായിട്ട് 3-4 മക്കളുണ്ട്, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുകയാണ് ജീവിതം. ഇടക്ക് ഇങ്ങനെ സ്വാഭാവികമാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരം ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും എന്നെ പുള്ളിക്കാരി പറയാൻ കാരണം എന്തറിയോ, അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഹാരിസ് മൗലവിയുടെ ഈ ഒരു കുടുംബ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ കേട്ടത്. അവിടെ എന്തുണ്ട്, ഈ ഒരു വിഷയം പറയുന്നുണ്ട്. ഏത് എന്തെന്നെ വന്നാലും സംസാരങ്ങളുണ്ടായാലും ഒരു പൊറുക്കലിനെ ചോദിക്കാൻ ആരും ചെയ്യരുത്, മടി കാണിക്കരുത്. കാരണം ആര് ചോദിച്ചോ അവനാണ് വിജയിക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ വൈഫായിട്ട് സംസാരിച്ചു പ്രശ്നമായെന്ന് വെച്ചോളൂ, സാറല്ലോ എന്ന് ഞാൻ എൻ്റെ ഈഗോ മാറ്റിവെച്ച് പറയുമ്പം തീർച്ചയായിട്ടും അവർക്കും എന്ത് ചെയ്യും, ഞാൻ അത്രത്തോളം ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ മാപ്പി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തേ അദ്ദേഹം അല്ലേ. അത്രയും ഒരു വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് വന്നിട്ടില്ലെങ്കിലുണ്ടാകുന്ന പ്രശ്നം പിന്നീട് അത് തിരുത്താനൊരു സമയം കിട്ടില്ല എന്നുള്ളതല്ല.
2: കാരണം പിന്നെ ഈ ആളുകളൊന്നും ഇതിപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഏത് ബന്ധങ്ങളും എപ്പോഴും ഇങ്ങനെ എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ 24 മണിക്കൂർ അവരെ മുഖാമുഖം നോക്കിയിരിക്കുന്നില്ല.
1: ഇല്ല ഇല്ല.
2: തൊട്ടടുത്ത ഒരു ഒരു ഒരു അവസരത്തിൽ അവർ മറിഞ്ഞ് തിരിച്ചു വരുമോ എന്നുള്ളതിനൊരു ഉറപ്പില്ല. ഇനിയിപ്പം ഭാര്യ ഭർത്താക്കന്മാരല്ല, വേറെ സൗഹൃദ ബന്ധങ്ങളാവട്ടെ, കുടുംബ ബന്ധങ്ങളാവട്ടെ, ഏത് ബന്ധങ്ങളിലും പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ അതിന് പരിഹരിക്കാൻ മനസ്സിലാതെ പോകുന്നു, തൊട്ടടുത്തൊരു പ്രഭാതം അവരുണ്ടാവണമെന്നുള്ളതിനൊരു ഉറപ്പില്ല.
1: അല്ല, ഇതിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരു കുടുംബ ബന്ധത്തിൻ്റെ വിഷയം മാത്രമല്ല നമ്മൾ പറഞ്ഞപ്പോഴാണ്, സംഘടനാ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും, അത് രാഷ്ട്രീയ ആകട്ടെ മതസംഘടനകളാവട്ടെ, പലപ്പോഴും അവനവൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗുരുനാഥന്മാരെ വരെ വഴക്കിടുന്ന ആളുകളുണ്ടാവും,
2: വ്യക്തിഹത്യ
1: ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം അറിയുള്ളൂ,
2: പോയിട്ട് പൊറുക്ക് അല്ലേ പൊരുത്തപ്പെടിക്കാൻ പറ്റും.
1: ഭയങ്കര ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്താൻ അവനോ പിന്നാലെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അത്
2: ജയിക്കത് പിശാചാണ്, പിശാച് പറഞ്ഞാൽ കാരണം അവിടെയാണ് പിശാച് സന്തോഷിക്കുന്നത്.
1: അതെ അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊന്ന് ഉപദേശിച്ചേരി തന്നെ പോലാത്ത
2: കുളം,
1: എന്തെയ്യട കോപിക്കണ്ട, ദേഷ്യം പിടിക്കണ്ട. ആ കോപം അല്ലെങ്കിൽ ദേഷ്യം അതുമായുണ്ടാകുന്ന വൈകാരിക സംസാരങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ കുറേ എന്ത് സമാധാനം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സെടുത്ത് പഠിപ്പിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് കിട്ടിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അത് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മാപ്പ് പറയാനോ അവസരം ഉണ്ടാവില്ലേ. ഗുരുനാഥന്മാരെ പഠിപ്പിച്ച ആളുകളെ, നേതാക്കന്മാരെ, ഇവരൊക്കെ നമ്മൾ വേണ്ടാത്ത രൂപത്തിൽ ആരോപണമോ അല്ലെങ്കിൽ കുറ്റം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേ സുപ്രഭാതത്തിൽ നമ്മൾ കടന്നുറങ്ങിയിട്ടുണ്ടാവും, അവരും ഉറങ്ങിയിട്ടുണ്ടാവും, അടുത്ത സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഒന്നാമത്തെ ക്ലിക്കിൽ തന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ എന്ന ഒരു ചിത്രമാണെങ്കിൽ ആദ്യം ഓടി വരെന്തായിരിക്കും, പടച്ചോനെ ഞാനത് പറഞ്ഞു പോയല്ലോ, ഇനി എവിടെ പോയിട്ടാണ് മാപ്പിക്കുക. അത് വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം ചിന്തയിൽ വന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ചിന്ത വോയിസിൽ നമ്മൾ കേട്ടത് ഒരു ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും, ലോകത്ത് നമ്മൾ മനുഷ്യരായി നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏത് മേഖലകളിലും തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയൊരു ഒരു ഒരു കാര്യം തന്നെയാണതെന്ന്
2: മനസ്സിലാക്കി നിൽക്കുമ്പോഴേ, ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയാറുണ്ട്.
1: അതെ,
2: ആൾക്കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ തനിയെ നിന്നിട്ട് അവനവനിലേക്കൊന്ന് കുറേയൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ പാച്ചിലുകൾക്കിടയിൽ അതിനൊന്നും അവസരം കിട്ടാതെ പോകണം. അപ്പം അതാണ് പീസ് റേഡിയോ സത്യത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിർവഹിക്കുന്നത്.
3: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
4: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. ചുടങ്ങ് ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചുണങ്ങ് കുട്ടികളിലും പ്രായമായ ആളുകളിലൊക്കെ കാണുന്നതാണല്ലോ ചുണങ്ങ്. ചുണങ്ങ് പ്രധാനമായിക്കൊണ്ടും കാണുന്നത് കൂടുതൽ വിയർപ്പുള്ള സ്ഥലങ്ങളിൽ, അമിതമായ വിയർപ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലായിക്കൊണ്ടാണ് ഇത് കൂടുതലായിക്കൊണ്ടും കാണുന്നത്. അതുപോലെ കുറഞ്ഞ പ്രതിരോധ ശേഷിയുള്ള ആളുകളിൽ ഉണ്ടാകാം. ഇപ്പോൾ തൊക്കിലും മുഖത്തുണ്ടാകാം, അങ്ങനെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലോ, അങ്ങനെ വിയർപ്പ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലാണ് അധികവും ചുണങ്ങ് ഉണ്ടാവാറുള്ളത്. ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. മലസീസിയ ഗ്ലോബോസ, അതുപോലെ മലസീസിയ ഫർഫൂറ എന്നീ രണ്ട് തരത്തിലുള്ള ഫംഗലുകളാണ് പ്രധാനമായിക്കൊണ്ടും ഈ ഒരു ചുണങ്ങ് ഉണ്ടാക്കുന്നത്. ടീനിയ ആൽബ അല്ലെങ്കിൽ ടീനിയ വെസിക്കോളാർ അല്ലെങ്കിൽ പിറ്റീരിയാസിസ് വെസിക്കോളാർ എന്നൊക്കെയാണ് ഇതിനെ പറയാറുള്ളത്. ഇത് ചൊറിച്ചിലും നീറ്റലൊക്കെ ചില ആളുകളിൽ ഇവയുണ്ട് ഉണ്ടാകാറുണ്ട്. ചൊറിച്ചിലുണ്ടാകും, നീറ്റലുണ്ടാകും. ഇത് പകരുന്ന ഒരസുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ ഒരു ചുണങ്ങുണ്ടെങ്കിൽ അവരുപയോഗിച്ച തോർത്തോ ടവലോ ഒക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അവർക്കും ഇത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ള സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക, ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി പരിശോധനകൾ നടത്തി കൃത്യമായ ഇടവേളകളിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. ഈ ചുണങ്ങുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ഫസ്റ്റ് ഒന്ന് രണ്ടോ ആഴ്ച കഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞു വരികയോ അത് ചെയ്താൽ പിന്നെ നിർത്തും, പിന്നെ അത് വീണ്ടും വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ. നമ്മുടെ ഒരു സ്വന്തഷ്ടപ്രകാരത്തിന് ട്രീറ്റ്മെൻറ്റ് നിർത്തുന്ന ഒരവസ്ഥ ഇത്തരം കേസുകളിൽ ഉണ്ടാവരുത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.
4: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിക് തിരൂർ.
6: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. നിയമങ്ങൾ മനുഷ്യനെ ബന്ധിക്കുമോ സംരക്ഷിക്കുമോ? ഇൻസൈറ്റിൽ ഷമീർ മദീനി സംസാരിക്കുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ച പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതിനനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ട് തന്നെ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിലൊക്കെ ചില അതിർവരമ്പുകൾ, നിർദ്ദേശങ്ങൾ ഒരു മുസ്ലിമിൻ്റെ മുന്നിലുണ്ട്. ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല, ഇന്നത് തിന്നാം, ഇന്നത് തിന്നാൻ പാടില്ല, ഇന്നത് കുടിക്കാം, ഇന്നത് കുടിച്ചുകൂടാ, ഇങ്ങനെയൊക്കെയുള്ള നിയമനിർദ്ദേശങ്ങൾ വരുമ്പോൾ പലരും അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളുടെ ജീവിതം കട്ടപ്പോകുകയാണ് കേട്ടോ, നിങ്ങൾക്കൊന്നും ഇവിടെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കാതെ മതം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ, വാസ്തവത്തിൽ അവർ സാധുക്കളാണ്. അവർ വിവരമില്ലാത്തവരാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്നേഹമുള്ള മാതാപിതാക്കളാണെങ്കിൽ, ഗുരുനാഥന്മാരാണെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള ചെറിയ കുട്ടികൾക്ക് മൂർച്ചയുള്ള കത്തിയെടുത്ത് അവർ കളിക്കാൻ തയ്യാറായാൽ നമ്മളത് അനുവദിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അതിലൂടെ സംഭവിക്കാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും അപകടങ്ങളെ സംബന്ധിച്ചും കൃത്യമായി നമുക്കറിയാവുന്നതുകൊണ്ട് കുട്ടികൾ കുറച്ചു നേരം കരഞ്ഞാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മളതെടുത്ത് വാങ്ങിവെക്കും. ഇതുപോലെ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ആസ്വാദനവും നന്മയും തടസ്സപ്പെടുത്താനല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പല ദോഷങ്ങളും അപകടങ്ങളും വരുന്നത് തടയാനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ആ രീതിയിൽ അവർ അങ്ങനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എന്തെങ്കിലും അവരുടെ ആസ്വാദനങ്ങൾക്ക് കുറവുണ്ടോ? അവർക്ക് ഭക്ഷണം കഴിയാതെ, നല്ലൊരു പാനീയം കുടിക്കാൻ കഴിയാതെ, നല്ലൊരു വസ്ത്രം ഉടുക്കാൻ കഴിയാതെ? ഇല്ല. എല്ലാം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതാണ്. എല്ലാം നിഷിദ്ധമാക്കിയത് ഇത്തരത്തിലുള്ള അപകടകരമായ ചില കാര്യങ്ങളുള്ളതുകൊണ്ട്, അത് വളരെ കുറച്ചേ ഉള്ളൂ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഇവിടെ നല്ലതും അതേപോലെ ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും അവർക്ക് വിലക്കപ്പെട്ടിട്ടില്ല. കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിന റിസ്ഖ്. അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ച വിശിഷ്ടവും ഉത്തമവുമായ നല്ല നല്ല സംഗതികളെ, ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളെ അവർക്ക് നിഷിദ്ധമാക്കുന്നവരാരുണ്ട് എന്നാണ് ഖുർആൻ ചോദിച്ചത്. അത് അവരുടെ, അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക്, അടിമകൾക്ക് അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തതാണ്, അവർക്ക് അനുഭവിക്കാൻ വേണ്ടി അള്ളാഹു ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പോൾ നല്ലത് കഴിക്കാതിരിക്കാൻ, നല്ലത് ഉടുക്കാതിരിക്കാൻ, മതം പറയുന്നില്ല, അതൊക്കെ അനുവദനീയമാണ്. പിന്നെ എവിടെയാണ് വിലക്കുകളുള്ളത് എന്ന് ചോദിച്ചാൽ, വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായത്, മോശമായത്, ഹാനികരമായത്, അപകടകരമായത് അത് വേണ്ട എന്ന് പറയും. അത് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ, നിഷിദ്ധങ്ങളെ ഒഴിവാക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് എത്രമാത്രം വലിയ സന്തോഷമാണ്. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് ജീവൻ നൽകിയ, അവയവങ്ങൾ ദാനമായി നൽകിയ എന്ന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്ന അനുഗ്രഹദാതാവും കരുണാവാരുതിയുമായ പടച്ചറബ്, അവൻ്റെ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ അവനെ അറിയുന്ന ഒരു വിശ്വാസി എത്ര കണ്ട് ആത്മനിർവൃതിയിലായിരിക്കും. ഞാൻ വെള്ളം കുടിക്കുന്നു, മദ്യം കുടിക്കുന്നില്ല, എന്തുകൊണ്ട്? എന്നോട് കാരുണ്യമുള്ള എൻ്റെ കരുണാവാരുതിയായ സഷ്ടാവ് രക്ഷിതാവ് എന്നോട് അനുവദിച്ചിരിക്കുന്നു വെള്ളം. വഅൻസൽന ഇലൈക്കും മാഅൻ തഹൂറ, ശുദ്ധമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുന്നു എന്ന് അവൻ്റെ അനുഗ്രഹമായി അവൻ പറഞ്ഞതാണ്, പടച്ചറബിൻ്റെ അനുഗ്രഹം. അതേപോലെ തന്നെ മാഅൻ മുബാറക്ക, അനുഗ്രഹീതമായ വെള്ളം മഴയായി വർഷിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം അനുവദനീയമാണ്, നമുക്ക് കുടിക്കാം, അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്കറിയാം. എന്നാൽ മദ്യം അത് നിഷിദ്ധമാണ്, അതിൽ ഇന്ന ഇന്ന തകരാറുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഒന്ന്, ആ നിഷിദ്ധങ്ങളിലൂടെ നമ്മുടെ ശരീരം വളർന്ന് പുഷ്ടിപ്പെടുമ്പോൾ നരകമാണ് അതിന് അവകാശി. അപ്പോൾ നരകത്തിലേക്കുള്ള വഴിവെട്ടുകയാണ് അതിലൂടെ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നിഷിദ്ധങ്ങളെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വരുന്ന ശരീരഭാഗങ്ങൾ അതിന് നരകമാണ് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്നാണ്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുല്ലാഹി അലൈഹി അതിൻ്റെ ഒരു ഗുട്ടൻസ്, അതിൻ്റെ ഒരു യുക്തി വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതേപോലെ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, പ്രവാചകൻ അരുതെന്ന് പറഞ്ഞതാണ് നമ്മൾ അകത്താക്കുന്നതെങ്കിൽ തീർച്ചയായും ആ അന്നപാനീയങ്ങൾ യുഹാലിത്തുൽ ബദന വയുമാസിജുഹു, നമ്മുടെ ശരീരവുമായി അത് കൂടിക്കലരും ആ പദാർത്ഥങ്ങൾ. വയംബുത്തു മിൻഹു, അതിലൂടെ ശരീരം പുഷ്ടിപ്പെടും, വളർന്നു വരും. ഫയസീറു മാദ്ദത്തൻ വഉൻസുറൻ ലഹു, അപ്പോൾ മ്ലേച്ഛമായ വൃത്തികേടിൻ്റെ, നിഷിദ്ധത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു ഘടകമായി ആ ശരീരം മാറുകയാണ്. ഫഇദ കാന ഖബീസൻ ഫയസ്തൗജിബു നാർ, അതുകൊണ്ട് തന്നെ മതം വിലക്കിയ, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കരുതേ എന്ന് വിലക്കിയ ഏതെങ്കിലുമൊക്കെ മോശമായ കാര്യമാണ് അയാൾ അകത്താക്കിയതെങ്കിൽ തീർച്ചയായും നരകം അയാൾ ഇരന്നു വാങ്ങുകയാണ്, അഥവാ നരകത്തെ അനിവാര്യമാക്കുന്നതാണ് ആ പ്രക്രിയ. വലിഹാദ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ജിസ്മിൻ നബത്ത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, നിഷിദ്ധത്തിലൂടെ വളർന്നു വരുന്ന ശരീരം അതിന് നരകമാണ് ഏറ്റവും അർഹമെന്ന് പറഞ്ഞത്. വൽജന്നത്തു തയ്യിബത്തുൻ, എന്നാൽ നേരെ മറിച്ച് സ്വർഗം വിശുദ്ധമാണ്, വിശിഷ്ടമാണ്. ലാ യദുഖുലുഹ ഇല്ലാ തയ്യിബ്, വിശുദ്ധരല്ലാതെ വിശിഷ്ടരല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഹലാല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഹറാമ് നമ്മൾ ഒഴിവാക്കുമ്പോൾ നരകത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ഉറപ്പാക്കുന്നത്. അതേപോലെ ഈ ഒരു ജീവിതക്രമം നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ പടച്ചറബിൽ നിന്നും അവൻ്റെ കാരുണ്യത്തിൽ നിന്നും ഹലാലുകൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരു ഓഹരി ലഭിക്കുമ്പോൾ, ഹറാമുകളിലൂടെയാണ് നമ്മൾ തിന്നു കുടിച്ച് വളരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടും, പടച്ചറബിൽ നിന്ന് നമ്മൾ ദൂരയാക്കപ്പെടും, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. അത് ഏത് ഇടപാടുകളാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു, ന്യൂനതകളും കുറവുകളും ഒക്കെ വ്യക്തമാക്കി കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറി അവരെ കബളിപ്പിക്കാതെ, വഞ്ചിക്കാതെ, പറ്റിക്കാതെ, ചതിക്കാതെ മാന്യമായ ഒരു ഇടപാടാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, ബൂരി കഫീ ബൈ അഹിമ, അവരുടെ ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ അനുഗ്രഹമുണ്ടാകും. നേരെ മറിച്ച് ന്യൂനതകൾ മറച്ചു വെച്ച്, കബളിപ്പിച്ച്, തട്ടിപ്പ് നടത്തി, ചതിയും വഞ്ചനയിലൂടെയുമാണ് ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ മുഹിഖത്ത് ബറക്കത്തു, ആ കച്ചവടത്തിൻ്റെ അനുഗ്രഹം, അതിൻ്റെ ബറക്കത്ത്, നന്മ അത് മായ്ച്ചു കളയപ്പെടും, എടുത്തു മാറ്റപ്പെടുമെന്ന്. അതേപോലെ നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വരുന്നൊരു മനുഷ്യൻ തിന്നുന്നതും കുടിക്കുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം നിഷിദ്ധത്തിലൂടെയാണെങ്കിൽ അയാളുടെ പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സമ്പാദ്യം നിഷിദ്ധമാവുകയും അത് ചെലവഴിക്കുന്നത് വിശുദ്ധമായ മാർഗത്തിലാണ്, അതുകൊണ്ട് തകരാറില്ല. ഹറാമിലൂടെ, കൊള്ളയിലൂടെ, ചൂഷണത്തിലൂടെ, അക്രമങ്ങളിലൂടെ സമ്പാദിച്ച് പള്ളിക്കും അതേപോലെ തന്നെ നന്മക്കുമൊക്കെ വേണ്ടി കുറേ സദക്ക കൊടുത്താൽ, കുറേ ഡൊണേറ്റ് ചെയ്താൽ ആ സംഭാവനകളിലൂടെ പരിഹരിക്കപ്പെടും അയാളുടെ അധർമ്മവും അക്രമവും എന്ന് ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പോൾ നിഷിദ്ധമായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത് അത് മ്ലേച്ഛമാണ്, വൃത്തികെട്ടതാണ്, അത് ദാനം കൊടുത്താൽ പോലും റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല, അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അല്ലാഹു അവൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച കാര്യം അവൻ്റെ വിശ്വാസികളായ ദാസന്മാരോടും അല്ലാഹ കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹ പറഞ്ഞത്? ഫഖാൽ യാ അയ്യുഹർ റുസുലു കുലു മിനത്തയ്യിബാത്തി വഅമലു സാലിഹ, അല്ലയോ ദൂതന്മാരെ, പ്രവാചകന്മാരെ, വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക, ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ് ഞാൻ എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലെ, വിശുദ്ധ ഖുർആൻ 23 അധ്യായത്തിലെ 51 വചനത്തിൽ കാണാം. ഇതേ കാര്യം വിശ്വാസികളോടും പറഞ്ഞിരിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനു കുലു മിനത്തയ്യിബാത്തി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, സൂറത്തുൽ ബക്കറയിലെ 172 ആയത്ത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് വിശിഷ്ടമാകണം, മ്ലേച്ഛമാകരുത്, വൃത്തികെട്ടതാകരുത്, നിഷിദ്ധമാകരുത് എന്ന് പറയുമ്പോൾ മതം നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും പടച്ചറബിൻ്റെ അനുഗ്രഹവുമാണ് അവിടെ കാണുവാൻ സാധിക്കുക. അതേപോലെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم ذكر الرجل يطيل السفر اشعث اغبر, ഒരു മനുഷ്യൻ അയാൾ ദീർഘമായ യാത്ര ചെയ്യുകയാണ്, ആ ദീർഘയാത്രക്കിടയിൽ അയാളുടെ ശരീരത്തിൽ പൊടി പറ്റിയിട്ടുണ്ട്, പൊടിപടലങ്ങൾ പിടിച്ച് അയാളുടെ മുടി ജടകുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ സന്ദർഭത്തിലെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുവാനും ഉത്തരം ചെയ്യുവാനും കൂടുതൽ അർഹതയുള്ള സാധ്യതയുള്ള പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്, യമുദ്ദു യദൈഹി ഇലസ്സമാ, ആ ദീർഘയാത്രയിൽ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ അയാൾ കൈകൾ ആകാശത്തേക്ക് നീട്ടിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ, പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല, കാരണം വമത്വഅമുഹു ഹറാം, അയാൾ കഴിച്ച ഭക്ഷണം നിഷിദ്ധമാണ്. വമഷറബുഹു ഹറാം, അയാൾ കുടിക്കുന്ന പാനീയം നിഷിദ്ധമാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിഷിദ്ധമാണ്. അപ്പോൾ ഭക്ഷണം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ പന്നിമാംസം കഴിച്ചു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനക്കുത്തരം കിട്ടിയില്ല എന്നല്ല, അത് മാത്രമല്ല നിഷിദ്ധം, നിഷിദ്ധങ്ങളായ കുറേ സംഗതികളുണ്ട്. അതിൽ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം, ആ സമ്പാദ്യത്തിലൂടെ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം, ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം, അതും നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഹറാമിനോട് നോ പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഹലാലിലൂടെയായിരിക്കണം അയാളുടെ സമ്പാദ്യവും ഭക്ഷണവും ഒക്കെ ഉണ്ടാകേണ്ടത്. പാനീയവും അങ്ങനെ തന്നെ, കേവലം മദ്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ സംഗതികളോ മാത്രമല്ല നിഷിദ്ധം എന്ന് പറയുന്നത്, മറിച്ച് അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ, നാം കുടിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അത്, അതേപോലെ ധരിക്കുന്ന വസ്ത്രം, വഊദിയ ബിൽ ഹറാം, നിഷിദ്ധങ്ങൾ കൊണ്ട് ഊട്ടപ്പെട്ടൊരു മനുഷ്യൻ തിന്നതും കുടിച്ചതും ഉടുത്തതും എല്ലാം ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ ജീവിച്ച് നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വന്ന മനുഷ്യനാണെങ്കിൽ ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന്. അതുകൊണ്ട് നിഷിദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നിഷിദ്ധങ്ങളെ അകറ്റി നിർത്താത്ത ഒരാളാണ് എങ്കിൽ ആത്മീയത ആസ്വദിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. ഈമാനിനൊരു മാധുര്യമുണ്ട്, മധുരിമയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഹലാവത്തുൽ ഈമാൻ. ആ വിശ്വാസത്തിൻ്റെ മാധുര്യം നുകരണമെങ്കിൽ ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റി ഹലാലുകൾ സ്വീകരിക്കുകയും ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹലാലും ഹറാമും തമ്മിൽ വേർതിരിച്ച് കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ഹലാലിനെ ഉൾക്കൊള്ളുകയും ഹറാമിനോട് നോ പറയുകയും ചെയ്താൽ നമ്മൾ പ്രയാസഘട്ടങ്ങളിൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടും. നന്മകൾ ചെയ്യുവാൻ നമുക്കതിന് തൗഫീഖുണ്ടാകും. നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എന്താണോ അതിന് ചില സ്വാധീനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കർമ്മങ്ങളിലുമൊക്കെ ഉണ്ട് എന്നാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, കുലു മിനത്തയ്യിബാത്തി വഅമലു സാലിഹ. നിങ്ങൾ നല്ലത് തിന്നണം, നല്ലത് പ്രവർത്തിക്കണം. നല്ലത് പ്രവർത്തിക്കണം എങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം നന്നായിരിക്കണമെന്നർത്ഥം. ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ഊർജ്ജസ്വലതയുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ദുർനടപ്പുകാരികളുടെ മുലയൂട്ടരുത് മക്കൾക്ക് എന്ന് മുൻകാല പണ്ഡിതന്മാർ ഉപദേശിക്കുമായിരുന്നു. കാരണം അവരുടെ ആ മുലപ്പാലിലൂടെ ദുഷിച്ച സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു കൈമാറ്റം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ മാംസം തിന്നരുത് എന്ന് ഇസ്ലാം വിലക്കിയപ്പോൾ അതിൻ്റെ ഒരു യുക്തി പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ആ മൃഗങ്ങളുടെ സ്വഭാവം ഒരു ക്രൂവൽ മൈൻഡ്, ക്രൂരതയുടെ ഒരു രീതിയിലേക്ക് ആ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റങ്ങളിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടത് സൂക്ഷിക്കണമെന്നാണ്. അതിനാൽ നല്ലത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യമുണ്ടാകും, ആരോഗ്യത്തിൽ അനുഗ്രഹമുണ്ടാകും, ബറക്കത്തുണ്ടാകും. നിഷിദ്ധങ്ങളിൽ നിന്ന് അകന്ന് നരകത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി അള്ളാഹുവിലേക്കടുക്കാൻ, സ്വർഗത്തിലേക്കടുക്കാൻ നമുക്ക് സാധിക്കും. നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണവും സമ്പാദ്യവും എല്ലാം ഹലാലും തൊയ്യുബുമായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് തൗഫീഖിനായി ദുആ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും വിശിഷ്ടവും അനുവദനീയവുമായത് തിന്ന് കുടിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ച് റബ്ബിനെ നാളെ പരലോകത്ത് സംതൃപ്തിയോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
8: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. നിയമങ്ങൾ മനുഷ്യനെ ബന്ധിക്കുമോ സംരക്ഷിക്കുമോ? ഷമീർ മദീനി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
9: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ നിലവിൽ തലസ്ഥാന നഗരിയായ നമ്മുടെ ഡൽഹിയിൽ ഏറ്റവും നല്ലൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, മുംബൈയിൽ നിന്ന് ആരംഭിച്ച് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഗ്യാനേഷ് കുമാറിനെതിരെ അദ്ദേഹത്തെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CJP ക്രോക്രോച്ച് ജനത പാർട്ടി ആരംഭിച്ച്, അതുപോലെ ഇന്ത്യ സഖ്യവും മറ്റൊരു ഭാഗത്ത് ആരംഭിച്ച സമരം ഇന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് സുപ്രീം കോടതിയിലേക്കാണ് ഇന്ത്യ സഖ്യം അവരുടെ സമരമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തെ ഒരു അപ്ഡേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകരടക്കം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അഭിഭാഷകരടക്കം ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ ഹർജി നൽകുന്നതിന് വേണ്ടി, ചീഫ് ഗ്യാനേഷ് കുമാറിനെതിരെ ഹർജി നൽകുന്നതിന് വേണ്ടി പോവുകയും വൈകുന്നേരത്തെ ഹർജി അവർ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അഷ്റഫ് ക, ഇന്നത്തെ ഒരു വിഷയം നമുക്ക് മുന്നോട്ടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെയാണ്. ഇന്ത്യയുടെ ഒരു പൈതൃകം ഉയർത്തിപ്പിടിക്കാൻ, അതിൻ്റെ ഡെമോക്രസി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാനേഷ് കുമാർ രാജിവെക്കുമോ, എന്താ അവസ്ഥ?
3: അല്ല, നുസാൻ്റെ ചോദ്യം കേട്ടതൊന്നും പിന്നെ ഗ്യാനേഷ് കുമാർ രാജിവെച്ച പ്രശ്നമൊക്കെ തീരും. ഞാൻ മനസ്സിലാക്കുന്നത് ഗ്യാനേഷ് കുമാറിൻ്റെ രാജി എന്നത് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമല്ല, അതിപ്പോൾ ഒരു താൽക്കാലിക ലക്ഷ്യം മാത്രമാണ്, ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അല്ലാതെ അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതുകൊണ്ട് എന്തല്ല, ഈ പ്രശ്നത്തിനൊന്നും പരിഹാരമാവില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ചില്ല വെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ മുരട അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ആ മുരട ആരാണ്, അതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്നൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഈ സമരം എത്താതെ ഈ സമരം ഒരിക്കലും എന്ത് ചെയ്യില്ല, പിന്നെ അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു താൽക്കാലികമായിട്ടൊരു പ്രതീകാത്മകമാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് രാജി വെച്ചാൽ തീരുന്ന പ്രശ്നമല്ല, അതിൻ്റെ അപ്പുറത്ത് വിഷയങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കറക്റ്റ് ധാരണ വേണം. നമ്മൾ മുമ്പൊക്കെ, ഇപ്പോൾ കുറേ യന്ത്രങ്ങളൊക്കെ വന്നു, പിന്നെ അമിത് മാഷ്ക്ക് ഓർമ്മ ഉണ്ടാവും, ഈ തേപ്പുകാരുണ്ടല്ലോ, അവർ കരിങ്കല്ല് കെട്ടിയിട്ട് ഈ മതിലൊക്കെ തേക്കുമ്പോൾ

0: ഇങ്ങോട്ട് പോരുന്നു. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത് പിന്നെ ഈ പിന്നെ തേപ്പ് വരക്കേണ്ട ഒരു പരിപാടി, അതിൽ കുറച്ച് സിമെൻറ്റും കുറച്ചുകൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റെഡി ആക്കിയിട്ട് പിന്നെ ഒരു തേമ്പലുണ്ട്, അത് അവിടെ നിൽക്കും. അത് നിന്നവരെ മുഖത്തൊരു ചിരിങ്ങനെ വരും. പിന്നെന്താ വെച്ചാൽ അടുത്ത് വിടുമ്പോഴാണ് നിൽക്കും, പിന്നെ ആ തേപ്പ് വളരെ സ്പീഡിൽ എന്ത് ചെയ്യും, ആണ് മുന്നോട്ട് പോകും. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എറിയണതൊക്കെ അവിടെ കൊള്ളണം. ഇപ്പോൾ ഓരോ ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി രാജിച്ചില്ലേ, അന്ന് ഫസ്റ്റ് വിക്കറ്റ് വീണു എന്നാണ് മാധ്യമങ്ങളൊക്കെ എഴുതിയത്. ഇതടുത്തതാണ്. അപ്പം എന്താ വെച്ചാൽ ഇതിപ്പോൾ പിടിക്കാൻ തുടങ്ങി, സംഗതി പിടിക്കാൻ തുടങ്ങി. കാരണം ഇതുവരെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ വിഷയങ്ങൾ വന്നു, അന്നൊന്നും ഇവർക്ക് ഇങ്ങനത്തെ ഒരവസ്ഥയ്ക്ക് വരേണ്ടി വന്നിട്ടില്ല. ഒരുപാട് വിഷയം അവിടുന്ന് പോരണം നമ്മൾ. ഈ ഒരു ഗവൺമെൻറ്റിനെ വെറും ജ്ഞാനേഷ് കുമാറിൻ്റെ ഒരു പ്രശ്നമോ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ട പ്രശ്നമോ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പീക്കിലെത്തിയപ്പോഴാണ് അയക്ക് വന്നത്. അതിൻ്റെ മുമ്പ് നമുക്കറിയാം, ഇപ്പോൾ 370 പിന്നെ അനുച്ഛേദം റദ്ദാക്കിയത്, ഇത് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നെ നമ്മുടെ നമുക്കറിയാം പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായ പിന്നെ പ്രൊട്ടസ്റ്റുകൾ, അതും എവിടെ എത്താതെ നിൽക്കണം. അതിൻ്റെ NRC NPR വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ പിന്നെ ബുൾഡോസർ രാജ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഈ മതപരിവർത്തന പിന്നെ നിരോധന നിയമം എന്ന മറവിൽ മതപ്രവർത്തനം തന്നെ പാടില്ല എന്ന് കൊണ്ടുവരുന്ന 12 സംസ്ഥാനങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നു. അതുപോലെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ, ഹിജാബ് വിവാദങ്ങൾ, നിന്നും ആയിരക്കണക്കിന് ഹെയ്റ്റ് സ്പീച്ചുകൾ, അതുപോലെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണങ്ങൾ, പുതിയ ലേബർ കോഡ്, അതുപോലെ കോർപ്പറേറ്റ് നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ, പിന്നെ അതേപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിലെ ഇടിവ്, അതുപോലെ ഈ പാരിസ്ഥിതിക അനുമതികൾ എന്ന വരുത്തിയ ഇളവുകൾ, ഈ 1991 ആരാധനാലയ നിയമം നിലനിൽക്കെ തന്നെ ഇഷ്ടംപോലെ പള്ളികൾ പിന്നെയും പൊളിച്ചു കളയുന്ന ഒരു അവസ്ഥകൾ, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ അതിൻ്റെ ലക്ഷ്യവും പറഞ്ഞ ലക്ഷ്യവും പിന്നീട് സംഭവിച്ചത് എന്താണെന്നുള്ളത് സമൂഹത്തിന് മുമ്പിലുണ്ട്. പിന്നെ പച്ചക്ക് കത്തിക്കാന്ന് പറഞ്ഞാണെന്ന്, കള്ളപ്പണം തിരിച്ചു വന്നില്ല, ഒരു കള്ളപ്പണം തിരിച്ചു വന്ന കണക്കം തീർത്തില്ല, കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയം, അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നീറ്റ് ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട വിഷയം, ഇങ്ങനെ തുടങ്ങി. പിന്നെ ലക്ഷദ്വീപിലെ പരിഷ്കാരങ്ങൾ, അതേപോലെ തന്നെ വഖഫ് പിന്നെ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നെ ആൾക്കൂട്ടക്കൊല, ബീഫ് വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കൂട്ടക്കൊല, ഇങ്ങനെ തുടങ്ങി. ഈ കഴിഞ്ഞ 12 വർഷം എന്താ ഈ രാജ്യത്ത് നടന്ന്? ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിമെൻ്റ് എറിയാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല, കൊണ്ടിട്ട് പലപ്പോഴും കൊണ്ടിട്ടില്ല. ഇപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ രക്ഷകർ തന്നെ ശിക്ഷകരാവുക, വേലി തന്നെ വിളവ് തിന്നുക, ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, അതേപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ഈ ജനാധിപത്യത്തിൻ്റെ തൂണായിട്ട് നമ്മൾ പിന്നെ കൊട്ടിഘോഷിക്കുന്ന നിയമനിർമ്മാണ സഭകൾ, അതേപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മാധ്യമങ്ങൾ, ഇതുമായി അനുബന്ധമായിട്ടുള്ള പിന്നെ സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്, അതുപോലെ തന്നെ UPSC CAG ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്കൊക്കെ പടർന്ന് കയറി എന്നുള്ളതാണ്. സംരക്ഷിക്കപ്പെടേണ്ട ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട തൂണുകൾ പോലും തല്ലിയൊടിക്കുന്ന അവസാനത്തെ ഘട്ടത്തിലെത്തിയപ്പോഴാണ് എന്ത് ഇവിടെ പ്രൊട്ടക്റ്റ് പിന്നെ തിരിച്ചു വന്ന് സമരങ്ങൾ ഇതിന് വന്നത്. അതിൽ ഏറ്റവും വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഏത് സമരത്തിനെയും അവരെ വേഷം കണ്ടാൽ അറിയാൻ പറ്റും, അവരെ രൂപം കണ്ടാൽ അറിയാൻ പറ്റും, അവർ ഖാലിസ്ഥാനികളാണ്, അവർ തീവ്രവാദികളാണ്, അവർ മുസ്ലിങ്ങളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് പറഞ്ഞതോടുകൂടി ഇങ്ങനെ അതിമങ്ങനെ ഇത് സൈഡായി പോയിരുന്നു. ഇപ്പോഴുള്ള സമരങ്ങൾ, നേരത്തെ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുണ്ടായ സമരമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു അടയാളത്തെ തന്നെ എന്ത് ചെയ്യുന്നില്ല, അവിടെ കാണുന്നില്ല. ഇതിലൊക്കെ ഭയങ്കരമായ ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ത്, ഇതിലൊക്കെ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതായത് ആ ഇടപെടൽ ഇവിടെ നടന്നു കഴിഞ്ഞു തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവിടെ സമരമുഖത്തുള്ളത് ഇവരീ പറയുന്ന ആളുകളൊന്നുമല്ല. അതുകൊണ്ട് ആ പിന്നെ ഇതൊന്നും അവർക്ക് പ്രതിരോധങ്ങളൊന്നും എന്ത് ചെയ്യണില്ല, ഇനി നിലനിൽക്കണില്ല. ഇപ്പോൾ നിയമനിർമ്മാണ സഭകൾ ഇല്ലാതെയാക്കണ, നമുക്കറിയാം ചർച്ചയില്ലാതെ ബില്ലുകൾ പാസ്സാക്കുന്ന അവസ്ഥ, അതേപോലെ തന്നെ MPമാരെ നിരന്തരമായി സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ, ഒരു വിലയും അവർക്ക് കൊടുക്കാത്ത അവസ്ഥ, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ CBI ആകട്ടെ, അതേപോലെ തന്നെ ED ആകട്ടെ, ഇതൊക്കെ ഇവരുടെ ഒരു വേട്ടപ്പട്ടികളെ ഒരു സ്വഭാവത്തിലേക്കാണ് എന്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഗവർണർമാരുടെ നടപടി, ഗവർണർമാരെ സംസ്ഥാനം മുഴുവൻ വിന്യസിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനം നേരത്തെ നടത്തിയ നമ്മുടെ മുമ്പിലുണ്ട്. ജഡ്ജിമാർ ഇറങ്ങി വന്ന് നടത്തിയ വാർത്താ സമ്മേളനം
1: ഇന്ന് നടത്തി ഇന്നലെയുള്ള നടത്തിയ ഏറ്റവും വലിയ എന്താണ് ജ്ഞാനേഷ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം കള്ളനാണെന്ന് പോലും എന്ത് ചെയ്തു
0: പറഞ്ഞു. ഭയങ്കര സംഭവമല്ലേ, ചരിത്രത്തിൽ ഭയങ്കര. പിന്നെ ഇന്ന് സുപ്രീം കോടതിക്ക് പിന്നെ മാർച്ച് നടത്തേണ്ടി വന്നൊരു സാഹചര്യം, അതൊരു ചെറിയ കാര്യമല്ലല്ലോ. എപ്പോഴും

0: എപ്പോഴും സംഭവിക്കുന്ന വിഷയമല്ലല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കപിൽ സിബലിൻ്റെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, അതായത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു, അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് ആരെങ്കിലും അല്ല പറയുന്നത്. അതായത് കോടതിയിലെ ഏറ്റവും ഉയർന്ന അഭിഭാഷകൻ, അതേപോലെ തന്നെ ഭരണതലത്തിലുണ്ടായിരുന്ന ആൾ, ഒരു എല്ലാ നിലക്കും രാജ്യത്തിൻ്റെ തുടിപ്പിനോടൊപ്പം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇതൊക്കെ പറയാന്ന് പറഞ്ഞാൽ എത്രത്തോളം ആഴത്തിൽ ഈ വിഷയത്തിൽ ഈ തൂണുകൾ തല്ലി ഒടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ മാധ്യമങ്ങളാണ് പിന്നെ പ്രതിരോധിക്കുക, അതൊക്കെ കോർപ്പറേറ്റ് വിൽക്കരിച്ചു, അതൊക്കെ ഗോദി മീഡിയ ആയിട്ട് എന്ത് ചെയ്തു മാറുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 150-ാമത്തെ പിന്നെ 50-ന് താഴെയാണ് എന്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളെ റേറ്റിംഗ്. അപ്പം ഇങ്ങനെയുള്ളൊരു എല്ലാം ഉച്ചൂടും ഈ രാജ്യത്തെ. ശരിക്കും ഈ രാജ്യദ്രോഹം എന്ന് പറയുന്നത് എന്താ? അപ്പം ഇവരെ എല്ലാവരും വിളിക്കുന്നത് രാജ്യദ്രോഹികൾ എന്നാണ്. ശരിക്കും രാജ്യത്തിൻ്റെ ഭരണഘടന സ്ഥാപനങ്ങളെ അതിന് എതിരായിട്ട് ഉപയോഗിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാണെന്ത് ശരിക്കും രാജ്യദ്രോഹം. അത് രാജ്യദ്രോഹവുമാണ്, വഞ്ചനയുമാണ്. ഇത് രണ്ടും കൂടെയാണ് നടക്കുന്നത്. ഇത് രണ്ടും ഇന്ത്യയിൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പഠനമുണ്ട്, ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ പഠനമാണ്. ആ പഠനപ്രകാരം പറയണമെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ 3.5% ആളുകൾ, അത്ര മതി, അധികമൊന്നും വേണ്ട, 3.5% ആളുകൾ നിരത്തിലിറങ്ങി കഴിഞ്ഞാൽ ഏത് ഏകാധിപതിയും മുട്ടുകുത്തും എന്നുള്ളതാണ്. ഇതിപ്പോൾ 3.5 പിന്നെ ആയിട്ടില്ല പിന്നെ ഡൽഹി. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി ഇവിടെ സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ശരിക്കും എന്ത് ചെയ്യണം, ഇത് അടിയന്തിരമായിട്ട് ഇത് ലക്ഷ്യം നേടുന്നത് വരെ തെരുവിൽ തന്നെ നിൽക്കണം. കാരണം പറഞ്ഞു ഇവർ ഈ 3.5% ആളുകൾ തെരുവിക്ക് സമാധാനപരമായി ഇറങ്ങിയാൽ, അക്രമാസത്തിലല്ല സമാധാനപരമായി ഇറങ്ങിയാൽ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പിടിച്ചിക്കാൻ കഴിയില്ല എന്നാണ് ലോകത്ത് മൊത്തം നടത്തിയ ഈ പ്രതിഷേധ സമരങ്ങളുടെ പഠനം വെച്ചുകൊണ്ട് നിരീക്ഷകന്മാർ പറയുന്നത്. അതിൻ്റെ എല്ലാ ലക്ഷണവും ചെയ്തിട്ടുണ്ട്, ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി രാജ്യം മുഴുവൻ എന്ത് ചെയ്യണം, അത് വികസിക്കണം. ഇതവിടെ ഡൽഹി മാത്രം നിന്നാൽ പോരാ, ഒരു ഗാനേഷ് കുമാറിൻ്റെ രാജിയിൽ അവസാനിപ്പിച്ചേ പറ്റില്ല. ഇത് നമ്മുടെ രാജ്യത്ത് പിടിച്ച് നമുക്ക് തിരിച്ചു പിടിക്കണം, നമ്മുടെ ഭരണഘടനയെ തിരിച്ചു പിടിക്കണം, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തിരിച്ചു പിടിക്കണം, സുപ്രീം കോടതിയെ തിരിച്ചു പിടിക്കണം, അതെല്ലാ സംവിധാനത്തിൽ ആ തിരിച്ചു പിടിക്കാൻ ഇത് രാജ്യം മുഴുവൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ അലയുലികൾ വരണം. അത് അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളെ കേരളമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം കേരളം അത്രയും പിന്നെ ഹൈലി ഇതാണല്ലോ പിന്നെ രാഷ്ട്രീയ രംഗത്ത്.
1: മാത്രമല്ല ഇന്നാണ് ഇന്ന് കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനം
0: നമ്മുടെ കേരളം. അത് നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, അഭിനന്ദിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ നിയമസഭയിലെ തീരുമാനത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, സ്പോട്ട്ലൈറ്റ്. കാരണം അത് ഒരു വലിയ മുന്നേറ്റമാണ്. പിന്നെ മാത്രമല്ല ഇപ്പോൾ അവിടെ പിണറായി വിജയൻ പോയി. പിണറായി വിജയൻ പോയ സമയത്ത് അദ്ദേഹത്തിന് 4-5 മണിക്കൂർ ചുറ്റിച്ചു, ഒരുപാട് ആ പ്രായമുള്ള മനുഷ്യനെ പ്രയാസപ്പെടുത്തി. അതിൽ മുഖ്യമന്ത്രി ഇടപെട്ടു, അതൊരു അത് ഭയങ്കര ഒരു സംഭവമാണ്, അതിനുള്ളൊരു ഒരുമിച്ച് നിൽക്കുക എന്നുള്ള വിഷയം. അപ്പോൾ അതിനി എന്ത് ചെയ്യണം, രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കണം, അതിന് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ യൂത്ത് ലീഗ് എൻ്റെ പ്രോഗ്രാമുണ്ട് എന്ന് എവിടെ വായിച്ചു, പിന്നെ കടപ്പുറത്ത് വെച്ചിട്ടൊക്കെ ഇതേപോലെ വരട്ടെ. അങ്ങനെ ഒന്ന് രാജ്യം മുഴുവൻ നമ്മളൊരു 3.5% ആളുകൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് അക്രമാസക്തമാകാതിരിക്കാൻ എന്ത് ചെയ്യണം നേതാക്കന്മാർ നല്ല ശ്രദ്ധ പോകണം. കാരണം ഇതിലെന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ഈ സംഭവം എന്തെങ്കിലും നേരെ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല സ്വന്തത്തെയും സ്വന്തം പാർട്ടിയെയും ഷോക്കേസ് ചെയ്യാൻ ഈ സന്ദർഭം ആരും ഉപയോഗിക്കരുത്. ഈ സന്ദർഭം നമ്മുടെ രാജ്യത്തിന് തിരിച്ചു പിടിക്കാനുള്ളതാണ്. കാരണം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ചില ശ്രമങ്ങൾ ആരൊക്കെയോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോവും. അതൊരു സബ്സ്റ്റാൻഡേർഡ് പരിപാടിയാണ്, അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഈ രംഗത്ത് മുന്നോട്ട് പോവുക, രാജ്യം തിരിച്ചു വരുന്ന ലക്ഷണമാണ് കാണുന്നത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ഏറെ പ്രിയങ്കരായ പേസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ ഈ സംവിധാനത്തിൽ ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി പറയാൻ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനയാണ്. അദ്ദേഹത്തെയും ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. സൗദിയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെതാണ് ചോദ്യം. രണ്ടാമത്തെ മകൻ ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് പൈലറ്റ് ആവാനാണ് ആഗ്രഹം. ജർമ്മനിയിൽ ഈ കോഴ്സിന് 40 മുതൽ 55 ലക്ഷം രൂപയും അമേരിക്കയിൽ 50 മുതൽ 80 ലക്ഷം രൂപയുമൊക്കെയാണ് ചിലവ് വരുന്നത്. എൻ്റെ ചോദ്യം, ബാങ്ക് ലോൺ എടുത്താൽ അതിൽ പലിശയുണ്ട്. ജോലി കിട്ടും വരെ പലിശയും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം മുതലും ചേർത്ത് അടക്കണം. അത് നമുക്ക് ആറാമാണെന്നറിയാം. എന്നാൽ 2 വർഷത്തിൽ കൂടുതൽ സമയമുള്ളത് കൊണ്ട് എനിക്ക് KSFE ചേരാമോ, ബാക്കിക്ക് എന്ത് ചെയ്യും എന്നും അറിയില്ല. അതല്ല, അവനെ പറഞ്ഞ് മനസ്സിലാക്കി വേറെ എന്തെങ്കിലും ചെറിയ കോഴ്സിന് വിടുന്നതാണോ പരലോകത്തേക്ക് ഗുണം ചെയ്യുക എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ചോദ്യം.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم رب زدنا علما نافعا يا رب العالمين. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം വരെയുള്ള ഈ ഐഹിക ജീവിതത്തിൽ നമ്മൾ തയ്യിബ് ശുദ്ധനായിരിക്കണം, സാമ്പത്തിക രംഗം ശുദ്ധമായിരിക്കണം, ഹലാലായ വരുമാനങ്ങൾ മാത്രമേ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ സമ്പാദ്യം പരലോകത്തേക്ക് പാപഭാരമായി തീരുന്ന അവസ്ഥയിൽ എത്തുവാൻ പാടില്ല. ഒരു മനുഷ്യൻ എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷേ അത് അനുവദനീയമായിരിക്കണം. ഒരു പൈലറ്റാവണമെങ്കിൽ 100,000 രൂപ ആവശ്യമായി വരുന്നുണ്ട്. അത് പലിശയില്ലാത്ത രൂപത്തിൽ, ചൂതാട്ടമല്ലാത്ത രൂപത്തിൽ, ഹറാമിൻ്റെ മാർഗമല്ലാത്ത രൂപത്തിൽ ഒരാൾക്ക് സമ്പാദിക്കുവാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ, മകന് അതിൽ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകട്ടെ. നേരെ മറിച്ച് മകന് താല്പര്യമുണ്ട്, പക്ഷേ നിഷിദ്ധമായ സമ്പാദ്യത്തിലൂടെ, ഇസ്ലാം അനുവദിക്കാത്ത വരുമാന മാർഗത്തിലൂടെ, പലിശക്കെടുത്തോ മറ്റോ ഒക്കെയാണ് ഇത് സമ്പാദിക്കുന്നത് എങ്കിൽ, ജോലി നേടുന്നത് എങ്കിൽ, പഠിക്കുന്നത് എങ്കിൽ, മരണാനന്തരം ഉള്ള ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ധനം എല്ലാവർക്കും ഒരേപോലെയല്ല കൊടുത്തിരിക്കുന്നത്. വള്ളിമാ കസ്മ അല്ലാഹു ലക് തക്കൻ അഗ്നന്നാസ്, അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുക എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ധന്യനായി തീരുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹു അസ്ബറ മിൻകും, സാമ്പത്തികമായും മറ്റുമൊക്കെ നിങ്ങളെക്കാൾ താഴേക്കടയുള്ള ആളുകളിലേക്ക് നോക്കുക. വലാ തന്ദുറു ഇലാ മൻ ഹു ഫൗഖകും, ഈ വിഷയത്തിൽ നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കിപ്പോയരുത് എന്നാണ്. അപ്പോൾ ഒരു ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അതുകൊണ്ട് ജോലി നേടുവാനും അതുവഴി പരലോകം നേടിയെടുക്കുവാനുമാണ് ശ്രമിക്കേണ്ടത്. പൈലറ്റ് ആകണം എന്നുള്ളത് നല്ലൊരാഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുന്ന ഹലാലായ സമ്പാദ്യം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ മകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അനുവദനീയമായ മറ്റ് വഴികളും ജോലികളും തേടുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു ഒരു ഹലാലായ രൂപത്തിൽ അദ്ദേഹം ആ കുട്ടിയുടെ പഠനവും ജോലിയുമൊക്കെ മുന്നോട്ട് പോകാൻ സഹായിക്കുമാറാകട്ടെ.
0: ആമീൻ. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചോദിച്ചോളൂ.
2: ഹലോ.
0: ചോദിച്ചോളൂ. ശബ്ദം അല്പം കുറവാണ്.
2: ഹലോ.
0: ആ ചോദിച്ചോളൂ.
2: കേൾക്കണ്ടോ?
0: ആ
2: ഒരു തുക ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന് വർഷം അതിലൊരു തുക പലിശ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എത്തിക്കാന് കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കൊടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്.
1: ബാങ്കിൽ ഒരു തുക നിക്ഷേപിക്കുകയും അതിന്റെ ഫലമായി വരുന്ന പലിശയുടെ സംഖ്യ എത്തീമുകൾക്ക് ഭക്ഷണത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നാണല്ലോ ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി, സദഖ കൊടുക്കാൻ വേണ്ടി മോഷ്ടിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരാൾ പണം ഇരട്ടിക്കുവാൻ വേണ്ടി, അങ്ങനെ പലിശ നേടുവാൻ വേണ്ടി ഒക്കെയാണ് ബാങ്കിൽ ഇടുന്നത് എങ്കിൽ, എന്നിട്ട് അതിലുള്ള പലിശ നിക്ഷേപം നല്ലതാണെന്ന് തോന്നുന്ന മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നുവെങ്കിൽ അത് നിഷിദ്ധമാണ്. നേരെ മറിച്ച് ഒരാളുടെ അക്കൗണ്ടിൽ അല്പം പണമുണ്ടായിരുന്നു, അത് സ്വാഭാവികമായും അതിൽ പലിശ കടന്നു വരുന്നു, മറ്റ് വഴിയൊന്നുമില്ല എങ്കിൽ ആ വരുന്ന പലിശ എന്ത് ചെയ്യണം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. തനിക്കോ തൻ്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്കോ അല്ലാത്ത മറ്റുള്ളവർക്കൊരു പൊതു വിഷയങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയോ ഒക്കെ അത് ചെലവഴിക്കാം. അവിടെ ചെലവഴിക്കുമ്പോൾ എനിക്കതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്നൊരു നീയത്ത് അയാൾക്ക് ഉണ്ടായിക്കൂടാ. കാരണം അവിടെ നീയത്തുണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുന്നത് അവൻ്റെ പണമായിരിക്കുമ്പോഴാണ്. ഇന്നല്ലാഹ തൊയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തൊയ്യിബ. അല്ലാ തൊയ്യിബാണ്, നല്ലത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. പലിശ ഹറാമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനത്തിൽ വന്ന പലിശയുടെ സംഖ്യ അത് കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് എത്തിയും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂലി ലഭിക്കുന്നില്ല, കാരണം നമ്മുടെ പണമല്ല. അതുകൊണ്ട് സഹോദരി ചെയ്യേണ്ടത് ഒന്നുകിൽ പലിശയില്ലാത്ത രൂപത്തിൽ ആ പണം നിക്ഷേപിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇനി വഴികളില്ല, പലിശ അതിൽ കടന്നു വരുന്നുവെങ്കിൽ ആ പലിശയുടെ തുക എടുത്തുകൊണ്ട് തനിക്കോ തൻ്റെ കുടുംബത്തിലോ ഉള്ള ആളുകൾക്കല്ലാത്ത രൂപത്തിൽ, വല്ല പാലിയേറ്റീവിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, പൊതു പബ്ലിക്കായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയായി അത് നീക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ പ്രത്യേകിച്ച് പ്രതിഫലവും കൂലിയും ഒന്നും ഉണ്ടായിരിക്കുന്നതുമല്ല. അല്ലാഹു തആല ആലം.
0: ഉത്തരം വ്യക്തമായല്ലോ. വയ്യാക്കും. ഗർഭിണി ആയതിനാലും കാലിൽ നീര് വന്നതിനാലും സുജൂദും ഇടയിലെ ഇരുത്തവും എല്ലാം നിർവഹിക്കാൻ വളരെ പ്രയാസം അനുഭവപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്? റുക്കൂ വരെ നിന്ന് നിസ്കരിച്ച് ബാക്കി ഇരുന്ന് നമസ്കരിക്കാമോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
1: ഫർള് നമസ്കാരങ്ങൾ അടിസ്ഥാനപരമായി നിന്ന് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. സ്വല്ലു കമാർ ഐത്തു മോനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതായി നിങ്ങൾ എങ്ങനെ കണ്ടുവോ അപ്രകാരം നമസ്കരിക്കുക എന്നുള്ളതാണ്. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നിന്നുകൊണ്ട് അടങ്ങി ഒതുങ്ങി നമസ്കരിക്കുക എന്ന് ഖുർആൻ പറയുന്നു. സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഫർള് നമസ്കാരങ്ങൾ ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ നിന്ന് നമസ്കരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് സാധിക്കാത്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ചെരിഞ്ഞ് കടന്നുകൊണ്ടൊക്കെ നിസ്കരിക്കാം. ഇപ്പോൾ രോഗിയായ ഒരു സഹോദരി അപ്പോൾ കാലിൽ നീര് വന്ന് ഇരിക്കാൻ കഴിയാത്ത, സുജൂദ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നബി കാണിച്ചു തന്നതുപോലെ നിസ്കരിക്കാൻ നിൽക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, റുക്കോയിൽ സാധിക്കുമെങ്കിൽ അങ്ങനെ, പിന്നീട് സുജൂദും അതേപോലെ തന്നെ തശഹുദുമൊക്കെയാണ് പ്രയാസമെങ്കിൽ അപ്പോൾ കസേരയിൽ ഇരുന്നോ മറ്റോ ഒക്കെ നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്.
0: ഹലോ.
3: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം.
0: ചോദിച്ചോളൂ.
3: അസറിന്റെ ഒരു മണിക്കൂർ മുമ്പാണ് യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എങ്ങനെ അസർ ഇങ്ങനെ ഇങ്ങനെ ലോറിന്റെ അടുത്ത് ജമ്മാക്കാൻ പറ്റുള്ളൂ? നമസ്കാരം കഴിഞ്ഞിരിക്കണ.
0: ലോഹർ നമസ്കരിക്കുമ്പോൾ നിങ്ങളെ യാത്രക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ലേ? പെട്ടെന്നാണോ പ്ലാൻ ചെയ്തത്?
3: അല്ല അല്ല.
0: ഓക്കെ, ഉസ്താദ് മറുപടി.
1: അശ്ര നമസ്കാരം. പിന്നെ എപ്പോഴാണ് അയാളുടെ യാത്ര അവസാനിക്കുക?
3: യാത്ര അവസാനിക്കുന്നതിന് ശേഷം പോകും.
1: അപ്പോൾ ഒരാള് പിന്നെ അശ്ര നമസ്കാരത്തിന് മുമ്പ് യാത്ര പുറപ്പെടുകയും പിന്നീട് മഗരിബ് കഴിഞ്ഞതിന് ശേഷമാണ് എത്തി പിന്നെ മറ്റുള്ള സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യുക. ദുഹ്ർ നമസ്കരിച്ച വേളയിൽ അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് യാത്ര ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ യാത്ര പുറപ്പെട്ടതിന് ശേഷം അദ്ദേഹം താമസിക്കുന്ന നാടും മറ്റുമൊക്കെ വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഖസ്റാക്കി ജമ്മും ആക്കി നമസ്കരിക്കാവുന്നതാണ്. പ്രയാസമുള്ള അവസ്ഥയിലാണ് ദുഹ്ർ നമസ്കരിപ്പോ. ചില പണ്ഡിതന്മാര് ജമ്മ ആക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നമസ്കാരം കഴിഞ്ഞ് അധികം ദൈർഘ്യമല്ലാതെ തന്നെ അടുത്ത നമസ്കാരം നിർവഹിക്കണം എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഇത്തരം ഒരു ബുദ്ധിമുട്ട് യാത്രയിൽ പിന്നീട് നിസ്കരിക്കാൻ ഒരു പിന്നെ അവസ്ഥയില്ല. ഒരു പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മറ്റൊക്കെ ആശ്രയിക്കുമ്പോൾ അങ്ങനെയായിരിക്കും. ആ സമയത്ത് അദ്ദേഹം ഏതായാലും യാത്ര പുറപ്പെടുകയല്ല, ജമ്മ ആക്കുക, കസറാക്കാത്ത രൂപത്തിൽ ജമ്മ ആക്കുകയാണ് ചെയ്യേണ്ടത്. അതെ അതെ.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അലിജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840 ഓട്ടിസം ബാധിച്ച് മരിച്ച കുട്ടിയുടെ കൈകാലുകൾ നിവർത്തൽ നിർബന്ധമാണോ? ബലം പ്രയോഗിച്ച് എല്ലുകൾ പൊട്ടുന്ന സാഹചര്യത്തിൽ മാത്രമേ നിവരാൻ സാധ്യതയുള്ളൂ. ഇത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്?
1: ഓട്ടിസം ബാധിച്ച് കുട്ടികൾ മാത്രമല്ല, ഒരു പക്ഷേ തൊട്ടടുത്ത് ആരും ഇല്ലാത്ത അവസ്ഥയിൽ അറ്റാക്കായിട്ടോ മറ്റോ മരണപ്പെട്ട് കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് കാണുന്നതെങ്കിൽ അവരെ ഒന്നും നിവർത്താൻ യഥാർത്ഥ സാധാരൂപത്തിൽ അവരെ നിവർത്തി ജനാതയായിത്തീരാൻ പ്രയാസകരമായിരിക്കും. അപ്പോൾ ഒരിക്കലും അവരെ അവരെ എല്ല് പൊട്ടുന്ന രൂപത്തിൽ, ഒരു കരുണയില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനം മയ്യത്തുമായി പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം പറഞ്ഞു, കസ്റു അളമിൽ മയ്യത്തി കസ്രി ഹയ്യ. മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കുന്നത് ജീവനുള്ള ഒരാളുടെ എല്ല് പൊട്ടിക്കുന്നത് പോലെയാണ്. മയ്യത്താണെങ്കിലും ഹുർമത്ത് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അല്പം ചൂടുവെള്ളമോ മറ്റോ ഒക്കെ ആക്കി തീർക്കുകയോ അല്ലെങ്കിൽ അതുമായി പരിചയമുള്ള ഡോക്ടർമാരോടോ മറ്റൊക്കെ ചോദിച്ചാൽ എത്രത്തോളം ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ യഥാർത്ഥ രൂപത്തിൽ ആക്കാൻ സാധിക്കുമോ അങ്ങനെ ആക്കി. ഒരിക്കലും എല്ല് പൊട്ടുന്ന രൂപത്തിലും ഒരു കരുണയില്ലാത്ത രൂപത്തിലുമൊന്നും ഒരിക്കലും ആ മയ്യത്തുമായിട്ടുള്ള പെരുമാറ്റം പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ഹലോ,
2: ഹലോ,
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ചോദിച്ചോളൂ.
2: ഇങ്ങനെ ഒരു എന്താണ് കാൽമുട്ട് വേദന ഇട്ടാണ്ട് ഞാൻ ഈ കസാരയിൽ ഇരുന്നിട്ടാണ് ഞാൻ നിസ്കരിക്കല്. ജൂദിന് മാത്രം കസാല ആശ്രയിക്കണുള്ളൂ. ഇപ്പൊ ഞാന് വീടക്കാട് ഊരന്റെ 50% ഇതുണ്ട്, ചടവ് ഉണ്ടായിരുന്നു. അപ്പൊ തീരെ പിന്നെ ഇരിക്കേണ്ട ബാത്റൂമിൽ പോകലും ഭക്ഷണത്തിലും മാത്രം നീച്ചിരുന്നാൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിസ്കരിക്കുന്ന കാര്യത്തിൽ ഞാന് ഒന്നിക്കാണ്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഇരുന്നിക്കാണ്ട് തന്നെയാണ് നടക്കോ സുജൂതൊക്കെ ഇപ്പൊ അതിലാണ്. അപ്പൊ എനിക്ക് റുക്കുവും സുജൂന്ന് വെച്ചിട്ട് വേറെ ഇരുന്നിക്കാണ്ട് കൂടുതൽ തുനിയാൻ വയ്യ. അപ്പൊ ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഒരു തരകൊണ്ടും പരിധിയോണ്ടും മാത്രമുള്ള കുഞ്ചിന് വരുന്നുള്ളൂ, കൂടുതൽ പുറമുകൊണ്ടുള്ള കുഞ്ചിന് വരുന്നില്ല. അപ്പൊ അത് ഇങ്ങനത്തെ നിസ്കരിക്കല്ലേ, അതൊക്കെ നിസ്കരിക്കാൻ
0: ചോദ്യം ഈ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് അവസ്ഥയിൽ.
2: ഹലോ,
1: ശരി ശരി. അതായത് സുബ്ഹാനുവത്തുള്ള സഹോദരിയുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവര് കഴിയുന്ന നിൽക്കാൻ കഴിയുന്ന സമയത്ത് നിന്ന് നമസ്കരിച്ചിരുന്നു. ഇപ്പോൾ അവർക്ക് ഇരുന്നു കൊണ്ടേ സാധിക്കുകയുള്ളൂ, അധിക നേരം നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ റുക്കുവും സുജൂദും തമ്മിലുള്ള വേർതിരിവ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഫർദ് നമസ്കാരങ്ങൾ അടിസ്ഥാനപരമായി നിന്ന് നമസ്കരിക്കണം എന്നാണ്. നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾ ഇരുന്ന് നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമ്രം പടിഞ്ഞ് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരുന്നു കൊണ്ടോ ഒക്കെയാണ് നമസ്കരിച്ചിരുന്നത്. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ ഒരാൾ കസേരയിൽ ഇരുന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അങ്ങനെ ഇരുന്ന് നമസ്കരിക്കാം. അപ്പോൾ റുക്കുവും സുജൂദും ചെയ്യേണ്ട, റുക്കു അല്പം കുനിയുകയും സുജൂദ് അതിനേക്കാൾ അല്പം കൂടെ താഴോട്ട് കുനിയുകയും ചെയ്യുക. ഇതാണ് റുക്കുവും സുജൂദും തമ്മിൽ വ്യത്യാസം. സുജൂദ് ചെയ്യുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും വെച്ച് ഡെസ്കോ തലയിണയോ വെച്ച് അതിൽ തന്നെ തലയമർത്തണം എന്ന ഒരു നിബന്ധനയില്ല. റുക്കുവിനേക്കാൾ അല്പം കൂടി കുനിഞ്ഞാൽ മതിയാവും സുജൂദിന്. ഇസ്ലാം ദീൻ വളരെ എളുപ്പമാണ്. മാജാ അള്ളാഹു ഫിദ്ദീനി മിൻ ഹറജിൻ, മതത്തിൽ അള്ളാഹു ഒരിക്കൽ ഒരു പ്രയാസം സൃഷ്ടിച്ചിട്ടില്ല. ഇത്തഖുല്ലാഹു മസ്തതഅത്തും, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. രോഗാവസ്ഥയിൽ നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയായിരുന്നുവോ അമലുകൾ ചെയ്തിരുന്നത് അതേ കൂലി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നതും, പ്രത്യേകിച്ച് രോഗികൾ സന്തോഷിക്കേണ്ട ആ വിഷയത്തിൽ സന്തോഷിക്കേണ്ടതാണ്.
0: ഉത്തരം വ്യക്തമായല്ലോ.
2: അല്ല, റുക്കുവിന്റെ അപ്പുറത്ത് തന്നെ ആവുന്നുള്ളൂ, ഇങ്ങനെ സുജൂദക്കും ആയി തോന്നണുണ്ട്.
1: ആ അപ്പോൾ റുക്കു കുറച്ച് പൊന്ത് സുജൂദ് അതിനേക്കാൾ അല്പം കൂടെ താഴ്ത്തുക, ഇത്രയേ ഉള്ളൂ. റുക്കു സാധാരണ റുക്കു പോലെ ഏതായാലും ചെയ്യാൻ സാധിക്കില്ലല്ലോ ഇരുന്നു കൊണ്ടാണെങ്കിൽ. റുക്കുവിനേക്കാൾ അല്പം കൂടെ താഴുക സുജൂദിലേക്ക്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി.
2: നമുക്ക് ആ പെരടികൊണ്ട് മാത്രമല്ല, ഒരു താഴ്ചാലേ കഴിഞ്ഞുള്ളു, പുറം കൊണ്ടുള്ള താഴ്ച വരുന്നില്ല എന്ന് പറയാം.
1: ആ അപ്പൊ നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ ചെയ്താൽ മതിയാവും.
0: കുറി വെക്കുന്നത് തെറ്റാണോ? ഒരു നറുക്ക് അധികം വെക്കുന്ന കുറികൾ പലിശ ഇനത്തിൽ ആണോ പെടുക? ചില പിന്നെ പള്ളി മദ്രസകളുടെയൊക്കെ നടത്തിപ്പിന് ധനസമാഹരണത്തിന് വേണ്ടി അവിടുത്തെ അംഗങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു നറുക്ക് അധികം വെക്കുന്ന രൂപത്തിൽ കുറികൾ നടത്തുന്നു, ഇത് തെറ്റാണോ എന്നൊക്കെയാണ്.
1: കുറി സാധാരണ ജംഇയ്യ, ജംഇയ്യത്തുൽ മുവല്ലഫീൻ എന്നൊക്കെ പറയുന്ന കുറി അടിസ്ഥാനപരമായി ഹറാമായ ഒരു കാര്യമല്ല. പക്ഷേ കുറിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ചില ധാരണകൾ തിരുത്തേണ്ടതുണ്ട്. കുറി എന്നുള്ളത് പരസ്പരമുള്ളൊരു താവുൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും മാസത്തിലോ ആഴ്ചയിലോ നിശ്ചിത സംഖ്യ എടുക്കുകയും പിന്നീട് അത് നറുക്കിട്ടോ അല്ലാതെയോ ഒരാൾക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ മാസവും ഓരോ വർഷവും ആ സമയം കഴിയുന്നത് വരെ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഒരിക്കലും കുറി നടത്തുന്ന ആളിന് പ്രത്യേകമായ ലാഭം ആഗ്രഹിച്ചുകൊണ്ട് നടത്താൻ പാടില്ല. ലാഭം എന്ന് പറയുമ്പോൾ ചില കുറി നടത്തുന്ന ആളുകൾ മൂപ്പോഹരി കുറിക്കാരന് കൊടുക്കും. മാസം മാസം 10,000 രൂപയാണ് അടക്കുന്നതെങ്കിൽ ആദ്യം വരുന്ന 10,000 രൂപ കുറി നടത്തുന്ന ആളിന് ഫ്രീ ആയി ലഭിക്കും. ഇതാണ് പൊതുവെ കുറി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ കുറി നിഷിദ്ധമാണ്. കാരണം ഓരോ സംഖ്യ കൊടുത്ത് സംഖ്യ സ്വരൂപിക്കുമ്പോൾ പിന്നീട് മറ്റുള്ള ആളുകൾ കുറച്ച് കിട്ടുന്നു, ഇയാൾക്ക് കൂടുതൽ കിട്ടുന്നു, അവിടെ രീപ പലിശയായി കടന്നു വരുന്നു, അല്ലെങ്കിൽ കറർ വഞ്ചനയുണ്ടാകുന്നു. പിന്നീട് അനുവദനീയമായ കുറി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാസാമാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ കുറി വെച്ച് എല്ലാവർക്കും തുല്യമായ രൂപത്തിൽ എത്രയാണോ അടച്ചത് അത്രമാത്രം കൊടുക്കുന്നു. അതേപോലെ കുറിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരാൾ പണം ലഭിച്ചിട്ടില്ല എങ്കിൽ അത് കുറി നടത്തുന്നവൻ്റെ മാത്രം ബാധ്യതയല്ല. കുറി നടത്തുന്നവൻ മറ്റുള്ള ആളുകളെപ്പോലെ തന്നെയാണ്. അയാൾ അതിന് മുൻകൈ എടുത്തു എന്ന് മാത്രം, അയാൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അതുകൊണ്ട് ഒരാൾ കുറിയിൽ നിന്നും വീഴ്ച വരുത്തുകയും പണം കൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഭാഗിക്കേണ്ടത് കുറി നടത്തുന്നവന് മാത്രമല്ല, എല്ലാവർക്കും കൂടിയാണ്. കാരണം പരസ്പരമുള്ള താവിൻ, സഹായ സഹകരണമാണ്. ഒരു ഇവൽ പകരം കുറി നടത്തുന്ന ആളിന് കിട്ടുക എന്നൊരു കച്ചവടമല്ല ഇതിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ എത്രയാണോ അടച്ചത് അത്ര തന്നെ തിരിച്ചു കിട്ടണം. മറ്റു ചില കുറികൾ വിളിക്കുറി എന്ന പേരിൽ ഓരോ മാസവും 100,000 കുറിയാണ് എങ്കിൽ അവിടെ ലേലം പോലെ നടത്തുകയും, ചില ആളുകൾ പറയും എനിക്ക് 90,000 മതി, അവ മറ്റുള്ള ആൾ പറയും എനിക്ക് 80,000 മതി എന്ന്. ബാക്കി അതിൽ അവശേഷിക്കുന്ന സംഖ്യ അവസാനം വരുന്ന ആളുകൾക്ക് ലാഭമായി കിട്ടുന്നു. ഇതും പലിശയും ചൂതാട്ട സമാനവുമാണ്, പാടില്ലാത്തതാണ്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. പൊതുവെ ചില പള്ളികളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഇങ്ങനെ കുറി വെക്കാറുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇങ്ങനെ ഒരു നിബന്ധന വെച്ച് ആളുകളെ പ്രയാസപ്പെടുത്തി ഇങ്ങനെ ആദ്യത്തെ ഒരു ഗഡു അല്ലെങ്കിൽ ഒരു നറുക്ക് പള്ളിക്കുള്ളതായിരിക്കും എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൽ ചേരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിമാൻഡ്, നിർബന്ധ ഡിമാൻഡ് വെക്കാൻ പാടില്ല. എന്നാൽ അതോടൊപ്പം തന്നെ കുറിയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പള്ളി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ സംഭാവന ചെയ്യുകയാണ്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് അറിഞ്ഞ് സഹകരിച്ച് സഹായമായി ലഭിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, അതൊരു ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല ആലം.
0: ഹലോ.
2: ഹലോ, അസ്സലാമു
0: അലൈക്കും. വാലൈക്കും അസ്സലാം.
2: ഉദയത്തിന്റെ വിഷയമായിരുന്നു.
0: ചോദിച്ചോളൂ.
2: ഉദയത്തെ അറക്കുമ്പോ നമ്മള് ആടിന് പകരം പോത്ത് അറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി കിട്ടോ?
1: നിങ്ങൾ ഉദയത്താണ് ഉദ്ദേശിച്ചത്, അഖീഖയാണ് ഉദ്ദേശിച്ചത്? ശരി, അഖീഖ ഹ എന്നല്ല പറയുക, ഐനാണ്, അഖ അഖീഖ എന്നാണ് പറയുക. ആട് അറക്കുന്നതിന് പകരം പിന്നെന്താണ്, ആടിനെ ആടിനെ അറക്കുന്നതിന് പകരം മറ്റ് മൃഗങ്ങൾ, പോത്ത്, കന്നുകാലികൾ, ഒട്ടകം ഇതിനെയൊക്കെ അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂലി ലഭിക്കുമോ എന്നാണ്. ഫുഖഹാക്കൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ എന്നിവർക്ക് വേണ്ടി ആടിനെ അഖീഖ അറുത്തുണ്ട്. കുല്ലു മൗലൂദിൻ മർഹൂനും ബിദബീഹത്തി തുസ്ബഹു അൻഹു യൗമുസ്സാബിഅ. എല്ലാ കുഞ്ഞുങ്ങളും ഏഴാം ദിവസം അറുക്കപ്പെടുന്ന ദബീഹത്തുമായി, ഉരുവുമായി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടും, പെൺകുട്ടിയാണെങ്കിൽ ഒരാടും അറുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് ആടിനെ അറുക്കലാണ്. ഒരു പക്ഷേ അതിലുള്ള ഹിക്മത്ത്, ഒരു പശുവിനെ അറുക്കണം, ഒരു ഒട്ടകത്തെ അറുക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഒരാടിനെ, അന്നത്തെ കാലത്ത് ഒരാടിനെ അറുക്കുക എന്നുള്ളത് ഏതൊരാളെ കൊണ്ടും കഴിയുന്ന കാര്യവും ആണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കുട്ടികളും ഈ ഉരുവുമായി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവെങ്കിൽ എല്ലാ കുട്ടികൾക്കു വേണ്ടിയും അറുക്കുക എന്ന് തന്നെയാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിക്കുന്നത് എന്താണ്? അതറക്കുക. ഒട്ടകമായിരിക്കാം, അല്ലെങ്കിൽ പശുവായിരിക്കാം, അങ്ങനെ അറക്കാമെന്ന്. ഏതായിരുന്നാലും പശുവിനെയോ കന്നുകാലികളെയോ ഒക്കെ അറുത്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടിയുള്ള അറവ് നമ്മൾ പിന്നെ പൂർത്തിയാക്കി അതിൻ്റെതായ ഒരു കൂലി ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുത്തു എന്നുകൊണ്ട് ആ ആടിനെ അറുക്കൽ തന്നെയാണ് ഉത്തമം. ഇനി പശുവിനെ അറുത്താൽ അതോടുകൂടി അയാളുടെ ബാധ്യത നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക.
0: ഉത്തരം വ്യക്തമായല്ലോ. പെൺകുട്ടികൾക്ക് MBBS പോലെയുള്ള വിവിധ ഉയർന്ന പഠന കോഴ്സുകൾക്ക് അവസാനം കോൺവോക്കേഷൻ പ്രോഗ്രാമിൽ സ്റ്റേജിൽ മിക്സഡായി, പിന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇടകലർന്ന് സ്റ്റേജിൽ കയറുന്നതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം. ഇത് പങ്കെടുക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ടോ എന്നാണ്.
1: നമ്മളിപ്പോൾ ഒരു സമ്മാനം സ്വീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പഠനം കഴിഞ്ഞ് അവർ പിന്നെ പുറത്തിറങ്ങുമ്പോഴോ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇടപഴകലും കൂടിക്കലരുമൊക്കെ. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇസ്ലാമികമായ മാനം പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്റ്റേജിൽ കയറി ഒരു പക്ഷേ ഇസ്ലാം ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് കൂടിക്കലർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു സമ്മാനമോ സർട്ടിഫിക്കറ്റോ സ്വീകരിക്കുവാൻ മറ്റുള്ള എത്രയോ വഴികളുണ്ട്, ആ വഴികൾ സ്വീകരിക്കാവുന്നതാണ്.
0: പെട്ടെന്ന് മറുപടി ലഭിക്കണം എന്ന മുൻകൂട്ടി എഴുതിക്കൊണ്ടാണ് ഒരു സഹോദരിയുടെ ചോദ്യം. പോക്സോ കേസിൻ്റെ ഇസ്ലാമിക വിധിയെക്കുറിച്ചാണ് ചോദ്യം. പ്രതിക്ക് 3 പെൺകുട്ടികളും ജോലിക്കൊന്നും പോയി കുടുംബം നോക്കാൻ കഴിയാത്ത ഒരു ഭാര്യയുമാണുള്ളത്. പ്രതിയുടെ വീട്ടുകാരുടെ അപേക്ഷ മാനിച്ച് ഒത്തുതീർപ്പാക്കാനാണ് ഉദ്ദേശിച്ചത്. അതിൽ അവർ നഷ്ടപരിഹാരമായി ഒരു തുക നൽകാം എന്നും പറഞ്ഞു. ഇങ്ങനെ നഷ്ടപരിഹാരമായി ലഭിക്കുന്ന ഈ തുക സ്വീകരിക്കാമോ? ഈ തുക സ്വീകരിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
1: വളരെ ഗൗരവമായൊരു ചോദ്യമാണ് ഇത്. ഇത്തരം കേസുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ വിധി അതറിഞ്ഞ ആളുകൾ, അധികാരികളെ, വേണ്ടപ്പെട്ട ആളുകളെ ഉണർത്തുകയും അറിയിക്കുകയും ഒരിക്കലും അത് മൂടിവെക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായും ശരിയാണ് റിപ്പോർട്ട് എങ്കിൽ എവിടെയാണോ അറിയിക്കേണ്ടത് അവരെ അറിയിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാം വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ അഭിമാനത്തിന്, ഇർദിന് ഒരിക്കലും ക്ഷതം വരരുത് എന്നതുകൊണ്ടാണ് ഇസ്ലാം വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഇത്രമാത്രം കടുപ്പിച്ചിരിക്കുന്നത്. കുട്ടികളുടെ അഭിമാനം പ്രത്യേകിച്ച് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ ഈ ഒരു കേസിൽ മറുകക്ഷി അഥവാ പ്രതി പാവപ്പെട്ടവനോ കുടുംബത്തിൽ അദ്ദേഹത്തെ ആശ്രയിച്ച് മറ്റുള്ള ആളുകൾ ജീവിക്കുന്നു എന്നതോ ഒന്നും തന്നെ ഇവിടെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പണം സ്വീകരിക്കുവാൻ ഒരു കാരണമല്ല. ഇവിടെ പണം സ്വീകരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഈ കുട്ടിക്ക് വേണ്ടിയാണോ? കുട്ടിക്കാണോ അതിൻ്റെ ഉപകാരം ഉണ്ടാകുക? കുട്ടിയുടെ മാതാപിതാക്കൾക്കാണോ? ഇങ്ങനെ പണം സ്വീകരിച്ച് ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ അതുകൊണ്ട് സമൂഹത്തിൽ പ്രയാസമാണോ? അതല്ല, ഗുണകരമാണോ? ഇത്തരം പ്രതികൾ വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പണം വാങ്ങി ഒത്തുതീർപ്പാക്കേണ്ട വിഷയമല്ല ഇത്. അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ സമൂഹത്തിനുണ്ട്, കുട്ടിക്ക് മാനസികമായ പ്രയാസങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അധികാരികൾ അറിയിക്കുകയും ഇതിൻ്റെ വ്യക്തമായ ഓരോ വശങ്ങൾ, എത്രത്തോളം ഇതിൽ ആ വ്യക്തി ഭാഗമായിട്ടുണ്ട് എന്ന്, എത്രത്തോളം വ്യക്തി അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് നീങ്ങേണ്ടത്. പലപ്പോഴും വ്യക്തിവൈരാഗ്യങ്ങൾ മുഖേന ഇത്തരം കേസുകൾ വ്യക്തികളുടെ മേൽ ആരോപിക്കപ്പെടാറുണ്ട് എന്നതും നമ്മൾ മറക്കാൻ പാടില്ല.
0: ഹലോ, ഹലോ. സാങ്കേതിക തകരാറുകൾ കാരണം കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാനൊരു 21 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇസ്ലാമിൽ ഒരു വിവാഹം എങ്ങനെ നടത്തണം എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം. ലളിതമായി നടത്തണം എന്ന് പറഞ്ഞ് ചുരുക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരു ഉപ്പാക്ക് തൻ്റെ മക്കളെ നല്ല രൂപത്തിൽ വിവാഹം കഴിച്ചയക്കണം എന്നുണ്ടാകുമല്ലോ. അത് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ ഉൾപ്പെട്ട് എങ്ങനെ നടത്താം എന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ നാട്ടിലിപ്പോൾ പല പരിപാടികളുമായി ഒരുപാട് വിപുലീകരിച്ചാണ് വിവാഹങ്ങൾ നടത്തുന്നത്. എന്നാൽ മകളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന് ഇസ്ലാമിക വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് എങ്ങനെ വിവാഹം നടത്താം എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു.
1: എങ്ങനെയാണ് ഇസ്ലാമികമായൊരു വിവാഹം? ഇതാണല്ലോ ചോദ്യം. അവിടെ വിവാഹത്തിൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കുറേ വശങ്ങളുണ്ട്, പെൺകുട്ടി മനസ്സിലാക്കേണ്ട കുറേ വശങ്ങളുണ്ട്. ഇവിടെ രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത് ഫർ ബിദഅത്തി ദീൻ, മതനിഷ്ഠ ഉള്ള ഒരു കല്യാണമാണ് നടത്തേണ്ടത്. പണവും തറവാടിത്തവും ഒന്നുമല്ല ഒന്നാം സ്ഥാനം നൽകേണ്ടത്, മതനിഷ്ഠയുണ്ടോ എന്നുള്ളതാണ്. ആദർശ പൊരുത്തം, തൗഹീദുണ്ടോ, ബിദഅത്തുകളിൽ നിന്ന് മുക്തമായ ജീവിതമാണോ എന്നൊക്കെ നോക്കി പരലോകത്ത് സ്വർഗത്തിൽ ഒന്നിക്കുന്ന ദമ്പതികളായി തീരണം എന്ന കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഒന്ന്, അതാണ് പെൺകുട്ടിക്കുണ്ടായിരിക്കണം, രക്ഷിതാവിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇസ്ലാം പറയുന്ന ഖിത്ബ, വിവാഹത്തിന് മുമ്പ് പരസ്പരം കാണുകയും മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന ഇഷ്ടാനിഷ്ടങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്യുക നല്ല കാര്യമാണ്. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ, തൃപ്തിയായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ്. രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വധുവിൻ്റെ രക്ഷിതാവ്, ഞാൻ എൻ്റെ മകൾ ഇന്നവളെ താങ്കൾക്ക് ഇന്ന മഹറിന് വിവാഹം കഴിച്ചു തന്നു എന്ന് പറയുകയും വരെ ഞാൻ അത് സ്വീകരിച്ചു എന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി ഇസ്ലാമിലെ വിവാഹമായി. പിന്നീട് സുന്നത്തായ കാര്യമാണ് വലീമത്ത് കൊടുക്കുക എന്നുള്ളത്. ഒരു പക്ഷേ ചോദ്യത്തിൻ്റെ മർമ്മം അവിടെയായിരിക്കും, അവിടെ പിന്നെ എത്രത്തോളം വലീമയാകാം എന്ന്. അപ്പോൾ എത്രത്തോളം വലീമയാകാം എന്നതിനേക്കാൾ നല്ല എത്രത്തോളം വലീമയാകാൻ പാടില്ല എന്നുള്ളതാണ്. വിവാഹ സദ്യ അത് പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അടയാളമാകുവാൻ പാടില്ല. പലപ്പോഴും വരൻ വരുന്നതും വധുവിനെ കൊണ്ടുപോകുന്നതും ആഭാസകരമായി സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ ജെ സി ബിയിലും ശവമഞ്ചത്തിലും കാളവണ്ടിയിലും സൈക്കിളും പടക്കം പൊട്ടിച്ചും എന്നു വേണ്ട സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് വിവാഹങ്ങൾ പോയിരിക്കുന്നു. അത് തീർച്ചയായും എതിർക്കപ്പെടണം. അതിലൊരിക്കലും ഒരു ബറക്കത്ത് ഉണ്ടായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആർഭാടവും ആണും പെണ്ണും അഴിഞ്ഞാടുന്ന രൂപത്തിലോ വിവാഹത്തിൻ്റെ തലേ ദിവസം നടക്കുന്ന മൈലാഞ്ചി കല്യാണങ്ങളിൽ അതിർവരമ്പുകൾ ലംഘിച്ചുള്ള പെരുമാറ്റങ്ങളും സംഗീതങ്ങളും, സംഗീതം അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി തന്നെ നിഷിദ്ധമാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടായിരിക്കുവാൻ പാടില്ല. ധൂർത്തും പൊങ്ങച്ചവും പാടില്ല. ഈ പിന്നെ മഹറും കാര്യമൊക്കെ ഓരോരുത്തരെയും കഴിവനുസരിച്ച് മഹർ കൊടുക്കാവുന്നതാണ്. വധുവാണ് എനിക്ക് ഇത്ര മഹർ വേണം എന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ നാട്ടിലെ അവസ്ഥ വെച്ച് അവർക്ക് ആ മഹർ കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ്. പിന്നെ പൊതുവെ എത്രത്തോളം ആളുകളെ വിളിക്കാം അത് ഓരോരുത്തരും വ്യത്യാസമുണ്ടാകും. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾക്ക് എത്രത്തോളം ആളുകളെ വിളിക്കാൻ സാധിക്കും, എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും, ഏതായാലും അവർ പരിശക്കെടുത്തുകൊണ്ടും അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടിയും ഹറാമിന് വേണ്ടിയും ആകുവാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.
0: ഹലോ,
2: ഹലോ,
0: അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: ചോദിച്ചോളൂ.
2: ആ, ഭർത്താവിന് വേണ്ടിയിട്ടാണ്.
0: ഓക്കെ,
2: ചോദിക്കുന്നത്. അതായത് ആള് ഓഫീസിൽ വരുമ്പോ അന്യ മുസ്ലിങ്ങളായിട്ടുള്ള അന്യ സ്ത്രീകൾക്ക് സ്ഥലം പറയേണ്ട ബാധ്യതയുണ്ടോ എന്ന
0: ചോദ്യം വ്യക്തമല്ല, മുറിഞ്ഞു പോകുന്നു. നിങ്ങൾ ഈ ചോദ്യം പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റ് ആയി അയച്ചോളൂ. വെള്ളിയാഴ്ച ജുമാ സമയത്ത് കഫേ അല്ലെങ്കിൽ അതുപോലെയുള്ള ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചുള്ള വിധിയാണ് അന്വേഷിക്കുന്നത്. ജുമാക്ക് പങ്കെടുക്കുന്നവർ തൊഴിലാളികൾ പള്ളിയിൽ ജുമാ സമയത്ത് പള്ളിയിൽ പോകും, ബാക്കി മറ്റു ഇതര മത സഹോദരങ്ങളിൽപ്പെട്ട തൊഴിലാളികൾ കടയിൽ ബിസിനസ് നടത്തിയാലോ, അങ്ങനെ അതിന് വല്ല നിരോധവുമുണ്ടോ? ബിസിനസ് നടത്തുന്നത് തമിഴ്നാട്ടിലാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.
1: എവിടെയായിരുന്നാലും ശരി, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഇമാമ് മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ വ്യവഹാരങ്ങൾ കച്ചവടങ്ങൾ പാടില്ല, നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ജുമായിൽ പങ്കെടുക്കേണ്ട ഒരു വ്യക്തി, അദ്ദേഹം ആ സമയത്ത് കച്ചവടം നടത്താൻ പാടില്ല, അത് ഹറാമായിത്തീരുന്നു. എന്നാൽ ജുമായിൽ പങ്കെടുക്കൽ നിർബന്ധമല്ലാത്ത കുട്ടികൾ, സ്ത്രീകൾ പോലുള്ളവർ, യാത്രക്കാർ പോലുള്ളവർ, അവർ ആ സമയത്ത് കച്ചവടം നടത്തിയാൽ ജുമാ അവർക്ക് നിർബന്ധമല്ലല്ലോ, അപ്പോൾ അനുവദനീയവുമാണ്. ഇവിടെ ചോദ്യം, ഈ സ്ഥാപനത്തിൻ്റെ ഉടമ കച്ചവടം നടത്തുന്നില്ല, അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നു, പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം കടക്കാരെ വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നു, ജോലിക്കാരെ മറ്റ് മതത്തിലുള്ള ആളുകളെ കച്ചവടം നടത്തുവാൻ വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വക്കാലത്ത് ഒരു പക്ഷേ ആ വക്കാലത്ത് ചെയ്യപ്പെട്ട വ്യക്തികൾ ആരെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഏൽപ്പിച്ച വ്യക്തികൾ ജുമാക്ക് വരെ നിർബന്ധമല്ലാത്ത ആളുകൾക്കായിരിക്കും വിൽക്കുക. ഹോട്ടലാണെങ്കിൽ യാത്രക്കാർക്കായിരിക്കും വിൽക്കുക, സ്ത്രീകൾക്കായിരിക്കും കുട്ടികൾക്കായിരിക്കും വിൽക്കുക എന്ന് വിചാരിക്കുക. ഇനി അതല്ലാത്ത ആളുകളും അതിൽ വരും, നാട്ടുകാർ ജുമാക്ക് പോകാത്ത ആളുകൾ, നാട്ടുകാർ അവരൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് തെറ്റാണ്. രണ്ടാമത്, റമദാനായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മുസ്ലിമിൻ്റെ ഷിയാർ എന്നുള്ള നിലക്ക് പകൽ സമയത്ത് ഇത്തരം ഹോട്ടൽ കൂൾബാർ പോലെ തുറക്കാറില്ലല്ലോ. ഇതുപോലെ ഒരു കടക്കാരൻ, അദ്ദേഹം ജുമാക്ക് വന്നാലും ശരി, ജുമാ കഴിയുന്നവരെയുള്ള സമയത്ത് ഹോട്ടൽ അത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാതെ അടച്ചിടലായിരിക്കും ഏറ്റവും നല്ലത്. അതൊരു ഷിയാർ എന്നുള്ള നിലക്കും മറ്റുള്ള ആളുകൾക്ക് പ്രയാസമില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടും നമ്മൾ ഒരു അല്പനേരത്തേക്ക് അടച്ചിട്ടാലും ശരി, മറ്റു സ്ഥാപനങ്ങൾ മറ്റുള്ള ആളുകളുടെ വ്യവഹാര സ്ഥാപനങ്ങൾ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു പ്രയാസമാകുകയില്ല എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
0: പകർച്ചവ്യാധി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉദാഹരണമായി പനി, ജലദോഷം, വൈറൽ പനി പോലെയുള്ള സമയത്ത് ജമാഅത്തിന് പള്ളിയിൽ പോകുന്നത് ഇളവുണ്ടോ, അടുത്തു നിൽക്കുന്നവർക്ക് പകരുന്നത് നാം ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നാണ്.
1: പകർച്ചവ്യാധികൾ പല രൂപത്തിലുണ്ട്. ഇപ്പോൾ ജലദോഷമില്ലാത്ത ആൾ പലപ്പോഴും കുറവായിരിക്കും, അല്ലെങ്കിൽ പനി, സാധാരണ രൂപത്തിലുള്ള പനി ചില ആളുകൾക്ക് ഉണ്ടാവും. അത് തന്നെയും കുറച്ച് തീവ്രതയുള്ള പനിയോ രോഗങ്ങളൊക്കെയാണ് എങ്കിൽ അങ്ങനെയും ഉണ്ടാവും. അപ്പോൾ ഒരു സാധാ നിലക്കുള്ള ജലദോഷമോ മറ്റുള്ള രൂപത്തിലൊക്കെ ആണെങ്കിൽ മാസ്കോ മറ്റുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കാതെ പള്ളിയിലേക്ക് പോകാം. ഇനി അതല്ല, അത് ഒരു പ്രയാസകരമായി തീരും ചുമ പോലുള്ളത്, അല്ലെങ്കിൽ സാധാരണ രൂപത്തിലുള്ള പനിയല്ല മറ്റുള്ള ആളുകൾ പെട്ടെന്ന് പകരുന്ന രൂപത്തിലുള്ളതൊക്കെ ആണ് എങ്കിൽ അപ്പോൾ പള്ളിയിലേക്ക് പോകാതിരിക്കൽ തന്നെയാണ് നല്ലത്. സാധാരണ പള്ളിയിൽ പോയിരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അപ്പോൾ പള്ളിയിലേക്ക് പോകാതെ വീട്ടിൽ നമസ്കരിച്ചാലും ശരി, അതേ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നത്.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840 അന്യ സ്ത്രീക്ക് ബൈക്കിൽ ലിഫ്റ്റ് കൊടുക്കാമോ, കുറച്ച് ദൂരം നടക്കാനുണ്ട് എന്നാണ് ചോദ്യം.
1: ഇപ്പോൾ ഒരു ബൈക്കിലിരിക്കുമ്പോൾ സ്വാഭാവികമായും മുട്ടി ഉരുമ്മി ഒന്ന് പിടിച്ചുകൊണ്ടായിരിക്കും ചെയ്യുക. ഒരു വ്യക്തി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്ത്രീയെ സ്പർശിക്കുവാൻ അന്യസ്ത്രീയെ സ്പർശിക്കുവാൻ പാടില്ല. ഇന്ന് കാലത്ത് ഒരു ബൈക്കിൽ അല്ലെ ഒരു ഒരാൾക്ക് ഇങ്ങനെ പ്രയാസമുണ്ടാകുമ്പോൾ അതിന് മറ്റ് പല പ്രതിവിധികളുമുണ്ട്. ഓട്ടോറിക്ഷ ഉണ്ടാകും, മറ്റ് വാഹനങ്ങൾ ഉണ്ടാകും. ഇനി അല്പദൂരം നടന്നാലും കുഴപ്പമില്ല, ഒരു അന്യസ്ത്രീയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല. അത് വലിയ പ്രയാസങ്ങൾ പിന്നീട് സൃഷ്ടിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു അന്യസ്ത്രീക്ക് കൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തലയിൽ ഒരു ആണി അടിച്ചു ഇറക്കലാണ് എന്ന്.
0: എൻ്റെ ഭാര്യയും ഉമ്മയും സമസ്ത ആദർശം പിന്തുടരുന്നവരാണ്. അവർ മൗലൂദ് ചൊല്ലുന്നു, നാരിയത്ത് സ്വലാത്ത് നേർച്ചയാക്കുന്നു, മറ്റുള്ളവരുടെ അടുത്ത് പോയി ഷിർക്കിൻ്റെ വഴി തേടുന്നു. ഞാൻ എത്ര പറഞ്ഞാലും അവർ കേൾക്കുന്നില്ല. ഞാൻ കരഞ്ഞ് പറഞ്ഞു നോക്കി, ദേഷ്യം കാണിച്ചു, അവർ അതൊക്കെ അവഗണിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദുആ ചെയ്താൽ മാത്രം മതിയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ
1: എന്നാണ്. ഇൻകാർ മുൻകർ, തിന്മ കാണുമ്പോൾ അതിനെ തടയുക എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇവിടെ ബിദ്അത്തും ഷിർക്കുകൾ ഉൾക്കൊള്ളുന്ന ഗദ്യപദ്യങ്ങളും ഉൾക്കൊള്ളുന്ന മൗലീദ് പാരായണം നടത്തുകയാണ് ഈ പറയപ്പെട്ട വ്യക്തികൾ. അവരൊരു പക്ഷേ ഇതൊക്കെ ഈ ഈണവും ശ്രുതിയും കേട്ട് ഇത് തന്നെയാണ് ഒരു പക്ഷേ ഖുർആനേക്കാൾ നല്ലത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അല്ലെ വർഷങ്ങളായി പഠിച്ച ആളുകളാണ് ഇത് പാരായണം ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി ഈ പറയപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി റബ്ബിനോട്, അവർക്ക് ഹിദായത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം സദുപദേശത്തോടുകൂടി നമ്മൾ ഒരു നമ്മളെ വൈരാഗ്യവും ദേഷ്യവും തീർക്കാൻ വേണ്ടിയല്ല, അവർ നന്നാകണം എന്ന ലക്ഷ്യത്തോടുകൂടി നസീഹത്തോടുകൂടി അവരെ ഉപദേശിക്കുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ട് അത്ര വലിയ കാര്യമില്ല എങ്കിൽ നല്ല പ്രസംഗങ്ങളും ക്ലാസുകളും ഒക്കെ അവരെ കേൾപ്പിക്കുവാൻ സാധിക്കാം. അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു പക്ഷേ അവരുടെ കൂട്ടുകാരികളോ കൂട്ടുകാരൊക്കെ ആയിരിക്കും, അവർ മുഖേന ഈ പറയപ്പെട്ട വ്യക്തി ഉമ്മയാണെന്ന് തോന്നുന്നു, സഹോദരിയാണെന്ന് തോന്നുന്നു, അവരെ ഉപദേശിക്കുക, അവരോടൊന്ന് ഉപദേശിക്കുവാൻ ആവശ്യപ്പെടുക. അതിലൊക്കെ അപ്പുറം റബ്ബിനോട് ഇവരുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു വെട്ട് രണ്ട് കഷ്ണം എന്ന രൂപത്തിൽ ഉള്ള ഉപദേശമല്ല കൊടുക്കേണ്ടത്. നസീഹത്തോടുകൂടി അവർക്ക് തോന്നും ഇന്നി ലക്കും നാസിഹുൻ അമീൻ എന്ന് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ദൃശ്യം. ജയ്സാൽമീറിൽ കുളിരു പെയ്യുന്ന രാത്രി. അവതരിപ്പിക്കുന്നത് ഇബിനു അലി എടത്തനാട്ടുകര, കൂടെ അബ്ദുസ്സലാം വീട്ടി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൃശ്യം പരിപാടിയിൽ ഇന്ന് നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതിൻ്റെ അനുബന്ധമായിട്ടുള്ള തന്നെയാണ് ബഹുമാനായ ഇബിനു അലി എടത്തനാട്ടുകരയാണ് നമ്മുടെ കൂടെയുള്ളത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബിനു അലിക്കയുടെ യാത്രാ അനുഭവങ്ങളുടെ ആദ്യ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ കേട്ടിരുന്നത്. ഈ തവണ അതിൻ്റെ അനുബന്ധമായി തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കുള്ള യാത്രാ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇബിനു അലിക്കയെ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടുകൂടി തന്നെ എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാ.
5: ഇബിനു അലിക്കയെ, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് യാത്രയുടെ പ്ലാന്, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്ത അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടായി. നമുക്ക് വളരെ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കുള്ള ഇബിനു അലിക്ക നടത്തിയിട്ടുള്ള ഒരു യാത്രാ അനുഭവങ്ങളിലേക്ക് നമുക്ക് നേരെ പ്രവേശിക്കാൻ തോന്നുന്നു. ഈ രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറഞ്ഞൊരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും?
6: ജയ്സാൽമീർ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് മനസ്സിലുള്ളതാണ്, ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയും. അതിൽ ഉള്ള ഒരു സ്ഥലമായിരുന്നു ജയ്സാൽമീർ. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തുണ്ട്, അയാൾ ഇടയ്ക്ക് ജയ്സാൽമീറിനെ കുറിച്ച് പറയലുണ്ട്. പിന്നെ വയനാടുകാരനാണ്, വയനാടുകാരനായ ഒരാൾ ഒരു ടൂറിസം മനസ്സിലുണ്ടാവുമല്ലോ.
5: അതെ അതെ,
6: അതൊന്ന്. അതേപോലെ പല സ്ഥലങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ജയ്സാൽമീർ പോകണം എന്നുള്ളത് വലിയൊരു താല്പര്യമായിരുന്നു. ജയ്സാൽമീറിലെ മരുഭൂമിയിലെ രാപ്പാർപ്പും മരുഭൂമിയിലെ യാത്രയും തന്നെയാണ് അതിലുള്ള ഹൈലൈറ്റ്. അപ്പം അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഫാമിലി ആയിട്ടാണ് പോയത്.
5: ഈ രാജസ്ഥാനിലെ ഏറ്റവും പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത ഒരു പോയിന്റാണോ ഈ ജയ്സാൽമീർ? അതല്ല, രാജസ്ഥാനിലെ സാധാരണ രാജസ്ഥാൻ ടൂറൊക്കെ ഉണ്ടാവലുണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആയിരിക്കും അല്ലേ ജയ്സാൽമീർ?
6: രാജസ്ഥാനിൽ കുറേ സ്ഥലങ്ങളുണ്ട്. ജയ്പൂർ, പിങ്ക് സിറ്റി, അജ്മീർ, തീർത്ഥാടക കേന്ദ്രത്തിലുള്ള പോലെയുള്ള.
5: അപ്പൊ അതിൽ ഒരു പ്രധാന ഭാഗമാണ് ജയ്സാൽമീർ.
6: രാജസ്ഥാന് ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഒക്കെ സഞ്ചരിച്ച് കാണാൻ മാത്രമുള്ള വിശാലമായൊരു സ്ഥലമാണ്. ഒരുപാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഭൂവിസ്തൃതിയുടെ 10% കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നെ നമുക്ക് അത്ര പരിചയമില്ലാത്ത മരുഭൂമികൾ ഉള്ള ഥാർ മരുഭൂമി, പ്രശസ്തമായ ഥാർ മരുഭൂമിയുള്ള സ്ഥലമാണ്. ഥാർ മരുഭൂമിയിലാണ് ജയ്സാൽമീർ.
5: ജയ്സാൽമീർ, ജയ്സാൽമീറിലേക്ക് യാത്ര ചെയ്യണമെന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലെ അയാളുടെ എന്താണ് അയാൾ ചെയ്യേണ്ടത്?
6: ജയ്സാൽമീറിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ദിവസം ഒരു അത് സമയം നോക്കുക. ബെറ്റർ ടൈം നവംബർ ടു മാർച്ചാണ്.
5: നവംബർ ടു മാർച്ച്.
6: പിന്നെ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉള്ളത് പൊതുവെ പരിചയമില്ലെങ്കിൽ മരുഭൂമി എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂട് എന്നുള്ളതല്ലേ. നേരെ തിരിച്ചും രാത്രി നല്ല തണുപ്പും വിറക്കുന്ന തണുപ്പുള്ള കാലാവസ്ഥയും ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ എങ്ങനെ എത്താം എന്നുള്ളതാണ്. ബൈ ഫ്ലൈറ്റ് ജയ്പൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, അങ്ങോട്ട് പോവാം. ഞങ്ങൾ ചെയ്തത് ബൈ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹൈദരാബാദിലേക്കും അവിടുന്ന് ജോധ്പൂരിലേക്കാണ് പോയത്.
5: നെടുമ്പാശ്ശേരി നേരെ ജോധ്പൂരിലേക്ക്
6: ഒന്ന് ഇറങ്ങിയിട്ടാണ് പോയത്. ജോധ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്തത്. നേരത്തെ ബന്ധപ്പെട്ട് എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നു. കസ്റ്റമൈസ്ഡ് പറയുമ്പോൾ ആ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞാൽ ഇത്ര രൂപ എന്ന് പറയും കറക്റ്റ്. പിന്നെ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, എന്തെല്ലാം ഇൻക്ലൂഡഡ് അല്ല, പിന്നെ അതിലൊരു അതൊക്കെ റിട്ടേൺ ആയിട്ട് തരുകയും ചെയ്യും, വാട്സപ്പിലൊക്കെ തരുകയും ചെയ്യും. പിന്നെ അതിലൊരു തർക്കത്തിൻ്റെ ഒരു പ്രശ്നം
5: ഇല്ല,
6: വരുന്നില്ല. ഈ യാത്രക്കാരെ ചെറിയ തോതിലൊക്കെ പിന്നെ സൈസാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇതൊരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണല്ലോ. അപ്പം ഞങ്ങൾ ജോധ്പൂരിൽ ഇറങ്ങിയ സമയത്ത് നമുക്ക് അവിടെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പിന്നെ വാഹനത്തിൻ്റെ പേരും ഡ്രൈവറുടെ പേരും ഫോൺ നമ്പറും അയച്ച് വന്ന് വാട്സപ്പ് ചെയ്തു. അവിടെ ഇറങ്ങിയിട്ട് അതിനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വിളിച്ചപ്പോൾ ആൾ റെഡിയാണ്. അവർ വന്നു വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ലഗേജ് കേട്ട് എടുത്തു കൊണ്ടുപോയി, നേരെ കയറുന്നു. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നു.
5: ഈ തണുപ്പ് സീസണായിരുന്നു?
6: ചെറിയ തണുപ്പുള്ള സീസണാണ്, നോ ടെൻഷൻ. തണുപ്പ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കുറച്ച് പകലൊക്കെ ഒരു ചൂടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ജോധ്പൂരിൽ ഹോട്ടലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ഗോകുൽ എന്നുള്ളൊരു ഒരു ഡ്രൈവറായിരുന്നുണ്ടായിരുന്നു, ഒരു പിന്നെ ഒരു 40 വയസ്സ് പ്രായമുള്ള പയ്യൻ. പക്ഷെ എന്താ വെച്ചാൽ അവിടുത്തെ ഭാഷ ഹിന്ദിയാണെങ്കിലും ഇയാൾ വേറെന്തൊക്കെ ഒരു മിക്സ്ഡ് ഹിന്ദിയാണ് പറയണത്.
7: ശരി,
6: ഇംഗ്ലീഷ് അത്യാവശ്യമുള്ള കുറച്ച് പദങ്ങളെ ഉണ്ടാവുകയുള്ളൂ, അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. പക്ഷേ പിന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പിന്നെ കയ്യും കാലും വാങ്ങിയൊക്കെയായിട്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു പയ്യൻ, ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ പോയി ഞങ്ങൾ. അവിടെ ലോഡ്സ് ഇൻ എന്ന പേരുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത്.
7: വിത്ത് ഫാമിലി അല്ലായിരുന്നു?
6: അതെ,
7: മക്കളും ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്.
6: അതെ, ഞാനും വൈഫും രണ്ട് മക്കളും. രാത്രി അതിൽ മിക്കവാറും ഈ പ്രോഗ്രാമുകളിൽ അവർ സ്റ്റേ പറയുമ്പോൾ വിത്ത് ഫുഡാണോ വിത്തൗട്ട് ഫുഡാണോ എന്ന് പറയും. മിക്കവാറും കോംപ്ലിമെൻ്ററി ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറൊക്കെ സ്ഥലങ്ങളിൽ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അതിന് അവർക്കും പ്രത്യേകിച്ച് ചിലവില്ല, ട്രാവൽസിനും പ്രത്യേകിച്ച് ചിലവില്ല. ചിലത് നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ പറയും. പിന്നെ വലിയ ഹോട്ടലൊന്നും അല്ലെങ്കിൽ കുറച്ച് പരിമിതമായ സൗകര്യം ഉണ്ടാവുള്ളൂ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയണം, അവർ ചോദിക്കും. കുറച്ചൊരു റേറ്റ് കൂടുന്നുള്ളതാണ്, അതല്ല പിന്നെ ഒന്നൊക്കെ ഫ്രഷായിട്ട് ആ ഒരു കോംപ്ലിമെൻ്ററി ഫുഡ് മാത്രം കഴിച്ച് പുറത്തിറങ്ങിയാൽ നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഈ തട്ടുകട ഭക്ഷണം നല്ല ഇഷ്ടമാണ്, ചൂടുള്ളത് കിട്ടും. പക്ഷെ എൻ്റെ വൈഫ് നേരെ
7: തിരിച്ചാണ്,
6: വെടുപ്പും വൃത്തിയില്ലാറുണ്ട് അവളതിൽ കയറില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാം.
7: അതിനുശേഷം പിന്നെ അവിടെ ആ ഒരു മക്കളെ ഫുഡ് ബാക്കിയുള്ളൊക്കെ അവർക്കും പറ്റിയതൊക്കെ നോക്കണ്ടേ. അപ്പോൾ അവിടെ ജോധ്പൂരിൽ ഇറങ്ങി അവിടെ താമസിച്ച് പിന്നെയാണ് പിന്നെ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ ജയ്സാൽമീറിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ?
6: അന്ന് രാത്രി അവിടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഒന്ന് നടന്ന്, പക്ഷേ ശരിക്കും പൊടിയും ഒക്കെ ഉള്ള ഒരു അത്ര ഒരു വൃത്തി ഉള്ള ഒരു ഏരിയ ആയിരുന്നില്ല അത്. എന്നാലും ഞാൻ പുറത്തൊക്കെ പോയൊരു തട്ടുകടയിൽ നിന്ന് ഒരു മസാല ചായയൊക്കെ കുടിച്ച്, കുട്ടികൾ വേണ്ടായിരുന്നു, ചായ കുടിച്ച് നടന്ന് തിരിച്ചു വന്നു. അപ്പോഴേക്കും തണുപ്പൊക്കെ തുടങ്ങി രാത്രി. അപ്പോഴേക്കും പിന്നീട് അതിരാവിലെ പറഞ്ഞല്ല ഗോകുൽ വാഹനമായിട്ടുണ്ടായിരുന്നു. ഗോകുൽ പിന്നെ ടൈം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ഒരു പിന്നെ ഞങ്ങളാക്കിയതിന് ശേഷം അയാൾ തിരിച്ചുപോയി. എന്നിട്ട് രാവിലെ ടൈം പറഞ്ഞു, ആ സമയത്തേക്ക് റെഡി ആകാൻ
7: പറ്റും.
6: ആ പിന്നെ അത് നമ്മളെ പോലെ അല്ല, അവർ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 10 മണിയെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് വരും. ഞാൻ കൂട്ടത്തിൽ പറയണം, ഒരിക്കൽ സിംഗപ്പൂരിൽ പോയി, അവരുടെ പറഞ്ഞ പോലെയാണ് ഷാർപ്പ് ടൈം എന്ന ടൈം എന്ന് പറഞ്ഞിട്ട്. അവർ നമ്മൾ 9 മണി പറഞ്ഞാൽ നമ്മളെ ഒരു നമ്മളൊരു ടൈം ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് ടൈം, അത് 9:30 നേരെ തിരിച്ചാണ്. 10 മിനിറ്റ് മുമ്പ് അവർ റെഡിയാണ് പറയും, അവർ പിന്നെ മെസ്സേജ് ചെയ്യും റെഡിയാണ് പിന്നെ ഗേറ്റിലുണ്ട് പറയും. ഒന്ന് രണ്ടാവശ്യം നമ്മൾ വൈകിപ്പോയി, അവർക്ക് ഇഷ്ടമല്ല,
7: ഇഷ്ടമല്ല,
6: അവിടെ പ്രോംപ്റ്റ് ആണ്. ഒരു റെഡിയായാൽ പറഞ്ഞു, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇയാളെ കൂടെ പോയി. NH 15 114 റോഡുകളിലൂടെയാണ് യാത്ര. ഏതാണ്ട് 300 കിലോമീറ്ററോളം ബൈ റോഡ്
7: അവിടുന്ന്
6: ജോധ്പൂരിൽ നിന്ന് 300 കിലോമീറ്ററിൽ കൂടുതൽ ജയ്സാൽമീറിലേക്ക് യാത്രയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ജയ്പൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും അത്ര സിസ്റ്റമാറ്റിക് അല്ല എന്നാണ് പറഞ്ഞത്. എണ്ണം കുറവാണ്, ചില സമയത്തൊക്കെ ക്യാൻസലേഷൻ വരും പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്ലാന് മൊത്തത്തിൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇത്രയും 300 കിലോമീറ്റർ ദൂരമുള്ള ജോധ്പൂരിൽ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ കാരണം. അത് പിന്നെ ട്രാവൽസുകാരെ കൊണ്ടുള്ളൊരു ബെനിഫിറ്റാണ്, നമുക്കല്ലെങ്കിൽ അറിയില്ല. നമ്മൾ ഏറ്റവും അടുത്ത് ജയ്പൂർ എന്ന് പറഞ്ഞാൽ ജയ്പൂരിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും, ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യും. ഒരു ദിവസം ക്യാൻസൽ ചെയ്താൽ നമ്മൾ മൊത്തം പരിപാടി

0: അതിനോട് ചേർന്നിട്ട് കുറച്ച് സ്ഥലം റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഇതൊരു വലിയ ഗ്രൂപ്പാണ് ഹോട്ടൽ നടത്തുന്നത്. അപ്പോൾ തമാശയിൽ ചോദിച്ചു എന്താവും അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള റേറ്റ് പറഞ്ഞു. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു വളരെ കുറവാണ്, ഒരു 50,000 rupees ഒരു രാത്രിക്ക് ചെലവ് വരുള്ളൂ, 50,000 rupees ഒരു രാത്രി ചെലവുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ചിലവാക്കിയിട്ട് പോകുന്ന ആളുകളുണ്ട് നിർത്തും.
1: ഈ ഉമൈദ് ഭവൻ കൊട്ടാരം എന്ന് പറയുമ്പോൾ അത്രയും പൗരാണികമായ കൊട്ടാരമാണ്.
0: 26 acres ഉള്ള ഒരു കൊട്ടാരമാണത്. 1928 പണിതതാണ്. അപ്പോൾ അത്രയും പൗരാണികമാണ്. പിന്നെ അന്ന്
1: 1928
0: അന്നത്തെ ആ നിർമ്മാണവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. മനോഹരമായ തൂണുകൾ, അതുപോലെ അവരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, തറകളിലേക്ക് മിനുപ്പ്,
1: ശരി,
0: അങ്ങനെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുണ്ട് പിന്നെ സ്ഥലങ്ങൾ കൂടി ഞങ്ങൾ കോട്ടകൾ കൂടി കണ്ടു.
1: 300 kilometers ഇടയിൽ നിങ്ങൾ ആവശ്യമായ സ്പോട്ടുകളിലൊക്കെ ഒന്ന് നിർത്തും.
0: മെഹറംഗർ കോട്ട, ജസ്വന്ത് താട, അങ്ങനെ രണ്ട് കൊട്ടാരങ്ങൾ പോലുള്ള സ്ഥലം കൂടി കണ്ടിട്ട് പിന്നെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. ഒന്ന് കണ്ട്, രണ്ടാമത് കണ്ട്, മൂന്നാമത് കണ്ടുമ്പോൾ ഏതാണ്ട് ഒരു മൊണോട്ടോൺസായി തോന്നും. നമുക്ക് ഏതാണ്ട് ഒരേ ഒരു സംസ്കാരം നിർമ്മാണത്തിൻ്റെ ഒരു സാദൃശ്യം ഉണ്ടാവുന്നുണ്ട്. എന്നാലും അതിൻ്റെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ രസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വാഹനത്തിൽ കയറിയിട്ടുള്ള യാത്ര തന്നെയാണ് കൂടുതൽ. പിന്നെ വിശാലമായ റോഡാണ്, പക്ഷെ താരതമ്യേന വാഹനങ്ങൾ കുറവായിരുന്നു. പിന്നെ 300 kilometers യാത്ര പറയുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു, നമുക്ക് 300 meters എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സൊന്ന് ഒന്ന് പ്രയാസപ്പെടും. അപ്പോൾ അങ്ങനെ യാത്ര ഇടക്ക് മയക്കം. പിന്നെ റോഡ് പൊതുവെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഈ ചെങ്കല്ലിന് പകരം അവിടെ ഈ കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള കല്ല് വെട്ടിയിട്ടുള്ള കോറികളാണ് ഒരുപാട് സ്ലങ്ങളിലുള്ളത്. വെള്ളക്കല്ലുകൾ, എന്താണ് അതിന്, മാർബിൾ കല്ലുകളാണോ അങ്ങനെയുള്ളത്? ആ
1: ചുണ്ണാമ്പ് കല്ല്,
0: ആ ചുണ്ണാമ്പ് കല്ലുകൾ, ചുണ്ണാമ്പ് കല്ലുകൾ. അത് ട്രാക്ടറുകളിലാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വാഹനങ്ങളാണ് കൂടുതലും കണ്ടിരുന്നത്. പിന്നെ കുറച്ച് കുറച്ച് പോകുമ്പോൾ പിന്നെ ഒരു മരുഭൂമിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നമ്മൾ സൗദിയിലൊന്നും കാണുന്ന പോലെ ഫുൾ മണലല്ല,
1: അല്ല,
0: ഇടക്കിടക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്,
1: കുന്നുകളൊക്കെ വരുന്നുണ്ട്,
0: കുന്നുകളൊക്കെ വരുന്നുണ്ട്, ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ. അതൊരു ഇവിടുത്തെ ഒരു പച്ചപ്പൊന്നും ഇല്ലാത്ത. അപ്പോൾ അതിനിടയിൽ പിന്നെ ഒട്ടകങ്ങളെ കാണുന്നുണ്ട്. ഒട്ടകങ്ങളെപ്പോഴും ഇവർക്കൊരു ഭീഷണിയാണ്, കാരണം അവർ റോഡ് ക്രോസ് ചെയ്യും. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചാൽ മിക്കവാറും മരണം വരെ
1: സംഭവിക്കാം.
0: അപ്പോൾ അത് സൂക്ഷിച്ചാണ് അവർ പോയിരുന്നത്. പിന്നെ
1: ഈ ആണവ പരീക്ഷണം നടത്തിയ
0: പൊക്രാൻ, പൊക്രാൻ എന്നുള്ള ബോർഡ് ഇങ്ങനെ ഇടക്കിടക്ക് കണ്ടിരുന്നു. പൊക്രാനിലേക്ക് ഇത്ര ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആ കഥകൾ പിന്നെ നമ്മൾ വായിച്ചതും പഠിച്ചതും കേട്ടിട്ടുള്ള. പിന്നെ 4-5 പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന, പഞ്ചാബ് തുടങ്ങി വേറെയും 4-5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ആ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ അതിൽ കുറേ യാത്ര ചെയ്തപ്പോൾ വിശപ്പൊക്കെ തുടങ്ങി. അങ്ങനെ ഫുഡ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഒരു നിലവാരത്തിനനുസരിച്ചും അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ എല്ലായിടത്തും വേണ്ടാന്നുള്ള രൂപത്തിൽ. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ പറഞ്ഞു. അവിടെ കണ്ടത് ഈച്ച ശല്യം വലിയ പ്രശ്നമാണ്,
1: നല്ല ഈച്ച
0: ആ ഒരു ശല്യം നമുക്കാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ഇത് വരുമല്ലോ.
1: അല്ല, ഈച്ചശല്യം പൊതുവേ UP ഭാഗങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതലായിട്ട് ഉണ്ടാവല് സമ്മർ സീസണിലാണെന്ന് തോന്നുന്നു. ഇത് വിന്ററിൽ, ഏകദേശം വിന്ററിൽ
0: എത്തുന്നുള്ളൂ. എന്തായാലും പിന്നെ അവിടുന്ന് അവിടുത്തെ ഒരു കൗതുകം എന്താ വെച്ചാൽ ഒരു നാട്ടുമ്പുറത്തെ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ഗ്രാമീണ സ്ത്രീ ഇരുന്നിട്ട് ചപ്പാത്തി ഇടുന്നുണ്ട്. പല പല ഐറ്റംസും ഉണ്ട്, ഒരു 5-8 ഐറ്റംസ് ഉണ്ട്. അതൊരു ഡിസ്പ്ലേ കൂടിയാണ്. ഈ ടൂറിസ്റ്റുകളൊക്കെ അവരെ അടുത്ത് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവരൊരു പാത്രം വെച്ചിട്ടുണ്ടായില്ല, എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 10 rupees ഇങ്ങനെ 10 rupees കൊടുത്ത് അന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ ഏതാണ്ട് ജയ്പൂർ സിറ്റിയിൽ എത്തുന്നത്. അവിടുന്ന് പിന്നെ
1: രാവിലെ 9 o'clock പുറപ്പെട്ടു.
0: പിന്നെ ഞങ്ങൾ 2-3 കോട്ടകളെ കണ്ടാണ് യാത്ര. പിന്നെ ഇടക്ക് ഫുഡ് കഴിച്ചു. ഈ പറഞ്ഞ പോലെ നമുക്ക് അത്രയുണ്ട് മനസ്സിലേക്ക് പറ്റിയൊരു ടേസ്റ്റ് കിട്ടിയില്ല അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തേനൊക്കെ നല്ലത് ചപ്പാത്തി, ഒരു കറി, ദാൽ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അവിടെ ഒരു നോൺ എന്തൊക്കെ കഴിച്ചു, പക്ഷെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റ്,
1: കടുകെണ്ണയാണ്,
0: കടുകെണ്ണയാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് അത്ര പരിചിതമല്ലല്ലോ അത്. അങ്ങനെ ഞങ്ങൾ ജയ്സാൽമീറിൽ എത്തുന്നത് ഇരുട്ടി തുടങ്ങി. മരുഭൂമിയിലെ സൂര്യാസ്തമയ ഒരു കാണേണ്ട കാഴ്ച തന്നെ.
1: അസ്തമയ സമയമാകുമ്പോഴേക്കും
0: മരുഭൂമിയുടെ ഏതാണ്ട് എത്തി. അപ്പോൾ ഇടക്ക് അപ്പോഴേക്കും തണുപ്പ് തുടങ്ങി.
1: തണുപ്പ് തുടങ്ങി.
0: ഞങ്ങളൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞൊരു

0: പറഞ്ഞ പോലെ തട്ടുകട ടൈപ്പ് അവിടെ ചായ കുടിക്കാൻ ഇറങ്ങി. ചായയൊക്കെ ചായ ഉണ്ടാക്കി തരാൻ ഒരു 10-20 മിനിറ്റ് കൊടുത്തു ചൂടാക്കിയൊക്കെ ശരിയാകുമ്പോഴേക്കും.
1: അത് ഈ തട്ടുകട ആയിട്ടുള്ള
0: ഒരു തട്ടുകട, ആ റോഡ് സൈഡിലുള്ള ഒരു പിന്നെ തട്ടുകടയല്ല റൂം തന്നെയാണ്. പക്ഷെ എന്നാലും അങ്ങനെ നമ്മളെ മാതിരി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമാവർന്നും അവിടെ കണ്ടില്ല. ആ സമയമൊക്കെ എടുത്തു. നായ്ക്കളുടെ ശല്യം ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ നായ്ക്കളിങ്ങനെ ചുറ്റിക്കൂടി. അപ്പോൾ നമ്മൾ ആ പിന്നെ വേറെ ഏതോ ഒരു വാനത്തിൽ വന്നാളാന്ന് തോന്നുന്നു, അവിടുന്ന് നായ്ക്കളുടെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ ഇയാളെ വിടുന്നില്ല നായ, വാഹനത്തേക്ക് വരെ കയറാൻ ഒരു അവസരം ആട്ടി വിടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചോടുകൂടി അസ്തമയം തുടങ്ങിയിരുന്നു. അപ്പോൾ ഗൂഗിള് പറഞ്ഞു നിങ്ങൾ അസ്തമയം കൂടി കണ്ടിട്ട് നമുക്ക് പോകാം എന്നുള്ള കുറച്ച് നേരം അവിടെ തന്നെ ഒന്ന് റോട്ടിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഒരു സ്ഥലത്ത് പോയി. അവിടെ ഇരുന്ന് മനോഹരമായ ഒരു മൊത്തത്തിൽ ഒരു എന്താണെന്നാ പറയുക, ഒരു ചെഞ്ചായം പൂശിയ ആകാശം, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പിന്നെയും 10-30 കിലോമീറ്റർ ഉണ്ട്.
1: പിന്നെയും പോകണം, അതായത്
0: ജയ്സാൽമീറിലേക്കുള്ള രാത്രി സ്റ്റേ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളെ ഹൈലൈറ്റ് ഒന്നുള്ളത്. അതിനിടയിൽ ഏതാണ്ട് എത്താൻ നേരത്ത് ടയറ് പഞ്ചറായി. ഈ സാധു ഒറ്റക്ക് ടയറൊക്കെ പെട്ടെന്ന് മാറ്റി
1: ഒരു അരമണിക്കൂർ എടുത്തുണ്ടാവും,
0: അരമണിക്കൂർ കൊണ്ട് എടുത്തു. ആള് എക്സ്പെർട്ടായിരുന്നു, പിന്നെ പതിവാണ്, എന്തോ ആണി കയറിയെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക്
1: ആ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടാവും,
0: തണുപ്പ് തുടങ്ങി. റോട്ടിലാണ് നിൽക്കുമ്പോഴേക്കും
1: നിങ്ങൾ കയ്യിൽ മക്കളും കുട്ടികൾക്കും ഒക്കെ അതിനുള്ള
0: ഉണ്ട്. വണ്ടി അയാൾ പറഞ്ഞു വണ്ടി കയറി ഒന്നുകൂടെ പുറത്ത് നിൽക്കേണ്ട പറഞ്ഞു. എന്തായാലും നമ്മൾ പുറത്തിറങ്ങി ഒന്ന്
1: കാറ്റുണ്ടോ?
0: കാറ്റുണ്ട്, കുറേശ്ശൊക്കെ കാറ്റും തുടങ്ങി. ശരിക്ക് പിന്നെ നമ്മുടെ ഒരു കാറ്റും കുളിരും നമുക്ക് അത്ര പരിചയമില്ലാത്ത അതാണല്ലോ. പിന്നെ ഡ്രസ്സൊക്കെ ബാഗിലാണ്, അതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 2-3 കിലോമീറ്റർ പോയിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പറഞ്ഞ പോലെ അവിടെ ആൾറെഡി അവിടെ ബുക്ക് ചെയ്തതാണ്, പെയ്ഡൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ റൂം കാണിച്ചു തന്നു. റൂം പറയുമ്പോൾ ടെൻ്റാണ്. ശരിക്ക് ജയ്സാൽമീറിൻ്റെ യാത്രയുടെ ആസ്വാദനത്തിൻ്റെ പ്രധാന സ്പോട്ട് അതാണ്,
1: ടെൻറ്റിൻ്റെ അകത്തുള്ള.
0: ടെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു തറ കെട്ടിയിട്ടുണ്ട്, ഈ പറഞ്ഞ ചുണ്ടാമ്പോലും കൊണ്ടൊക്കെ ഉപയോഗിച്ച്. പിന്നെ ഇരുമ്പിൻ്റെ കാലുകൾ ആണ് പിന്നുള്ളത്. പിന്നെ ടാർപോളിൻ പോലുള്ള കുറച്ച് നല്ല ടെൻ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. ചുമരും മേൽക്കൂരയും ടെൻ്റാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന
1: തറയിൽ നിന്ന് ഉയർത്തിയിട്ടായിരിക്കും,
0: തറയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. ആ പിന്നെ നമ്മൾ വിചാരിക്കുക ഒരു സാധാരണ അതല്ലേ, പക്ഷേ ഉള്ളിൽ ലക്ഷൂറിയസ് ആണ്.
1: ശരി.
0: ആ പിന്നെ നല്ല ബാത്റൂമുകൾ, സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകൾ, കിടക്കകൾ, പിന്നെ ഫാനൊക്കെ ഉണ്ട്. എ സിയും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അവിടെ എ സി ഇടുന്ന ആവശ്യം
1: ഇല്ല.
0: അതിൻ്റെ അകത്ത് ഈ പിന്നെ നിങ്ങളുടെ യാത്രയും പിന്നെ ഈ കട്ടിലും കണ്ടപ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ കിടക്കണം തോന്നിയത്.
1: നല്ല കമ്പിളി പോകും,
0: നല്ല കമ്പിളി പോകുമ്പോഴൊക്കെ. ഇനി അപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളൊന്ന് ഫ്രഷായിട്ട് ഉടനെ പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞു.
1: അല്ല, ഫ്രഷ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബാത്തിനും അതിനുള്ള സംവിധാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
0: ഈ ടെൻറ്റ് നമുക്ക് മാത്രമുള്ള ടെൻറ്റാണല്ലോ.
1: ആ
0: അപ്പോൾ അതിൽ പിന്നെ അതിനകത്ത് ബാത്റൂം ഉണ്ട്.
1: ഈ ടെൻറ്റിൻ്റെ അകത്ത്
0: ബാത്റൂം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ വിചാരിച്ചൊരു സംഗതിയല്ല. ഒരു അത്യാവശ്യം
1: ഏകദേശം നല്ലൊരു സ്പേസ് ഉണ്ട്,
0: നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു നമ്മളെ ഒരു 10x10 ഒരു 4 റൂമിൻ്റെ ഉണ്ട്. അതിലൊരു 1/3 ബാത്റൂമാണ്, യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉള്ള, ചൂടുവെള്ളമൊക്കെ സംവിധാനമുള്ള. അപ്പോൾ ടെൻ്റ് എന്ന് ആണ് പേരെങ്കിലും അതൊരു നല്ലൊരു ഹോട്ടൽ റൂമാണെന്ന് വിചാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ പെട്ടെന്ന് നിങ്ങൾ പുറത്തു വരണം എന്ന് പറഞ്ഞു.
1: ഈ സമാനമായ ടെൻറ്റുകൾ തൊട്ടപ്പുറത്ത് അപ്പുറത്തൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ വേറെയും യാത്രക്കാർക്ക്?
0: അതെ. ഇത് എങ്ങനെയാണെന്ന് ചെയ്തു വെച്ചാൽ, നമ്മൾ എൻട്രിയിൽ ഒരു കുറച്ച് വലിയൊരു കെട്ടിടം, അതിനോട് ചേർന്നൊരു കെട്ടിടം, പിന്നെ ബാക്കിയുള്ളത് ഒരു 2-3 ഏക്കർ പിന്നെ ഇരുമ്പ് വേലിയിട്ടിട്ട് വേർതിരിച്ച് അവിടെ മണൽ നിരത്തിയിരിക്കുകയാണ്.
1: അതായത് പ്രധാന നിരത്തിനോട് ഹൈവേയോട് അല്ലെങ്കിൽ റോഡിനോട് ചേർന്ന് ഹൈവേയിലേക്ക് പോയിട്ട്,
0: ആ ഹൈവേന്ന് ഉള്ളിലാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മളൊരു പിന്നെ നമ്മളെ മനസ്സിലൊരു പാടങ്ങളുണ്ടല്ലോ, പാടം നിരത്തിയ സ്ഥലം ഉണ്ടാവും, കൊയ്തൊഴിഞ്ഞിട്ടുള്ള പാടം, അങ്ങനത്തെ കുറച്ച് വിശാലമായ ഏരിയ. ആ ഏരിയ ഇവരുടെ സ്വന്തം പ്രോപ്പർട്ടി ആയതുകൊണ്ട് പിന്നെ അതിര് തിരിച്ചിരിക്കുന്നു. മണലാണ്, ഫുള്ള് മണലാണ്. അതിലിങ്ങനെ രണ്ട് നിരകളിലായിട്ട് പിന്നെ ടെൻറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു അതിനകത്ത് ഒരു 2 ഡസനോളം ടെൻറ്റുകളുണ്ട്. അങ്ങനെ ലൈനിലായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നിങ്ങൾ പുറത്തിറങ്ങണം, കോംപ്ലിമെൻ്ററി ഫുഡൊക്കെ ഉണ്ട് പറഞ്ഞു.
1: ശരി,
0: ശരിക്കും യാത്രയുടെ ഒരു രസം അതാണ്.
1: ചായ കുടിക്കണ്ടേ? ചായ കിട്ടും.
0: അതെ, അതൊക്കെയാണ്. പുറത്തിറങ്ങിയപ്പോൾ അപ്പോഴേക്കും തണുപ്പ് ശരിക്കും തുടങ്ങിയിരുന്നു. സ്വെറ്ററും കാര്യങ്ങളും പിന്നെ തല.
1: രാത്രി സമയം ഏകദേശം
0: ഞങ്ങൾ അവിടെ എത്തിയപ്പോഴൊരു 8 മണി കഴിഞ്ഞിരിക്കും.
1: 8 മണി കഴിഞ്ഞിരുന്നു.
0: അപ്പോൾ നമ്മൾ ജമ്മു കസറൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് പുറത്തിറങ്ങി. അവിടെ നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന ഒരു അനുഭവം അനുഭൂതിയാണ് പിന്നെ അവിടെ കാത്തുനിൽക്കുന്നത്. പിന്നെ ഗോൾഡൻ സിറ്റിയാണ് ജയ്സാൽമീർ, മണലിന് തന്നെ ഒരു സ്വർണ്ണവർണ്ണമുണ്ട്, മൊത്തത്തിലൊരു സ്വർണ്ണം. പിന്നെ അതിനനുസരിച്ചുള്ള ലൈറ്റിംഗ് ആണ് അവരാൾ ചെയ്തിട്ടുള്ളത്. ഈ ടെന്റുകളുടെ നടുക്ക് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, അവിടെ പിന്നെ ഒരു ഓപ്പൺ ഗാലറി പോലെ, നമ്മൾ ഫുട്ബോളൊക്കെ കാണുന്ന ഗാലറി പോലെ ഒരു സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നടുക്ക് കുറച്ച് ഫ്രീ സ്പേസ്, പിന്നെ അതിൻ്റെ ഒരു ഒരു റാട്ട പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇരിപ്പിടങ്ങൾ, ഇങ്ങനെ ഹൈറ്റ് ഹൈറ്റ് ആയിട്ട് ഇരിപ്പിടങ്ങൾ. അവിടെ ചെന്നാൽ നമുക്ക് പിന്നെ അവരെ ലൈറ്റ് ഫുഡ് തരുന്നുണ്ട്. നമ്മൾ പണ്ട് ചമ്രം പടിഞ്ഞിരിക്കില്ല, നേരത്തെ ചമ്രം പടിഞ്ഞിരുന്ന് ചെറിയ ഉയരത്തിലുള്ള ഒരു ടേബിളും വെച്ച്
1: അങ്ങനെയാണ് ഫുഡ്
0: ഫുഡ് കഴിക്കണം. അതിൽ ചാരി ഇരിക്കാനുള്ള കുഷ്യനുകളുണ്ട്, ചാരി ഇരിക്കാനുള്ള കുഷ്യനൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഈ ടേബിളിൻ്റെ പുറത്ത് ഓരോരുത്തർക്കും ചെറിയ നമ്മൾ നാൽക്കാലി പലകയല്ല,
1: അതിൻ്റെ ഒരു
0: ആ പലകയുടെ ഓരോരുത്തർക്കും കൂടെ പ്രത്യേകം കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ ചൂടുള്ള ചായ. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സമൂസയല്ല, ആ അങ്ങനെ ഒന്ന് രണ്ട് എണ്ണപ്പലഹാരങ്ങൾ, കോളിഫ്ലവർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രൈ, അത് ചൂടോടു കൂടിയാണ് കേട്ടോ,
1: കാരണം ഗോബി മഞ്ചൂരി,
0: ഗോബി മഞ്ചൂരി ഒക്കെ ടൈപ്പുള്ള അതിനുള്ള പിന്നെ ചമ്മന്തി അങ്ങനെ സംഗതികളുമുണ്ട്. ഇഷ്ടംപോലെയാണ്, ഒന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വേണോ വേണോ ചോദിച്ചിട്ട് ഇരിക്കുകയാണ്. ഈ ഒഴിഞ്ഞ സ്പേസ് എന്ന് പറഞ്ഞില്ലേ, അവിടെ നെരിപ്പോടുണ്ട്, വിറക് കത്തിച്ചിട്ടുള്ള ചൂടുണ്ട്. പിന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ പ്രാദേശിക വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ കൊട്ടും, അവിടെ അവരുടെ എന്തൊക്കെ ഭാഷയൊക്കെയാണ് അതിൻ്റെ പാട്ട്, അതുപോലെ പിന്നെ ഈ ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ പോലുള്ള. അത്
1: നമ്മളിവിടെ അഭ്യാസ പ്രകടനം പറഞ്ഞപ്പോഴേ, നമ്മളിവിടെ രാജസ്ഥാനി ചില കുടുംബങ്ങളൊക്കെ നാടോടികൾ വന്നിട്ട് അഭ്യാസ പ്രകടനം അല്ലേ, ആ ഒരു വേഷത്തിൽ കാണുന്നത് അതിൻ്റെയൊക്കെ വേറെ രീതിയായിരിക്കും,
0: അതിൻ്റെ ഒരു വേറെ രീതിയാണ്. അപ്പോൾ വേറൊരു വൈബാണത്, ചെറിയൊരു തണുപ്പ്, കാറ്റ്, ഈ ഒരു കുളിര്, നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഇവരുടെ നൃത്തവും പാട്ടും അതൊക്കെ നടക്കുന്നു, ചൂടുള്ള ഭക്ഷണം, പിന്നെ ഈ പിന്നെ മറ്റു പലഹാരങ്ങൾ, ഒരു കൾച്ചറിൻ്റെ എന്താണെന്ന് പറയുക, പല രാജ്യങ്ങൾ വിദേശികളടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. ചില ആൾക്കാർ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ചില ആൾക്കാർ ഇവരെ കൂടെ ഇറങ്ങി പാടുന്നു, പിന്നെ ചില ആൾക്കാർ പിന്നെ നൃത്തം ചെയ്യുന്നു. അങ്ങനെ ഒരു നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ അങ്ങനെ തോന്നും. പിന്നെ അതങ്ങനെ നീളാണ് പാട്ടും, ഇതൊക്കെ ഓരോരുത്തർ അങ്ങനെ എണീറ്റ് പോകുന്നു. പിന്നെ അവിടെ വേറെ ഫുഡുണ്ട്, രാത്രി ഫുഡുണ്ട്, അതിൻ്റെ വേറെ ഏരിയ ഉണ്ട്, അവിടെ പോയി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ടെൻറ്റിലേക്ക് പോയി, ടെൻറ്റിൽ കിടന്നതേ ഓർമ്മയുള്ളൂ.
1: പിന്നെ ഇങ്ങനെ പ്രഭാതോദയത്തിന് എന്തെങ്കിലും നോക്കിയോ?
0: നേരത്തെ കുറച്ച് നേരത്തെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞു. നേരത്തെ എണീറ്റ് നോക്കുമ്പോൾ പിന്നെ
1: എത്ര സമയം ഉണ്ടാവും ഏകദേശം?
0: അതെ,
1: അവിടെ പ്രഭാത ഉദയത്തിൻ്റെ ഒരു സമയം, ആ സമയത്ത്
0: നമ്മൾ എണീറ്റപ്പോൾ ഇങ്ങനെ വെയിൽ പരക്കുകയാണ്. ആ പക്ഷെ ഒരു എനിക്ക് തോന്നുന്നത് ആ പ്രഭാതത്തിൻ്റെ ഒരു ഒരു ഫീല് ഒരു ഒരു മണിക്കൂർ കൂടുതലൊക്കെ ഉണ്ടാവും. പിന്നെ സൂര്യൻ്റെ ഒരു പിന്നെ സ്വർണം വെളിച്ചം, മണൽ മൊത്തം സ്വർണത്തിൻ്റെ ഒരു കളറ്, മൊത്തത്തിലിങ്ങനെ ഒരു സ്വർണം പൂശിയ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ, അതിലിങ്ങനെ ചെറിയ ചെറിയ വെളുത്ത പൊട്ടുകൾ പോലെ ടെൻറ്റുകൾ, ഒരു വല്ലാത്ത രസമാണ്.
1: രാത്രിക്ക് വേറൊരു സൗന്ദര്യം, പകലിന് വേറെ സൗന്ദര്യം,
0: വേറൊരു സൗന്ദര്യം. അപ്പോൾ നമുക്കൊരു ശീലം ഉണ്ടല്ലോ, രാവിലെ ചൂട് ചായ, അങ്ങനെ തണുപ്പുമാണ്.
1: ചായനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ തണുപ്പുമാണ് നല്ല അവിടുത്തെ ചായ, നമ്മുടെ നാട്ടിലെ ചായ അല്ലല്ലോ, കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അവിടെ എരുമപ്പാൽ,
0: എരുമപ്പാലിലാണ് അവർ കൂടുതൽ ചായ, നല്ല കട്ടിയുള്ള
1: കട്ടിയുള്ള
0: ചായ ആയിരിക്കും, നല്ല മധുരം ഉണ്ടാവും, ചിലയിടത്തൊക്കെ മസാല ചായകളുണ്ടാവും. എന്തായാലും ഞാൻ എണീറ്റ് ഇങ്ങനെ ചായക്ക് അന്തം വിട്ട് കിടങ്ങുമ്പോൾ ഒരു ഒരു കാർന്നോരയും കിട്ടി എനിക്ക് അയാൾക്ക് ഈ ചായയുടെ. അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു
1: പ്രദേശവാസി തന്നെ
0: അല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, സഞ്ചാരിയായിരിക്കും
1: അവിടെ, പിന്നെ ഉണ്ടാവില്ലല്ലോ.
0: ഇല്ല അല്ല, അതിനകത്ത് ലോക്കഡാണ്. ഈ ഞങ്ങൾ വന്ന വാഹനങ്ങൾ പോലും കോമ്പൗണ്ടിനകത്ത് കയറ്റിയിട്ടില്ല, അവർ ഗേറ്റിന് പുറത്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ യാത്രക്കാരുടെ സേഫ്റ്റി വളരെ പ്രധാനമായിട്ട് അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ അവിടെ ഒരു ഒരു കുക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയപ്പോൾ പറഞ്ഞു ചായ കുറച്ചുകൂടിയൊക്കെ സമയം ആകും പറഞ്ഞു. അപ്പോൾ എൻ്റെയും പരവേശം ഇയാളെയും കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ചായ ഒക്കെ ഉണ്ടാക്കിത്തന്നു. അങ്ങനെ ചായ കുടിച്ച് പിന്നെ അവരുടേത് ഡെസേർട്ടിലുള്ള സഞ്ചാരമാണ്. അപ്പോൾ ഗോകുൽ പറഞ്ഞു, പിന്നെ നമ്മളെ ഡ്രൈവർ പറഞ്ഞു, ഇവരുടെക്കാൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് പിന്നെ മണൽ പിന്നെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്താ വെച്ചാൽ രാവിലെ അതിരാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോരാ, വെക്കേറ്റ് ചെയ്ത് പോരാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യനാണ്, ഞങ്ങൾ അയാളെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോകുന്നു. ഒരു ഉച്ചവരെയൊക്കെ സമയമുണ്ട് അവിടെ സ്റ്റേ ചെയ്യാനുള്ളത്. പക്ഷെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പോകുന്നു. ഇവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല എന്താ അങ്ങനെ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടുത്തെ പിന്നെ മാനേജ് ടീമുകളൊക്കെ ഞങ്ങൾ വേറെയുള്ള നിങ്ങൾക്ക് ആക്ടിവിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ അർജൻറ്റുണ്ട് പറഞ്ഞു പോകുന്നു. അങ്ങനെ പുറത്തിറങ്ങി ഗൂഗിളിൻ്റെ വാഹനത്തിൽ കയറി ലഗേജ് കേട്ട് കയറി. അടുത്തതാണ് ഇതിൻ്റെ വേറൊരു ഒരു ഭയങ്കര രസമുള്ള സംഗതി. അങ്ങനെ ഈ പിന്നെ മെയിൻ റോഡിലെത്തി കുറച്ച് യാത്ര ചെയ്ത് വീണ്ടും പിന്നെ വലതുഭാഗത്ത് ഞങ്ങൾ നമ്മളെ സ്റ്റെൻഡ് മെയിൻ റോഡിൻ്റെ ഇടതുഭാഗത്തായിരുന്നു. പിന്നെ തിരിച്ച് മെയിൻ റോഡിൽ കയറി കുറച്ച് ഓടിച്ചിട്ട് വലതുഭാഗത്തേക്ക് കുറച്ചുള്ളിൽ കൂടി ഇങ്ങനെ കട്ട റോഡും അങ്ങനെയൊക്കെയുള്ള ഒരു റോഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി. അപ്പോൾ നമ്മളും വിചാരിച്ചു എന്താ എവിടേക്ക് ഈ ചങ്ങാതി നമ്മളെ കൊണ്ടുപോകണമെന്ന്.
1: ചെറിയൊരു ഭയം ഉണ്ടായി.
0: അങ്ങനെ കൊണ്ട് കുറച്ച് യാത്രയിലൂടി പിന്നെ പോകുമ്പോൾ മൊത്തം പിന്നെ മണലിൻ്റെ കുന്നുകളാണ്. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ വേറെ ചിത്രം മാറി. മൊത്തം കുന്നുകൾ, പിന്നെ അലങ്കരിച്ച ഒട്ടകങ്ങൾ, മറ്റേ സർവാഭരണ വിഭൂഷിതയായ ഒക്കെ പറഞ്ഞ പോലെ പിന്നെ കളർഫുള്ളായിട്ടുള്ള ഒട്ടകങ്ങൾ, പിന്നെ കുറേ ജീപ്പുകൾ. അവിടെ വേറൊരു സാമ്രാജ്യമാണ് ഈ വെള്ളം അങ്ങനെയുള്ള കച്ചവടക്കാർ. അപ്പോൾ അവിടെയാണ് ഡെസേർട്ട് സഫാരി.
1: അങ്ങോട്ടാണ് ഇപ്പോൾ ഗൂഗിൾ
0: കൊണ്ടുപോയതല്ലേ. അപ്പോൾ
1: പക്ഷെ നേരത്തെ കൊണ്ടുപോകാൻ കാരണം
0: പിന്നെ കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ റേറ്റാണ് അവർ ഈ സഫാരിക്ക് അവർ പിന്നെ റേറ്റ് കൂടുതൽ വാങ്ങിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഒന്ന് പരിചയപ്പെട്ട് പിന്നെ അവരോടൊക്കെ സംസാരിച്ച് നമുക്ക് പോവാം അവരായിട്ടൊക്കെ ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ പിന്നെ ജീപ്പ് സവാരി, മണലിലുള്ള ജീപ്പ് സവാരി ഒന്ന്. രണ്ടാമത്തത് ഒട്ടകപ്പുറത്തുള്ള സഞ്ചാരം. ഈ സമയത്ത് തന്നെ ഗ്ലൈഡറുകളുടെ മോഡലിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നും കൂടിയാണ്, മണലിൽ കൂടിയുള്ള യാത്ര, വാഹനപ്പുറത്ത് ഒട്ടകത്തിലുള്ള യാത്ര, കാറ് സോറി ജീപ്പിലുള്ള യാത്ര, ആകാശത്ത് കൂടി ബലൂണിൽ ബാക്കിയുള്ള ഇങ്ങനെ പറഞ്ഞു. അത് വേറെ ഡോഗാണെന്ന് പറയാൻ കാരണം ഞാൻ അതാണ്. അപ്പോൾ പിന്നെ ഒട്ടകം നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു സംഗതിയാണ്. ഈ ഒട്ടകമാണെങ്കിൽ ഇങ്ങനെ ഞാൻ എത്ര ആൾക്കാരെ കണ്ടിട്ടുള്ള രൂപത്തിലാണെങ്കിൽ ആലസായി. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അടുത്ത് കേൾക്കാൻ നമുക്കൊരു പേടി, ഒട്ടകം കടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു പരിചയമുള്ള ഒട്ടകങ്ങളല്ലേ. അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. പിന്നെ ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ് പിന്നെ അടുത്തത്. ഞാനും വൈഫും ഒരോട്ടകത്തിൻ്റെ പുറത്തും മക്കൾ കണ്ടാണ് വേറൊട്ടകത്തിൻ്റെ പുറത്തും. കണ്ടപ്പോൾ തന്നെ വൈഫ് പേടിച്ചു, കാരണം വലിയൊരു സാധനത്തിൻ്റെ മുകളിൽ കയറേണ്ടത്. അങ്ങനെ ഒട്ടം ഇങ്ങനെ മുട്ടുകുത്തി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അയാൾ കയ്യിലൊക്കെ പിടിച്ച് താങ്ങി നമ്മളെ മുന്നിൽ ഇരുത്തും, ബലമായി പിടിച്ചിരിക്കാനൊക്കെ പറയും. പിന്നെ ഒരു എണീക്കലുണ്ട്, അത് ഭയങ്കര ഭീകരമാണ്. ഇങ്ങോട്ട് പിൻകാല്, അത് ആദ്യത പൊന്തിക്കുന്നത് മുൻകാലാണ്. മുൻകാലിൽ പൊന്തിക്കൂടെ നമ്മൾ പിന്നിലേക്ക് മലക്കും. അത് കഴിഞ്ഞ് ബാക്കത്തെ കാലം നമ്മൾ മുന്നിലേക്ക് മലക്കും. എൻ്റെ വൈഫ് അപ്പം തന്നെ നിലവിളി തുടങ്ങി ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വളരെ സീരിയസ് ആയിട്ട് പേടിച്ചിരിക്കണോ, ഇറങ്ങണം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് വല്ലാതെ ചെയ്യുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ പിന്നെ ഒട്ടകത്തിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, ഒരു മുന്നിലെ കയറും പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിലൊരു തമാശ എന്താ വെച്ചാൽ, ഈ ഒട്ടകത്തിൻ്റെ പിന്നെ ആള് ഗോകുലിൻ്റെ ഏട്ടനാണ്, രാമയ്യ എന്തോ പേര്. അപ്പൊ അതാണ് ഇവര് തമ്മിലുള്ള ലിങ്ക്. അത് നമുക്ക് ആദ്യം മനസ്സിലായില്ല, പക്ഷേ പിന്നെ അവിടുത്തെ കോമൺ റേറ്റിനെക്കാളും വളരെ കുറച്ചാണ് ചെയ്തു തന്നത്. അങ്ങനെ പിന്നെ മൂപ്പര് മുന്നിൽ പിടിച്ച് നടക്കുന്നു, പിന്നിൽ വേറെ ഒരു പയ്യനും കൂടി ഉണ്ട്. അങ്ങനെ ഈ ആട്ടമൊക്കെ ഏതാണ്ട് ഇങ്ങനെ പരിചയപ്പോൾ നമുക്ക് പിന്നെ പേടി കുറഞ്ഞു. പിന്നെ കുറേ നേരം നോക്കുമ്പോൾ ആരുമില്ല, ഒട്ടങ്ങൾ ഒറ്റക്ക് പോവുകയാണ്. അപ്പോൾ വൈഫ് പിന്നെയും നിലവിളി തുടങ്ങി, ഇറങ്ങണം എന്ന് പറഞ്ഞു. എവിടെ ഇറങ്ങണം? അപ്പോൾ ഈ
1: ഒട്ടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണോ?
0: ഒട്ടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഒരാൾ പിടിച്ചിങ്ങനെ മുന്നിൽ നടക്കുന്നല്ലേ, പിന്നെ ഒട്ട ഒറ്റക്കാണ് പോണത്.
1: അല്ല, നിങ്ങളെ കയ്യിൽ അതിൻ്റെ ജീനിയോ കടിഞ്ഞാണോ അങ്ങനെ?
0: അതൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യം നമുക്ക് ഒട്ടകത്തിനോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. പക്ഷെ ആ ഒട്ടത്തിലുള്ള ആ പിന്നെ മണൽക്കുടിയിലുള്ള അങ്ങനെ ആടിയാടിയിട്ടുള്ള യാത്ര നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരച്ചിൽ കണ്ടപ്പോൾ അയാൾ വീണ്ടും വന്ന് നിന്നു. അപ്പോൾ അവർക്കൊരു ഏരിയ ഉണ്ട്, അവർ ഒട്ടോമാറ്റിക്കലി അങ്ങനെ
1: പോവുള്ളൂ.
0: അപ്പോൾ അത് നല്ല രസമായിരുന്നു. കുന്നും പിന്നെ മണലിൻ്റെ കുന്നുകൾ, ഇറക്കങ്ങൾ, അതിലിങ്ങനെ ആടിയാടിയിട്ടുള്ള രസം. പിന്നെ ചുറ്റും നോക്കുമ്പോൾ മൊത്തം മണലല്ലേ, നമ്മൾ കടൽ പോലെ മണൽ മാത്രമുള്ള ഒരു നല്ല ഒരു രസമായിരുന്നു അത്. അത് യാത്ര ചെയ്ത് കഴിഞ്ഞൊക്കെ വന്ന് പിന്നെ ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ ജീപ്പിൽ പോകണം, ജീപ്പ് സഫാരി. അതിൽ ജീപ്പ് സഫാരി ഒരു ത്രില്ലിങ് ഒരു സംഗതിയാണ്.
1: പിന്നെ നമുക്ക് ഇൻഷാല്ലാ ജീപ്പ് സഫാരി അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റാൻ തോന്നുന്നുണ്ട്. ഏകദേശം ഒരു എപ്പിസോഡിൻ്റെ സമയം ഒട്ടകവും അതിൻ്റെ സവാരിയും അത് ഏകദേശം അവസാനിച്ചല്ലോ. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടില്ലേ,
0: കുറച്ച് കാര്യങ്ങളുണ്ട്
1: നമുക്ക്. അപ്പം പ്രിയ ശ്രോതാക്കളെ, നമ്മളെ സമയം ഏകദേശം ആയതുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ ദൃശ്യം അടുത്ത എപ്പിസോഡിൽ ഈ ഒരു യാത്രാനുഭവത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഇതുവരെയും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മളുടെ യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ച ഇവനൊരിക്കൽക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് ദൃശ്യം. ജയ്സാൽമീറിൽ കുളിരി പെയ്യുന്ന രാത്രി. അവതരിപ്പിച്ചത് ഇബിന് അലി എടത്തനാട്ടുകര, അബ്ദുസ്സലാം വീട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم
6: كذلك نقص عليك من أنباء ما قد سبق

عوج له وخشعت الأصوات للرحمن وخشعت

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ റിയാദുൽ സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. രാത്രി നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1172 ഹദീസ്. വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ യുസല്ലി അർബഅൻ ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന ثم يصلي اربعا فلا تسأل عن حسنهن وطولهن ثم يصلي ثلاثا فقلت يا رسول الله اتنام قبل ان توتر فقال يا عائشه ان عيني تنامان ولا ينام قلبي متفق عليه സഹോദരങ്ങളെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അവർ പറയുന്നു, മാക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല, ഫീ റമളാന വലാ ഫീ ഗൈരിഹി, റമളാനിലും അല്ലാത്ത കാലങ്ങളിലും, അലാ 11 റകഅത്തൻ, 11 റകഅത്തിനേക്കാളും കൂടുതൽ, യുസല്ലി അർബഅൻ, 4 റകഅത്ത് നിസ്കരിക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലാ തസ്അൽ, നീ ചോദിക്കരുത്, അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അവിടുത്തെ ആ 4 റകഅത്ത് നമസ്കാരത്തിൻ്റെ ഭംഗിയും ദൈർഘ്യവും, പിന്നീട് 4 റകഅത്ത് നമസ്കരിക്കും, ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ദൈർഘ്യവും അതിൻ്റെ ഭംഗിയും ചോദിക്കരുത്, അത്രത്തോളം വളരെ ഭംഗിയായി ദൈർഘ്യമേറിയ നമസ്കാരം, സുമ യുസല്ലി സലാസൻ, പിന്നെ 3 റക്കാത്ത് നമസ്കരിക്കും, അങ്ങനെ 4, 4, 8, 8, 3, 11 റക്കാത്ത്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ, അള്ളാഹുവിൻ്റെ ദൂതരെ, അച്ഛനാ മുഖബല അൻ തൂത്തിറ, നിങ്ങൾ വിത്തറാക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയാണ്, ആദ്യം 4 റക്കാത്ത് നമസ്കരിക്കും, പിന്നെ കുറച്ച് റെസ്റ്റ്, പിന്നെ 4 റക്കാത്ത് നമസ്കരിക്കും, എന്നിട്ടൊന്നിങ്ങനെ കണ്ണ് മാളുമ്പോൾ ആഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ വിത്തറാക്കാതെ ഉറങ്ങുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വിത്തറാക്കാതെ ഉറങ്ങുകയാണ്. ഇപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ ആയിഷ, അല്ലയോ ആയിഷ, ഇന്ന ഐനയ്യ ചനാമാനി, എൻ്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, വല എനാമു കൽബി, എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല. ഇമാം ബുഖാരി മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. അതായത് ഈ ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലും വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഹദീസ് ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്ത കാലത്തിലും 11 റക്അത്തിനേക്കാൾ ഏറെ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്, ലിഅന്നഹ സുഇലത്, ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടപ്പോഴാണത് പറഞ്ഞത്. എന്ത്? കൈഫ കാനത്ത് സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ, റമളാനിൽ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം, ആ നമസ്കാരത്തിൻ്റെ എണ്ണം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചോദിക്കപ്പെട്ടപ്പോഴാണ് കാന ലാ യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി, റമളാനിലാവട്ടെ അല്ലാത്ത കാലത്താവട്ടെ 11 അധികരിപ്പിക്കാറില്ല, എന്നിട്ട് അതിൻ്റെ രൂപം കൂടി പറഞ്ഞു തരികയാണ്. അർബൗൻ അർബൗൻ സലാസുൻ, അങ്ങനെ 11. ഹാദാ ഹുവ സുന്ന, ഇതാണ് സുന്നത്ത്. വഹുവൽ അഫുദൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അല്ലാ യസീദ ഫീ സ്വലാത്തിൽ ലൈലി, രാത്രി നമസ്കാരത്തിൽ അധികരിപ്പിക്കാതിരിക്കലാണ്, അലാ ഇഹ്ദ അശ്റത റകഅത്തൻ, 11 റക്കാത്തിനേക്കാളേറെ, ഔ സലാസ അശ്റത റകഅത്തൻ, അതല്ലെങ്കിൽ 13 റക്കാത്തിനേക്കാളേറെ, അങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ അതിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിൽ സ്വഹീഹായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആ രൂപം, യുസല്ലി അർബഅൻ, 4 റക്കാത്ത് നമസ്കരിക്കും, ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ദൈർഘ്യവും ഭംഗിയും ചോദിക്കരുത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് 4 റക്അത്ത് നമസ്കരിക്കും എന്ന് പറയുമ്പോൾ, അന്നഹ അർബഉൻ മജ്മൂഅത്തും ബിസലാമിൻ വാഹിദിൻ, ഒറ്റ സലാം കൊണ്ട് 4 റക്അത്താണ് എന്ന്. വഹാദാ ഖത്ത്, അത് തെറ്റായി മനസ്സിലാക്കിയതാണ്, അങ്ങനെയല്ല. ലിഅന്നഹു ഖദ് ജാഅ മുഫസ്സലൻ മുബയ്യനൻ അന്നഹ അർബഉ റക്അത്തിൻ യുസല്ലിമു മിൻ കുല്ലി റക്അത്തിൻ, അത് മൊത്തത്തിൽ പറഞ്ഞതാണ് നാല് റക്കാത്ത് നമസ്കരിക്കുമെന്നുള്ളത്. രണ്ട് റക്കാത്ത് കഴിഞ്ഞാൽ സലാം പൊട്ടുമെന്ന്. അർബാ റക്കാത്തിൻ യുസല്ലിമു മിൻ കുല്ലി റക്കാത്തിൻ, ആ നാല് റക്കാത്തിൽ രണ്ട് റക്കാത്ത് കഴിഞ്ഞാൽ സലാം പൊട്ടും. പിന്നെ മൂന്ന് റക്കാത്ത് അതും അങ്ങനെ തന്നെ, രണ്ട് റക്കാത്ത് കഴിഞ്ഞിട്ട് സലാം പൊട്ടി പിന്നെ ഒരു റക്കാത്ത്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. യക്കൂനു ഫീഹി ദലീലുൻ അലാ അന്നഹു ഇദാ സല്ലൽ അർബഅ ബിസലാമൈൻ ഇസ്തറാഹ ഖലീലൻ. മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നാല് റക്കാത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ, രണ്ട് സലാമിലായിക്കൊണ്ട് നാല് റക്കാത്ത് നിർവഹിച്ചാൽ പിന്നെ ഒരല്പസമയം ഒരു റാഹത്ത്, ഒരു റെസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമസ്കരിക്കും അതിൻ്റെ ബാക്കിയായിക്കൊണ്ട്. പിന്നെ ഈ രൂപത്തിലാണ് നമസ്കരിക്കുന്നത്. അപ്പം ഉസൂസുകൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നമ്മൾ ധൃതിപ്പെടരുത്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുള്ള പ്രത്യേകം ഇവിടെ ഉണർത്തുന്നത്, ഹദീസുകൾ നമ്മളതിൻ്റെ ലോഹിറിൽ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മുഹദ്ദിസുകൾ വ്യക്തമാക്കണം. അത് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, ചാബികൾ ചബചാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത്. അതുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു ഹദീസ് പറഞ്ഞ് അതിന് അർത്ഥം പറയുകയും അതിന് ഫത്വ നൽകുകയും ചെയ്യുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുള്ള എടുത്തു പറയുന്നത്, വഫീ ഹാദാ, ഇതിലൊരു കാര്യമുണ്ട്. ഉഷീറു ഇല അന്നഹു ലാ യംബഗി ലിൽ ഇൻസാനി യതഅജ്ജല ഫീ ഫഹ്മി നുസൂസ്, പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിൽ ധൃതി കാണിക്കാൻ പാടില്ല. ബൽ യജ്മഉ ശവാരിദഹ ഹത്ത യദുമ്മ ബഅദഹ ഇല ബഅദ്, ഇതിനോടനുബന്ധിച്ച് വന്ന മറ്റു ഹദീസുകളൊക്കെ ജമ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഇതെങ്ങനെ, വയച്ചബയ്യന ലഹുൽ അംർ, കാര്യം അതിൽ വ്യക്തമാക്കണം ഇതെങ്ങനെയാണ്, അലറക്കാത്ത് ഒന്നിച്ചാണ് എന്ന് ഈ ഹദീസ് വെച്ചിട്ട് പറയുക. എന്നാൽ അവിടെ മറ്റു ഹദീസുകളുണ്ട്, സ്വലാത്തു ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം രണ്ട് രണ്ടരക്കാത്തായിട്ടാണ്, രണ്ടരക്കാത്ത് കഴിഞ്ഞാൽ സലാം പൊട്ടണം എന്ന് തന്നെ, അതും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പം ചില ആളുകൾ ഹദീസുകളെ ഇൽമുൽ ഹദീസൊക്കെ തുടങ്ങുമ്പോൾ അവർ മൊത്തത്തിൽ നാലരക്കാത്ത് ഒന്നിച്ച് നമസ്കരിക്കും. ഈ ഹദീസ് അതിൻ്റെ ഷറഹുകൾ മനസ്സിലാക്കാതെ, ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന യഥാർത്ഥ അഹ്ലു സുന്നത് വൽ ജമാഅയുടെ ഫഹ്മില്ലാതെ ഒന്നിച്ച് നാലരക്കാത്ത് നമസ്കരിക്കും. വഹാദാ ഗലത്, ഇത് തെറ്റാണ്. ഗലത്തുൻ അല സുന്ന, സുന്നത്തിന് പിന്നെ എതിരായിട്ടാണ് ചെയ്യുന്നത്. വഫമുൻ ഖാത്തിയുൻ, തെറ്റായി മനസ്സിലാക്കിയതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ മസ്ന മസ്ന എന്ന് പറഞ്ഞു. വഹാദ ഹസലഫി അന്നഹ റക്അത്താനി റക്അത്താനി, രണ്ട് റക്അത്ത് രണ്ട് റക്അത്ത് വീതമാണ്. വലാ യുംകിനു അയുസല്ലി അർബഅൻ ഫിൽ ലൈലി ഇല്ലാ ഫി ബാദി സുവരിൽ വിത്തർ, വിത്തറിൻ്റെ ആ സന്ദർഭത്തിലല്ലാതെ ഒന്നിച്ച് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ അഞ്ച് റക്അത്ത് ഏഴ് റക്അത്ത് ഒക്കെ ഒന്നിച്ച്, എട്ടാം ഒമ്പത് നമസ്കരിക്കുകയാണെങ്കിൽ എട്ടാമത്തതിൽ തശഹുദ് ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ ഇരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പോലെ കാണിച്ചു തന്ന രൂപത്തിൽ, അതാണ്. അത് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളെ. മാത്രമല്ല ഈ ഹദീസിൽ സ്വഹാബത്തിൻ്റെ ആ ഒരു ഹെർസ്, താബിഈകളുടെ വഹും ഹരി കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹു വതാബിഊന ഹരീസീന അലൽ ഇൽതിസാമി ഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമീഇ അഖ്വാലിഹി വഅഫ്ആലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോടും അവിടുത്തെ പ്രവൃത്തികളോടും മുഴുവൻ കാര്യങ്ങളോടും അതിൻ്റെ ചര്യ പിന്തുടരുന്നതിൽ വളരെ തൽപരരായിരുന്നു സ്വഹാബത്തും താബിഈകളും. ഇവിടെ അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന താബിഈയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ ഖിയാമുൽ ലൈലിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്ന കാര്യം ഇവിടെ ഉണർത്തുന്നത്. റമദാനിലോ അല്ലാത്ത മാസങ്ങളിലോ ഒക്കെ അല്ലാഹു ഫഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി മാ ദാവമ അലൈഹി സാഹിബുഹു, പതിവായി നിത്യമായി എത്രയാണോ സാധിക്കുന്നത് അത് നിർവഹിച്ചു പോവുക എന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം. മറ്റൊരു ഹദീസിൽ സലാസ അശറത്ത റക്ക, പതിമൂന്ന് റക്കാത്ത് എന്നുണ്ട്, അതിൽ വിത്തറുണ്ട്, അതല്ല ഫജറിൻ്റെ രണ്ട് റക്കാത്താണ് എന്നതും ഈ റിവായത്തുകൾ ഇതേപോലെയുള്ളത്. പതിനൊന്ന് റക്കാത്ത് പതിമൂന്ന് എന്നതും ഉണ്ട്, അതിൽ രണ്ട് റക്കാത്ത് ഫജറിൻ്റെ സുന്നത്താണ് എന്നും ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്, ചില പണ്ഡിതന്മാരങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, രാത്രി നമസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണത്തിൻ്റെ വിഷയം ഇവിടെ വന്നിട്ടുണ്ട്. ബുഖാരിയുടെ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് സബഉൻ വതിസ്ഉൻ വഹിദാശറ, ഫജറിൻ്റെ ഇത് കൂട്ടാതെ പതിനൊന്ന് എന്ന്. അപ്പം ആ സമയത്തിനും അവസ്ഥക്കും അനുസരിച്ചുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുകയാണ് വേണ്ടത്. സമൂഹത്തിലെ ആളുകൾ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും പല രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും പറഞ്ഞൊപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ പ്രമാണങ്ങളിൽ നിന്ന് സലഫുകൾ എപ്രകാരമാണോ മനസ്സിലാക്കിയത്, അവർ സ്വീകരിച്ചത്, ആ ഒരു നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആ രൂപങ്ങൾ ആ രീതികൾ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. മാത്രമല്ല അവിടുത്തെ നമസ്കാരത്തിൻ്റെ രൂപം, അവിടുത്തെ ഖുശൂഉ് തുമഅനീനത്ത്, ഖിറാഅത്തിൻ്റെ രൂപം, ഖിയാമിൽ നിന്നത്, റുക്കുഉിൽ എത്ര സമയം ദീർഘമായി റുക്കുഉ് ചെയ്തു, സുജൂദ് നിർവഹിച്ചത്, ഇതെല്ലാം കൃത്യമായി സ്വഹാബത്ത് അറിയിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ രാത്രി നമസ്കാരമായിരുന്നാലും മറ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമസ്കാരങ്ങളായിരുന്നാലും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു, അത് അറിയിച്ചു തരപ്പെട്ടു എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് വലിയൊരു ഖൈറാണ്, നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം കിട്ടിയതും ഇരുന്നതും ഒരല്പസമയം കടന്നതും ഉറങ്ങിയതും ഒക്കെ കൃത്യമായ വിവരണങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി ചോദിച്ചതും പറയുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുകയാണോ വിത്രാക്കുന്നതിന് മുമ്പ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എൻ്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല. അതെന്താണ്? അലമുൻ മിൻ അലാമി നുബുവത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നുബുവത്തിൻ്റെ അടയാളമാണത്. ഇന്നമാ കാന ഖൽബുഹു ശരീഫ് ലാ യനാം, അവിടുത്തെ ഖൽബ് ഉറങ്ങുന്നില്ല. ലിഅന്നൽ ഖൽബ ഇദാ ഖവിയത്ത് ഫീഹിൽ ഹയാത്ത് വലാ യനാമു ഇദാ നാമൽ ബദൻ. ശരീരം ഉറങ്ങിയാലും ഖൽബ് ഉറങ്ങാത്ത ആ ഒരു ശക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ ഒരു നുബുവത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ സഹോദരങ്ങളെ, മഷ്റൂഇത്തുൻ നൗമ ഖബ്ല അൽ വിത്ർ, വിത്രാക്കുന്നതിന് മുമ്പ് ഉറങ്ങാം. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് ഫജറിന് മുമ്പായിട്ട് വിത്രാക്കിയാൽ മതി. ഇഷ കഴിഞ്ഞിട്ട് നേരിട്ട് വിത്രാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഫജറിന് മുമ്പുള്ള ആ ഒരു സമയത്ത് വിത്രാക്കാം. ഏതും നമുക്ക് സ്വീകരിക്കാവുന്ന ശൈലികളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക. ഇബാദത്തുകളിൽ വിശിഷ്യ ഐച്ഛികമായ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ മുന്നേറുകയും അതുവഴി ഫറളിൽ വന്ന വീഴ്ചകളെ തിരുത്തുവാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും അത് ഏറെ പ്രയോജനപ്രദമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്ത് അത് മുറുകെ പിടിച്ച് ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദു സ്വാലിഹീൻ, രാത്രി നിസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: ഹാദിയുടെ പരിഭാഷ. സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം. തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം. ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര. കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ. നേർപഥം വാരിക. വരിചേരുക, വായിക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നത്തെയും പോലെ തന്നെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് മിസ്റ്റലി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
0: ഒരു ആമുഖത്തിലൊരു സന്തോഷ വാർത്ത പറയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളോടും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളോടും എല്ലാം പങ്കുവെക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ യാംബൂലാണ് അദ്ദേഹം താമസം. അദ്ദേഹത്തെ യാദൃശ്ചികമായി മദീനയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ഒരു ലിബറൽ ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് അദ്ദേഹം വിവാഹം ചെയ്തതൊക്കെ. അപ്പം ഈ പിന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വളരെ പരിഹസിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ 3 പെൺകുട്ടികളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് മൂത്ത പെൺകുട്ടി 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു അവിഹിതത്തിൽ പെട്ട് ഭയങ്കര മോശമായ ഒരവസ്ഥ കണ്ടപ്പം അദ്ദേഹം മാറി ചിന്തിച്ചു. പിന്നീടാണ് നമുക്ക് ദീനൊക്കെ മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ പീസ് റേഡിയോയുടെ ഒരു വക്താവാണ്. അദ്ദേഹം ലൈവ് കൗൺസിലിങ്ങിൻ്റെ സ്ഥിരമായ ഒരു ശ്രോതാവാണ്. അന്ന് പരിഹസിച്ചതിന് പകരം ഇന്ന് ഭാര്യയും മക്കളും എല്ലാം ഇസ്ലാമിക വസ്ത്രധാരണ നിക്കാബ് വരെ ധരിച്ചിട്ട് മക്കളും ഭാര്യയെ കണ്ടിരുന്നു. അവരങ്ങനെയാണ് അവസ്ഥയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു പിന്നെ ജീവിതത്തിൽ വലിയ അടിമുടി, അതായത് അപമാനം കാരണം ഞാൻ ആത്മഹത്യ, കുടുംബമായി ആത്മഹത്യ ചെയ്യണമെന്ന് വരെ വിചാരിച്ചിരുന്നു. പക്ഷേ ലൈവ് കൗൺസിലിൻ്റെ ഒരു എപ്പിസോഡാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോക്കും പ്രത്യേകിച്ച് മൗലവിയോടും പ്രത്യേകം നന്ദി പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നമുക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങളിൽ രണ്ട് വിമർശനമല്ല ഒരു നിരൂപണം എന്നുണ്ട്. അതിലൊന്ന് ഇതാണ്, ഇപ്പോൾ സാധാരണ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് മൗലവി തന്നെ അങ്ങനത്തെ അവർ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പല ഉദാഹരണങ്ങൾ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരാൾ ഉദാഹരണം പറഞ്ഞ് പറയാറുണ്ട്. അതൊരു ശരിയായ ഒരു കാര്യമാണോ? കാരണം മറ്റൊരാളുടെ കാര്യം മറ്റൊരാളോട് പറയല്ലേ എന്നാണ് ഒരു നിരൂപണം.
1: നല്ലൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. നമ്മൾ വളരെ സൂക്ഷ്മത കാണിക്കേണ്ട ഒരു കാര്യമാണത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു ഒരു വ്യക്തിയുടെ തെറ്റ് നമ്മൾ പരസ്യമായി പറയുക എന്നുള്ളത് അയാൾ അപമാനിക്കലാണ്, അതൊരു അപവാദം പറയലാണ്. ഉള്ളതാണെങ്കിൽ തന്നെ പിന്നെ നമീമത്താണ്, ഇല്ലാത്തതാണെങ്കിൽ കളവാണ്. അപ്പോൾ ഒരു നിലക്കും അത് പറയാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ പേരും അഡ്രസ്സും ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ പോലും ആ വ്യക്തിയെ മനസ്സിലാകുന്ന രൂപത്തിലാകുമ്പോഴും അതെന്ത് ചെയ്യും, തെറ്റായി വരും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുമ്പോൾ ഇത് ശ്രദ്ധിച്ചാണ് പറയാറുള്ളത്. എന്ത് സ്വാഭാവികമായിട്ടത് ഇന്നൊരു വ്യക്തിയാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ അത് ആ അങ്ങനെ മനസ്സിലാകാവുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ടാണ് പറയാറുള്ളത്. അത് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിഹത്യ ഉദ്ദേശിക്കാതെ, ഒരു വ്യക്തിക്ക് അപമാനം വരുത്താതെ, ഗുണപാഠത്തിന് വേണ്ടി നമ്മളൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രം പറയുന്നത് പോലെ തന്നെയുള്ള ഒരു സംഗതിയാണുള്ളത്. ഇപ്പോൾ ഏറ്റവും ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സംഭവം ഇത്, നിങ്ങളിപ്പോൾ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവർ ഇസ്ലാമിക വസ്ത്രം ധരിക്കാത്ത ആൾക്കാരായിരുന്നു, മോള് 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഒരു അവിഹിതത്തിൽ പെട്ടുപോയി. ഇതിപ്പോൾ ആരാണ് പറയണത്? ഈ വ്യക്തി തന്നെയാണ് പറയണത്, നമ്മളോട് പറയാണ്. അയാൾ ഒരിക്കലും അയാളെ പറ്റിയൊരു മോശം വിചാരിക്കാനോ ഒന്നുമല്ല അത് പറയണത്. നമുക്കതിൽ നിന്നൊരു ഗുണപാഠമുണ്ട്. എന്താണ് ഗുണപാഠം? നമ്മൾ ലൈഫ് കൗൺസിൽ പറയുന്ന പല കാര്യങ്ങളും ആളുകളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നതാണ്. ഇതിൽ സത്യത്തിൽ ഇങ്ങനെ പറയുന്നതിൽ വളരെ സൂക്ഷ്മത പാലിച്ചപ്പോഴും ഇത് പറയുന്നത് വീണ്ടും ആവർത്തിക്കാനൊരു കാരണം എന്താ വെച്ചാൽ, ആളുകൾ നമ്മളോട് വന്നിട്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ പറയും, എന്നിട്ട് പറയും ഇത് നിങ്ങൾ പുരുവട്ടത്തിൽ പറയണം, ഇത് നിങ്ങൾ പീസ് റേഡിയോയിൽ പറയണം, ആളുകൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടും, ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞ ആളുകൾ പറയാറുണ്ട്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ആളുകൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്കൊരു അവർ തിരിഞ്ഞു വന്ന വഴികൾ, അയാൾ പെട്ടുപോയ അബദ്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അതുപോലെയുള്ള അബദ്ധങ്ങളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടാൻ കാരണമായിത്തീരും എന്ന് വിചാരിച്ച ആളുകൾ നമ്മൾ അത്തരം സംഭവങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട്, നിങ്ങളോട് പറയണത് നിങ്ങളത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആളുകൾ സാധാരണ പറയാറുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് ആളുകൾ മനസ്സിലാവാതെ പറയുന്നത് കൊണ്ട്, അതിൽ ഗുണപാഠം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയണത്. പക്ഷെ എന്നാലും ഈ ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ വീണ്ടും എനിക്കൊരു ഭയം, നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോവാന്നുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള സംസാരങ്ങളിലും കൂടുതൽ സൂക്ഷ്മത ഈ കാര്യത്തിൽ കാണിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും നമ്മൾ ഇതുവരെ പറഞ്ഞു പോയ സംഭവങ്ങളിൽ അങ്ങനെ വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ അപമാനിക്കാനോ അവരെ അവഹേളിക്കാനോ അവരെ മറ്റുള്ളവർക്കിടയിൽ മനസ്സിലാക്കി കൊടുക്കാനോ വേണ്ടി ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മളത് മറ്റുള്ളവർക്കൊരു ഗുണപാഠമാകാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടെങ്കിൽ അവർ നമ്മളോട് അതെന്ത് ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം എന്നുകൂടെ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു.
0: മറ്റൊരു ചോദ്യമല്ല നിരൂപണമുള്ളത്, പൊതുവേ നമ്മൾ ഈ ലൈവ് കൗൺസിലാകട്ടെ സ്നേഹക്കൂടിലാകട്ടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ പരിചരിക്കുന്ന വിഷയങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്യാറ്. ഭാര്യമാർ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഭാര്യയുടെ ഉമ്മയുടെയും ഉപ്പേൻ്റെയും, അവർ മാതാപിതാക്കളാണല്ലോ, ഇവളെ മാതാപിതാക്കളെ പോലെ തന്നെയാണല്ലോ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും എന്തുകൊണ്ടാണ് ആ കാര്യം ഈ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അത് പറയുകയോ ചെയ്യാത്തത്?
1: രണ്ട് കാര്യങ്ങൾ അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു ഭയങ്കര വടാ ചോദ്യമായിട്ട് അവർ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്. അതിലവർ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, എന്തിനാണ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ആണിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നത്? എന്താ ആണിന് പെണ്ണിൻ്റെ വീട്ടിൽ താമസിച്ചൂടെ? ഇത് പെണ്ണിനെ ഒരു അടിമയാക്കല്ലേ, പെണ്ണിനെ തടസ്സപ്പെടുത്തല്ലേ? പെണ്ണ് പരിചയമില്ലാത്തൊരു വീട്ടിൽ പോയി ജീവിക്കണമെന്ന നിർബന്ധം ആണ് എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് ജീവിക്കണം എന്നുള്ളൊരു നിയമമല്ല, എന്താ ഇസ്ലാമിൽ അങ്ങനെ, ഇതൊക്കെ തിരുത്തപ്പെടേണ്ട സമ്പ്രദായങ്ങളല്ലേ എന്ന് ചോദിച്ച്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിൽ ഒരിക്കലും എന്തില്ല, കല്യാണം കഴിഞ്ഞ പെണ്ണ് ആണിൻ്റെ വീട്ടിൽ പോയി തറവാട്ടിൽ പോയി താമസിക്കണം എന്നുള്ളൊരു നിയമമേ ഇല്ല. കല്യാണം കഴിഞ്ഞാൽ അവർ വേറൊരു കുടുംബമാണ്, അതുകൊണ്ട് അവർക്കൊരു ലോഡ്ജ് എടുത്തിട്ടോ റൂം എടുത്തിട്ടോ ഒക്കെ താമസിച്ച് സ്വതന്ത്രമായി ജീവിക്കാം. ഇനി ഭാര്യൻ്റെ വീട്ടിലെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ താമസിക്കാം, ഭർത്താവിൻ്റെ വീട്ടിലാണ് സൗകര്യമെങ്കിൽ അങ്ങനെ താമസിക്കാം. പക്ഷെ ഇന്നെന്താ വെച്ചാൽ, ഇത് വെറും മുസ്ലിങ്ങളിൽ മാത്രം കാണുന്ന ഒരു സമ്പ്രദായമല്ല, ഇവിടെ ഏത് മതസ്ഥരിൽ വിവാഹം കഴിഞ്ഞാലും ചില നാടുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ തലശ്ശേരി കണ്ണൂരൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്, ബാക്കി ഇപ്പോൾ നമ്മുടെ ആ നാടുകളിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ള വ്യത്യാസമല്ല, എല്ലാവരും എന്ത് ചെയ്യും, ആ നാടിൻ്റെ ഒരു ആചാര സമ്പ്രദായമായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെണ്ണിനെ ഭർത്തൃ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളതിൽ വലിയ തിരുത്തു പറഞ്ഞ് വലിയ വിപ്ലവമൊന്നും ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാച്ചാൽ അതിൽ ചില അവസ്ഥകളുണ്ട്. ഒന്നെന്താന്ന് വിചാരിച്ചാൽ, എന്തായാലും ഈ പെൺകുട്ടിനെ എന്ത് ചെയ്യണം, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൂടെ ജീവിക്കണമല്ലോ. അപ്പം അയാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അതിന് അവർക്ക് രണ്ടുപേരും താമസിക്കാനൊരു വീട് വേണം. അതിപ്പോൾ നിങ്ങളെ മോൻ കല്യാണം കഴിക്കുമ്പോൾ അവർക്കൊരു വീടോ ഒരു ഫ്ലാറ്റോ ഒക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അത്ര എന്തായിരിക്കണമെന്നില്ല, നമുക്ക് സാധിച്ചോളുന്നില്ല. അവനെന്തെങ്കിലുമൊക്കെ പണമൊക്കെ ഉണ്ടാക്കി വീടുണ്ടാക്കുമ്പോൾ വേറെ പോവുക എന്നല്ലാതെ നടക്കും. പക്ഷേ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, പുരുഷനാണ് ഇസ്ലാമിൽ സ്ത്രീയുടെ സമ്പൂർണമായ സംരക്ഷണത്തിൻ്റെ ഉടമസ്ഥൻ, പുരുഷനാണ്. അതുകൊണ്ട് അവൻ ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയിരിക്കണം. അപ്പം എന്താ ഉണ്ടാവണം വെച്ചാൽ, വിവാഹം വരെ വാപ്പയുള്ളതൊക്കെ കൊടുക്കണത്, വിവാഹം നടക്കുന്നതോടുകൂടി അതിൻ്റെ ചുമതല ആർക്കായി,
0: ഭർത്താവ്.
1: അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യും, അയാൾക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഇടത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവളുടെ ഫുൾ എക്സ്പെൻസ് കൊടുക്കും. അന്നത്തെ ദിവസം മുതൽ ഭക്ഷണം പോലും അയാളുടേതായിരിക്കും, കൂട്ടിക്കൊണ്ടുപോകുമ്പോഴുള്ള വസ്ത്രം അയാളുടേതായിരിക്കും. ഇപ്പോൾ ചെലവ് കൊടുക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും പുരുഷനായതുകൊണ്ട് പുരുഷൻ എവിടെയാണോ ഉള്ളത് അവൻ്റെ അധീനത്തിലേക്ക് അവളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ള പ്രശ്നമാണ് എന്ത്, ഈ അമ്മായിമ പ്രശ്നം. അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഉമ്മനിപ്പനി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, പൊതുവേ അന്യരായ ആളുകളല്ലേ, അവരെ പോയിട്ട് പെട്ടെന്ന് ഇപ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അവിടുത്തെ പണിയെടുക്കാനൊക്കെ അവൾക്ക് അവളുടേതായ പരിമിതികളുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യും, ഈ അമ്മായിമുക്കും അമ്മോഷന് എന്ത് പറ്റിയാലും അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത രൂപത്തിൽ ഇതൊന്നും എൻ്റെ ബാധ്യതയല്ല എന്ന് പറഞ്ഞൊരു പെണ്ണ് നിൽക്കുമ്പോൾ അവിടെ ആകെ പ്രശ്നങ്ങളാവും. സ്വാഭാവികമായിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവരെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് പോവലാണ് നല്ലത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി തിരിച്ചില്ലാത്ത എന്താണെന്ന്, തിരിച്ചുണ്ട് ഇല്ലയെന്നുള്ളത് വെറുതെ പറയണം. അതായത് നമ്മളിപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൺ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് നമ്മളൊരാശ്രയം തന്നെയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളില്ലാത്ത മരുമക്കൾ, ആ മരുമക്കൾ ശരിക്കും അമ്മോസിനെ അമ്മായിനെയും സ്വന്തം വാപ്പനെയും ഇമ്മനെയും നോക്കണത് പോലെയോ ചിലപ്പോൾ അതിനേക്കാളും ഉപരി എന്ത് ചെയ്യും നോക്കും. ചില പയ്യന്മാരൊക്കെ എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ അവൻ്റെ വാപ്പനും ഇമ്മനും തിരിഞ്ഞു നോക്കൂല, വെറും അമ്മോസിൻ്റെയും അമ്മായിമാരുടെയും കൂടെയൊക്കെയാണ്. അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ നമുക്ക് എടുത്ത് ഉദാഹരിക്കാൻ പറ്റും. ആളുകൾ എന്താ ചിന്തിക്കുന്നു മാത്രമേ ഉള്ളൂ, കണ്ണിൽ നടക്കുന്നതൊന്നും ഇതില്ല, കാണുന്നില്ല എന്നുള്ളതാണ് വസ്തു. ഒരു മരുമകനെ കൊണ്ടും എന്തില്ല, പിന്നെ ഭാര്യയുടെ വാപ്പക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല 100% അവർക്ക് എല്ലാ നിലക്കും ആശ്രയത്വം നൽകുന്നവരാണ് അവർ. ഒരു പക്ഷേ മരുമകൻ മരുമക്കൾ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന വിധവകളായ എത്രയോ സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണണം. അവിടെ പ്രത്യേകം ഉപദേശിക്കും പറഞ്ഞു ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചില ആളുകളൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ചില ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ടാവും. ഓരോടും നമ്മൾ ഉപദേശിക്കണമല്ലോ, കാരണം വൈഫിൻ്റെ ഉമ്മനിപ്പനും നോക്കൽ വൈഫിന് കടമുണ്ട്. അതിൽ വൈഫിനെ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ? നമ്മളെ വാപ്പനിമ്മനെയും നോക്കാൻ നമുക്ക് കടമുള്ളതിൽ വൈഫ് നമ്മളെ സഹായിക്കുമ്പോൾ വൈഫിനോളം ഉമ്മനിപ്പനും നോക്കാൻ ബാധ്യത ഉണ്ടല്ലോ. അതിൽ നമ്മളും അവളെ ഹെൽപ്പ് ചെയ്യണം. അത് പറയാൻ യാതൊരു മടിയില്ല, അതങ്ങനെ തന്നെ വേണം.
0: നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരു സഹോദരി, അവർ വളരെ വിഷമത്തിലാണ് അവർ ആ ചോദ്യം എഴുതിയിട്ടുള്ളത്. അവരൊരു നല്ല ദീനിയായ ഒരു കുടുംബമാണ്, സലഫി കുടുംബമാണ്, ചെറുപ്പം മുതലേ അങ്ങനെ വളർന്നവരാണ്. അങ്ങനെ മക്കളും ആ രൂപത്തിലാണ് വളർന്നത്. എന്നാൽ മൂത്ത മകൻ കോളേജിൽ ചേർന്ന സമയം മുതൽ അവനൊരു മറ്റൊരു പെൺകുട്ടിയുമായി അവൻ പ്രണയത്തിലായി, അല്ലെങ്കിൽ ഇഷ്ടമായി. അവളെ കല്യാണം കഴിക്കണമെന്ന് അവൻ വാശി പിടിച്ചു. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവരൊരു യാഥാസ്ഥിക ഫാമിലിയാണ്. മാത്രമല്ല, ഈ കുട്ടിയൊരു മോഡേൺ കുട്ടിയാണ്, ഹിജാബൊന്നും ശരിക്കും ധരിക്കാതെ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് എടുക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ ഉമ്മ പറയുന്നത്, നമ്മളെന്താണ് സമൂഹത്തിനോട് പറയുന്നത്, അതിനൊക്കെതിരായ ഒരു മരുമകളെ കൊണ്ടുവരണം. സമാധാനത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബം, ഇവൻ ഇവളെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു. അപ്പോൾ ഇതുവരെ സമാധാനത്തിനും സന്തോഷത്തിനും പോയിരുന്ന ഈ കുടുംബം ഈ ഒരു കാരണം കൊണ്ട് എന്തായിട്ടുണ്ട്, ഭയങ്കര സങ്കടത്തിലും പ്രയാസത്തിലുമായിട്ടുണ്ട്. എന്ത് പരിഹാരമാണ് ഇതിനുള്ളതെന്നാണ് അവർ ചോദിക്കുന്നത്.
1: നമ്മൾ ഈ പ്രേമത്തിലും പ്രേമ വിവാഹത്തിലും കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത, സംതൃപ്തിയില്ലാത്ത വിവാഹങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മുടെ ഒരു മകളെ ഒരാൾ പ്രേമിച്ചാൽ നമുക്ക് കെട്ടിച്ചു കൊടുക്കലാ നിവർത്തില്ല. നമ്മുടെ മോനൊരാളെ പ്രേമിച്ചാൽ അവളെ കെട്ടിക്കൊണ്ടുവരല്ലാത്ത ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യണത്, നമുക്കിഷ്ടമില്ലാത്ത മരുമകനെയും നമുക്കിഷ്ടമില്ലാത്ത മരുമകളെയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അവിടെ ആദർശ പ്രശ്നം ഉണ്ടാകും, മതപരമായ ദീനീ പ്രശ്നം ഉണ്ടായിരിക്കും, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും, അവരുടെ ശാരീരികമായ പിന്നെ ബന്ധങ്ങൾ പിന്നെ പൂർണ്ണതല്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ വിയോജിപ്പുകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ പ്രേമവിവാഹങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം. പ്രേമവിവാഹങ്ങളൊക്കെ പരാജയപ്പെടാനുള്ള കാരണവും യോജിപ്പുകൾ ഒന്നും നോക്കാതെ കേവലം തോന്നിയൊരു ഇഷ്ടത്തെ മാത്രം വിവാഹമായി പരിണമിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളാണ് എന്ത് ഈ ഒരു പ്രേമവിവാഹങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി എന്ത് രക്ഷിതാക്കൾ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇതിപ്പോൾ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവനിതിന് വാശി പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു നിർബന്ധം പിടിച്ചാൽ അവൻ പിൻവാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്.
0: അതെ,
1: രക്ഷിതാക്കൾക്ക് അങ്ങനെ പറഞ്ഞു നോക്കുന്നതിന് വിഷമമൊന്നുമില്ല. ഇതാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരണ്ട, ഞങ്ങളതിലൊന്നും സഹകരിക്കില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയിട്ട് പിന്തിരിയാണെങ്കിൽ പ്രശ്നമില്ല, കൺവിൻസ് ചെയ്ത് നോക്കാം. പറഞ്ഞ് നമുക്കൊരു ക്ലാസ്സൊക്കെ എടുത്ത് കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഒരു കൗൺസിലറൊക്കെ കാണിച്ച് സംസാരിച്ച് നോക്കാം. നമ്മുടെ കുടുംബത്തിലെ പക്വതയുള്ള ആളുകളെ കൊണ്ട് സംസാരിപ്പിച്ച് നോക്കാൻ പറ്റും. വേണമെങ്കിൽ ആ പെൺകുട്ടിൻ്റെ രക്ഷിതാക്കളോട് ഇങ്ങനത്തെ ഒരു വിവാഹം നടത്തി ആ കുട്ടിയുടെ ഭാവി കളയേണ്ടെന്ന് അവരെ ഉപദേശിച്ച് നോക്കാൻ പറ്റും. ഇതൊന്നും ഫലപ്രദമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാശി പിടിച്ചാൽ ഈ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി അതൊരു കുടുംബ പ്രശ്നമായിട്ട് മാറും. രണ്ടുപേരും മുസ്ലിങ്ങളാണ്, ഇത്തരത്തിലുള്ള ഒരു അവിഹിതമായ ബന്ധത്തിലൂടെയാണ് വന്നത് എന്നൊക്കെ ശരിയാണ്. പക്ഷേ നിർബന്ധിതമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ്, ആ വിവാഹത്തിന് അനുമതി കൊടുക്കുക. അനുമതി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പറയാനുള്ളതൊക്കെ പറയണം. ഈ വിവാഹത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, ഇതിൻ്റെ ഗുണവും ദോഷവും എല്ലാം നിന്നിൽ നിക്ഷിപ്തമാണ്. നാളെ നേരം വെളുത്തിട്ട് ഞാൻ വിചാരിച്ച മാതിരി അല്ലായിരുന്നു, ഞാൻ അത് അന്ന് അങ്ങനെ വിചാരിച്ചത് എന്നൊന്നും നമ്മളോട് വന്ന് പറയരുത്. ഇതേ വർത്തമാനം ആ പെൺകുട്ടിൻ്റെ രക്ഷിതാക്കളോടും പറയണം. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, അവൻ്റെ ധൈര്യത്തിലാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇത്തരം വിവാഹങ്ങളൊന്നും വിജയിക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കണം. പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പൊതുവെ ഇങ്ങനത്തെ വിവാഹത്തിനൊന്നും മുന്നോട്ട് വരലില്ല, അവരുടെ കുട്ടികളെ ഭാവി ആലോചിച്ചിട്ട്. നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്തോളും, അവനാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം. ഞങ്ങൾ അവനെയോ അവളെയോ ഒന്നും ദ്രോഹിക്കാൻ പോകുന്നില്ല. പക്ഷേ നാളെ പിറ്റേ നിങ്ങളെ മോനെന്താണ് ഇങ്ങനെ, ഓനെന്താ അവിടെ അങ്ങനെ എന്നൊന്നും ഞങ്ങളോട് ചോദിക്കരുത് എന്ന് പൂർണ്ണമായും കൈയൊഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവളെ രക്ഷിതാക്കളോടും പറയുക, അവനോടും പറയുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മാനക്കേട് വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നിക്കാഹിൻ്റെ ഇസ്ലാമിക ശറ അനുസരിച്ചുള്ള മിനിമം എന്താണോ അത് വെച്ച് നടത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാത്തിരിക്കുക എന്താ സംഭവിക്കണമെന്ന്. അതല്ലാത്തൊരു പരിഹാര മാർഗം ഇതിന് മുന്നിലില്ല.
0: മറ്റൊരു സഹോദരി, അവരുടെ ഭർത്താവ് ഫോൺ വീഡിയോ കാണുന്ന ഒരാളാണ്, അതിൽ കാണുന്നത് പോലെ തന്നെ സെക്സിനൊക്കെ വല്ലാതെ നിർബന്ധിക്കുന്നു, എനിക്കാണെങ്കിൽ അതിന് താല്പര്യവുമില്ല, അനുസരിക്കാതിരിക്കുന്നത് തെറ്റായി മാറുമോ, എന്ത് ഇതാണ് ചെയ്യേണ്ടത്?
1: ഇതിലൊരു വലിയ വൈരുദ്ധ്യമുണ്ട് സത്യത്തിൽ. ഈ ഭാര്യ എന്ന് പറയുന്നത് തന്നെ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അവിഹിതങ്ങൾക്കുള്ളൊരു പരിഹാരമാണ്. നമ്മൾ ഫോൺ വീഡിയോ അശ്ലീല വീഡിയോ കാണാതെക്കാനും അന്യ സ്ത്രീകളെ നോക്കാതിരിക്കാനും ഒക്കെയുള്ള ഇസ്ലാമികമായ പരിഹാരമാണ് എന്തെന്നാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അഖ്ലുലിൽ ബസറാണ് അഹ്സനുൽ ഫർജാണ്. കണ്ണുകളെ സൂക്ഷിക്കാനും മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും ഏറ്റവും നല്ലത് ഇതാണ്. അപ്പോൾ വിവാഹത്തിലൂടെ ഒരു ഭാര്യ കൂടെ ഉണ്ടായി, എല്ലാ ശാരീരികമായ ആവശ്യങ്ങളും നിർവഹിക്കാവുന്ന ഒരു വ്യക്തി ഫോൺ വീഡിയോ പിന്നെയും കാണുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ നന്ദികേടാണ്, വലിയ വലിയ അതിക്രമമാണ്, വ്യക്തമായ ഹറാമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കുള്ള വിരുദ്ധമാണ്, വ്യഭിചാരമാണത്. കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ് എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അതുകൊണ്ട് വളരെ ഗുരുതരമായ തെറ്റാണ് ആ സുഹൃത്ത് എന്ത് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം അശ്ലീലങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ഭാര്യമാരെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കൊരിക്കലും എന്ത് കിട്ടുന്നില്ല, ഇയാളുമായി പങ്ക്, ഇയാളുമായി ശാരീരിക ബന്ധങ്ങളിലുള്ള ഒരു നിലക്കുള്ള ഗുണവും അവൾക്ക് കിട്ടുന്നു. അയാളുടെ ഉപഭോഗത്തിനുള്ള ഒരു വസ്തു വിധേയമാകുക എന്നുള്ള ഈ കവിഞ്ഞ് അവൾക്ക് യോ. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടി വിഷമിച്ച് ഒരു സ്ത്രീ മുന്നോട്ട് പോകുന്നതിന് വളരെ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുമായി നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് തരൽ എൻ്റെ കടമയാണ്. പക്ഷേ നിങ്ങളതിന് വേറെ വഴികൾ തേടുമ്പോൾ എനിക്കതിനെന്തല്ല, സാധ്യമല്ല എന്ന് പറയാൻ അവൾക്ക് ന്യായമായ അവകാശമുണ്ട്. ന്യായമായ അവകാശമുണ്ട് അവൾക്ക്. അപ്പം അത് എന്ത് ചെയ്യാം, അവൾക്ക് പറയാം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇതൊക്കെ നിർത്തിയെങ്കിലുള്ളൂ എനിക്ക് നിങ്ങളെ മാനസികമായി തൃപ്തിപ്പെടാനും നിങ്ങളുടെ കൂടെ വരാനും പറ്റുള്ളൂ എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ വയ്യ എന്ന് പറയാൻ പോലും അവർക്കെന്തുണ്ട് അവകാശം ഉള്ള കാര്യമാണ്. അപ്പോൾ നിർബന്ധിക്കപ്പെട്ട് പീഡിപ്പിച്ച് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഉപരി പരസ്പര സമ്മതത്തോടെ ചെയ്യേണ്ട ഒരു കാര്യത്തിന് എന്ത് ചെയ്യണം, അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അവിടുന്ന് കൺവിൻസ് ചെയ്യുക, നമ്മളെ നിലപാട് നമ്മൾ പറയുക. അങ്ങനെ നിലനിൽക്കാൻ കഴിയുമെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല, തെറ്റാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന അള്ളാഹുവാണ്.
0: ഒരു സഹോദരി, അവർ വിധവയാണ്, മക്കളുണ്ട്, അപ്പോൾ അവർക്ക് വിവാഹ ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിലവിൽ ഭാര്യയും മക്കളുമുള്ളവരാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഇവർക്കുള്ളൊരു

0: രണ്ടാമതൊരു വിവാഹം നടക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ഇവർക്ക് ഒരു വിധവ എന്നുള്ള നിലക്ക് വിവാഹം വേണ്ടെന്ന് വെക്കാനും ഭാര്യ ഉള്ള ആളെ കല്യാണം കഴിക്കാനും ഭാര്യ ഇല്ലാത്ത ആളെ കല്യാണം കഴിക്കാനും ഒക്കെയുള്ള ചോയ്സ് ഉണ്ട്.
1: അതെ,
0: അത് ഇവരുടെ ഭാവിക്ക് ഏറ്റവും നല്ലത് ഏതാണോ അത് തിരഞ്ഞെടുക്കാൻ അവർക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ ഏതാണ് നന്നാവുക എന്നാണ് അവർ അഭിപ്രായം നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത്, ഭാര്യ ഇല്ലാത്തൊരാളാണെങ്കിൽ അവിടേക്ക് ചെല്ലുമ്പോൾ വേറൊരു ഭാര്യ ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല, അതൊരു പ്രശ്നം തന്നെയല്ലേ. ആ പ്രശ്നം നമ്മൾ ഒരിക്കലും തീർത്താ തീരാത്ത പ്രശ്നമാണ്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും പ്രവാചക പത്നിമാർക്കിടയിൽ പോലും മാനസികമായി അല്പമെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ലോകത്ത് അതില്ലാത്തൊരവസ്ഥ ഉണ്ടാവും നമുക്ക് പറയാൻ വളരെ സാധിക്കില്ല. അതുകൊണ്ട് ഉള്ളൊരാളാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് പറയാം. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, നല്ല ദീനീബോധമുള്ള സംരക്ഷിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടല്ലോ, ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അവസ്ഥ എന്താവുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു നിബന്ധന വെക്കാം. എന്ത്, നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ഈ ഭാര്യയുടെ സമ്മതത്തോടെ ആവണം എന്നൊരു നിബന്ധന വെക്കാം. അങ്ങനെ നിബന്ധന വെക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇവരെ അറിയിക്കാതെ കല്യാണം കഴിക്കും, അത് പിന്നെ അറിയും. അപ്പം എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ. അപ്പം നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അറിയിക്കുമ്പോൾ ആ ബഹളമൊക്കെ എപ്പോഴുണ്ടാവും. അതിനെ ഓവർകം ചെയ്യാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ ആ വിവാഹം അവിടെ ഡ്രോപ്പ് ചെയ്യും. കഴിയുന്ന ആളാണെങ്കിലോ അയാളെന്ത് ചെയ്യും, അതിനൊക്കെ അതിജീവിച്ച് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് എല്ലാ സ്ത്രീകൾക്കും വെക്കാൻ പറ്റിയ നിബന്ധന അല്ല കേട്ടോ. ഈ സ്ത്രീക്ക് ഇങ്ങനൊരു ബേജാറുള്ളത് കൊണ്ട് ഒരു നിബന്ധന വെക്കാം. ഇനിയിപ്പോൾ ഒരാൾ ഒരു പിന്നെ ഭാര്യ ഉണ്ടായി കൊണ്ട് ആരും അറിയാതെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ അതിനെന്തിലെ തടസ്സമില്ല. പക്ഷേ നിലവിലുള്ള ഭാര്യയോടെ എല്ലാം പറയുന്ന ഒരാൾ കല്യാണം കഴിക്കണം മാത്രം പറയാതെ ചെയ്താൽ അത് മാത്രം മതിയാവും അയാൾക്ക് ഭാവിയിലെ പ്രശ്നങ്ങൾക്ക്, അതിൽ സംശയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ സഹോദരിക്ക് അങ്ങനെ ഒരു ബേജാറുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ലൊരാളാണ്, വിവാഹം പറ്റുന്നൊക്കെ തോന്നുന്ന ഒരാളാണെങ്കിൽ അയാളോട് ഇവർക്ക് കണ്ടീഷൻ വെക്കാം. അവരറിയിച്ചിട്ട് വേണം, വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളുടെ വൈഫിനോട് ചോദിക്കും നിങ്ങൾക്ക് സമ്മതമാണോ എന്ന്, എങ്കിലുള്ളൂ ഞാനെന്ന് പറഞ്ഞിട്ട് നിൽക്കാം. അത് എത്ര പോസിബിളാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്ത് ചെയ്യാം, അത് ഉറപ്പുവരുത്തലായിരിക്കും അവർക്ക് നന്നായിരിക്കുക. അല്ലാതെ നമുക്ക് രണ്ടാമതായി വരുന്ന ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ ലോകത്താരെ കൊണ്ടും കഴിയില്ല.
1: ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഒരു കുടുംബ പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിന് 6 വയസ്സുള്ള മകളുണ്ട്. 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇവൾക്ക് മറ്റൊരു അവിഹിതം ഉണ്ടായി ഈ പെണ്ണിന്. അത് കൃത്യമായിട്ട് തന്നെ പിന്നെ ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് കൃത്യമായി ഇവർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. പക്ഷേ വീട്ടിലെ കാരണവന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഒരവസരം കൂടി ഇവൾക്ക് കൊടുക്കാം എന്നൊരു ഇത് വെച്ചു, ഒരു കാരുണ്യം പറഞ്ഞു. ഇവളുടെ ഉപ്പയും എന്ത് പറഞ്ഞു, കരഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞു ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇയാൾക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇയാളെ മനോവേദന എന്ന് പറഞ്ഞാൽ ഒരു ചാറ്റിങ്ങോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പൊറുക്കുമായിരുന്നു, പക്ഷേ മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് തന്നെ വല്ലാത്തൊരു മാനസിക പ്രയാസമുണ്ട്. ഇയാൾ എന്താണ്, എന്തൊരു നിലപാടാണ് ഇനി എടുക്കേണ്ടതെന്നാണ് ചോദ്യം.
0: എന്തായാലും എല്ലാവർക്കും പറയാം, മാപ്പ് ഒരു മാപ്പാണ് കൊടുത്തുള്ള ഒരു മാപ്പാണ് കൊടുത്ത എന്നൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ വൈഫ് പറയുമ്പോൾ നമ്മളെല്ലാം എല്ലാമായി വിചാരിക്കുന്ന ഒരു ഭാര്യയിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാത്രം സഹിക്കാൻ എന്തില്ല ചില ഒരു പുരുഷനും പറ്റില്ല, അത് സ്ത്രീക്ക് അത്രയും പറ്റില്ല. ഭർത്താവിൻ്റെ അത് അങ്ങനെ ഒരു അവിഹിതമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത്ര വെറുപ്പായിരിക്കുമല്ലോ. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട വസ്തു എന്ന് പറഞ്ഞാൽ ഭർത്താവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവിഹിതങ്ങൾ സംഭവിക്കുന്നവരോട് നമ്മൾ, നിങ്ങൾ ഇനി ഒന്നിച്ച് പോയിക്കോളി, നിങ്ങൾക്ക് ഒന്നാവാം എന്ന് നമുക്ക് ഉപദേശിക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിർബന്ധിക്കാൻ പറ്റൂല, പറഞ്ഞുകൊടുക്കാം, നിർബന്ധിക്കാം. നിർബന്ധിച്ചാൽ എന്താണ് കാര്യം എന്താ വെച്ചാൽ, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒന്നിച്ച് ജീവിച്ചു എന്ന് വരുള്ളൂ. അവർക്കൊരു സന്തോഷകരമായൊരു ദാമ്പത്യം എന്താവില്ല, സാധ്യമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കുറേ കാലം ജീവിച്ച ആൾക്കാരാണ്, ഒരബദ്ധം പറ്റി, അപ്പോൾ ആ വ്യക്തിനെ കുറിച്ച്, ആ പെൺകുട്ടിനെ പറ്റി ഇയാൾക്ക് നല്ലോ അറിയാലോ. അപ്പോൾ ആ അറിവനുസരിച്ചിട്ട് അയാൾ ചിന്തിക്കുക, എന്ത് ഇപ്പോൾ ഇവളിങ്ങനെ ഒരു അവിഹിതം ചെയ്തു, ആ അവിഹിതം ത്തിലേക്ക് അവളെ എത്തിച്ചത്.

0: എന്താണ്, ഒരു സാഹചര്യമാണോ ഉള്ളൊരു ബോധപൂർവമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഗൾഫിലാണ്, ആകെ ഒരു 10 കൊല്ലമായിട്ട് 2 മാസമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു പെൺകുട്ടി, ഒരു യുവതിയായ പെൺകുട്ടി എന്ത് ചെയ്തു, ജീവിത സാഹചര്യങ്ങളിൽ ഇളയച്ചനുമായിട്ടോ അല്ലെങ്കിൽ അയൽവാസിയായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ ശരിയാന്നല്ല ഞാൻ പറയണത്, അതിനൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതേപോലെ ഒരു സാഹചര്യ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒക്കെ അവളെ പെടുത്തിയതാണ്, സത്യത്തിൽ അവൾ അങ്ങനത്തെ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല എന്നൊക്കെ അയാൾക്ക് അവളെ പറ്റി നന്നായി ആ അറിയുന്ന സ്ഥിതിക്ക് അവളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ അവൾ നല്ലൊരു സ്ത്രീയായി മാറും എന്നൊക്കെ അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റെടുക്കാം, അതിന് ഇസ്ലാമിലൊരു തടസ്സമല്ല. പക്ഷേ ബന്ധുക്കൾ നിർബന്ധിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഇഷ്ടമില്ലാതെ ഒരു ഒന്നിച്ച് ജീവിക്കൽ ജീവിക്കുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഒരു സഹോദരി ചോദിക്കുന്നത്, അവരുടെ ഭർത്താവ് 2-ാമതൊരു വിവാഹം ചെയ്തു, ഇപ്പോൾ അവർക്ക് അതിൽ താല്പര്യമില്ലാതെ അയാളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഇവർ ഡിവോഴ്സ് ചോദിക്കുന്നുണ്ട്, അയാൾ ചെയ്തു കൊടുക്കുന്നുമില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്.
0: ആ നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ 2-ാമതൊരു വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് നമ്മളെന്താണ് കൂടെ ജീവിക്കൂല എന്ന് പറയാൻ ന്യായമില്ല, കാരണം അത് അയാൾക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ 2-ാമതൊരു വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് വളരെ കണിശമായി ഖുർആൻ നിർദ്ദേശിച്ച ഒരു വളരെ ശക്തമായ നിർദ്ദേശമാണെന്ത്, നീതി പാലിക്കണം. നീതി പാലിക്കാൻ കഴിയാത്തവർക്കൊന്നും മതിയെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായ ഒരു നിരൂപണത്തിൽ ഇയാൾ വിവാഹം കഴിച്ചതോടുകൂടെ വിവാഹം കഴിക്കുന്നത് വരെ ഈ ഭാര്യയ്ക്ക് ലഭിച്ചിരുന്ന പരിഗണന, സ്നേഹം അതേപോലെയുള്ള എല്ലാം അതുപോലെ തുടരുന്നുണ്ടോ, ചിലപ്പോൾ ദിവസങ്ങളിൽ കുറവ് വരാം, തുടരുന്നുണ്ട്, അയാൾ ഒരു മാറ്റമില്ലാതെ ആ ഉത്തരവാദിത്വത്തിൽ പോകുന്നുണ്ടെങ്കിൽ അയാളെ മേലൊരു ആക്ഷൻ എടുക്കാനോ അത് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോവാനോ എന്തില്ല, ഒരു ന്യായമില്ല. അതല്ല എന്നാൽ നീതികേട് കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നണ എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഈ കല്യാണം കഴിച്ച കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും ഇപ്പോൾ ഇന്ന് ഇയാളിന്ന് ഡൈവോഴ്സ് വാങ്ങി നാളെ വേറെ കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ലല്ലോ. ഒന്ന് നമ്മളിഞ്ഞ് അയാളിടത്തൊക്കെ പോകാനും കൂടാനൊക്കെ വിഷമമാണെങ്കിൽ തൽക്കാലം അയാളിന്ന് വിട്ട് എന്ത് ചെയ്യുക, ഒരു 2-3-4 മാസമൊക്കെ ഒന്നത് ഒറ്റയ്ക്ക് ജീവിച്ച് നോക്കുക.
1: ചിലവിന് കൊടുക്കുന്നുണ്ട്, അതെ, കാര്യങ്ങളൊന്നും അയാൾ അത്ര ശ്രദ്ധിക്കുന്നില്ല.
0: അതന്നെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധക്കുറവുണ്ട്, അനീതി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ കാരണം പറഞ്ഞിട്ട് അവർക്ക് പോണിന് ഒരു വിരോധമല്ല. പക്ഷേ എല്ലാം പഴയതുപോലെ തുടരുന്നുണ്ട്, ഒരു വിവാഹം കഴിച്ചു എന്നത് മാത്രമാണ് പ്രശ്നമെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ളൊരു കാരണമായിട്ടത് പറഞ്ഞുകൂടാന്നേ പറയണം.
1: തീർച്ചയായിട്ടും ഇൻഷാല്ലാ. പ്രിയ പ്രേക്ഷകരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാനുണ്ട് എന്നറിയാം. കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏതായിരുന്നാലും ചൊവ്വാഴ്ചകളിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഇൻഷാല്ലാ നൽകുന്നതാണ്. നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും അതുപോലെ തന്നെ 95 44 845 840 എന്ന നമ്പറിലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ എഴുതാം. നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയക്കാം, ടെക്സ്റ്റ് ആയിട്ടും അയക്കാം, ഏത് രൂപയുടെയും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ പരിഗണിക്കും ഇൻഷാല്ലാ. ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം, മറ്റു സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വഹ്റദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality. Peace Radio. Tune to reality. Email hello@peaceradio.com. Phone www.peaceradio.com.
4: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം. ക്ലാസ് എടുക്കുന്നത് അബ്ദുറഹീം മഞ്ചേരി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയങ്കരരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം വിശ്വാസികളാണ്. എല്ലാ ആളുകളും നന്നാവണമെന്നും എല്ലാവരും സ്വർഗത്തിലെത്തണമെന്നും അതിയായി കൊതിക്കുന്നവരാണ് നമ്മൾ. അതിനുവേണ്ടി പരമാവധി നന്മകൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. തെറ്റുകൾ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ കഴിയുന്ന രൂപത്തിൽ നമ്മൾ തിരുത്താറുണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് തിരുത്താൻ കഴിയാത്ത തിന്മകൾ കാണുമ്പോൾ ഒരു മടുപ്പ്, മനസ്സിനൊരു പ്രയാസം തോന്നാറുണ്ട്. അതൊക്കെ നമ്മൾ വിശ്വാസികളായതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിൻ്റെ നന്മയാണ് അതെല്ലാം. അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹു നിയോഗിച്ച റസൂലുകൾ, അള്ളാഹുവിൻ്റെ ദൂതന്മാർ, ഇതിനേക്കാൾ അതിയായി കൊതിച്ചവരായിരുന്നു അവരുടെ സമുദായം, അവർക്ക് മുമ്പിലുള്ള ജനങ്ങൾ ഈ സത്യം സ്വീകരിക്കണമെന്ന്. കാരണം അള്ളാഹു അവരെ നേരിട്ട് ഏൽപ്പിച്ചതാണ്, റസൂലായി തെരഞ്ഞെടുത്ത് നേരിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിച്ചതായതുകൊണ്ട് അവർ അതിയായി കൊതിച്ചിരുന്നു ഈ ജനങ്ങൾ സത്യം സ്വീകരിക്കണമെന്ന്. മാത്രമല്ല, അതിനുവേണ്ടി അശ്രാന്തം വളരെ ശ്രമകരമായി അവർ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ രംഗത്ത് വളരെയധികം ക്ഷമ വേണ്ട ഒരു രംഗമാണിത്. മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ, ആത്മാർത്ഥമായി നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്ന തരത്തിൽ പരിഹാസമുണ്ടായേക്കാം. ചിലപ്പോൾ നേരിട്ടുള്ള പീഡനങ്ങൾ വരെ ഉണ്ടായേക്കാം. കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി ഒരൊറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയും കൊടും ക്രൂരതയുമെല്ലാം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെ അതിജയിക്കണമെന്നതിന് വളരെ മനോഹരമായ ഉദാഹരണമാണ് മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം 950 വർഷമാണ് പ്രബോധനം ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, ജനങ്ങളോട് ആവർത്തിച്ചുപദേശിച്ചു, അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു, അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ അറിയിച്ചു കൊടുത്തു, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു, അവർ ചെയ്യുന്ന തിന്മകളെക്കുറിച്ച് താക്കീത് നൽകി, അവർ ആരാധിക്കുന്ന ആരാധ്യന്മാരുടെ നിരർത്ഥകതകളും അതിൻ്റെ ശൂന്യതയും അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ പല ആളുകളും, ഭൂരിഭാഗവും അത് അംഗീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രബോധനം എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി പറയുന്നത് സൂറത്തു നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ആ സൂറത്തിൽ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നിരന്തരമായി കൊണ്ട് ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഖാല റബ്ബി ഇന്നീ ദഅഉതു ഖൗമി ലൈലം വനഹാറ. ലേ, നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, റബ്ബി ഇന്നീ, എൻ്റെ രക്ഷിതാവ്, തീർച്ചയായും ഞാൻ, ദഅഉതു ഖൗമി, എൻ്റെ ജനതയെ ഞാൻ ക്ഷണിച്ചു, ദഅവത്ത് നടത്തി, വിളിച്ചു, സന്മാർഗത്തിലേക്ക്, സത്യത്തിലേക്ക്, അള്ളാഹുവിലേക്ക് വിളിച്ചു. ലൈലം വനഹാറ, രാവും പകലും. വല്ലാത്തൊരു പ്രയോഗമാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആവർത്തിച്ച് അദ്ദേഹം ജനങ്ങളെ നന്മയിലേക്ക് വിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അക്രമങ്ങളും അനീതിയും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു കാലത്ത്, ക്രൂരതകളും അനാവശ്യങ്ങളും അരുതായ്മകളും നിറഞ്ഞ പുതിയ കാലഘട്ടത്ത്, നമുക്ക് പ്രതീക്ഷയേകേണ്ട ഒരു ചരിത്ര സംഭവമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നോ രണ്ടോ വർഷമല്ല, നൂറോ ഇരുന്നൂറോ വർഷമല്ല, 950 വർഷം ക്ഷമയോടുകൂടി അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ജനങ്ങളോട്. ആ ഒരു സഹനം, ആ ഒരു ക്ഷമ, ദഅ്‌വാ രംഗത്ത്, മറ്റുള്ളവർക്ക് നന്മ ഉപദേശിക്കുന്ന രംഗത്ത് നമുക്കുണ്ടാവേണ്ടതുണ്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അരുതായ്മകളും തിന്മകളും തുടരെ ചുറ്റുപാടും നമ്മൾ കാണുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ അനേകം നന്മകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് കണ്ടെത്തി, നല്ല ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി, ആശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. ചുറ്റുമുള്ള തിന്മകളെ മാത്രം നോക്കി നെടുവേർപ്പെടുന്നതിന് പകരം ആശ്വസിക്കാവുന്ന ഒരുപാട്, പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് നന്മകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ തിന്മകളും ക്രൂരതകളും നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് നല്ല മനസ്സുള്ള എത്രയോ നല്ല മനുഷ്യർ, എത്രയോ നല്ല വിശ്വാസികൾ, സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന, മറ്റുള്ളവരെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അത് മനസ്സിലാക്കി പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കാലമാണ് ക്ഷമയോടുകൂടി അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പലരോടും എന്തെങ്കിലും പറയുമ്പോൾ അവർ അതനുസരിച്ചില്ലെങ്കിൽ, അവർ കീഴ്വഴങ്ങിയില്ലെങ്കിൽ നമുക്കൊരു പ്രയാസം തോന്നും. ചിലർ അങ്ങനെ അവരെ ഒഴിവാക്കും, അവരെ വിളിക്കാതെയാവും, അവരോട് വെറുപ്പ് കാണിക്കും. അതിനു പകരം ആവർത്തിച്ച് അവരോട് സ്നേഹത്തോടെ ഗുണകാംക്ഷയോടുകൂടി നന്മ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രംഗത്ത് നമുക്ക് വലിയൊരു പാഠമാണ് ഇത്തരം റസൂലുകളിൽ നിന്നും ഇത്തരം പ്രവാചകന്മാരിൽ നിന്നുള്ള പാഠങ്ങൾ. അത് മനസ്സിലാക്കിക്കൊണ്ട് ദഅ്‌വാ രംഗത്ത് ക്ഷമയോടുകൂടി ആത്മാർത്ഥമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ദീൻ എത്തിക്കാൻ നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുറഹീം മഞ്ചേരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
7: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
8: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കാറുള്ളത്. ഇന്ന് കാര്യങ്ങൾ പ്രയാസമുള്ളതാകുമ്പോൾ ഈ വിഷയത്തിൽ പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്, വ്യത്യസ്ത തരം പ്രാർത്ഥനകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്ന പ്രാർത്ഥന, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് വളരെ പ്രയാസകരമായി തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാനിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുവേ, നീ എളുപ്പമാക്കിയാലല്ലാതെ ഒരു എളുപ്പവുമില്ല. നീ ഒരു എളുപ്പം നൽകുവാൻ ഉദ്ദേശിച്ചാൽ അതിനു മുമ്പ് ഒരു പ്രയാസം നീ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ, അല്ലാഹുമ്മ ലാ സഹില, അല്ലാഹുമ്മ ലാ സഹില, അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില, ഇല്ലാ മാ ജഅൽതഹു സഹില, ഇല്ലാ മാ ജഅൽതഹു സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വ അൻത തജഅലുൽ ഹസന വ അൻത തജഅലുൽ ഹസന വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില, ഇദാ ശിഅത സഹില. വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില, വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില, വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില, അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹിലൻ വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹില. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്ക് എളുപ്പം ആക്കി കിട്ടുവാൻ, ഏതൊരു പ്രയാസവും എളുപ്പമായി തീരാൻ ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അല്ലാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും നമുക്ക് നീക്കി നൽകുമാറാവട്ടെ. അമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. കാര്യങ്ങൾ പ്രയാസമുള്ളതാകുമ്പോൾ. ഈ വിഷയത്തിൽ പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. റബ്ബിനെക്കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുക. നമ്മോടൊപ്പം ചേരുന്നു സലാഹുദ്ദീൻ അൽഹൈക്കമി.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സുർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസ് ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അന ഇന്ദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് കരുതുന്നതിനനുസരിച്ചാകുന്നു ഞാൻ. വാസിലത്ത് ബിനു അസ്ഖ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഫൽ യളുന്നബി മാഷ, അതുകൊണ്ടൊരാൾ അവൻ ഉദ്ദേശിക്കുന്നത് എന്നെക്കുറിച്ച് കരുതി കൊള്ളട്ടെ എന്നും അധികമായി നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന റിവായത്തിൽ, ഇൻ ലന്നബി ഖൈറൻ ഫലഹു വ ഇൻ ലന്ന ശറൻ ഫലഹു, എന്നെക്കുറിച്ച് നന്മ കരുതിയാൽ അതവൻക്കുണ്ടായിരിക്കും, മോശമായത് കരുതിയാൽ അതും അവനുണ്ടായിരിക്കുമെന്നും കാണാൻ കഴിയും. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് 3 നാൾ മുമ്പ് പറഞ്ഞൊരു വാചകം അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ളൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള ഊഹം ധാരണ നന്നാക്കിക്കൊണ്ടല്ലാതെ നിങ്ങളിലൊരാളും മരണപ്പെട്ടു പോകരുത് എന്നുള്ളത്. കാരണം പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ പല ആളുകളും നശിച്ചു പോയതിനെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്നത്, വദാലിക്കും വന്നുക്കും ഉല്ലദീ വനന്തും ബിറബ്ബിക്കും അർദാക്കും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അതത്രേ നിങ്ങളുടെ രക്ഷിതാവിനെ പറ്റി നിങ്ങൾ ധരിച്ചു വച്ച ധാരണ അത് നിങ്ങൾക്ക് നാശം വരുത്തി, അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവരായി തീർന്നു എന്ന് അവരോട് പറയുന്നത് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുതുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നല്ലത് കരുതി അള്ളാഹുവിൽ ആഗ്രഹം വച്ചവരുടെ ആഗ്രഹമൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ച് നൽകാതിരിക്കുകയില്ല. റബ്ബിൽ നല്ല വിചാരം വെക്കണമെന്ന് അറിയിക്കുന്ന നിരവധി ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഒരാളിൽ എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള നല്ല വിചാരമുണ്ടാവുക? ആ വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് അത് സാധിക്കുക. അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായി കരുണ ചൊരിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്നുമൊക്കെ ഒരു അടിമ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നല്ല വിചാരം വെക്കുന്നതും അവനെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയും. പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത്, മൻഷഉ ഹുസ്നിൽ ളന്നി വമബ്നാഹു അലാ ഹുസ്നിൽ മഅരിഫത്തി ബില്ലാഹി വഅസ്മാഇഹി വസിഫാത്തി, അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നല്ല വിചാരം ഒരാളുടെ മനസ്സിൽ രൂപപ്പെടുന്നത് അള്ളാഹുവിനെക്കുറിച്ച് നല്ലതുപോലെ അറിയുന്നതിനും അള്ളാഹുവിൻ്റെ നാമഗുണങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ധാരണയ്ക്കും അനുസരിച്ചാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓരോ നാമങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് പകർന്നു ലഭിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്താൽ അള്ളാഹുവിനെക്കുറിച്ച് സദ്വിചാരം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകും. ഉദാഹരണത്തിന്, അല്ലാഹു അൽ ഗഫ്ഫാറാണ്, എല്ലാം പുറത്തു തരുന്നവനാണ് എന്നൊരു വ്യക്തി മനസ്സിലാക്കിയാൽ അതിൻ്റെ ഒരു റിസൾട്ട് കാണുക അവൻ പാപമോചനം നടത്തുന്നിടത്താണ്. അവൻ ധാരാളമായി പാപമോചനം നടത്തിക്കൊണ്ടിരിക്കും, കാരണം അല്ലാഹു പുറത്തു തരുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തവ്വാബാണ്, തൗബ ധാരാളമായി സ്വീകരിക്കുന്നവനാണ് എന്ന ഒരാൾ മനസ്സിലാക്കിയാൽ അവൻ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും തോറും പക്ഷാതപിക്കുന്നതും വർദ്ധിക്കും. കാരണം എത്ര വലിയ തെറ്റു ചെയ്താലും തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരുമല്ലോ. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, സ്വന്തത്തിനിൽ അതിരുകവിഞ്ഞ ആൾ എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊടുക്കാൻ അല്ലാഹു പറയുന്നൊരു ഭാഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണത്? ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അവരോട് പറയുക, ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അല്ലാഹു അഷാഫിയാണ്, ശമനം നൽകുന്നവനാണ് എന്ന അല്ലാഹുവിൻ്റെ നാമം ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ വല്ല രോഗവും വന്നാൽ, വല്ല ദുരിതവും വന്നാൽ, വല്ല വേദനയും വന്നാൽ അത് അല്ലാഹുവോട് ചോദിച്ചാൽ അല്ലാഹു പരിഹരിച്ചു തരുമെന്ന മനസ്സിലാക്കുകയും അല്ലാഹുവോട് രോഗം മാറ്റി തരണേ എന്ന് അവൻ ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ജീവിതത്തിലൊരാവശ്യം വന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്നൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ ഏത് പ്രതിസന്ധിയിലും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കും. ചുരുക്കത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് സദ്വിചാരം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ശക്തമാവുന്നത് അവൻ്റെ അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള അറിവിനെയും ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് ചുരുക്കം. ഒരു വ്യക്തിയുടെ മനസ്സിൽ അല്ലാഹുവിലുള്ള വിശ്വാസം ശക്തമായാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷ വെക്കുന്നതും വർദ്ധിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം. ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വലുതാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വച്ച ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ സദ്വിചാരമെന്ന് പറയുന്നത്. കാരണമെന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹദീസിൽ നമ്മോട് പറയുന്നത് എന്താ? അന ഇന്ദ വന്നി അബിദീബി, ഒരു അടിമ എന്നെക്കുറിച്ച് എന്താണോ ധാരണ വെക്കുന്നത് അതിനനുസരിച്ചാണ് ഞാൻ. ഇന്ദ നബി ഖൈറൻ ഫല, അവൻ എന്നെക്കുറിച്ച് നല്ലത് കരുതിയാൽ അത് അവൻക്ക് ലഭിക്കും. വ ഇന്ദ ഷറൻ ഫല, നീ മോശമായതാണ് അവൻ ധരിക്കുന്നത് എങ്കിൽ അവൻ കഥായിരിക്കും ഉണ്ടായിരിക്കുക എന്ന്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലദി ലാ ഇലാഹ ഖൈറു മാ ഉഅതിയ അബ്ദുൻ മുഅ്മിനുൻ ശൈഅൻ ഖൈറം മിൻ ഹുസ്നിൽ ളന്നി ബില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നല്ല വിചാരം വെച്ച് പുലർത്തുന്നതിനേക്കാൾ ഉത്തമമായ ഒരു അനുഗ്രഹവും ഒരാൾക്കും ലഭിച്ചിട്ടില്ല. വല്ലദി ലാ ഇലാഹ ഖൈറു, ആരാധനക്കർഹൻ വേറാരുമില്ലാത്ത അല്ലാഹു തന്നെയാണ് സത്യം. ലാ യുഹ്സിനു അബ്ദും ബില്ലാഹി ളന്ന ഇല്ലാ അതാഹു അല്ലാഹു ളന്ന. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് സദ്വിചാരം വെച്ചു പുലർത്തിയാൽ അവൻ വിചാരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻക്ക് നൽകും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചാലും ശരി, അല്ലാഹു പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ അല്ലാഹുവോട് തൗബ ചെയ്തുകൊണ്ടിരിക്കും. എന്ത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഇതൊക്കെ അല്ലാഹു മാറ്റി തരുമെന്ന പ്രതീക്ഷയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞതിനർത്ഥം, അല്ലാഹുവിൽ സദ്വിചാരം വെച്ച് അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ അത് ലഭിക്കും എന്നുള്ളതല്ല. അതായത് അല്ലാഹു ധാരാളമായി പുറത്തു തരുമല്ലോ, അതുകൊണ്ട് ഞാൻ ധാരാളമായി തെറ്റ് ചെയ്യട്ടെ എന്നുള്ള നിലപാടല്ല ഒരു വിശ്വാസിക്ക് വേണ്ടത്. കാരണം വിശ്വാസികളെക്കുറിച്ച് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയാൻ, ഇന്നൽ മുഅ്മിന അഹ്സനല്ലന്നബി റബ്ബിഹി ഫഅഹ്സനൽ അമൽ, ഒരു വിശ്വാസി അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള വിചാരം നന്നാക്കും, അതുകൊണ്ട് തന്നെ അവൻ്റെ കർമ്മവും നന്നായി. വ ഇന്നൽ ഫാജിറ അസാ അല്ലന്നബി റബ്ബി ഫഅസാ അൽ അമൽ,
12: ഇനിയൊരു തെമ്മാടിയായ മനുഷ്യനോ അവൻ അള്ളാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ മനസ്സിൽ മോശമായതാണ്. അതുകൊണ്ട് തന്നെ കർമ്മവും മോശമായി എന്ന് അദ്ദേഹം പഠിപ്പിച്ചു വെക്കാൻ. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരം വെക്കുന്നു എന്ന വാദത്തോടൊപ്പം തിന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞത്, ഇത്തവണത്തെ കൃഷിയിൽ നന്നായി വിളവെടുക്കണമെന്നാഗ്രഹിക്കുകയും കൃഷി ഇറക്കാതിരിക്കുകയും ചെയ്യുന്ന ആളോടാണ്. അതുപോലെ നല്ല സന്താനങ്ങൾ ലഭിക്കണമെന്നാഗ്രഹിക്കുകയും എന്നാൽ വൈവാഹിക ജീവിതത്തോട് താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരോടാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് സദ്വിചാരം വെച്ചു പുലർത്തുന്നവരാണ് എന്ന് നമ്മൾ വാദിക്കുന്നുണ്ട് എങ്കിൽ ആ വാദം നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ടാകണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തവ്വാബ് എന്ന അള്ളാഹുവിൻ്റെ നാമം മനസ്സിലാക്കുമ്പോൾ ആ നാമത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന വികാരമെന്താണ്, വിചാരമെന്താണ്? എല്ലാം പൊറുത്തു തരുന്നവനാണ് അള്ളാഹുവെങ്കിൽ ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പൊറുക്കലിനെ തേടണമെന്നുള്ളത്. തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളിൽ നിന്നും ഖേദിച്ചു മടങ്ങി അള്ളാഹുവിലേക്ക് പക്ഷാദപിച്ച് മടങ്ങണം എന്നുള്ളത്. അതുകൊണ്ട് നല്ല വിചാരത്തോടൊപ്പം നല്ല കർമ്മങ്ങളും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു പറഞ്ഞല്ലോ, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മളുടെ മാർഗത്തിൽ ആരെങ്കിലും പരിശ്രമിക്കുന്ന പക്ഷം അവർക്ക് നാം നമ്മുടെ പാത കാണിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് അൻകബൂത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ തിന്മകളിൽ തുടരുകയും എന്നാൽ എനിക്ക് അള്ളാഹുവിൽ നല്ല വിചാരമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമാണ്. അതുപോലെ ഒരാൾ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് മോശമായ വിചാരങ്ങൾ വെച്ചു പുലർത്തുക എന്ന് പറയുന്നത് വലിയ തിന്മയുമാണ്. കാരണം സത്യനിഷേധികളെക്കുറിച്ചും മുനാഫിക്കുകളെക്കുറിച്ചുമാണ്, അതായത് കപടവിശ്വാസികളെക്കുറിച്ചുമാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് മോശമായ വിചാരം വെച്ചു പുലർത്തുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. സൂറത്ത് ഫത്ഹിൽ മുശ്രിക്കുകളെക്കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് മോശമായി വിചാരിക്കുന്നവർ എന്നൊരു പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുന്നത് കാണാൻ കഴിയും. സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മോശമായ ആളുകളുടെ ചില ആളുകളുടെ വിചാരങ്ങളാണ് അവരെ നശിപ്പിച്ചതും നഷ്ടക്കാരിൽ ഉൾപ്പെടുത്തിയതുമെന്ന് പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള നല്ല വിചാരം വർദ്ധിപ്പിക്കുകയും അള്ളാഹു എൻ്റെ പാപങ്ങൾ എനിക്ക് പൊറുത്തു തരും, അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യണമെന്നൊരു മനസ്സ് നേടിയെടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചാൽ എൻ്റെ രോഗം ശമനം ലഭിക്കും, അതുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കണമെന്ന ഒരു വിചാരം ശക്തമാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ, വിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ഒന്നടങ്കം തൗബ ചെയ്തു മടങ്ങുക, നിങ്ങൾ വിജയിച്ചേക്കാമെന്ന്. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഗുണകാംക്ഷാപൂർവമായ നസൂഹായ തൗബ പശ്ചാത്താപം നിർവഹിക്കുക. അസാ റബ്ബുക്കും അൻ യുകഫ്ഫിറ അൻകും സയ്യിആത്തികും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ തിന്മകൾ അവയെ മായ്ച്ചു കളഞ്ഞേക്കാം. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചേക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഈ തൗബത്തുൻ നസൂഹ് അല്ലെങ്കിൽ തൗബ ചെയ്യുക എന്നുള്ളത് ഒരാളിൽ നിന്ന് ഉണ്ടായിത്തീരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നല്ല വിചാരം അവനിലുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് ആ നല്ല വിചാരം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. മോശപ്പെട്ട വിചാരമാണ് നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ പിശാചിൻ്റെ കുതന്ത്രങ്ങളിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബിനെക്കുറിച്ച് നല്ല വിചാരങ്ങൾ വെച്ചു പുലർത്താനും അതിനനുസരിച്ച് കർമ്മങ്ങൾ രൂപപ്പെടുത്താനും അതിനനുസരിച്ച് തൗബ ചെയ്യുന്നത് വർദ്ധിപ്പിക്കാനുമുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
13: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, റബ്ബിനെക്കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിന് ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ITI ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനർ ആവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്, അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും പല ആൾക്കാർ ഉണ്ടാക്കിയ. അപ്പം അതിൽ നിന്നൊരു ഡിസൈൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്കിങ്ങനൊരു പിന്നെ സംഗതി ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്നുള്ള സംഗതി ഉണ്ട്. പ്രോംപ്റ്റ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഉദ്ദേശിക്കുന്ന എന്താണോ പിന്നെ ആ കണ്ടൻറ് ഉള്ളത് സംഗതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പോസ്റ്റർ ഉണ്ടാക്കും. എൻ്റെ ഐഡിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്ന പോസ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു. ഈ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ചാറ്റ് ജിപിടിയിലൊക്കെ പോവാം. ഇപ്പം ഞാൻ ചാറ്റ് ജിപിടിയിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് ജിപിടിനോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് ജിപിടി കൊടുക്കുക, ശേഷം പറ ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ട പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക, കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ, ജെമിനിയല്ല നമുക്ക് വേറെ ഏതും AI യൂസ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ജെമിനി ഓപ്പൺ ആയി ചാറ്റ് GPT യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ ITI ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. മലയാളത്തിൽ കൊടുത്താലും മതി, ഇത് ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം ITI ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെയുള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണോ ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്യും, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ ITI ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളും ഒക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ പറയാം, മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്. ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ശരിക്കും ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിന്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ, മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരും ഒക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة

ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.

നമ്മൾ കേട്ടത്. പ്രവാചകന്റെ അടുക്കൽ വുളു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരികയും പ്രവാചകൻ അതിൽ കൈകൾ വെച്ചപ്പോൾ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വരികയും ചെയ്ത മുഅ്ജിസത്തിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. നബിയുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്ന ഈ അമാനുഷിക സംഭവം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്തിനേക്കാൾ വമ്പിച്ചതാകുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു വെള്ളത്തിനായി കല്ലിൽ അടിക്കാൻ കൽപ്പിക്കുകയുണ്ടായല്ലോ. അങ്ങനെ കല്ലിൽ നിന്ന് ഉറവ പൊട്ടുകയും ചെയ്തു. അതിനേക്കാളും വലിയ ഒരു മുഅ്ജിസത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ഇവിടെ പ്രകടമാക്കിയത് എന്ന് ഇമാം മുസ്നി റഹ്മഹുള്ള പറയുന്നത് ഇമാം അൽ ഐനി റഹ്മഹുള്ള ഉംദത്തുൽ ഖാരിയിൽ കൊടുക്കുന്നുണ്ട്. കല്ലിൽ നിന്ന് ഉറവ വരിക എന്നത് പരിചിതമായ കാര്യമാണല്ലോ. എന്നാൽ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വരിക എന്നത് പരിചിതമല്ലാത്ത കാര്യവുമാണ് എന്ന് അദ്ദേഹം അതിന് ന്യായവും പറയുന്നുണ്ട്. ഇതേ ന്യായം പറഞ്ഞ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയും പറയുന്നതായി ഇമാം സുയൂത്തി മുവത്തയുടെ ഷറഹായ തൻവീറുൽ ഹവാലിക് എന്ന കിതാബിലും ഉദ്ധരിക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വടികൊണ്ട് കല്ലിലടിച്ചപ്പോൾ കല്ലിൽ നിന്നും 12 നീരുറവ പൊട്ടി എന്ന മുഅ്ജിസത്തും ചില മതയുക്തിവാദികൾക്ക് ദഹിച്ചിട്ടില്ല. ആ സംഭവത്തെയും അവർ മറ്റുവിധത്തിൽ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആ കാര്യങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നാം വിവരിച്ചതിനാൽ അത് ഇവിടെ വിവരിക്കുന്നില്ല. പ്രവാചകന്മാരിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന അമാനുഷികമായ ഈ മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരുടെ കഴിവല്ലോ. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ അവരോട് ആ മുഅ്ജിസത്ത് പ്രകടമാക്കുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലും മാനുഷികമായ പ്രവൃത്തിക്ക് കൽപ്പിക്കും. നബിമാർ അതുപ്രകാരം ചെയ്യും. ശേഷം ആ പ്രവാചകന്മാരിലൂടെ പ്രകടമാകുന്നതെല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത്. അതൊരു നബിയുടെയും കീഴിൽപ്പെട്ടതല്ല. ഈ സത്യം മനസ്സിലാക്കാത്ത ചിലർ പ്രവാചകനോട് സങ്കടം പറയുകയും അവിടത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണാം. ഈ സംഭവം ഒന്ന് നന്നായി ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള സഹാബിമാർ വെള്ളമില്ലാതെ വിഷമിക്കുന്നു. അവർ നാലുപാടും അന്വേഷിക്കുന്നു. അവസാനം അവരിൽ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന ആ വെള്ളപാത്രം കൊണ്ടുവരപ്പെടുന്നു. അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ കൈവെക്കുന്നു. സഹാബിമാർക്ക് പോലും അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞങ്ങൾക്ക് വെള്ളം നൽകി സഹായിക്കാൻ കഴിയുമെന്ന്. അവർക്കങ്ങനൊരു വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ അവർ നബിയോട് വെള്ളത്തിന് ആവശ്യപ്പെടുമായിരുന്നല്ലോ. വിദൂരത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും യാത്ര ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമെല്ലാം എന്തിനായിരുന്നു അവർ വെള്ളം ചുമന്നു പോയിരുന്നത്? മലമൂത്ര വിസർജനത്തിനായി അവിടുന്ന് പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകുന്നു. അവിടത്തേക്ക് വുളു ചെയ്യാനുള്ള വെള്ളം സഹാബിമാർ എത്തിക്കുന്നു. വെള്ളം കിട്ടാത്ത സമയത്ത് വുളുവിന് പകരം തയമ്മും ചെയ്യുവാനായി ആയത്ത് ഇറങ്ങിയത് എന്തിന്റെ പേരിലായിരുന്നു? വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ആവശ്യപ്പെടുകയും നബി പ്രാർത്ഥിക്കുകയും അള്ളാഹു മഴ വർഷിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ നബിയോട് മഴയ്ക്ക് വേണ്ടി തേടിയ ഒരു സംഭവം പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. സ്വലാത്തുൽ ഇസ്തിസ്ഖ എന്ന മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം പോലും നബി നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്നു. എന്തിനുവേണ്ടി? മഴയില്ലാത്തപ്പോൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കാൻ. നബിയുടെ കാലത്ത് നബിയെ ഇമാമാക്കിയായിരുന്നു സഹാബിമാർ മഴയ്ക്കു വേണ്ടിയുള്ള നമസ്കാരം നിർവഹിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു ക്ഷാമം നേരിട്ടപ്പോൾ അവർ നബിയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിസ്കരിച്ചത് ഹദീസിൽ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ വെള്ളമില്ലാതെ വിഷമിക്കുമ്പോൾ ഇപ്രകാരം നിസ്കരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. അവർ നബിയോട് മഴയ്ക്കു വേണ്ടി തേടിയിട്ടില്ല. സഹാബിമാർ വിശ്വസിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിശ്വസിച്ചെങ്കിലേ നമ്മുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ. ഖുർആൻ ഈ കാര്യം നമ്മെ ഉണർത്തുന്നത് കാണുക. നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷിമാത്സര്യം മാത്രമാകുന്നു. അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മതി. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമത്രേ. സൂറത്തുൽ ബഖറ വചനം 137. മറ്റൊരു അത്ഭുത സംഭവമാണ് ഈത്തപ്പന മുട്ടി തേങ്ങിക്കരഞ്ഞ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചിരുന്ന മിമ്പറായിരുന്നു ഒരു ഈത്തപ്പന മുട്ടി. അതിൽ കയറി നിന്നായിരുന്നു അവിടുന്ന് ഖുതുബ
നടത്തിയിരുന്നു.

0: എന്നത്. അത് ഒരിക്കൽ കരയുകയുണ്ടായി. ഈ സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പന തടിയിലായിരുന്നു ഖുതുബ നടത്തിയിരുന്നത്. അങ്ങനെ അവിടുന്ന് മറ്റൊരു മെമ്പർ സ്വീകരിക്കുകയും അതിലേക്ക് ഖുതുബ തിരിക്കുകയും ചെയ്തു. അങ്ങനെ ആ മരത്തടി തേങ്ങിക്കരയാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്ത് ചെല്ലുകയും തന്റെ കൈകൊണ്ട് അതിൽ തടവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഒരു ഈത്തപ്പന തടിയിൽ കയറിയായിരുന്നു ഖുതുബ നിർവഹിച്ചിരുന്നത്. പിന്നീട് മൂന്ന് പടികളുള്ള ഒരു മെമ്പർ നബിക്കുവേണ്ടി നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ പുതിയ മെമ്പർ പള്ളിയിൽ എത്തിയപ്പോൾ പഴയ മെമ്പർ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറ്റി. എന്നിട്ട് പുതിയ മെമ്പറിൽ ഖുതുബ നടത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴതാ ചെറിയ കുട്ടികൾ തേങ്ങിക്കരയുന്നതുപോലെ ആ പഴയ മെമ്പർ തേങ്ങിക്കരയാൻ തുടങ്ങി. ആ ശബ്ദം സഹാബിമാർ കേൾക്കുകയുണ്ടായി എന്ന് മറ്റു റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരച്ചിൽ കേട്ടു. നബി മെമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് പഴയ മെമ്പറിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ തന്നിലേക്ക് അണച്ചുകൂട്ടി. കുട്ടികളെപ്പോലെ കരഞ്ഞിരുന്ന ആ മരത്തടി പിന്നെ കരച്ചിൽ നിർത്തി. ഈ സംഭവവും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇൻഷാല്ലാ പ്രവാചക മുഅ്ജിസത്തിന്റെ മറ്റൊരു ഉദാഹരണം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1. രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
4: നമ്മുടെ ജാമിയൽ ഹിന്ദിന്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന.
3: തെക്കൻ കേരളത്തിലൊക്കെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്.
4: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പോൾ അവിടെയുള്ള ഇപ്പോൾ നമ്മളുടെ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
4: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വാഴ നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
3: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
4: ഓക്കെ.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി അലി റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്ത്. കുപ്രചരണങ്ങളും വസ്തുതകളും. അവതരണം അബ്ദുൽ ജബ്ബാർ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറിൽ മയാമീൻ. وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين وبعد ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന മാന്യരെ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ദേഷ്യപ്പെട്ടു എന്ന് പറയുന്ന ചരിത്രം, അത് എന്തിനു വേണ്ടി, ഏത് വിഷയത്തിൽ, എങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിശ്ചയിക്കപ്പെട്ടത്, അദ്ദേഹത്തിന് അലി റളിയല്ലാഹുവിൻ്റെ അനുസരണ പ്രതിജ്ഞ ബൈഅത്ത് അതെങ്ങനെ, ഈ വിഷയങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഈ പംക്തിയിൽ മനസ്സിലാക്കുന്നത്. സുബൈർ ബിൻ അവ്വാമും അലി ബിൻ അബി താലിബും മാ ഖദിബ്ന ഇല്ലാ ലിഅന്ന ഉഖിർന അനിൽ മഷൂറ, തിരുവിയോഗശേഷം ഖലീഫയെ തിരഞ്ഞെടുക്കുവാനുള്ള കൂടിയാലോചനാ സമിതിയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി എന്നതിൽ മാത്രമാണ് ഞങ്ങൾ ദേഷ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഇതൊരു ചരിത്ര സത്യമാണ്, അതൊരു ന്യായവുമാണ്. എങ്ങനെ ആ ചരിത്ര സാഹചര്യം ഇവിടെ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മാതങ്ങൾ, ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ചയാണ്, അതിൻ്റെ പൂർവാഹനം പിന്നിടുന്ന വേളയിലാണ് വഫാത്താകുന്നത്. തിരുവിയോഗമുണ്ടായപ്പോൾ വിശുദ്ധ മദീനയുടെ അന്നത്തെ ഭൗതിക സാഹചര്യം നമ്മൾ ചരിത്രത്തിൽ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. മദീനയുടെ സന്തോഷം സന്താപത്തിന് വഴിമാറി, അവിടെ ഉണ്ടായിരുന്ന ആഹ്ലാദം അത് ദുഃഖഭരിതമായ സമയങ്ങളായി പരിണമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ നബി കുടുംബത്തിനുണ്ടായ ദുഃഖവും വിഷമവും, അതേപോലെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയൊക്കെ നിലപാടുകൾ നമ്മളെല്ലാവരും കേൾക്കുന്നവരും അറിയുന്നവരുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആഗതനായി അവസരോചിതമായി ഇടപെട്ട് തിരുവിയോഗം സ്ഥിരീകരിച്ച് ജനങ്ങളോട് പ്രസംഗിച്ച് ആളുകളെ ആശ്വസിപ്പിക്കുകയും വികാരത്തിൽ പെരുമാറുന്നവരെ വിവേകത്തിൽ വർത്തിക്കുവാൻ അവരെ ഒരുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുനബിയെ കുളിപ്പിക്കണം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബറൊരുക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫൻ ചെയ്യണം, ആദരവാക്കപ്പെട്ട തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട ഭൗതിക ശരീരം അത് ഖബറിലേക്ക് ഇറക്കി മറമാടണം. ഇതൊക്കെ വിഷയങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഉമറും പ്രമുഖരായ സഹാബികളെല്ലാവരും നബി കുടുംബം അഖിലവും ഇത്തരം വിഷയങ്ങളിലും തിരുനബിയുടെ വേർപാടിൻ്റെ തികഞ്ഞ നിറഞ്ഞ ദുഃഖത്തിലുമാണ്. മസ്ജിദ് നബവിയിലും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജുറയിലും അതിൻ്റെ പരിസരങ്ങളിലും ആ ദിവസം കാണപ്പെട്ട ചരിത്രം സാക്ഷിയായ കുറേ സംഭവങ്ങൾ ഇതൊക്കെ എത്രമാത്രമായിരുന്നു എന്ന് നമ്മളോട് ഓതി തരുന്നുണ്ട്. നബി കുടുംബവും സഹാബികൾ പ്രമുഖരും വിശിഷ്ട മുഹാജിരീങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമറിൻ്റെയും അടുക്കൽ ഒരു വാർത്തയെത്തുന്നത്. അൻസാരികളിൽ ഒരു വിഭാഗം ആളുകൾ ബനു സായിദ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിൽ സംഘടിക്കുകയും ഒരുമിച്ച് കൂടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം ഒരു അമീർ, ഒരു നേതൃത്വം നിശ്ചയിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത അവർ ആലോചിച്ച് ആ നേതാവിനെ, അമീറിനെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ അവർ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. കാരണം അൻസാരികൾ അവർ ഔസ് ഖസ്റജ് ഗോത്രക്കാർ, അവരാണ് മദീന നിവാസികൾ, മുഹാജിറുകൾ മദീനയിലേക്ക് കടന്നു വന്നവരാണ്. അപ്പോൾ മദീനയിൽ തിരുവിയോഗശേഷം ഒരു ഖലീഫയെ, ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് മദീനക്കാരിൽ നിന്നാവണം. കാരണം അവരാണ് ആ നാട്ടിൽ അവിടെ സ്വദേശികളായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നേതൃത്വം തങ്ങളിൽ നിന്നാവണം എന്നായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. അവർ ഒരുമിച്ച് കൂടിയ വാർത്ത, ഒരു വ്യക്തി വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടും പറയുകയാണ്, അൻസാരികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി. ഈ വാർത്ത കേട്ടപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവവും ഒരു നേതൃത്വം അവരിൽ നിന്ന് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംജാതമാകാൻ പോകുന്ന, ഉണ്ടാകാൻ പോകുന്നതായ ദാരുണമായ അവസ്ഥകൾ, അതേപോലെ ചിദ്രതകൾ, പ്രശ്നങ്ങൾ, ഇത് അബൂബക്കറും ഉമറും മനസ്സിലാക്കുകയാണ്. പെട്ടെന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്ത് അത് അവർ മനസ്സിലാക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിശിഷ്യ, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുകയാണ്, യാ അബത്താ അജാബ റബ്ബൻ ദഅ, റബ്ബിന്റെ വിളിക്ക് വാപ്പ ഉത്തരമേകിയിരിക്കുന്നു. ഇലാ ജിബ്രീൽ ജിബ്രീലിന് ഞങ്ങൾ നിഫ്ലാസ്ലമാ തങ്ങളുടെ മരണ വാർത്ത അറിയിക്കുകയാണ്. ഇലാ ജന്നത്തിൽ ഫിർദൌസി മഅവാഹ്, ഉപ്പായിയുടെ മടക്കം അത് ജന്നാത്തിൽ ഫിർദൌസിലേക്കാണെന്ന് പറഞ്ഞ് തിരുനബിയുടെ മരണ വാർത്ത അത് ഹുജറക്കിപ്പുറം ആളുകൾ അറിയുന്ന ആ വേളയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കൂട്ടാക്കിയിട്ടില്ല. അദ്ദേഹം ആളുകൊണ്ട് സംസാരിക്കാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസ ഇബ്നു ഇമ്രാൻ പോയതുപോലെ റബ്ബിങ്കിലേക്ക് പോയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചിട്ടില്ല എന്ന് തുടങ്ങി മരിച്ചെന്ന് പറയുന്നവരെ കൈക്കാലുകൾ ഛേദിക്കുമെന്ന് പറഞ്ഞ് ഉമർ ഭീഷണിപ്പെടുത്തിയ ആ സന്ദർഭം, അതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തികഞ്ഞ മഹബ്ബത്തിനാൽ അവർക്ക് ഈ ഒരു വാർത്ത ഉൾക്കൊള്ളാനാവാത്ത വിധം അവർ വിഷമത്തിലായിരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആ സന്ദർഭോചിതമായ ഇടപെടൽ, വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി വമ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതില ഇൻ ഖലബ്തും അലാ ആഖാബികും വമൻ യൻഖലിബ് അലാ ആഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജ്സില്ലാഹു ശാകിരീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ആലി ഇംറാൻ ആയത്ത് ഓതി, അതേപോലെ മൻ കാന മിൻകും മുഹമ്മദൻ ഫ ഇന്ന മുഹമ്മദൻ ഖദ് മാത വമൻ കാന മിൻകും യഅബുദുല്ലാഹ ഫ ഇന്നല്ലാഹ ഹയ്യു ലാ യമൂത് എന്ന ചരിത്ര പ്രസിദ്ധമായ തന്റെ പ്രസംഗം നിർവഹിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജനഹൃദയങ്ങൾ കയ്യിലെടുത്തു, ആളുകൾക്ക് വിഷയം ബോധിപ്പിച്ചു. തിരുവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു തിരുവിയോഗം ഉണ്ടാകും, അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയ വിഷയമാണെന്ന് ആയത്ത് ഓതി പറഞ്ഞപ്പോൾ, അതേപോലെ ഇപ്രകാരം പ്രസംഗിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അതെല്ലാവരും ഉൾക്കൊണ്ട് മദീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണ വാർത്ത സ്ഥിരീകരിച്ച രംഗം, ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ആ സന്ദർഭോചിതമായ ഇടപെടലിനാൽ ഉണ്ടായ ഖൈറുകളാണ്, നന്മകളാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. ബനു സായിദയിൽ അൻസാരികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ. പെട്ടെന്നൊരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ അവസ്ഥ ഏറെ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സ്ഥലത്തേക്ക് പോവുകയാണ്. നബി കുടുംബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അവരും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറുമൊക്കെ ആ വിഷയത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ഇടപെടലിന് വേണ്ടിയിട്ട് അവർ അൻസാരികളുടെ അടുക്കലേക്ക് പോവുകയാണ്. അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹിനെ വഴിയിൽ വെച്ച് കണ്ടു. അവർ അദ്ദേഹത്തെയും കൂട്ടി ബനു സായിദയിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ വിഷയം? ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള എല്ലാ ചർച്ചകളും നടന്ന് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്നായിരിക്കണം ഖലീഫ എന്നുള്ളത് അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ നാമനിർദ്ദേശം നടത്തിയ ഒരാളെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഈ സന്ദർഭത്തിൽ അബൂബക്കറും ഉമറും അബൂ ഉബൈദയും അവിടെ എത്തി. എന്നിട്ട് വിഷയത്തിൽ ഇടപെട്ടു. അബൂബക്കർ റളിയല്ലാഹു തആലനെ സംസാരിച്ചു, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു തആലനെ സംസാരിച്ചു. അൻസാരികൾ എന്തുകൊണ്ടാണ് തങ്ങളിൽ നിന്ന് നേതൃത്വം എന്നതിന് അവർ നിരത്തിയതായ ന്യായങ്ങൾ അത് കേട്ട് അൻസാരികൾക്കുള്ള യോഗ്യതയും അവരുടെ സേവനങ്ങളും അവർ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച ത്യാഗങ്ങളുടെ എല്ലാ വശങ്ങളും അവർക്ക് സമ്മതിച്ചുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ഖലീഫയും നേതാവും വരേണ്ടത് ആരിൽ നിന്നാണ് എന്നതും അവരെ ബോധ്യപ്പെടുത്തി. അൻസാരികൾ തങ്ങളിൽ നിന്നൊരു അമീറും മുഹാജിറുകളിൽ നിന്നൊരു അമീറും എന്ന് പറഞ്ഞ അവസാനം, എന്നാൽ മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു അമീറാകട്ടെ എന്ന് പറഞ്ഞ് രണ്ട് അമീർമാരെ വരെ പരാമർശിച്ച് അവർ വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഞങ്ങൾ ഉമറാക്കളും നിങ്ങൾ വുസറാക്കളുമാണ്, അതുകൊണ്ട് അമീർ ഒരാൾ, ആ അമീറിനെ സഹായികളായിട്ട് അൻസാരികൾ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ട് അമീർമാർ വന്നാൽ സൈഫാനി ഫി ഗമദിൻ വാഹിദ് ഇദൻ ലാ യുസ്ലിഹാൻ, ഒരു ഉറയിൽ രണ്ട് വാൾ, അതൊരിക്കലും ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് അൻസാരികളെ ഉത്ബോധിപ്പിച്ചു ഉണർത്തി. അപ്പോൾ സെയ്ദ് ഇബ്നു സാബിത് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഖസ്റജുകളിൽപ്പെട്ട നേതൃത്വത്തിൽ ഒരാളെന്ന പോലെയുള്ള വ്യക്തിയാണ്, അദ്ദേഹം അബൂബക്കർ ഉമർ റളിയല്ലാഹുവിൻ്റെ അൻഹുമയുടെ ഇടപെടലുകളെ മാനിച്ച് അദ്ദേഹം വിഷയത്തിലൊരു തീർപ്പാക്കും വിധം പ്രസംഗിച്ചു. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന മിനൽ മുഹാജിരീൻ വനഹ്നു അൻസാറുഹും കമാ കുന്ന അൻസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഹാജിറുകളിൽ ഒരാളായിരുന്നു, അന്ന് ഞങ്ങൾ അൻസാരികളായിരുന്നു, മുഹാജിറുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും സഹായിച്ചവർ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ ഞങ്ങൾ മുഹാജിറുകളുടെ അൻസാറുകൾ സഹായികളാണ്, അതേപോലെ കുന്ന അൻസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ സഹായികളായതുപോലെ ഞങ്ങൾ ഇപ്പോഴും സഹായികളാണ് എന്ന് പറഞ്ഞ് അൻസാരികളെ അൻസാരികൾ തന്നെ ഒതുക്കുകയാണ്. അത് അൻസാരികളുടെ മഹത്വം കൂടിയാണ്. അവർ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എങ്കിൽ അതവർ ഒരു മഹാഫിത്തനയ്ക്ക് വേണ്ടിയോ കുഴപ്പത്തിന് വേണ്ടിയോ ആയിരുന്നില്ല. പിന്നെയോ അവർ അതിൽ കാണുന്നത് ഒരു മസ്ലഹത്താണ്. അവർ ആ നാട്ടുകാരാണ്, മദീനക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു നേതാവ് ഉണ്ടാകണം, അരക്ഷിതത്വവും അതേപോലെ തന്നെ അസഹിഷ്ണുതയും പരക്കാതിരിക്കാൻ എന്ന നിലക്കാണ് അവർ ഒരുമിച്ച് കൂടിയത്. തങ്ങളിൽ നിന്ന് ആ ഒരു അമീർ എന്നതായിരുന്നു അവരുടെ ഭാഷ്യം. പക്ഷേ അതിനാൽ എന്ത് ഇമാറത്തിന് യോഗ്യത, അതാർക്കായിരിക്കണം തുടങ്ങിയ വിഷയത്തിൽ ന്യായങ്ങൾ അവർ കേട്ടപ്പോൾ അൻസാരികളത് സമ്മതിക്കുകയാണ് ചെയ്തത്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറിനെയും അബൂ ഉബൈദയെയും നിർദ്ദേശിക്കുകയാണ്, രണ്ടിലൊരാൾ ഖലീഫയാകട്ടെ എന്നുള്ളത്. പക്ഷേ അപ്പോൾ ഉമർ ബൽ നുബായുക് അൻസ് ഫഅൻത സയ്യിദുന വഖൈറുന വഅഹബ്ബുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അബൂബക്കർ താങ്കളെയാണ് ഞങ്ങൾ ബൈഅത്ത് ചെയ്യുന്നത്, കാരണം നിങ്ങളാണ് ഞങ്ങളുടെ സയ്യിദ് നേതാവ്. വഖൈറുന, ഞങ്ങൾ സഹാബികളിൽ നിങ്ങളാണ് ശ്രേഷ്ഠൻ. അതേപോലെ വഅഹബ്ബുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ ഞങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ താങ്കളാണ്. ഇങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നിർദ്ദേശിക്കുകയാണ്. ഉമർ പറഞ്ഞത് തുടർന്ന് അലസ്തും തഅലമൂൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് അമറ അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ് ഫഅയ്യുകും തതീബു നഫ്സുഹു അൻ യതഖദ്ദമ അബൂബക്കർ. ജനങ്ങളെ, നിങ്ങൾക്കറിയില്ലേ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെയാണ് ജനങ്ങൾക്ക് നമസ്കരിക്കുവാൻ ഇമാമായി പറഞ്ഞത്? എങ്കിൽ ആ അബൂബക്കറിനെ മുൻകടക്കുവാൻ നിങ്ങളിൽ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നവർ ആരുണ്ട് എന്ന് ഉമർ ചോദിക്കുകയാണ്. അബൂബക്കറിനെ മുൻകടന്ന് ഞാനാണ് നേതാവെന്ന് പറയാൻ നിങ്ങളിൽ ആരുടെ മനസ്സാണ് സമ്മതിക്കുക എന്ന് ഉമർ ചോദിച്ചപ്പോൾ നഊദു ബില്ലാഹി അന്ന തഖദ്ദമ അബൂബക്കർ, അബൂബക്കറിനെ മറികടക്കുവാൻ മുൻകടക്കുക അതിനെ തൊട്ട് ഞങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് അൻസാരികൾ അവിടെ വെച്ച് ഉച്ചസ്ഥരം ഒന്നിച്ച് പ്രഖ്യാപിക്കുകയാണ്. അഥവാ അബൂബക്കറാണ് നേതാവെങ്കിൽ, തിരുവിയോഗശേഷം ഖലീഫയെങ്കിൽ പിന്നെ അബൂബക്കറിനെ എല്ലാവരും കൂട്ടാക്കുകയാണ്, എല്ലാവരും സമ്മതിക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്തു. അൻസാരികൾ അവിടെ കൂടിയവർ അവരുടെ താല്പര്യങ്ങളെ, സ്വാർത്ഥതകളെ, ഇഷ്ടങ്ങളെ ബലി കഴിച്ച് മാറ്റിവെച്ച്, അതവരുടെ മഹത്താണ്, അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഒന്നടങ്കം ബൈഅത്ത് ചെയ്യുകയാണുണ്ടായത്. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദയും അതേപോലെ അവിടെ കൂടിയ ബനു സഅീദയിൽ കൂടിയ അൻസാരികളും മറ്റും ഖലീഫയെ തിരഞ്ഞെടുത്തു. അതൊരു അനിവാര്യതയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവസരോചിതമായിട്ടുള്ളതായ ഇടപെടൽ ആയിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാത്ത ഒരാൾ ഒരു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്തായിരുന്നു അന്നത്തെ, എന്താകുമായിരുന്നു അന്നത്തെ ചരിത്രം? അവിടെ വെച്ച് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി അതല്ലാത്തൊരു വേദിയിലാണ് ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അതിനും യോഗ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്, എല്ലാവർക്കും സുസമ്മതൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എല്ലാവരും സമ്മതിക്കുകയുണ്ടായി. തിരുവിയോഗശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൽ നബി കുടുംബം ഉണ്ടായില്ല എന്നുള്ളത് നബി കുടുംബത്തിലെ ചില മെമ്പർമാർക്ക് അനിഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അബൂബക്കറിനെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്കൊരു പ്രയാസമല്ല, അല്പം പോലും നീരസല്ല, പക്ഷേ ആ മഷൂറയിൽ ഞങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതിലാണ് നിരാശ. അത് ന്യായമായൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയെ നിശ്ചയിക്കുക എന്ന് പറയുന്ന ഒരു മഹൽ വേദിയിൽ നബി കുടുംബത്തിലെ മെമ്പർമാർ വിശേഷ അലി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതിൽ അനിഷ്ടം അലിയാർക്കുണ്ടെങ്കിൽ അത് ന്യായമാണ്. പക്ഷേ അതിൽ ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവോ ഉമറോ അബൂ ഉബൈദയോ ആക്ഷേപാർഹരല്ല തന്നെ. എന്തുകൊണ്ട്? ഒരു ഖലീഫ നിശ്ചയിക്കപ്പെടൽ ആ വേദിയിൽ അനിവാര്യമാണ്. അതില്ല എങ്കിൽ അബൂബക്കർ അല്ലാത്ത മറ്റൊരാൾ അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടുകയും ഖലീഫയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അനിഷ്ടങ്ങളും അനൈക്യങ്ങളും അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഘോഷയാത്രയായിരിക്കും. അതൊരു ഭയക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറും അബൂ ഉബൈദയും അവിടെ വെച്ച് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. അവർ ഒരിക്കലും നബി കുടുംബത്തെ അവഗണിക്കുകയോ വിഗണിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെയോ ഈ ഖലീഫയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു. പക്ഷേ നബി കുടുംബമാകട്ടെ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഴുകി അതിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് റബീഉൽ അവൽ മാസം 12-ന്, ഹിജ്റയുടെ 11-ൽ റബീഉൽ അവൽ മാസം 12-ന് തിങ്കളാഴ്ച ദിവസം അതിൻ്റെ പൂർവാഹനം പിന്നിടുന്ന വേളയിലാണ്. അബൂബക്കർ റളിയല്ലാഹു തആല ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ ദിവസം തന്നെ അതിൻ്റെ പ്രദോഷത്തിൽ വൈകുന്നേരമാണ്. അതവിടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത, അതിൽ തങ്ങളെ പങ്കെടുപ്പിച്ചില്ല എന്നതിൽ മാത്രമാണ് അലി റളിയല്ലാഹുവിന് അനിഷ്ടമുണ്ടായത്. അത് ഒരു ന്യായമായ വിഷയമാണ് അലിബിൻ അബി താലിബ് റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതിൽ ആര് കുറ്റക്കാരല്ല? ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു കുറ്റക്കാരനല്ല, ഉമർ കുറ്റക്കാരനല്ല, അബൂ ഉബൈദയും കുറ്റക്കാരനല്ല. കാരണം അവർ വലിയ ഒരു ഫിത്ന, ഒരു മുസീബത്ത് അത് ഉമ്മത്തിൽ വരുന്നതിന് തടയിടുവാൻ ന്യായപൂർണമായ യുക്തിപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതാണ് ആ ഒരു വിഷയത്തിൽ മാ ഖദിബ്ന ഇല്ലാ ലി അന്ന ഉഖിർന അനിൽ മഷൂറ എന്ന വിഷയത്തിൽ വാക്കിൽ അലിയാരുടെ ആ വാക്കിൽ സുബൈർ റളിയല്ലാഹുവിൻ്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചരിത്രം. ഇനി അലി റളിയല്ലാഹു തആലാനു അതിനാൽ അബൂബക്കർ റളിയല്ലാഹു തആലാനു ബൈഅത്ത് ചെയ്തിട്ടില്ലേ? അബൂബക്കർ റളിയല്ലാഹുവിനെ കൂട്ടാക്കിയിട്ടില്ലേ? എന്താണ് വസ്തുത? അലിബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് 2 തവണ ബൈഅത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്ര റിപ്പോർട്ടുകളെ മുഖവിലക്കെടുത്ത് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള ബലപ്പെടുത്തിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തിങ്കളാഴ്ച ദിവസം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചൊവ്വാഴ്ച ദിവസം അലി റളിയല്ലാഹു ജനങ്ങളിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു തആലാനു മസ്ജിദുൽ നബവിയിൽ വെച്ച് പൊതുവിലുള്ള ബൈഅത്ത് വാങ്ങിയപ്പോൾ ആ പൊതു ബൈഅത്തിൽ അലി റളിയല്ലാഹു തആലാനു ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മാസങ്ങൾക്ക് ശേഷം ഫാത്തിമ റളിയല്ലാഹു തആലാനു വഫാത്തായതിൽ പിന്നെ വീണ്ടും അലി റളിയല്ലാഹു തആലാനു തൻ്റെ ബൈഅത്ത് പുതുക്കി. അങ്ങനെ 2 തവണ അലി റളിയല്ലാഹു തആലാനു ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു തആലാനു ബൈഅത്ത് ചെയ്തിട്ടേ ഇല്ല എന്ന് അലിയാരുടെ പക്ഷം പിടിച്ച് ഷിയാ വിഭാഗത്തിലെ തീവ്രവാദികൾ പ്രചരിപ്പിക്കുമ്പോൾ എല്ലാവരും ഒരു ബയ്യത്താണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിന് അലി 2 തവണ ബയ്യത്ത് ചെയ്തു എന്നതാണ് ചരിത്ര വസ്തുത. അലിയാരുടെ ബയ്യത്തിൻ്റെ വിഷയത്തിൽ ഇമാം ഹാക്കിമും ബൈഹഖിയും ഇബിന് സഅദും ഇബിന് ഹിബ്ബാനും മറ്റും അബൂ സഈദിൽ ഖുദ്രിയിൽ നിന്ന് സഹിഹായി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ചൊവ്വാഴ്ച ദിവസം അബൂബക്കർ റളിയല്ലാഹു തആലാനു ബൈഅത്ത് സ്വീകരിക്കുവാൻ മിമ്പറിൽ കയറി. അങ്ങനെ അലി റളിയല്ലാഹു ജനങ്ങളെ അബൂബക്കർ റളിയല്ലാഹു തആലാനു നിരീക്ഷിക്കണം മിമ്പറിൽ നിന്ന്. അപ്പോൾ അലീനെ കാണാനില്ല, അലി പിന്നീടാണ് വരുന്നത്. അലിയാരെ വിളിച്ചു വരുത്തി. അബൂബക്കർ റളിയല്ലാഹു തആലാനു പറഞ്ഞത് ഇബ്നു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഖത്നുഹു അലാ ഇബ്നതി അറത്താൻ തശുഖാസൽ മുസ്ലിമീൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യ പുത്രൻ, മരുമകൻ എല്ലാ മുസ്ലിമീങ്ങളുടെയും നിലപാടിന് എതിരൊരു നിലപാടാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരണത്തിൽ അലിയാരി പറഞ്ഞ വാക്ക് തങ്ക ലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട വാക്കാണ്. എന്താണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ലാ തസ്രീബ യാ ഖലീഫത റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫ അബൂബക്കർ യാതൊരു ആക്ഷേപമല്ല, ഒരു പ്രയാസമല്ല എന്ന് പറഞ്ഞ് ഫബായഹു എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അലിയെ ബൈഅത്ത് ചെയ്യുകയാണ് എന്ന് എല്ലാവരും ബൈഅത്ത് ചെയ്ത ആ വേദിയിൽ. ചരിത്രത്തിൽ കാണാം അബൂബക്കർ റളിയല്ലാഹു തആലാനു മിമ്പറിൽ കയറി നിന്നപ്പോൾ അലീനെ അന്വേഷിക്കാണ് എവിടെയാണ് അലീൻ. അപ്പോൾ അലി റളിയല്ലാഹു തആലാനു ഫാത്തിമ റളിയല്ലാഹു തആലാനയുടെ ഹുജ്റയിലാണ്. അലി ഇനെ അബൂബക്കർ തന്നെ തിരക്കുന്നു അന്വേഷിക്കുന്നു എന്ന് കേട്ട മാത്രയിൽ ഉടുത്ത വസ്ത്രത്തിൽ അറയിൽ നിന്ന് അലി ഓടി വന്ന് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഇരിക്കേണ്ടായി എന്നാണ്. ഉടുത്ത വസ്ത്രത്തിൽ ഉള്ള വസ്ത്രത്തിൽ എന്നിട്ട് പിന്നെയാണ് മറ്റു വസ്ത്രങ്ങൾ പുറത്തണിയുവാനുള്ള മറ്റു വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ട് അലി റളിയല്ലാഹു തആലാനെ ധരിക്കുന്നതാണ്. അത്ര പോലും വൈകാതെ, അല്പം പോലും അനിഷ്ടം പ്രകടിപ്പിക്കാതെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ മുന്നിൽ വന്നിരുന്നു എന്ന് ചരിത്രങ്ങളിൽ സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഉടുമുണ്ടും ഒരു ഉത്തരീയവും മാത്രമായിരുന്നു എന്നാണ് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റയിൽ അലിയാരിയിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതേട്ട് മേൽക്കുപ്പായല്ല, കുപ്പായല്ല, അതേപോലെ ശിരവസ്ത്രമല്ല, ഉടുത്ത തുണിയും പൊതച്ച തട്ടോ അതേറ്റ് ഓടി വന്നിട്ടിരുന്നു എന്നാണ്. പിന്നെയാണ് എന്ത് ചെയ്തത്? പിന്നെ കുപ്പായവും അതേപോലെ തന്നെ പിന്നെ മറ്റു വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നു കൊടുത്തത് എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ അബൂബക്കർ തന്നെ വിളിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഒട്ടും വൈകാതെ അവിടെ സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാൻ അലിയും നബി താലിബ് എത്തി എന്നുള്ളതാണ് ചരിത്രത്തിലുള്ളത്. ഇപ്പം രണ്ട് തവണ ബൈഅത്ത്, ഇത് അലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ തിരഞ്ഞെടുത്തതിലുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയാണ്. തിരുവിയോഗം നടന്ന ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം അത് സംസ്കരിക്കുന്നതിന് മുമ്പായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു അനിവാര്യതയായിരുന്നു. ആ അനിവാര്യത മനസ്സിലാക്കിയത് മൂന്ന് പ്രമുഖർ, അബൂബക്കർ, ഉമർ, അബൂ ഉബൈദ. ആ ഒരു ഇടപെടൽ ഉണ്ടാവുകയും അബൂബക്കർ റളിയല്ലാഹു തആലൻഹു തിരഞ്ഞെടുക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന അനിഷ്ടങ്ങൾ, അനൈക്യങ്ങൾ അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് അവിടെ അബൂബക്കർ റളിയല്ലാഹു തആലനെ തിരഞ്ഞെടുത്തു. അബൂബക്കർ റളിയല്ലാഹു തആലനെ തിരഞ്ഞെടുത്തതിനാൽ അദ്ദേഹം സർവ്വസമ്മതനും എല്ലാവർക്കും സ്വീകാര്യനുമാണ്. അതുകൊണ്ട് തന്നെ മുഹാജിറുകൾ അദ്ദേഹത്തെ അംഗീകരിച്ചു, അൻസാരികൾ അദ്ദേഹത്തെ അംഗീകരിച്ചു, നബി കുടുംബത്തിലുള്ളവർ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിച്ചു. മുസ്ലിമീങ്ങളെല്ലാവരും ഐക്യപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു തആലനെ സമ്മതിക്കുകയുണ്ടായത്. വേറൊരാളായിരുന്നുവെങ്കിൽ ഈ ഒരൈക്യം ആ വിഷയത്തിൽ മദീനയിൽ സംജാതമാകുമായിരുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലൻഹു തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഒരിക്കലും ഖിലാഫത്തിൽ ആർത്തിയുള്ളവനോ താൻ ഖലീഫയാകണമെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തിയോ ആയിരുന്നില്ല. അദ്ദേഹം ഉമറിനെ അല്ലെങ്കിൽ അബൂ ഉബൈദയെ ഖലീഫയായിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് ബനു സായിദക്കാരുടെ പന്തലിൽ, അൻസാരികൾ കൂടിയിരുന്ന ആ വേദിയിൽ. ഇവരിൽ രണ്ടിലൊരാളെ നമുക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലൻ പറഞ്ഞത്. അതെന്താണ് മനസ്സിലാക്കി തരുന്നത്? അദ്ദേഹം അതിൽ ആവശ്യക്കാരനും ആർത്തിക്കാരനുമായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു തആലനുമാണ് അദ്ദേഹത്തെ നിർദ്ദേശിച്ച് ബൈഅത്ത് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആലനു പറഞ്ഞതായി ഇമാം ഹാക്കിം മുസ്നദിൽ സഹീഹായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനുവിൻ്റെ പ്രസംഗം, എന്താ അദ്ദേഹം പറയുന്നത്? മാ കുൻതു ഹരീസൻ അലൽ ഇമാറത്തി യൗമൻ വലാ ലൈല, ഒരു രാവിലാകട്ടെ പകലിലാകട്ടെ ഒരിക്കലും നേതൃത്വത്തിന് ഞാൻ തൽപരനായിരുന്നില്ല. വലാ സഅൽതു ഹാ ഫീ സിർരിൻ വലാ ആലാനിയ, എൻ്റെ രഹസ്യ സന്ദർഭങ്ങളിലും പരസ്യ വേളകളിലും ഞാൻ ഒരിക്കലും നേതൃപദവി ചോദിച്ചിട്ടില്ല. വലാക്കിന്നി അഷ്ഫഖ്തു മിനൽ ഫിത്ന, ഞാൻ ഫിത്നയെ ഭയക്കുകയാണ് ചെയ്തത്. എന്താ ഫിത്ന? അൻസാരികളാ കൂടിയ വേദിയിൽ ഒരാൾ നേതാവായി തീരുമാനിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അൻസാരികൾ ഒരാളെ നിർദ്ദേശിക്കുക എന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ ആ നേതാവിനെ കൂട്ടാക്കുന്ന വിഷയത്തിലുണ്ടാകുന്ന അനൈക്യങ്ങൾ, പ്രശ്നങ്ങൾ, ആ ഫിത്നകളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു ഭയന്ന് അതുകൊണ്ടാണ് അവിടെ അദ്ദേഹം സന്ദർഭോചിതമായിട്ട് ഇടപെട്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? വമാലി ഫിൽ ഇമാറത്തി മിൻ റാഹത്തിൻ, എനിക്ക് ഇമാറത്തിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഖലീഫയായി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു, അതിൽ എനിക്ക് യാതൊരു റാഹത്തുമില്ല. കാരണം ഇത് തശ്രീഫല്ല, ഇത് തക്ലീഫാണ്. നേതാവ് ആകുക എന്ന് പറഞ്ഞാൽ, ഖലീഫയാകുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമാണ്, അതിൽ വിധിവിലക്കുകളുണ്ട്. അതൊരിക്കലും ഒരു പദവിയോ ഒരു സ്ഥാനമോ ഏറ്റെടുത്ത് ഒരു പദവിയിൽ ജീവിക്കുന്നൊരു വിഷയമല്ല. പിന്നെയോ, അത് വിധിവിലക്കാണ്, അത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അത് നേരാവിധം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതിൽ വിചാരണയും പർലാവ് കോടതിയിൽ അതിൽ അള്ളാഹുവിൽ നിന്നുള്ള ചോദ്യം ചെയ്യലുമുണ്ട്. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് ഒരിക്കലും ഇമാറത്തിൽ ഒരു റാഹത്തില്ല എന്ന് അദ്ദേഹം തുറന്ന് പറയുകയാണ്. ഖലീഫയായിട്ടും വിനയാനിതത്വത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് ജീവിച്ചതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കണില്ലേ? അദ്ദേഹം ഖലീഫയാണ്, ഇമാമാണ്, ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഭാരിച്ചതും ഏറെയുമാണ്. എന്നിട്ടും അദ്ദേഹം ഖലീഫയാവുന്നതിന് മുമ്പ് മദീനയിൽ വിധവകളുടെയും സാധുക്കളുടെയും വീടുകളിൽ അവരുടെ ആടുകളെ കറന്ന് ആ വീട്ടുകാരെ സഹായിക്കുമാറുമായിരുന്നു. ഖലീഫയായതിൽ പിന്നെ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുകയാണ്, അബൂബക്കർ ഖലീഫയായി വാഴ്ത്തപ്പെട്ടു, ഇനി നമ്മളുടെ ആടുകളെ കറന്നു തരാൻ അദ്ദേഹം വരികയില്ല. അത് കേട്ട അബൂബക്കർ റളിയല്ലാഹു തആലനു പറയുകയാണ്, അള്ളാഹുവിൽ സത്യം ചെയ്ത് ആ ദൗത്യം ഇനിയും ഞാൻ തുടരും, ഖലീഫയായി എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ ആടുകളെ കറന്ന് പാലെടുത്ത് തരുന്നതിൽ ഞാൻ പിന്തി നിൽക്കില്ല എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലൻഹു ആ സ്ത്രീയോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലൻഹു അദ്ദേഹത്തിന് എല്ലാവരും ബൈഅത്ത് ചെയ്തു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അനു ബൈഅത്ത് ചെയ്തു. അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വിനയാനിതത്വം, ഉത്തരവാദിത്ത ബോധം, അത് നമ്മൾ ശരിക്കു വായിക്കുകയാണ്. ഇന്നി വുല്ലീത്തു അലൈക്കും വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. വുല്ലീത്തു അലൈക്കും, നിങ്ങളുടെ നേതൃപദവിയിൽ ഞാൻ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, ഞാൻ ഒരിക്കലും നിങ്ങളെക്കാൾ ഉത്തമനല്ല. ഫഇൻ അഹ്സൻതു ഫഅഈനൂനി, ഞാൻ നല്ലത് ചെയ്താൽ നിങ്ങളതിൽ നിങ്ങളെന്നെ സഹായിക്കണം. വഇൻ അസഅതു ഫഖവ്വിമൂനി, എൻ്റെ നിന്ന് തെറ്റാണ് വരുന്നത് എങ്കിൽ നിങ്ങളെന്നെ നേരെയാക്കണം. അസ്സിദ്ഖു അമാനത്തുൻ, സത്യസന്ധത അത് അമാനത്താണ്. വൽകദിബു ഖിയാനത്തുൻ, വ്യാജം അത് ചതിയാണ്. വദ്ദഈഫു ഫീകും ഖവിയുൻ ഇൻദി ഹത്ത ഉറയ്യഹ അലൈഹി ഹഖഹു ഇൻഷാ അല്ലാഹ്, നിങ്ങളിൽ ദുർബലൻ എൻ്റെ അടുക്കൽ ശക്തനാണ്, ദുർബലൻ്റെ അവകാശം ഞാൻ ഇൻഷാ അല്ലാഹ് അവനിലേക്ക് തിരിച്ചെത്തിക്കും. വൽഖവിയു ഫീകും ദഈഫുൻ ഇൻദി ഹത്ത ആഖുദൽ ഹഖ മിൻഹു ഇൻഷാ അല്ലാഹ്, നിങ്ങളിൽ ശക്തൻ എൻ്റെ അടുക്കൽ ദുർബലനാണ്, അവനിൽ നിന്ന് അവകാശം ഇൻഷാ അല്ലാഹ് ഞാൻ പിടിച്ചു വാങ്ങിക്കും. ലാ യദഉ ഖൗമുൻ ജിഹാദ ഫീ സബീലില്ലാഹ് ഇല്ലാ ദറബഹുമുല്ലാഹു ബിദ്ദുൽ, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് ഒരു വിഭാഗം കയ്യൊഴിക്കുന്നുവെങ്കിൽ അല്ലാഹു അവരെ നിന്ദ കൊണ്ട് മുദ്രണം ചെയ്യും. വല തശീഉൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഇല്ലാ അമ്മഹുമുല്ലാഹു ബിൽ ബല, നീചവൃത്തി ഒരു ജനവിഭാഗത്തിൽ പ്രചരിച്ചാൽ അല്ലാഹു പരീക്ഷണങ്ങൾ കൊണ്ട് അവരെ പൊതിയും. അതീഉനി മാ അത്തഅത്തുല്ലാഹ വറസൂല, അല്ലാഹുവേയും അല്ലാഹുവിൻ്റെ റസൂലിനെയും ഞാൻ അനുസരിക്കുന്ന കാലമത്രയും നിങ്ങൾ എന്നെ അനുസരിക്കണം. ഫൈദാ അസൈത്തുല്ലാഹ വറസൂലഹു ഫലാ തഅതലി അലൈക്കും, ഞാൻ അല്ലാഹുവേയും റസൂലിനെയും ധിക്കരിച്ചാൽ അല്ലാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിച്ചാൽ അതിൽ നിങ്ങൾക്ക് എന്നോട് യാതൊരു അനുസരണവുമില്ല. ഫലാ തഅതലി അലൈക്കും, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അനുസരണവും ഇല്ല, എന്നോട് നിങ്ങൾക്ക് യാതൊരു അനുസരണവുമില്ല എന്ന് പറഞ്ഞു. ഖൂമു ഇലാ സലാത്തിക്കും യർഹമുക്കുമുല്ലാഹ്, നമസ്കാരത്തിന് എഴുന്നേൽക്കൂ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനു നിർവഹിച്ചതായ പ്രസംഗം, താൻ ഖലീഫയായി നിശ്ചയിക്കപ്പെട്ടതിൽ പിന്നെ, ആളുകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചതിൽ പിന്നെ അദ്ദേഹം നിർവഹിച്ചതായ ആ പ്രസംഗം, എന്താണിത് അറിയിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു തആല അനുവിൻ്റെ നേതൃപാഠവും നേതാവായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വിനയാനിതത്വവുമാണ് അറിയിക്കുന്നത്. ഇങ്ങനെ വിനയപുരസ്കരനായ മാന്യനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനോട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അനു എതിരാവുക, അദ്ദേഹത്തെ കൂട്ടാകാതിരിക്കുക, അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞ ചെയ്യാതിരിക്കുക, അദ്ദേഹത്തോട് അനിഷ്ടത്തിൽ കഴിയുക എന്ന് വല്ലവരും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ അലിയിനെ ഉയർത്താനും അലി ഇബ്നു അബീ താലിബിനെ മഹത്വപ്പെടുത്താനും അല്ല ഉപകരിക്കുക, പ്രത്യുത അത് അലിയാരെ ഇകഴ്ത്തുവാനും അദ്ദേഹത്തിൻ്റെ സ്ഥാനം കെടുത്തുവാനുമാണ് ഉപകരിക്കുക. യഥാർത്ഥത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മഹനീയനാണ്, അദ്ദേഹം അർഹർക്ക് അവരുടെ അർഹത വകവെക്കുന്ന നേതാവാണ്. റജുലുൻ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹു വറസൂലഹു, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം, അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം, അതാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം. അതിനാൽ തന്നെ ഒരിക്കലും അള്ളാഹുവിന് അനിഷ്ടകരമായ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനിഷ്ടകരമായ ഒരു കാര്യത്തിനും അരിനിൽക്കുകയോ കൂട്ടുനിൽക്കുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് അനിഷ്ടത്തിലും അദ്ദേഹത്തോട് അകന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക് അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബൈഅത്ത്, കുപ്രചരണങ്ങളും വസ്തുതകളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്. സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നാവിനെ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ശാപവാക്കുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരു വിശ്വാസിയെ ശപിച്ചു കഴിഞ്ഞാൽ അതെത്രത്തോളം ഗുരുതരമാണ്, അതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നെല്ലാം ഹദീസുകളിലൂടെ, പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല അബ്ദ, ഏതെങ്കിലും ഒരു അടിമ, ഇദാല അനശയ്അൻ, അവൻ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങൾ ആ ഒരു പദപ്രയോഗം തന്നെ, ഷെയ്അൻ എന്നാണ് പറഞ്ഞത്. വല്ലതിനെയും ശപിച്ചാൽ, മനുഷ്യനെ ശപിക്കണം എന്നില്ല, വല്ല ജീവിയെയും ഏതൊരു വസ്തുവിനെയാണെങ്കിലും ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ, സ്വഇദത്തില്ലഅനതു ഇലസ്സമാ, ആ ശാപവാക്ക് ആകാശത്തേക്ക് കയറിപ്പോകുന്നതാണ്. ഫതഅലഖ അബ്വാബു സമാഇ ദൂനഹ, ആകാശത്തിൻ്റെ കവാടങ്ങൾ ആ ശാപവാക്കിനെ സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടും. ആ വാക്ക് താങ്ങാനുള്ള ശക്തി ആ കവാടങ്ങൾക്കില്ല എന്നുള്ളതാണ്. ആ ശാപവാക്ക് താങ്ങാനാവാതെ കവാടങ്ങൾ കൊട്ടിയടച്ച് പുറന്തള്ളപ്പെടും എന്നുള്ളതാണ്. സുമ്മ തഹ്ബിതു ഇലൽ അർളി, പിന്നീട് ആ ശാപവാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വതഅലഖു അബ്വാബുൽ അർളി ദൂനഹ, ഭൂമിയും ഭൂമിയുടെ കവാടങ്ങളും ആ വാക്കുകളെ സ്വീകരിക്കാതെ ആ വാതിലുകളും അടക്കുന്നതാണ്. സുമ്മ തഖുദു യമീനം വശിമാല, പിന്നീട് ആ പദം വലത് ഇടത് ഭാഗങ്ങളിലേക്കൊന്നിങ്ങനെ കറങ്ങി നോക്കും. എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടണമല്ലോ, അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഫഇദാലം തജിദ് മസാഅൻ റജഅത് ഇലല്ലദീ ലുഅന, എവിടെയും കയറിക്കൂടാൻ സ്ഥലമില്ലെന്ന് കാണുമ്പോൾ നാം ആരെയാണോ ശപിച്ചത്, എന്തിനെയാണോ നാം ശപിച്ചത്, അവരിലേക്ക് അത് ചെന്നെത്തുന്നതാണ്. ഫഇൻ കാന അഹ്ലൻ ലിദാലിക, അത് ആ ശാപവാക്ക് തട്ടപ്പെടുന്നത്, അത് തട്ടുന്നത് അർഹതയുള്ളവരിലേക്കാണ് എങ്കിൽ ആ ശാപം അവരിൽ സംഭവിക്കും. വഇല്ല, ഇനി ആ വാക്ക് തട്ടാൻ അർഹതയില്ലാത്തവരിലേക്കാണത് ചെന്നെത്തിയത് എങ്കിൽ, റജഅത് ഇലാ ഖായിലിഹ, അത് പറഞ്ഞവനിലേക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണിത്. നിനക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞാൽ ആ ശാപവാക്ക് ആകാശത്തേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരികയും അത് തട്ടാൻ അർഹതയുള്ളവനാണെങ്കിൽ അത് അവരിലേക്ക് തട്ടുകയും ഇനി തട്ടാൻ അർഹതയില്ലാത്തവരോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ പദവും ഓരോ പ്രയോഗങ്ങളും സൂക്ഷിച്ചിട്ടായില്ല എങ്കിൽ വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒന്നിനെയും ഒരിക്കലും ശപിച്ചിട്ടില്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പ്രവാചകരെ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് അയച്ചിട്ടുള്ളത് എന്നതിൽ അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിർക്ക് ചെയ്ത ആളുകൾ, ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകൾ സ്വഹാബത്തിനെ ആക്രമിച്ചപ്പോൾ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കുകയാണ്, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഉദു അലൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർ ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്കെതിരെ താങ്കളൊന്ന് പ്രാർത്ഥിക്കണം റസൂലെ. ഞങ്ങൾ അവരോട് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, താങ്കൾ അവർക്കെതിരായൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, ഇത് കേട്ടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നീ ലമുബഅസു ലആന, ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ കാരുണ്യം കൊണ്ട് നിയോഗിക്കപ്പെട്ടവനാണ്. അവർക്കെതിരായി ഞാൻ പ്രാർത്ഥിക്കുകയില്ല, അവരുടെ ഹിദായത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ നാശത്തിന് വേണ്ടിയല്ല, അവരുടെ നന്മക്ക് വേണ്ടി, അവർക്ക് സന്മാർഗ ബോധത്തോടെ സത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയോ മാതൃകകൾ ഈ വിഷയത്തിൽ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തുഫൈൽ ഇബ്നു അംറുദ്ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തോട് എല്ലാവരും വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. തുഫൈൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുന്നുണ്ട്, റസൂലേ, എൻ്റെ ജനങ്ങൾ എനിക്കെതിരെ അക്രമങ്ങൾ അഴിച്ചു വിടുന്നുണ്ട്, താങ്കൾ അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു രംഗം സ്വഹാബത്ത് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുകയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കിബിലക്ക് അഭിമുഖമായി നിന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ ഹംദും സലാത്തും ചൊല്ലി. പ്രവാചകൻ അവർക്കെതിരായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നും പ്രാർത്ഥിച്ചാൽ അവരുടെ കഥ കഴിഞ്ഞത് തന്നെയെന്നും ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്, അല്ലാഹുമ്മഹ്ദി ദൗസൻ വഅത്തി ബിഹിം, അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ എന്നാണ്. ഈ നന്മയിലേക്ക് അവരെയും കൊണ്ടുവരണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. തുഫൈൽ റളിയല്ലാഹു അൻഹു ഇതിനുശേഷം പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് അതിനുശേഷമാണ്. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ആ ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കാരണമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നമുക്കുള്ള മാതൃക. അല്ലാഹുവിൻ്റെ റസൂല് ഒന്നിനെയും ശപിച്ചിട്ടില്ല എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ ജീവിതമായിരിക്കണം നമ്മുടെയും മാതൃക. അത് ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, ഏതൊരു തിന്മയുടെ വിഷയത്തിലാണെങ്കിലും, തിന്മയെ ഒഴിവാക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ എങ്ങനെയാണോ തിന്മകളെ ഒഴിവാക്കിയിട്ടുള്ളത്, എങ്ങനെയാണോ നന്മകൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ ഒരു രൂപത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നാവിനെ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

0: ഭാഗം രണ്ട്. ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 2-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം പഠിക്കുന്നത്. രണ്ടായത്തുകളും ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: مسمى.
1: يدبر الأمر.
0: يدبر الأمر.
1: يدبر الأمر.
0: يدبر الأمر.

യുഫസ്സിലുൽ ആയാത്തി.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുർ റഅദിലെ രണ്ടാം വചനം ഭാഗം രണ്ട്. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഒരു വലിയ ആശയം നമ്മളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളിൽ ഇന്ന് ആഷിക എ വി നടുവട്ടം രചിച്ച കൗമാരക്കാരുടെ മനസ്സറിയുക എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം അബ്ദുസമദ് കല്ലടിക്കോടാണ് ചെയ്യുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: കൗമാരക്കാരുടെ മനസ്സറിയുക, എഴുത്ത് ആഷിക എ വി നടുവട്ടം. പുതിയ ചിന്തകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കൗമാരം അക്കാലം മനോഹരമാണ്. പൂവിടാൻ തുടങ്ങുന്ന കൊമ്പുപോലെ മനസ്സും ശരീരവും പുതുമയിലേക്ക് വിരിയുന്നു. ബാല്യത്തിൻ്റെ നിറങ്ങളും യൗവനത്തിൻ്റെ സ്വപ്നങ്ങളും കൈകോർക്കുന്ന കൗമാരത്തിൽ ജീവിതം വർണ്ണങ്ങളണിയുന്നു. വസന്തകാലത്ത് ചിലപ്പോൾ കാറ്റും മഴയും ഉണ്ടാകാറില്ലേ? അതുപോലെ വെല്ലുവിളികളും ഉണ്ടാകും. ഇന്ന് സമൂഹത്തിൽ കൗമാരക്കാരെക്കുറിച്ച് മുറവിളി കൂട്ടുന്നവർ കൂടുതലാണ്. അവരുടെ പെരുമാറ്റം, വേഷവിധാനം, സംസാരശൈലി

0: സുഹൃത് ബന്ധം, ന്യൂജൻ ആശയങ്ങൾ എന്നിവയെക്കുറിച്ച് മുതിർന്നവർ പരാതിപ്പെടുന്നു. കൗമാരക്കാരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, എന്നാൽ അവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ഈ പ്രായക്കാരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വളരെ വലിയ പങ്കുണ്ട്. കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷയും പരിഗണനയും ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും മാതാപിതാക്കൾ നിയന്ത്രിക്കാൻ മാത്രം ശ്രമിക്കുന്നു. കുട്ടികളുടെ തെറ്റുകൾക്കെടുത്തു ചാടി ശകാരിക്കുന്നതിനു പകരം തെറ്റുകൾ വരാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നൊരു ബോധം കുട്ടിക്ക് നൽകാൻ കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ വിജയിക്കുന്നത്. അധ്യാപകർക്കും കൗമാരക്കാരെ നേരെ നയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാനാകും. മുമ്പിലിരിക്കുന്ന കൗമാരക്കാരായ വിദ്യാർത്ഥികളെ അപമാനിക്കാതെ, പഠനത്തിലോ സ്വഭാവത്തിലോ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതെ ആവശ്യമായ പ്രോത്സാഹനവും പരിഗണനയും നൽകണം. മാതൃപിതൃ നിർഭരമായ സ്നേഹം നൽകാൻ അധ്യാപകർക്കായാൽ അവർ അനുസരണയും അച്ചടക്കമുള്ളവരുമായി മാറും. സോഷ്യൽ മീഡിയകൾ പുതിയ അറിവുകളും സൗഹൃദങ്ങളും വളർത്തുന്നതിനോടൊപ്പം പ്രശ്നങ്ങളിലേക്കും എടുത്തു ചാടിക്കുന്നുണ്ട്. ലൈക്കുകളെയും ഫോളോവേഴ്സിനെയും എണ്ണി അതിലെ കുറവിനെ തൻ്റെ കുറവായി കണ്ട് നിരാശപ്പെടുന്ന കുട്ടികളുണ്ട്. മറ്റുള്ളവരുടെ മിന്നുന്ന പ്രകടനം കാണുമ്പോൾ താനൊരു പരാജയമാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. അത് അവരിലെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. സോഷ്യൽ മീഡിയയല്ല ജീവിതമെന്നും ഉത്തരവാദിത്തത്തോടെ നല്ലതിനു വേണ്ടി മാത്രം അവയെ ഉപയോഗിക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ പ്രയാസങ്ങളെ നേരിടേണ്ടി വരുമെന്നും അവരെ ബോധ്യപ്പെടുത്തണം. കൂട്ടുകാർ അവരുടെ ജീവിതത്തിൻ്റെ നിറങ്ങളാണ്. നല്ല കൂട്ടുകാർ ജീവിതത്തെ പ്രകാശിപ്പിക്കുമ്പോൾ തെറ്റായ കൂട്ടുകാർ വെളിച്ചം കെടുത്തിയേക്കും. ചീത്ത കൂട്ടുകെട്ടിൽ പെടാതിരിക്കാൻ പ്രത്യേകം ഉപദേശിക്കണം. അവരിൻ്റെ ദൂഷ്യം മനസ്സിലാക്കിക്കൊടുക്കാൻ പറ്റിയ എത്രയോ ഉദാഹരണങ്ങൾ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുടെ പ്രത്യേകമായ കരുതലും ശ്രദ്ധയും പ്രണയമെന്ന വികാരങ്ങളിലേക്ക് അവരെ എത്തിച്ചേക്കും. ലിബറൽവാദികളുടെ ദുഷിച്ച ആശയങ്ങളിൽ അവർ അകപ്പെട്ടുപോകരുത്. ശരിയായ മാർഗനിർദ്ദേശങ്ങളും മതപരമായ അറിവും കരുതലും ലഭിക്കുമ്പോൾ അവർ നല്ല മക്കളും മികച്ച പൗരന്മാരുമായി മാറും.
1: ബറകല്ലാഹു ഫിക്. കൗമാരക്കാരുടെ മനസ്സറിയുക എന്ന ആഷിക എ വി നടുവേട്ടത്തിൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്. പീസ് റേഡിയോ നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു.
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഅസ്സല്ലി വഅസ്ലിമു അലാ ഖാതമിൽ അംബിയാ വൽ മുർസലീൻ നബിയന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്താനുഗ്രഹം കൊണ്ട് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ഈ സൂറത്തിൻ്റെ 33 വചനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 34, 35, 36, 37, 38 വചനങ്ങൾ ഇൻഷാല്ല അഞ്ച് വചനങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ അതഅ്തും ബശറൻ മിസ്ലകും ഇന്നകും ഇദൽ ഖാസിറൂൻ ايعدكم انكم اذا متم وكنتم ترابا وعظاما انكم مخرجون هيهات هيهات لما توعدون ان هي الا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين ان هو الا رجل افترى على الله كذبا وما نحن له بمؤمنين അഞ്ച് വചനങ്ങൾ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ആയത്തുകളിൽ ആവർത്തിച്ചു വന്ന തജ്വീദിന്റെ ഒരു നിയമമാണ് ഇദ്ഗാം എന്നുള്ളത്, അഥവാ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ചെയ്യണം. ആ അക്ഷരങ്ങൾ യാ, റാ, മീം, ലാം, വാവ്, നൂൻ. യർമലൂൻ എന്ന് അതിനെ എളുപ്പത്തിൽ പറയാറുണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർത്തി ഉച്ചരിക്കലാണ്. അപ്പോൾ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ തൊട്ട അക്ഷരത്തിലേക്ക് ചേർത്തി ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ചേർത്തി ഉച്ചരിക്കണം. എന്നാൽ ഈ ഇദ്ഗാം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇദ്ഗാമുൻ ബിഗുന്ന, മറ്റൊന്ന് ഇദ്ഗാമുൻ ബിലാഉന്ന. ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഗുന്നത്തോടുകൂടി മണിച്ചുച്ചരിക്കേണ്ടതാണ്. ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാരൻ. ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ തൻവീറിൻ്റെയും നൂനും സാക്കിന നൂനും ശേഷം വന്നാൽ മണിക്കാതെ ഉച്ചരിക്കണം. മിർ റഹ്മത്തിഹി എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇതല്ലാത്ത ബാക്കി അക്ഷരങ്ങൾ യൗമിൻ എന്നോ മീനു എന്നോ ഒക്കെ എളുപ്പത്തിൽ പറയാം. മീമ്, യാ, നൂന്, വാവ്. ഈ നാലക്ഷരങ്ങൾ തൻവീറിൻ്റെയും നൂനിൻ്റെയും സാക്കിന നൂനിൻ്റെയും ശേഷം വന്നാൽ അത് മണിച്ച് ചേർത്ത് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ ഇവിടെ തന്നെ ഈ ആയത്തുകളിൽ ആവർത്തിച്ച് ഇത് വന്നിട്ടുണ്ട്. വക്കുന്തും തുറാബും ഇളാമൻ, 35-ാമത്തെ വചനത്തിൽ ഒരു തവണ ഇത് വന്നിട്ടുണ്ട്. പിന്നീട് വീണ്ടും 38-ാമത്തെ വചനത്തിൽ അലല്ലാഹിക്ക ദിവം വമ, അവിടെയും ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് തനുവീനിൻ്റെയും സുക്കുവൽ നൂനിൻ്റെയും ശേഷം വാവ് അല്ലെങ്കിൽ മീമ്, നൂന്, യ ഈ അക്ഷരങ്ങൾ വന്നാൽ മണിച്ചുകൊണ്ട് ചേർത്ത് ഉച്ചരിക്കണം. ലാമ്, റാ വന്നാൽ മണിക്കാറ് ചേർത്ത് ഉച്ചരിക്കണം. ഈ നിയമം പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങൾ പറയുന്നത്? കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വെച്ച ആയത്തുകൾ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ. ഒരു പ്രവാചകനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷം പറഞ്ഞയച്ചപ്പോൾ അവർ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. പ്രമാണിമാരെ ആളുകളൊക്കെ, ഇത് സാധാരണ മനുഷ്യൻ മാത്രമാണ്, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, നമ്മളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന രൂപത്തിൽ പറയുകയുണ്ടായി. പിന്നെയും ഇദ്ദേഹത്തിന് നേരെ, ആ പ്രവാചകന്മാർക്ക് നേരെ ഉയർത്തുന്ന ആരോപണങ്ങളും, എന്നിട്ട് അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന പ്രമാണിമാരുടെ അഹങ്കാരത്തിൻ്റെ കാരണങ്ങളും ന്യായമുഖങ്ങളുമാണ് ഈ വചനങ്ങളിൽ കാണാൻ സാധ്യമാകുന്നത്. അവർ പറഞ്ഞു വല ഇൻ, അഥവാ തൊട്ട് മുമ്പെന്നാണ് പറഞ്ഞത്, ഈ മനുഷ്യൻ സാധാരണക്കാരൻ മാത്രമാണ് എന്ന രൂപത്തിൽ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് പറയുകയുണ്ടായത്. അതിനുശേഷം പറഞ്ഞത് വല ഇൻ അതഅ്തും, നമ്മൾ ഇവനെ, ഇദ്ദേഹത്തെ, ഈ കൂട്ടരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, വല ഇൻ അതഅ്തും, നിങ്ങളെ ഞങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ബഷറൻ, എങ്ങനെയുള്ളത്, ബഷറായ ഒരു മനുഷ്യനായ, വല ഇൻ അതഅ്തും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, അതഅ്തും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ആരെ, ബഷറൻ, മനുഷ്യനെ, നിങ്ങളൊരു മനുഷ്യനെ അനുസരിച്ചു കഴിഞ്ഞാൽ, മിസ്ലക്കും, എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത, ആ മനുഷ്യൻ നിങ്ങളെപ്പോലുള്ളവനാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള കേവലം ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പറയുന്നതായ കാര്യങ്ങൾ, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നും ഒക്കെയുള്ള അള്ളാഹുവിനെ അവർ പരിചയപ്പെടുത്തുന്ന പറയുന്ന ഈ മനുഷ്യൻ്റെ വാചകങ്ങൾ നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ ഇതൻ ലഹാസിറുൻ, ഇതൻ അപ്പോൾ ലഹാസിറൂൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. അപ്പോൾ ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ഉറപ്പായിട്ട് നിങ്ങൾ നഷ്ടത്തിൽ, തീരാ നഷ്ടത്തിൽ നിങ്ങൾ പോയി തീരും. അതുകൊണ്ട് ഒരു വിജയവും ഇവൻ്റെ കൂടെ നിങ്ങൾ കൂടിയാൽ ഉണ്ടാവുകയില്ല. വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുള്ള നമ്മുടെ കാക്ക കാരണവന്മാർ കാണിച്ചു തന്ന, നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് നമ്മൾ വിജയിക്കുന്ന മാർഗം എന്നവർ പറയുന്നു. ഇതേ വർത്തമാനമാണ് എല്ലാ പ്രവാചകന്മാർ അയക്കപ്പെട്ട സമൂഹത്തിലും അവിടുത്തെ നിഷേധികൾ പറഞ്ഞത്. ഇതേ വാദമുഖമാണ് ഇന്നും സത്യത്തിന് നിഷേധികൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു നൽകാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, റസൂൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം സമൂഹം ചെയ്യുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ, അഥവാ മഹീദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാനും വേണ്ടി പാടില്ല, ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ പറയാനും വേണ്ടി പാടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ജാറങ്ങളോട്, മഹാന്മാരോട്, പുണ്യപുഷ്പങ്ങളോട് ഒന്നും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനും വേണ്ടി പാടില്ല, നബിദിനം നിങ്ങൾ ആഘോഷിക്കാനും വേണ്ടി പാടില്ല, വിധേയത്വങ്ങൾ ഒഴിവാക്കണം, പുതുതായി ഉണ്ടായ ഇത്തരം ആചാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതാ ഇവർ പുത്തനാചാരക്കാരാണ്, ഇവർ പുതിയത് കൊണ്ടുവന്നിരിക്കുന്നു, നമ്മുടെ ഉപ്പമാർ, വല്യുപ്പമാർ, കാക്കകാരണന്മാർ ഒക്കെ ചെയ്തു വന്ന മാർഗമാണിത്. ആ മാർഗം മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം. ഈ പുത്തനാശയക്കാരെ, ഇവർ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പൗരോഹിത്യവും അല്ലാത്തവരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സത്യനിഷേധികളുടെ എപ്പോഴുമുള്ള വാദമുഖങ്ങളായിരുന്നു ഇത്തരം വാദമുഖങ്ങൾ. അതാണ് അവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ജനങ്ങളോട് അവർ പറയുകയാണ്, ഈ നിഷേധികൾ പറയുകയാണ്, അയഇദുക്കും, ഇവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അയഇദു, ഇവൻ അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, കും നിങ്ങൾക്ക്, അന്നക്കും, നിശ്ചയമായും നിങ്ങൾ, ഇതാമിത്തും, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, വകുന്തും, എന്നിട്ട് നിങ്ങൾ ആവുകയും ചെയ്താൽ, തുറാബൻ, മണ്ണ്, വ ഇലാമൻ, എല്ലുകൾ, അന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മുഹ്റജൂൻ, പുറത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്ന്. അഥവാ നിങ്ങൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ച് മണ്ണും എല്ലും മാത്രമായും ആയിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾക്കിവന് വല്ല ഉറപ്പം തന്നിട്ടുണ്ടോ? അവൻ്റെ കയ്യിൽ എന്ത് ഉറപ്പാണുള്ളത്? വാഗ്ദാനം ചെയ്ത കാര്യത്തിന് എന്തുറപ്പാണുള്ളത് എന്ന് ജനങ്ങളെ അദ്ദേഹത്തെ നിഷേധിക്കാൻ വേണ്ടി അവർ പറയുകയാണ്. വീണ്ടും പറയുന്നു, ഹൈഹാച്ച ഹൈഹാച്ച്, എത്രയെത്ര വിദൂരത്താണ് നിങ്ങളുടെ അവസ്ഥ. ലിമാതു അദൂൻ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഈ വാഗ്ദാനം, നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ വാഗ്ദാനം, ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് നിങ്ങൾ എത്രയെത്ര വിദൂരത്താണ്. ഇതൊന്നും ഇവന് പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല, ഇത് കേവല വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു. അവരുടെ വർത്തമാനം എന്തായിരുന്നു? ഇൻഹിയ ഇല്ല ഹയാതുന ദുന്യ, ഇൻഹിയ, ഇതല്ല, ഇല്ലാ ഹയാതുന, ഞങ്ങളുടെ ജീവിതമല്ലാതെയല്ല, നമൂ അയാത്തുന അദ്ദുന്യ, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെയല്ല, നമൂത്തു, നമ്മൾ മരിക്കുന്നു, വനഹിയ, നമ്മൾ ജീവിക്കുന്നു, വമാ നഹ്നു ബിമബഊസീൻ, വമാ നഹ്നു, നമ്മളാവുകയില്ല, ബിമബഊസീൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജീവിക്കലും മരിക്കലും മാത്രമാണ്, അതല്ലാത്ത ഒന്നില്ല ഇവിടെ. നമ്മളൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല എന്നവർ പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിഷേധിക്കുന്ന ആളുകളുടെ എപ്പോഴുമുള്ള വർത്തമാനങ്ങൾ ഇതെല്ലാം. ഒന്നാമത്തേത്, പ്രവാചകൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നാണ്. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യന്മാർ. നമ്മൾ കഴിഞ്ഞാൽ സൂചിപ്പിച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, റസൂലേ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ എന്താണ് പ്രവാചകൻ്റെ പ്രത്യേകത? ആ പ്രവാചകന് വഹി ലഭിക്കുന്നു, ആ പ്രവാചകന് അള്ളാഹുവിന് വഹി ലഭിക്കുന്നു, അതുകൊണ്ട് ആ പ്രവാചകൻ ശ്രേഷ്ഠനാകുന്നു. ഒരിക്കലും പ്രവാചകൻ സാധാരണക്കാരൻ മനുഷ്യനല്ല, അങ്ങനെ ആരോട് പറയുന്നുമില്ല. സാധാരണക്കാരൻ കേവലം മനുഷ്യനാണ് എന്ന് പ്രവാചകനെക്കുറിച്ച് ആരും പറയുന്നില്ല. മറിച്ച് കേവലം മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മലക്കല്ല, അതല്ലെങ്കിൽ ജിന്നല്ല, മറിച്ച് നമ്മളെപ്പോലൊരു കേവല മനുഷ്യൻ മാത്രം. എന്നാൽ നമ്മളിൽ നിന്നും ആ മനുഷ്യനെ, പ്രവാചകന്മാരെ പ്രത്യേകമാക്കുന്ന കാര്യം എന്താണ്? അവർക്ക് അള്ളാഹുവിൽ നിന്നും വഹി ലഭിക്കുന്നു, അവർക്ക് അള്ളാഹുമായി ഡയറക്റ്റ് കണക്ഷനുണ്ട്, അള്ളാഹു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ അള്ളാഹുവിൻ്റെ ദൗത്യം മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത കണ്ണികളാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ ആ നിലക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ പ്രവാചകൻ കേവലം മനുഷ്യനാണ് എന്നുള്ളതാണ് നിഷേധിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഈ ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞത് സൂറത്ത് യാസീനിൽ കാണാം, ഖാലു ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. പ്രവാചകന്മാരെ അവർ നിഷേധിച്ച കാരണം എന്തായിരുന്നു? ഈ മനുഷ്യൻ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രവാചകന്മാരെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞിരുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാനുള്ള കാരണമല്ല. മറിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണ് മനുഷ്യന്മാരെ പ്രവാചകനാക്കി. റബ്ബ് സുബ്ഹാനഹു വതാലക്ക് ഒരു മലക്കിനെ പ്രവാചകനാക്കി ഒരു പ്രയാസവുമില്ല, ഒരു ജിന്നിനെ പ്രവാചകനാക്കി ഒരു പ്രയാസവുമില്ല. പക്ഷേ അവരൊക്കെ അയച്ചാൽ അവിടെ നിഷേധികൾ പറയും നമ്മളെ കൊണ്ട് കഴിയാത്തതാണ് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ ഈവനെ പോലെ ആകേണ്ടതില്ല, ഇത് മലക്കല്ലേ എന്നവർ പറയുമായിരുന്നു. പക്ഷേ അവരെപ്പോലെ ജീവിച്ച മനുഷ്യൻ തിന്മകൾ ചെയ്യാതെ, ഹറാമിൽ നിന്ന് മാറി നിന്ന്, നന്മകൾ മാത്രം ചെയ്തുകൊണ്ട്, സമൂഹത്തിന് ഉപകാരം ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു എല്ലാ പ്രവാചകന്മാരും. അങ്ങനെ ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നിഷേധിക്കാൻ, ചെയ്യാതിരിക്കാൻ, നമ്മളെ കൊണ്ടിത് പറ്റൂല എന്ന് പറയാൻ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. പ്രവാചകന്മാർക്ക് പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ പ്രവാചകന്മാർ പൊതുവായി ചെയ്ത കാര്യങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതും ചെയ്യാൻ കഴിഞ്ഞതും ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമതായി, ഈ ആളുകൾ പരലോകത്ത് നിഷേധിക്കുക, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇവൻ നിങ്ങൾക്ക് വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടോ? ഹൈഹാച്ച ഹൈഹാത്ത ലിമാ തുഅദൂൻ, എങ്കിലാ വാഗ്ദാനം എത്രയോ വിദൂരത്താണ് എന്നവർ പറയുന്നു. പരലോകത്ത് നിഷേധിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്ത ഒരു കാര്യമാണ്. പരലോകത്ത് നിഷേധിക്കുമ്പോഴാണ് ആളുകൾ തിന്മയിലേക്ക് പോകുന്നതും, പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് ആളുകൾ തന്മയിലേക്ക് മാറുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, പറഞ്ഞല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളുകുടിക്കരുത്, നിങ്ങൾ കൊലപാതകം നടത്തരുത്, നിങ്ങളെ പലിശ പൂജിക്കരുത് എന്നിങ്ങനെ ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ അവരാരും റസൂൽ അംഗീകരിക്കില്ലായിരുന്നു. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു, പരലോക ബോധ്യമുണ്ടാക്കി കൊടുത്തു, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിച്ചു പോയാൽ ഞങ്ങൾ ബുദ്ധിമുട്ടും എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊണ്ടു. അപ്പോൾ ആ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ലോകത്തിലേക്ക് ജയിക്കാൻ മാത്രമുള്ളത് ഈ ലോകത്ത് ചെയ്യണമെന്ന് അവർ ഉൾക്കൊണ്ടപ്പോൾ അവർ പ്രവാചകൻ്റെ ഏത് കലപ്പര്യം അംഗീകരിക്കാൻ തയ്യാറായി. കാരണം അതൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുന്ന എന്തിനാണ്? പ്രവാചകന് പരലോകത്തേക്കുള്ള കാര്യം മാത്രം പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ്, ഇഹലോ ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. മറിച്ച് മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു നൽകാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിക്കുന്നു. ഇവർ നിഷേധിച്ചാലും അത് ഒരിക്കലും സംഭവിക്കാതിരിക്കുന്നില്ല. നുരുമ്പിയ എല്ലുകൾ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൊടിച്ച് പറത്തിക്കളഞ്ഞിട്ട് മുഹമ്മദെ, ഈ എല്ലുകൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിന്റെ റബ്ബിന് കഴിയുമെന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യപ്പെടുമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരോട് പറഞ്ഞത്, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, വിരൽത്തുമ്പകളെ പോലും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് പറയപ്പെടാനൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ രൂപത്തിൽ നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഉണ്ടാക്കിയ മനുഷ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കാൻ അള്ളാഹുവിന് ഒരിക്കലും ഒരു പ്രയാസവുമില്ല. നമ്മൾ 20 വയസ്സുള്ള വ്യക്തി 25 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? 50 വയസ്സുള്ള വ്യക്തി 60 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? 80 വയസ്സുള്ള വ്യക്തി 90 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? അവൻ്റെ ഉമ്മയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല, അതിനും അവൻ എവിടെയായിരുന്നു? അത്തരം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഘട്ടം ഘട്ടമായി ഉമ്മയുടെ ഉദരത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് മനുഷ്യനാക്കി വ്യത്യസ്തമായ അവസ്ഥയിലുള്ളവനെ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് അള്ളാഹുവിന് സാധ്യമാകുമെങ്കിൽ, ഈ മനുഷ്യ മരിച്ച മണ്ണായി കഴിഞ്ഞാൽ പിന്നെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഒരിക്കലും കഴിയാത്ത വിഷയമല്ല. ഖുൽ യുഹ്യി അല്ലദീ അൻശഅഹ അവ്വല മറ, അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു, റസൂലെ പറഞ്ഞു കൊടുക്കണം, അവർ ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ച അതേ രൂപത്തിൽ വീണ്ടും അവരെ സൃഷ്ടിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല കഴിയും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര. അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു ത്വാഹയിലൂടെ പഠിപ്പിച്ചു, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്, അതിലേക്കാണ് അവൻ തിരിച്ചു പോകാനുള്ളത്, അതിലും അള്ളാഹു സുബ്ഹാനഹു വതാല തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ജറാദി മുൻതശിർ, അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചില്ലേ, ജറാദ് പക്ഷികൾ അത് മണ്ണിൽ നിന്നും ഉയർന്ന് പൊന്തി വരുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ മുഴുവനും മണ്ണിനടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് റബ്ബു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഅമല്ലദീന കഫറു അല്ല യുബഅസു, കുഫ്ഫാറുകൾ ഏത് കാലഘട്ടത്തിലും വാദിച്ചിരുന്നത് ഒരിക്കലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടില്ല എന്ന്. പക്ഷേ കുൽ ബല വറബ്ബി ലതുബഅസൂൻ, അല്ലാഹു പഠിപ്പിക്കുന്നു, ബല വറബ്ബി ലതുബഅസുന്ന, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്ക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പരലോകത്തെ യാഥാർത്ഥ്യം ഉയർത്തെഴുന്നേൽപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ആയത്തിലുള്ള മറ്റൊന്ന് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ഇൻ ഹുവ ഇല്ലാ ഹയാതുന ദുനിയ നമൂത്തു വനഹിയ, കേവലം ജീവിച്ച് മരിക്കാൻ മാത്രമുള്ളതാണ് ഈ ദുനിയാവും. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മളൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല. അവർ പറയുന്നു, സഹോദരന്മാരെ, ഈ ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്നതാണ് ലോകമെങ്കിൽ, ജീവിതമെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഈ ജീവിതത്തിനുള്ളത്? ഇവിടെ ഒരു സാധാരണക്കാരനായ ഒന്നും കഴിയാത്തവനെ ഒരു കഴിവുള്ള വ്യക്തി അടിച്ചമർത്തി കൊന്നുകളഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് ആരാണ് നീതി കൊടുക്കുക? ഭൂമിലോകത്തെ സമ്പത്തുള്ളവനെ, അധികാരമുള്ളവനെ, അവന് എന്തൊക്കെ തിന്മകൾ ചെയ്താലും തിരിച്ചു വരാൻ, അതിനേക്കാൾ ഉന്നതിയിലേക്ക് എത്തുവാൻ അവന് സാധ്യമാക്കുന്നുണ്ട് എങ്കിൽ ആരാണ് ഇവിടെ നീതി നടപ്പാക്കപ്പെടുന്നത്? ഏറ്റവും നീതി നടപ്പാക്കപ്പെടുന്ന അവസ്ഥ ആവശ്യം അതുകൊണ്ട് ഉണ്ടാകാൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് ഒരിക്കലും കേവലം ജീവിച്ച മരിക്കലും മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായി നീതി നടപ്പാക്കപ്പെടുന്ന ഒരു ലോകം തിരിച്ചു വരാനുണ്ട്, കടന്നു വരാനുണ്ട് എന്ന ബോധ്യം മാത്രമാണ് ശരിയാവുകയുള്ളൂ. അതല്ലാത്തതൊന്നും ഒരിക്കലും ശരിയാവുകയില്ല. അപ്പോൾ ജീവിതത്തിനും അർത്ഥമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഈ അവസാനത്തിൽ പഠിപ്പിക്കുന്നത്, ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ, ഇൻ ഹുവ ഇല്ലാ റജുലുൻ, ഇതൊരു മനുഷ്യനല്ലാതെയല്ല. എങ്ങനെയുള്ളത്? ഇഫ്തറ, അവൻ കെട്ടി ആരോപിക്കുന്നു, അവൻ കെട്ടിച്ചമക്കുന്നു, അലല്ലാഹി കദിബൻ, അല്ലാഹുവിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുന്നു, വമാ നഹ്നു, നമ്മളായിത്തീരുകയില്ല, ലഹു ബിമുഅ്മിനീൻ, അവനിൽ വിശ്വസിക്കുകയേ ഇല്ല. ഇവനീ പറയുന്നതൊക്കെ പടച്ചറബിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിനെ അറിയാമായിരുന്നു. ഒരു പ്രവാചകനും അല്ലാഹുവിനെ തീരെ അറിയാത്ത കൗമിലേക്കല്ല പോയത്. അവർ അല്ലാഹുവിനെ ആദ്യമായി പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല പോയത്, മറിച്ച് അല്ലാഹുവോടെ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ ആരാധനയെ, അവരുടെ ജീവിത രീതിയെ തിരുത്തിക്കൊണ്ട് റബ്ബിലേക്ക് മാത്രം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ എന്താണ്? ഈ മനുഷ്യൻ അല്ലാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുകയാണ്. റബ്ബ് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു എന്ന പേരിൽ ഇവനെ പലതും അല്ലാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് അഹങ്കാരികളായ ആളുകൾ അവർ നിഷേധിച്ചുള്ളന്നു. ഈ അഹങ്കാരമാണ് എപ്പോഴും നിഷേധത്തിന് കാരണമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ അവസ്ഥ എന്താണ്? പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഒരു പ്രവാചകന് കടന്നു വരാനുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രവാചക പരമ്പരയിൽ ബനൂ ഇസ്രായേലിൽ നിന്ന് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ, ഞങ്ങളുടെ പരമ്പരയിൽ ഒരു പ്രവാചകൻ വരുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ അദനാരികളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം സമ്മതിച്ചില്ല. ആ അഹങ്കാരം തന്നെയാണ് പ്രവാചകനെ നിഷേധിക്കുവാൻ, ഇസ്ലാമിനെ നിഷേധിക്കുവാൻ അവർക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലുമുള്ള ആളുകളുടെ പിന്നെ വാദമുഖങ്ങൾ മാത്രമായിരുന്നു. ഇതൊക്കെ ഈ പ്രവാചകനൊക്കെ കെട്ടിച്ചമക്കുകയാണ്, കേവലം മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ളവരാണ്, റബ്ബിന് മേൽ കളവ് പറയുകയാണ്, ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും പ്രവാചകം നേരിട്ടതാണ്. ഇതേ കാര്യങ്ങൾ ഇക്കാലഘട്ടത്തിൽ തൗഹീദ് പറയുമ്പോൾ, വിദേശികൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ആ ആളുകൾക്കെതിരെയും ഇതേ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് പ്രവാചകന്മാരുടെ അന്തരാവകാശികൾ. നമ്മൾ ഈ തൗഹീദിൽ ആശയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കെന്തെങ്കിലും കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഏൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രവാചകന്മാർക്ക് കേട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സമാധാനമടയുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നേർമാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാ, ജസാക്കുമല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.

0: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്ക് കൂടുകയാണ്. അങ്ങനെ വഴക്ക് കൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയാണല്ലോ വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങനെ മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകളായി ഇന്ന് മാറിയൊന്നും ചെയ്തു. നമ്മുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്, അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്കവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു പാഠം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ് അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
0: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
1: അതെ,
0: എന്തെങ്കിലും ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാൾ അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും, ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ويقدر له إن الله بكل شيء عليم.
1: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അങ്കബൂത്തിൻ്റെ 61-62 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ നിസ്സാരതയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശക്തിയുമെല്ലാം തന്നെ ശക്തി മഹാത്മ്യമൊക്കെ വിളിച്ചോതുന്ന രണ്ട് ഖുർആനിലെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ, അഥവാ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം, തീർച്ചയായും അവർ പറയും അള്ളാഹുവാണ് എന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർ തൗഹീദിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹു തൻ്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവന് ആഹാരം അഥവാ ഉപജീവന മാർഗം വിശാലമാക്കി കൊടുക്കും. അവന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുക്കമാക്കുകയും ചെയ്യും. നിശ്ചയമായും അള്ളാഹു എല്ലാ വസ്തുവിനെക്കുറിച്ചും അറിയുന്നവനാണ്.
2: ഈ സൂര്യനും ചന്ദ്രനും ഇത് പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും നമുക്ക് ഇവിടുന്ന് ഭൂമിയിലെ ഏതൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എല്ലാവരും ഒരുപോലെ കാണുന്ന സംഗതിയാണ്, ആസ്വദിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് എവിടെയാണെങ്കിലും നിങ്ങളിപ്പോൾ പകൽ സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പകലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മാനത്തേക്ക് നോക്കിയാൽ
1: അതെ
2: ഒരേ രണ്ടാൾക്കും ഒരേ പോലെ കാണാൻ പറ്റുന്ന ഒന്നാണ്.
1: അതെ അതെ അതെ
2: അല്ലേ?
1: ആകാശത്തെ സൂര്യൻ
2: സൂര്യൻ ഒന്നേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന്.
1: അതെ,
2: ഭൂമിയിലുള്ള എല്ലാറ്റിനും. ഭൂമിയിലും സൂര്യനിലേക്കുള്ള ശരിക്ക് ശരാശരി ദൂരം 14.96 കോടി കിലോമീറ്റർ. കോടി കിലോമീറ്റർ. പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് എടുക്കുന്നു അത്ര ഭൂമിയിലേക്ക് എത്താനുള്ളത്. അതുപോലെ ചന്ദ്ര ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.84 വരുന്നതാണ് കിലോമീറ്ററാണ്, 300,000. അതൊരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ ഭൂമിയിലേക്ക് എത്തപ്പോ ഒരു ചന്ദ്രനുള്ള പ്രകാശ ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 1.3 സെക്കൻഡ് മതിയെന്നാണ് ചുരുക്കി പറഞ്ഞത്. ഇത് പറയണമെന്ന് വെച്ചാൽ അത്രയും ദൂരത്തുള്ള 8 മിനിറ്റ് അതിൻ്റെ പ്രകാശം ഇവിടെ എത്തണമെങ്കിൽ എടുക്കുമെന്ന് വെച്ചെങ്കിൽ പ്രകാശത്തിൻ്റെ ദൂരം നമുക്കറിയാം, അതിൻ്റെ വേഗത അറിയാം, വേഗത അറിയാം അല്ലേ? അപ്പം അത്ര എടുക്കണം. അത്രയും ദൂരത്ത് സൂര്യൻ നിന്നിട്ടും അതിൻ്റെ ചൂട് നമ്മളിവിടെ അനുഭവിക്കുന്നു. സൂര്യൻ്റെ ഒരു അംശം നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ജീവൻ്റെ സാധ്യത മുഴുവൻ ഇല്ലാതെയാവുന്നു.
1: അതെ അതെ അതെ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ ഒന്ന് താഴോട്ടോ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ അവസ്ഥ മാറും എന്നാണ്.
2: അതെ അതെ
1: അല്ലേ ശാസ്ത്രം? ഒന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ താപനില മാറി നേരെ ഐസാകുന്ന അവസ്ഥയിലേക്കും, എന്നാലൊന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഇപ്പോഴുള്ള ചൂടിനേക്കാൾ അതികഠിനമായ ചൂട് വന്ന് ഉരുകുന്ന അവസ്ഥയിലേക്കും വാങ്ങുന്നു. അപ്പോൾ അള്ളാഹു അവിടെ അതിനെല്ലാം സംവിധാനിച്ചത്. ഇപ്പോൾ മുസ്ലിക്കുകളായിട്ടുള്ള ആളുകൾ പോലും ആ ഒരു ശക്തി മഹാത്മ്യത്തെ അത് അള്ളാഹു തന്നെയാണ് എന്ന് അംഗീകരിക്കുമെന്നാണ് ഖുർആൻ അതിലൂടെ ഒന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാത്ത അപ്പം പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ തൗഹീദിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നത്?
2: ചോദിക്കുന്നത് ഇതൊക്കെ അള്ളാഹാണെന്നുള്ളത്, ഇതൊക്കെ സംവിധാനിച്ചത് അള്ളാഹ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ
1: പിന്നെ എന്തുകൊണ്ട്,
2: പിന്നെ എന്തിനാണ് അല്ലാത്ത ആൾക്കാരെ പോകുന്നത്?
1: അത് ശിർക്ക് ചെയ്യുന്ന ആളുകൂടാണ് പ്രത്യേകിച്ച് അള്ളാഹു ചോദിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ കാലഘട്ടങ്ങളിലും ഈ ഒരു ചോദ്യം അപ്രസക്തമല്ല. ഏത് കാലഘട്ടങ്ങളിലും പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതൊക്കെ സംവിധാനിക്കുമ്പോഴും നമ്മുടെ ആധുനിക വിവര സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഉപയോഗിച്ച് മനുഷ്യൻ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ശക്തി ആരെന്ന് ചോദിച്ചാൽ അതിനെ ഒരു ദൈവനിഷേധിയായ ആളിന് പോലും അതെന്തോ ഒരു സത്യം പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കല്ല വേറെ മാർഗമല്ല. അപ്പോൾ പിന്നെ അവനോടുള്ള ചോദ്യം എന്താ, പിന്നെന്താ ഇതൊക്കെ ഒന്ന് അംഗീകരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൂടെ, അല്ല അള്ളാഹുവിലേക്ക് മാത്രം ആരാധനകൾ മടക്കിക്കൂടെ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കാൻ അള്ളാഹുവിന് അർഹതയുണ്ട്. ആ ഒരു ചോദ്യമാണ് അള്ളാഹുവോടെ ചിന്തിക്കുക എവിടെയെങ്കിലും. പിന്നെ വിശ്വാസിയെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങളൊക്കെയും അവൻ്റെ ഈമാനും ഇഖ്ലാസും കൂട്ടാൻ അധികരിക്കാനുള്ള ഒരു കാരണം കൂടിയായി മാറണമെന്നുള്ളതാണ്.
3: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ യഥാർത്ഥ സ്നേഹം ഈ വിഷയകമായി നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മ ബാദ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ദാമ്പത്യത്തിലുള്ള സ്നേഹം, അത് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അത് പരിപോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും കഠിനാധ്വാനം നമ്മൾ ചെയ്യണം. മറ്റു സ്നേഹങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തത ഭാര്യ ഭർത്തൃ സ്നേഹത്തിനുണ്ട്. മറ്റുള്ള പല സ്നേഹങ്ങളും നമ്മൾ കൊണ്ടും കൊടുത്തും വാങ്ങുന്ന സ്നേഹങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും അവരുടെ എന്തെങ്കിലും കൈമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കൊടുക്കലുകളും വാങ്ങലുകളും സഹായിക്കലും സ്നേഹിക്കലും പരിഗണിക്കലുമെല്ലാം ഈ സ്നേഹത്തെ ഉന്നതമാക്കാൻ പറ്റുമെങ്കിലും അടിസ്ഥാനപരമായ ഈ സ്നേഹം എങ്ങനെയുണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു പുരുഷനെ വിവാഹത്തിന് വേണ്ടി ഒരു പരസ്പരം ഒരു കാഴ്ചയുണ്ടല്ലോ പെണ്ണ് കാണുക, ഈ കാഴ്ച കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരൊന്നും കൈമാറ്റം ചെയ്യുന്നില്ല, ഒന്നും കൊടുക്കണില്ല. പക്ഷേ വിവാഹത്തിൻ്റെ നാളൊന്ന് വന്നു കിട്ടാൻ അവർ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്നു. ഭയങ്കരമായ ആഗ്രഹം, കണ്ടുമുട്ടിയേ പറ്റൂ എന്ന നിർബന്ധം, ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? അത് വജാല ബൈനക്കും അബദ്ധത്തും വറഹ്മേണ്, അള്ള ഉണ്ടാക്കുന്ന ഒരു സ്നേഹ കാരുണ്യമാണ്. ഈ സ്നേഹവും കാരുണ്യവും നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഉപകാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ പലരും നമ്മെ കൈയൊഴിച്ചു പോകും. എന്നാൽ മനസ്സിണങ്ങിയ ദാമ്പത്യത്തിൽ ഇത്തരം കാരണങ്ങളെക്കൊണ്ടൊന്നും പിരിയാനാവില്ല. ഒരു ജീവശവം പോലെ കിടക്കുന്ന തൻ്റെ ഭർത്താവിനരികിലും കണ്ണുമിഴിച്ച് തന്നെ കാണാൻ പറ്റാത്ത, താൻ ദേഹത്ത് തലോടുമ്പോൾ താനാണ് തലോടുന്നതെന്ന് അറിയാൻ പറ്റാത്ത, തൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ സ്വന്തം കൈകളെക്കൊണ്ട് നിർവഹിച്ചു കൊടുക്കുമ്പോൾ അതാരാണ് നിർവഹിക്കുന്നത് അറിയാൻ പറ്റാത്ത അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിനെയും വർഷങ്ങളോളം പരിചരിച്ച് കാത്തിരിക്കാൻ നിർബന്ധിതയായിട്ടല്ല, ഇഷ്ടത്തോടുകൂടെ ഒരു ഭാര്യയ്ക്കാവും. തൻ്റെ ഭർത്താവ് യാതൊരു പ്രയോജനവും തനിക്ക് ചെയ്യില്ലെന്ന് വന്നാൽ പോലും കൈവിട്ടു പോകാൻ അവരുടെ മനസ്സ് അനുവദിക്കില്ല. സ്പൈനൽ കോഡ് അപകടത്തിൽ തകരാറായി, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട, ഒന്നും ചെയ്യാൻ ഭാവിയിൽ കഴിയില്ലെന്ന് വ്യക്തമായ, മാറി വരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലും വിവാഹം കഴിഞ്ഞേറെ നാളാവാത്ത ഭാര്യ ഞാൻ ഇയാളെ വിട്ടു പോവില്ലെന്ന് ബന്ധുക്കൾ നിർബന്ധിച്ചിട്ടും പറയുന്നത് ആ സ്നേഹത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിഹിത ബന്ധങ്ങളും പരസ്പരം സ്വകാര്യമായി ഇടപെടാനുള്ള ഇടപെടലുകൾക്കും അവസരങ്ങൾ കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരും ഇന്ന് നിത്യ സംഭവങ്ങളാണ്. എങ്ങനെയാണ് അതിന് പറ്റുന്നത്? നമ്മെ അകമഴിഞ്ഞു സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ എങ്ങനെ മറന്ന് നമുക്ക് അവർക്ക് നൽകേണ്ട അവകാശങ്ങളെ പുറത്തു നൽകാൻ കഴിയും? നാം ഗൗരവപരമായി ചിന്തിക്കണം. പൈശാചികമായ ചില നൈമിഷിക താൽപ്പര്യങ്ങൾക്കു വേണ്ടി അത്യുത്തമമായ, ഉദാത്തമായ, മരണത്തിലും വേർപെടാത്ത, സ്വർഗത്തിലും പുനഃസംഗമിക്കുന്ന ഈ അതിവിശിഷ്ടമായ സ്നേഹത്തെ, അതിശക്തമായ സ്നേഹത്തെ മനസ്സിലാക്കാത്തവരും അതിൻ്റെ വിലയറിയാത്തവരുമാണ് പല ദമ്പതികളും. അതുകൊണ്ട് സുഹൃത്തെ, നീ വിവാഹിതനാണോ, അല്ലെങ്കിൽ സഹോദരി നീ വിവാഹിതയാണോ, നിങ്ങൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കിയ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. അവിഹിതങ്ങൾ അതിന് തടസ്സമാവരുത്. നമ്മുടെ സ്വഭാവദൂഷ്യങ്ങൾ അതിന് തടസ്സമാവരുത്. നമ്മുടെ ദേഷ്യവും ക്ഷമയില്ലായ്മയും അതിന് തടസ്സമാവരുത്. 5 കൊല്ലം ഒന്നിനും കഴിയാതെ ട്യൂബിലൂടെ ഭക്ഷണം കഴിച്ച് മലമൂത്ര വിസർജനങ്ങൾ സ്വന്തം കൈകളാൽ വൃത്തിയാക്കി കൊടുത്ത് പരിചരിച്ച തൻ്റെ ഭർത്താവിൻ്റെ മരണസമയത്ത് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞത് കുറച്ച് നാളുകൂടെ ഇദ്ദേഹത്തെ പരിചരിക്കുവാനുള്ള അവസരം അള്ളാഹുവേ നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണ്? 5 കൊല്ലത്തെ കഷ്ടപ്പാടുകൾ ഈ മരണത്തോട് അവസാനിക്കുന്നല്ലോ എന്ന് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. ഈ അനങ്ങാതെ കിടക്കുന്ന ഈ ശരീരം കുറച്ചു കാലം കൂടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മനസ്സ് ഒരു ഭാര്യക്കാണുണ്ടാവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സ്നേഹത്തിൻ്റെ വില അറിയണം. നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഫോൺ സൈറ്റുകളും ഒന്നും ഈ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന അവിഹിതങ്ങളിലേക്ക് നമ്മളെ എത്തിക്കരുത്. ഭാര്യ ഭർത്തൃ സ്നേഹം ശരിയായി നിലനിർത്തുകയും അതിൻ്റെ ആസ്വാദനങ്ങളും അനുഭവങ്ങളും ശരിയായി അനുഭവിക്കുകയും ആ സ്നേഹത്താൽ കുടുംബജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക്.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. യഥാർത്ഥ സ്നേഹം ഈ വിഷയകമായി നമ്മോട് ഇതുവരെ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: Peace Radio. Tune to reality.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമലാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ദൈവിക വചനമാണ് എന്ന് എല്ലാ സമയങ്ങളിലും ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല മാനവരാശിയെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഇറക്കിയ പരിശുദ്ധ ഗ്രന്ഥം അല്ലാഹുവിൻ്റെ വചനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത വിധം അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ വചനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ദൈവവചനമാണെന്നും അതിന് തുല്യമായി മറ്റൊന്നില്ലെന്നുമുള്ള വാദത്തെ, അതിൻ്റെ അജയ്യതയെ സമർത്ഥിക്കുന്ന പ്രധാന തെളിവുകളെ നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, ഭാഷാപരവും സാഹിത്യപരവുമായ ഔന്നിത്യവും അനുകരിക്കാനാവാത്ത വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയുമാണ്. ഖുർആനിലെ സൂറത്തുകൾക്ക് സമാനമായ ഒരൊറ്റ അധ്യായമെങ്കിലും നിർമ്മിച്ചു കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആൻ മനുഷ്യരോടും ജിന്നുകളോടും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ബഖ്റയിലെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഇകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമാനമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വചനം തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യതയെ വിളിച്ചോതുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1400 വർഷങ്ങളായി ഈ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെയാണ് വളരെ അതുല്യമായ, തുല്യതയില്ലാത്ത ഒരു ഘടനയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കവിതയോ സാധാരണ ഗദ്യമോ അല്ല. സാധാരണയായി ഭാഷകളിൽ രണ്ട് തലങ്ങളാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അത് ഒന്ന് പ്രോസ ആയിരിക്കും, അല്ലെങ്കിൽ പോയട്രി ആയിരിക്കും. അറബി ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തവും ആകർഷകവുമായ ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഭാഷാ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത് അത് പ്രോസല്ല, അതേപോലെ പോയട്രിയുമല്ല, മറിച്ച് പോയട്രിക്കൽ പ്രോസാണ് എന്നഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും ഒരു ഭാഷയിലും ഒരു ശൈലിയിലും ഇത്തരം സമീപനങ്ങളെ കാണാൻ സാധ്യമല്ല എന്നത് ഇതിൻ്റെ അത്ഭുതമായി നിലനിൽക്കുന്നതിൻ്റെ തെളിവായി നമുക്ക് ഉദാഹരിക്കാൻ പറ്റും. അതേപോലെ മറ്റൊന്നാണ് അതിൻ്റെ അക്ഷരങ്ങളുടെ വിന്യാസം. നിരക്ഷരനായ ഒരു മനുഷ്യന്, അഥവാ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന് സ്വയം നിർമ്മിക്കാൻ കഴിയാത്ത വിധം കൃത്യവും ആഴമേറിയതുമായ പദസമ്പത്താണ് ഇതിലുള്ളത് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൂടാതെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ശാസ്ത്രീയമായ പല സൂചനകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായി ഒന്ന് പ്രപഞ്ചോൽപത്തി, അതിൻ്റെ സൂചനയെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. ബിഗ് ബാങ് തിയറിയിലൂടെയാണ്, മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് പരാമർശിക്കുന്ന ശാസ്ത്ര സൂചനകൾ, അത് ഖുർആനിലെ സൂറത്തു അംബിയയിലെ 30-ാമത്തെ വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ വളർന്നു വന്ന ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭ്രൂണശാസ്ത്രം, അതിനെ കൃത്യവും വ്യക്തവുമായി വിശദീകരിക്കുന്ന വചനങ്ങളെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 12-13 വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഖുർആൻ പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ ഥുമ്മ ജഅൽനാഹു നുതുഫത്തൻ ഫീ ഖറാരിൻ മകീൻ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. പിന്നീട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു പരാമർശിച്ചുകൊണ്ട് പറയുന്നു, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വച്ചു. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരു തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, രണ്ട് കടലുകൾ തമ്മിൽ കലരാതെ വേർതിരിഞ്ഞു നിൽക്കുന്ന പ്രതിഭാസത്തെ പരാമർശിക്കുന്ന വചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തു റഹ്മാനിലെ 19-20 വചനങ്ങൾ ആ കാര്യം നമ്മെ

0: ചരിത്രപരവും പ്രവചനപരവുമായ കൃത്യത ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. മുൻകാല പ്രവാചകന്മാരുടെയും ജനവിഭാഗങ്ങളുടെയും ചരിത്രം മറ്റു വേദഗ്രന്ഥങ്ങളിലെ പിഴവുകൾ തിരുത്തിക്കൊണ്ട് കൃത്യമായി വിവരിക്കുന്നു. ഭാവി പ്രവചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. റോമക്കാർ പേർഷ്യക്കാരോട് തോറ്റ സമയത്ത് വരും വർഷങ്ങളിൽ റോമക്കാർ വിജയം തിരിച്ചുപിടിക്കുമെന്ന് ഖുർആൻ മുൻകൂട്ടി പ്രവചിക്കുകയും അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തതായി ഖുർആനിലൂടെ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു റൂമിലെ ആ വചനം ഗുലിബത്തു റൂം എന്ന പ്രയോഗമാണ്, അഥവാ റൂം അതിജയിക്കും എന്ന ഒരു പ്രഖ്യാപനം, ഒരു പ്രയോഗം തീർച്ചയായിട്ടും ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത വിധം അവശതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖുർആനിൻ്റെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും പിന്നീട് ചരിത്രം പറയുന്നത് റോം വിജയിച്ചു എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ 23 വർഷങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങളിലായി അല്പാൽപമായി അവതരിപ്പിക്കപ്പെട്ടു പോലും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലോ വചനങ്ങളിലോ പരസ്പര വിരുദ്ധമായി ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല എന്നതാണ് ഖുർആനിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഈ ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളുൻ. തീർച്ചയായും നാമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെയാണ് അതിന് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ഖുർആനിൻ്റെ വചനം. അത് ഖിയാമത്ത് നാൾ വരെ, അവസാനം നാൾ വരെ നിലനിൽക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ്. 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ വചനങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒരു പോറലും ഏൽക്കാതെ സുരക്ഷിതമായി നിലകൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത്. കാരണം അത് മാറ്റമില്ലാത്ത വിധം, അത് പ്രിൻ്റിങ് മാത്രമല്ല ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ അത് മനഃപ്പാഠമായി സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അത് തകർക്കാനോ നശിപ്പിക്കാനോ ഒരു കാലത്തും സാധ്യമല്ല എന്ന ഒരു പ്രഖ്യാപനം അതിൻ്റെ ആശയങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്രയും അജയ്യമായി നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും അതുപോലെ പ്രായോഗിക ജീവിത മാർഗങ്ങളുമെല്ലാം അത് മനുഷ്യന് ഉപയുക്തമാണ്, തീർച്ചയായും അത് സ്വീകരിക്കാവുന്നതാണ്. അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേർന്നത് മുജീബ് ഒട്ടുമൽ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് റേഡിയോ വൈബ്സിലേക്കാണ്. റേഡിയോ വൈബ്സിൽ ഞാൻ വി ടി അബ്ദുൽസലാം, കൂടെ നസറുല്ലാഹ് സലഹിയാണ് ഉള്ളത്. ഇൻസൈറ്റിൽ നമ്മൾ ഇന്ന് ആദ്യം കേൾക്കുന്നത് സലീം സുലമിയുടെ സംസാരമാണ്, ഇമ്രാനിന്റെ ഭാര്യ. ഇൻസൈറ്റ് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യന മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ലോകത്ത് വളരെ ഉന്നതരായ പല വ്യക്തിത്വങ്ങളുടെയും പിറവിയുടെ പിന്നിൽ സദ്വൃദ്ധരായ ചില വ്യക്തികളുടെ അഥവാ ചില കുടുംബങ്ങളുടെ ദീർഘദൃഷ്ടിയും അള്ളാഹുവിനോട് ഉള്ള ഉള്ളുരുകിയ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും ഫലമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ലോകത്തിന് ഉന്നതമായ ചില വ്യക്തിത്വങ്ങളെ സമ്മാനിച്ച ചില വ്യക്തിത്വങ്ങളുടെ പിറവിക്ക് കാരണമായ ഒരു മഹതിയാണ് ഇമ്രാനിൻ്റെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഹന്ന ബിൻത് ഫാക്കൂസ് റളിയല്ലാഹു അൻഹ. ഇവരുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സഹായകമാകുന്ന ഒട്ടേറെ നല്ല ചിന്തകൾ അവർ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആരായിരുന്നു ഹന്ന ബിൻത് ഫാക്കൂസ്? അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഫലസ്തീനിൽ അഥവാ ഷാം, ഫലസ്തീൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉയർന്ന ഒരു പണ്ഡിതനായിരുന്ന സദ്വൃദ്ധനായ ഒരു വ്യക്തിയുടെ ഭാര്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധ ഖുർആൻ ഇദ്ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ, ഇമ്രാനിൻ്റെ പത്നി അഥവാ ഭാര്യ പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അഥവാ ഇമ്രാൻ, ആ ഇമ്രാൻ ബനു ഇസ്രായേലിലെ ഒരു പണ്ഡിതനായിരുന്നു. ബൈത്തുൽ മഖദ്ദസ് പരിപാലിക്കുകയും ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു പല അമ്പിയാക്കന്മാരെയും പരീക്ഷിച്ചതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും സന്താനത്തെ നൽകാതെ അള്ളാഹു അവരെ പരീക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം അവർ ഒരു മരത്തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുരുവി തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയാണ്, ഹന്നയുടെ റളിയല്ലാഹു അൻഹയുടെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. ഒരു ഉമ്മയാവാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി എനിക്കും ഒരു ഉമ്മയാകാൻ ഒരു മാതാവാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന അതിയായ ആഗ്രഹം പ്രാർത്ഥനയായി അള്ളാഹുവിലേക്ക് അവർ ഉയർത്തുകയും ചെയ്തു. തൽഫലമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരു കുഞ്ഞിൻ്റെ പിറവിക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹമായി അവർക്ക് നൽകുകയാണ്. ഗർഭിണിയായ അവർ അപ്പോഴേക്കും അവരുടെ ഭർത്താവ് അവരോട് വിട പറഞ്ഞു. പൂർണ്ണമായും ഈ ഒരു ജീവിതത്തിൽ അവർ ഭർത്താവിൻ്റെ തണലേൽക്കാതെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റു വാങ്ങുവാൻ കഴിയാത്ത ഗർഭിണിയായി അവർ മുന്നോട്ടു പോകുമ്പോഴാണ് അള്ളാഹുവിനോട് അവർ തൻ്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവർ പറയുന്ന പ്രാർത്ഥന നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇദ്ഖാലത് ഇംറഅത്തു ഇംറാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻത സമീഉൽ അലീം. ഇംറാനിൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, എൻ്റെ റബ്ബേ, എൻ്റെ വയറ്റിലുള്ളതിനെ സ്വതന്ത്രമായി ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു, അതിനാൽ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. നീ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണല്ലോ. ഇവിടെ ഈ ഒരു പ്രാർത്ഥനയിൽ, അള്ളാഹുവിനോട് നടത്തുന്ന ഈ ഒരു പ്രാർത്ഥനയിലും തൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കേറെ ചിന്തിക്കുവാനുള്ള പാഠങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞു പിറക്കുവാൻ പോകുന്നു എന്ന ചിന്തയും തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഒരു സ്ത്രീയുടെ ചിന്തയിൽ കടന്നു വരേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ആയത്ത് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വഴിയിൽ അള്ളാഹുവിന് പൂർണ്ണമായും വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിപാലനത്തിനും ബൈത്തുൽ മഖ്ദസിൻ്റെ പരിപാലനത്തിനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ നേർച്ചയാക്കിയിരിക്കുന്നു. അതാണ് പിറക്കുവാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയിട്ട് അവരുടെ ചിന്തകൾ. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ആ പ്രതീക്ഷയോടുകൂടിയ കാര്യം ഉണർത്തുകയാണ്. ഇതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിലും, ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കണം ഈ ഒരു സന്ദർഭങ്ങളിൽ പൂർണ്ണമായും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു സന്താനമായി എൻ്റെ സന്താനം ആയിത്തീരണമേ എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടതുണ്ട് എന്നത് ഈ ആയത്ത് നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും, ഫലമ്മാ വളഅത്തുഹ, അവർ പ്രസവിച്ചപ്പോൾ, ഖാലത്ത് റബ്ബി ഇന്നി വളഅത്തുഹ ഉൻസ, എൻ്റെ റബ്ബേ ഞാൻ പ്രസവിച്ചത് ഒരു പെണ്ണിനെയാണല്ലോ. വല്ലാഹു അഅലമു ബിമാ വളഅത്ത്, അവർ പ്രസവിച്ചത് എന്താണ്, എന്തിനെയാണ് എന്നുള്ളത് ഏറ്റവും നന്നായി അള്ളാഹുവിനറിയാം. എന്നിട്ടും ഇവരത് പറയുന്നത് എന്തിനാണ്? തൻ്റെ ഉള്ളിലെ പ്രതീക്ഷ ഒരാൺകുഞ്ഞായിരുന്നു, അതിനെനിക്ക് ലഭിച്ചില്ലല്ലോ എന്നത് റബ്ബിൻ്റെ മുമ്പിൽ തന്നെ അവർ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വലൈ സദ്ദക്കറുകൽ ഉൻസ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെപ്പോലെയല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിൽ നേർച്ചയാക്കിയിരുന്ന ആ ഒരു കുട്ടി ഒരു ആൺകുട്ടിയായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് അവർ അങ്ങനെ നേർച്ചയാക്കിയത്. ഒരാൺകുട്ടിക്ക് ഒരു പെണ്ണിനേക്കാൾ കൂടുതലായി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ കുട്ടിക്ക് അങ്ങനെയുള്ളൊരു സാധ്യത ഇല്ലല്ലോ എന്ന ഒരു ചിന്ത, ഒരു വേദന അവരെ മനസ്സിനെ അലട്ടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഏതായിരുന്നാലും അവർ പറയവ ഇന്നി സമ്മൈത്തു ഹാ മറിയം, ഞാൻ അവർക്ക് മറിയം എന്ന് പേര് നൽകിയിട്ടുണ്ട്. വ ഇന്നി ഉഈദു ഹാ ബിക് വദുരിയത ഹാ മിൻ ശൈത്വാനിർ റജീം, അവരുടെ കാര്യത്തിലും അഥവാ പിറക്കാൻ പോകുന്ന പിറന്നിരിക്കുന്ന ആ മറിയമിൻ്റെ കാര്യത്തിലും അവളുടെ സന്തതികളുടെ കാര്യത്തിലും ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും അവൻ്റെ ദുർമന്ത്രങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും മനോഹരമായൊരു പേര് ഞാൻ കുട്ടിക്ക് നൽകിയിരിക്കുന്നു എന്നും, ആ കുട്ടിയുടെ കാര്യത്തിൽ നിന്നോട് ഞാൻ പിശാചിൻ്റെ വിഷയത്തിൽ നിന്നും ശരണം തേടുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഒരു കുട്ടിയെ പിറന്ന ഉടനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചിന്തകളും ആലോചനകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ കുട്ടിയെ കിട്ടിയ മാത്രയിൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ, ആ കുട്ടിയുടെ കാര്യം മാത്രമല്ല, മറിയമെന്ന് പറയുന്ന ആ സന്തതിയുടെയും അവർക്ക് പിറക്കാനിരിക്കുന്ന സന്തതികളുടെയും വിഷയങ്ങളിൽ, ആ തലമുറയുടെ വിഷയത്തിൽ തന്നെ ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതായിരുന്നു ഇമ്രാനിൻ്റെ ഭാര്യ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അള്ളാഹു പൂർണ്ണമായും സ്വീകരിച്ചു. ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ച അവർക്ക് മറിയമെന്ന ഒരു പെൺകുട്ടിയെയാണ് അവർക്ക് നൽകിയത് എങ്കിൽ, ആ മറിയമിനെ പിന്നീട് ബൈത്തുൽ മഖ്ദസിലേക്ക് അവരെ മാറ്റുകയും അവരെ പരിചരിക്കുവാൻ ആര് വേണമെന്ന ആ ഒരു വിഷയത്തിൽ നറുക്കെടുക്കുമ്പോൾ അത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്നെ ഏൽപ്പിക്കുകയും, ആ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ്, മറിയമിന് ഭക്ഷണ വിഭവങ്ങൾ നൽകുവാൻ വേണ്ടി അവർ താമസിക്കുന്ന മിഹ്റാബിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, വജദ ഇൻദഹ റിസ്ഖ, അവരുടെ അടുക്കൽ ധാരാളം റിസ്ഖ് പഴവർഗ്ഗങ്ങൾ കാണുകയാണ്. തനിക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റാത്ത ആ പഴങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ മറിയം റളിയല്ലാഹു അൻഹ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്, ഖാലത്തു ഹുവ മിൻ ഇൻദില്ല, അത് അല്ലാഹുവിങ്കിൽ നിന്നാണ് എന്ന് പറയുമ്പോഴാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തനിക്കും അഥവാ മറിയമിന് ഈ ഒരു രീതിയിൽ അല്ലാഹു പഴങ്ങൾ നൽകി സഹായിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പ്രായമായ ഈ എനിക്കും ഒരു സന്താനത്ത് നൽകുക എന്നുള്ളത് ഒരിക്കലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ലല്ലോ എന്ന ആ ഒരു പ്രതീക്ഷയിൽ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ഒരു സന്താനത്തിന് വേണ്ടി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് അല്ലാഹു അദ്ദേഹത്തിന് യഹ്യ എന്ന് പറയുന്ന സന്താനത്തെ നൽകുന്നത്. ഞാൻ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്, ഈ ഇമ്രാനിൻ്റെ ഭാര്യയുടെ ചിന്തയും ആ ചിന്തയുടെ ഭാഗമായി അള്ളാഹുവിലേക്ക് അവർ നടത്തിയ പ്രാർത്ഥനയുടെ ഭാഗമായി അവർക്ക് അള്ളാഹു നൽകിയ മറിയമെന്ന് പറയുന്ന ആ മഹദിയിലൂടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിറവിയും ആ മഹദിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായി ആത്മാർത്ഥമായി അടുത്ത സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യഹ്യ എന്ന സന്താനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിലെല്ലാം നമുക്കുള്ള വലിയ പാഠം നമ്മുടെ ഉയർന്ന ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നല്ലതായ ചിന്തകൾക്ക് ഈ ദുനിയാവിൽ വലിയ സാധ്യതകൾ വലിയ വലിയ അസറുകൾ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കാരണമായിത്തീരും എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ആലു ഇമ്രാൻ പരിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമാണ്. മറിയം സൂറത്ത് മറിയം അഥവാ പരിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായമാണ്. ഇവിടെയെല്ലാം തന്നെ ഈ പേര് ഖുർആനിൽ സ്ഥാനം പിടിക്കാനും 19-ാമത്തെ അധ്യായമായി മറിയം എന്ന പേര് ലഭിക്കുവാനുമൊക്കെയുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു അവസാനം എത്തിച്ചേരുന്നത് ഈ ഇമ്രാനിൻ്റെ ഭാര്യയുടെ ആ നല്ല ചിന്തകളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളും ഏറ്റവും നല്ല ഉയർന്ന ചിന്തകൾ വെച്ചു പുലർത്തുവാനും അത് നമ്മിലൂടെ നടപ്പിലാകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സന്തതികളിലും ഉന്നതമായ വ്യക്തിത്വങ്ങൾ കടന്നു വരാൻ, ഉന്നതമായിട്ടുള്ള സ്വാധീനങ്ങൾ അവരിലൂടെ ഉണ്ടാക്കുവാൻ അതെല്ലാം കാരണമായി തീരും എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു ഉയർന്ന ചിന്തകൾ വെച്ചു പുലർത്തുവാൻ, അത് അത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായ അത്തരം കാര്യങ്ങളുടെ പിറവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
0: മഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, ഒമാനായ സലീം സുലമി അവതരിപ്പിച്ച ഇൻസൈറ്റ് പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇമ്രാനിൻ്റെ ഭാര്യ എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ.
2: അപ്പോൾ റേഡിയോ വൈബ്സ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇൻസൈറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് എന്നുള്ളത് ഓട്ടോമാറ്റിക് തിങ്കിങ്ങിൽ തന്നെ വരുന്ന സംഗതിയാണ്. സ്വരമാണ്, സ്വരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അകലെ അകലെ പള്ളി മിനാരമെന്ന് തുടങ്ങുന്ന അതിമനോഹരമായൊരു ഗാനം കൊണ്ട് നമുക്ക് സ്വരത്തിലേക്ക് പോവാം.

0: മഷാല്ലാ സ്വരം, ഒരുപാട് വർഷക്കാലത്തെ പരിചയമുള്ള ഒരു ഗാനമാണ്. നമ്മൾക്ക് ചെറുപ്പത്തിലെ കേട്ട് പരിചയമുള്ള അല്ലേ അകലെ പള്ളി,
1: നല്ലൊരു പാട്ടാണ്.
0: യെസ്, മഷാല്ലാ നല്ല ഗാനമായിരുന്നു. എന്തായാലും റേഡിയോ വൈബ്സിൻ്റെ സഞ്ചാരത്തിൽ നമ്മളെല്ലാം കൂടെയുണ്ട്. ഇൻഷാല്ലാ മുന്നോട്ട് നമ്മൾ പോകുന്നു. അടുത്ത പരിപാടി
1: ആരോഗ്യ വിചാരമാണ്. മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും, ഈ വിഷയത്തിൽ ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ചേരുകയാണ്. ഡോക്ടർ റഹീസ് കെ മിൻഹാൻസ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ സാദിഖ് ബിൻ കാസിം കൂടിയിട്ടാണ് ആരോഗ്യ വിചാരം കൈകാര്യം ചെയ്യുന്നത്. ആരോഗ്യ വിചാരത്തിലേക്ക്,
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബെസ്റ്റ് ഹോമിയോപ്പതിക് ഡോക്ടർക്കുള്ള ദേശീയ ഡോക്ടർ സാമുവൽ ഹാനിമാൻ അവാർഡ് ജേതാവ്, കൊയിലാണ്ടി മിൻഹാൻസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ റഹീസ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിലാണ്. ഡോക്ടർ, ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മഴക്കാലത്തിൻ്റെ സമയത്ത് പ്രധാനമായിട്ടും പകരാറുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്?
3: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ മലയാളികൾക്ക് മഴക്കാലം എന്ന് പറയുന്നത് ഒരു പനിക്കാലം കൂടെയാണ്. സാധാരണ മഴക്കാലത്ത് കണ്ടുവരുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വൈറൽ പനി, ജലദോഷം, ഛർദി അതിസാരം, മഞ്ഞപ്പിത്തം, ന്യൂമോണിയ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, അങ്ങനെ തുടങ്ങി ഒരുപാട് വ്യത്യസ്തമായ വൈറസുകൾ പകർത്തുന്ന പനികളും എല്ലാം മഴക്കാലത്ത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് കുറയുമ്പോഴും പിന്നെ നമ്മൾ നല്ല രീതിയിൽ സംസ്കരിക്കാത്ത മാലിന്യങ്ങൾ മഴക്കാലത്ത് മഴ കൊണ്ട് നമ്മളെ ഭക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിലേക്ക് കലരുമ്പോഴും നമുക്ക് ഇതേപോലെയുള്ള വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ കിട്ടിയിട്ട് നമ്മൾ അസുഖബാധിതരാകുകയാണ് ചെയ്യുന്നത്.
2: മഴക്കാലത്ത് പകരുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി മഴക്കാലത്തെ പ്രധാന വില്ലനാണല്ലോ കൊതുക്. നേരത്തെ നമ്മൾ കൊതുക് പരത്തുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ മലമ്പനി, മന്ത് തുടങ്ങിയതൊക്കെ ആയിരുന്നു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ അസുഖങ്ങൾ കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, അവയെ നമുക്ക് എങ്ങനെയൊക്കെ തടയാം? ഡോക്ടർ, അതൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിക്കാമോ?
3: പകർച്ചപ്പനികളിൽ അധികവും പരത്തുന്നത് കൊതുകുകളാണ്. മഴക്കാലത്ത് രൂപപ്പെടുന്ന ചെറിയ ശുദ്ധജലക്കെട്ടുകളിലാണ് കൊതുകുകൾ മുട്ടയിടുന്നത്. ചെറിയ ടയർ പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ടൈലിൻ്റെയൊക്കെ സൈഡിൽ ഉണ്ടാകുന്ന ചെറിയ വെള്ളക്കെട്ടുകൾ, മുറ്റത്തൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള ടൈലിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ, അത്ര വളരെ കുറഞ്ഞ സ്ഥലത്തുള്ള വെള്ളക്കെട്ടുകളിൽ തന്നെ ഈ കൊതുകുകൾ വളരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൊതുകുകൾ വഴി പകരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ന് പറയുന്നത് ജപ്പാൻ ജ്വരം, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി ഇവയൊക്കെയാണ്. കൂടുതലും മഴക്കാലത്ത് കേരളത്തിൽ കാണപ്പെടുന്ന കൊതുക് വഴി പകരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ചിക്കൻ ഗുനിയ, ഡെങ്കു, ജപ്പാൻ ജ്വരം ഇവയൊക്കെ. ഇതിൽ കഴിഞ്ഞ ഏകദേശം ഒരു എന്താ പറയുക 400 മില്യൺ വർഷങ്ങളായിട്ട് ലോകത്ത് വെല്ലുവിളി ഉയർത്തുന്ന ജീവികളാണ് കൊതുകുകൾ. ദിവസവും ശരാശരി ഒരു കൊതുക് 3 മുതൽ 10 വരെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കും. ഇവ ഒരു 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എടുത്തിട്ടാണ് ആ ലാർവ സ്റ്റേജിൽ നിന്നും കൊതുകായിട്ട് മാറുന്നത്. ഈ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കൊതുക് വഴി പടരുന്ന രോഗങ്ങൾ തടയാനും കഴിയും. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണെങ്കിൽ ഈ ലാർവകൾ നശിച്ചുപോവുകയും കൊതുകുകളുടെ എണ്ണം കുറയുകയും അതുവഴി ഇത് പകരുന്നത് അല്ലെങ്കിൽ ഇതുവഴി വലിയ രീതിയിൽ വലിയ ഒരുപാട് ഏരിയയിലേക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് പകരുന്നത് കുറയാനും ഈ ഡ്രൈ ഡേ ആചരിക്കുന്നത് വഴി നമുക്ക് സാധിക്കും.
2: ഇനി മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
3: മഴക്കാലത്ത് പ്രധാനമായിട്ടും കാണുന്ന രോഗങ്ങളെ പറ്റി നമ്മൾ കുറച്ചിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ രോഗങ്ങളെ എടുത്തു നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അസുഖമാണ് ഡെങ്കു എന്ന് പറയുന്നത്. ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാ പനി ഉണ്ടാവും, അതിൻ്റെ ഒപ്പം ശക്തമായ ശരീരവേദന ഉണ്ടാവും, കണ്ണിന് പിന്നിലും ഇടുപ്പിലുമൊക്കെ നല്ല ശക്തിയായ വേദന, അസഹനീയമായ വേദന തന്നെ ഉണ്ടാവും, ഛർദി ഉണ്ടാവാറുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ബ്ലഡ് പരിശോധിക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട്, WBC കൗണ്ട് അതൊക്കെ കുറവും കാണിക്കാറുണ്ട്. അതാണ് ഡെങ്കുവിൽ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി ജപ്പാൻ ജ്വരം അത്രത്തോളം ഇല്ലെങ്കിലും എന്നാലും മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ജപ്പാൻ ജ്വരം എന്ന് പറയുന്നത്. ഡെങ്കുവിൻ്റെ അത്രയൊന്നും ആൾക്കാർക്ക് ജപ്പാൻ ജ്വരം അഫക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശക്തമായ പനി ഉണ്ടാവും, ഒപ്പം നല്ല തലവേദന, ഓർമ്മക്കുറവ്, കൈകാൽ തളർച്ച, ഇതൊക്കെയാണ് ജപ്പാൻ ജ്വരത്തിന് കാണുന്ന ലക്ഷണങ്ങൾ. ഇനി മഴക്കാലത്ത് വളരെ പ്രധാനമായിട്ടും കാണുന്ന അല്ലെ വളരെ അധികം ആൾക്കാർക്കും അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. ഇതിൻ്റെ ലക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട ലക്ഷണം, കണ്ണിനൊക്കെ മഞ്ഞ നിറം വരിക, ആഹാരത്തിനോടൊക്കെ ഒരു താല്പര്യക്കുറവ്, മൂത്രത്തിന് നിറവ്യത്യാസം, ഇതൊക്കെയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. മഞ്ഞപ്പിത്തം തന്നെ പല തരത്തിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, പിന്നെ അത്രത്തോളം കോമൺ അല്ലെങ്കിലും ഹെപ്പറ്റൈറ്റിസ് സി, ഡി, ഇ എന്ന് പറയുന്ന കാറ്റഗറി എല്ലാം ഉണ്ട്. ഇതിൽ മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് അക്യൂട്ടായിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഇതിൽ ഏത് കാറ്റഗറി ആണ് എന്ന് അല്ലെങ്കിൽ ഏത് ടൈപ്പ് മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത് നമുക്ക് ചെറിയ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് മഴക്കാലത്ത് കാണുന്നത്. അതാണ് മലിനജലത്തിലൂടെ, മലിനജലം നമ്മുടെ ഭക്ഷണത്തിലേക്കും നമ്മുടെ വെള്ളത്തിലേക്കും മിക്സ് ആവുന്നതിലൂടെ, അല്ലെങ്കിൽ മലിനീകരണ നമ്മളെ ഭക്ഷണവും വെള്ളവും മലിനീകരിക്കപ്പെടുന്നതിലൂടെ നമുക്ക് പടരുന്നത്. പിന്നെ പല ആൾക്കാരിലും ഇതിൻ്റെ ഒപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ ഒപ്പം ഛർദി, ഓക്കാനം, ഒപ്പം ചെറിയ ശരീരവേദന, പനി, ഇതൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്. അടുത്തത് മഴക്കാലത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ചിക്കൻഗുനിയ. ചിക്കൻഗുനിയക്കും ശക്തമായ പനിയുണ്ടാവും. പനിയോടൊപ്പം സന്ധികളിൽ വേദനയും നീരും ഉണ്ടാവും. ഇത് ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് തന്നെയാണ് ചിക്കൻഗുനിയയും പടർത്തുന്നത്. പിന്നെ വളരെയധികം കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് ഛർദി അതിസാരം. ആഹാരത്തിലൂടെ വെള്ളത്തിലൂടെ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ ഉണ്ടാവുന്ന മലിനീകരണങ്ങൾ വഴി തന്നെയാണ് ഈ അസുഖവും ഉണ്ടാവുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഛർദിയോ വയറിളക്കോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ പൊതുവെ കുട്ടികൾ ഛർദിക്കുകയോ അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ ഛർദിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുറയ്ക്കുന്നതും കുറയ്ക്കും. കാരണം ഇനിയും ഛർദിക്കേണ്ട, ഈ കഴിച്ചത് അതേപോലെ ഛർദിക്കും. ഛർദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പൊതുവെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ അളവിൽ കുറവ് വരുത്തും. അത് പക്ഷേ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഛർദിക്കുകയോ അല്ലെങ്കിൽ വയറിളകുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളവും ഇലക്ട്രോലൈറ്റുമാണ് പുറത്തു പോകുന്നത്. അപ്പോൾ വെറും വെള്ളം മാത്രം കുടിച്ചാൽ ഈ വെള്ളം മാത്രമേ റീപ്ലേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോലൈറ്റും കൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ വെള്ളത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഇലക്ട്രോലൈറ്റൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ORS ലായനി. ORS ലായനി ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ജലവും നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഇലക്ട്രോലൈറ്റും നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചെത്തുകയും നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന്, നമ്മുടെ ആ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെള്ളങ്ങൾ, അല്ലെങ്കിൽ വെള്ളം എന്ത് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല, നമുക്ക് കുടിക്കാവുന്ന വെള്ളങ്ങൾ എന്ന് പറയുന്നത് കഞ്ഞി കുടിക്കാം, ബാർലി വെള്ളം കുടിക്കാം, ഓട്സ് അങ്ങനത്തെ സാധനങ്ങൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുടിക്കാം, ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് നേർപ്പിച്ചുകൊണ്ട് കുടിക്കാൻ കഴിയും. ഇനി ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഛർദ്ദിക്കുകയാണെങ്കിൽ അര ഗ്ലാസ് കുടിച്ച് നോക്കുക. അര ഗ്ലാസ് കുടിച്ചിട്ട് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് കാൽ ഗ്ലാസ് ആക്കിയിട്ട് കുടിച്ച് നോക്കുക. എന്നിട്ട് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് കുടിക്കുക. അങ്ങനെ ആ ഓരോ സ്പൂൺ ഒരു 5 മിനിറ്റ് ഇടവിട്ട് 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ വെള്ളത്തിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെ അളവും നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചെത്തിക്കണം. മരുന്ന് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ഛർദി അതിസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ മഴക്കാലത്ത് കാണുന്ന ഒരു അസുഖമാണ് ഈ ടോൺസിലൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ. തൊണ്ടവേദനയ്ക്കൊപ്പം പനി, ആഹാരം ഇറക്കാൻ പ്രയാസം, ചുമ, ഇതൊക്കെയാണ് സാധാരണ ടോൺസിലൈറ്റിസിൻ്റെ ഒപ്പം ഉണ്ടാവുക. അത് മഴക്കാലത്ത് വളരെയധികം കാണുന്നതാണ്. പിന്നെ കാണുന്ന അസുഖങ്ങൾ ഈ വൈറൽ ഡിസീസ്, മറ്റു വൈറൽ പനികൾ ഏറ്റവും അധികം കാണുന്ന ഒരു വഴി ഡെങ്കുവോ ചിക്കൻഗുനിയോ അല്ലാത്ത മറ്റു കാറ്റഗറിയിൽപ്പെട്ട വൈറൽ ഫീവറും ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് കൂടാതെ വേറൊരു അസുഖം മഴക്കാലത്ത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് എലിപ്പനി എന്ന് പറയുന്നത്. ശരിക്കും ഭീകരാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാവുന്ന ഒരു അസുഖമാണ് എലിപ്പനി. എലിമൂത്രത്തിലൂടെയാണ് ഇതിൻ്റെ അണുക്കൾ പുറത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എലിമൂത്രം കലർന്ന ചെളിവെള്ളത്തിലൊക്കെ ചവിട്ടുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൽ വല്ല മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെയാണ് ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും നമുക്ക് എലിപ്പനി ഉണ്ടാവുകയും ചെയ്യും. കണ്ണിന് നല്ല അതിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കടുത്ത പനി, കണ്ണിന് ചുവപ്പ് നിറം, വേദന, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ മഴക്കാലത്തുണ്ടാവുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ്. രോഗികളുടെ വിസർജ്യ വസ്തുക്കൾ കലർന്ന വെള്ളത്തിലും ഭക്ഷണത്തിലൂടെയുമാണ് ഇത് പകരുന്നത്. ഇടവിട്ട പനിയാണ് ഉണ്ടാവുക, വിശപ്പില്ലായ്മയുണ്ടാവും, വയറിൻ്റെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ടൈഫോയിഡിൻ്റെ സമയത്തുണ്ടാവും. ക്ഷീണവും കാര്യങ്ങളും നന്നായിട്ടുണ്ടാവും. അതൊക്കെ ചെറിയ ടെസ്റ്റുകൾ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്.
2: ഡോക്ടർ, മഴക്കാലത്തുണ്ടാകുന്ന ഈ വൈറൽ പനികൾ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ?
3: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മഴക്കാലം ശ്രദ്ധിക്കുകയാണെങ്കിൽ മഴക്കാലത്തുണ്ടാവുന്ന പനിയല്ല വില്ലന്മാർ, മഴക്കാലത്തുള്ള പനിയെ പേടിയാണ് ശരിക്കും വില്ലന്മാരാവുന്നത്. മാധ്യമങ്ങളിലൂടെയുള്ള പനിമരണ കണക്കുകളൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ ശരിക്കും വളരെയധികം പേടിച്ചുകൊണ്ടാണ് ഒരു ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത്. പനി ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരുവിധം ഒട്ടുമുക്കാൽ പനിയും, അല്ലെങ്കിൽ വരുന്നതിൽ ഏറ്റവും 90% പനിയും തന്നെ പറയാം, രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മരുന്ന് കഴിച്ചിട്ട് പോകുന്നതേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ പനിയെ പേടിയാണ് ഇതിനെക്കാട്ടിലും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഞാൻ മരിച്ചു പോവോ പനി വന്നാൽ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും അതൊരു ഭീകരാവസ്ഥ തന്നെയാണ്. ഈ ഇതേപോലെയുള്ള പത്രത്തിലൊക്കെ ദിവസവും പനിയെ പറ്റിയൊക്കെയുള്ള 800 പേര് മരിച്ചു, 1000 പേര് മരിച്ചു എന്നൊക്കെയുള്ള ന്യൂസ് കണ്ടിട്ട് ഈവൻ ചെറിയ കുട്ടികൾക്ക് വരെ പനിയോട് വളരെയധികം പേടിയാണ് ഈ കാലത്തുള്ളത്. അതാണ് ശരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. പനീനെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹോമിയോപ്പതി മെഡിസിനൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ വൈറൽ ഡിസീസിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതാണ് ശരിക്കും ഹോമിയോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത്. ഈ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും പനി മാറ്റാൻ കഴിയും. സാധാരണ ഡെങ്കി ഫീവറിൻ്റെയൊക്കെ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കുറയാം. 24 മണിക്കൂർ കൊണ്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി വരുന്നുണ്ട് നമ്മൾ മെഡിസിനിൽ. ശരിക്കും ഡെങ്കിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മാത്രമല്ല വില്ലന്, പി സി വി പോലെയുള്ള ഈ ഷോക്കൊക്കെ വരാൻ ചാൻസ് ഉള്ള പി സി വി എന്ന് പറയുന്ന കൗണ്ടൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ പോലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പോലെ നമ്മൾ പനിയെ അസസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെറിയ സിമ്പിളായിട്ടുള്ള മെഡിസിൻ കഴിച്ചിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ പനിയെ നമ്മൾ അത്ര പേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പനി വന്നിട്ട് ഇത് 2 ദിവസം കൊണ്ട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കേസൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ ചെന്ന് കാണിക്കാൻ നോക്കുക. ഏത് പനിയാണ് എന്താണെന്നുള്ളതൊക്കെ ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും, അതിനനുസരിച്ചുള്ള ചികിത്സയും നിർദ്ദേശിക്കും. പലപ്പോഴും അത് തന്നെ മാറുമെന്നൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ സാധനം നല്ല കൂടുതലായിട്ട് പോകുന്നത്, ഈ പനി കൂടുതലായിട്ട് ബുദ്ധിമുട്ടായിട്ട് പോകുന്നതും കുറേ ദിവസം അത് മാറാൻ വേണ്ടി എടുക്കുകയും ചെയ്യുന്നത്.
2: അപ്പോൾ ഡോക്ടർ, നേരത്തെ പറഞ്ഞ അസുഖങ്ങളുടെ കൂടത്തിൽ മഞ്ഞപ്പിത്തത്തെ കുറിച്ച് പറഞ്ഞു. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്?
3: മഞ്ഞപ്പിത്തത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നു, എന്നാൽ അത് വേനൽക്കാലത്ത് അത്ര കുറവൊന്നുമല്ല. വെള്ളത്തിന്റെ അളവൊക്കെ കുറയുന്ന സമയത്ത് എടുക്കുന്ന വെള്ളം മലിനജലമൊക്കെ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോഴും ഇത് പ്രിവലന്റ് തന്നെ, അല്ലെങ്കിൽ അപ്പോഴും ഇത് നന്നായിട്ടുണ്ടാവുന്ന അസുഖം തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞപ്പിത്തം കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതിൽ പ്രധാനം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തത്തിന് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞപ്പിത്തത്തിന് എന്താണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്, കണ്ണൊക്കെ മഞ്ഞ നിറത്തിലാവുക. ഒരു പരിധിയിൽ കൂടുതൽ ബിലിറൂബിന്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ തൊലിയിലും വരെ ആ മഞ്ഞ കളർ ഉണ്ടാവും. പിന്നെ മൂത്രത്തിന് നല്ല മഞ്ഞ കളർ ഉണ്ടാവും. ഛർദ്ദില്, വിശപ്പില്ലായ്മ, ഓക്കാനം, ദേഹവേദന, ഇതൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒപ്പം ഉണ്ടാവും. മഞ്ഞപ്പിത്തം നമ്മൾ നേരത്തെ 3-4 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ എ ആണ് സാധാരണ അക്യൂട്ടായിട്ട് വരുന്നത്. ബി എന്ന് പറയുന്ന ടൈപ്പിലെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നതും അക്യൂട്ടായിട്ട് വരാറുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല, ചെറിയ മരുന്നിൽ തന്നെ പോകുന്നതേ ഉള്ളൂ. ഹോമിയോപ്പതി മരുന്നുകൾ മഞ്ഞപ്പിത്തത്തിന് ശരിക്കും വളരെ എഫക്റ്റീവാണ്. അക്യൂട്ട് എന്ന് മാത്രമല്ല, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും, ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ വളരെ ക്രോണിക്കായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദീർഘകാലം നിന്നുകൊണ്ട് അത് ലിവറിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ലിവർ ക്യാൻസറിനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഇതൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് എയും എല്ലാം. ഹെപ്പറ്റൈറ്റിസ് സി ആണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷനൊക്കെ ചാൻസ് കൂടുതലുള്ളതാണ്, ക്രോണിക്കായിട്ടാണ് നിൽക്കാറുള്ളത്. അതും മരുന്നിൽ മാറുന്നുണ്ട്, ഹോമിയോപ്പതി മരുന്നുകൊണ്ട് ശമനം കിട്ടുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് സിക്കും. ഡിഇ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള മഞ്ഞപ്പിത്തം നമ്മുടെ നാട്ടിൽ വളരെ റെയർ ആയിട്ടുണ്ടാവുന്നതാണ്.
2: മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ നമ്മളിവിടെ പറയുകയുണ്ടായി. ഇനി മഞ്ഞപ്പിത്തം എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളത് ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിക്കാമോ ഡോക്ടർ?
3: മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണല്ലോ. അതായത് സാധാരണ അക്യൂട്ടായിട്ട് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനജലം ഉപയോഗിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണവും ജലവും നമ്മൾ കുടിക്കുന്ന വെള്ളവും മലിനമാക്കപ്പെടുന്നതിലൂടെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. ഒരു മഞ്ഞപ്പിത്തമുള്ള രോഗിയുടെ മലത്തിലൂടെയാണ് അതിൻ്റെ അണുക്കൾ പുറത്തു പോകുന്നത്. ആ മലം മിക്സായിട്ടുള്ള വെള്ളമോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അത് പാചകത്തിനോ വെള്ള അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ എത്തുകയാണെങ്കിൽ അതുവഴിയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. പിന്നെ വീട്ടിലുള്ള നമ്മുടെ ഈച്ച, മാലിന്യത്തിലൊക്കെ പോയി നിന്നിട്ടുള്ള ഈച്ച നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ ഒരു മഞ്ഞപ്പിത്തം ശരിക്കും പകരും. അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളമൊക്കെ തിളപ്പിച്ച് അറിയിട്ട് ഉപയോഗിക്കുക, പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ അടച്ച് മാത്രം സൂക്ഷിക്കുക. ഈ മാലിന്യങ്ങളെല്ലാം അടിഞ്ഞുകൂടിയിട്ട് അവിടെ പൊതുവേ മഴക്കാലത്ത് ഈച്ചകളുടെയൊക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും. മറ്റുള്ള സമയത്തെ പോലെയല്ല മഴക്കാലത്ത് ഈച്ച ശല്യവും മറ്റ് വീട്ടിലുണ്ടാവുന്ന പ്രാണികളുടെയൊക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇതുവഴി പകരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഞ്ഞപ്പിത്തം പകരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റു തരത്തിലുള്ള മഞ്ഞപ്പിത്തം, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ ഒക്കെ ഉണ്ടല്ലോ, അത് പകരുന്നതും നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ബ്ലഡ് ടു ബ്ലഡ് കോണ്ടാക്ട് ആണ്. ഇപ്പം ഒരാൾ ഇൻഫെക്റ്റഡ് ആയ ഒരാളുടെ ബ്ലഡ് മറ്റൊരാൾ സ്വീകരിക്കുന്നത് വഴി വരാം. പൊതുവേ നമ്മളിപ്പം ബ്ലഡ് രക്തം ദാനം നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ രക്ത കൈമാറ്റം നടക്കുന്ന സമയത്ത് ഇപ്പം അതിനൊക്കെയുള്ള ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് എടുക്കാറ്. എന്നാൽ ഇത് ലൈംഗിക ബന്ധം വഴിയും ഈ മഞ്ഞപ്പിത്തമൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ പകരാറുണ്ട്. പിന്നെ ചിലപ്പം വൃത്തിയില്ലാത്ത റേസറൊക്കെ ഉപയോഗിച്ച് ഷേവ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ച ഷേവിങ് റേസറൊക്കെ വെച്ചിട്ട് ഷേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്തും ഈ ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള അസുഖങ്ങൾ പകരാൻ ചാൻസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് സിയും അങ്ങനെ തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ റെയറാണ്.
2: ഇനി ഇപ്പോൾ നമ്മൾ മഴക്കാലത്തുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇനി പ്രധാനമായിട്ടും മഴക്കാലത്തുള്ള നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ, അതൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിക്കാമോ?
3: അല്ലെങ്കിൽ മഴക്കാലത്ത് പൊതുവേ നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും. വിശപ്പ് കൂടുതലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തും വലിച്ചു വാരിയിട്ട് കഴിക്കുന്ന ഒരു സമയമായിരിക്കും മഴക്കാലം. എന്നാൽ മഴക്കാലത്തുള്ള ഭക്ഷണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം ദഹിക്കുന്ന ലഘുവായ ഭക്ഷണങ്ങളാണ് മഴക്കാലത്ത് നല്ലത്. ഗോതമ്പ്, ചെറുപയർ, തവിട് കളയാത്ത അരി, വഴുതനങ്ങ, വാഴക്കൂമ്പ്, പാവക്ക, നെല്ലിക്ക, കോവക്ക, മുരിങ്ങ, അങ്ങനെയുള്ള ചെറിയ നല്ല പച്ചക്കറികളും അങ്ങനെയുള്ള എളുപ്പം ദഹിക്കുന്നത് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് നല്ലത്. പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക, സീസണലായിട്ടുള്ള ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക, തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മഴക്കാലത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഈച്ചയൊക്കെ വന്നിരുന്നാൽ പല രോഗങ്ങളും പകരും എന്നുള്ള കാര്യം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഈ നല്ലൊരു ശ്രദ്ധ മഴക്കാലത്ത് നമ്മൾ കൊടുക്കണം.
2: ഇപ്പോൾ മഴക്കാലത്തുള്ള പ്രധാന രോഗങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി ഹോമിയോപ്പതിക് ഡോക്ടർ എന്നുള്ള നിലക്ക് ഈ ഹോമിയോപ്പതിക് ചികിത്സാ രംഗത്ത് ഈ മഴക്കാല രോഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതൊന്ന് വിശദീകരിക്കാം.
3: മഴക്കാലത്തുള്ള രോഗങ്ങൾക്ക് ശരിക്കും ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നത് ഹോമിയോപ്പതിക്ക് ഏറ്റവും നല്ല സാധ്യതകളുള്ള ഒരു മേഖലയാണ് മഴക്കാല രോഗങ്ങൾ എന്ന് പറയുന്നത്. കാരണം മഴക്കാലത്തുണ്ടാവുന്ന പനിയും അസുഖങ്ങളും കൊണ്ട് ഒരുപാട് മരണങ്ങൾ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വളരെ ലളിതമായ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് പല ഇതിൽ ബുദ്ധിമുട്ടായിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് തടയാൻ സാധിക്കുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ, ഒരു ഡെങ്കു ഔട്ട് ബ്രേക്കൊക്കെ വരുന്ന സമയത്ത് ഹോമിയോപ്പതി ചികിത്സയായിട്ടും പ്രതിരോധമായിട്ടും ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ശരിക്കും മഴക്കാലത്ത് കാണുന്ന അസുഖങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒന്ന് ബാക്ടീരിയൽ ഡിസീസുണ്ട്, വൈറൽ ഡിസീസും ഉണ്ട്. ഇതിൽ വൈറൽ ഡിസീസസിന് ശരിക്കും ചികിത്സ, നിലവിലുള്ള ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് സ്കോപ്പ് കുറവാണെന്ന് പറയാം അതിൽ. പക്ഷേ എന്നാൽ ഹോമിയോപ്പതിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വൈറൽ രോഗങ്ങൾക്ക് വളരെ നല്ല മരുന്നുകളുണ്ട്. ഒരു രോഗം വൈറലാണോ ബാക്ടീരിയലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ബ്ലഡ് ടെസ്റ്റ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് വൈറലാണോ ബാക്ടീരിയലാണോ എന്നുള്ളത്. അതിന് ഡോക്ടറുടെ അടുത്ത് തന്നെ ചെന്നിട്ട് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. ശരിക്കും നമുക്ക് ഒരു രോഗം അല്ലെങ്കിൽ ഒരു പനി വന്നത് എനിക്ക് വൈറലാണോ ബാക്ടീരിയലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞ CBC എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ടാവും, WBC കൗണ്ട് ഉണ്ടാവും, RBC കൗണ്ട് ഉണ്ടാവും, ഹീമോഗ്ലോബിൻ്റെ അളവ് ഉണ്ടാവും, ഡിഫറൻഷ്യൽ കൗണ്ടുകൾ ഉണ്ടാവും, പിന്നെ സെല്ലിൻ്റെ ഡിഫറെൻ്റ് പാരാമീറ്റേഴ്സും ഉണ്ടാവും. ഇതിൽ സിമ്പിളായിട്ട് ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം. വൈറൽ ഡിസീസ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എപ്പോഴും താഴെ ലെവലായിരിക്കും ഉണ്ടാവുക. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ്. ആ 1.5 ലക്ഷത്തിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് വൈറസ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണെന്ന്. അതേപോലെ WBC കൗണ്ട്, വെള്ള രക്താണുക്കളും വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ടും വൈറൽ ഡിസീസിൽ കുറവായിരിക്കും. എന്നാൽ ഇത് ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ പൊതുവെ ചേഞ്ച് ഒന്നും കാണാറില്ല, ഡബ്ല്യു ബി സി കൗണ്ട് കൂടുതലായിരിക്കും ബാക്ടീരിയൽ ഡിസീസിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൈറൽ ഡിസീസ് ആണോ ബാക്ടീരിയൽ ഡിസീസ് ആണോ എന്ന് ആ അസുഖത്തെ തരംതിരിക്കുന്നത്. പിന്നെ ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ അതിൽ വേറെ എന്താണോ ബാക്ടീരിയ, അതിൻ്റെ സിംറ്റംസ് എന്താണോ, അങ്ങനെ ഏത് അസുഖത്തിലേക്ക് പോകുന്നു. വൈറൽ ഡിസീസ് ആണെന്ന് കാണുവാണെങ്കിൽ അതിലിപ്പോൾ ഡെങ്കു ആണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് ഡെങ്കു ആണോ അല്ലയോ എന്നുള്ളത്. വൈറലാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി ഡെങ്കു ആണെങ്കിൽ അങ്ങനെ, ചിക്കൻ ഗുനിയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഡെങ്കു ആണെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കും. അതാണ് പൊതുവേ ക്ലിനിക്കിൽ ചെയ്യുന്നത്. ഇനി ഈ വൈറൽ ഡിസീസിൽ സാധാരണ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും പേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയായിരുന്നു. നമ്മൾ നേരത്തെ ഡെങ്കുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിട്ട് വളരെ താഴെ പോയപ്പം, അതിൻ്റെ ഒരുപാട് താഴെ പോയ സമയത്തൊക്കെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റേർണൽ ഹെമറേജസ്, ഉള്ളിൽ നിന്ന് ചെറിയ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ ധർമ്മം നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് ബ്ലീഡിങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്ലോട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ധർമ്മം. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാവുന്നത് ഇൻറ്റേർണൽ ഹെമറേജസും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ ഹെമറേജസ് ഒക്കെ കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷനാണ് ഡെങ്കുവിലുണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ മരുന്ന് ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്ന സമയത്ത് വെറും 24 മണിക്കൂർ കൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി വരുന്നുണ്ട്. അത് അത്രയും എന്താ പറയുക, സിമ്പിളായിട്ടാണ് ഹോമിയോപ്പതി ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള രോഗങ്ങളെ കാണുന്നത്. അത്രയും എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ തലവേദന പിടിച്ചിട്ടോ വളരെ ടെൻഷൻ അടിച്ചിട്ടോ വളരെ പേടിച്ചുകൊണ്ടോ ഒന്നും ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, ഷുവറായിട്ട് റിസൾട്ട് കിട്ടുന്ന അസുഖം, ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും റിസൾട്ട് കിട്ടുന്ന അസുഖങ്ങളാണ് മഴക്കാലത്ത് ഉണ്ടാവുന്നത്. പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, വളരെ നല്ല ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. പിന്നെ മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാവുന്ന സമയത്ത് പൊതുവേ ആ ഏരിയയിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട്, റീച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റീച്ച് അത് സർക്കാർ ഡോക്ടർമാരും പ്രൈവറ്റ് ഡോക്ടർമാരും ഓരോ ഏരിയയിൽ ഓരോ താലൂക്കിലും ഉള്ള ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ കൊണ്ട് ആ ഏരിയയിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഏതാണോ പ്രതിരോധ മരുന്ന് കൊടുക്കേണ്ടത് നിശ്ചയിച്ചിട്ട് സർക്കാർ പറയുന്ന മരുന്നാണ് അവിടെ പ്രതിരോധം എന്നുള്ളത്. അപ്പോൾ ആ പ്രതിരോധ മരുന്ന് കൊടുത്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഔട്ട്ബ്രേക്ക് വളരെ നല്ല രീതിയിൽ തടയാനും സാധിച്ചിട്ടുണ്ട്. എല്ലാ അസുഖങ്ങളും, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഡെങ്കു പൊട്ടിപ്പുറപ്പെട്ട സമയത്തും വളരെ നല്ല രീതിയിൽ പ്രിവെൻഷനും ട്രീറ്റ്മെൻറ്റിനും ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോമിയോപ്പതി മരുന്നുകൾ ഏറ്റവും സേഫായിട്ട് ഒരു കോംപ്ലിക്കേഷനോ ബുദ്ധിമുട്ടോ ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഹോമിയോപ്പതി മരുന്നുകൾ മഴക്കാല രോഗത്ത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഏത് അസുഖം, ഏത് അക്യൂട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്തും പൊതുവെ ശ്രദ്ധിക്കുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ അസുഖം ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻ പ്രിവെൻ്റ് ചെയ്യാൻ കൂടെ കഴിയണം. അത് നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അക്യൂട്ട് ഡിസീസസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒട്ടുമുക്കാൽ അക്യൂട്ട് ഡിസീസും സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും. അതായത് ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ 7 ദിവസം എടുത്തിട്ടായിരിക്കും, അത് 7 ദിവസം എടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്ക്, അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് തന്നെ മാറും. എന്നാൽ ഈ 7 ദിവസം ഇതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് നടക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു അസ്വസ്ഥത, ഈ അസ്വസ്ഥതയും പേര് നടക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക, അത് 2 ദിവസം കൊണ്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെയുള്ള അസുഖങ്ങളിൽ എടുക്കുന്നത്.
4: 2 ദിവസം കൊണ്ട് ഈ അസുഖം മാറുന്ന,
3: 2 ദിവസം കൊണ്ട് അസുഖം മാറ്റിയെടുക്കണം, അതിന് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് കഴിയുന്നുണ്ട്. അതായത് അക്യൂട്ട് ഡിസീസിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിയണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളെ ചികിത്സയിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം പനിയൊക്കെ വന്നിട്ട് 2 ദിവസം കൊണ്ട് പനിയൊക്കെ മാറും, ആള് 10 ദിവസം ക്ഷീണിച്ച് കിടക്കായിരിക്കും. അങ്ങനെയല്ല നമ്മളെ മരുന്നിൽ സംഭവിക്കുന്നത്. നമ്മളെ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 ദിവസം കൊണ്ട് ആ പനി മാറിക്കഴിഞ്ഞാൽ 3-ാം ദിവസം തൊട്ട് അയാൾ എന്തൊക്കെയായിരുന്നോ ചെയ്തോ, ആദ്യം അത് പനി വരുന്നതിൻ്റെ മുമ്പേ എന്തൊക്കെയായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ അയാൾക്ക് ചെയ്യാൻ കഴിയും. ആ ക്ഷീണമോ കാര്യങ്ങളോ പൊതുവെ അങ്ങനെ കാണാറില്ല ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറുന്ന രോഗികൾ. നേരത്തെ ചിക്കൻ ഗുനിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്ന സമയത്ത്, ചിക്കൻ ഗുനിയക്ക് ശേഷം ഉണ്ടായിരുന്ന സന്ധിവേദന കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് പേർക്കുണ്ടായിരുന്നു. പക്ഷേ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ആ സന്ധിവേദനയും കുറവായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ അസുഖത്തിൻ്റെ സീക്വല എന്ന് നമുക്ക് പറയാം, ആ അസുഖം ബാക്കി വെക്കുന്ന കാര്യങ്ങളും പൊതുവേ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറുന്ന സമയത്ത് കുറവായിരിക്കും. അങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും ഹോമിയോപ്പതിയുടെ ഒരു വലിയ സാധ്യതകളാണ്. ഈ സാധ്യതകൾ പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് ഒരു എപ്പോഴും ഒരു ടെൻഷൻ. പനി വരുന്ന സമയത്ത് പത്രത്തിൽ മരണത്തിൻ്റെ കണക്കുകൾ കാണുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. ഹോസ്പിറ്റലിൽ പോകണോ, ഉള്ളിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോവാം, അവിടുന്ന് വീണ്ടും ഒരുപാട് ദിവസം അങ്ങനെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കുക. എന്നാലും അടുത്ത് വളരെ ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് കുറച്ച് മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് ഈ അസുഖങ്ങളൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അത് ഹോമിയോപ്പതിയുടെ ഒരു സാധ്യതയാണ്. നമ്മൾ വേറെ പറഞ്ഞു, ഇപ്പം ഒരു പനിയാണെങ്കിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് മൊത്തം താളം തെറ്റിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾക്കിപ്പോൾ ഉള്ള ഒരു പനി വരെ കാണുന്നത്. അതൊക്കെ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. അതും ഹോമിയോപ്പതിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് മഴക്കാല രോഗ ട്രീറ്റ്മെൻറ്റിൽ.
4: മഴക്കാലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ ഡോക്ടർ റഹീസാണ്. അദ്ദേഹം കൊയിലാണ്ടി മിൻഹാൻസ് ഹോമിയോപ്പതി ക്ലിനിക്കിന്റെ ചീഫ് ഫിസിഷ്യനാണ്. ബെസ്റ്റ് ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ഡോക്ടർ സാമുവൽ ഹാനിമാൻ നാഷണൽ അവാർഡ് ജേതാവ് കൂടിയാണ്. വളരെ നന്ദി ഡോക്ടർ ഇന്ന് എപിസ് റേഡിയോയിൽ നമുക്ക് വേണ്ടി സംസാരിച്ചതിന്.
0: മഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ്. മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചർച്ച. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്.
1: ഇനി പ്രാർത്ഥനാ പഠനമാണ്. പ്രാർത്ഥനാ പഠനത്തിൽ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ പാർട്ട് 4 നമ്മൾ കേൾക്കുന്നത്. പതിവ് പോലെ പ്രാർത്ഥന പഠനത്തിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി നാം പഠിക്കുകയുണ്ടായത് നമ്മൾ ദിനേന രാവിലെ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളാണ്. പ്രവാചകൻ വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിച്ചു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി ഫഗ്ഫിർലി ഫ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. ഇത് രാവിലെ ഒരു തവണ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല, നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്റെ ദാസനാണ്, എൻ്റെ കഴിവിനനുസരിച്ചുള്ള നിന്നോടുള്ള കരാറിലും വാഗ്ദത്തത്തിലുമാണ് ഞാനുള്ളത്. അഊദു ബിക മിൻ ശരി മാ സനഅതു, ഞാൻ ചെയ്ത മുഴുവൻ തിന്മകളിൽ നിന്നും നിന്നിൽ രക്ഷയ്ക്കു വേണ്ടി ഞാൻ തേടുകയാണ്. വ അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി ഫഗ്ഫിർലി ഫ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. നീ എനിക്കേകിയ അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് മുമ്പിൽ സമ്മതിക്കുന്നു, ഞാൻ ചെയ്ത തെറ്റുകളും നിന്നോട് സമ്മതിക്കുകയാണ്, നീ എന്നോട് പൊറുക്കണമേ, കാരണം നീയല്ലാതെ മറ്റാരും പാപം പൊറുക്കാനില്ല എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത. ഖലഖ്തനി വ അന അബ്ദുക ഖലഖ്തനി വ അന അബ്ദുക ഖലഖ്തനി വ അന അബ്ദുക ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ അന അലാ അഹ്ദിക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു. ഇവിടെ താ ആണ് ആദ്യം, പിന്നെ ത്വാ, പിന്നെ വീണ്ടും ഐനിന് ശേഷം താ. മസ്തതഅതു മസ്തതഅതു വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശരി മാ സനഅതു അഊദു ബിക മിൻ ശരി മാ സനഅതു അഊദു ബിക മിൻ ശരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അബൂഉ ലക ബി നിഅമതിക അബൂഉ ലക ബി നിഅമതിക അലയ്യ അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി വ അബൂഉ ബി ദംബി വ അബൂഉ ബി ദംബി ഫഗ്ഫിർലി ഫ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. ഫഗ്ഫിർലി ഫ ഇന്നഹു لا يغفر الذنوب الا انت وابوء بذنبي ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. ഖലഖ്തനി വഅന അബ്ദുക. ഖലഖ്തനി വഅന അബ്ദുക. വഅന അലാ അഹ്ദിക. وانا على عهدك ووعدك ما استطعت. وانا على عهدك ووعدك ما استطعت. اعوذ بك من شر ما صنعت. اعوذ بك من شر ما صنعت. ابوء لك بنعمتك علي. ابوء لك بنعمتك علي. وابوء بذنبي. فاغفر لي. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും നമുക്ക് അന്നന്ന് പഠിച്ചു പോകേണ്ട പ്രാർത്ഥനകളുണ്ടാകും. ഇനി അഥവാ അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞുവെങ്കിലും പിന്നീട് അത് ഓർത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെങ്കിൽ കഴിയുന്നതും എഴുതി വെക്കാനൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അസറ്റായി മാറും. ഒരു ഡയറി നമ്മുടെ ഒരു പ്രാർത്ഥനാ പഠനത്തിൻ്റെ പുസ്തകമായിട്ടുണ്ടാവട്ടെ. അതിൽ ഓരോ ദിവസവും കേൾക്കുന്ന പ്രാർത്ഥനകൾ എഴുതി വെക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ മക്കളോട് പറയട്ടെ, മക്കളത് വൈകുന്നേരങ്ങളിൽ നമുക്ക് ചൊല്ലിത്തരട്ടെ. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഇൻഷാല്ലാ നമ്മൾ മാറുകയാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥനാ പഠന പ്രോഗ്രാം തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഉപകാരപ്പെടുമെന്നുള്ളൊരു സംശയമില്ല.
1: അപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ ഇനി നമുക്ക് വൈബായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. പൂമരത്തണലിൽ ബഹുമാനനായ അംജദ് മദനിയും സുബൈർ സലഫിയും കൂടിയിട്ടാണ് പൂമരത്തണ്ണയിലുള്ളത്. അപ്പോൾ അതി മനോഹരമായിട്ടുള്ള പ്രോഗ്രാമാണ്.
0: എന്നത്തെയും പോലെ അല്ലേ, ഒരു ഒരു വൺ മാൻ ഷോ ആയിട്ടല്ല. ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും രണ്ടാളും കുട്ടികൾക്ക്, ഇനി അവർ തനിച്ച് വരികയാണെങ്കിൽ പോലും കുട്ടികൾക്ക് വളരെ ആവേശമുള്ള പ്രോഗ്രാമുകൾ, സംസാരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. എന്തായാലും രണ്ടുപേരും ചേർന്ന് വരികയാണ്.
1: അൽ അമീൻ എന്ന വിഷയത്തിലുള്ള പൂമരത്തണ്ണലാണ് ഇതിൻ്റെ ഭാഗം ഒന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ പൂമരത്തണലിൽ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുമ്പിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണ നാട്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. മക്ക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ലോകത്തിലെ ആദ്യത്തെ പള്ളിയുണ്ട് അല്ലേ? ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആ പള്ളി ഓർമ്മ വന്നിട്ടുണ്ടാവും. ഏതാണ് ആ പള്ളി? ഓർമ്മയില്ലേ? ആ, എത്രയോ പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കഅബ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന, അഞ്ചു നേരത്തെ നമസ്കാര സമയത്ത് നമ്മളെല്ലാവരും തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബ. ആ കഅബയുള്ള മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിക്കുന്ന സമയത്ത് ആ നാട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്? അവരുടെ കഥ കേട്ടാൽ നമുക്കാർക്കും അവരെ ആരെയും ഇഷ്ടമുണ്ടാവില്ല. അത്രയും മോശമായിരുന്നു ആ നാട്ടുകാരുടെ അവസ്ഥ. അവിടെയുള്ള ആളുകൾ കള്ളുകുടിക്കുന്നവരുണ്ടായിരുന്നു. ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത എത്രയോ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അവർക്കിടയിലുള്ള ഗോത്രങ്ങൾ തമ്മിൽ, ഗോത്രങ്ങളെന്ന് പറയുമ്പോൾ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകളാണവർ, അവരുടെ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ എത്രയോ വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ വരെ അവർ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ തെറ്റുകളും ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്ത് അവരങ്ങനെ ജീവിക്കുകയാണ്. അവർക്കിടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. മക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഖുറൈശ് ഗോത്രം, ആ ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് എന്നിവരുടെ മകൻ അബ്ദുള്ളയുടെ മകനായി വഹബ് എന്നവരിൽ ആമിന എന്നവളുടെ മകനുമായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കത്ത്. അതുപോലെ തന്നെ ഉപ്പയുടെ പേര് അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമിന. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലെയുള്ള ഏതെങ്കിലും പാട്ടുകൾ കൂട്ടുകാരെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങൾക്കിതാ അത്തരം ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഒരു പഴയ പാട്ട് ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അങ്കിൾ ജുബൈർ അങ്കിൾ നമ്മോടൊപ്പം ഇപ്പോഴുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ആ പാട്ടുകൾ പാടും. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലണേ. കൂടുതൽ കൂടുതൽ പാട്ടുകൾ പഠിക്കാനും ഒരുപാട് അറിവുകൾ നേടാനും നമുക്ക് കഴിയണം. ഇപ്പോൾ സുബൈർ അങ്കിൾ ആ പാട്ട് പാടും, അതിനുശേഷം ബാക്കി കഥ നമുക്ക് പറയാം ഇൻഷാ അല്ലാ.

അമ്മച്ചും പറഞ്ഞു: അവസാനത്തെ വരി നിങ്ങൾ ശ്രദ്ധിച്ചോ കൂട്ടുകാരെ. ഇവിടെ നിന്ന് അങ്കിളുമാർ മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയേണ്ട ഒരു വാചകമുണ്ട്. എന്താണ്? നബിയുടെ പേരത് കേൾക്കുമ്പോൾ നമുക്ക് ചൊല്ലാം സ്വല്ലല്ലാ. എന്താണ് സ്വല്ലല്ലാ എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലണം എന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും പറഞ്ഞുകൊണ്ടേയിരിക്കാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആ സ്വലാത്ത് ചൊല്ലാൻ കഴിയണം. അത് ചൊല്ലുമ്പോൾ ഒരുപാട് പുണ്യം അള്ളാഹു നമുക്ക് നൽകും. ഒരു തവണ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് 10 പ്രതിഫലം നൽകുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, ഇപ്പോൾ അങ്കിൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, അതുപോലെ നിങ്ങളും ചൊല്ലണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെ ഒരുപാട് നന്മകൾ നേടുന്ന നല്ല കൂട്ടുകാരിൽ നല്ല കൂട്ടുകാരികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരി കൂട്ടുകാരെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന നാട്ടിലെ ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ. ആ നാട്ടിൽ എല്ലാ മോശം കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് നബി എന്നു പറയുന്ന നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരുണ്ടായിരുന്നില്ല? ആരുണ്ടായിരുന്നില്ല കൂട്ടുകാരെ? ആ, നമുക്കെല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ ഒരു കച്ചവടത്തിന് പോയി. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അതോടുകൂടെ മുഹമ്മദ് നബി ജനിക്കുന്നതിനു മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ട ഒരു അനാഥനായിരുന്നു, യതീമായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയില്ലെങ്കിൽ നമുക്ക് എത്ര സങ്കടമുണ്ടാകും അല്ലേ? ഉപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ കൊണ്ടുവരുന്ന മിഠായി പൊതിക്കു വേണ്ടി, ഐസ്ക്രീമിനു വേണ്ടി നമ്മളൊക്കെ എത്ര സന്തോഷത്തോടുകൂടെയാണ് കാത്തിരിക്കാറുള്ളത്. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണത് ഉപ്പയില്ലാതെയാണ്, ആ സങ്കടത്തോടുകൂടെയാണ്. എന്നിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നാട്ടിലുള്ള മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകൾ മുഹമ്മദ് നബി ചെയ്തുവോ? ഇല്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ഏറ്റവും നല്ല കുട്ടിയായി വളർന്നു. എത്രത്തോളമെന്നറിയണോ? ആ നാട്ടിലുള്ളവർ അദ്ദേഹത്തിന് നൽകിയ പേരെന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലേ? എല്ലാവർക്കും അറിയും മുഹമ്മദ് നബിയെ മക്കയിലെ നാട്ടുകാർ വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നാണ്. അൽ അമീൻ അല്ലേ? വിശ്വസ്തൻ എന്നാണ് അർത്ഥം. അതായത് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, സത്യം മാത്രം പറയുന്ന ഒരു മുഹമ്മദ് നബി. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള അൽ അമീനുമാരായി നമ്മളെല്ലാവരും മാറണ്ടേ? മാറണം. എത്ര അവർക്ക് ഇഷ്ടമായിരുന്നു മുഹമ്മദ് നബിയെ എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് വീണ്ടും ഇതാ നമ്മുടെ സുബൈറങ്കിൾ നമുക്ക് വേണ്ടി ഒരു പാട്ടുപാടുന്നു. അൽ അമീനെക്കുറിച്ചുള്ള പാട്ടാണ്. നിങ്ങളെല്ലാവരും കേൾക്കണം, കാണാതെ പഠിക്കണം, കൂടെ ചൊല്ലി ചൊല്ലി പഠിക്കണം. ഒന്നോ രണ്ടോ തവണ ഇൻഷാ അല്ലാ സുബൈറങ്കിൾ നിങ്ങൾക്ക് വേണ്ടി ആ പാട്ടുപാടും. അൽ അമീനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പാട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കൂടെ ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ? എത്ര കൂട്ടുകാർ ആ പാട്ട് ഇപ്പോൾ കാണാതെ പഠിച്ചു? ആ മാഷാ അല്ലാ, ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഉമ്മക്കു വേണ്ടി ഉപ്പക്കു വേണ്ടി ആ പാട്ട് പാടിക്കൊടുക്കണം. ഉമ്മയും ഉപ്പയും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. എന്നും പൂമരത്തണിൽ കേൾക്കുന്ന നല്ല കുട്ടിയാവാൻ ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കും. ഇൻഷാ അല്ലാ, അങ്ങനെ അൽ അമീനായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമായി നമുക്ക് മാറാൻ കഴിയും. ശരി, നാം പറഞ്ഞു വന്നിരുന്ന കഥയിൽ അൽ അമീനെ എത്ര മാത്രം മക്കയിലുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതായത്, നമ്മളെല്ലാം തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബ. മക്കയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം ആ കഅബ നശിച്ചുപോയി. കഅബയുടെ ചുമരുകൾ പൊളിഞ്ഞു. അങ്ങനെ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. കഅബയുടെ അടുത്ത് താമസിക്കുന്ന ഖുറൈശി ഗോത്രവും മറ്റ് ഗോത്രക്കാരുമെല്ലാം ഒരുമിച്ചു ചേർന്ന് കഅബ പുനർനിർമ്മിക്കുകയാണ്. ആ നാട്ടിലെ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കഅബയുടെ പണി പുരോഗമിച്ചു പുരോഗമിച്ചു മുന്നോട്ടു പോവുകയാണ്. പിന്നീടെന്തായി? ഹജറുൽ അസ്വദ് വെക്കേണ്ട സമയമായി. ഹജറുൽ അസ്വദ് കൂട്ടുകാർക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ ഉംറക്ക് പോയ അല്ലെങ്കിൽ ഹജ്ജിനു പോയ നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ വല്യുമ്മയോടോ വല്യുപ്പയോടോ ഉസ്താദുമാരോടോ ഒന്ന് ചോദിച്ചു നോക്കണേ, എന്താണ് ഉസ്താദേ ഹജറുൽ അസ്വദ് എന്ന്. അപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, കഅബയുടെ ഒരു ഭാഗത്ത് പ്രത്യേകം സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഒരു കല്ലാണത്. ആ കല്ല് നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ കഅബയുടെ പണി പൂർത്തിയാകണമെങ്കിൽ ഹജറുൽ അസ്വദ് കഅബയിൽ വെക്കണമല്ലോ. ആ കല്ല് വെക്കുന്ന സമയമായപ്പോൾ ആ നാട്ടിലെ എല്ലാ ഗോത്രക്കാരും തമ്മിൽ തമ്മിൽ സംസാരമായി. എല്ലാ ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങളാണ് ആ കല്ല് വെക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ. ഞങ്ങൾ ആ കല്ല് വെക്കും, മറ്റാരും ആ കല്ല് തൊടാൻ പാടില്ല, ഞങ്ങളാണ് വെക്കുക. അപ്പോഴതാ അടുത്ത ടീം വരുന്നു. അടുത്ത കുടുംബം ഗോത്രം വന്നിട്ട് പറഞ്ഞു, ഹജറുൽ അസ്വദ് ഞങ്ങളാണ് വെക്കുക എന്ന്. വീണ്ടും വീണ്ടും ആളുകൾ വന്ന് അവിടെ വലിയ ഒരു പ്രശ്നമായി മാറുകയാണ്. അവർ തമ്മിൽ കശപിശയുണ്ടായി, തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടാകാറായപ്പോൾ അവരിൽപ്പെട്ട പ്രായമേറിയ ഒരു മനുഷ്യൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഇവിടെ അടിപിടി കൂടരുത്, നിങ്ങളാരും ഇവിടെ ഷണ്ട കൂടരുത്, മറിച്ച് നമുക്ക് എന്തു ചെയ്യാം, ഒരു അഭിപ്രായത്തിലെത്താം, ഞാനൊരഭിപ്രായം പറയാം എന്നു പറഞ്ഞുകൊണ്ട് ആ പ്രായമേറിയ മനുഷ്യൻ പറഞ്ഞു, ഇനി ആരാണോ ഇങ്ങോട്ട് കടന്നു വരുന്നത്, ഇനി ആരാണോ ഈ ഭാഗത്തേക്ക് വരുന്നത്, അവർ പറയുന്ന തീരുമാനം നമുക്ക് നടപ്പിൽ വരുത്താം, അങ്ങനെ ഈ പ്രശ്നം നമുക്ക് പരിഹരിച്ചുകൂടെ എന്ന് ചോദിച്ചു. പ്രായമേറെ ആയ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തൽക്കാലം അത് അംഗീകരിച്ചു. അങ്ങനെ അവർ എല്ലാവരും കാത്തിരിക്കുകയാണ്, ആരാവും ഇനി ഇങ്ങോട്ട് വരുന്നത്, ആരാണിനി കഅബയുടെ അടുത്തേക്ക് വരിക, എങ്ങനെയായിരിക്കും ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക, എങ്ങനെ സോൾവ് ചെയ്യാനാണ്. ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോരോരുത്തരും. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ, എല്ലാവരും കാത്തിരിക്കെ, അവർക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ അടുത്ത ഭാഗവുമായി ഇൻഷാ അല്ലാ അടുത്ത പൂമരത്തണലിൻ്റെ ദിവസത്തിൽ നിങ്ങളോടൊപ്പം പ്രിയപ്പെട്ട അങ്കിളുമാർ ചേരും. നിങ്ങളെല്ലാവരും അൽ അമീനാവണേ. സത്യം മാത്രം പറയുന്ന, എല്ലാവരും നിങ്ങളെ വിശ്വസിക്കുന്ന നല്ല അൽ അമീനുമാരായി നിങ്ങളെല്ലാവരും മാറണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യം മാത്രം പറയുന്ന നല്ല കൂട്ടുകാരിൽ നല്ല കൂട്ടുകാരികളിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൽ നമുക്ക് വലിയ സ്ഥാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, മക്കളെ, എന്തായാലും നമ്മൾ പൂമരത്തണലിൽ കേട്ടല്ലോ. ഇനി നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാല്ലാ റേഡിയോ ഒക്കെ നിങ്ങൾ അയക്കേണ്ടതുണ്ട്. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബൊമ്മനായ അംജദ് മദനിയും അതോടൊപ്പം തന്നെ സുബൈർ സലഫിയുമായിരുന്നു. അൽ അമീൻ, അതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ കേൾക്കാം.
2: പീസ് റേഡിയോ. Tune to reality.
3: ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തുടർച്ചയായിട്ട് പോകുന്ന മറ്റൊരു പ്രോഗ്രാമാണ് നുറുങ്ങുകളെന്ന്. നുറുങ്ങുകളിൽ മുതിർന്ന കുട്ടികൾ എന്ന വിഷയത്തിൽ ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കൂടിൻ്റെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിലൂടെ കേൾക്കുന്നത്. നുറുങ്ങുകൾ കേട്ടുവരാം.
4: മുതിർന്ന കുട്ടികൾ, എഴുത്ത് ഇബ്നു അലി എടത്തനാട്ടുകര. ഓഫീസറായ പിതാവ് വീട്ടിലെത്തിയപ്പോൾ നാടു വിട്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന മകനെയാണ് കണ്ടത്. മാതാവുമായുള്ള അസ്വാരസ്യമാണ് ഹേതു. ഒത്തുതീർപ്പിന് പദ്ധതികൾ ആരാഞ്ഞു. എന്നാൽ മകൻ അയയുന്ന മട്ടില്ല. മോൻ നിസ്സാരക്കാരനല്ല, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്. ആദ്യഘട്ടത്തിൽ വിജയിച്ചെങ്കിലും അയാൾ അനുനയ പരിപാടി നിർത്തിവെച്ചില്ല. മാതാവിനെ വിളിച്ച് ചോദ്യം ചെയ്തു. അധ്യാപികയായ മാതാവ് മകനിൽ നിന്നും ടെലിവിഷൻ റിമോട്ട് വാങ്ങിയതായിരുന്നു ഗൗരവപരമായ കാര്യകാരണം. ഇരുകക്ഷികളെയും ഒന്നിച്ചിരുത്തി മുതിർന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ മുമ്പിൽ ടീച്ചറും ഓഫീസറും വിട്ടുവീഴ്ച ചെയ്ത് തൽക്കാലം നാടുവിടൽ പദ്ധതി ഒരു വിധേന ഒഴിവാക്കി തടിയൂരി. മറ്റൊരു സീനിയർ ഓഫീസർ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന മോളെ എന്തോ കാര്യത്തിനുവേണ്ടി ഗുണദോഷിക്കേണ്ടി വന്നു. കേൾക്കേണ്ട താമസം അവൾ കരഞ്ഞ് നിലവിളിച്ച് മുറിക്കകത്ത് കയറി വാതിൽ അകത്തുനിന്ന് തഴുതിട്ടു. കുറേ നേരം കഴിഞ്ഞിട്ടും മകളെ പുറത്തു കാണാത്ത അമ്മ വാതിലിൽ മുട്ടിവിളിച്ചു. ഒരനക്കവും അകത്തുനിന്ന് കേട്ടില്ല. അങ്കലാപ്പായി, വിഷമമായി. അമ്മയുടെ തേങ്ങൽ കരച്ചിലായി നിലവിളിയിലേക്ക് വളർന്നു. വീട്ടിലെ മറ്റംഗങ്ങളും ചേർന്ന് വിളിച്ചിട്ടും അലമുറയിട്ട് ആർത്തു കരഞ്ഞിട്ടും അകത്തുനിന്ന് ഒരു മിണ്ടാട്ടമോ ആളനക്കമോ ഉണ്ടായില്ല. കൂട്ടക്കരച്ചിലിനൊടുവിൽ വാതിൽ ചവിട്ടിപ്പൊളിക്കാനൊരുങ്ങവേ മകൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്താണ് ഉരിയാടേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ അറിയാതെ കുടുംബം ഒന്നാകെ വിറങ്ങലിച്ചു നിന്നു. കരച്ചിലോ ചിരിയോ സന്തോഷമോ സന്താപമോ എന്നു പറഞ്ഞറിയിക്കാനാവാത്ത ചില സ്നേഹപ്രകടനങ്ങൾ അന്നേരം അവിടെ അരങ്ങേറി. പിതാവ് സ്വന്തം മോളുടെ കാലുപിടിക്കുന്ന പോൽ മാപ്പിരക്കേണ്ടി വന്നു. ഇനി മക്കൾ എന്ത് തോന്നിയാസം പറഞ്ഞാലും കാണിച്ചാലും താൻ കമാ എന്നൊരക്ഷരം മിണ്ടില്ലെന്ന് ഓഫീസറുടെ ദൈന്യത തൻ്റെ മനസ്സിലെപ്പോഴുമുണ്ട്. എന്താണ് നമ്മുടെ മക്കൾക്ക് പറ്റിയത്? മുമ്പ് കൂട്ടുകുടുംബത്തിൽ വല്യുമ്മയുടെയും വല്യുപ്പയുടെയും സ്നേഹത്തണലിൽ ജ്യേഷ്ഠാനുജന്മാരുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂട്ടിൽ കൊണ്ടും കൊടുത്തും തല്ലിയും തല്ലുവാങ്ങിയും നമ്മൾ നേടിയ ആത്മധൈര്യം മക്കൾക്ക് കിട്ടാതെ പോയതാണോ? അതോ അണുകുടുംബത്തിൽ ഒതുങ്ങിക്കൂടി ആത്മധൈര്യമെന്നൊന്ന് ഉള്ളതായി അറിയാതെ പോയതോ? പുറംകാഴ്ചകൾ കാണാതിരിക്കാൻ, അയൽക്കാരൻ്റെ നോട്ടമെത്താതിരിക്കാൻ നമ്മൾ തീർത്ത ഉയരം കൂടിയ മതിൽക്കെട്ടിനുള്ളിലെ ജയിൽ ജീവിതം അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നതാകുമോ? അതോ വീഡിയോ ഗെയിമിനും ഫേസ്ബുക്കിനും വാട്സാപ്പിനും ട്വിറ്ററിനും ചാറ്റിങ്ങിനുമപ്പുറത്ത് ജീവനുള്ള ഒരു ജീവിതമുണ്ടെന്ന് അറിയാതെ പോയതാണോ? വേണ്ടതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് നേടാം എന്നവർ മനസ്സിലാക്കിയതോ? മെസ്സേജ് ഷെയറിങ്ങിനും ട്രോളിനും മിനിക്കഥകൾക്കും സിനിമയ്ക്കും സീരിയലിനും അപ്പുറത്ത് ഒരു ലോകമുണ്ടെന്നറിയാതെ പോയതോ? ഈ ജീവിതത്തിനപ്പുറത്ത് ശാശ്വത ജീവിതം കാത്തുകാത്തിരിപ്പുണ്ടെന്നത് കെട്ടുകഥയാണെന്ന് കരുതുന്നതിനാലാണോ? എന്താണ് കാരണമെന്നും പ്രതിവിധി എന്താണെന്നും നമ്മൾ ആഴത്തിൽ ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഐഹിക ജീവിതമെന്നത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? വിശുദ്ധ ഖുർആൻ അധ്യായം 6:32. അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 23:115.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മളിലും പല ആളുകളുമുണ്ട്, എഴുത്തുകാരായിട്ടും ഇതേപോലെ ചില ചിന്തകളെല്ലാം തന്നെ അവനവൻ്റെ രചനകളായി എഴുതാൻ കഴിയുന്ന ആളുകൾ. തീർച്ചയായിട്ടും നിങ്ങളത് മനോഹരമായി എഴുതുക, റേഡിയോക്ക് അയച്ചു തരിക. ഇത്തരം ഒരു സ്ലോട്ടിൽ നിങ്ങളുടെയും രചന മറ്റുള്ളവർ കേൾക്കും നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിൽ. അതിനുള്ളൊരു ശ്രദ്ധ കൂടി ഉണ്ടാകട്ടെ. ഇന്നത്തെ നുറുങ്ങുകൾ നമ്മൾ കേട്ടത് മുതിർന്ന കുട്ടികൾ. ഇബിനു അലി എടത്തനാട്ടുകര ഇട രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം.
3: യെസ്, ഇനി അസ്മാഉൽ ഹുസ്നയാണ്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണല്ലോ. അൽ ലത്തീഫ് എന്ന റബ്ബിന്റെ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ പഠിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത് ബഹുമാനിയ പണ്ഡിതൻ അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഈ ലോകത്ത് ലഭിക്കാവുന്നതിലേറ്റവും ഖൈറായ പഠനമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത്. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നത് നാം തിരിച്ചറിയണം. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കാനും അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മേഖലകളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പരലോക വിജയത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നാണ് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോരോരുത്തരെയും ആദ്യമായി ഉണർത്തുവാനുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ലത്തീഫ് എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം തവണ അൽ ലത്തീഫുൽ ഖബീർ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എന്താണ് ലത്തീഫ് എന്ന നാമത്തിൻ്റെ തേട്ടവും അർത്ഥവും? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അങ്ങേയറ്റം സൂക്ഷ്മമായി കാര്യങ്ങളെ അറിയുന്നവനും നിരീക്ഷിക്കുന്നവനും അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങളെ അറിയുന്നവനാണ് എന്ന ഒരു അർത്ഥം, പൊതുവായ അർത്ഥം അതിന് നൽകാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത ധാരാളം അർത്ഥങ്ങളെ നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. 309 വർഷക്കാലം ഗുഹയിൽ ഒളിച്ചു കഴിഞ്ഞ ഒരു യുവാക്കളെക്കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ 18 അധ്യായം സൂറത്തു കഹ്ഫിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ ഒരു രാത്രിയോ അല്ലെങ്കിൽ ഒരു പകലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പനേരമോ എന്ന് വിചാരിച്ച് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ 309 വർഷം കഴിഞ്ഞിട്ടും അവരറിഞ്ഞിട്ടില്ല. അവർ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കാനുള്ള കാരണം അവർ സ്വീകരിച്ച വിശ്വാസമായിരുന്നു. നാട്ടിൽ നിക്കക്കള്ളിയില്ലാതെ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അവർ രക്ഷ തേടിക്കൊണ്ട് ആ ഗുഹയിൽ കഴിയുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ അവർക്ക് ലഭിക്കുന്നു. 309 വർഷങ്ങൾക്ക് ശേഷം അവർ അല്പനേരം ഉറങ്ങിയ ഒരു ഫീലിങ്ങോടുകൂടി എണീക്കുന്നു. എന്നിട്ട് അവർ തമ്മിലുള്ള സംസാരത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ രക്ഷപ്പെട്ട് വന്ന് നിൽക്കുകയാണ്, ഇപ്പോൾ വിശപ്പുണ്ട്, ആ വിശപ്പ് തീർക്കാൻ ഒരാളെ പറഞ്ഞയക്കുന്നു അങ്ങാടിയിലേക്ക്. അങ്ങനെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ച് അവിടെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇനി ഇൻ കേസ് എങ്ങാനും നിങ്ങൾ അവിടെ പോയി ഭക്ഷണം വാങ്ങുന്ന നേരത്ത് ആളുകൾക്ക് സംശയം ജനിച്ച് ഈ അസ്ഹാബുൽ കഹഫിനെക്കുറിച്ച് ആളുകളെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വലിയ തലത്തഫ് വലായുഷ്ഇറൻ നബിക്കും അഹദ, വളരെ സൂക്ഷ്മതയോടുകൂടി കരുതലോടുകൂടി ഓരോ സ്റ്റെപ്പുകളും ഇടപെടലുകൾ, സംസാരങ്ങൾ, സംശയം ജനിക്കുന്ന ഒരു രൂപത്തിലുള്ള സംസാരങ്ങളോ ഇടപെടലുകളോ അതുപോലെ തന്നെ പെരുമാറ്റമോ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു മുൻകരുതൽ പോകുന്ന വ്യക്തിക്ക് നൽകുകയാണ്. വലായിഷ്ഇറൻ നബിക്കും അഹദ, ഒരാൾക്കും നമ്മളെക്കുറിച്ചുള്ള അറിവ് നീ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചാണ് വിടുന്നത്. അപ്പോൾ ഇവിടെ അൽ ലത്തീഫ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഈ വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തുൽ കഹഫിലുള്ള ആ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ തലത്തഫ് എന്ന ആ ഒരു ക്രിയ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂക്ഷ്മതയോടുകൂടി കരുതലോടുകൂടി ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന, സൂക്ഷ്മമായി കാര്യങ്ങളെ അറിയുന്ന, സസൂക്ഷ്മം കാര്യങ്ങളെ വീക്ഷിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, രഹസ്യമായതും പരസ്യമായതും ഗോപ്യമായതും പരസ്യമായതും ചെറുതാകട്ടെ വലുതാകട്ടെ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അറിയും. അതാണ് അൽ ലത്തീഫ് എന്ന നാമത്തിനുള്ള അർത്ഥമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതല്ലാതെയും ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാര്യങ്ങളെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു, അൽ ലത്തീഫ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രാപ്പാർക്കാൻ വേണ്ടി, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കേണ്ട ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കാൻ തയ്യാറായി വീട്ടിൽ വന്നു, ചെരുപ്പഴിച്ചു വച്ചു, തലപ്പാവ് അഴിച്ചു വച്ചു, ശേഷം ബെഡിൽ കിടന്നു. കിടന്നതിന് ശേഷം ഒരല്പം കഴിഞ്ഞു എണീക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കമാണ് എന്നത് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉറക്കത്തെ ശല്യം ചെയ്യാത്ത രൂപത്തിൽ മെല്ലെ ആ തലപ്പാവ് എടുത്തു വച്ച് ചെരുപ്പ് ധരിച്ച് നേരെ പുറത്തേക്ക് പോവാൻ. എന്നാൽ ആ സമയം ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിരുന്നു എന്നാണ്. ഈ ചരിത്രത്തിൽ മറ്റൊരു പാഠം കൂടി നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഉറങ്ങിയിട്ടില്ല എന്നതുപോലും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഗൈബ് അറിയുക? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയും, ഗൈബ് അറിയും എന്ന മനസ്സിനുള്ളിലുള്ളതുപോലും ഒളിപ്പിച്ചു വച്ചതുപോലും അറിയുമെന്ന ചില ആളുകളുടെ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ഒരു ചരിത്രം. ഏതായാലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൂടെ കിടന്ന സ്വന്തം പത്നി ഉറങ്ങിയിട്ടില്ല എന്നത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറക്കത്തെ ശല്യം ചെയ്യാത്ത രൂപത്തിൽ മെല്ലെ ചെരുപ്പ് ധരിച്ച് തലപ്പാവ് ധരിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീക്ഷിക്കാൻ പിന്നാലെ പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത് ബഖിയിലേക്കാണ്, ഖബർസ്ഥാനിലേക്ക് പോകുന്നു. ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നാലെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയാണ്. അങ്ങനെ പ്രവാചകൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു മടങ്ങുമ്പോൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രവാചകൻ മുന്നിലും ആയിഷ റളിയല്ലാഹു അൻഹ പിന്നിലുമാണ്. അവിടെ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മുന്നിലും പ്രവാചകൻ പിന്നിലുമാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതിരിക്കാൻ വേണ്ടി വേഗം ആയിഷ റളിയല്ലാഹു അൻഹ സ്പീഡ് കൂട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആരാണ് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സ്പീഡ് കൂട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ ഓടിയാണ്, കാരണം ആദ്യം ആയിഷ റളിയല്ലാഹുക്ക് വീടെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ വീടെത്തി. പക്ഷേ ആ ഓടിയതിൻ്റെ കിതപ്പ് മാറാതെ ശ്വാസം വലിച്ചു വിടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കണ, യാ ആയിഷ മാലക്കിയ ആയിഷ, എന്താണ് ആയിഷ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെ കിതക്കുകയാണല്ലോ, എന്താണ് നിനക്ക് പറ്റിയത്? ആയിഷ ഉമ്മ പറയാണ്, ഒന്നുമില്ല റസൂലെ, ഞാനൊന്നും ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആയിഷ ഉമ്മയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലതുഖ്ബിരിന്നീ, ഒന്നുകിൽ നീ എനിക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു തരണം. ഔ യുഖ്ബിറന്നിയ ലതീഫുൽ ഖബീർ, ഖബീറായ ലത്തീഫായ അള്ളാഹു എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയിച്ചു തരും. അപ്പോൾ ആയിഷമ്മ പറയാണ്, യാ റസൂലല്ലാ ബി അബി വ അൻത വ ഉമ്മി, താങ്കളാണ് എൻ്റെ ഉമ്മയും ഉപ്പയുമൊക്കെയും. ഫ അഖ്ബിർതുഹു അൽ ഖബർ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ആ നടന്നത് എന്നത് കൃത്യമായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹയോട് തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫ അൻതി സവാദു ലദി റഅയ്തു അമാമി, അല്ല അപ്പോൾ എൻ്റെ മുന്നിൽ കണ്ട ആ കറുത്ത വസ്ത്രമിട്ട പെണ്ണ് നീയായിരുന്നോ, ആ കറുത്ത വസ്ത്രം ധരിച്ചത് നീയായിരുന്നോ എന്ന് ആയിഷ റളിയല്ലാഹയോട് ചോദിക്കണം. അപ്പോൾ ആയിഷ റളിയല്ലാഹ പറയുകയാണ്, നഅം, അതെ. അപ്പോൾ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബഖിയിലേക്ക് പോയത് എന്നും പിന്നീട് വിവരിക്കുകയാണ്. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം വഴി വഹി നൽകിക്കൊടുക്കുന്നു. അങ്ങനെ പ്രവാചകൻ്റെ കൂടെ പത്നി ആയിഷ റളിയല്ലാഹ കിടക്കുമ്പോൾ ആ ഒരു സന്നിധിയിലേക്ക് വരാതെ അല്പം മാറി നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ വിളിക്കുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹിസ്സലമയിലേക്ക് കാര്യം അറിയിക്കുകയും ബഖിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന് പഠിപ്പിക്കുകയുമൊക്കെ ചെയ്തു. അങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കാനും, മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് വന്നപ്പോൾ സാധാരണ ഐസർ അല്ലൻഹയുടെ കൂടെയാണെങ്കിൽ ഐസർ അല്ലൻഹയുടെ സന്നിധിയിൽ വന്ന് വിളിക്കും, എന്നാൽ ഒരൽപ്പം മാറി നിന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഐസർ അല്ലൻഹ, ഞങ്ങൾ ഖബർ സന്ദർശിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ നൽകുകയൊക്കെ ചെയ്തത്. ഇവിടെ നമ്മുടെ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹ കാര്യങ്ങളെ മറച്ചു വച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അൽ ലത്തീഫാണ്, ഖബീറാണ്, അങ്ങനെയുള്ള അൽ ലത്തീഫും ഖബീറുമായ അള്ളാഹു എനിക്ക് കാര്യങ്ങളെ അറിയിച്ചു തരും എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം അൽ ലത്തീഫ് എന്നതാണ്. അള്ളാഹു ലത്തീഫാണ്, രഹസ്യമാക്കി വച്ചതിനെയും പരസ്യമാക്കാൻ കഴിവുള്ളവൻ, രഹസ്യമാക്കി വച്ചതും കൃത്യമായി അറിയുന്നവൻ, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി നോക്കിക്കാണുന്നവൻ, അതാണ് അൽ ലത്തീഫ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ നബി മകന് നൽകുന്ന ഉപദേശത്തിൽ കാണാം, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖ്റത്തിൻ ഔ ഫീസ് സമാവാത്തി ഔ ഫിൽ അർദി യാതി ബിഹല്ലാ ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അള്ളാഹു സുബ്ഹാനഹു വതാല ലത്തീഫാണ് എന്നത് ഒന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഉപദേശം നൽകുകയാണ്. ഒരു നിസ്സാരമായി നമ്മൾ കണക്കാക്കുന്ന ഏതെങ്കിലും ഒന്നിനെ, ഒരു അണുമണിത്തൂക്കം, എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ആകാശത്തിലോ ഭൂമിയിലോ അല്ലെങ്കിൽ കറുത്ത ഇരുണ്ട പാറയ്ക്കുള്ളിലോ കൊണ്ട് ഒളിപ്പിച്ചു വച്ചാലും യഅതി ബിഹല്ലാ, അല്ലാഹു അതിനെ കൊണ്ടുവരും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സൂക്ഷ്മമായ നിരീക്ഷിക്കുന്ന അറിവുള്ളവനാണ് അല്ലാഹു. അപ്പോൾ എവിടെ കൊണ്ടുവരും? നമ്മൾ ഇന്നിവിടെ ഒളിപ്പിച്ചു വച്ചു, നാളെ പരലോകത്തവൻ അതിനെ കൊണ്ടുവരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ച് അവിടെ ഉപദേശം നൽകുന്നത്. അപ്പോൾ ലത്തീഫ് എന്ന് പറയുമ്പോൾ പരലോകത്ത് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ നന്മകളെയും തിന്മകളെയും കൃത്യമായി സൂക്ഷ്മമായി കണക്കാക്കി അവിടെ കൊണ്ടുവരുന്നവൻ അൽ ലത്തീഫാണ്. അപ്പോൾ വിചാരണയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അല്ല, അള്ളാഹു ലത്തീഫ് എന്ന് പറയുമ്പോൾ അവൻ കൃത്യമായി നമ്മുടെ കാര്യങ്ങളെ കണക്കാക്കി നമ്മുടെ വിചാരണയിലേക്ക് കൊണ്ടുവരും നീതിയുടെ ഒരു നാളിൽ. അങ്ങനെയുള്ളവനാണ് അൽ ലത്തീഫ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. الله سبحانه وتعالى വളരെ വ്യക്തമായി ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. وَنَضَعُ الْمَوَازِينَ الْقِسْطَ, നീതിയുടെ ഒരു തുലാസ് കൊണ്ടുവരും. എപ്പോൾ? എവിടെ? ലിയൗമിൽ ഖിയാമ, നാളെ പരലോകത്ത് അന്ത്യനാളിൽ അള്ളാഹു കൊണ്ടുവരും. ഫല തുദല മുനഫ്സുൻ ഷൈആ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ഒരാളും അനീതി ഉണ്ടാവുകയില്ല, ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല. വ ഇൻ കാന മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, നീ ഒരു അണുമണിത്തൂക്കമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ കൊണ്ടുവരും. വ കഫാ ബിനാ ഹാസിബീൻ, അള്ളാഹു മതി അതിനെ വിചാരണ നടത്താനെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ അൽ ലത്തീഫ് എന്ന് പഠിപ്പിക്കുമ്പോൾ, അൽ ലത്തീഫ് അള്ളാഹു ലത്തീഫാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അള്ളാഹു കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് പരലോകത്ത് കൊണ്ടുവന്ന് അതിന് നീതിപൂർവം വിധി കൽപ്പിക്കുന്നവൻ എന്ന അർത്ഥവും നമുക്കതിൽ നിന്ന് കിട്ടും. മറ്റൊരർത്ഥം, അള്ളാഹു ലത്തീഫും ബി ഇബാദിഹി, വിശുദ്ധ ഖുർആനിലൊരു ആയത്താണ്. അള്ളാഹു ലത്തീഫും ബി ഇബാദിഹി എന്ന ആയത്ത് അവിടെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിമകളോട് അങ്ങേയറ്റം കനിവുറ്റവനാണ് എന്നതാണ്. ലുത്തുഫുള്ളവൻ, ലത്തീഫ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഒരു സിഫത്താണ് ലുത്തുഫ് എന്നുള്ളത്. അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം കനിവുറ്റവനാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ ആളുകൾക്കും, മനുഷ്യർക്ക് മുഴുവൻ അല്ലാഹു പിന്നെ അല്ലാഹുവിന് വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ കൃത്യമായി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവിൻ്റെ കനിവിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ്. കാരണം അല്ലാഹുവിനെ ധിക്കരിക്കുന്നവനും അല്ലാഹുവിനെ പഴിചാരുന്നവനും അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നവനും അല്ലാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവനുമെല്ലാം അല്ലാഹു വായു കൊടുക്കുന്നു, ശ്വസിക്കാൻ ഓക്സിജൻ അവർക്ക് നൽകുന്നു, കുടിക്കാൻ വെള്ളം നൽകുന്നു, കഴിക്കാൻ ഭക്ഷണം നൽകുന്നു. വിശുദ്ധ ഖുർആനിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും, വിശുദ്ധ ഖുർആനിൽ കാണാം വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിക്ക് മുകളിലുള്ള എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ റിസ്ഖിനെ കണക്കാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെ ലഭിക്കണം എന്നതുവരെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കിയവനാണ് ലത്തീഫായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതെന്തുകൊണ്ടാണ്? അല്ലാഹു ലത്തീഫായതുകൊണ്ടാണ്, അടിമകളോട് കാരുണ്യവും കനിവും ഉള്ളവനായതുകൊണ്ടാണ്. ഇനി പരലോകത്ത് അല്ലാഹു അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, കനിവുറ്റവനാണ്. ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി മുഅ്മിനീങ്ങളെടുക്കും. ആ മുഅ്മിനീങ്ങളോട് അല്ലാഹു ചോദിക്കും, അതഅരിഫു ദംബ കദ, നിൻ്റെ തിന്മകൾ നിനക്കറിയുമോ, ഈ കാണുന്നത് നിൻ്റെ തിന്മയല്ലേ എന്ന് ഓരോന്നും കൃത്യമായി കണക്കാക്കി അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളോട് ചോദിക്കും. അങ്ങനെ ആ ചോദ്യത്തിൽ വിശ്വാസികൾ, ആ തെറ്റുകൾ ചെയ്ത ആളുകൾ പറയും, നഅം, അതെ അല്ലാഹുവേ, എനിക്കറിയാം, ഞാനാണത് ചെയ്തത്. രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ ചെയ്ത തിന്മകളെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ, അല്ലാഹു ആ തിന്മകൾ എടുത്തു ചോദിക്കുമ്പോൾ, ആ ആളുകൾ നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ സമ്മതിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ആ തിന്മകൾ കാരണം സ്വയം നശിച്ചുപോയോ, വറഅ ഫി നഫ്സിഹി അന്നഹു ഹലക, സ്വയം ഇനി നശിച്ചുപോയോ, ഇനി ഒരു രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലേ എന്ന അവസ്ഥയിലേക്ക് ഉരുകി നിൽക്കുന്ന സമയം, ആ സമയം അല്ലാഹു സുബ്ഹാനഹു തആല പറയുമെന്നാണ്, സതർതുഹ അലൈക ഫി ദുനിയ, ദുനിയാവിൽ നിനക്ക് വേണ്ടി ഞാനത് മറച്ചു വച്ചു, നിൻ്റെ ആ തിന്മകളുണ്ടല്ലോ അത് ഞാൻ മറച്ചു വച്ചു. കാരണം എല്ലാവരുടെയും തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു തആല അപ്പോൾ വെളിവാക്കിയിരുന്നുവെങ്കിൽ, മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾ പോലും ആളുകൾക്കറിയാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചിരുന്നുവെങ്കിൽ നമ്മളാരും തല ഉയർത്തി നടക്കുമായിരുന്നില്ല. നമ്മുടെ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ മറച്ചു വച്ചു. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്, സതർതുഹ അലൈക ഫി ദുനിയ, ദുനിയാവിൽ നിനക്ക് ഞാനത് മറച്ചു തന്നു, അതുകൊണ്ട് തന്നെ വ അന അഗ്ഫിറുഹ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ നിനക്കത് പുറത്തു തരികയും ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ കനിവ് എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ, ഫയുഅത കിതാബ ഹസനാതിഹി, അവൻ്റെ നന്മയുടെ കിതാബ് അവന് കൊടുക്കുമെന്നാണ്, നന്മയുടെ ഏട് അവന് കൊടുത്ത് അവന് വിട്ടുവീഴ്ച നൽകി അവന് സ്വർഗം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹു കനിവുറ്റവൻ എന്ന അർത്ഥവും അൽ ലത്തീഫ് എന്ന നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന മറ്റൊരർത്ഥം കൂടിയുണ്ട്, അടിമകൾക്ക് അവർക്ക് നന്മ ചെയ്യാനും അവർക്ക് എളുപ്പം ലഭിക്കാനും ഉദവി നൽകുന്നവനാണ് അല്ലാഹു എന്ന്. അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മയ്യശ, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് നന്മകൾ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അവർക്ക് വിശാലത നൽകുന്നു, അവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുന്നു. മറ്റൊരർത്ഥം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ചരിത്രങ്ങളുടെയും വെളിച്ചത്തിൽ അല്ലാഹു ലത്തീഫ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. ആ മൂസ നബി അലൈഹി ഇസ്ലാം ജനിച്ചു വീഴുന്ന രാജ്യം ആൺമക്കൾ ജനിക്കരുത് എന്ന തീരുമാനമുള്ള നാടൻ, ഫിർഔൻ എന്ന് പറയുന്ന വലിയ കൊടിയ ഭീകരൻ അവൻ ഭരിച്ചിരുന്ന നാട്, അവൻ്റെ പ്രഖ്യാപനം, അവിടെയാണ് മൂസ നബി അലൈഹി ഇസ്ലാം ജനിച്ചു വീഴുന്നത്. എന്നാൽ അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനായതുകൊണ്ട് തന്നെ ആ മൂസ നബി അലൈഹി ഇസ്ലാമിനെ, മൂസയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, മൂസ ജനിക്കരുത് എന്നതുകൊണ്ടാണ് അവിടെ ആൺമക്കളെ മുഴുവൻ കൊല്ലണമെന്ന തീരുമാനം വന്നത്. എന്നാൽ ആരെയാണോ കൊല്ലണമെന്ന് തീരുമാനിച്ച് മുഴുവൻ ആണുങ്ങളെയും കൊന്നത് ആ വ്യക്തി പിന്നീട് ജനിക്കുകയും ആ വ്യക്തി ഫിറൗനിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളരുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, പ്രസവിച്ച ഉമ്മ തന്നെ ആ കുട്ടിക്ക് പാല് കൊടുക്കുന്ന, ആ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് പാല് കൊടുക്കുന്ന ഒരു അത്ഭുതകരമായ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതാരാണ് നിയന്ത്രിച്ചത്? സൂക്ഷ്മമായി നിയന്ത്രിക്കുന്ന ലത്തീഫായ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ലത്തീഫാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു കൃത്യമായി കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്നാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന റബ്ബി ലത്തീഫുൻ ലിമായഷ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും കാര്യങ്ങളെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, അവൻ കൃത്യമായി കാര്യങ്ങൾ അറിയുന്നവനും തത്വജ്ഞാനിയുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തുകളും ഹദീസുകളും അള്ളാഹുവിൻ്റെ ഈ നാമത്തിൻ്റെ തേട്ടവും എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തത്, നമ്മുടെ ഖൈറുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുമെന്ന ഒരു വേവലാതി ഒരിക്കലും വേണ്ടതില്ല. നമുക്ക് ലഭിക്കേണ്ട എല്ലാ ഖൈറുകളും സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കും. നമുക്കിപ്പോൾ ലഭിച്ചില്ല എന്നതുകൊണ്ട് നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ല. നമുക്കെന്തൊക്കെ ഖൈറുകൾ ലഭിക്കേണ്ടതുണ്ടോ അതെല്ലാം സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കും. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ഒരുക്കി വച്ചത് നമുക്ക് സമയമാകുമ്പോൾ എത്രയാണോ ആവശ്യം അത് കൃത്യമായി നമുക്ക് ലഭിക്കും. അതാരെങ്കിലും തട്ടിയെടുക്കുമെന്ന ആവലാതിയോ വേവലാതിയോ വേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ലഭിച്ചതിൻ്റെ പേരിൽ ഒരു അസൂയയോ അല്ലെങ്കിൽ അവനോടുള്ള ഒരു കുശുമ്പോ ഉണ്ടാകേണ്ടതില്ല. കാരണം തരുന്നവൻ അള്ളാഹുവാണ്, അവൻ ലത്തീഫാണ്, അവനറിയാം, കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നവൻ അവനാണ്, അവനാണ് കാര്യങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നവനും അവനാണ്. നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അവനാണ്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ അവനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രഹസ്യം നന്നാക്കണം, നമ്മുടെ പരസ്യവും നന്നാക്കണം, നമ്മുടെ ഹൃദയം നന്നാക്കണം. ആ രൂപത്തിൽ അള്ളാഹു അൽ ലത്തീഫ് എന്ന് പറയുമ്പോൾ രഹസ്യമറിയുന്നവൻ, പരസ്യമറിയുന്നവൻ, ഗോപ്യമാക്കി വെച്ചതറിയുന്നവൻ, പരലോകത്ത് നമ്മുടെ നന്മകളും തിന്മകളും കൃത്യമായി കണക്കാക്കി കൊണ്ടുവരുന്നവൻ, അതുപോലെ തന്നെ അടിമകളോട് അങ്ങേയറ്റം കനിവുറ്റവൻ, അതുപോലെ ഈ ലോകത്തെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നിയന്ത്രിക്കുന്നവൻ, ഇങ്ങനെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അൽ ലത്തീഫ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ആ നാമത്തിലുള്ള തേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൃത്യമായി നമ്മുടെ ലൈഫ് സ്റ്റൈലുകളെ അള്ളാഹുവിന് തൃപ്തിയുള്ളതാക്കി മാറ്റണം, രഹസ്യങ്ങളെ നന്നാക്കണം, നിയ്യത്തുകൾ നന്നാക്കണം, അസൂയ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ലഭിക്കേണ്ടതെല്ലാം റബ്ബ് കണക്കാക്കി വച്ചിരിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി, ആത്മനിർവൃതിയോടുകൂടി, കിട്ടിയതിൽ അൽഹംദുലില്ല പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, വളരെ അർത്ഥവത്തായ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ടുന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആധികാരികമായ സംസാരമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അബ്ദുറൌഫ് അൽഹൈക്കമിയുടെ അസ്മാ ഉൽ ഹുസ്നയാണ് നമ്മൾ കേട്ടത്, അൽ ലത്തീഫ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഭാഗം.
3: അപ്പോൾ ഇനി നമുക്കൊരു കഥ കേട്ടുവരാം. കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. തേൻതുള്ളികൾ എന്ന പുസ്തകത്തിലെ സന്മനസ് എന്ന കഥയാണ് നമ്മൾ കേൾക്കുന്നത്. കഥ കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഉസ്മാൻ പാലക്കാടി രചിച്ച തേൻതുള്ളികൾ സാരോപദേശ കഥകളിൽ നിന്നും നമ്മൾ ഇന്ന് കേൾക്കുന്ന കഥ, കഥയുടെ പേര് സന്മനസ്. അപ്പോൾ സന്മനസ്സിനെ കുറിച്ചുള്ള കഥ കേട്ടാലോ? റെഡിയല്ലേ എല്ലാവരും? ഒരു ഞായറാഴ്ച, മഴക്കാലമാണെങ്കിലും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴയുടെ നേരിയൊരു ലക്ഷണം പോലുമില്ല. സ്കൂളില്ലാത്ത ദിവസമായതിനാൽ മഴയില്ലെങ്കിൽ മദ്രസ വിട്ടുവന്നതിനു ശേഷം ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടുകാരോടൊപ്പം പദ്ധതിയിട്ടതാണ്. ആഗ്രഹം പോലെ അന്തരീക്ഷം തെളിഞ്ഞതാണ്. സുനീറിന് ആഹ്ലാദമായി. അവൻ മൈതാനത്തേക്ക് പുറപ്പെട്ടു. കൂട്ടുകാരെല്ലാം ചായ കുടിച്ച് അവിടെ എത്തിയിട്ടുണ്ടാകും. റഫീഖ് അവൻ്റെ വീട്ടിലുണ്ടാകും. അവനെയും വിളിക്കണം. വരുമോ എന്നറിയില്ല. ക്രിക്കറ്റിനേക്കാൾ വായനയോടാണ് അവന് താൽപ്പര്യം. ഒഴിവ് സമയം കിട്ടിയാൽ ഉടൻ എന്തെങ്കിലും പുസ്തകമെടുത്ത് വായന തുടങ്ങും. അവൻ്റെ വീട്ടിലാണെങ്കിൽ എമ്പാടും പുസ്തകങ്ങളുമുണ്ട്. വേണമെങ്കിൽ വരട്ടെ, വിളിച്ചു നോക്കാം. ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് ടാറിടാത്ത പഞ്ചായത്ത് റോഡിലൂടെ നടന്നു നീങ്ങവേ ദൂരെ ഒരാൾ റോഡിലെന്തോ പണിയിലേർപ്പെട്ടിരിക്കുന്നത് സുനീറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളം കെട്ടിനിൽക്കുന്ന ഒരു ചളിക്കുണ്ടാണ് അവിടെയുള്ളത്. അതിലൂടെ നടന്നുപോകാൻ വലിയ പ്രയാസമാണ്. കാലുകൾ ചളിയിൽ ആണ്ടുപോകും. മഴക്കാലമായതിനാൽ അവിടെ എല്ലാ വർഷവും അങ്ങനെയാണ്. ആരുമത് നന്നാക്കാൻ ശ്രമിക്കാറുമില്ല. ഇന്ന് ആർക്കാണാവോ അതിന് സന്മനസ്സ് തോന്നിയിരിക്കുന്നത്, അവൻ ചിന്തിച്ചു. കുറച്ചടുത്തെത്തിയപ്പോൾ സുനീറിന് ആളെ മനസ്സിലായി. റഫീഖ് റോഡ് നന്നാക്കുകയോ? അത്ഭുതം തന്നെ. സ്കൂളിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി. മാത്രമല്ല, പണക്കാരനായ അബ്ദുറഹ്മാൻ ഹാജിയുടെ മകൻ. അവൻ എന്തിനീ പണിയെടുക്കുന്നു? എന്തോ രഹസ്യം അതിലുണ്ട്. അടുത്തെത്തിയപ്പോ സുനീർ സലാം പറഞ്ഞു. റഫീഖ് പുഞ്ചിരിയോട് സലാം മടക്കി. എന്താ റഫീഖ്, നീ റോഡ് നന്നാക്കുന്ന പണി ഏറ്റെടുത്തോ? എന്താണ് കൂലി? തെല്ലു പരിഹാസം കലർന്ന മട്ടിലാണ് സുനീർ ചോദിച്ചത്. സ്നേഹിത, ആരും കൂലിപ്പണി എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഈ റോഡ് ചളിയും വെള്ളവും നിറഞ്ഞ് വൃത്തികേടായി കിടക്കുന്നതും ഇതിലൂടെ ആളുകൾ കടന്നുപോകാൻ വിഷമിക്കുന്നതും ഞാൻ കാണാറുണ്ട്. ഇന്നലെ ഒരു വൃദ്ധൻ ഈ ചളിക്കുണ്ടിൽ കാലുവഴുതി വീണു. പാവം, എനിക്ക് വളരെ സങ്കടം തോന്നി. നാളെ എന്നെക്കൊണ്ട് കഴിയും വിധം ഇത് നന്നാക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ഇനി ആരും ഇതിൽ വീണുപോകരുത്. അതിനായി കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് ഈ ചളിയിലിട്ട് നടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുന്നു. വാഹനങ്ങൾക്കും സുഗമമായി കടന്നുപോകാം. നടന്നു പോകുന്നവർക്ക് ചളിത്തെറിച്ച് വസ്ത്രം വൃത്തികേടാകാതെ സൂക്ഷിക്കാം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പുണ്യകർമ്മം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നോ? റോഡ് നന്നാക്കാനോ? സുനീറിനെ വിശ്വസിക്കാനായില്ല. അതേടാ, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യൽ പുണ്യകർമ്മമാണെന്നും അത് ഈമാനിൽപ്പെട്ടതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, റഫീഖ് വിശദീകരിച്ചു. ഇതിനും പടച്ചവൻ പ്രതിഫലം തരുമോ? അതെ, അവൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്താൽ ഇതിനും കിട്ടും. സ്നേഹിത, എങ്കിൽ ഞാൻ എന്തിനു മടിക്കണം? ക്രിക്കറ്റ് കളിയൊക്കെ പിന്നെ. നമ്മൾ നന്നാക്കിയ വഴിയിലൂടെ ആളുകൾ പ്രയാസമില്ലാതെ നടന്നു പോകുന്നത് ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷം തോന്നും. അല്ല, എല്ലാ മുസ്ലിങ്ങൾക്കും ഈ ചിന്തയുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുനീർ കൂട്ടുകാരൻ്റെ കൂടെ ജോലിയിൽ വ്യാപൃതനായി. കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ കഥ പറയാൻ പരിപാടിയിലെ അടുത്ത കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അടുത്ത കഥ, നിയമം ലംഘിക്കരുത്. മഴ തകർത്തു പെയ്യുകയാണ്. തുള്ളിക്കൊരു കുടം കണക്കെ. സുഹൈൽ പട്ടണത്തിലുള്ളൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ ഡോക്ടറെ കാണാൻ ഉമ്മ വന്നപ്പോൾ കൂടെ വന്നതാണ്. ധാരാളം രോഗികൾ ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്ത് നിൽപ്പാണ്. ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞാലേ ഡോക്ടറെ കാണാൻ കഴിയൂ. ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് ക്ലിനിക്ക്. മഴയുടെ താളത്തിൽ ലയിച്ചങ്ങനെ താഴേക്ക് നോക്കി നിൽപ്പാണ് സുഹൈൽ. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം മഴയത്ത് വീടുകളിലും മറ്റു ലക്ഷ്യസ്ഥാനങ്ങളിലും എത്തിച്ചേരാനുള്ള തിരക്കിലാണ്. ചിലരുടെ കൈകളിൽ കുടയുണ്ട്, ചിലർ കുടയില്ലാതെ ഓടുന്നു. കുടയുള്ളവർ പോലും മഴയുടെ ശക്തിയിൽ നനയുന്നുണ്ട്. ബസ്സിൽ നിന്നും ഇറങ്ങുന്നവരിൽ കുടയില്ലാത്തവർ കടകളുടെ ഓരത്തേക്ക് ഓടിക്കയറുന്നു. ഈ കാഴ്ചകളെല്ലാം സുഹൈലിന് രസകരമായി തോന്നി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തിയൊന്നു കുറഞ്ഞു. ആ സമയത്താണ് ഒരു ബാലൻ ഓടുന്നത് സുഹൈലിൻ്റെ കണ്ണിൽപ്പെട്ടത്. ആളുകളുമായി കൂട്ടിമുട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ നോക്കിയാണ് അവൻ്റെ ഓട്ടം. താമസിയാതെ സുഹൈലിന് ആളെ മനസ്സിലായി. തൻ്റെ കൂട്ടുകാരൻ റയീസ്. ട്രാഫിക് സിഗ്നലിനടുത്തെത്തിയപ്പോൾ അവൻ ഓട്ടം നിർത്തി. അവൻ്റെ കയ്യിലാകട്ടെ കുടയില്ല. വസ്ത്രമെല്ലാം മഴയിൽ നനഞ്ഞു കുതിരുന്നുണ്ട്. അവനാകെ തണുത്തു വിറക്കുന്നുണ്ടാവും. പാവം. ഉമ്മാ, ഞാനിപ്പോൾ വരാം. എൻ്റെ കൂട്ടുകാരനുണ്ട്, താഴെ മഴയത്ത് നിൽക്കുന്നു. ഇതും പറഞ്ഞ് സുഹൈൽ കുടയുമെടുത്ത് താഴേ കൂടി. കൂട്ടുകാരൻ്റെ അടുക്കൽ പാഞ്ഞെത്തി സലാം പറഞ്ഞുകൊണ്ട് സുഹൈൽ ചോദിച്ചു, റയീസേ, നീ എന്തിനാ ഈ മഴയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്? അപ്പുറത്തേക്ക് കടക്കാനാണെങ്കിൽ വേഗം ഇങ്ങ് കടന്നൂടെ. മഴയായതിനാൽ വാഹനങ്ങൾ വളരെ കുറവാണല്ലോ. റയീസ് സലാം മടക്കി ചുവന്ന സിഗ്നൽ ലൈറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മഴയത്തും എന്നെ പിടിച്ചു നിർത്തിയത് ഈ ലൈറ്റാണ് സ്നേഹിത. ഈ ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ റോഡ് മുറിച്ചു കിടക്കാൻ പാടില്ല. അതിന് താഴെ ഒരു പച്ച ലൈറ്റുണ്ട്, അത് പ്രകാശിക്കുമ്പോഴേ റോഡ് മുറിച്ചു കിടക്കാവോ? സുഹൈൽ അത്ഭുതത്തോടെ പറഞ്ഞു. മഴയെ വകവെക്കാതെ ഇങ്ങനെ നിൽക്കേണ്ടതുണ്ടോ? വാഹനമൊന്നും വരുന്നത് കാണുന്നില്ലെങ്കിൽ പെട്ടെന്നങ്ങ് ഓടിക്കൂടെ? പാടില്ല, മഴയോ വെയിലോ കാരണം അങ്ങനെ ചെയ്തുകൂടാ. ട്രാഫിക് സിഗ്നൽ സുരക്ഷിതമായ യാത്രക്കുള്ള നിയമമാണ്. ഒരു മുസ്ലിം നിയമങ്ങൾ പാലിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും നേട്ടമുണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാവർക്കും നേട്ടമേ ഉണ്ടാകൂ. നമ്മൾ അതിനെ അവഗണിച്ച് റോഡ് മുറിച്ചു കിടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വല്ല വാഹനവും ചീറി പാഞ്ഞു വരുന്നത്. അത് നമ്മുടെ ജീവൻ തന്നെ അപഹരിച്ചേക്കാം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വാഹനത്തിൻ്റെ ഡ്രൈവർക്കും ഉടമസ്ഥനുമൊക്കെ പ്രയാസമുണ്ടാകും എന്നത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും മഴ ശമിച്ചു. റോഡ് മുറിച്ചു കിടക്കുന്നവർക്കുള്ള പച്ച ലൈറ്റ് പ്രകാശിച്ചു. റയീസ് സലാം പറഞ്ഞ് റോഡ് മുറിച്ചു കിടക്കാനൊരുങ്ങി. സുഹൃത്തെ, നല്ലൊരറിവ് നീ എനിക്ക് പകർന്നു തന്നു. ഞാനിതൊരിക്കലും മറക്കില്ല. ഇതും പറഞ്ഞ് സുഹൈൽ തന്നെ കാത്തിരിക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് നടന്നു. കൂട്ടുകാരെ, രണ്ട് കഥകൾ നമ്മൾ കേട്ടു. രണ്ട് കഥയിലും നമുക്ക് പകർത്താനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുമല്ലോ. നമുക്ക് അടുത്ത കഥയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാഹ്, ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ വി ടി അബ്ദുസ്സലാം മാസ്റ്റർ ആയിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കട്ടെ. എന്തായാലും
3: നമ്മളിനി നമ്മുടെ ഒരു ദൃശ്യമുണ്ട്,
1: അതെ,
3: ആ യാത്ര അനുഭവം. അപ്പോൾ ആ ദൃശ്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഷെഡ്യൂളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സിലിഗുരിയിൽ നിന്നും ഗാംഗ്ടോക്ക് വരെയുള്ള ആ യാത്ര
1: അല്ലേ, അതിമനോഹരമായ ഒരു
3: ഒരൊറ്റ വരികളിൽ നിന്ന് ഓർമ്മകളിൽ ഒരു വലിയ മണിക്കൂറുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മിന്നായം പോലെ കടന്നു വന്നതുപോലെ തോന്നി.
1: എന്തായാലും തീർച്ചയായിട്ടും നമുക്കത് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ദീർഘയാത്രയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ ഓരോ എപ്പിസോഡുകളിലൂടെയും കോർത്തിണക്കിക്കൊണ്ട് പീസ് റേഡിയോ ദൃശ്യം നമ്മൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിൽ നിങ്ങളുടെ കൂടെ നസറുല്ലാ സലായി ഉണ്ട്. ഞാൻ വി ടി അബ്ദുൽ സലാം. സലായി, നമ്മളിനി പൂർണിയിലെ റഹ്മത്തുള്ളാ സലഫിയുടെ വീട്ടിലുള്ള ആ ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റിലേക്കുള്ള യാത്രക്കുള്ള ഒരുക്കായിരുന്നു.
1: അതെ,
3: സിക്കിം യാത്ര.
1: സിക്കിമിലേക്ക്
3: നമ്മുടെ അന്നത്തെ ആ യാത്രയിൽ ഏറ്റവും മനോഹരവും രസകരവും വൈവിധ്യവുമായ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു യാത്രയാണ്
1: സിക്കിമിലേക്കുള്ള
3: അതായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഓർമ്മയുണ്ടോ നമ്മൾ ഇന്ന് നിസാറും അതുപോലെ ബഷീർ മാഷും നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ട് ലഗേജുകൾ കുറച്ച് ഭാഗം പിന്നെ
1: റഹ്മത്തിൻ്റെ
3: വീട്ടിൽ വെച്ചു, ബാക്കി കയ്യിൽ ആവശ്യത്തിനുള്ള അവിടെ സിക്കിമിൽ പോയി നിൽക്കണം എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ഗാംഗ്ടോക്കിൽ പോയിട്ട് താമസിക്കണം. ശേഷം അവിടുന്ന് പിന്നെ നമ്മൾ നദുലാം ബോർഡറിൽ പോയിട്ട് ചൈന ബോർഡറിൽ പോയിട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ റഹ്മത്തുള്ളാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഏകദേശം എത്രയായിരുന്നു?
1: രാവിലെ
3: നമ്മൾ പുറപ്പെട്ടിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പൂർണിയിലേക്ക് പോകണ്ട. പൂർണിന്നാണ് നമുക്ക് ബസ് ഉള്ളത് സിലിഗുരിയിലേക്ക്.
1: സിലിഗുരിയിലേക്ക് പൂർണിയിൽ നിന്ന് പൂർണിയുടെ അത് കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാ സ്ഥലത്തേക്കും ബസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പൂർണിയ.
3: പൂർണിയക്ക് നമ്മൾ പോകുന്നത് രാംഘട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ,
1: ഓട്ടോ ഓടിച്ചിട്ട്
3: അല്ലേ?
1: അതെ അതെ.
3: ഓട്ടോയിൽ അവിടെ എത്തി ഇറങ്ങി കഴിഞ്ഞ പാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ പൊതുവെ അവിടെ ഉണ്ട് ലഗേജ്. ഇറ്റ് ആര് വന്നു കഴിഞ്ഞാലും കാജാറായ
1: വലിച്ചിട്ട് കൊണ്ടുപോകണം,
3: പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോകണം. നമ്മൾ ആവശ്യം പോക്ക് നമ്മളതാണല്ലോ, ഓൾതാണ്.
1: അതെ.
3: അപ്പൊ അവരുടെ കൂടെ നമ്മൾ പോയിരിക്കണം. അപ്പൊ ആ ബസ് വരുന്ന എങ്ങോട്ടോ പോകുന്നു ചോദിക്കലും എന്റെ ലഗേജും കൊണ്ട് മറ്റേ ആൾ പോയി.
1: അതെ,
3: പിടിച്ചു വലിക്കണം. പോണ രൂപത്തിലായി, പിടിച്ചിട്ട് തരുന്നില്ല. എന്റെ അടുക്ക് നിസാർ വന്നിട്ട് പിടിച്ചു വെച്ച്. അപ്പോ അവരങ്ങനെ നിർവഹിക്കും. കിണറ്റിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരാളെ ബാക്ക് നിന്ന് തള്ളുമ്പോ എന്നാ അങ്ങനെ നമ്മൾ ചാടൂലാന്ന് തിരിച്ചു
1: വരുമല്ലോ.
3: എന്നാ പിന്നെ നമുക്ക് ആ വണ്ടി പോണ്ട, നമ്മൾ മാറി.
1: അതെ അതെ, നമ്മൾ ഇവിടെ നിന്ന് വേറെ ബസ്സിലാണ് കയറിയത്. അവിടുന്ന് പൂർണ്ണിയെ നമ്മൾ നേരിട്ട് സിലിഗുരിക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറണത്.
3: ഏകദേശം 4 മണിക്കൂറോളം,
1: 4.5 മണിക്കൂർ, 4.5 മണിക്കൂറിന്റെ മുകളിലുണ്ട് എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഒരു പകൽ സമയം തുടങ്ങുകയാണെങ്കിലും 9-9.5 ഒക്കെയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങണത്.
3: പക്ഷെ നമ്മളവിടെ സിലിഗുരി എത്തുമ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്.
1: ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കാണ് അവിടെ എത്തുന്നത്. നമ്മൾ ഈ ബസ് പോകുന്നതന്നെ എനിക്ക് വ്യത്യസ്ത സ്റ്റേറ്റ് തന്നെ കയറി പറഞ്ഞിട്ടാണ് പോണത്.
3: നമ്മുടെ ബംഗാളിന്റെ പല സ്ഥലങ്ങളും കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് ബീഹാർ വിട്ടു
1: എന്ന് മാത്രമല്ല, വേറെ തന്നെ ഒരു കൾച്ചറായിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്നുകൂടെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയോ എന്നൊരു സംശയം. ഈ കിഷൻഗഞ്ചിന്റെ ഏരിയയിലൂടെയൊക്കെ നമ്മൾ ആസാമിന്റെ സൈഡ് കൂടെ,
3: ആസാമിലൂടെയാണ് പോയത്. വെസ്റ്റ് ബംഗാള്,
1: അതെ, വെസ്റ്റ് ബംഗാളിൽ കയറി. വെസ്റ്റ് ബംഗാളാണ് സിലിഗുരി.
3: സിലിഗുരി
1: ഈ ആസാമിന്റെ ഏരിയയാണ് കൂടുതലും. പിന്നെ അതിൽ നമ്മൾ കണ്ട ഒരു വ്യത്യസ്തമായൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുമ്പോൾ ആസാം ടീ എന്ന് നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. നമ്മളിവിടെയൊക്കെ മല കുന്നിന് മുകളിൽ, വയനാടൻ കുന്നുകളിൽ അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തേയില കൃഷി കണ്ടിട്ടുള്ളത്. ഇത് റോഡ് സൈഡിൽ, അതായത് ഹൈവേയുടെ ഇരു സൈഡുകളിലും നമ്മുടെ വയലിൽ നെല്ല് വിതച്ചതുപോലെ വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ആസാം ടീ എന്ന് നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും അതതിൻ്റെ ഒരു ഭംഗി നമ്മൾ സത്യത്തിൽ അവിടെ കാണുന്നു. അവിടുത്തെ ജോലിക്കാർ, അതിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ജോലിക്കാർ, ഏക്കറയോളം പിന്നെ വിശാലമായി കിടക്കുന്ന ചായത്തോട്ടം, അത് പിന്നെ പിന്നെ പിന്നെ അവിടെ എത്തി കൂടുതൽ ഒന്നുകൂടെ ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ ദരിദ്ര സ്റ്റേറ്റായ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ചേരിയിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 1 മണി 1.5 മണിയാകുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ
3: സിലിഗുരിയിലെത്തുന്നു.
1: സിലിഗുരിയിലെത്തിയപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്. ഏജൻസികൾ ഇഷ്ടം പോലെ, ഈ യാത്രാ ഏജൻസികൾ,
3: അവര്
1: ഫുൾ ടാങ്ക് ലോഡ് വെള്ളം അടിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ വന്ന് നമ്മളെ വിളിക്കുന്നത്. സലാം പറഞ്ഞൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആദരവോടുകൂടെ സലാം പറയുന്നു, കൈ പിടിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു ആളുകൾ. അവരുടെ ഏജൻസിയിലേക്ക് ആളെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രോക്കർമാരാണ് ഇവർ. അതല്ലാതെ ഇവനും ഏജൻസിയായിട്ട് ഒരു ബന്ധമല്ല, വേറൊരു ബന്ധമല്ല. രണ്ടാളെ കിട്ടിയാൽ അവിടെ എത്തിച്ചു കൊടുത്താൽ അവൻ 50 രൂപ കിട്ടും. അതവൻ പോക്കലിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരോട് സലാം പറഞ്ഞു പോകുന്നു. ഇതാണ് അവൻ്റെ. അപ്പോൾ പറഞ്ഞത് കേട്ടാലോ, നമ്മളെ സ്വന്തം വണ്ടി.
3: അതുമല്ല, ഞാൻ അന്തപ്പെട്ടു പോയി. കാരണം അങ്ങോട്ട് പോകാൻ എല്ലാം റെഡി, ഒരു പ്രശ്നവും
1: എല്ലാം റെഡി ആക്കി തരാം, അങ്ങനെ വന്നാൽ മതി, ആനയാണ് ചെയ്യണത്, സകല സംഭവം. അതായത് നമ്മളെ മാമാൻ്റെ മോനെ വിളിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയി അവിടെ പെടുത്തുകയാണ്. നമ്മളെ കൊണ്ടുപോയിട്ട് അവൻ 50 രൂപ
3: പെടുത്തിയതാണ്.
1: 50 രൂപ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജോലി എല്ലാം തീർന്ന് അവൻ പോവാണ്. പിന്നെ പിന്നെ നമ്മൾ ഇവരുടെ മുമ്പിൽ നമ്മൾക്ക് സാമർഥ്യമില്ലെങ്കിൽ, നമ്മളവിടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം അവിടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു ഭാഗം സിക്കിമാണ്, മറ്റൊരു ഭാഗം ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗൊക്കെ പോകണമെങ്കിൽ ഇവിടെ സിലിഗുരി എത്തണം. സിലിഗുരി ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് 2-3 അതും നമുക്ക് കൂടുതൽ പറയാം. ഒന്നുകിൽ ട്രെയിനിൽ പോവാം, ട്രെയിനിൽ ഇവിടെ നിന്ന് വിട്ടിട്ട് നേരെ സിലിഗുരിയിലേക്ക് എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ എൻ ജെ പി ഉണ്ട്. NJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജയ്പാൽഗുരിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. പാലക്കാട്ടിൽ നിന്നൊക്കെ വണ്ടിയുണ്ട്, ട്രെയിനുണ്ട്, 2-3 ദിവസം പിടിക്കും. കട്ടിഹാറിൽ പോയാലും നമുക്ക് കട്ടിഹാറിൽ നിന്ന് NJPയിലേക്ക് വണ്ടി കിട്ടും. ഇനി അതല്ല, നമ്മൾ പൂർണിയയിലേക്കാണ് എത്തുന്നത്. പൂർണിയയിൽ നിന്നും NJPയിലേക്ക് ബസ് കിട്ടും, അതുപോലെ തന്നെ ട്രെയിനുണ്ട്. ഇനി ഫ്ലൈറ്റ് മാർഗമാണ് ഇവിടുന്ന് നമ്മൾ പോകുന്നതെങ്കിൽ കാലിക്കറ്റെന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിന്നോ ചെന്നൈന്നോ ഒക്കെ നമുക്ക് സിലിഗുറിയിലേക്ക് അഥവാ ബാഗ്ദുഗ്ര എയർപോർട്ടാണ്. ബാഗ്ദുഗ്ര എയർപോർട്ടിലേക്ക് ടിക്കറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒന്നുകിൽ ഷെയർ ടാക്സിയോ അതല്ലെങ്കിൽ ബസ്സോ നമുക്ക് സിലിഗുരിയിലേക്ക് ലഭിക്കും. അപ്പോൾ സിലിഗുരി വന്നാലേ ഈ ഡാർജിലിംഗിലേക്കും സിക്കിമിലേക്കും ഉള്ള വണ്ടികൾ കിട്ടുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് മാർഗമുണ്ട്. ഇപ്പോൾ നാലാൾ അഞ്ചാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ടാക്സി വിളിക്കുകയാണ് ഒന്ന് നല്ലത്. ഒന്നുകിൽ ഡാർജിലിംഗിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടാക്സി വിളിക്കാതിരിക്കലാണ് നല്ലത്. നമ്മൾ രാവിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് എപ്പോഴാണ് ബസ് എന്നുള്ളത് കറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ ടൈമിനനുസരിച്ച് നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ അവിടെ ഗവൺമെൻറ് ബസ്സുകളുണ്ട്, ആ ബസ്സിൽ എന്ത് ചെയ്യാം, പിന്നെ ഡാർജിലിംഗിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് 105 രൂപ എന്ന് തോന്നുന്നു, 105 രൂപ 110 രൂപ ഒക്കെ നമുക്ക് ഡാർജിലിംഗിലേക്ക് എത്താം. ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ നല്ല പൈസയാവും, 4000-4500 രൂപ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോവാം. നേരെ സിക്കിമിലേക്ക് അവിടുന്ന് വിടുകയാണെങ്കിൽ 2-3 രൂപത്തിൽ, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ബസ്സുണ്ട്, ബസ് എവിടം വരെ ഉണ്ട്, ഗാംഗ്ടോക്ക് വരെ ഉണ്ട്,
5: ഗാംഗ്ടോക്ക് വരെ ഉണ്ട്.
1: അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അതെപ്പോഴെങ്കിലുമൊക്കെ ബസ്സുള്ളൂ, അതല്ലെങ്കിൽ പിന്നെ ടാക്സി കാറ്, 4 ആളോ 5 ആളോ ആണെങ്കിൽ ഒരു കാറ് ഏർപ്പാടാക്കിയിട്ട് പോവാം. 4500 രൂപ മുതൽ 7000 വരെ ആവുന്ന സമയമൊക്കെ ഉണ്ട്. അതും അല്ലെങ്കിൽ അവിടുന്ന് ബൈക്ക് കിട്ടും, റെൻറ്റിൽ ബൈക്ക്,
5: റെൻറ്റ് ബൈക്ക് ഉണ്ട്.
1: റെൻറ്റിന് ഒരു ദിവസം 2500 രൂപ ഒക്കെയാണ് അവിടെ എന്ത് ചെയ്യണത്, റെൻറ്റിന് വരുന്നത്. അങ്ങനെ വണ്ടി വേണമെങ്കിൽ കിട്ടും. അപ്പം അതിലൊരു താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇതിൽ മൂന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം സിക്കിമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലത് ഒരു 4 ആളോ ഒക്കെ ഉണ്ടെങ്കിൽ ടാക്സി പോകുന്നത്. നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഏജൻസിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നന്നായി സംസാരിക്കാൻ
5: കഴിയണം.
1: അവർ പറയുന്ന, അതെ, അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അവർ
5: അത്രയും എത്ര വിദഗ്ധമായിട്ട് പോലും
1: പെടുത്തി. അതെ, അവർ വണ്ടിയുടെ കാര്യം, വണ്ടി കയറുന്നത് വരെ അവർക്ക് നമ്മളായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളൂ. വണ്ടി കയറിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ എന്താണോ പറയണത് അതായിരിക്കും. നമ്മൾ കടലാസും പേപ്പറും കാര്യവും ഹോട്ടലിലേക്കുള്ള സാധനമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഏർപ്പാടാക്കി തരും, അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരില്ല ഒക്കെ ശരിയാണ്. പക്ഷേ നന്നായി നമ്മൾ യാത്രയുടെ ഇടയിലൊക്കെ പ്രയാസപ്പെടുന്ന പല സാഹചര്യങ്ങളുണ്ട്. നമ്മളന്ന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ സിക്കിമിലേക്ക് സിലിഗുരിയിൽ നിന്ന് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം നോക്കി തന്നെ പോകണം. സ്വന്തം വണ്ടി കൊണ്ട് പോകാതിരിക്കായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഞാൻ പല ആളുകളുടെയും അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് കറങ്ങുന്ന ആളുകളുണ്ടല്ലോ, അപ്പം പറ്റുമെങ്കിൽ അത് സിലിഗുരിയിൽ വണ്ടി വെച്ചിട്ട് സിലിഗുരിയിൽ നിന്ന് വണ്ടിയെടുത്ത് പോകായിരിക്കും നല്ലത്. കാരണം
5: സേഫ്റ്റി കുറച്ചുകൂടി,
1: സേഫ്റ്റി ഭയങ്കര പ്രശ്നമാണ്. കാരണം അതിൻ്റെ റോഡുകൾ മലയോട് ചേർന്ന്,
5: നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല.
1: അതെ, എപ്പോഴും മലയിടിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളാണ് സിലിഗുരി, സിലിഗുരിയിൽ നിന്ന് ഗാംഗ്ടോക്കിലേക്കുള്ള വഴികൾ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ പിന്നെ പ്രയാസമുള്ള റോഡുകളാണ്. കീഴ്ക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന റോഡുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതൊക്കെ ശരിക്കും ഒരു കൈവരി പോലും ഇല്ല. നമ്മൾ ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ മൈസൂരിലേക്കോ അല്ലെങ്കിൽ വയനാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും കൈവരിയുണ്ട്, അതായത് തടവുണ്ട്. ഇത് തടവൊന്നുമില്ല, വിട്ട് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകുന്ന രൂപത്തിലുള്ള റോഡുകളാണ്. പിന്നെ കുത്തൊഴുക്കുള്ള നദി, ഒന്ന് രണ്ട് നദികളുണ്ട് നമ്മൾ പോകുമ്പോൾ അവിടെ. നദിയുടെ പേര് ഓർമ്മ വരുന്നില്ല, എന്തായാലും നമ്മൾ പോണ സമയത്ത് കാണുന്നുണ്ട്. അതിനേക്കാൾ അപകടം ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ തന്നെയാണ്, എപ്പോഴും പൊട്ടി വീഴാവുന്ന രൂപത്തിലേക്ക്. നമ്മൾ പോണ സമയത്ത് തന്നെ ഒന്ന് രണ്ട് റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ആയിട്ടുണ്ട്.
5: എന്നിട്ട്
1: പിന്നെ ആ ബ്ലോക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോക്ക് ചിലപ്പോൾ നടന്നോളം എന്നില്ല. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് പോകുമായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് അവരെന്ത് ചെയ്യും, ടാക്സിക്കാരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അങ്ങോട്ട് എത്തിക്കും നമ്മളെ.
5: നമ്മൾ പോകുമ്പോഴേ നമുക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഒരു ഡ്രൈവർ
1: വണ്ടി ഏൽപ്പിച്ചു വണ്ടി ഏൽപ്പിച്ചിട്ട് ഒരു രസം കണ്ട. ഞങ്ങൾ ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പറഞ്ഞുറപ്പിച്ച ടാക്സി, പറഞ്ഞുറപ്പിച്ച പിന്നെ പൈസയൊക്കെ നമ്മളവിടെ ഏൽപ്പിച്ച് അവൻ്റെ കൈ കൊടുക്കുന്നു. വണ്ടിയിൽ കയറിയ ഉടനെ ഇവൻ്റെ സ്വഭാവം മാറുകയാണ്. അത് എ സി ഇടണോ ചോദിക്കല്ല, മുമ്പിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് യാത്രക്കാരൻ്റെ മുൻസീറ്റിലിരിക്കുന്ന യാത്രക്കാരന് കാണാവുന്ന രൂപത്തിൽ ഒരു ബോർഡ് ഉണ്ട്, ബാർഗേജിങ് ചെയ്യുക എന്നത് മാന്യതയ്ക്ക്
5: യോജിച്ചതല്ല എന്നുള്ള രൂപത്തിൽ.
1: നിങ്ങൾക്ക് എ സി വേണമെങ്കിൽ 500 രൂപ
5: സ്പെഷ്യൽ അടക്കം
1: സ്പെഷ്യൽ തരണം. അപ്പോൾ അത് വായിക്കുന്ന ആളിനെന്തായാലും മനസ്സിലാവും ഞാൻ അത് ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ എഴുതിച്ചിട്ടുള്ളത്.

0: പിന്നെ സിലിഗുരിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ സിലിഗുരി തന്നെ കഴിക്കണം, കാരണം അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോർക്ക്
1: അത്ര കിട്ടൂല.
0: നല്ല കിട്ടുന്നതിൽ തന്നെ പന്നിയിറച്ചി ധാരാളം കയറി വരാവുന്ന സാധ്യതയുള്ള ഹോട്ടലുകളേ ഉള്ളൂ. അപ്പം ഒന്നുകിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. കാരണം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടും, മുന്തിരി ആവട്ടെ, ആപ്പിൾ ആവട്ടെ, അതുപോലെ തന്നെ ബനാന, ഈ മോറിസ് പഴം, അത് ആവട്ടെ, അങ്ങനത്തെ കുറേ പഴങ്ങൾ നമുക്ക് അവിടെ കാണുന്നുണ്ടല്ലോ. വഴിയിൽ 25 രൂപയ്ക്കൊക്കെ ചെറിയ
1: കിട്ടുന്നുണ്ട്
0: കിസിൽ, പിന്നെ ചെറിയ കീസിലാക്കി ഇട്ട് കൊടുക്കണേ.
1: നമ്മൾ അവിടെ പിന്നെ എത്തുമ്പോൾ
0: വൈകുന്നേരമായിട്ട്
1: വഷണയ്ക്കാൻ ചെറിയ സ്ഥലത്ത് കഴിക്കാം. അത്യാവശ്യം
0: മോമോസ്
1: കഴിച്ചു അല്ലേ?
0: നല്ല നല്ല
1: നല്ല
0: കുറഞ്ഞ റേറ്റേ ഉള്ളൂ. റേറ്റ് കുറവാണ് മൊത്തത്തിൽ, അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് താനും.
1: അതും കഴിഞ്ഞ് നമ്മൾ ഗാംഗ്ടോക്കിൽ,
0: ഗാംഗ്ടോക്കിന് എത്തും മുമ്പേ നമുക്ക് ഫ്രൂട്ട്സുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ, നമുക്ക് ആവശ്യം വന്നിട്ടില്ല.
1: നല്ല ബ്ലോക്ക് വന്നു,
0: നല്ല ബ്ലോക്ക് വന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, എപ്പോഴാണ് മല ഇടിഞ്ഞു വീഴുകയെന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെ പോകുമ്പോൾ തന്നെ അവർ പറയും. അതിന് മുമ്പേ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഏത്, സിക്കിമിലേക്ക് പോകുമ്പോൾ നാത്തുല പാസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ
1: രജിസ്റ്റർ ചെയ്ത് വെക്കണം.
0: ഒന്നുകിൽ ഓൺലൈൻ വഴി, അതല്ല എങ്കിൽ നമ്മുടെ ഏജൻസി വഴി. ഇപ്പം ഏജൻസിയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഏത്, ആ പാസിനെ കുറിച്ച് വേറൊന്നും
1: ഒന്നും പറയാം
0: ആലോചിക്കണ്ട. മറ്റേത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പാസ് കിട്ടുമോ കിട്ടൂലേ, നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മളെ ആധാറും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം.
1: നാദുല പാസ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം വെച്ചാൽ, നാദുല പാസ് ചൈന ബോർഡറാണ്.
0: അതെ അതെ, ചൈന ബോർഡർ.
1: സിക്കിമിൽ ചെന്നിട്ട് ഗാംഗ്ടോക്കിൽ ചെന്നതിന് ശേഷമാണ്, സിക്കിമിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഗാംഗ്ടോക്ക്. ഗാംഗ്ടോക്കിൽ നിന്ന് നാദുല പാസിലേക്ക് പിന്നീട് എത്ര സമയം ഏകദേശം യാത്ര ഉണ്ട്?
0: രണ്ടര മണിക്കൂർ.
1: അവിടെ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന പ്രദേശത്ത്, അതാണ് നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം. അതായിരുന്നു
0: ഈ സിക്കിമിലേക്ക് പോവാന്ന് പറഞ്ഞാൽ തന്നെ സിക്കിമിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതലും അവർ നാദുല പാസ്സാണ്. നാദുല പാസ് കിട്ടിയില്ലേ എന്നാ ചോദിക്കാൻ, നാദുല പാസ് നിങ്ങൾക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലേ എന്നാ ചോദിക്കുക. അപ്പോൾ അത് ഒരു മെയിൻ ഘടകമാണ്. ബാക്കിയുള്ള ഗാംഗ്ടോക്ക് ആവട്ടെ, അതിൻ്റെ താഴെയുള്ള മൂന്നാല് സ്പോട്ടുകളുണ്ട്, കാണേണ്ടതായിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നാദുല പാസ് കിട്ടിയില്ലെന്ന് വെച്ചാൽ അത് വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകേണ്ടത്. അപ്പോൾ അത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടതും.
1: നമ്മൾ രാത്രിയാണ് അവിടെ എത്തുന്നത്.
0: അതെ, രാത്രി എത്തുന്നതിന് മുമ്പ് നമുക്കൊരു അനുഭവം ഉണ്ടായി. നമ്മളൊരു ടീം ഫോണിൽ ബന്ധപ്പെട്ടു, ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ പിന്നെ ഇന്ത്യ കറങ്ങാൻ പോയ ടീം. അവരെ എനിക്ക് തോന്നുന്നു ബഷീർ മാസ്റ്ററെ ബന്ധത്തിൽ എന്തോ പുള്ളിയായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ള ഒരാളാന്ന് തോന്നുന്നു. അവർ ഈ മലപ്പുറം ഭാഗത്ത് ഇവിടെയുള്ള
1: കൊണ്ടോട്ടി ഭാഗത്ത്
0: ഏതൊരു
1: ഓട്ടോയിൽ ഇന്ത്യ കറങ്ങുന്നു.
0: അതെ അതെ, ഓട്ടോയിൽ ഒരു മൂന്നാള്,
1: മൂന്നാള്
0: അവർ നമ്മൾ വിളിക്കും, നിങ്ങളെവിടെ എത്തിയെന്ന് ചോദിക്കണം. അവരൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ ടെൻ്റ് അടിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ നാളെ രാവിലെ നാദുല പാസിലേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ റെഡി ആയി.
1: നമുക്ക് അവരെ കാണാൻ പറ്റില്ല,
0: കാണാൻ പറ്റില്ല, അവരെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നവർ. പിന്നെ നമ്മൾ അതിന് ട്രൈ ചെയ്തില്ല, നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്.
1: ചൂടും പൊടി നിറഞ്ഞ കഴിഞ്ഞ ആ അനുഭവങ്ങളെല്ലാം മാറി സിക്കിമിലെ ആ തണുത്തുറഞ്ഞ മലനിരകളിലൂടെ കടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അത്യാവശ്യം നല്ല തണുപ്പ്
0: ആയിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. അതിനു മുമ്പേ എന്നെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അതോടെ തന്നെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വലിയ പുഴയല്ലേ, നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടുകൾ, നദിയിൽ നിന്ന് പില്ലർ പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിയ വീടുകളൊക്കെ ഭയങ്കര കാഴ്ചയാണ്. ഇരു ഭാഗത്തുള്ള ആ പുഴയുടെ ഭാഗത്തൊക്കെ ഉള്ള അവിടെ കയാക്കിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഡേഞ്ചറസ് ആണ്, ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്, ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ്. അപ്പം ഒരു സാഹസിക കയാക്കിംഗ് ഉദ്ദേശിക്കുന്നവരെ എന്തേ ഉള്ളൂ, അവിടെ ആസ്വദിക്കേണ്ടതുള്ളൂ, അവിടെ ഇറങ്ങേണ്ടതുള്ളൂ. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് കേരളക്കാരായിട്ടുള്ള ആൾ ഇവിടെ നിന്നൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടുള്ള വരവും കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ സാഹസികത കാണിക്കാതിരിക്കാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ.
1: ഗാംഗ്ടോക്കിനെ കുറിച്ച് പറയുമ്പോഴേ ശരിക്കും നമുക്ക് ഇവിടെ കൂടുതൽ പറഞ്ഞ് സമയം പിന്നെ ഇതാക്കണ്ട. പക്ഷെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന നല്ലതായിരുന്നു, അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് അത് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയില്ല. അത്രയും ചെങ്കുത്തായ ഒരു ഇടങ്ങളിൽ വലിയൊരു ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുത്തത്, അത് അത്ഭുതകരമായിട്ടുള്ള
0: ശാന്തമായ,
1: അതിശാന്തമായ, പൂർണ്ണ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ മാറി ഫുൾ കാമൻ ക്വയറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്.
0: ഒറ്റ വണ്ടിയും പോകുന്നില്ല ആ റോട്ടിലൂടെ,
1: ആ
0: ഒരു വണ്ടി പോകുന്നില്ല.
1: എം ജി മാർഗ്,
0: എം ജി മാർഗ്,
1: ഗാംഗ്ടോക്കിലെ എം ജി മാർഗിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ അതൊരു തൊട്ട് താഴെ വണ്ടികൾ
0: പോകുന്നുണ്ട്.
1: പക്ഷെ ഒരു സ്റ്റെപ്പ് നമ്മൾ അല്ല കുറച്ചു സ്റ്റെപ്പ് കയറേണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഏരിയ ആണ്.
0: അതെ അതെ അതെ.
1: എം ജി മർഗിൽ നിന്നിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് എക്സ്പ്ലോർ

0: ടൂർ ചെയ്തിട്ടുണ്ട്.
1: നല്ലൊരു
0: ഒരു
1: ശാന്തമായ, ഇപ്പം ഒരു വിദേശ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയ ഒരു ലുക്ക് ശരിക്ക്. അതിനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പറയാറുള്ളത്. ഗാംഗ്ടോക്കിനെ കുറിച്ച് എം ജിനെ കുറിച്ചൊക്കെ പറയാറുള്ളതും ഏകദേശം ഒരു സ്വിറ്റ്സർലൻഡോ അങ്ങനെ ആ രൂപത്തിലൊക്കെയാണ് പറയാറുള്ളത്. അത്രയും കാഴ്ചയിൽ അതിപുരാതനമായിരിക്കുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഒരു ചൈനീസ് മാതൃകയിലുള്ള നിർമ്മിതികളും അതിനോടൊപ്പം വളരെ ശാന്തമായ എന്നാ ഒരു കൂക്കി വിളിയോ
0: ഒന്നുമില്ലോ
1: കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല
0: വാഹനമില്ല
1: ആ റോഡിലൂടെ വാഹനം കയറില്ല. മാത്രമല്ല രണ്ട് സൈഡിലും ഇരിക്കാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇരുന്ന് ആസ്വദിച്ച് കുളിക്കാനും കഴിക്കാനൊക്കെ പറ്റിയ രൂപത്തിലുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അത് ഒരു ഒരു ടൗൺഷിപ്പ് എത്രത്തോളം മനോഹരാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാണ്.
0: അപ്പോൾ കാണേണ്ട ഒരു നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ റൂം കണ്ടെത്താൻ കുറച്ചൊരു ലേ അവിടെ തിരിച്ചു വരുമ്പോൾ അവസാനം നമ്മൾ റൂമിലെത്തിയിട്ട് ആ രാത്രി തണുത്തുറഞ്ഞ ആ രാത്രിക്ക് ശേഷം പിറ്റേന്ന് നമുക്ക് പ്രതീക്ഷയാണ് നാദുല പാസിലേക്ക് നമുക്ക് പോകണം.
1: ഇനി റൂം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മിനിറ്റിന് പറയാം. ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോകുമ്പോൾ മിക്കവാറൊക്കെ എന്ത് ചെയ്യും, ഹൈ റേറ്റിലായിരിക്കും റൂമിന് വില ഉണ്ടാവുക. താഴേന്ന് ഏജൻസികളായിട്ട് ബുക്ക് ചെയ്താലും ഹൈ റേറ്റ് ആയിരിക്കും. അതി സീസൺ അല്ലാത്ത സമയങ്ങളിൽ പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഗാംഗ്ടോക്കിലേക്ക് പോകാം. കുറച്ച് ഈ എം ജി എന്നൊക്കെ താഴെ കുറച്ച് ഭാഗത്തേക്ക് മാറിയിട്ടുള്ള റൂമുകൾക്കൊക്കെ നാലാൾക്ക് താമസിക്കാൻ 1000 രൂപ
0: 1000 രൂപയേ ഉള്ളൂ. കുറഞ്ഞ,
1: വളരെ കുറഞ്ഞ റേറ്റ്.
0: പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല.
1: കാരണം അത്രയും പിന്നെ അതിസുപ്രധാനമായ ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ എന്തായാലും 4000-5000 രൂപ നമ്മൾ ഊട്ടി ആവട്ടെ അങ്ങനെയുള്ള സ്ഥലമൊക്കെ അതിനേക്കാൾ വലിയ പൈസയാവും. പക്ഷേ 1000 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ അതിലും കുറഞ്ഞ സമയം ഉണ്ടാവാറുണ്ട് എന്ന് അവർ പറഞ്ഞു. നമ്മൾ പോയത് കുറച്ചൊരു സീസൺ തന്നെയാണ്. അപ്പോൾ 1000 രൂപക്ക് 4 ആൾക്ക് താമസിക്കാൻ പറ്റിയ റൂം, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമുകൾ. അപ്പം അതിന് കുറച്ചൊരു എക്സിക്യൂട്ടീവ് റൂമാണെങ്കിൽ 1500-2000 രൂപയൊക്കെ അവിടെ കിട്ടും. അതൊരു കാര്യത്തിൽ പറഞ്ഞേ ഉള്ളൂ പോണവർക്ക്. പിന്നെ ചെയ്യാനുള്ളത് നാദുലേക്കുള്ള പോക്കാണ്. നാദുല പാസിലേക്ക്
0: നമ്മൾ പിറ്റേന്ന്
1: രാവിലെ പോകണം.
0: രാവിലെ അല്ലേ? അപ്പോൾ നമുക്ക് വണ്ടി ഏകദേശം റെഡി ആയിട്ട്,
1: വണ്ടി അവിടുത്തെ വണ്ടി അവിടേക്ക് പാസ് ഉള്ളൂ. നമ്മൾ സ്വന്തം വണ്ടിക്ക് പറ്റില്ല. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ സോളോ യാത്രക്കാർക്കൊക്കെ പ്രത്യേക പെർമിഷനും കാര്യമൊക്കെ എടുത്ത ബൈക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടത്തേക്ക് വിടുന്നുണ്ട്. അതിനപ്പുറം ടാക്സികളൊന്നും അവിടത്തേക്ക് വിടുന്നില്ല. അവിടെ നിന്നുള്ള ടാക്സി സെറ്റാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ ഹോട്ടലിൻ്റെയും കീഴിൽ അവർ സെറ്റാക്കുക. അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്തവർക്ക് അവിടെ നിന്ന് പ്രൈവറ്റ് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും കൊടുക്കുന്ന വണ്ടികൾ തന്നെ പോവുക. ഈ രൂപത്തിലാണ് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നാദുല പാസ് എങ്ങനെ എന്ത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ ശ്രോതാക്കളെ, മഷാല്ലാ ദൃശ്യം അതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും കൂടി അവതരിപ്പിച്ച അല്ലെങ്കിൽ നടത്തിയ ഒരു യാത്രയുടെ കൂടെ മറ്റു രണ്ടാളും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ നിസാറും അതുപോലെ തന്നെ
0: ബഷീർ
1: മാസ്റ്ററും. നല്ല മനോഹരമായൊരു യാത്രയായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ മറ്റു സമയങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷവും സിലിഗുരിയിലൂടെ വീണ്ടും ഒരു ഗാംഗ്ടോക്ക് യാത്ര നടന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ അത് നമുക്ക് സമയം ലഭിക്കുമെങ്കിൽ ബഹുമാനായ ഷുറൈഹ് സലഫി അതുപോലെ തന്നെ
0: നിങ്ങൾ പിന്നീട് പോയി സമാനമായ അനുഭവങ്ങളാവില്ലല്ലോ,
1: അതിനേക്കാൾ വ്യത്യസ്തമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ.
0: ഓക്കെ, അപ്പോൾ പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമാണ്. ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂൽ നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുന്ന പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പലവരു സൂചിപ്പിച്ചതാണ്. നിരവധി തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവിനെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകളുടെ എഴുത്ത് അതല്ലെങ്കിൽ ക്രോഡീകരണം സംഭവിച്ചിരുന്നു എന്നുള്ളതിനെ വളരെ ശക്തമായി നിഷേധിക്കുന്നവരാണ് ഹദീസ് വിരോധികൾ. രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നും അതിനു മുമ്പ് ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുമൊക്കെയുള്ള അബദ്ധ ജടിലമായ വാർത്തകൾ അത്തരം ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസുകളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെ മുന്നിലും തെളിഞ്ഞുവരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഇന്ന് നമ്മുടെ സംസാര വിഷയം. അത് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസദസ്സിലിരുന്ന് അവിടുത്തെ തിരുനാവിലൂടെ ഉതിർന്നു വീഴുന്ന മൊഴിമുത്തുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഹദീസ് ഗ്രന്ഥമാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അതിൽ തർക്കമില്ല. ഈ മഹാനായ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ എഴുതി വെക്കാൻ പ്രത്യേകമായ അനുമതിയും നൽകിയിരുന്നു. അതുപ്രകാരം തന്നെ അദ്ദേഹം ധാരാളം ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. മാത്രവുമല്ല, നല്ല കൈപ്പടയിൽ എഴുതുകയും നന്നായി എഴുതുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥം അസ്സഹീഫ അസ്സാദിഖ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഒരു ഇടയാളൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഒരു റാവി റിപ്പോർട്ടർ പോലും ഇല്ലാതെ ഏറ്റവും സത്യസന്ധമായി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അസ്വാദിഖ, ഏറ്റവും സത്യസന്ധവും എല്ലാത്തിനെയും സത്യപ്പെടുത്തുന്നതും എന്ന അർത്ഥത്തിലുള്ള നാമം തന്നെ അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിന് നൽകുവാനുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വഹൈഫയെ സംബന്ധിച്ച് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദിഹി സാദിഖ فيها ما سمعته عن رسول الله صلى الله عليه وسلم وليس بيني وبينه فيها احد. ഈ സ്വഹീഫയിലുള്ള ഈ സ്വഹീഫത്ത് സാദിഖയിലുള്ളത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടു കേട്ടതാണ്. എൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഒരു വ്യക്തി പോലും ഇല്ലാതെ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറയുന്നത് അംർ ബിൻ ആസ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് തൻ്റെ കാതുകൾ കൊണ്ട് സാഗൂദം ശ്രദ്ധിച്ചു കേട്ടതാണിത്. ഈ സഹീഫയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ തൽപരനായിരുന്നു, വളരെ ആവേശവും വളരെ ഇഷ്ടവുമുള്ള ഒരു വസ്തുവായിരുന്നു അദ്ദേഹത്തിന് ഈ സഹീഫ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതായി ഇമാം ദാർമി തൻ്റെ സുനൽ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ഒരു അസറിൽ കാണാം, മാ യർഗബുനി ഫിൽ ഹയാത്ത് ഇല്ല സ്വാദിഖ വൽ വഹ്ദ്. സദഖയായി കൊടുത്തിട്ടുള്ള ഒരു ഭൂമിയും ഈ സ്വഹീഫയും ആണ് എന്നെ ജീവിതത്തിൽ പ്രേരിപ്പിക്കുന്നത്, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്നത് എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം റുബ്ബമാക്കാൻ യഹ്ഫളുഹാ ഫി സുന്ദൂഖിൻ, ഒരു പെട്ടിയിലൊക്കെ ഇട്ട് എഴുതി വച്ച ഇന്നത്തെ പോലെയുള്ള ഗ്രന്ഥ രൂപങ്ങളൊന്നുമല്ലല്ലോ അന്നുണ്ടാവുക. അത് എല്ലുകളിലോ അതല്ലെങ്കിൽ തോലുകളിലോ അതുപോലെ മരക്കഷ്ണങ്ങളിലോ ഒക്കെ ആയിരിക്കും എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചിരുന്നു അദ്ദേഹം. അത്രമാത്രം അതിന് പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അത് സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പൗത്രനായിട്ടുള്ള അമ്രുബിൻ ശുഐബ് അതിൽ നിന്ന് റിവായത്തുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഏകദേശം 1000 ഹദീസുകൾ അബ്ദുല്ലാഹിബിൻ അമ്രുബിൻ ആസിൻ്റെ സഹീഫയിൽ ഉണ്ടായിരുന്നു എന്ന് ഇബ്നുൽ അസീർ പറയുന്നുണ്ട്. തൻ്റെ ഈ ഉസ്തുൽ അഖാബയിൽ അത് കാണാൻ കഴിയും. എന്നാൽ അംറുബിൻ ശുഐബ് അൻ നബീ അൻ ജദ്ദിഹി എന്ന് പറയുന്ന ഹദീസ് ഏകദേശം 500 ഹദീസുകൾ ഉണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇതിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം അൽ ഉസ്താദ് അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഹ്ഖീഖോടു കൂടിയുള്ള അഹമ്മദ് ബിൻ ഹംബലിൻ്റെ കോപ്പിയിൽ 10 ജുസ്ഇൽ ഏകദേശം ഈ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രാധാന്യമുള്ള ഒരു സുഹൈഫയാണ് അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അസ്സുഹൈഫത്തു സ്വാദിഖ എന്ന് പറയുന്നത്. കാരണം അതൊരു വസീഖത്തുൻ ഇൽമിയ താരിഖിയ, ഒരു ചരിത്രപരമായ ഒരു ഇൽമിയായിട്ടുള്ള ഒരു അസറാണ്, തെളിവാണത്, ഏറ്റവും ശക്തമായ തെളിവ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വച്ചുകൊണ്ട് തന്നെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നും പ്രവാചകൻ അത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനുമൊക്കെയുള്ള ഏറ്റവും ശക്തമായ ചരിത്രപരമായ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ അസ്സുഹൈഫത്തു സ്വാദിഖ. ഈ സുഹൈഫയുടെ അസ്തിത്വം യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധികളുടെ വാദത്തെ ശക്തമായി ഗണ്ണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ ഇതിലുള്ള ഹദീസുകൾ ഒരുപാട് റിവായത്ത് ചെയ്യുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ. വിമർശകന്മാർ ഇതിനെതിരെ പല വിമർശനങ്ങളും ഉന്നയിച്ചു വിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ബിഷർ അൽ മിരീസി എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷിയുടെ നേതാവ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ല അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. പലപ്പോഴും യർമൂക്ക് യുദ്ധത്തിലുമൊക്കെ വിജയിച്ചടക്കിയപ്പോൾ അഹ്ലു കിതാബിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം തന്നെ വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് ചില സംശയത്തിൻ്റെ പുകമറകൾ ഹദീസുകളുടെ മുകളിൽ വിതറുന്ന അതിനാഗ്രഹിക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് സത്യമായൊരു കാര്യമല്ല. പണ്ഡിതന്മാർ അതിന് കൃത്യമായ മറുപടികൾ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെ നേരിട്ട് അബ്ദുല്ലാഹിബ്നു അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അത് റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, പ്രവാചകൻ്റെ സന്തോഷവേളകളിലും പ്രവാചകൻ്റെ സന്താപവേളകളിലുമൊക്കെ തന്നെയും അത് ദേഷ്യം പിടിച്ച അവസ്ഥയാണെങ്കിലും അല്ലാത്ത അവസ്ഥയാണെങ്കിലുമൊക്കെ തന്നെയും അദ്ദേഹത്തിന് പ്രവാചകൻ്റെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. അത് ഒരു ഫഹറായി ഒരു അഭിമാന ബോധത്തോടുകൂടി തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചക കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളതിൻ്റെ ഏറ്റവും അതിശക്തമായ തെളിവാണ് അസ്സഹീഫത്തു സ്വാദിഖ എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കാൻ, ഈ ഒരു ചരിത്ര വസ്തുതയെ തമസ്കരിക്കാൻ ഒരു ഹദീസ് നിഷേധിക്കും സാധ്യമല്ല, ഹദീസ് വിമർശകന്മാർക്കും സാധ്യമല്ല. അതുകൊണ്ടുതന്നെ പ്രവാചകന്റെ ഹദീസുകൾ പിൽക്കാലഘട്ടത്തിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട വ്യാജ നിർമ്മിതികളാണ് എന്ന ദുരാരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ അത് രൂപം പ്രാപിച്ചിട്ടുണ്ട്, അത് എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിനുള്ള നല്ലതും തീയതും വേർതിരിക്കപ്പെട്ട് പ്രവാചകന്റെ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ചവർ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഹദീസിൻ്റെ ചരിത്രങ്ങളുള്ളത്. ഇന്ന് ഒരു സഹീഫയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സഹീഫയാണ് അബ്ദുല്ലാഹിബ്നു അംറുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഫ. ഇൻഷാ അല്ലാ ബാക്കിയുള്ള എപ്പിസോഡുകളിൽ രണ്ട് മൂന്ന് സഹീഫകളെ കൂടി പ്രസിദ്ധമായത് നമുക്ക് പരിചയപ്പെടാം. ഇൻഷാ അല്ലാ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. മറ്റുള്ള പ്രോഗ്രാമുകൾ കേൾക്കുന്നതിനപ്പുറം, അല്ലെങ്കിൽ അത് കേൾക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ഗ്രാഹ്യതയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും കേൾക്കേണ്ടുന്ന പ്രോഗ്രാം തന്നെയാണ് അൽ ഉസൂൽ എന്ന് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇത് ശരിക്കും നമ്മൾ കേട്ട് മനസ്സിലാക്കി, പറ്റുമെങ്കിൽ കുറച്ചൊക്കെ അറബി ടച്ചൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇതിലെ പറയുന്ന ആയത്തുകളും അതുപോലെ തന്നെ ഹദീസുകളൊക്കെ എഴുതി വെച്ച് അതിൻ്റേതായ ഒരു പഠനത്തിന് വേണ്ടി തന്നെ നമ്മൾ ഒരു റെഫറൻസ് ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താണ് അലുസൂലിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ വൈബ്സിലെ അവസാന പ്രോഗ്രാം സ്നേഹക്കൂടിലേക്കാണ് പ്രവേശിക്കുന്നത്. വൈകാരിക ആരോഗ്യം എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സാദ് സാറാണ് സ്നേഹക്കൂടിൽ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വൈകാരിക ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. സാധാരണഗതിയിൽ ദാമ്പത്യ ജീവിത മേഖലയിൽ ഇന്ന് ദമ്പതിമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വൈകാരികമായ ആരോഗ്യമില്ലായ്മ. വൈകാരിക പക്വത ഇല്ലാത്തതുകൊണ്ട് പല ദാമ്പത്യ ബന്ധങ്ങളും പരാജയത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നു. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വഭാവത്തെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളോടും വെല്ലുവിളികളോടും സമരസപ്പെടാനുള്ള കഴിവാണ് ഇമോഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ വൈകാരിക ആരോഗ്യം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അലോസരപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഇമോഷൻസിനോട് പക്വമായി പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇമോഷണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് നോ ഹൗ ടു മാനേജ് സ്ട്രെസ്, ആങ്കർ ആൻഡ് സാഡ്നെസ്. ആക്ച്വലി ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഇറ്റ് ഹെൽപ്സ് ടു റിയലൈസ് യുവർ ഫുൾ പൊട്ടൻഷ്യൽസ്. ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളെ മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സൃഷ്ടിപരമായി പ്രതികൂലമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. നിത്യജീവിതത്തിലെ സ്ട്രെസ്സുമായി നിത്യജീവിതത്തിലെ ടെൻഷനുമായി സമരസപ്പെടാൻ സാധിക്കുക വൈകാരികമായ ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ്. ഇത്തരം ആളുകൾക്ക് പ്രതികൂലമായ സാഹചര്യത്തോട് ഏറ്റവും അനുകൂലമായ രൂപത്തിൽ പെരുമാറാനും തങ്ങളുടെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പേറുന്ന വ്യക്തികളുമായി ഏറ്റവും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകാരിക ആരോഗ്യം ഒരാളുടെ ശാരീരിക ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നതാണ്. അതായത് ഇമോഷണൽ ഹെൽത്ത് വൈകാരികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ ശാക്തീകരിക്കാൻ എന്താണ് വഴി എന്നുള്ളതാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് സ്വന്തം വികാരങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് അവെയർനെസ് ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. യു മസ്റ്റ് നോട്ട് ദാറ്റ് വാട്ട് മേക്സ് യുവർ ലൈഫ് സാഡ്, ഫ്രസ്ട്രേറ്റഡ് ഓർ ആംഗ്രി. ഏത് ഘട്ടത്തിലാണ് താങ്കളോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് തന്നെ ദുഃഖവും നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ടാവുന്ന ഘട്ടം ഏത് എന്ന് സ്വയം തിരിച്ചറിയാം. എന്നാൽ അത്തരം അവസ്ഥകളെ ഏറ്റവും നല്ലതായ രൂപത്തിൽ അവയോട് പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ് ഇൻ അപ്രോപ്രിയേറ്റ് വേ എന്ന് പറയും. ഒരു വികാരം അത് പ്രകടിപ്പിക്കേണ്ടത് ശരിയായ വ്യക്തിയോടായിരിക്കണം. സ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അസ്ഥാനത്ത് വികാരങ്ങൾ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങാടിയിൽ തോറ്റതിന് ഉമ്മയോട് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് ഭാര്യയോട് എന്ന് പറയുന്നത് പോലെ, ആരോടാണ് തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, ആ വികാരങ്ങൾ തനതായ ശൈലിയിൽ, തനതായ രൂപത്തിൽ അതിൻ്റെ വ്യക്തികളോട് പ്രകടിപ്പിക്കാനുള്ള തന്മയത്വമാണ് ആ വ്യക്തിക്കുണ്ടാവേണ്ടത്. വൈകാരിക പക്വത അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ മൂന്നാമതായി നാം ചെയ്യേണ്ടത് തിങ്ക് ബിഫോർ യു ആക്ട്, പ്രവർത്തിക്കുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, ഒരു ദേഷ്യത്തിന് കിണറിലേക്ക് എടുത്തു ചാടാൻ സാധിക്കും, എന്നാൽ അതേ ദേഷ്യത്തിന് കിണറിൽ നിന്ന് കയറിപ്പോരാൻ പറ്റില്ല. പലപ്പോഴും അബദ്ധങ്ങളിൽ ആളുകൾ ചെന്ന് ചാടുന്നത് ആ അബദ്ധങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് കൃത്യമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരാളുടെ വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ അയാൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പും വ്യക്തമായി ആലോചിക്കുക എന്നുള്ളത്. നാലാമത്തെ പോയിന്റ്, സ്ട്രെസ് എന്നുള്ളത്, ടെൻഷൻ എന്നുള്ളത്, ആങ്സൈറ്റി എന്നുള്ളത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രതികൂലാവസ്ഥയും കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളും, അതിന് മാറ്റം സംഭവിക്കും, അത് ഉൾക്കൊള്ളാനും നേരിടാനും എനിക്ക് സാധിക്കും, ഈ സമയവും കടന്നുപോവും എന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാനും മനസ്സിന് ആത്മനിർദ്ദേശം നൽകാനും സാധിക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ സ്ട്രെസ്സിനെ തവക്കുലോടുകൂടി അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂടാതെ ഒരു ബാലൻസിലേക്ക് എത്താൻ വേണ്ടി സ്ട്രൈവ് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വയം ഉത്തരവാദിത്തമാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിലുള്ള മുൻഗണനയും ശ്രദ്ധയും കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യാനും അത് നേരിടാനും സാധിക്കുകയുള്ളൂ. കൂടെ തന്നെ കണക്ട് വിത്ത് അതേഴ്സ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് ബദലായിട്ട് ജനങ്ങളിൽ ഒരുവനായി ജീവിക്കാനും ജനങ്ങളുമായി ഇടപഴകാനും സാധിക്കുക എന്നുള്ളത് മാനസികാരോഗ്യവും വൈകാരികമായിട്ടുള്ള പക്വതയും സ്വായത്തമാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രഗ്സിനോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിരാശ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിനെയും മദ്യത്തെയും ലഹരി ഉൽപ്പന്നങ്ങളെയും അവലംബിക്കുക എന്നതാണ്. എന്നാൽ ജീവിതം ക്ലേശപൂരിതമാവുന്ന ഘട്ടങ്ങളിൽ ഉടനെ തന്നെ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പങ്ങൾ തന്നെ കാത്തിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സന്തോഷവാർത്ത ഉൾക്കൊണ്ട് ലഹരി ഉൽപ്പന്നങ്ങളോട്, മദ്യത്തോട്, പുകയിലയോട് നോ പറയാൻ മനസ്സിനെ പ്രാപ്തമാക്കുക. കൂടെ തന്നെ വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി ആരാധനകളിൽ മുഴുകുക എന്നുള്ളതും നമസ്കരിക്കുക എന്നുള്ളതും മനസ്സിന് അങ്ങേയറ്റം ആരോഗ്യം നൽകുന്നതും പക്വത നൽകുന്നതും സമാധാനം നൽകുന്നതുമാണ്. കൂടെ ജീവിതത്തിൽ ഡെയിലി എക്സസൈസിൽ മുഴുകുക എന്നുള്ളത്, വ്യായാമങ്ങളിൽ മുഴുകുക എന്നുള്ളത് മനസ്സിന് കരുത്ത് നൽകുന്ന, ഊർജം നൽകുന്ന ഒരു പ്രക്രിയയാണ്. കൂടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യരംഗത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് പോഷകാഹാരക്കുറവ്. വൈകല്യബാധിതരായ കുട്ടികൾ ജനിക്കാൻ കാരണം തേടുന്നവർക്ക് മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി നിൽക്കുന്നത് സ്ത്രീകളിലെ പോഷകാഹാരക്കുറവാണ്. പോഷകാഹാരക്കുറവ് കൊണ്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം, അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, ന്യൂട്രീഷ്യസ് ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് ഹാബിറ്റ്സിന് കാര്യമായിട്ടുള്ള പ്രസക്തിയുണ്ട്. നാം ശീലിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ശൈലി പോഷകാഹാര സമൃദ്ധമാവാൻ, പോഷകാഹാര സമ്പുഷ്ടമാവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കുക എന്നുള്ളത്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിക്കാനും അത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും കർമ്മങ്ങളിൽ വ്യാപൃതരാവാനും സാധിക്കുക എന്നുള്ളതും ഇമോഷണൽ ഹെൽത്ത് എക്വയർ ചെയ്യാനുള്ള മാർഗമാണ്. കൂടെ തന്നെ ഏതൊരു ഘട്ടത്തിലും പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായ ആളുകളുടെ കൂടെ ജീവിക്കാനും സാധിക്കുക എന്നുള്ളത് നമുക്ക് ഇമോഷണൽ ഹെൽത്ത് നൽകുന്ന കാര്യമാണ്. കൂടെ ഏതൊരു വ്യക്തിക്കും അപ്രോച്ച് ചെയ്യാവുന്ന, സമീപിക്കാവുന്ന ഒരു വ്യക്തിയായി താൻ മാറുക എന്നുള്ളത് മാനസികാരോഗ്യവും മാനസിക കരുത്തും നൽകുന്ന കാര്യമാണ്. ചില ആളുകളെങ്കിലും ഒരു അപ്രോച്ചബിൾ ബിഹേവിയർ അല്ല പ്രകടിപ്പിക്കാറുള്ളത്. തന്നെ സമീപിക്കുന്ന ആളുകളോട് വളരെ പരുഷമായി പെരുമാറുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കുന്നതാണ്. കൂടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതും അവരുടെ താൽപ്പര്യ മേഖല കണ്ടെത്തുക എന്നുള്ളതും മറ്റുള്ളവരുടെ സഹായങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തണലേകുന്നതിലും വേണ്ട രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതും അതീവ പ്രധാനമാണ്. പോസിറ്റീവായിട്ടുള്ള ജനങ്ങളോടുള്ള സഹവാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും അവരുമായി വിഷയങ്ങൾ കൂടിയാലോചന നടത്തുക എന്നുള്ളതും ഇമോഷണൽ ഹെൽത്ത് നമുക്ക് നേടിത്തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സഹായം ആവശ്യപ്പെടാതെ തന്നെ ആളുകളെ സഹായിക്കാൻ തയ്യാറാവുക എന്നുള്ളതും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും നല്ല രൂപത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതും മാനസികാരോഗ്യവും മാനസിക കരുത്തും നമുക്ക് ആർജിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളും, ശാരീരികമായി നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന പല അസുഖങ്ങൾക്കും പിന്നിൽ സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കാരണം ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് അയാളുടെ ശാരീരിക ദുരവസ്ഥയിലേക്ക് അയാളെ ചെന്നെത്തിക്കുന്നത്. ഒരാളിൽ വൈകാരികമായിട്ടുള്ള ആരോഗ്യാവസ്ഥ, അതിൻ്റെ തുലനാവസ്ഥ തെറ്റുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ശാരീരികമായിട്ടുള്ള അപചയങ്ങൾ അയാളിൽ വന്നു ചേരും. അതിലൊന്ന് ബ്ലഡ് പ്രഷറാണ്. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവുക എന്ന് പറയുന്നത്, രക്തസമ്മർദ്ദം വർദ്ധിക്കുക എന്നുള്ളത് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട്, ആങ്സൈറ്റീസ് കൊണ്ടും ഡിപ്രഷൻ കൊണ്ടും സ്ട്രെസ് കൊണ്ടും ഒരാൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. രണ്ടാമതായിട്ട് അൾസർ. നമുക്കറിയാം വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ, വയറ്റിലുണ്ടാകുന്ന പുണ്ണ് ഇന്ന് ഒരു കോമൺ സിംറ്റമായിട്ട് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ, മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അൾസർ എന്ന രോഗവുമായി ഡോക്ടറെ സമീപിക്കുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് അൾസറിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ റീസൺസ്, മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ അന്വേഷിക്കാറില്ല. ഈ ഒരു അൾസറിലേക്ക് ആ പെണ്ണിനെ എത്തിച്ചിരിക്കുന്നത് ആ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. ഭർത്താവിൽ നിന്ന് വേണ്ട രൂപത്തിലുള്ള പരിഗണനയും ശ്രദ്ധയും സ്നേഹവും കിട്ടാതെ വരുന്ന ഘട്ടത്തിൽ അത് മറ്റൊരാളോട് പറയാനോ സംവദിക്കാനോ സാഹചര്യമില്ലാതെ വരികയും അത് സ്വയം ഒരു മെഴുകുതിരി കത്തുന്നത് പോലെ കത്തിത്തീരുന്ന സാഹചര്യത്തിൽ അത് ശാരീരിക ലക്ഷണമായിക്കൊണ്ട് ആ ശരീരത്തിൽ ആളിപ്പടരുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ ചെസ്റ്റ് പെയിൻ, ബ്രീത്ത്ലെസ്നെസ്, നെഞ്ചുവേദന, നെഞ്ചുവേദന എന്നുള്ളതും ശ്വാസം കിട്ടാതിരിക്കുക എന്നുള്ളതും ഡിപ്രഷൻ എന്നുള്ളതും ഷിസോഫ്രാനിയ പോലും, സിസോഫ്രാനിയ എന്നുള്ള മാനസികാവസ്ഥ പോലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ വൈകാരികമായ ആരോഗ്യത്തിൽ സംഭവിക്കുന്ന അപചയം കൊണ്ട് സംഭവിക്കുന്ന മാനസികാവസ്ഥയാണ്. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡർ, പുവർ ബോഡി ഇമേജ്, സ്വന്തത്തെ സംബന്ധിച്ച് വേണ്ട രൂപത്തിലുള്ള ഒരു മതിപ്പില്ലായ്മ, ഞാൻ വേണ്ടത്ര സൗന്ദര്യമില്ല, എന്നെ ഒന്നിനും പറ്റില്ല, ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകളൊക്കെ തന്നെ ഇമോഷണൽ ഹെൽത്ത് ഔട്ട് ഓഫ് ബാലൻസിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഉണ്ടാവുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥകളാണ്, ലക്ഷണങ്ങളാണ്. ഇന്ന് കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ജീവിതത്തെ കൃത്യമായി വീക്ഷിക്കാൻ സാധിക്കാതെ ഒരുപാട് ആളുകൾ, അത് കുട്ടികളാവാം, കുടുംബിനികളാവാം, മാതാപിതാക്കളാവാം, അവരുടെ ഇടയിൽ ഡിപ്രഷൻ്റെ റേറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരു സഹോദരി, 50 വയസ്സ് പിന്നിട്ട ആ സഹോദരി ഒരു വലിയ കുടുംബമായി ജീവിക്കുന്നുണ്ട്, പക്ഷേ ഭർത്താവിൽ നിന്ന് ഹിതകരമല്ലാത്ത പെരുമാറ്റം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വർഷങ്ങളായി ആ പെണ്ണ് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് മെഡിസിൻസ് സ്ഥിരമായിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിപ്രഷൻ സ്റ്റേജ് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും നമ്മൾക്ക് ജീവിതത്തോട് തന്നെ ഒരു തരം നിരാശ ഉളവാക്കുന്നു. ഹോപ്ലെസ്നെസ്, വൈ ഷുഡ് ഐ ലിവ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എനിക്ക് ഇതിനേക്കാളും നല്ലത് ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് മനസ്സിന് ആത്മനിർദ്ദേശം ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ. അതുപോലെ നമുക്കറിയാം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇന്ന് ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഒരാൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത ഒരു ബന്ധു അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ പെട്ടെന്ന് മരിക്കുന്ന ഘട്ടത്തിൽ ആ ഷോക്കിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാവില്ല മനസ്സിനുണ്ടാവുക. സ്വാഭാവികമായിട്ടും മനസ്സ് വിങ്ങുകയും ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് മനസ്സ് എത്തുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ അത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോവുക. കാരണം ജീവിതത്തെ സംബന്ധിച്ച് ശരിയായ വീക്ഷണമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അള്ളാഹുവിൽ കൃത്യമായി കാര്യങ്ങൾ ഭരമേൽപ്പിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, കൃത്യമായി അള്ളാഹുവോട് ആരാധനകൾ നിർവഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് വളരെ പ്രതികൂലമായിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നതായിരിക്കും. അതുപോലെ ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു മാനസികാവസ്ഥ സന്തോഷമില്ലാത്ത, സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്ത് സന്തോഷദായകമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുപാട് സംഭവിച്ചാലും ശരി, വീട്ടിൽ സംഭവിച്ചാലും ശരി, അതൊന്നും തന്നെ ആ വ്യക്തിക്ക് ഒരു സന്തോഷം നൽകുന്നില്ല. ഈ അടുത്ത് ഒരു എഞ്ചിനീയറും ഭാര്യയും കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്തെത്തി. രണ്ടുപേരും വിവാഹിതരായിട്ട് 10 വർഷത്തിൽ കൂടുതലായി. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ദീർഘകാലത്തെ സ്വപ്നമായിട്ടുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ആ വീട്ടിലേക്ക് രണ്ടുപേരും താമസം മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ പെൺകുട്ടിക്ക് ജീവിതത്തോട് നിഷേധാത്മകമായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണുള്ളത്. ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിലും കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ഈ പെൺകുട്ടി, അതവളുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ, റിലേറ്റീവ്സ് എല്ലാം തന്നെ ഭർത്താവിൻ്റെ സൈഡിലാണ് സംസാരിക്കുന്നത്. കാരണം പെൺകുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തിയിട്ടുണ്ട്, ജീവിത ഐശ്വര്യം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ടുണ്ടാവുന്നതല്ല, മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉള്ള കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. മറ്റൊന്ന് ഫിസിക്കൽ അജിറ്റേഷനാണ്. ശാരീരികമായിട്ടുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിലും കൃത്യമായി തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരികയും ഒരു ജോലിയിൽ തന്നെ കൃത്യമായി തുടരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം ആളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫാറ്റീഗ്, ക്ഷീണമുണ്ടാവുക. ക്ഷീണം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും പ്രാപ്തിയോടുകൂടി മുഴുകാൻ സാധിക്കാത്ത, കർമ്മോത്സുകതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അലസത കൂടപ്പിറപ്പാവുകയും എല്ലാ ഘട്ടത്തിലും ഉറങ്ങാനുള്ള ഒരു താല്പര്യം മനസ്സിൽ വന്ന് ഭവിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ ഡിപ്രഷൻ്റെ മറ്റൊരടയാളാണ്. അതുപോലെ ഗിൽട്ടി ഫീലിംഗ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിരിക്കുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു പാപം, അതിനെ ചൊല്ലി ആ ഒരു കുറ്റബോധം സദാ വേട്ടയാടുകയും അതെപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അത് നിഷേധാത്മകമായിട്ടുള്ള ഒരു പ്രതികരണമായി മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഒരാൾ എത്തുമ്പോൾ അയാളിലുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക ലക്ഷണമാണ് വെയ്റ്റ് ലോസ്, ശരീരത്തിൻ്റെ തൂക്കം കുറയുക എന്നുള്ളത്. ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ ആഹാരം കഴിക്കുന്നത് കൊണ്ടൊന്നും ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം മനസ്സ് വ്യാകുലപ്പെടുകയാണ്, ദുഃഖത്തിലാണ്, മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ തൂക്കം നഷ്ടപ്പെടാൻ കാരണമാവുന്നു. അതുപോലെ ഹാർട്ട് ഡിസീസ് എന്നുള്ളത് ഇത്തരം ആളുകളിൽ സംഭവിക്കുന്ന മറ്റൊരു അവസ്ഥയാണ്. അതുപോലെ സെക്സ്വൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഡിപ്രഷൻ സ്റ്റേജിലെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികാരോഗ്യവും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള തലത്തിൽ പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് സെക്സ്വൽ ഹെൽത്ത് ഏറ്റവും നല്ല അവസ്ഥയിൽ നീങ്ങുകയുള്ളൂ. എന്നാൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയതമയെ അല്ലെങ്കിൽ പ്രിയതമനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ലൈംഗിക പങ്കാളിയാവാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് അവരനുഭവിക്കുന്ന ഒരു സംഘർഷമാണ്. മറ്റൊന്ന് ഇൻസോംനിയ ട്രബിൾ സ്ലീപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ ഉറക്കം കിട്ടാതെ വരിക. കാരണം മനസ്സ് കലുഷിതമാണ്. മനസ്സ് കലുഷിതമായതുകൊണ്ട് തന്നെ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, വന്നാൽ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു മാനസികാവസ്ഥ ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർക്കുണ്ടാവുന്നു. അതുപോലെ ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റൈനൽ പ്രോബ്ലംസ്, നമ്മൾക്കറിയാം ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു വിഭാഗമാണ് ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർ. കാരണം വയർസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവരെ ബാധിക്കുകയും അത് അവരിൽ ഒരുതരം വിഷാദാവസ്ഥ സംജാതമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്. ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വൈകാരിക പക്വതയും മാനസികാരോഗ്യവും നിർബന്ധ ഘടകങ്ങളാണ്. ഇണയുടെ കുടുംബവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ കുടുംബവും സംസ്കാരവുമായി ഇഴകിച്ചേരണമെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങളുമായി സമരസപ്പെട്ട് ജീവിക്കണമെങ്കിൽ നല്ല വൈകാരിക കരുത്ത് വേണ്ടതുണ്ട്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചയക്കുന്നതെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസുമായി ഇഴകിച്ചേരേണ്ടതുണ്ട്. നമ്മുടെ ഭാവനയിലുള്ള സൗകര്യങ്ങൾ ചെല്ലുന്ന വീട്ടിൽ ഇല്ലാതിരിക്കാം, എന്നാലും ശരി അവരുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ദാമ്പത്യം സന്തോഷകരമാവുകയുള്ളൂ. നാം ചെല്ലുന്ന വീട്ടിലെ അംഗങ്ങളിൽ മാനസിക ശാരീരിക വൈകല്യങ്ങളോ രോഗങ്ങളോ ഉള്ളവർ ഉണ്ടായേക്കാം. അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും മറ്റ് കുടുംബപരമായ കാര്യങ്ങളിലും നാം ഇഴകിച്ചേരേണ്ടി വരും. ഭർത്താവിനിഷ്ടപ്പെട്ട കക്ഷിയാണ് ആ വ്യക്തിയെങ്കിൽ ഈ വീട്ടിലെ സന്തോഷം പോലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കും. വീട്ടിൽ രോഗികളോ പ്രായം ചെന്ന മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ മധുവിധുനാളിൻ്റെ സുഖാസ്വാദനങ്ങൾ പോലും തടയപ്പെട്ടേക്കാം. ഇത്തരം സാഹചര്യങ്ങളെ മനോഹരമായി ഉൾക്കൊള്ളാൻ സഹധർമ്മിണിക്ക് കഴിഞ്ഞാൽ അവിടം സ്വർഗതുല്യമാവും. മറ്റൊന്ന്, പരമ്പരാഗത രീതി അവലംബിക്കുന്ന അമ്മായിയമ്മയോ മാതാപിതാക്കളോ ഉള്ള വീടാണെങ്കിൽ അവരുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരുവർക്കും തയ്യാറായിട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ഉറപ്പിക്കാവുന്നതാണ്. സദാസമയവും തൻ്റെ വീട്ടുകാരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് വാശി കാണിക്കുന്ന പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ചിലപ്പോൾ ഒരു മാസം തന്നെ അവരുടെ വീട്ടിൽ താമസിക്കേണ്ടി വന്നേക്കാം. ഇവിടെയും വേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് ടെമ്പർമെൻ്റ് തന്നെയാണ്. വീട്ടിൽ ജോളി ലൈഫ് നയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, ഭർത്താവാണെങ്കിൽ അത്യാവശ്യം, വിശുക്കനുമാണെങ്കിൽ പല പ്രാഥമിക താൽപ്പര്യങ്ങളും പെൺകുട്ടി പ്രിയതമനു വേണ്ടി അടിയറ വെക്കേണ്ടി വരും. കല്യാണം കഴിയാത്തതോ അല്ലെങ്കിൽ നേരത്തെ വൈധവ്യം നേരിടേണ്ടി വന്നതോ ആയ പെൺകുട്ടി തൻ്റെ പ്രിയതമൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവളുമായി സഹാനുഭൂതിയോടെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല പ്രയാസം ഉണ്ടായേക്കും. അവിടെ വൈകാരിക പക്വത വളരെ അത്യന്താപേക്ഷിതമാണ്. വീട്ടിൽ ഉപ്പയോടും ഉമ്മയോടും കയർക്കുന്ന ശീലമുള്ള വാശിയുള്ള കുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ വാശി പലതും വിലപ്പോവില്ല. അതുകൊണ്ട് ഇണയുടെ തൃപ്തി കൈവരിക്കണമെങ്കിൽ വിട്ടുവീഴ്ചയോടൊപ്പം വാശിയിൽ നിന്നുള്ള മോചനവും അനിവാര്യമാണ്. ലഹരി മദ്യം നുണയുന്ന ഭർത്താവ് ആണ് കൂടെയുള്ളതെങ്കിൽ നല്ല പക്വതയോടെ സഹാനുഭൂതിയിൽ കൂടി കക്ഷിയെ ചികിത്സിക്കാനും രക്ഷപ്പെടുത്താനും പെൺകുട്ടിക്ക് കഴിയേണ്ടി വരും. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഭർത്താവിന് ഒരസുഖം അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ വളരെ കഴിവുള്ള വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഭർത്താവിന് ഒരസുഖം വന്നെത്തി അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, ഈ സന്ദർഭത്തിൽ വളരെ കഴിവുള്ള ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ ആരോഗ്യം നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാറ്റിലും മുൻകോപിയായിട്ടുള്ള ഹസ്ബൻഡിനെ മാനേജ് ചെയ്യണമെങ്കിൽ പ്രിയതമ തൻ്റെടിയും നല്ല ക്ഷമയും കൈവശപ്പെടുത്തേണ്ടവളുമാണ്. എടുത്തുചാട്ടത്തിന് പകരം ക്ഷമയോടുകൂടിയുള്ള സതുപദേശങ്ങളാണ് ഇതിനെല്ലാമുള്ള പരിഹാരം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരങ്ങളും വികാരങ്ങളും ആഗ്രഹാഭിലാഷങ്ങളും ശരിയായ രീതിയിൽ പരസ്പരം പറഞ്ഞറിയിക്കാനോ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ കഴിയാതെ പോയാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളാവാതിരിക്കാൻ വേണ്ടത് ശരിയായ ആശയവിനിമയമാണ്. ആശയവിനിമയം ഫലപ്രദമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. നാം എന്താണ് തൻ്റെ പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നും ആ പ്രതീക്ഷകൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവണമെന്നതിനെക്കുറിച്ചും ആ പ്രതീക്ഷകൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവണമെന്നതിനെക്കുറിച്ചും സ്വയം ഒരവബോധം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മെപ്പോലെ തന്നെ എന്തെല്ലാം വ്യത്യസ്തമായ പ്രതീക്ഷകളാണ് മറുഭാഗത്തുള്ളത് എന്നറിയാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി പുരുഷൻ്റെ ലൈംഗികതയോടുള്ള സമീപനം. സ്ത്രീ മുന്തിയ പരിഗണന നൽകുന്നത് പരസ്പര സ്നേഹത്തിനും പരസ്പര ധാരണക്കും വേണ്ടിയാണെങ്കിൽ പുരുഷൻ ലൈംഗികതയ്ക്ക് ഇതിനേക്കാൾ പ്രാധാന്യം നൽകുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ആ വ്യക്തിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളതും പരസ്പരം അറിയുക എന്നുള്ളതും അറിയിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പരിധി കവിഞ്ഞ് പ്രതീക്ഷിക്കാതിരിക്കുക. പല പ്രതിസന്ധികളും ഉടലെടുക്കുന്നത് പരിധിയിൽ കവിഞ്ഞ പ്രതീക്ഷകളിൽ നിന്നാണ്. ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഇണ പെരുമാറും എന്ന മിഥ്യാധാരണ പുരുഷനുണ്ടാവും. എന്നാൽ കാലം മുന്നോട്ടു പോകുമ്പോൾ പ്രതീക്ഷകൾക്കൊത്തുയരാൻ പങ്കാളികൾക്ക് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തുടക്കത്തിലെ ആവേശം ക്രമേണ കെട്ടടങ്ങും. എന്താണ് വൈകാരിക പക്വതയുടെ അടയാളം? തൻ്റെ ഇണയെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ എല്ലാ പരിമിതികളോടും കൂടി സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് വൈകാരിക പക്വത എന്ന് പറയുന്നത്. ഇണയുടെ നന്മകളും തിന്മകളും ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ആ ദാമ്പത്യ ജീവിതം രസകരമാവുകയുള്ളൂ. ഇണയും തുണയും രണ്ട് വ്യക്തികളാണ്. അവരിലെ പരസ്പര ബന്ധത്തിൽ ഉടലെടുക്കുന്ന സന്തോഷങ്ങളും സന്താപങ്ങളും തുറന്ന മനസ്സോടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. തെറ്റിദ്ധാരണകൾ മുൻവിധികൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നില്ല. രണ്ട്, സ്ത്രീയുടെ വികാരങ്ങൾ മാനിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വളഞ്ഞ എല്ലുകൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും ആ വളവ് നിവർത്താൻ ശ്രമിക്കരുത്. പെരുമാറ്റത്തിൽ നീക്കുപോക്കിന് തയ്യാറാവുക. സ്ത്രീയുടെ വികാര വിചാരങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാഭാവികമായ വ്യഗ്രതയെ പുരുഷൻ അവഗണിക്കാൻ ഇടവരരുത്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നിർദ്ദേശിച്ച് തൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന അവസ്ഥയിൽ ഉൾവലിയാൻ സമ്മതിക്കരുത്. മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ അത് ഇണയുമായി പങ്കുവെക്കാതെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങുന്ന പ്രകൃതമാണ് പുരുഷനുള്ളത്. പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണെന്നറിയുക. പ്രശ്നപരിഹാരത്തിന് വിഘാതം ഈഗോ മാത്രമായിരിക്കും. ദേഷ്യം എന്നത് മനുഷ്യൻ്റെ പ്രച്ഛന്നമായ നിസ്സഹായാവസ്ഥയാണ്. ദാമ്പത്യത്തിൽ തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം വിട്ടുവീഴ്ച മനസ്ഥിതി വർദ്ധിപ്പിക്കും, ഒപ്പം സ്നേഹവും സഹാനുഭൂതിയും. വൈകാരിക പക്വതയുടെ ഭാഗമാണ് ഇണയുടെ വൈകാരിക ആവശ്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണനയും പിന്തുണയും നൽകുക എന്നുള്ളത്. നാം മനസ്സിലാക്കുക, പരസ്പരം പിന്തുണക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മരുന്നാണ്. തനിക്ക് സുഖവും സമാധാനവും നൽകാൻ ആവശ്യമായ പിന്തുണ പുരുഷന് നൽകുന്നത് വഴി രണ്ടുപേരുടെയും സുഖത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുകയാണ് നാം ചെയ്യുന്നത്. പുരുഷന്റെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സജീവ പിന്തുണ നൽകുന്നത് വഴി തൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ പിന്തുണ പുരുഷനിൽ നിന്നും നേടാൻ സാധിക്കും. സ്ത്രീ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾക്കവൾ പ്രത്യേകം ആവശ്യപ്പെടാത്ത പക്ഷം പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് പുരുഷൻ ബുദ്ധിമുട്ടേണ്ടതില്ല. അവളുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവം കേട്ടിരുന്നാൽ തന്നെ സ്ത്രീ സംതൃപ്തയാവും. സ്വയം പരിഹാരം കണ്ടെത്താൻ അതവൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാല്ലാഹ്, സ്നേഹക്കോട് നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്നേഹക്കോടിൻ്റെ വിവിധ എപ്പിസോഡുകൾ വിവിധങ്ങളായ ഫാക്കൽറ്റീസുകൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം ഓരോന്നും ഓരോ വ്യത്യസ്ത രൂപമാണ്, ഭാവമാണ്, അതിലെ അനുഭവങ്ങളാണ്. പലർക്കും പല രൂപത്തിലാണ് സ്നേഹക്കോട് അവരുടെ മനസ്സിലേക്ക് കയറുക. അപ്പം എന്തായാലും ഇന്നത്തെ സ്നേഹക്കോട് തീർച്ചയായിട്ടും അതിലൊന്നാണ് എന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടാവുകയില്ല. ബഹുമാനനായ കെ പി സാദ് സാറാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. വൈകാരികാരോഗ്യം എന്ന വിഷയത്തിൽ വളരെ അർത്ഥവത്തായ സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തീർച്ചയായിട്ടും ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമുകളിൽ നമ്മോടൊപ്പം പല ഫാക്കൽറ്റീസുകൾ വന്ന് ചേരും. അതോടൊപ്പം തന്നെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഇൻഷാല്ലാ നമുക്ക് ശേഷവും കേൾക്കാം. ഓരോ ദിവസവും 24 മണിക്കൂറും നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന, നമ്മുടെ കൂടെ കൂടിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഉറ്റ തോഴനും ഉറ്റ ചങ്ങാതിയുമാണ് പീസ് റേഡിയോ. പീസ് റേഡിയോയുടെ ഒപ്പം സഞ്ചരിക്കാനും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളിൽ സഹകരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വൈബ്സ് ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം ഉണ്ടായിരുന്നത്

0: വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മാഷാ വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഖിയാമയുടെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടുകഴിഞ്ഞത്. മിഷാരി റാഷിദ് അൽ അഫാസിയാണ് ഇന്നത്തെ ഖാരിഅ്. അദ്ദേഹം ഓതി വച്ച ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെക്കുറിച്ചും അതിൻ്റെ ആ ദിവസത്തെ അള്ളാഹു കൊണ്ടുവരും എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വചനങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ആക്ഷേപക്കാരിയായ ആത്മാവിനെ അഥവാ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു, മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന്, അതേപോലെ അവൻ്റെ വിരൽ തലപ്പുകളെപ്പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം അത് ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിൻ്റെയും അങ്ങേയറ്റത്തെ അധികാരത്തിൻ്റെയും, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില യാഥാർത്ഥ്യങ്ങളെയും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു വലിയ ദിനം തന്നെയാണ്, ഒരു സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ സംഭവ വികാസങ്ങളെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ അവൻ്റെ ആത്മാവ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആ ജീവൻ അതിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. മനുഷ്യനെ മരിച്ച് മണ്ണിലേക്ക് ചേർന്ന് എല്ലുകളൊക്കെ ആയി നുരുമ്പി മണ്ണോട് ചേർന്ന് ആ രൂപത്തിൽ അങ്ങനെ അങ്ങ് ഇല്ലാതാകുന്നൊരവസ്ഥയല്ല മനുഷ്യനുണ്ടാകുന്നത്. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലുകളൊക്കെ ഒരുമിച്ചുകൂട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന ബോധ്യവും മനുഷ്യരെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അഥവാ മനുഷ്യൻ്റെ വിരൽത്തുമ്പുകൾ. ആ വിരൽത്തുമ്പുകളെ തലപ്പുകളെ ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. നമുക്കറിയാം മനുഷ്യൻ്റെ ഓരോ വിരലുകളുടെയും തമ്പിൻ്റെ അടയാളങ്ങൾ, രേഖകൾ, വരകൾ വളരെ വ്യത്യസ്തമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇരട്ടക്കുഞ്ഞുങ്ങളായി ഒരേ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളായി ജനിക്കുന്ന മക്കളുടെ വിരലുകൾക്ക് പോലും വ്യത്യസ്തതയുണ്ട് എന്ന വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം.

0: കാണാൻ സാധിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനിക സംവിധാനങ്ങളടക്കം പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് വ്യത്യസ്തമായ അടയാളങ്ങളും പുട്ടുകളും താക്കോലുകളുമായി ഉപയോഗിക്കുന്നത് അവൻ്റെ വിരൽത്തുമ്പുകളാണ്. ആ വിരൽത്തുമ്പുകളെ ഇത്രത്തോളം വ്യത്യസ്തമാക്കിയത് കൊണ്ടാണല്ലോ മനുഷ്യന് അവൻ്റെ സ്വന്തമായ ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിക്കൊണ്ട് അവൻ അവൻ്റെ ഫിംഗർ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പഠിക്കുമ്പോൾ അത് വിശാലമായ ഒരു ലോകമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവകാശപ്പെടുകയാണ്, അത് ശരിപ്പെടുത്തിയവൻ, അതെല്ലാം വ്യത്യസ്തമാക്കി മാറ്റിയവൻ അള്ളാഹുവാണ് എന്ന ആ ബോധ്യപ്പെടുത്തലെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്തുവാനും അള്ളാഹുവിലേക്ക് അവൻ്റെ ചിന്തകൾ സ്രഷ്ടാവായ റബ്ബിലേക്ക് എത്തിപ്പെടുവാനും അല്ലെങ്കിൽ കണ്ടെത്തുവാനും സാധിക്കുന്ന ചില ബോധ്യങ്ങൾ നമുക്ക് നൽകുന്ന വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു വ്യക്തി അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു പോയിന്റ്, അതിലേക്കെത്താനുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്ട്, ഇതെല്ലാം നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ വഴികാട്ടിയിലൂടെ ഇന്ന് നമ്മൾ ഒരു അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മളോടൊപ്പം അനസ് ഫസലുദ്ദീൻ ആണ്. സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളത് പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ബഹുമാന്യനായ അനസിൽ നിന്നും കേട്ടത്. റിയൽ എസ്റ്റേറ്റ് എന്താണെന്നും ഏതൊക്കെ ഏതൊക്കെ തരങ്ങൾ ആണെന്നും സൗദി അറേബ്യയിൽ ആ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രത്തോളം സൗദി അറേബ്യയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. വിവിധ നിയമം പോലുള്ള വിവിധ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അൽഹംദുലില്ലാ, ഒട്ടനവധി വിഷയങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്കൊക്കെ അത്ഭുതം തോന്നി, സൗദി അറേബ്യ ഇത്രത്തോളം ഡെവലപ്മെൻ്റായി വരുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളാണ്, നമ്മളൊന്നും സ്വപ്നത്തിൽ കാണാത്ത ചില പദ്ധതികളാണ് ഇദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. അള്ളാഹു അതൊക്കെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സാക്ഷാത്കരിച്ച് തരട്ടെ. ഒരു രാജ്യം നന്നാവുമ്പോൾ നമുക്ക് കൂടെ നന്നാവാൻ പറ്റുമല്ലോ ഇൻഷാല്ലാ. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ചോദിക്കാവുന്നതാണ്. അത് പിന്നീട് നമുക്ക് ഇൻഷാല്ലാ സൗകര്യം പോലെ നിങ്ങൾക്കതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റേഡിയോയിലൂടെ നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
4: വലൈക്കും അസ്സലാം.
3: വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ രണ്ട് എപ്പിസോഡുകൾ ചെയ്തു ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. നമുക്ക് ഈ സൗദി അറേബ്യയുടെ നിയോം പദ്ധതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എനിക്ക് മാത്രമല്ല ആളുകളൊക്കെ ഉണ്ടായേക്കാവുന്നൊരു സംശയമാണ് ഈ സൗദി അറേബ്യ എങ്ങനെ ഇതൊക്കെ സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇത്ര ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സൗദി അറേബ്യ എങ്ങനെ സാധിച്ചെടുത്തു എന്നതാണ് നമുക്കറിയേണ്ടത്.
4: ഞാനും ഈ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് പ്രോജക്റ്റ് അനൗൺസ്മെൻറ്റ് വരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഒരു ഷോക്കിംഗ് ആവും. അത് ഇതൊക്കെ സാധ്യത, അതായത് ഒരു സ്വപ്ന തുല്യമായ പദ്ധതികളെന്ന് നമുക്ക് ഒരു പക്ഷേ പറയാൻ പറ്റും. അതായത് ഈ മൂവികളിലോ അങ്ങനെ ഇമാജിനേഷൻ അതാണല്ലോ.
3: അതെ
4: അതെ അതെ അതെ. അപ്പോൾ പിന്നെ അതെങ്ങനെ സാധ്യമാകുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ വിഷൻ, അപ്പോൾ അത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഒരു വിഷനാണ്, ഫ്യൂച്ചറിസ്റ്റിക്. ഇനി നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത വരും തലമുറകളെ. ഇപ്പോൾ സൗദി അറേബ്യ ലോകത്തിലെ തന്നെ യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ അത്രയും ആ യുവാക്കളുടെ അവരുടെ ഭാവി, ആ എഫിഷ്യൻസി, അവരുടെ കഴിവുകൾ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ കൊടുക്കുക, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക,
3: അങ്ങനെ
4: അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ആ ഒരു പിന്നെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇത് പ്രധാനമായും അപ്പോൾ ഞാനും വളരെ അതിശയിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ എങ്ങനെ സാധ്യമാകണം. അപ്പോൾ അതിന് പ്രധാനമായും ഈ ഗ്ലോബലി ലോകത്തുള്ള പല മേഖലകളിലും പല എക്സ്പെർട്ടീസ് ഉണ്ട്. അങ്ങനെയുള്ള എക്സ്പെർട്ടീസിനെ അവർക്ക് അവരെ ഈ രാജ്യത്തേക്ക് താല്പര്യപ്പെടുത്തി അവർക്ക് വേണ്ട എല്ലാം കൊടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗിഗാ പ്രോജക്ട്സുകൾ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ലോകത്ത് വൻകിട പദ്ധതികൾ ചെയ്ത് അത് സക്സസ്ഫുള്ളായി ട്രാക്ക് റെക്കോർഡുള്ള എക്സ്പെർട്ടീസിനെ അവരെയൊക്കെ ഒരു പിന്നെ അവരുടെയൊക്കെ ഫൈനാൻഷ്യൽ അതായത് അവർക്ക് ഇതിന് കൊടുക്കുന്ന അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അത്രത്തോളം. അപ്പോൾ പക്ഷെ അവരെ എന്തുകൊണ്ട് അത്രയും പൈസ കൊടുത്ത് അവരെ കൊണ്ടുവന്ന് അവരുടെ അതൊരു നോളജ് ട്രാൻസ്ഫറാണ്, വെറും പൈസ കൊടുത്ത് ആൾക്കാർ വാങ്ങുമല്ല, അവരുടെ എക്സ്പെർട്ടീസിനെ കൊണ്ടുവന്ന് ആ നോളജ് ഇവിടെ ഉള്ള ലോക്കലി ഇപ്പം നമ്മളെപ്പോലെയുള്ള വിദേശികളും സ്വദേശികളും ഒക്കെ അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് അവരുടെ അറിവ് ഇതിലേക്ക് കൈമാറ്റുമെന്നും ആ അറിവുകൾ കൊണ്ട് പ്രോജക്റ്റുകളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് അറിയാം മുന്നേ സൗദി അറേബ്യയുടെ ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ തുടക്കത്തിൽ സൗദി അറാംകോ എന്നായിരുന്നു, സോറി സൗദി അറാംകോ അറിയപ്പെടുന്നത് അമേരിക്കൻ സൗദി കമ്പനി, അമേരിക്കൻ കമ്പനി സൗദി കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തായിരുന്നു. പിന്നീടാണ് അത് അവർ സാച്ചുറേറ്റ് ആയി നോളജെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ആ ടെക്നോളജി എല്ലാം വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു സൗദി അറാംകോ എന്നുള്ളത് സൗദി മാത്രം ഏറ്റെടുത്തു. അത് ഒരുപാട് പല മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതായത് മുന്നേ ഇവിടെ ഇല്ലായിരുന്ന ടെക്നോളജി അവർ ടെക്നോളജി അവർക്ക് വേണ്ട ഒരു വിൻവിൻ സിറ്റുവേഷൻ, അതായത് അവർക്ക് അങ്ങോട്ട് അവർക്ക് ഫൈനാൻഷ്യലും
3: അറിവുള്ള ആളുകളിൽ നിന്ന് അറിവ്
4: സ്വീകരിക്കുക എന്നുള്ള അവർക്ക് അതിന് പകരമായി അവർക്ക് വേണ്ട പാരിതോഷികമായോ അവർ സമ്മാനമായോ അവർക്ക് അതിനുള്ള ഷെയറൊക്കെ കൊടുത്തിട്ട് അതൊക്കെ അതിന് അത് അത് കാരണം അവർക്ക് ലാഭമാണ് എന്നാൽ രാജ്യത്തിൻ്റെ
3: ലോങ് വിഷൻ ഉള്ള
4: അതെ അതെ. അപ്പോൾ ഒരു ഒരു നോളജ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു കാരണം സമ്പത്ത് മാത്രം കൊണ്ട് കാര്യമില്ല, ഇപ്പോൾ സമ്പത്ത് കുറേ ഉണ്ട്, അത് എങ്ങനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം എന്നുള്ളത് വലിയൊരു അതെ അതെ ഒരു വലിയ അതെ അത്രയും ഒരു വിഷനുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു നോളജ് ട്രാൻസ്ഫർ കൊണ്ടുവന്ന് ഗ്ലോബൽ എക്സ്പെർട്ടീസിനെ കൊണ്ടുവന്ന് അവർ മുഖാന്തരം അത് പിന്നെ കമ്പനികളായാലും ഇൻഡിവിജ്വൽസ് ആയിക്കഴിഞ്ഞാലും ഇന്നിപ്പോൾ ഈ സൗദി അറേബ്യയിൽ ലോകത്തെ പ്രശസ്തമായ കമ്പനികൾ കൺസൾട്ടൻസ് ആയിക്കഴിഞ്ഞാലും ഇല്ല വരാത്ത ഒരു മേഖലയുമില്ല. എല്ലാ മേഖലകളിലും അവർ അവരുടെ ഒരു എക്സ്പെർട്ടീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നടത്തുന്നത് പ്രധാനമായും.
3: ഇപ്പോൾ ഈ നിയമമല്ലാതെ പിന്നെ ഇത്തരം കാര്യങ്ങൾ മാത്രമേ പബ്ലിക് പി ഐ എഫ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുള്ളൂ ഇവിടെ സൗദി അറേബ്യ.
4: അല്ല നിയമം എന്ന് പറഞ്ഞ ഒരു പ്രധാന ഇതാണ് നിയമം, അതിപ്പോൾ സൗദിയുടെ വെസ്റ്റേൺ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ടത്. പിന്നെ ഇപ്പോൾ സെൻട്രൽ റിയാദ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും പിന്നെ കിദ്ദിയ എന്ന് പറഞ്ഞിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് സിറ്റി, അത് ലോകത്തിലെ തന്നെ പ്രധാന റെക്കോർഡുകൾ ഒരു ആറോളം റൈഡുകൾക്ക് വേൾഡ് റെക്കോർഡുകളുണ്ടാണ്, അതുപോലെ ഏറ്റവും വലിയ റോളർ സ്കേറ്റർ, അങ്ങനെ കുറേ റൈഡുകളുണ്ട് ഈ അടുത്ത കാലത്താണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്.
3: കിദ്ദിയ
4: കിദ്ദിയ എൻ്റർടൈൻമെൻറ്റ് സിറ്റി എന്ന് സിക്സ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ സെർച്ച് ചെയ്താലും കിട്ടും. അതിൽ അതായത് വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ആണ് അവിടുത്തെ, ഒരു മില്യൺസ് കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തുള്ള ഗവൺമെൻറ്റും പബ്ലിക് ഈവൻ പ്രൈവറ്റ് കമ്പനികളുടെയും പാർട്ടിസിപ്പേഷനും കൂടിയൊക്കെ ആണ് ചെയ്തിട്ടുള്ള കിദ്ദിയ. പിന്നെ ദിരയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഒരു ഒരു ഹെറിറ്റേജ്, അത് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ മുന്നേ പഴക്കമുള്ള ഒരു ഗ്ലോബൽ എക്കണോമിക് ഹബ്ബ് ഈ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം ദേരിയ എന്നുള്ള സ്ഥലം.
3: അവിടെ ആയി ബന്ധപ്പെട്ട് പറഞ്ഞാൽ
4: ആ അവിടെ പണ്ട് കാലങ്ങളിലെ ഈ കച്ചവട സംഘങ്ങളിൽ യാത്ര ചെയ്ത് താമസിച്ച് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ദേരിയ. അപ്പോൾ ആ ഒരു ഹെറിറ്റേജിൻ്റെ പഴയ ഇവിടെയുള്ള ആ ഒരു രൂപവും ഭാവവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഈ ദേരിയ ഏരിയയിൽ. അതൊരു പി എഫിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണത്. അങ്ങനെ കിദ്ദിയയുടെ കാര്യം പറഞ്ഞു, അത് മാത്രമല്ല പിന്നെ റിയാദ് ബേസ് ഇപ്പോൾ എക്സ്പോ 2030
3: അല്ല ഞാൻ അതിൻ്റെ പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് റോഷൻ എന്നുള്ള
4: റോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ. അതൊരു റോഷൻ എന്നൊരു കമ്പനി, അതായത് പല സ്കെയിലുള്ള ഇപ്പോൾ റോഷൻ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഡെവലപ്പറാണ്. അവർ സർക്കാരിൻ്റെ കുറേ ലാൻഡ് അവരെടുത്തുണ്ട്, അത് ആ ലാൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് പ്രൈവറ്റ് ഡെവലപ്പേഴ്സിനെ കൊണ്ടുവന്ന് അവരത് ഡെവലപ്പ് ചെയ്ത് വില്ലയായിട്ടും അപ്പാർട്ട്മെൻ്റായിട്ടും അത് പല സ്കെയിലുള്ള പ്രൊജക്ട്സ് ഉണ്ട് റോഷനിൽ. അപ്പോൾ അതൊരു ഹൗസിംഗ് പ്രൊജക്ട്സ് ആണ് ഈ റോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
3: നമ്മൾ ന്യൂ മുറബ്ബ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ന്യൂ മുറബ്ബ?
4: ന്യൂ മുറബ്ബ എന്ന് വെച്ചാൽ അത് റിയാദ് സിറ്റിയിൽ തന്നെ വലിയൊരു വലിയൊരു മെഗാ ഡെവലപ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു ക്യൂബ് ഷേപ്പിൻ്റെ ഒരു ബിൽഡിങ് ഒരു 400 meters ലെങ്ത്, 400 meters നീളം വീതി, അതുപോലെ 400 meters ഹൈറ്റുള്ള ഒരു വലിയൊരു മാസീവ് ക്യൂബ്,
3: പിരമിഡ്
4: പോലെയല്ല ക്യൂബ് നമ്മുടെ കഅബയുടെ ഷേപ്പിനുള്ള, എന്നാൽ 400 meters നീളം, 400 meters അതായത് ഏകദേശം 1.5 kilometers നീളമുള്ള ഒറ്റ സിംഗിൾ ബിൽഡിംഗ് ആലോചിക്കുക നോക്കുക. അങ്ങനെ 1.5 kilometers നീളം, 1.5 kilometers വീതി, 1.5 kilometers പൊക്കം, അതിൻ്റെ ഒരു സൈസ് നമ്മൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങും അതിന് ചുറ്റും 10,000 റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പിന്നെ ബിൽഡിങ്ങുകളുള്ള ഒരു വലിയൊരു ഡെവലപ്മെൻ്റ് ആണ് ഈ ന്യൂ മുറബ്ബ എന്നുള്ളത്. അതും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഏകദേശം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, അതിൻ്റെ ഇനിഷ്യൽ പ്ലാനിങ് ഒക്കെ. അതിൻ്റെ ഈ ഒരു 400 meters ലെങ്ത് ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അതിനകത്തുള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് അതിൽ വരുന്നത്.
3: പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് മറ്റേ കിങ് സൽമാൻ പാർക്ക് എന്നതിങ്ങനെ കാണാമല്ലോ.
4: കിങ് സൽമാൻ പാർക്ക്, അതുപോലെ സ്പോർട്സ് ബോളിവുഡ് ബോളിവുഡ് എന്നൊക്കെ പറയുന്നത്. കിങ് സൽമാൻ പാർക്ക് വേൾഡിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് അർബൻ പാർക്കാണ്. അതായത് ഗ്രീൻ, ഒരു ഈ മരുഭൂമിയിൽ പോലും മില്യൺ കണക്കിന് ട്രീസുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കിലോമീറ്റർ കണക്കിന് പാർക്ക് ഡെവലപ്പ് ചെയ്യുക. എന്നാൽ പാർക്ക് എന്ന് വെറും ഒരു പാർക്കല്ല, അതിന് ഇൻറ്റഗ്രേറ്റഡ്, ആ പാർക്കിൽ തന്നെ റോഡുകൾ ഉണ്ടാവും, അതിനകത്ത് കളിസ്ഥലങ്ങൾ ഉണ്ടാവും, അതിനകത്ത് പല സംവിധാനങ്ങൾ ഏകദേശം. പിന്നെ അത് ഏറ്റവും
3: നമ്മളിപ്പോൾ
4: റിയാദിൽ പല സ്ഥലങ്ങളും നമ്മൾ പോകുമ്പോൾ റോഡൊക്കെ പലയിടത്തും നടുക്ക് പിന്നെ പല കൺസ്ട്രക്ഷൻ വർക്കും നടക്കുന്നുണ്ട്. അതെല്ലാം കൂടുതലും ഈ പിന്നെ കിങ് സൽമാൻ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റാണ്. അതുപോലെ സ്പോർട്സ് ബോളിവുഡിൻ്റെ, സ്പോർട്സ് ബോളിവുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പിന്നെ ആൾക്കാരെ സ്പോർട്സ് എൻ്റെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള, ഇപ്പോൾ സൈക്ലിംഗ്, അതിനകത്ത് സൈക്ലിംഗ് ട്രാക്ക് ഉണ്ടാവും, വാക്കിംഗ് ട്രാക്ക് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, റീറ്റെയിൽ, F&B, റെസ്റ്റോറൻറ്റ്, അതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ഈ സ്പോർട്സ് ബോളിവുഡ് എന്ന് പറയുന്നത്.
3: ഇനി നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടാണ് ഈ Expo 2030 എന്ന് പറഞ്ഞാൽ, എന്താണ് Expo 2030?
4: ഇപ്പോൾ അത് ഇപ്പോൾ ദുബൈയിൽ എക്സ്പോ, വേൾഡ് എക്സ്പോ കഴിഞ്ഞല്ലോ, അതിൻ്റെ അടുത്ത് വരുന്ന സൗദിയിലെ വർഷമാണ് 2030 എക്സ്പോ. അത് റിയാദ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും Expo 2030 ഇത് കാണാൻ പറ്റും. അതൊരു വലിയ ഏരിയയിൽ വേൾഡിലെ എല്ലാ രാജ്യങ്ങളുടെയും എക്സിബിഷൻ, ഗ്ലോബൽ വില്ലേജ് ആണല്ലോ, ഒരു കൈൻഡ് ഗ്ലോബൽ വില്ലേജ്. എല്ലാ രാജ്യങ്ങളും അവരുടെ സംസ്കാരം, അവരുടെ പ്രൊഡക്റ്റുകളും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഇതാണ്. ഇപ്പോൾ 2030 അതിൻ്റെ ഓരോ രാജ്യങ്ങളുടെയും പവലിയൻ ഇപ്പോൾ വർക്കുകൾ പല രീതിയിൽ പല സ്റ്റേജിലാണ്. അപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും എക്കണോമിയൊക്കെ ബാധിക്കുന്ന ഒരു വലിയൊരു ഇവൻ്റാണ് ഈ എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതും ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് മേഖലയിലെ ഒരു പ്രധാന ഭാഗമാണ് റിയാദിലെ. പിന്നെ അത് മാത്രമല്ല, അതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയാനുള്ള ഫിഫ വേൾഡ് കപ്പ് 2034 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതും അത് ആ ഒരു വേൾഡ് കപ്പിന് ഡെസ്റ്റിനേഷൻ സൗദി അറേബ്യ ആവുക എന്ന് പറഞ്ഞാൽ അതൊന്നും പിന്നെ ഒരുപാട് കടമ്പകൾ അതിനകത്തുണ്ട്. വളരെ സിമ്പിളായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അല്ല ഡെസ്റ്റിനേഷൻ. അതിനു വേണ്ടി ബിഡ് ചെയ്ത് അതിൽ പിന്നാവുക എന്നുള്ള ഒരുപാട് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 ഹൈടെക് അൾട്രാ മോഡേൺ സ്റ്റേഡിയം രാജ്യത്തിൻ്റെ വിവിധ
3: ഭാഗങ്ങളിൽ, റിയാദിൽ മാത്രമാണോ അതോ?
4: ഇല്ല, സൗദി അറേബ്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഈ എക്സ്പോ, അല്ല എക്സ്പോ അല്ല സോറി, വേൾഡ് കപ്പിൻ്റെ വിവിധ സ്റ്റേഡിയം. ഇപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് നമ്മൾ ദമാമിലാണല്ലോ, ഇവിടെ അൽഖോബാറിൽ, നമ്മൾ ദമാഖോബാർ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ പൂ വിരിഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റേഡിയം. ആർക്കിടെക്ചറലി വളരെ അതിമനോഹരമായ ഡിസൈൻ, പിന്നെ അതിൻ്റെ സിസ്റ്റം. ഇപ്പോൾ അവിടെ കുറേ, ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 വർഷത്തോളമായി കൺസ്ട്രക്ഷൻ തുടങ്ങി, വളരെ ദ്രുതഗതിയിലാണ്.
3: അതുപോലെ
4: 15 സ്റ്റേഡിയങ്ങൾ, വളരെ ഓരോന്നും വളരെ കാഴ്ചയ്ക്ക് വളരെ പിന്നെ മനോഹരമായ, എന്നാൽ അതിൻ്റെ ഡിസൈൻ കൊണ്ടും അതിൻ്റെ പെർഫോമൻസ് കൊണ്ടും കപ്പാസിറ്റി ഏകദേശം 60,000-70,000 ആൾക്കാരെയൊക്കെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്ന, ആൾക്കാർക്ക് വന്നു പോകാൻ പറ്റുന്ന, അവർക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളോട് കൂടിയുള്ള സംവിധാനങ്ങളാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഈ കഴിഞ്ഞ ഒരു ഒരു അഞ്ചാറ് വർഷം കൊണ്ട് തുടങ്ങി ഇനി ഒരു ഒരു പത്ത് വർഷത്തോളം വരുന്ന ഒരു വലിയ ഒരു ഡെവലപ്മെൻറ്റ് മേഖലയാണ് ഇതെല്ലാം. ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ മുഖങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്.
3: അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, സൗദി അറേബ്യ വളരുന്നതിനനുസരിച്ച് നമുക്കും കൂടെ വളരാൻ കഴിയും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരാൻ ഇപ്പോഴും ഉണ്ട്. അത് വലിയൊരു മേഖലയാണ് അല്ലേ?
4: അതെ, തീർച്ചയായും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പല പ്രോജക്റ്റുകളിലും ഗവൺമെൻറ് PPP, ഞാൻ നേരത്തെ പറഞ്ഞ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടുകൂടി വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റുണ്ട്. അപ്പോൾ ഉദാഹരണം, നിയോമിൽ നമ്മുടെ കമ്പനി പലപ്പോഴും ബിഡ് ചെയ്തിട്ടുണ്ട് ഈ ബൂട്ട് പ്രോജക്റ്റുകൾ. അതായത് നമ്മുടെ പ്രൈവറ്റ് ഡെവലപ്പേഴ്സ് വന്നിട്ട് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. അതായത് നമ്മുടെ ബിൽഡ് ചെയ്യുക, ഓൺ ചെയ്യുക, അവർ നമുക്ക് ലാൻഡ് തരും, നമ്മളതിലേക്ക് അവരെന്താണ് ആവശ്യപ്പെടുന്നത് ബിൽഡ് ചെയ്യുക, നമ്മുടെ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിൽഡ് ചെയ്യുക, അത് കരാർ പ്രകാരമുള്ള വർഷങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റവന്യൂ കിട്ടും. എൻഡ് ഓഫ് ദി പീരീഡ്, കോൺട്രാക്ട് പീരീഡ്, അത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ പോവുക. അതാണ് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന ബൂട്ട് പ്രോജക്ട്സ്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ PPP, സൗദി PPP പ്രോജക്ട്സ് നമ്മളിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതിനകത്ത് നമ്മൾ നോക്കിയാൽ നൂറുകണക്കിന് അവസരങ്ങൾ കമ്പനികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളുണ്ട്.
3: പണ്ടൊക്കെ ആളുകൾ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ഒരു സാധാ ഹൗസ് ഡ്രൈവർ ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാൻ, അങ്ങനെ കൂടുതൽ ഉയരങ്ങളിലെ ജോലി ഇല്ലാന്നല്ല, ഇപ്പോൾ നല്ല പ്രൊഫഷണൽ ജോലികൾ കണ്ടമാനം വരുന്ന ഒരു ഏരിയ, ഒരു രാജ്യമായി സൗദി അറേബ്യ വന്നിട്ടുണ്ട് അല്ലേ?
4: തീർച്ചയായും. ഈ പറഞ്ഞ നേരത്തെ നോളജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞല്ലോ, ആ അങ്ങനെയുള്ള നോളജ് ട്രാൻസ്ഫർ ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലും പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന, അവർക്ക് ഇപ്പോൾ UAE നിന്നൊക്കെ, നേരത്തെ കൂടുതലും UAE ഒക്കെ ആയിരുന്നു, UAE ദോഹ ഖത്തറിലൊക്കെ ആയിരുന്നവർ ഇപ്പം സൗദി ജോബ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അവരുടെ അവിടെ നിന്ന് അവർ നേടിയ നോളജ് ഇവിടെ അപ്ലൈ ചെയ്ത് അവർക്ക് സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടാവും, അവരവിടെ ചെയ്ത നോളജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഉപയോഗപ്രദമാക്കാനും സാധ്യതയുള്ള ഒരു മേഖല.
3: റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിവിധ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ വരുന്നുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കാം. നിങ്ങളാദ്യം നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ?
4: ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പിന്നെ ഈ ഗവൺമെൻറ് ഒരുപാട് PPP പ്രോജക്ട്സുകളെ പ്രൊമോട്ട്. PPP എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അതായത് സർക്കാർ ചെയ്യുന്ന, അവർ സർക്കാർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നു, വിദേശ കമ്പനികളുടെയോ ഇൻവെസ്റ്റേഴ്സിനെയോ ആകർഷിക്കുന്നു, ജനങ്ങൾക്ക് ആ കമ്പനികൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതിന് അതിൻ്റെതായ പ്രോഫിറ്റ് കിട്ടും, രാജ്യത്തിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് രാജ്യം വളർച്ച ചെയ്യും. അപ്പോൾ ഒരു ഒരു മ്യൂച്വൽ കൊളാബറേഷൻ എന്നുള്ള രീതിയിലാണ്.
3: അതിപ്പോൾ പിന്നെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റ്.
4: ആ കമ്പനികൾക്ക്, അതായത് ഈ പ്രധാനമായതിൽ ഈ ബൂട്ട് പ്രോജക്റ്റ്, ബൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നൊരു മോഡലിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ട്, ഒരു 200 കീ ഹോട്ടൽ ഇവിടെ ചെയ്യണം, അതിന് ബിഡേഴ്സിന് ബിഡ് ചെയ്യാം, അവർ ബിഡ് ചെയ്ത് അതിന് വേണ്ട ടേംസ് അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ലാൻഡ് ഈ വരുന്ന കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അവർ അവരുടെ സ്വന്തം ഫൈനാൻസ് ഉപയോഗിച്ച് അവിടെ പറയുന്ന രീതിയിൽ അത് ചെയ്ത് അത് എത്ര വർഷം ആണ് ടേം ഉള്ളത്, 25, 30, 50 വർഷം എങ്ങനെയാണ് ടേംസുള്ള, അത് അനുസരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്നു. ആ റവന്യൂ ഉണ്ടാക്കിയ ശേഷം എൻഡ് ഓഫ് ദി പീരീഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ബൂട്ട്, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത്.
3: ചുരുക്കം പറഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ ഒരു ബിസിനസ്, ഒരു എന്തെങ്കിലും ഒരു ബിസിനസ്, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ബക്കാല അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സൗദിയിലേക്ക് നമ്മൾ ആളുകൾക്ക് വന്നിരുന്നത് ചുരുക്കം. അപ്പോൾ ഇനി അതിലപ്പുറം ഇതുപോലുള്ള PIF കൂടെ എന്താണ്
4: PPP പ്രോജക്ട്സ്, അതെ അതെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. നമ്മുടെ നാട്ടിലും സ്വകാര്യ മേഖലകൾക്ക് ഇപ്പോൾ പങ്കാളിത്തം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ടെലികോം മേഖല തന്നെ നമ്മുടെ നാട്ടിൽ മുന്നേ ഒരു BSNL അല്ലെങ്കിൽ ഇന്ത്യൻ ടെലികോം മാത്രം ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം സ്വകാര്യ പങ്കാളിത്തോടുകൂടി അതിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ എല്ലാം എപ്പോഴും ഒരു സ്ട്രക്ചേർഡ് ഒരു സ്ട്രിക്റ്റ് ഗവേണൻസ് ഉണ്ടാവും. ഒരു പരിധിക്ക് മുകളിൽ ആൾക്കാർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങനെ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് പോകാൻ പറ്റില്ല. അത്രയും അങ്ങനെ ഇരുകൂട്ടർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ. കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അവരുടെ സമ്പത്ത് വളർച്ചയ്ക്കും കാരണമാകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഭാഗമാണ്. അങ്ങനെയാണ് ഈ PPP പ്രോജക്റ്റുകളുടെ ഒരു സ്ട്രക്ചർ വരുന്നത്.
3: നമുക്കിപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏതാനും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായിട്ട് കേട്ടത്. വളരെയധികം അത്ഭുതം തോന്നുന്നു. സൗദി അറേബ്യയുടെ വളർച്ച അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് അതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പേഴ്സണൽ അതായത് മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനസിൽ നിന്ന് കേൾക്കാനുണ്ട്. അത് തുടർന്ന് കേൾക്കാവുന്നതാണ്. ഇൻഷാല്ലാ അതിൻ്റെ മറ്റ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് കേൾക്കാം. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ കേട്ടതിനും അല്ല വേണ്ട, ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ സ്റ്റുഡിയോയിൽ വന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചതിന് അനസിന് പീസ് റേഡിയോ മാനേജ്മെൻറ്റിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹ്. പീസ് റേഡിയോ വഴികാട്ടിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ സൗദി അറേബ്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മെ കാത്തിരിക്കുന്ന ഒരുപാട് സാധ്യതകളെക്കുറിച്ചാണ് അനസ് ഫസലുദ്ദീൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഉൾപ്പെടുത്തിയത്. പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുൽ ജബ്ബാർ വിളത്തൂരായിരുന്നു നമ്മോടൊപ്പം ഈ ഒരു വഴികാട്ടിയുടെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ ഇന്ന് കേൾക്കുന്നത് സൂറത്തു റൂമിലെ വിശുദ്ധ ഖുർആൻ 30-ാമത്തെ അധ്യായം സൂറത്തു റൂമിലെ 50-ാമത്തെ വചനമാണ്. ഇൻഷാ അല്ലാ കേട്ടുവരാം.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ നമ്മളിങ്ങനെ ബാഹ്യമായ ഒരർത്ഥത്തിലൂടെ ഇങ്ങനെ പോണതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് കാണുന്നതാവില്ല, കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ.
1: യെസ്.
0: അപ്പോൾ കൈഫ യുഹീലറുള്ള ബാദ മൗത്തിഹ, ഒരു സംശയമായിരിക്കും പലർക്കും ഉണ്ടാണ്. അതല്ല വിളി കറക്റ്റ് ഓരോ പിൻ പോയിൻ്റുകൾ ചെയ്തിട്ടുള്ള പറഞ്ഞുതരാണ്. ഇത് കണ്ടാൽ മതി നിങ്ങൾക്ക് അറിയാം. ഭൂമിയിൽ പുനർജീവനം, മനുഷ്യൻ്റെ പുനരുദ്ധാനം, ഇത് രണ്ടും ആ രണ്ട് ഭൂമിയിൽ തന്നെ നടക്കുന്നുണ്ട്. നിർജീവമായതിനെ ജീവിപ്പിക്കുന്നുണ്ടല്ലോ,
1: പ്രോസസ് നടക്കുന്നുണ്ട് വേറെ രൂപത്തിൽ,
0: വേറെ രൂപത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു അതിലൂടെ അള്ളാഹു മനുഷ്യൻ എന്നതും ഇതുപോലെ വരും എന്നുള്ളത്. മഴ പെയ്ത് വരണ്ട മണ്ണിൽ നിന്ന് പച്ചപ്പുയരുന്നു, വിളകൾ വരുന്നു, ഭൂമി വീണ്ടും ജീവൻ നിറഞ്ഞതായി മാറുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നല്ലാഹു പറയണം. അതിപ്പോൾ ശരിക്കും ഭൂമിയിൽ എന്താണ് നടക്കുന്നത്, നമുക്കിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് വരണ്ട ഭൂമി അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ പുറത്തേ കാണാൻ പറ്റത്തുള്ളൂ. അകത്ത് എന്ത് നടക്കുന്നുണ്ട്, മഴയില്ലാത്ത കാലത്ത് മണ്ണിൻ്റെ അകത്ത് സസ്യങ്ങൾ പുറത്തേക്ക് ഉണങ്ങി പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് സൂക്ഷ്മജീവികളുണ്ട്. പലപ്പോഴും മണ്ണിൽ വിത്തുകൾ പ്രവർത്തന സജീവമായിട്ട് അവിടെ കിടക്കുകയാണ്.
1: വെള്ളം വരുമ്പോൾ
0: അപ്പം പ്രവർത്തന സജീവം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തന രഹിതമായി കിടക്കുകയാണ്. അപ്പോഴാണ് വെള്ളം വരുമ്പോൾ പ്രവർത്തന സജീവമായി
1: മാറുന്നത്.
0: അപ്പം ഇതാരാണ് ചെയ്യിക്കുന്നത്? അപ്പം അതിലേക്ക് മഴയെ, അതിനെ ജീവിപ്പിക്കുന്ന മഴ ആരെ കൊണ്ടുവരുന്നത്? അപ്പോൾ അത് അത് മനുഷ്യന് എവിടെയും ഒരു കൈകടത്തൽ അവിടെ അല്ല. മനുഷ്യൻ ആരോ അത് ഒരു സംഗതി ചെയ്യുന്നില്ല. മനുഷ്യൻ ചെയ്യുന്ന ആകെ അവൻ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഭൂകൃഷി അവൻ്റെ ആവശ്യത്തിലുള്ള മാത്രം ഇവിടെയും ചെയ്യുന്നു. അതിലല്ലാണ്ട് പ്രോസസ്സിങ് നടക്കുന്നു.
1: കൃഷി ചെയ്യാന്ന് പറഞ്ഞാലും അതിലും അത്ഭുതങ്ങളുണ്ടല്ലോ.
0: അതെ,
1: വിത്ത് വിതയ്ക്കാനേ കഴിയുള്ളൂ,
0: മുളപ്പിക്കാൻ കഴിയുന്നില്ല.
1: അതെ,
0: അതിൽ വേര് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതുപോലെ പ്രകാശ, ഈ ഫോട്ടോസിന്തസിസ്, ആ സംഗതി ആരാണ്? പച്ചിലകൾക്ക് സൂര്യപ്രകാശം, വെള്ളം, കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്ന സംവിധാനം മണ്ണിൽ. പിന്നെ അതുപോലെ ഈ മണ്ണിനകത്തുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ, പിന്നെ ഇപ്പോൾ മഴയും ഈർപ്പും വർദ്ധിക്കുമ്പോൾ മണ്ണിലെ ബാക്ടീരിയ, ഫംഗസ്, ഇതൊക്കെ സൂക്ഷ്മജീവിയുടെ പ്രവർത്തനം സജീവമാകുകയാണ്. അപ്പോൾ ജൈവവസ്തുക്കൾ വിഘടിച്ച് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകം ലഭിക്കുന്നു. ഇതൊക്കെ ആരെങ്ങനെ ആക്കി വെക്കണത്? ഇതിവിടെ ആരെങ്കിലും അതിനൊരു പ്രത്യേക വകുപ്പുണ്ടോ?
1: അവൻ്റെ
0: വകുപ്പാണ്. അപ്പം അല്ലാ പറയാണ് ഇങ്ങനെ ചെയ്ത അല്ലാക്ക് കൈഫ യുഹീലറുള്ള ബാദ മൗത്തിഹ എന്ന് ചോദിക്കുമ്പോൾ അത് അല്ലാണ്.
1: അതിൻ്റെ കൂടെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വലുത്, ബഹു അല കുല്ലി ഷൈൻ ഖദീർ. ഇത് കാണുമ്പോൾ ഇതുപോലെയുള്ളത്, ഇത് മാത്രമല്ല ഒട്ടനവധി സംഗതികൾ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ആലോചിക്കും. ഈ രൂപത്തിലേക്ക് ആലോചന പോകുമ്പോൾ പിന്നെ മനസ്സിൽ വരുമ്പോൾ സുബ്ഹാനല്ലാന്ന് വരിക, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണെന്നല്ലേ.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. തിന്മകളിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, തിന്മകളെ അതിൻ്റെ ഗൗരവം കുറച്ച് കാണിച്ച് നിസാരവൽക്കരിക്കുകയും പൊതുവൽക്കരിക്കുകയും അത് ചെയ്യുന്നത് ഒരു പ്രശ്നമല്ലാതാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വ്യഭിചാരവും സ്വവർഗരതിയും അതൊക്കെ ആവാം എന്ന് ചിന്തിക്കുന്ന പുതുതലമുറ വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അത്തരം തിന്മകൾക്ക് എത്ര ഗൗരവമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ബ്രഹ്മചര്യത്തെ എതിർക്കുകയും ചെയ്യുന്ന ഇസ്ലാം വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ ബ്രഹ്മചര്യം കൊണ്ടെത്തിക്കുമെന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയും വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പഠിപ്പിക്കുകയും, എന്നാൽ വ്യഭിചാരത്തെക്കാൾ മോശമാണ് സ്വവർഗരതി എന്ന് പറയുന്ന ദുഷ്പ്രവൃത്തി, അതുകൊണ്ട് അത്തരത്തിലുള്ള തിന്മകളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ധാരാളമാണ്. നാം ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഉപദേശിച്ചാലും അതിൽ തന്നെ വിഹരിക്കുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്തിൽ. അങ്ങനെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. ലൂത്ത് നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഅംറുക്, നിന്റെ ജീവിതം തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, താങ്കൾ അവരോട് എന്ത് പറഞ്ഞാലും അവർ അവരുടെ ലൈംഗികതയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർ പിന്തിരിയുന്നില്ല. അവർ മറ്റേതോ ഒരു ലോകത്താണ്, അവരുടേത് മാത്രമായിട്ടുള്ളൊരു ലോകത്താണ് അവരുള്ളത്. അവർ ആ ലഹരിയിൽ ലയിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മാറുന്ന ലക്ഷണമില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അത്തരക്കാരോട് ഇസ്ലാമിന് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞ വാചകം എന്താണ് ലൂത്ത് നബി പറഞ്ഞത്? ഖാല ഇന്നി ലഅമലുകും മിനൽ ഖാലീൻ, തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവൃത്തിയോട് പൂർണ്ണമായും ഉറപ്പ് കാണിക്കുന്നവരിൽപ്പെട്ടവനാണ് ഞാൻ. നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര തന്നെ ശബ്ദിച്ചാലും, അതിനുവേണ്ടി എത്ര തന്നെ നിങ്ങൾ പോരാടിയാലും, ഇസ്ലാമിന് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, സത്യവിശ്വാസികൾക്ക് ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്, ഈ തിന്മയോട് വെറുപ്പ് കാണിക്കുന്നവരാണ് ഞങ്ങൾ. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ നിലപാട്. ഒരു മുസ്ലിമിൻ്റെ ഈ തിന്മക്കെതിരെയുള്ള പ്രതികരണം ഇത് തന്നെയാണ്. സഹോദരങ്ങളെ, ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നാം മാറ്റി നിർത്തണം. അതിലൊരിക്കലും അകപ്പെടാതിരിക്കാൻ നമ്മളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കൾ, സഹോദര സഹോദരിമാർ, ആരും തന്നെ ഇതിൽ അകപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ആ പ്രവാചകനെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് നാം മാതൃകയാക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കുഞ്ഞു മനസ്സിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാവണം. മതബോധം മക്കളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള കുട്ടികൾക്കുള്ള CRE പോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ മക്കളെ നാം കൊണ്ടുപോകണം. ദീനിയായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ അവരെ നാം പ്രോത്സാഹിപ്പിക്കണം. എല്ലാ സമയങ്ങളിലും കാർട്ടൂണുകളും നേരം പോക്കാനുള്ള മറ്റ് വീഡിയോകളൊക്കെ കാണുന്നതിന് പകരം ദീനിയായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ മക്കൾക്ക് സ്ക്രീനിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, അവരെ അതിനുവേണ്ടി പ്രയത്നിക്കാൻ, നമുക്ക് പ്രോത്സാഹിപ്പിക്കാനൊക്കെ സാധിക്കണം. അവരുടെ കൂട്ടുകാർ നല്ല ദീനുള്ളവരാണോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. നന്മകളുമായി, നല്ല സംരംഭങ്ങളുമായി അവരെ നാം ബന്ധിപ്പിക്കണം. ആത്മാർത്ഥമായിക്കൊണ്ട്, നിരന്തരമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അവരെ ഇത്തരം ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന സാഹചര്യങ്ങൾ, വരുന്ന തിന്മകൾ അത്തരത്തിലുള്ള വരും തലമുറകൾക്ക് ഉണ്ടാവരുത് എന്ന ഒരു ബോധത്തോടുകൂടി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. ഇതൊന്നും നടന്നില്ല എങ്കിൽ ഒരു പക്ഷേ സമീപഭാവിയിൽ ഇന്ന് നാം ആരെക്കുറിച്ചാണോ ഓർത്ത് ദുഃഖിക്കുന്നത്, ആരെക്കുറിച്ചോർത്തുകൊണ്ടാണോ നാം വിരൽ കടിച്ചുകൊണ്ടിരിക്കുന്നത്, സഹോദരങ്ങളെ, അതൊക്കെ നമ്മുടെ വീട്ടിലെ ആളുകളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെക്കുറിച്ച് ഓർക്കേണ്ടി വരുമോ, അവരെക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടി വരുമോ, വിരൽ കടിക്കേണ്ടി വരുമോ എന്ന ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങളെ, ദീനിയായ അറിവാണ് എന്തിനുമുള്ള പരിഹാരം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ആരായിരുന്നു? എല്ലാവിധ തിന്മയിലും അകപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ശിർക്കിലും അശ്ലീലതകളിലും പോക്കിരുത്തരത്തിലും നിറഞ്ഞാടിയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇസ്ലാമിലേക്ക്, വിശ്വാസത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക്, വിവേകത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, അൽഇൽമു അസ്ലു കുല്ലി ഖൈർ വൽ ജഹ്ലു അസ്ലു കുല്ലി ശർ. എല്ലാ നന്മയുടെയും അടിസ്ഥാനം അത് മതപരമായ അറിവാണ്. ദീനിയായ അറിവ് കരസ്ഥമാക്കുക എന്നുള്ളതാണ് എല്ലാ നന്മയിലേക്കും കയറി ചെല്ലാനുള്ള ആദ്യത്തെ പടികൾ. വൽ ജഹ്ലു അസ്ലു കുല്ലി ശരീൻ, എല്ലാ തിന്മയുടെയും അടിസ്ഥാനം എന്താണ്? അത് അൽ ജഹ്ലു, വിവരമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. മതത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മയാണ് മനുഷ്യൻ തെറ്റുകൾ ചെയ്യാനുള്ള കാരണം, മനുഷ്യൻ മറ്റുള്ള തിന്മകളിലേക്ക് പോകാനുള്ള കാരണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ അവർ ഏത് ക്യാമ്പസിൽ പോയി പഠിച്ചാലും അവരുടെ നിസ്കാരത്തിനത് കോട്ടം തട്ടുന്നില്ല, അവരുടെ വസ്ത്രധാരണയിൽ അത് കോട്ടം തട്ടുന്നില്ല, അവരുടെ മറ്റുള്ള നന്മകളിലൊന്നും അത് കോട്ടം തട്ടുന്നില്ല എന്ന് ഉറപ്പിക്കാൻ, അവരുടെ ധാർമ്മിക ബോധം നശിച്ചു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിശ്വാസികളെ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കഴിയുന്നതും മതപരമായ അറിവിലൂടെ മറ്റു ഭൗതിക വിദ്യാഭ്യാസങ്ങളും നേടാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു രീതി തിരഞ്ഞെടുക്കാനുള്ള മനസ്സ് അവരുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ മാതാപിതാക്കളായ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ച് തീരുമാനിച്ചിറങ്ങിയാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള വഴി നേരെ ചെന്നെത്തുന്നത് സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീനിയായ അറിവ് നേടാൻ, അത് നന്നായി പഠിക്കാൻ, അതിന് പറ്റുന്ന കോഴ്സുകളും മറ്റ് സൗകര്യങ്ങളും സ്വീകരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. തിന്മകളിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
0: ഇന്നത്തെ വോയ്സ് ഓഫ് പീസിൽ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ നാസർ സ്വലാഹി.
2: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ ദിവ്യ വെളിപ്പാടുകളാണ്. മനുഷ്യരുടെ ഇഹപര വിജയത്തിന് നിധാനമാകുന്ന എല്ലാ കാര്യങ്ങളും അതിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യരുടെ ഇഹപര ജീവിതം പ്രകാശപൂരിതമാക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം ദീൻ പൂർണ്ണമാക്കിയിട്ടുണ്ട്. അല്യോമാക്കുമൽ തുലക്കും ദീനക്കും വാത്തുമാം ത്വാലയ്ക്കും ഞഹ്മത്തി വറളി തുലക്കുമൽ ഇസ്ലാമദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഖുർആനിലെ അഞ്ചാമത്തെ സൂറത്ത്, സൂറത്തുൽ മായിദയിലെ മൂന്നാമത്തെ സൂക്തം. മതത്തിൽ കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ ആർക്കും അവകാശമില്ലാത്ത രൂപത്തിൽ അത് പൂർണ്ണമാണ്. മാതറക്തുമിൻ ശൈഇൻ യുകരിബുക്കും ഇലൽ ജന്ന ഇല്ലാ വഖദ് ഹദ്ദസ്തകും ബിഹി വലാ തറക്തുമിൻ ശൈഇൻ യുബ്ഇദുക്കും അനിന്നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തകും ബിഹി. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നും ഞാൻ നിങ്ങളോട് പറയാതെ വിട്ടുപോയിട്ടില്ല. നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന ഒന്നും ഞാൻ നിങ്ങളോട് പറയാതെ വിട്ടുപോയിട്ടില്ല. അതായത്, സ്വർഗത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ച ചര്യകൾ പിൻപറ്റൽ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം എന്ന് പറയാനുള്ള കാരണം. കൂടുതൽ പുണ്യം ആഗ്രഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടിയാൽ അദ്ദേഹം സുന്നത്തിന്റെ പ്രകാശത്തിൽ നിന്നും ബിദ്അത്തുകളുടെ ഇരുട്ടുകളിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ പുതുതായി ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗം വിട്ട് മറ്റു വഴികൾ തേടലാണ്. അതായത്, തെളിഞ്ഞതും പ്രകാശപൂരിതവുമായ വഴിയിൽ നിന്നും സംശയത്തിന്റെയും ദേഹേച്ഛകളുടെയും നരകത്തിന്റെയും വഴിയാണ് അവൻ തെരഞ്ഞെടുക്കുന്നത്. അത് ഇരുട്ടുകളുടെ വഴികളാണ്. സിറാത്തുക്കൽ മുസ്തഖീമിൽ നിന്നുള്ള വ്യതിചലനമാണ്. അതായത്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വഴികളേക്കാൾ മറ്റുള്ളവരുടെ വഴികൾക്ക് പ്രാധാന്യം നൽകലാണ്. അത് ലൊലാലത്തിന്റെ വഴിയാണ്, ഇരുട്ടിന്റെ വഴികളാണ്, നരകത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ അനുധാവനം ചെയ്യുന്നതിൽ അതീവ തൽപരരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുന്ന കാര്യങ്ങളെ യാതൊരു വൈമനസ്യവും കൂടാതെ ജീവിതത്തിന്റെ മാർഗമായി അവർ സ്വീകരിച്ചു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും അണിവിട വ്യതിചലിക്കാതെ അതേപടി പിൻപറ്റാൻ അവർ ജാഗ്രത കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ പിൻപറ്റി ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്നവർ ദൃഢമായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ അനുചരന്മാർ. അതുകൊണ്ട് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ ചര്യകളെ പിൻപറ്റാൻ അവർ അതീവ താൽപര്യം കാണിച്ചിരുന്നതും. മാത്രമല്ല, അള്ളാഹുവിന്റെ കൽപ്പനയും ആ രൂപത്തിലാണ്. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ അല്ലദി ലഹു മുൽക്കു സമാവാതി വൽ അർള് ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വയുമീത് ഫആമിനൂ ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മിയി അല്ലദി യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി വത്തബഊഹു ലഅല്ലകും തഹ്തദൂൻ. പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങൾക്കെല്ലാമുള്ള അള്ളാഹുവിന്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവന്റെ ദൂതൻ. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവിൻ. അതേ, അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവീൻ, നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. ഖുർആനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തു ആറാഫിലെ 188-ാമത്തെ വചനം. അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം സ്വീകരിക്കുവാനുള്ള കൽപ്പനകളും അദ്ദേഹം വിലക്കിയതിനെ ഉപേക്ഷിക്കാനുള്ള ആഹ്വാനവും ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വമാ ആതാകുമുർ റസൂലു ഫഹുദൂഹു അൻഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊന്നിൽ നിന്ന് നിങ്ങൾക്ക് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. മതപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ പുണ്യകരമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ മാ ലം യകും ഫീ അഹദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം. നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇമാം നബവി റഹ്മഹുള്ള പറഞ്ഞു, ഇന്നൽ ബിദ്അത്ത ഹിയ മാ ഖാലഫൽ കിതാബ വസ്സുന്ന അവ ഇജ്മാ സലഫുൽ ഉമ്മത്തി മിനൽ ഇഇതികാദാതി വൽ ഇബാദാതി, ആരാധനകൾ വിശ്വാസങ്ങൾ തുടങ്ങിയ ഖുർആനിനും സുന്നത്തിനും മുൻഗാമികളുടെ ഇജ്മാവിനും എതിരായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്, ഇമാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല പ്രവർത്തനവും ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലു അമലി ലാ യകൂനു അലൈഹി അംറുല്ലാ വറസൂലഹു വഹുവ മർദൂദൻ അലാ ആമിലിഹി വകുല്ലു മൻ അഹദസ ഫിദ്ദീനി മാ ലം യഇദൻ ബിഹില്ലാ വറസൂലഹു ഫലൈസ മിനദ്ദീനി ഫീ ഷൈഇൻ. അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പനയില്ലാത്ത ഏതു പ്രവർത്തനം ആരു ചെയ്താലും അത് ചെയ്തവനിലേക്ക് തന്നെ വലിച്ചെറിയുന്നതാണ്. അള്ളാഹും അവന്റെ റസൂലും അനുമതി നൽകിയിട്ടില്ലാത്ത ഒരു കാര്യം മതത്തിൽ വല്ലവനും കൊണ്ടുവന്നാൽ അത് ദീനുമായി ഒരു ബന്ധവുമില്ല. ഐഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കാര്യത്തിൽ മതവിഷയത്തിൽ അതിൽ ഇല്ലാത്തത് വല്ലതും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഹുദൈലു ബിനു ഉയ്യാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ ഖാല അഖ്ലസഹു വഅസ്വബഹു വഖാല ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകും സവാബൻ ലൻ യുഖബൽ വഇദാ കാന സവാബൻ ലം യകും ഖാലിസൻ ലൻ യുഖബൽ ഹത്താ യകൂനു ഖാലിസൻ സവാബ ഖാല വൽ ഖാലിസു ഇദാ കാന ലില്ലാഹി അസ്വബജൽ വസബാബു ഇദാ കാന അല സുന്ന. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാവുന്നു. ഖുർആനിലെ 69-ാമത്തെ സൂറത്ത്, സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയുള്ളതും ഏറ്റവും ശരിയായിരിക്കണം എന്നതുമാണ്. കാരണം കർമ്മം ആത്മാർത്ഥതയുള്ളതാണ്, പക്ഷേ ശരിയായ രീതിയിലല്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. കർമ്മം ശരിയായ രീതിയിലാണ്, പക്ഷേ അത് ആത്മാർത്ഥത ഇല്ല എങ്കിൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ ആത്മാർത്ഥതയും വേണം, കർമ്മം ശരിയാവുകയും വേണം. അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മം ആത്മാർത്ഥതയുള്ളതാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മം ശരിയാവുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മ പറഞ്ഞു, ഇഖ്ലാസിനെയും പ്രവാചകനെ പിൻപറ്റലിനെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. കിതാബു റൂഹ്, 1-ാം പള്ളി, 135-ാമത്തെ പേജ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിക്കാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്താൽ എന്താ, ഒരു തെറ്റായ കാര്യമൊന്നുമല്ലല്ലോ. ഖുർആൻ ഓതലല്ലേ, സ്വലാത്ത് ചൊല്ലലല്ലേ, അതിലെന്താ തെറ്റ്? മരിച്ച വീട്ടിലെ യാസീൻ പാരായണം നല്ലതല്ലേ? മയ്യത്തെടുക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? അവിടെ വെച്ചും കൊണ്ട് മഹാന്മാരിലേക്ക് ഹദിയ ചെയ്ത് കൊടുക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? മയ്യത്ത് മറമാടുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? മരണപ്പെട്ട് 3 ദിവസം വരെ മരിച്ച മയ്യത്തിന്റെ വീട്ടിൽ വെച്ച് ദിക്കറുകൾ ചൊല്ലുന്നത് നല്ലതല്ലേ? ആ ദിക്കറുകള് മയ്യത്തിനു വേണ്ടി ഹദിയ ചെയ്യുന്നത് നല്ലതല്ലേ? ഖബറിങ്കിൽ തൽക്കീൻ ഓതുന്നത് നല്ലതല്ലേ? ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നല്ലതല്ലേ എന്ന് ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ബിദ്അത്തും സുന്നത്തും കൂട്ടിക്കുഴക്കപ്പെടുന്നു. ഉദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഈ രണ്ടു കല്ലുകൾക്കിടയിൽ എത്രത്തോളം വെളിച്ചമുണ്ടോ അത്രത്തോളം പോലും സത്യം കാണാൻ കഴിയാത്ത വിധത്തിൽ ബിദ്അത്തുകൾ പ്രകടമാവുക തന്നെ ചെയ്യും. അള്ളാഹുവാണ് സത്യം, ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ബിദ്അത്ത് ഒഴിവാക്കിയാൽ ജനങ്ങൾ പറയും ഇതാ സുന്നത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബിമാരും ആരാധനയായി നിർവഹിക്കാത്ത ഒരു ആരാധനയും നിങ്ങൾ നിർവഹിക്കരുത്. കാരണം മുൻഗാമികൾ പിൻകാലക്കാർക്ക് ചർച്ചയ്ക്കുള്ള ഒരു അവസരവും വിട്ടേച്ചു പോയിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങൾക്ക് മുമ്പിൽ ഓരോ വർഷം വരും തോറും അതിൽ പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഓരോ സുന്നത്തുകളെ നശിപ്പിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ബിദ്അത്തുകൾ ജീവിക്കുകയും സുന്നത്തുകൾ മരിക്കുകയും ചെയ്യും. ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുള്ള പറഞ്ഞു, സ്വാഹിബിൽ ബിദ്അത്തി ലാ യസ്ദാദു ഇജ്തിഹാദൻ ഇല്ലാ ഇസ്ദാദ മിനല്ലാഹി ബുഅദ. ബിദ്അത്തിന്റെ ആളുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം അള്ളാഹുവിങ്കിൽ നിന്നും അവർ അകന്നുപോയിക്കൊണ്ടിരിക്കും. അൽ ഇഹ്തിസാം, 1-ാം പള്ളി, 111-ാമത്തെ പേജ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസന. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയും അതിനെ നല്ലതായി കാണുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് അവർ വാദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ പറഞ്ഞു, മൻ ഇസ്തഹസന ഫഖദ് ശർഅ, ഒരു പുതിയ കാര്യമുണ്ടാക്കി അതിനെ ആരെങ്കിലും നല്ലതായി കണ്ടാൽ അവൻ പുതിയ മതനിയമം ഉണ്ടാക്കി എന്നർത്ഥം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഉസൂലു സുന്നത്തി ഇന്ദന അത്തമസ്സഖു ബിമാ കാന ഇലൈഹി സ്വഹബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇക്തിദാഉ വതർകുൽ ബിദഅ വകുല്ലു ബിദഅത്തിൻ ളലാല. നമ്മുടെ അടുക്കൽ സുന്നത്തിൽ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുക്കൽ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസകാര്യങ്ങളാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബിമാരുമാണ്. ഏതൊന്നിലായിരുന്നുവോ അതിനെ മുറുകെ പിടിക്കലാണ്, അതിനെ പിൻപറ്റലാണ്, ബിദ്അത്തുകളെ ഒഴിവാക്കലുമാണ്. സഹോദരന്മാരെ, സുന്നത്തിൽ നിന്നുള്ള വ്യതിചലനം നാം സൂക്ഷിക്കുക. ബിദ്അത്തിനെ നാം ഭയപ്പെടുക. കാരണം ബിദ്അത്തുകൾ ഉള്ളിടത്ത് നിന്ന് സുന്നത്തുകൾ നിസ്കാസനം ചെയ്യപ്പെടും. ജനങ്ങൾ നന്മയായി കണ്ട് ജനങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇസ്ലാമിക വിഷയത്തിൽ സുന്നത്തിനെ അവഗണിച്ച് ബിദ്അത്തിന്റെ വഴി നാം സ്വീകരിച്ചാൽ നാം സത്യമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു. സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്നും നരകത്തിന്റെ മാർഗത്തിലേക്ക് നാം പോയി. പ്രവാചകന്റെ സുന്നത്തായ പ്രകാശത്തെ ഉപേക്ഷിച്ചു വഴികേടിന്റെ വലാലത്തിന്റെ വഴികളെ നാം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുന്നത്തിനെ അനുധാവനം ചെയ്യുക. ബിദ്അത്തുകളാകുന്ന കൂരാകൂരിരുട്ടുകളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അങ്ങനെ പ്രകാശത്തിൽ നിലകൊള്ളുവാൻ സുന്നത്ത്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക്, ഭാഗം ഒന്ന്. വിഷയം അവതരിപ്പിച്ചത് നാസർ സ്വലാഹി.
3: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച

0: എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio, tuned to reality.
3: Peace Radio-യിലെ അടുത്ത പരിപാടി ചുവരെഴുത്ത്. ഇന്നത്തെ ചുവരെഴുത്തിൽ ബഹുമാന്യ പണ്ഡിതനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി, ആയിഷ റളിയല്ലാഹു അൻഹയും അഹ്ലു ബൈത്തും എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് ഈയൊരു പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ നബി കുടുംബവുമായി എത്ര അടുത്ത് ബന്ധപ്പെട്ടിരുന്നു, നബി കുടുംബത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ഉണ്ടായിരുന്ന സ്ഥാനം എത്രയായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബവുമായി എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഷിയാക്കളാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ ഉമ്മയും പ്രവാചക പത്നിയുമായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇന്നത്തെ ഷിയാ ലോകം ശപിക്കുന്നു. കഴിഞ്ഞ പരിപാടിയിൽ അബൂബക്കർ, ഉമർ എന്നിവരെ ശപിക്കുവാനുള്ള ഷിയാക്കളുടെ ശാപപ്രാർത്ഥന അനുസ്മരിച്ചപ്പോൾ അല്ലാഹുമ്മൽ അൻ സ്വനമൈ ഖുറൈഷ് വജിബ്തൈഹിമാ വജിബ്തൈഹ വതാഗൂതൈഹ എന്ന് തുടങ്ങിയിട്ട് അവരുടെ ആ പ്രാർത്ഥനയിൽ വബ്നതൈഹിമാ, ഖുറൈഷികളുടെ വിഗ്രഹങ്ങളായി ഷിയാക്കൾ വ്യാജമായി പറയുന്ന അബൂബക്കർ, ഉമർ എന്നിവരുടെ മക്കളെയും

0: രണ്ട് പെൺമക്കളെയും ശപിക്കാൻ അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് ഒന്ന് ആയിഷ റളിയല്ലാഹു തആലാനിഹയാണ്, മറ്റൊന്ന് ഹഫ്സ റളിയല്ലാഹു തആലാനിഹയാണ്. അതേപോലെ ഷിയാ ഗ്രന്ഥങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാനിഹയെ വളരെ ദൂഷ്യമായി ചിത്രീകരിക്കുകയും അതേപോലെ ആയിഷ റളിയല്ലാഹു തആലാനിഹ നബി കുടുംബത്തോട് ശത്രുതയുള്ളവളായിരുന്നു, വിശിഷ്യ അലിയിനോടും ഫാത്തിമയോടും എന്നൊക്കെ ഷിയാലോകം പറഞ്ഞ് പരത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആലാനിഹ ഷിയാക്കളുടെ നാവിനാൽ ഏറെ അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പോലും ദുർവ്യാഖ്യാനിച്ച് അവർ ആയിഷ റളിയല്ലാഹു തആലാനിഹയെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലരോട് പറഞ്ഞ ആ വിഷയത്തിൽ പോലും അവിടെ അറുക്കാൻ കൽപ്പിച്ചത് ആയിഷ റളിയല്ലാഹു തആലാനിഹയാണെന്ന് ഷിയാലോകം അവരിലെ അവർ പരിഗണിക്കുന്ന പ്രാമാണികർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ കുറേ കുപ്രചരണങ്ങൾ, കുറേ കുറേ ദുർവ്യാഖ്യാനങ്ങൾ ആയിഷ റളിയല്ലാഹു തആലാനിഹയെക്കുറിച്ച് തൽപരകക്ഷികൾ പറഞ്ഞു വരത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ചുവരെഴുത്തിൽ ആയിഷ റളിയല്ലാഹു തആലാനിഹയെ നബി കുടുംബം എങ്ങനെയാണ് കണ്ടിരുന്നത്, നബി കുടുംബത്തോട് ആയിഷ റളിയല്ലാഹു തആലാനിഹയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, അതിൻ്റെ ചില ചരിത്ര ഉദാഹരണങ്ങൾ, അതാണിവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു തആലാനിഹ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മു അബ്ദില്ല, അൽ ഹുമൈറ, ഇതൊക്കെ അവരുടെ പേരും സ്ഥാനപ്പേരുമാണ്. ലഖദ് ഉഅ്തീതു തിസ്അൻ മാ ഉഅ്തിയത്ഹാ ഇംറാഅത്തുൻ ബഅദ മറിയം ബിൻതി ഇംറാൻ, ഇമ്രാൻ്റെ പുത്രി മറിയം അലൈഹസ്സലാം, അവർക്ക് ശേഷം ഒരു സ്ത്രീക്കും നൽകപ്പെടാത്ത 9 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആലാനിഹ താൻ ആരാണ് എന്ന് അറിയിക്കുന്ന ഒരു വചനം കാണാം. അതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിൻ്റെ കൈ വെള്ളയിൽ ആയിഷ റളിയല്ലാഹു തആലാനിഹയുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ച് അവരെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടതും തിരുദൂതർ കല്യാണം കഴിച്ച ഏക കന്യക ഞാനാണ് എന്ന് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് എൻ്റെ മടിയിൽ കിടന്നാണ് എന്നും എൻ്റെ വീട്ടിലാണ് തിരുദൂതർക്കുള്ള കബറൊരുക്കപ്പെട്ടതെന്നും എൻ്റെ വീടിനെ വളയം ചെയ്ത് വളഞ്ഞ് മലക്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതും ഞാൻ തിരുദൂതരോടൊപ്പം ഒരു വിരിപ്പിൽ ഒരു പുതപ്പിന് താഴെ കിടക്കുമ്പോൾ വഹയിറങ്ങാറുണ്ടായിരുന്നു എന്നതും തിരുദൂതരുടെ ഖലീഫയുടെ പുത്രിയാണ് ഞാനെന്നതും തിരുദൂതരുടെ സിദ്ദീഖിൻ്റെ പുത്രിയാണ് ഞാനെന്നതും ഒക്കെ ആയിഷ റളിയല്ലാഹു തആലാനിഹ ഉണർത്തുന്നുണ്ട്. അവരുടെ നിരപരാധിത്വം അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ നിന്ന് അവതരിപ്പിച്ചതും അതേപോലെ ത്വയ്യിബായ വിശിഷ്ടനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടയായ ഭാര്യയാണ് താനെന്നതുമൊക്കെ അനുസ്മരിച്ച് ആയിഷ റളിയല്ലാഹു തആലാനിഹ തൻ്റെ പ്രത്യേകതകൾ എണ്ണിയത് കാണുവാൻ സാധിക്കും. അതൊക്കെയും പ്രമാണങ്ങളിൽ വന്നതും ആയിഷ റളിയല്ലാഹു തആലാനിഹയുടെ വിഷയത്തിൽ സത്യസന്ധവുമായ വാർത്തകളാണ്. ഇങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു തആലാനിഹ ഇന്ന് ഷിയാലോകത്തിൻ്റെ കണ്ണിലെ കരടാവുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വെറുക്കുന്ന ചരിത്ര കണ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ അതേറെ സങ്കടകരമാണ്. പൂർവകാല ഷിയാ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഷിയാക്കൾ നേതാക്കളായി പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരിൽ പ്രാമാണികരായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കൂടി സമ്മതിക്കുന്ന അംഗീകരിക്കുന്ന ഇമാമ്മാർ വരെ ആയിഷ എന്ന നാമത്തെ വിശിഷ്ടനാമമായി കണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഷിയാക്കൾ പരിഗണിക്കുന്ന എണ്ണുന്ന ഇമാമുമാരിൽ പ്രമുഖർ തങ്ങളുടെ പെൺമക്കൾക്ക് ആയിഷ എന്ന് പേരിട്ട് വിളിച്ചത് ഷിയാക്കളുടെ തന്നെ അവലംബകൃതികളിൽ കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു തആലാനുവിൻ്റെ പുത്രൻ, ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ പുത്രൻ, അലി സൈനുൽ ആബിദീൻ്റെ പുത്രൻ മുഹമ്മദുൽ ബാഖിർ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയിരുന്നു. മുഹമ്മദുൽ ബാഖിറിൻ്റെ പുത്രനാണ് ഇമാം ജാഫർ സാദിഖ്. ജാഫർ സാദിഖ്, അദ്ദേഹത്തിന് പുത്രിയുണ്ടായപ്പോൾ അദ്ദേഹം ആയിഷ എന്നാണ് പേരിട്ടത്. ഇമാം ജാഫർ സാദിഖിൻ്റെ മകളുടെ പേര് ആയിഷ എന്നാണ്. ഈ ജാഫർ സാദിഖിൻ്റെ പുത്രൻ മൂസ ഇബ്നു ജാഫർ, മൂസൽ ഖാദിം, മൂസൽ ഖാദിമിനും ആയിഷ എന്ന മകൾ. അതേപോലെ മൂസൽ ഖാദിമിൻ്റെ മകൻ ജാഫർ, ആ ജാഫറിൻ്റെ പുത്രി ആയിഷ, അഥവാ മൂസൽ ഖാദിമിന് പുത്രിയായിട്ടും പൗത്രിയായിട്ടും ആയിഷയുണ്ട് എന്ന് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. ഇതേപോലെ മൂസൽ ഖാദിമിൻ്റെ പുത്രനാണ് അലി ഇബ്നു മൂസ, അലിയു റിദ എന്ന് പറയും. ഷിയാക്കൾ തങ്ങളുടെ ഇമാമ്മാർക്കൊക്കെ ഓരോ സ്ഥാനപ്പേര് കൽപ്പിച്ചിട്ടുണ്ട്. അലി അൽ മുർത്തദ, ഹസൻ അൽ മുജ്തബ, ഹുസൈൻ അഷഹീദ്, അലി സൈനുൽ ആബിദീൻ അസജ്ജാദ്, മുഹമ്മദുൽ ബാഖിർ, ജാഫർ അസ്സാദിഖ്, മൂസ അൽ ഖാദിം, പിന്നെ അലിയുറിദ. അലിയുറിദ, ഈ അലിയുറിദയുടെ പുത്രി ആയിഷ എന്ന നാമം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇതേപോലെ അലിയുബിന് മൂസ, അലിയുറിദാൻ്റെ പുത്രൻ മുഹമ്മദ്, മുഹമ്മദുൽ ഹാദി, ഈ മുഹമ്മദിൻ്റെ പുത്രൻ മുഹമ്മദുൽ ജവാദ്, മുഹമ്മദുൽ ജവാദ് അതാണ് അലിയുറിദൻ്റെ പുത്രൻ. ഈ മുഹമ്മദുൽ ജവാദിൻ്റെ മകൻ അലിയുൽ ഹാദി, അലിയുബിന് മുഹമ്മദ് അൽ ഹാദി എന്ന് പറയുന്ന പുത്രൻ. ഷിയാക്കളുടെ പത്താമത്തെ ഇമാം, ഷിയാക്കൾ 12 ഇമാമന്മാരെയാണ് എണ്ണാറ്, അതിൽ പത്താമത്തെ ഇമാമിൻ്റെ പേരാണ് മുഹമ്മദുൽ ഹാദി. ഈ മുഹമ്മദുൽ ഹാദിയുടെ മകൻ, അല്ല അലിയുൽ ഹാദി, അലിയുൽ ഹാദി പത്താമത്തെ ഇമാം, അലിയുൽ ഹാദിയുടെ പുത്രിയുടെ പേര് ആയിഷ എന്നാണ്. ഈ ആയിഷയാണ് 11 ഇമാമ് അൽ ഹസൻ അസ്സക്കിയുടെ, അല്ലെങ്കിൽ ഹസൻ അൽ അസ്കരിയുടെ സഹോദരി. അപ്പോൾ ഷിയാക്കളുടെ 11 ഇമാമ് അൽ ഹസൻ അസ്സക്കി അൽ അസ്കരി എന്ന് പറയുന്ന ഇമാമിൻ്റെ പെങ്ങൾ ആയിഷയാണ്. അഥവാ അലി അൽ ഹാദിയുടെ മകൾ ആയിഷയും മകൻ അൽ ഹസൻ അസ്സക്കി അൽ അസ്കരിയാണ്. അദ്ദേഹം ജനിച്ചതെന്ന, ഹിജ്റയുടെ 231 ജനിച്ചത്. ഹിജ്റയുടെ 231 ഹിജ്റാബ്ദം 231 ഇവിടെ ജീവിച്ച ഷിയാക്കളുടെ ഇമാമന്മാർ അവരുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ആയിഷ എന്ന പേരിട്ടിട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പേരിനോട് അവർക്കെത്ര കൂറും, പേരിനോട് അവർക്കെത്ര ഇഷ്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സ്വന്തം ബീജത്തിൽ പറഞ്ഞ മക്കൾക്ക് ആ നാമം നൽകുന്നത്. വിളിക്കാൻ എളുപ്പവും കേൾക്കാൻ ഇമ്പവുമായ സുന്ദര നാമമാണ് ആയിഷ എന്നത്. ആ നാമം അവരുടെ മക്കൾക്ക് അവർ നൽകിയെന്ന് പറയും നമ്മൾ ചരിത്രത്തിൽ. അത് ഷിയ റിപ്പോർട്ടുകളിലും വായിക്കാം, സുന്നി റിപ്പോർട്ടുകളിലും വായിക്കാം. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അൽ ഹസനു സക്കി, ഈ ഹസനു സക്കിയുടെ മകനായിട്ടാണ് മുഹമ്മദുൽ മഹദി, മുഹമ്മദുൽ മഹദി എന്ന പ്രതീക്ഷിക്കപ്പെടുന്ന മഹദിയെ ഷിയാക്കൾ പറയാറുള്ളത്. അതായത് ഹസനു സക്കിയുടെ മകനാണ് തൻ്റെ 4 വയസ്സിൽ സാമുറ ദേശത്തെ സിർദാബിൽ ഗുഹയിൽ അപ്രത്യക്ഷനായിട്ട് ഷിയാക്കൾ വാഗ്ദത്ത മസീഹിനെ, അല്ലെങ്കിൽ വാഗ്ദത്ത മഹദിയെ പ്രതീക്ഷിച്ചു കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഹസനു സക്കീന് കുട്ടികളെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. വാഗ്ദത്ത മഹദി എന്ന് പറയുന്ന ഷിയാക്കളുടെ രൂപകൽപ്പനയിലുള്ള, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലുള്ളതായ മഹദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അന്ധവിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ അതൊരു പ്രമാണമില്ലാത്ത വിശ്വാസത്തിൻ്റെയും ചരിത്രമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരെ പിൽക്കാലത്ത് ഷിയാക്കൾ പരിഗണിച്ചതുപോലെയായിരുന്നില്ല പൂർവ്വകാലത്ത് ഷിയാലോകത്തിൻ്റെ പരിഗണനയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് മനസ്സിലാക്കാനാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. അവർ ആയിഷ എന്ന പേരിനെ പരിഗണിച്ചിരുന്നു. അത് കേൾക്കുമ്പോൾ അവർ ശപിക്കലായിരുന്നില്ല, പഴിക്കലായിരുന്നില്ല, ചീത്ത വിളിക്കലായിരുന്നില്ല. ആയിഷ എന്ന പേര് കേൾക്കുന്ന മാത്രയിൽ അവർ രോഷം പ്രകടിപ്പിക്കുന്നവരും ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാനാണ് അവിടെ ഏതാനും കാര്യങ്ങൾ കേൾപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങൾ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നബി കുടുംബത്തിൻ്റെ മഹത്വവും നബി കുടുംബത്തിനുള്ള സ്ഥാനവും നമ്മൾ മനസ്സിലാക്കുന്ന ഹദീസുകളിൽ, ചരിത്ര റിപ്പോർട്ടുകളിൽ, ആ ചരിത്ര റിപ്പോർട്ടുകളെയും ഹദീസുകളെയും ഒക്കെ സമർപ്പിച്ചതും സംഭാവന ചെയ്തതും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ഉമ്മക്ക് നബി കുടുംബത്തോടുള്ള കൂറും ബന്ധവുമാണ് പ്രസ്തുത റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ ഇൻഷാല്ലാ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുകയാണ്. സഹീഹായി ഇമാം ബുഖാരിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? ഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാതൻ വ അലൈഹി മിർത്തുൻ മുറഹൽ മിൻ ശഅരിൻ അസ്വദ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതത്തിൽ പുറപ്പെട്ടു. അപ്പോൾ തിരുദൂതരുടെ മേൽ വരയുള്ള കറുത്ത രോമത്തിൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. ഫജാ അൽ ഹസൻ ഇബ്നു അലി ഫഅദ്ഖലഹു. അപ്പോൾ ഹസൻ ഇബ്നു അലി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഹസനെ വിളിച്ചുകൂട്ടി പ്രവേശിപ്പിച്ചു. സുമജാ അൽ ഹുസൈൻ ഫദഖല മഅഹു. പിന്നീട് ഹുസൈൻ വന്നു, ഹുസൈൻ ഹസനോടൊപ്പം തിരുദൂതർ പുതച്ച പുതപ്പിലേക്ക് കടന്നു. പിന്നീട് ജാഅത് ഫാത്തിമത്തു, ഫാത്തിമ വന്നു. ഫഅദ്ഖലഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും ആ പുതപ്പിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. സുമജാ അലിയുൻ. പിന്നീട് അലി വന്നു. ഫഅദ്ഖലഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയെയും ആ പുതപ്പിലേക്ക് പ്രവേശിപ്പിച്ചു. സുമഖാൽ. എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറക്കും തതഹീറ. നബി കുടുംബമേ, നിങ്ങളെ മാലിന്യങ്ങളിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന്, മ്ലേച്ഛത നിങ്ങളെ തൊട്ട് പോക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നന്നായി ശുദ്ധീകരിച്ചുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ് എന്നർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരുണത്തിൽ പറയുകയുണ്ടായി എന്നാണ്. ഇത് ആരാ റിപ്പോർട്ട് ചെയ്യണത്? ഇത് ശരിക്കും നബി കുടുംബത്തിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരു ചരിത്രമാണ്. ഹസൻ ഹുസൈൻ അലി ഫാത്തിമ റളിയല്ലാഹു അൻഹിൽ ജമീൽ, അവരുടെ സ്ഥാനവും മഹത്വവും അറിയിക്കാനുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. എന്നിട്ട് അവർ അത് ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തോട് വൈരിയും ശത്രുതയുള്ളവരും, അതേപോലെ തന്നെ അവരുടെ വിഷയത്തിൽ അനിഷ്ടമുള്ളവരുമായിരുന്നുവെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ അവർ ഒരിക്കലും ചരിത്രത്തിൽ സമർപ്പിക്കുമായിരുന്നില്ല. ഇതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം, ഇമാം ബുഖാരിയും മുസ്ലിമും തുർമുദിയും ഇമാം അഹ്മദും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, വിവിധ റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും എത്രമാത്രം അടുപ്പത്തിലായിരുന്നു, ബന്ധത്തിലായിരുന്നു എന്നതിൻ്റെ ഒരു ചരിത്രമാണ്. എന്താണ് ആയിഷമ്മ പറയുന്നത്? ലമ്മ മരിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രോഗഗ്രസ്തനായപ്പോൾ, കുന്ന അസ്വാജ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇൻദഹു ജമീഅൻ, തിരുദൂതരുടെ അടുക്കൽ ഞങ്ങൾ ഭാര്യമാർ എല്ലാവരും ഉണ്ടായിരുന്നു. ലം തുഗാദിർ മിന്ന വാഹിദത്തുൻ, ഒരാളും തിരുദൂതർ രോഗത്തിൽ കിടക്കുമ്പോൾ അവിടെ വിട്ടുപോയിട്ടില്ല. ഫഅഖ്ബലത് ഫാത്തിമത്തു തംഷി, അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നടന്നു വന്നു. ഫാത്തിമ നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്നത് പോലെ റസൂലുള്ളാഹിന്റെ നടത്തമാണ് ഫാത്തിമയുടെ നടത്തം. ഫലമ്മാ റആഹ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി ഫാത്തിമ വരുന്നത് കണ്ടപ്പോൾ റഹബ ഫാത്തിമക്ക് സ്വാഗതമരുളി. ഫഖാൽ തിരുദൂതർ പറഞ്ഞു മർഹബൻ ബിബ്നതി എൻ്റെ മോൾക്ക് സ്വാഗതം. സുമ അജ്ലസഹ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി. ആയിഷ റളിയല്ലാഹു തആലനെ പറയുന്നു ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് ഭാഗത്തായിട്ട് ഇരുത്തി. സുമ അസറ ഇലൈഹ ഹദീസൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കാതിൽ ഒരു രഹസ്യ ഭാഷണം നടത്തി. ഫബക്കത്ത് ബുക്കാ അൻ ഷദീദൻ, അത്തരുണത്തിൽ ഫാത്തിമ നന്നായിട്ട് കരഞ്ഞു. ഫഖുൽതുലഹ, അപ്പോൾ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഞാൻ ഫാത്തിമയോട് ചോദിച്ചു ലീമ തബക്കീൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഒരു വയത്തിൽ ഫലമ്മാ റആ ഹുസ്നഹ സാറഹ സാനിയ, ഫാത്തിമയുടെ ദുഃഖം തിരുദൂതർ കണ്ടപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി അവരോട് തിരുദൂതർ രഹസ്യം പറഞ്ഞു. ഫദഹികത്ത്, അപ്പോൾ ഫാത്തിമ ചിരിച്ചു. ഫഖുൽത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു മാ റഅയ്തുക അൽയൗമ ഫറഹൻ അഖറബ മിൻ ഹുസ്ൻ, ഇതുപോലൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ദുഃഖം അതിനോടടുത്ത് സന്തോഷം. ഫസഅൽതുഹ അമ്മാ ഖാൽ, തിരുദൂതർ എന്ത് പറഞ്ഞു എന്നറിയാൻ ഞാൻ ഫാത്തിമയോട് അത് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഫാത്തിമ പ്രതികരിച്ചു മാ കുൻതു ലിഉഫ്ഷിയ സിറ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതരുടെ രഹസ്യം ഞാനൊരിക്കലും പരസ്യമാക്കുകയില്ല. ഫലമ്മാ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതർ വഫാത്തായതിൽ പിന്നെ കുൽത്തുലഹ, ആയിഷ പറയാണ് ഞാൻ ഫാത്തിമയോട് ചോദിച്ചു അസംതു അലൈക്ക് ബിമാലി അലൈക്ക് മിനൽ ഹഖ് ലമാ അഖ്ബർത്തീനി, നിങ്ങൾക്ക് നേരെയുള്ള എൻ്റെ കടപ്പാട് അതിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഉറച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളതെന്നോട് പറയാത്തത്? ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു അമ്മൽ ആൻഫന, ഇപ്പോൾ എങ്കിൽ ഞാനത് പറയാം. അമ്മ ഹീന സാറനി ഫിൽ അംറിൽ അവ്വൽ, ആദ്യ തവണ എന്നോട് തിരുദൂതർ രഹസ്യം പറഞ്ഞത് ഫഇന്നഹു അഖ്ബറനി അന്ന ജിബ്രീൽ കാന യുആരിദുഹുൽ ഖുർആൻ കുല്ല സനത്തിൻ മറ വഇന്നഹു ഖദ് ആറദഹു ബിഹിൽ ആമ മറതൈൻ. ഒന്നാമത്തെ രഹസ്യം എന്താ? ജിബ്രീൽ ഓരോ വർഷവും ഒരു തവണയാണ് ഞാനുമായി ഖുർആൻ പഠനം, അതിൽ തിരുദൂതർ പഠിച്ചത് ജിബ്രീൽ പരിശോധിക്കാറ്. പക്ഷേ ഈ വർഷം രണ്ട് തവണ പരിശോധന നടന്നിട്ടുണ്ട്. തിരുദൂതർ പറഞ്ഞു വല ഉറാഹു ഇല്ല ഹദറാജലി, എൻ്റെ മരണം അടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് മോളെ നീ അള്ളാഹുവെ ഭയന്ന് ജീവിക്കണം, നീ ക്ഷമിച്ചു കഴിയുകയും വേണം. ഫൈനി നിഅമ സലഫു അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ്, അഥവാ തിരുദൂതർ മരണപ്പെട്ട് മുൻ കടന്നു പോവുകയാണെങ്കിൽ എത്ര നല്ല മുൻഗാമിയാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹുവെ ഭയന്ന് കഴിയണം. ഇത് ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞ രഹസ്യമാണ്. ഫാത്തിമ പറയുകയാണ് ഫബക്കൈതു ബുക്കാ ഇല്ലദീ റഅയ്ത്, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട കരച്ചിൽ ഞാൻ കരഞ്ഞത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുകയാണ് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ. ഫലം മറാ ജസഈ സറനി സാനിയ, എൻ്റെ വേദന കണ്ട തിരുദൂതർ എന്നോട് രണ്ടാമത് പിന്നെ രഹസ്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ? ഇന്നക്ക് അവ്വലു അഹ്ലി ബൈത്തി ലഹാ കംബി, ഫാത്തിമ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് വന്നു ചേരുന്നത് നിങ്ങളായിരിക്കും. യാ ഫാത്തിമ അനാ തർദൈന അൻ തകൂനി സയ്യിദത നിസാ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവ് നിങ്ങളാകുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? ഫസുരീർത്തു ബിദാലിക വാജബനി, അപ്പോൾ ഞാൻ സന്തോഷിച്ചു, പ്രവാചകൻ്റെ ആ വർത്തമാനം എന്നെ ആശ്ചര്യപ്പെടുത്തി, കൗതുകപ്പെടുത്തി. ഫദഹിക്തു ദഹിക്കില്ലദീ റഅയ്ത്, നിങ്ങൾ കണ്ട ആ ചിരി ഞാനപ്പോൾ ചിരിക്കുകയുമുണ്ടായി. ഇത് ഫാത്തിമയും ആയിഷ റളിയല്ലാഹു തആലയും നടന്ന സംഭാഷണ ചരിത്രം. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആലയാണ്. ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് എന്താണ്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ പദവിയും അവർക്കുള്ള സ്ഥാനവുമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ മഹത്തങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാന സംഭവം, അത് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ അടുപ്പത്തിലും എത്രമാത്രം അവർ ബന്ധത്തിലുമായിരുന്നു എന്നാണ് ഇത് നമ്മളെ അറിയിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, മാ റഅയ്തു അഫ്ദല മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഫാത്തിമയോളം ശ്രേഷ്ഠയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഗൈറ അബീഹ, ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടയായി ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫാത്തിമയെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ റഅയ്തു അഹദൻ ഖത്തു അസ്ദഖ മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഒരാളെ ഞാൻ ഏറ്റവും സത്യസന്ധയായി കണ്ടിട്ടില്ല ഫാത്തിമയെയല്ലാതെ. ഫാത്തിമയോളം സത്യസന്ധയായിട്ട് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സത്യസന്ധ അത് ഫാത്തിമയാണ്. ഇതാരുടെ സാക്ഷിയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാക്ഷിയാണ്. ആർക്ക് വേണ്ടി? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി. ഇതേപോലെ സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അഷ്ബഹ സംതൻ വദല്ലൻ വഹദിയൻ ബി റസൂലില്ലാ ഫി ഖിയാമിഹ വഖുഊദിഹ മിൻ ഫാത്തിമ ബിന്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തത്തിലും ഇരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുകരിച്ച് നബിയുടെ ഹദി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഇരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ നിൽക്കുന്ന, അതേപോലെ ഒതുക്കത്തിലും മൗനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും സാദൃശ്യം പുലർത്തുന്ന വ്യക്തിത്വം അത് ഫാത്തിമയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാണ് ഫാത്തിമയാണ് റസൂലുള്ളാഹിനോട്, റസൂലുള്ളാഹിൻ്റെ മൗനത്തിലാകട്ടെ ഒതുക്കത്തിലാകട്ടെ അതേപോലെ ഇരിക്കുമ്പോൾ നടക്കും നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സാദൃശ്യം പുലർത്തിയിരുന്നത് എന്ന് ആരാ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹു പറയാണ്, ആയിഷ റളിയല്ലാഹു പറയാണ്. ആരെക്കുറിച്ച്? ഫാത്തിമയെക്കുറിച്ച്. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? ആയിഷ റളിയല്ലാഹു തആലക്ക് മഹദി ഫാത്തിമയോടുള്ള ആദരവാണ്. ഫാത്തിമ ആയിഷ റളിയല്ലാഹു തആലയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയതാണ്. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും ഉണർത്താറുള്ളൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചില സേവകർ ഹാജരായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിലേക്കാണ് ഫാത്തിമ വരുന്നത്, വീട്ടുപണിക്ക് സഹായിക്കാൻ ഒരു വേലക്കാരൻ അന്വേഷിച്ച്. വെള്ളം കോരിയും വരകു ചുമന്നും കൈകളിൽ അടയാളം വീണ് തഴമ്പിച്ച് മുഖകാന്തി നഷ്ടപ്പെട്ട് പ്രയാസത്തിലായിരുന്നു ഫാത്തിമ. വീട്ടുവേലക്ക് ഒരാളെ സഹായത്തിന് ലഭിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഓടി വന്നത് എവിടേക്കാണ്? തിരുദൂതരുടെ അടുക്കലേക്കാണ്. പക്ഷേ തിരുദൂതർ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷയോട് തൻ്റെ ആവശ്യങ്ങൾ പറയാണ്. അങ്ങനെ പിന്നീട് തിരുദൂതർ വന്നപ്പോൾ അപ്പോഴത്തേക്ക് ഫാത്തിമ മടങ്ങിയിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഫാത്തിമയുടെ ആവശ്യം തിരുസവിധത്തിൽ അവതരിപ്പിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വിശദീകരണം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ അടുക്കലേക്ക് ഓടി ചെന്നു. എന്നിട്ട് ഫാത്തിമയുടെയും അലിയുടെയും ഇടയിൽ ഇരുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷമതകൾ പോകാൻ, പ്രയാസങ്ങൾ മാറാൻ അവരോട് 33 തവണ ഉറങ്ങാൻ കിടക്കുമ്പോൾ തസ്ബീഹ ചൊല്ലാനും 33 തവണ തഹ്മീദ് അൽഹംദുലില്ലാ ചൊല്ലാനും 34 തവണ അള്ളാഹു അക്ബർ ചൊല്ലാനും പഠിപ്പിച്ചു. എന്നാൽ സേവകനെ ആവശ്യപ്പെട്ടത് തരാൻ ഇല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സാധുക്കളായ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതായിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ സഹോദരന്മാരെ, ഫാത്തിമയ്ക്കൊരു വിഷമം അതുണ്ടായപ്പോൾ അത് അവതരിപ്പിച്ചത് അവതരിപ്പിക്കാൻ തിരുസവിധത്തിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവതരിപ്പിച്ചില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായില്ല. പക്ഷേ ആയിഷയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമയ്ക്ക് വേണ്ടി വിശദീകരിച്ച ചരിത്രം, ഇതൊക്കെ അറിയിക്കുന്നത് അവർ തമ്മിലുള്ളതായ അടുപ്പവും ബന്ധവുമാണ്. ഇതുപോലെ ഉദാഹരണങ്ങൾ വേറെയും നമുക്ക് ധാരാളം മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളിവിടെ മുമ്പ് ജമൽ യുദ്ധത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ജമൽ യുദ്ധം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു കുഴപ്പമാണ്. സഹാബികൾ അവരറിയാത്ത വിധം ഒരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു സാഹചര്യം. ആയിഷ റളിയല്ലാഹു തആലാനെ വിശ്വാസികളുടെ മാതാവാണ്. അവർ രണ്ട് കക്ഷികളായി ഇറാഖിൽ അന്യോന്യം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഓങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ വന്ന് യുദ്ധത്തിന് ഒരുങ്ങുന്ന തൻ്റെ മക്കൾക്കിടയിൽ സന്ധി ഉണ്ടാക്കണം, സുലഹുണ്ടാക്കണം എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആലാനെ ഇറാഖിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടേക്ക് നയിക്കപ്പെടുകയാണ്. യുദ്ധത്തിൽ ഒരു കക്ഷിയുടെ പക്ഷം നിൽക്കാനോ ഒരു കക്ഷി ചേരാനോ അല്ല ആയിഷ റളിയല്ലാഹു തആലാന ഇറാഖിലേക്ക് പുറപ്പെട്ടത്. പിന്നെയോ അവരുടെ മക്കൾ രണ്ട് കക്ഷികളായി ആയുധമെടുത്ത് നിൽക്കുകയാണ്. ഒരു രക്തച്ചൊരിച്ചിലില്ലാത്ത വിധം അവർ ഐക്യത്തിൽ ഒന്നിക്കണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം, എന്നിട്ട് ഐക്യപ്പെടണം എന്ന നിലക്കാണ് അവർ കൊണ്ടു അവർ അവിടേക്ക് നയിക്കപ്പെടുന്നത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആലന ഇറാഖിലെത്തിയപ്പോൾ തൽപര കക്ഷികൾ ആയിഷ റളിയല്ലാഹു തആലയുടെ സാന്നിധ്യം മുതലെടുത്ത് കൂടുതൽ ഫിത്നയെ, കുഴപ്പത്തെ ആളിക്കത്തിക്കുവാനാണ് ശ്രമിച്ചത്. അലിയിനെതിരിൽ ആയിഷയും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗം ഏറെ വഷളാക്കാൻ കുഴപ്പക്കാർക്ക് സാധിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആലാന വന്നത് അലിയാരോട് യുദ്ധം ചെയ്യാനായിരുന്നില്ല. അലി ആയിഷ റളിയല്ലാഹു തആലാനയോട് യുദ്ധം ചെയ്യാൻ ഭാവിച്ചിട്ടുമില്ല ഒരിക്കൽ പോലും. പക്ഷേ ഒരു യുദ്ധം സംജാതമായി. ആ വിഷയങ്ങൾ നമ്മൾ മുമ്പ് ഈ ചുവരെഴുത്തുന്ന പംക്തിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും യുദ്ധമുണ്ടായി. അലി റളിയല്ലാഹു തആലാനയുടെ പക്ഷം വിജയിക്കേണ്ടായി. ആയിഷ റളിയല്ലാഹു തആലാനെ അലി റളിയല്ലാഹു തആലാനെ സംരക്ഷിക്കണം. അവർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവർ വന്ന ഒട്ടകത്തിൽ പുറത്ത് ആ ഒട്ടകക്കെട്ടിലിനുള്ളിലായിരുന്നു ആയിഷ റളിയല്ലാഹു തആലാന. അലി റളിയല്ലാഹു തആലാനഹു അവരെ സുരക്ഷിതമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു തആലാനഹക്കുള്ള സ്ഥാനം മനസ്സിലാക്കുവാനാണ് ഈ ഒരു ഭാഗം ഇവിടെ ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നത്. കാരണം ഈ ജമൽ യുദ്ധത്തിൻ്റെ പേരിൽ അലിയിനെതിരിൽ ആയുധം ഏന്തിയവരാണ് ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു തആലാനെ മോശപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആലാനഹ അലി റളിയല്ലാഹുവിനെതിരിൽ യുദ്ധം ചെയ്യാൻ പോയതല്ല. ആയിഷ റളിയല്ലാഹു തആലാനഹ വഅസ്വാജുഹു ഉമ്മഹാത്തുഹും പ്രവാചക പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളാണ്. അതുകൊണ്ട് മാതാവ് വന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സന്മനസ്സുള്ള ഏതൊരു മാതാവാണ് മക്കളോട് കൂറുള്ള അവരുടെ ഐക്യവും അവരുടെ പരസ്പര സ്നേഹവും ലാക്കാക്കുന്ന ഏതൊരു മാതാവാണ് സാഹസത്തിന് മുതിരാതിരിക്കുക. അതുകൊണ്ടാണ് വീട്ടിൽ അടങ്ങി ഒതുക്കും കൂടാൻ കൽപ്പിക്കപ്പെട്ട ആയിഷ റളിയല്ലാഹു തആലാന വലിയൊരു നന്മയും വലിയൊരു മസ്ലഹത്തും മുന്നിൽ കണ്ട് ഇറാഖിലെത്തുന്നത്. പക്ഷേ പിന്നീട് അത് ഞാൻ പറഞ്ഞതുപോലെ അതൊരു യുദ്ധത്തിൽ കലാശിക്കാനുണ്ടായത്. ആയിഷ റളിയല്ലാഹു തആലാനഹു അലി റളിയല്ലാഹു തആലാനഹു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെ ബസറയിൽ നിന്ന് ഇറാഖിലെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങാൻ ആയിഷ റളിയല്ലാഹു തആലാനെ തീരുമാനിക്കുകയാണ്. ബസറയിലേക്കാണ് അലി റളിയല്ലാഹു തആലാന അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചത്. അവിടുന്ന് മദീനയിലേക്ക് മടങ്ങാൻ ആയിഷ റളിയല്ലാഹു തആലാനെ ഭാവിച്ചപ്പോൾ അലി റളിയല്ലാഹു തആലാനഹു അവർക്ക് വാഹനവും യാത്രാ വിഭവങ്ങളും മറ്റും തയ്യാറാക്കി. മാത്രമല്ല ചരിത്രത്തിൽ നമുക്ക് കാണാം അലി റളിയല്ലാഹു തആലാനഹു ബസറയിൽ നിന്ന് മഹദികളായ 40 സ്ത്രീകളെ, വിശിഷ്ടരായ 40 സ്ത്രീകളെ ആയിഷ റളിയല്ലാഹു തആലാനയുടെ കൂടെ വിടുകയാണ്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആലാനയ്ക്ക് സേവനം ചെയ്യാൻ, അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ. ആയിഷ റളിയല്ലാഹു തആലാനയുടെ ആ യാത്രയിൽ ഒരു ഭീതിയോ ഒരു പ്രയാസമോ ഇല്ലാത്ത വിധം ബസറയിൽ നിന്ന് സുരക്ഷിതയായി അവർ മദീനയിലേക്ക് എത്താൻ. ഇത് ജമൽ യുദ്ധത്തിലെ ചരിത്രത്തിൽ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രമാണ്. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു തആലനെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് അലി റളിയല്ലാഹു തആലനെ യാത്രയാക്കുമ്പോൾ കൂടെ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹുമേ വിടുന്നുണ്ട്. ആരെ ഈ മുഹമ്മദ്? ആയിഷ റളിയല്ലാഹു തആലനഹയുടെ സഹോദരനാണ്. ആയിഷ റളിയല്ലാഹു തആലനഹയുടെ അർദ്ധ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആലനഹയുടെ പൂർണ്ണ സഹോദരൻ അബ്ദുറഹ്മാനാണ്. അതായത് അബൂബക്കർ ഉമ്മുർ റഹ്മാൻ ദമ്പതികൾക്ക് ആയിഷയും അബ്ദുറഹ്മാനാണ് കുട്ടി. അബൂബക്കർ റളിയല്ലാഹുവിന് അസ്മാ ബിൻത് ഉമൈസിലൂടെയാണ് മുഹമ്മദ് കുട്ടി ഉണ്ടായത്. ഈ മുഹമ്മദിനെ സഹോദരനെ ബസറയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആലയോടൊപ്പം പറഞ്ഞേക്കാണ് ആര്? അലി റളിയല്ലാഹു തആലയാണ്. ഈ സമയം ആയിഷ റളിയല്ലാഹു തആലന യാത്ര മടക്കയാത്ര തുടങ്ങുകയാണ്. അവരുടെ ഒട്ടകക്കെട്ടിലിന് ചുറ്റും ഒട്ടകത്തിന് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ആയിഷ റളിയല്ലാഹു തആലന പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താണ്? യാ ബനിയ ലാ യാതിബു ബഅ്ദുന അലാ ബഅ്ദ് ഇന്നഹു വല്ലാ മാ കാന ബൈനി വബൈന അലിയ്യ ഫിൽ ഖിദമി ഇല്ലാ മാ യകൂന ബൈനൽ മർഅത്തി വഅഹ്മാഇഹ വഇന്നഹു അലാ മഅതബതി ലമിനൽ അഖിയാർ. എൻ്റെ മക്കളെ, വിശ്വാസികളെ വിളിക്കുകയാണ്. നമ്മിൽ ചിലർ ചിലരെ ആക്ഷേപിക്കേണ്ട, എൻ്റെയും അലിയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഭർത്തൃ വീട്ടുകാരോട് ഒരു സ്ത്രീക്കുണ്ടാകുന്ന വിഷയങ്ങളെന്താണോ അത് മാത്രമാണ്. ഞാൻ അലിയിനെ ഏതെങ്കിലും വിഷയത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അലി ലമിനൽ അഖിയാർ, ശ്രേഷ്ഠരിൽപ്പെട്ട ആളാണ് എന്ന് ബസറയിൽ വച്ച് അവിടെ തടിച്ചുകൂടിയ ആളുകളോട് പ്രസംഗിച്ചിട്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലന തൻ്റെ മടക്കയാത്ര നടത്തുന്നത്. ആ വാർത്ത, ആ വിഷയം അലി റളിയല്ലാഹുവിന് കേട്ടപ്പോൾ അലിയിൻ്റെ പ്രതികരണം, സദഖത്തു അല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ആയിഷ പറഞ്ഞത് സത്യമാണ്. മാ കാന ബൈനി വബൈനഹ ഇല്ലാ ദാക്ക്, എനിക്കും ആയിഷക്കുമിടയിൽ അവരാ പറഞ്ഞ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. വഇന്നഹ ലസൗജത്തു നബിയ്ക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയ വൽ ആഖിറ, ആയിഷ നിങ്ങളുടെ പ്രവാചകൻ്റെ പത്നിയാണ്. എവിടെ? ഈ ദുനിയാവിലും നാളെ പരലോകത്തും. ഇഹത്തിലും പരത്തിലും പ്രവാചകൻ്റെ ഭാര്യയാണ് ആയിഷ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആലനു അവർ പറഞ്ഞതിനോട് പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. എന്നിട്ട് അലി റളിയല്ലാഹു തആലന ആയിഷയോടൊപ്പം അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നടന്നു. അങ്ങനെ മൈലുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നടന്ന് അലി റളിയല്ലാഹു തആലനു പിന്നെയാണ് അവരെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാക്കുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. പറഞ്ഞു വരുന്നത് എത്രമാത്രം നബി കുടുംബത്തോട് അടുത്ത് വർത്തിച്ചിരുന്ന മഹതിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. അലിയുടെ അടുക്കൽ, അതേപോലെ ഫാത്തിമയുടെ അടുക്കൽ നബി കുടുംബത്തിൽ ആയിഷ റളിയല്ലാഹു തആലാനഹയ്ക്കുള്ള സ്ഥാനം, അതേപോലെ തന്നെ നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആലാനഹയുടെ മനസ്സിലുള്ള സ്ഥാനം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ ഇതുപോലെ നമുക്ക് ധാരാളം വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇമാം ഇബ്നുൽ അസീർ അദ്ദേഹത്തിൻ്റെ അൽഖാമിൽ എന്ന ചരിത്രത്തിൽ ജമലി യുദ്ധത്തിൻ്റെ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്തിയതുണ്ട്. ആയിഷ റളിയല്ലാഹു തആലന ബസ്റയിൽ സുരക്ഷിത സ്ഥാനത്തേക്ക്, ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന അവസരത്തിൽ അവർ അവരെ അലി റളിയല്ലാഹുവിനെ മാറ്റി പാർപ്പിച്ചപ്പോൾ അവർ താമസിച്ച വീടിന് മുമ്പിൽ രണ്ടാളുകൾ വന്നു ആയിഷ ഉമ്മയോട് സംസാരിക്കാൻ. എന്താ ഒരാൾ പറഞ്ഞത്? ആയിഷ ഉമ്മയോട് ഒരാൾ പറഞ്ഞത്, രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉഖൂക്കാണ് ഉള്ളത്. ഉഖൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാക്കളെ ദ്രോഹിക്കൽ, ആ രീതിയിൽ, അഥവാ ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കും എന്നർത്ഥത്തിൽ. അതാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് തരാനുള്ള കൂലി, ജുസീത്തി അന്ന ഉമ്മന ഉഖൂക്ക എന്നാണ് അവർ പറഞ്ഞത്, ഒരാൾ പറഞ്ഞത്. അവരൻ പറഞ്ഞത് എന്താ? യാ ഉമ്മന തൂബി ഫഖദ് അഖ്തഅതി, ഉമ്മ തൗബ ചെയ്തോളി, നിങ്ങളടുത്ത് തെറ്റ് വന്നിരിക്കുന്നു. ഇത് ആയിഷ റളിയല്ലാഹു തആലനയോട് പറയുന്ന രണ്ടാളുകൾ അവരുടെ വീട്ടുവാതിൽക്കൽ വന്നിട്ട്. ഈ സമയം അലി റളിയല്ലാഹു തആലനു ഇത് അറിഞ്ഞപ്പോൾ അൽ ഖഅഅ ബിൻ അംറിനെ അവിടേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആ രണ്ടാളുകളെ പിടിക്കാൻ പറഞ്ഞു. അജ്ലാൻ സഅദ് എന്നീ രണ്ട് വ്യക്തികളാണ്. അലി എന്താണ് അവരെ ചെയ്തത്? ചമ്മട്ടി കൊണ്ട് 100 അടി അവർക്ക് ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. 100 അടി ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആലനെ അവർ മോശമായി വിളിച്ച് സംസാരിച്ചത് കാരണത്താൽ. ഇത് ഇമാം ഇബ്നുൽ അസീർ അവിടുത്തെ കാമിൽ എന്ന താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവർ പറഞ്ഞതുപോലെ ദുരുദ്ദേശപരമായിട്ട് വന്നിട്ടില്ല, അഴിയാരോട് യുദ്ധത്തിന് വന്നിട്ടില്ല. യുദ്ധം ഉണ്ടാകാതെ മുസ്ലിമീങ്ങൾ ഒന്നിക്കാൻ, ഐക്യപ്പെടാൻ, ഒരു മാതാവെന്ന നിലക്ക് ഇടപെടാൻ മാത്രമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നത്. അത് അലീനെ അറിയാം, അലി റളിയല്ലാഹുവിനെ അറിയാം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ മോശമായി പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞവരെ പിടിച്ച് 100 അടി വീതം അവർക്ക് നൽകുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് അലീന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള ആ ആദരവിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ എത്ര മഹതിയാണ്, എത്ര വിജ്ഞാനമുള്ള മഹതിയാണ്. ദീനീ കാര്യങ്ങളിൽ സഹാബികളെല്ലാവരും അവലംബിച്ചിരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അബൂ മൂസ അശ്അരി പറയുന്നുണ്ട്, ഞങ്ങൾ സഹാബികളിൽ ദീനീ വിഷയത്തിൽ എന്തൊരു വിഷയവും അറിയേണ്ടതുണ്ട് എങ്കിൽ സഹാബികൾ ആശ്രയിച്ചിരുന്നത് പലപ്പോഴും ആയിഷയെയാണ്. ആയിഷയുടെ പാണ്ഡിത്യം, അവരുടെ അറിവ്, അതൊക്കെയും ഏറെ പ്രസിദ്ധമാണ്. പക്ഷേ ഒരു മസല ചോദിക്കുമ്പോൾ അലിയുടെ അടുക്കലേക്ക് നിയോഗിക്കുകയാണ് എന്നിന് അലിയാരോട് ചോദിക്കാൻ, അദ്ദേഹമാണ് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവൻ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. ഇതൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ എന്താണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ അലിയിനുള്ള സ്ഥാനവും അലിയിനോടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആദരവുമാണ്. ഇതൊക്കെ ഇവിടെ ഈ ചരിത്ര ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിക്കുന്നത്, ഉണർത്തുന്നത് എത്രമാത്രം സ്നേഹത്തിൽ വർത്തിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബി കുടുംബത്തോടുള്ള അടുപ്പം, ബന്ധം, നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള അടുപ്പം, ബന്ധം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇതുപോലെ ധാരാളം നമുക്ക് വേറെയുമുണ്ട്. ഇവിടെ ചില സംഭവങ്ങളിലൂടെ മാത്രം ഈ ഒരു ഭാഗം മനസ്സിലാക്കുവാൻ, വിശദീകരിക്കുവാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. മനസ്സിലാക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അവതരിപ്പിച്ച ചുവരെഴുത്ത് ഇവിടെ പൂർണ്ണമാവുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പരലോകമില്ലെന്ന് പറയുന്നവരോട്, ഇൻസൈറ്റിൽ നമ്മോട് സംസാരിക്കുന്നത് ജസീൽ കൊടിയത്തൂർ.
4: പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന, പ്രത്യേകിച്ചും പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത, ജീവിതം ഒന്നേയുള്ളൂ, അത് കഴിഞ്ഞാലെല്ലാം അവസാനിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത്തരം ആളുകളോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇത്രമേൽ വിശാലമായ ഒരു പ്രപഞ്ചം, ഒന്നുമില്ലായ്മയിൽ നിന്നും ആ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ള ഈയൊരു മഹാപ്രപഞ്ചത്തിന് അതിനൊരവസാനമുണ്ട് എന്നും ആ സൃഷ്ടാവ് തന്നെ പറയുകയാണ്, ഈ ഭൂമിലോകത്ത് ജീവിച്ചിട്ടുള്ള കോടാനുകോടി മനുഷ്യരൊക്കെയും വീണ്ടും ഒരിക്കൽ കൂടി ജീവിപ്പിക്കപ്പെടുമെന്നും പറയുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അവന് ഓൾറെഡി ഇവിടെ സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ശേഷിപ്പിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുന്നതിന് എന്താണ് പ്രയാസമുള്ളത്? അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധ ഖുർആൻ റബ്ബിൻ്റെ കലാമാണ്. ആ കലാമിൽ നമ്മൾ കാണുന്ന ഒരുപാട് ആയത്തുകൾ, വചനങ്ങൾ ഈ അന്ത്യനാളിൻ്റെ സത്യത്തെക്കുറിച്ച്, അത് ഉറപ്പാണെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ആ ചരിത്രങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുകയാണ്, വലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ. വലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് അവിടെ, അഥവാ ഭൂമിയിൽ താമസ സ്ഥലവും അതുപോലെ തന്നെ വ മതാ വിഭവങ്ങളുമുണ്ട്. പക്ഷേ ആ ഭൂമിയിലുള്ളതിനെ കുറിച്ച് അത് ശാശ്വതമാണ് എന്ന് പറയുന്നില്ല. ഇലാഹീൻ, ഒരു സമയം വരെ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭൂമിയിലൊരു നിശ്ചിത കാലം വരേക്കും അവിടെ താമസ സ്ഥലവും വിഭവുമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പോലും ഈ ലാസ്റ്റ് അന്ത്യനാളിനെക്കുറിച്ച്, ആ ഒരു അവധിയെക്കുറിച്ചിട്ടാണ് അള്ളാഹു ആ സമയത്ത് പോലും സൂചന നൽകുന്നുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ അന്നസ്സാഅത ആതിയതുൻ ലാ റൈബ ഫീഹ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ഒരു ആശയത്തെ ഉണർത്തുന്ന വിവിധ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ അന്ത്യനാൾ എന്ന് പറയുന്നത് അസ്സാഅ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹ, അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നു വഅന്നല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ, അള്ളാഹു ഖബറാളികളെ അല്ലെങ്കിൽ ഖബറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ആണ് യഥാർത്ഥ ജീവിതമെന്നും, അവിടെ നമ്മൾ ഈ ദുനിയാവിൽ ഭൂമിലോകത്ത് ചെയ്തു കൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പരീക്ഷണ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വതിനും മറുപടി പറയണമെന്നൊക്കെ വിശ്വസിച്ച് കഴിയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദവും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു സബയിൽ വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനമായിട്ട് പരിചയപ്പെടുത്തുന്നു. വഖാല അല്ലദീന കഫറു ലാ തീനസ്സാഅ, അവർ പറയാണ് ഞങ്ങൾക്ക് അന്ത്യസമയം വന്നെത്തുകയില്ലെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. ഖുൽ ബല വറബ്ബി, നബിയെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ലത്ത് തിയന്നക്കും എന്നാണ് ആ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ശേഷം പറയുന്നു അവിടെ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടുത്താത്ത യാതൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സൂറത്ത് മുജാദിലയിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് യൗമ യബഅസുഹുമുല്ലാഹു ജമീഅ, അള്ളാഹു അവരെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവൻ അവരെ അറിയിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും, എന്നിട്ട് അതേപ്പറ്റി ഖുർആൻ പറയുന്നത് അള്ളാഹു പറയുന്നത് അറിയും. അഹ്സാഹുല്ലാഹു വനസൂഹ്, അഹ്സാഹുല്ലാ, അള്ളാഹു എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്, കൃത്യമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എല്ലാം രേഖയിൽ സ്പഷ്ടമാണ്, ക്ലിയറാണ്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വനസുഹു, അവരത് മറന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവനാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള വിഷയം അത് രേഖപ്പെടുത്തുന്നു. അതിനനുസരിച്ച് തുലാസ് കൃത്യമായി ഏർപ്പെടുത്തിയിട്ട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കാതെ നീതിപൂർവകമായി ഇവിടെ ജീവിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിനനുസരിച്ചുള്ള പ്രതിഫലവും നൽകുന്നു. ശിക്ഷയാണെങ്കിൽ അതും നൽകുന്ന ഒരു ലോകമാണ് വരാനുള്ളത്. അതാണ് സൂറത്തു സബയിലെ അടുത്ത വചനത്തിൽ 4-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. ലിയജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തു വറിസ്ഖുൻ കരീം. ലിയജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക്, അത്തരക്കാർക്ക് അവൻ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിവസം അഥവാ വിചാരണ ദിവസവും അതിനുശേഷമുള്ള പരലോകവും അവൻ സംവിധാനിച്ചിട്ടുള്ളത്. നന്നായി ജീവിച്ചവർക്ക് നന്നായി ജീവിക്കാനുള്ള, പരലോകത്ത് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കാൻ, ഇവിടെ ജീവിതത്തെ എൻജോയ്മെൻ്റായി കണ്ട് ജീവിതമൊന്നേയുള്ളൂ എന്ന് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ കൂടി അതിലെ രസത്തിലും അതിൻ്റെ ആസ്വാദനത്തിലും ഒഴുകിയിട്ട് റബ്ബിൻ്റെ കൽപ്പനകളെ തീരെ അനുസരിക്കാതെ ഒഴിവാക്കി നടന്ന ആളുകൾക്ക് അവിടെ യാതൊരുവിധ സുഖവും ഉണ്ടാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിസീന ഉലൈക ലഹും അദാബും മിൻ റിജ്സിൻ അലീം. സൂറത്ത് സബയിലെ 5-ാമത്തെ വചനമാണ്. നമ്മെ തോൽപ്പിച്ച് കളയുവാനായി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കുന്നതിന് ശ്രമിച്ചവരാരോ അവർക്കത്തെ വേദനാജനകമായിട്ടുള്ള കഠിന ശിക്ഷയുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം എന്ന് പറയുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ ദുനിയാവ് അത് പരീക്ഷണ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്ത് പരലോകം എന്നുള്ളത് വരാനുണ്ട്, അത് വരിക തന്നെ ചെയ്യും. ഇവിടെ ഈ ദുനിയാവിൽ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയവനും ഇവിടെ നൽകാവുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ ആ വധശിക്ഷ ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ അയാൾ ചെയ്തു കൂട്ടിയതിനുള്ള അത്ര അളവിനുള്ള ശിക്ഷ പിന്നീട് എവിടെ നിന്ന് നൽകും? അവിടെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ലോകം വേണമെന്ന് പറയുന്നത്. നന്മ ചെയ്ത് റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ തമ്മിൽ നടത്തുന്ന വാക്കുകൾ പോലെയല്ല, കരാറ് പോലെയല്ല, അത് പൂർണ്ണമായി പാലിക്കപ്പെടുന്നതാണ്. പരലോകമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ മറ്റൊരു വചനം കൂടി നമ്മൾ മൻസൂറത്തുൽ ജാസിയയിലെ 32-ാമത്തെ വചനം, വഇദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്സാഅത്തു ലാ റൈബ ഫീഹ ഖുൽതു മാ നദ്രി മസ്സാഅ, അവർ പറയുന്ന വാചകമാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്നും ആ അന്ത്യസമയമാകട്ടെ അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും പറയപ്പെട്ടാൽ നിങ്ങൾ പറയാണ് മാ നദ്രി മസ്സാഅ, സാഅത്ത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല, അന്ത്യസമയമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇന്നതൊന്നു ഇല്ല ലന്ന, അങ്ങനെയൊക്കെ ഒരു ഊഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒമാ നഹ്നു ബിമുസ്തഖിനീൻ, ഞങ്ങൾക്കത് യഖീനില്ല, ഉറപ്പില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് യഖീൻ ഉറപ്പുള്ളതാണ്, ഈ ജീവിതം എത്രമേൽ സത്യമാണെന്നോ എത്രമേൽ ഉറപ്പുള്ളതാണോ അതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമാണ് ഉറപ്പുള്ളതാണ് ഈ ജീവിതത്തിനപ്പുറമുള്ള മരണത്തിനും അപ്പുറമുള്ള ജീവിതമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പരലോകം കണ്ട് പണിയെടുക്കണം. ആ പരലോകമില്ലെന്ന് പറയുന്നവരോട് കൃത്യമായി പറയാനുള്ളത്, കൃത്യമായ നീതി പാലിക്കപ്പെടാൻ പിന്നെ എവിടെ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ആ ഒരു ലോകം വരാനുണ്ട്, അത് ആത്തിയത്തുൻ ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ലോകത്ത് വിജയിക്കണമെങ്കിൽ പ്രപഞ്ചനാഥനായ സുബ്ഹാനഹു വതആല, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അത് പരമാവധി പുലർത്തി ജീവിക്കുന്നവർക്കാണ് അവിടെ വിജയമുള്ളത്. ആ വിജയം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹിദായത്ത് എന്ന് പറയുന്ന അത്രമേൽ വലിയ അനുഗ്രഹം അള്ളാഹു എല്ലാവർക്കും നൽകുകയും അത് നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പരലോകമില്ലെന്ന് പറയുന്നവരോട്. ക്ലാസ് എടുത്തത് ജസീൽ കൊടിയത്തൂർ.
5: നമ്മളിനി തിരുമൊഴികളിലേക്ക് പോകണം. തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി മൗലവി ചേരുകയാണ്.
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
5: ഇന്നത്തെ തിരുമൊഴികളിലെ വിഷയം നരകത്തിലെ നിസാര ശിക്ഷ പോലും കഠിന ശിക്ഷ പോലെ എന്നതാണ്. തിരുമൊഴികൾ കേൾക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അനി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ മൻ ലഹു നഅലാനി വശിറാകാനി മിൻ നാരി يغلي منهما دماغه كما يغلي المرجل ما يرى ان احدا اشد منه عذابا وانه لاهونهم عذابا. പ്രശോധാക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു തിരുമൊഴിയാണ് കേൾപ്പിച്ചത്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ആണ് നിവേദകൻ. അൻസാരി സ്വഹാബിയായ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നുഅ്മാൻ ഇബ്നു ബഷീർ ഇബ്നു സഅദ് ഇബ്നു സഅലബ എന്നാണ്. ഖസ്റജ് ഗോത്രക്കാരനാണ്. അബു അബ്ദുല്ല എന്ന വെളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അൻസാരികളിൽ ആദ്യമായി ജനിച്ച, അതായത് ഹിജ്റക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം അൻസാരികളിൽ ആദ്യമായി ജനിച്ച കുഞ്ഞായിരുന്നു നുഅ്മാൻ ഇബ്നു ബഷീർ എന്നാണ്. ചെറിയ കുഞ്ഞുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അദ്ദേഹത്തിന്റെ മാതാവ് ഉംറ ബിൻതു റവാഹ, അതായത് അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന പ്രസിദ്ധ സഹാബിയുടെ സഹോദരിയാണ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിന്റെ മാതാവ്. അപ്പോൾ ഉംറ ബിൻതു റവാഹ കൈക്കുഞ്ഞുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ എടുത്ത് അവൻ സയഈശു ഹമീദൻ വയഖ്തലു ഷഹീദൻ വയദ്ഖുലുൽ ജന്ന അദ്ദേഹം സ്തുത്യർഹനായി ആരാലും പ്രശംസിക്കപ്പെടുന്നവനായി ജീവിക്കും. രക്തസാക്ഷിയായിട്ടാണ് അവൻ മരിക്കുക. സ്വർഗപ്രവേശനമുണ്ട് എന്ന വലിയ സന്തോഷ വാർത്തയും ഒക്കെ നൽകുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഹിജ്റ 65 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തെ ഖാലിദ് ബിനു അലി അൽഖിലാഇ എന്ന് പറയുന്ന വ്യക്തി, അതായത് യസീദ് ബിനു മുആവിയ റളിയല്ലാഹുവിൻ്റെ മരണത്തിന് ശേഷം അവരുടെ സൈനിക നായകനായിരുന്ന അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാഹു അന അഹ്ലി നാരി അദാബൻ, നരകക്കാരിൽ ഏറ്റവും ചെറിയ ശിക്ഷ, ലഘുവായ ശിക്ഷ ലഭിക്കുന്നത് ഒരുത്തനാണ്. മൻ ലഹു നഅലാനി, ആ വ്യക്തിക്ക് രണ്ട് ചെരുപ്പുണ്ടാവും, രണ്ട് ചെരുപ്പ് ധരിക്കും. വ ഷിറാഖാനി മിന്നാരിൻ, നരകത്തിൽ നിന്നുള്ള ചെരുപ്പോടൊപ്പം രണ്ട് പട്ടാളി വാർ, ചെരുപ്പിൻ്റെ വാറിനാണ് ഷിറാഖ് എന്ന് പറയുക. അശ്രുക്ക് ഷുറുക്ക് എന്നൊക്കെയാണ് ഇതിൻ്റെ ബഹുവചനം. അപ്പോൾ ചെരുപ്പും വാറും എന്ന് പറയുമ്പോൾ പട്ടയുള്ള, കാലിനെ പൊതിയുന്ന തരത്തിലുള്ള വാർ എന്ന് നമ്മൾ പറയുന്ന ആ പാദരക്ഷയുടെ പട്ടക്കാണ് പറയുക. അത് രണ്ടും കൂടിയുള്ള ഒരു പാദരക്ഷ. എന്നാൽ നരകത്തിലെ നായലാണ് നൽകുന്നത്. നായൽ എന്നതിൻ്റെ ബഹുവചനം ന്യായൽ എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഷൂസ് ചെരുപ്പിനൊക്കെയാണല്ലോ അത് പറയുക. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ചെരുപ്പാണ് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് നൽകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, യഗലി മിൻഹുമ, അത് രണ്ടും ധരിക്കുമ്പോൾ അതുമൂലം തിളച്ചുമറിയും. യഗലി എന്ന് പറഞ്ഞാൽ തിളച്ചു പൊന്തും ഇളകിമറിയും എന്നൊക്കെയാണ്. ഖലാ യഗലി ദിമാഗുഹു, ആയ അദ്ദേഹത്തിൻ്റെ തലച്ചോറ്, അദ്ദേഹത്തിൻ്റെ ദിമാഗ് തലച്ചോറ് പോലും തിളച്ചുമറിയും. കമാ യഗലിൽ മിർജലു, ഒരു മിർജൽ തിളച്ചു പൊന്തുന്നതുപോലെ. മിർജൽ എന്ന് പറഞ്ഞാൽ പാചകപാത്രം, അതേപോലെ തന്നെ പാചകം ചെയ്യുന്ന ഉരുളിക്കൊക്കെ പറയും. മറാജിൽ എന്നാണ് അതിൻ്റെ ബഹുവചനം. ഒരു പാചകപാത്രത്തിൽ, ഒരു അടുപ്പിലിരിക്കുന്ന ഒരു വലിയ പാചകച്ചെമ്പിൽ, അതിൽ ഭക്ഷണം തിളച്ചുമറിയുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളം തിളച്ചുമറിയുന്നത് പോലെ അവൻ്റെ തലച്ചോറ് തിളച്ചുമറിയും. മായറ അന്നഹദൻ അഷദ്ദു മിൻഹു അദാബ, ഒരാളെയും അദ്ദേഹം കാണുന്നില്ല തന്നെക്കാൾ കഠിനമായ ശിക്ഷ ലഭിക്കുന്നവനായിട്ട്. അയാൾ വിചാരിക്കുന്നത് തനിക്കാണല്ലോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വഇന്നഹു ലഅഹ്വനുഹു മഅദാബ, എന്നാൽ അവരിൽ നരകക്കാരിൽ ഏറ്റവും ചെറിയ ലഘുവായ ശിക്ഷ ലഭിച്ചവനാണ് അവൻ. പ്രിയമുള്ളവരെ, അല്ലാഹു ചെറിയ ശിക്ഷ നിന്നുപോലും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലെ നിസ്സാര ശിക്ഷ പോലും അത് കഠിന ശിക്ഷ പോലെ തന്നെ ആണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഈ വചനത്തിലൂടെ, നബി വചനത്തിലൂടെ ഉണ്ടാകണം. ശക്തമായ താക്കീതാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. എത്രയോ ആളുകൾ നരകശിക്ഷയെ ലഘുവായി കാണുന്നവരുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട്, അതപ്പോൾ കാണാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, നിഷേധിക്കുന്നവരുണ്ട്. ഇനി അഭിനമായ ആത്മവിശ്വാസം മൂലം നരകത്തിൽ എത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനി എത്തിയാൽ ചില ദിവസം മാത്രമല്ലേ എന്ന് മുമ്പ് ജൂതന്മാർ പറഞ്ഞിരുന്നതുപോലെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ചില ദിവസങ്ങൾ പോയിട്ട്, ചില മണിക്കൂറുകൾ പോയിട്ട്, ചില നിമിഷങ്ങൾ പോലും, ഏറ്റവും ചുരുങ്ങിയ നിമിഷങ്ങൾ പോലും സഹിക്കാനാവാത്തതാണ് നരകത്തിലെ വേദന. അതും അതിൽ ഏറ്റവും ചെറിയ ശിക്ഷ പോലും അല്പസമയം പോലും സഹിക്കാനാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ മറ്റൊരു വചനത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിനടിയിൽ രണ്ട് ചെറിയ കല്ലുകൾ വെക്കുമെന്നും അപ്പോൾ അവൻ്റെ തലച്ചോറ് തിളച്ചുമറിയാൻ അറിയും, മാതൃ വേദന കൊണ്ട് പൊളയുമെന്നുമൊക്കെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് നാം മുമ്പ് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് എപ്പോഴും താക്കീത് നൽകിയതും നരകരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന് പറഞ്ഞതും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും. ഒരു ദിവസം 3-7 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ചാൽ നരകമാവിന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നൊക്കെ അള്ളാഹുൻ റസൂൽ പറഞ്ഞിട്ടുള്ളതും, ഒരു കാരക്ക ചീള് ധർമ്മം ചെയ്തിട്ടെങ്കിലും നരകത്തെ നിങ്ങൾ കാക്കണേ എന്നൊക്കെ പറഞ്ഞത്, ഈ അതിൻ്റെ വലിയ ആഘാതം, ആ വലിയ വേദന, ഭീകരത തൻ്റെ ഉമ്മത്തിന് ഒരാൾക്കും അനുഭവിക്കരുത് എന്ന ആഗ്രഹം കൊണ്ടുകൂടിയാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇത്തഖുന്നാ റവല ഉബിഷിഖിതാമറതിൻ ഫഇല്ലം തജിദു ഫബി കലിമത്തിൻ ത്വയ്യിബ, നിങ്ങളൊരു കാരക്കയുടെ കഷ്ണമാണെങ്കിൽ കൂടി അത് മൂലമെങ്കിലും നരകത്തെ കാക്കണേ. ഇനി അത് നിങ്ങൾക്കില്ല എങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞെങ്കിലും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്. ഓരോ നന്മയും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ നിർവഹിക്കണമെന്നതിലേക്കുള്ള സൂചന കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നു. കാവൽ ചോദിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും നമസ്കാരത്തിൽ പ്രത്യേകിച്ചും അതല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടതുണ്ട്, രക്ഷയ്ക്കായി ശ്രമിക്കേണ്ടതുണ്ട്. നാളെ നിന്നനാവാതിരിക്കാൻ ഇന്ന് തന്നെ അധ്വാനിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. നാളെ നരകപ്രവേശന ലഭിച്ച നവൻ ഏറ്റവും നിന്ദനാണെന്നാണല്ലോ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോയിൽ ഇനി ഹാഫിൽ അസ്ലം കുവൈറ്റ് അവതരിപ്പിക്കുന്ന തജ്വീദ് പഠനം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ماني سروداكلي പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അതനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം പരിശീലിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പഠന സംരംഭമാണ് ഈ ക്ലാസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ അഹ്കാമുത് തജ്വീദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവ വിശദമായി തന്നെ നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ എല്ലാ വശങ്ങളും മുമ്പ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ അടിസ്ഥാനത്തിൽ ജുസ് അമ്മയിൽ നിന്നുമുള്ള ഏതാനും സൂറത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ നബ മുതൽ സൂറത്തുൽ ഗാഷിയ വരെ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞു. അതായത് സൂറത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ നിയമങ്ങളും അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത് എന്ന ബോധത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ട് പാലിക്കപ്പെടേണ്ടതായ മറ്റു മര്യാദകളും എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നതാണ്. കേവലമൊരു ബുക്ക് വായിക്കുന്ന ലാഘവത്തോടുകൂടിയല്ല പരിശുദ്ധ ഖുർആനുമായി നാം ബന്ധം പുലർത്തേണ്ടത്, ഖുർആനിനെ നാം സമീപിക്കേണ്ടത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. പൂർണമായ മനസ്സാന്നിധ്യത്തോടുകൂടി അർത്ഥമാലോചിച്ചുകൊണ്ട് അള്ളാഹുവുമായി നടത്തുന്ന ഒരു മുനാജാത്ത് പോലെ അള്ളാഹുവിന്റെ വചനങ്ങൾ, അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു ഞാനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന പൂർണമായ ബോധ്യത്തോടുകൂടിയായിരിക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കേണ്ടത്. അതുതന്നെയാണ് വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നതിൻ്റെ അർത്ഥവും. ആ കൽപ്പനയിൽ തർത്തീൽ ചെയ്യണം എന്ന് അള്ളാഹു നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും തർത്തീലിന്റെ പൂർണമായ അർത്ഥം എന്താണെന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന വിശദീകരണവും അത് തന്നെയാണ്. അർത്ഥം ആലോചിച്ചുകൊണ്ട് പാലിക്കപ്പെടേണ്ട നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സാവധാനത്തിലുള്ള പാരായണം, അതാണ് തർത്തീൽ എന്നതിൻ്റെ ഉദ്ദേശ്യം. ഇപ്പോൾ നമുക്ക് പാരായണം ചെയ്യുവാനുള്ളത് സൂറത്തുൽ ഫജറാണ്. ഈ സൂറത്തുൽ ഫജർ പാരായണ പഠന സംരംഭത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ബഹുമാന്യരായ രണ്ട് സഹോദരങ്ങളാണ്. ഇവിടെ ഔഖാഫിന് കീഴിൽ നടത്തപ്പെടുന്ന ഖുർആൻ മനഃപാഠ ഹൽഖകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് പഠിതാക്കളുമാണവർ. അവർ സ്വയം പരിചയപ്പെടുത്തുകയാണ്. പേര് പറയും.
2: സാലിഹ് ഇബ്നു ബദറുദ്ദീൻ.
3: ജിഷാദ് ഇബ്നു അബ്ദുൽ ഹമീദ്.
1: സാലിഹ് അതുപോലെ ജിഷാദ് എന്നീ രണ്ട് സഹോദരങ്ങളാണ് ഈ പഠന ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. ആദ്യമായി ഒരുമിച്ച് പാരായണം ചെയ്യുകയാണ് ഇൻഷാല്ലാ. അതിനുശേഷം ഈ സൂറത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമവശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യും ഇൻഷാല്ലാ.

0: والفجر
1: والفجر
0: وليال عشر
1: وليال عشر.
0: ഇവിടെ അഷ് ഷീനിൻ്റെ ശബ്ദം ചലിച്ചു പോവാതെ ഷീനിന് സുക്കൂനാണ്.

0: പുനറായിനും സുക്കൂൻ. അപ്പൊ ഇത് രണ്ടും സൂക്ഷിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയാലിൻ ആഷ്,
1: വലയാലിൻ ആഷ്.
0: ഷെന്ന് ഉള്ള ശബ്ദം കേൾക്കാൻ പാടില്ല. ആ ഷ് എന്ന് സുക്കൂന് ഒരു ശബ്ദത്തിന് ചലനം വന്നുകൊണ്ടുള്ള ഒരു അവസ്ഥ വരാൻ പാടില്ല. അങ്ങനെ സുക്കൂൻ ഉച്ചരിക്കപ്പെടരുത് എന്നതാണ് സൂക്ഷിക്കേണ്ടത്. ആഷ് ആഷ് എന്ന് പറയുക.
1: വലയാലിൻ ആഷ്,
2: വലയാലിൻ ആഷ്.
1: വശ്ശഫ്ഇ വൽ വത്ർ,
2: വശ്ശഫ്ഇ വൽ വത്ർ.
1: വല്ലൈലി ഇദാ യസ്ർ,
2: വല്ലൈലി ഇദാ യസ്ർ.
0: യസ്ർ തർക്കീഖിന്റെ റാ ആണ്, തഫ്ഹീമും ആകാവുന്നതാണ്. അങ്ങനെ രണ്ട് രൂപത്തിലും ഉച്ചരിക്കപ്പെടാവുന്ന ഒരു റാ ആണ്, പക്ഷേ തർക്കീഖാണ് കൂടുതൽ നല്ലത് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ഞാൻ പാരായണത്തിന് ശേഷം വിശദീകരിക്കാം. ഒരിക്കൽ കൂടി ആയത്ത് പാരായണം ചെയ്യാം.
1: വല്ലൈലി ഇദാ യസ്ർ,
2: വല്ലൈലി ഇദാ യസ്ർ.
1: هل هل في ذلك قسم لذي حجر؟
2: هل في ذلك قسم لذي حجر؟
0: حجر റാവും തർക്കീഖിന്റേതാണ്. റാവിന്റെ ഹിജുർ എന്ന വലിയ റാ അല്ല, ഹിജിർ എന്ന നേരിയ ശബ്ദം നൽകണം.
1: هل في ذلك قسم لذي حجر؟
2: هل في ذلك قسم لذي حجر؟

ഫീർ എന്ന് റാ ഇങ്ങനെ ചലിച്ചു പോയത്. ഫീർ ഫീർ രാവിലെ സുക്കൂനിന് ചലനം വരാൻ പാടില്ല, ശബ്ദം ചലിക്കുന്ന ഒരവസ്ഥ സുക്കൂൻ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുകയില്ല. കൽക്കലത്തിൻ്റെ ഹർഫുകളിൽ ഒഴികെ. അപ്പോൾ ഒന്നുകൂടി,

ബാറക അല്ലാഹു ഫീക്കും വജസാക്കും അല്ലാഹു ഖൈറ. സൂറത്തുൽ ഫജർ പലർക്കും മനഃപ്പാഠമുള്ളതായ ഒരു സൂറത്താണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്രസയിൽ വെച്ചൊക്കെ ഓതി പരിശീലിച്ചിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫജർ. പക്ഷെ അതിൽ പലരും പാരായണം ചെയ്യുമ്പോൾ പല അബദ്ധങ്ങളും വരുത്താറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് റായിൻ്റെ ഹുക്മുകൾ, റായിന് തഫ്ഹീം, തർഖീഖ് എന്നീ രണ്ട് അവസ്ഥകളുണ്ട്. പെരുപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ് തഫ്ഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ റോ എന്ന പെരുപ്പിച്ചുകൊണ്ടുള്ള അവസ്ഥ. ഒന്നാമത്തെ വചനം തന്നെ വൽ ഫജർ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ റായിന് തഫ്ഹീമാണുള്ളത്. തഫ്ഹീം എന്നാൽ തഗ്ലീദ് എന്നാണ് ഭാഷാർത്ഥം. പെരുപ്പിക്കുക, തടിപ്പിക്കുക, കൊഴുപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരാവുന്നതാണ്. മുമ്പ് നാം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് റായിൻ്റെയും ലാമിൻ്റെയും തഫ്ഹീമിൻ്റെയും തർക്കീഖിൻ്റെയും അവസ്ഥകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മുമ്പ് വളരെ വിശദമായി നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇവിടെ ഒന്നാമത്തെ വചനത്തിലുള്ള വൽ ഫജർ എന്ന റായിൻ്റെ തഫ്ഹീം നാം സൂചിപ്പിച്ചു. ആ റായിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ രണ്ട് അവസ്ഥകളാണ്. ഒന്ന് തഫ്ഹീമിൻ്റെത്, മറ്റേത് തർക്കീഖിൻ്റെത്. അതെപ്പോഴാണ്? അത് ആ വചനം അടുത്ത വചനവുമായി ചേർത്ത് വായിക്കുമ്പോഴാണ്. ചേർത്ത് വായിക്കുമ്പോൾ ആ റായിന് തർക്കീഖാണ് വരിക. വൽ ഫജരി എന്ന നേരിയ ശബ്ദമാണ് നൽകേണ്ടത്. ഫജരി, ഫജറി എന്ന് പെരുപ്പിച്ച് പറയുകയില്ല, മറിച്ച് കസ്രായതുകൊണ്ട് ഫജരി എന്ന് തർക്കീഖ് നൽകുകയാണ് വേണ്ടത്. വൽ ഫജരി വലയാലിൻ അശ്രി വശ്ശഫ്ഇ വൽവത്രി വല്ലൈലി ഇദാ യസ്ര എന്നിങ്ങനെ പോകുന്നു. എന്നാൽ രണ്ടിലും മൂന്നിലും തുടങ്ങിയ ഈ വചനങ്ങളൊക്കെയും ഇതേ അവസ്ഥ തന്നെ, ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ അതേ അവസ്ഥ തന്നെ. വഖഫ് ചെയ്യുമ്പോൾ അതിനൊക്കെ തഫ്ഹീം നൽകണം. എന്നാൽ നാലാമത്തെ ആയത്തിൽ വല്ലൈലി ഇദാ യസ്ർ, ആ റായിന്റെ അവസ്ഥയെക്കുറിച്ച് നാം പ്രത്യേകം അറിയേണ്ടതുണ്ട്. ആ റായിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റാഉൽ മൗഖൂഫ് അലൈഹ ബിസ്സുകൂൻ വബഅദഹ യാഉൻ മഹ്ദൂഫത്തുൻ ലിത്തഖ്ഫീഫ് وَلَمْ تَرِدْ فِي الْقُرْآنِ الْكَرِيمِ إِلَّا فِي كَلِمَتَيْنِ. അതായത് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നതായ റാ, وبعدها ياء محذوفة للتخفيف എന്ന് പറഞ്ഞത്. അതിനുശേഷം ഹദ്ഫ് ചെയ്യപ്പെട്ട, കളയപ്പെട്ടതായ ഒരു യാ ഉണ്ട്. ഇവിടെ അതാണ് നമ്മൾ കാണുന്നത്. നാലാമത്തെ വചനം അതിന്റെ അസ്ല് വല്ലൈലി ഇദാ യസ്രി എന്ന് യാ ഉണ്ടായിരുന്നു. ഏതുപോലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ എന്ന യാ പോലെ തന്നെ ഇത് യാഉൽ മുതകല്ലിമാണ്. മറ്റേത് യസ്രീ എന്നതിൽ ഫിഅലിലുള്ള യാ ആണ്. ആ യാ കളയപ്പെട്ടതാണ് തഖ്ഫീഫിന് വേണ്ടി. എന്നാൽ യസ്രീ എന്ന് യാ നിലനിർത്തി പാരായണം ചെയ്യുന്ന റിവായത്തുകളുണ്ട്. നമ്മുടെ റിവായത്ത് പ്രകാരം ഇവിടെ യാ ഇല്ല എന്നതാണ്, മഹ്ദൂഫത്താണ് യാ. അതുകൊണ്ട് തന്നെ ആ അസ്ല് സൂചിപ്പിച്ചുകൊണ്ട്, അസ്ലിനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആ അസ്ലിലുള്ള അവസ്ഥ നിലനിർത്തിക്കൊണ്ടാണ് വഖഫ് ചെയ്യുമ്പോഴും അതിന് ഹുക്മ് നൽകേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ അവിടെ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇത് രണ്ട് പദങ്ങളിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതാണ് ഒന്നാമത്തെ പദം, ഒന്ന് സൂറത്തുൽ ഫജറിലെ ഈ പദം. രണ്ടാമത്തെ പദം സൂറത്തുൽ ഖമർ വനുദൂരി എന്ന പതിനാറാമത്തെ വചനത്തിലും അതുപോലെ 18, 21, 30, 37, 39 ഇങ്ങനെ ആറ് സ്ഥലങ്ങളിലായി ആവർത്തിച്ചു വന്നിട്ടുള്ള വനുദൂർ എന്ന പദം. അവിടെയും യാ മഹ്ദൂഫത്താണ്. വനുദൂരി എന്ന യാവോട് കൂടിയുള്ള പദമാണത്. പക്ഷേ തഖ്ഫീഫിന് വേണ്ടി അത് കളയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ റിവായത്ത് പ്രകാരം അവിടെ യാഗ് ഇല്ല എന്നതാണ്. ഈ രണ്ട് പദങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഇങ്ങനെ യാഗ് മഹദൂഫത്തായ വഖഫ് ചെയ്യുമ്പോൾ റായിന് തർക്കീഖ് നൽകുകയാണ് വേണ്ടത്. എന്നാൽ മറ്റ് അസ്ലിയായ നിയമപ്രകാരം തഫ്ഹീം നൽകുകയും ആവാം. വൽ ഫജർ, അശുർ എന്നൊക്കെ പറഞ്ഞതുപോലെ അതേ നിയമം അനുസരിച്ചുകൊണ്ട് തഫ്ഹീമും ആവാം എന്ന രണ്ടഭിപ്രായമുള്ള പദങ്ങൾ ആകെ ഈ രണ്ടെണ്ണമാണ്. ഇവിടെ ഫമൻ റഖഖറാ ഫീഹിമാ നദറ ഇലൽ അസ്ലി വഹിയ അൽയാഉൽ മഹ്ദൂഫത്തു ലിത്തഖ്ഫീഫ് വഇലൽ വസ്ലി ഹൈസു ഇന്നഹ മുറഖഖത്തു ലികസ്രിഹാ ഫഅജ്റൽ വഖഫ മജ്റൽ വസ്ൽ.
അറായിനെ തർക്കീഖ് ചെയ്തവർ അതിന്റെ അസ്ല് പരിഗണിച്ചുകൊണ്ട് യാ മഹ്ദൂഫത്തായ യാ കളയപ്പെട്ടപ്പോൾ ആ യാഇന് കസ്റാണല്ലോ ഉള്ളത്, ആ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് വസ്ലിലും വഖഫിലും ഒക്കെയും തർക്കീഖ് നൽകുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. വമൻ ഫഖമ തഫ്ഖീം ചെയ്തവരാകട്ടെ, ലം യൻദുർ ഇലൽ അസ്ൽ വലാ ഇലാ അൽ വസ്ൽ, അതിന്റെ അടിസ്ഥാനത്തിലേക്കോ അത് ചേർത്ത് വായിക്കുമ്പോഴുള്ള അവസ്ഥയോ പരിഗണിച്ചില്ല. ബലി ഇഅ്തദ ബിൽ ആരിദ് വഹുവൽ വഖഫ് ബിസ്സുകൂനി മഅ ഹദ്ഫിൽ യാ, മറിച്ച് അവർ പരിഗണിച്ചിട്ടുള്ളത് സുഖൂൻ ആരിദായ സുഖൂൻ അവിടെ വന്നു വഖഫിന് വേണ്ടി നേരത്തെ പറഞ്ഞ ഫജർ അഷർ പോലെയുള്ള അതേ അവസ്ഥ വെച്ചുകൊണ്ട്, ഫജറിലും അഷറിലും വശ്ശഫഇ വൽ വത്ർ എന്ന പദങ്ങളിലൊക്കെ ഉള്ള അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ? അതിലുള്ള അവസ്ഥ വഖഫിന് വേണ്ടി റായിനു സുഖൂൻ വന്നു, റായിന്റെ തൊട്ട് മുമ്പിൽ യാ അല്ലാത്ത സാക്കിനായ മറ്റൊരു പദവും അതിനു മുമ്പിലുള്ള ഹർഫിന് ഫത്ഹുമായിരിക്കുന്നു. ഈ അവസ്ഥയിൽ റായിനെ തഫ്ഖീം ചെയ്യണം എന്നതാണ് നിയമം. ഒന്നുകൂടി പറയാം, വഖഫിന് വേണ്ടി റായിന് സുഖൂൻ വരിക, റായിന്റെ തൊട്ട് മുമ്പിൽ യാ അല്ലാത്ത സാക്കിനായ മറ്റൊരു ഹർഫ്, യാ ആയി കഴിഞ്ഞാൽ പിന്നെ തർക്കീഖാണ്, ഖൈർ ദൈർ ഖബീർ എന്നൊക്കെ പറയും പോലെ. അപ്പോൾ യാ അല്ലാത്ത സാക്കിനായ ഒരു ഹർഫും അതിനു മുമ്പിലുള്ള ഹർഫിന് ഫത്ഹോ ദമ്മോ ഹർക്കത്തും ഉണ്ടെങ്കിൽ റായിനെ തഫ്ഖീം ചെയ്യണം എന്നതാണല്ലോ നിയമം. കസ്റാണെങ്കിൽ വരില്ല, ഈ സാക്കിനായ ഹർഫിന് മുമ്പിലുള്ള ഹർഫിന് കസ്റാണെങ്കിൽ റായിന് തഫ്ഖീം വരികയില്ല. അഞ്ചാമത്തെ വചനത്തിൽ നാം കാണുന്നത് പോലെ ഹിജിർ, അവിടെ തർക്കീഖാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നിയമം പരിഗണിച്ചുകൊണ്ട് ഈ യസ് എന്ന നാലാമത്തെ വചനത്തിലുള്ള പദത്തിന് തഫ്ഖീം ചെയ്യണം, റായിന് തഫ്ഖീം ചെയ്യണം എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ആ അടിസ്ഥാനത്തിലാണ് തഫ്ഖീം ചെയ്യുന്നത്. അപ്പം അങ്ങനെ രണ്ടുമാവാം, പക്ഷേ തർക്കീഖ് ചെയ്യലാണ് കൂടുതൽ നല്ലത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ വല്ലൈലി ഇദാ യസ്ർ എന്ന് തർക്കീഖോട് കൂടി പറയാം, അല്ലെങ്കിൽ വല്ലൈലി ഇദാ യസ്ർ എന്ന് തഫ്ഖീമാക്കിയും പറയാവുന്നതാണ്. അഞ്ചാമത്തേത് നാം സൂചിപ്പിച്ചു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ, അവിടെ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം കസ്റുള്ള ഹർഫിന് ശേഷം സാക്കിനായ ഹർഫും ശേഷം വന്ന റായിൽ വഖഫ് ചെയ്യുകയുമാണല്ലോ. സിഹർ ഹിജിർ പോലെയുള്ള പദങ്ങളിലൊക്കെയും തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. അടുത്തതായി പത്താമത്തെ വചനത്തിലുള്ള റായിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വഫിർഊന ദിൽ ഔതാദ്, ഫിർഊൻ എന്ന പദം, ആ റാ സാക്കിനാണ്, ആ റായിന്റെ തൊട്ടു മുമ്പിൽ അസ്ലിയായ കസ്റുണ്ട്, സ്ഥിരപ്പെട്ട അസ്ലിയായ കസ്റ് അതിനു മുമ്പിലുണ്ട്. ഇങ്ങനെ വരുമ്പോൾ റായിനെ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. വഫിർഊൻ ശിർക്ക്, ഇന്ന ശിർക്ക ലദുൽമുൻ അസീം അല്ലേ. വമിർയ മിർയ എന്ന പദം, അതുപോലുള്ള പദങ്ങളിലൊക്കെയും റായിനെ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് അടിസ്ഥാനമായി നാം അറിയേണ്ട ഒരു കാര്യമാണ്, റായിന് സുഖൂനും തൊട്ടു മുമ്പിൽ കസ്റും അസ്ലിയായ സ്ഥിരപ്പെട്ട കസ്റും ഉണ്ടെങ്കിൽ റായിനെ തർക്കീഖ് ചെയ്യണമെന്നത്. എന്നാൽ പതിനാലാമത്തെ വചനം ശ്രദ്ധിച്ചു നോക്കൂ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇവിടെ മിർസാദ് എന്ന പദത്തിൽ റായിന് സുഖൂനും തൊട്ടു മുമ്പിൽ അസ്ലിയായ സ്ഥിരപ്പെട്ട കസ്റുമാണെങ്കിൽ തന്നെയും ശേഷം വന്നിട്ടുള്ളതാവട്ടെ ഇസ്തിഅലാഇന്റെ ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫാണ്. തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണല്ലോ ഹുറൂഫുൽ ഇസ്തിഅലാ, ഖാ സാദ് ദാദ് ത്വാ വാ ഗൈൻ ഖാഫ് എന്നീ ഏഴ് ഹർഫുകൾ, ഇവയ്ക്കാണ് ഹുറൂഫുൽ ഇസ്തിഅലാ എന്ന് പേര് പറയുന്നത്. ഇവയെക്കുറിച്ച് വിശദമായി നാം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇസ്തിഅലാഇന്റെ ഹർഫ് റായിന് ശേഷം വന്നു കഴിഞ്ഞാൽ റായിനെ തഫ്ഖീം ചെയ്യണമെന്നതാണ് നിയമം. അതുകൊണ്ട് റായിന് മുമ്പിൽ, റായിന് സുഖൂനും തൊട്ടു മുമ്പിൽ അസ്ലിയായ കസ്റുമാണെങ്കിൽ തന്നെയും ശേഷം ഇസ്തിഅലാഇന്റെ ഹർഫുണ്ടെങ്കിൽ തഫ്ഖീം നൽകുകയാണ് വേണ്ടത്. മിർസാദ്, ഖിർത്താസ്, ഫിർഖ പോലെയുള്ള പദങ്ങൾ. അവസാനമായി 28-ാമത്തെ വചനത്തിലുള്ള റായിനെയും നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.
ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ഇതിലുള്ള ഇർജിഇ എന്ന പദത്തിലുള്ള റ, ആ റായിന് സുക്കൂനുണ്ട്, പക്ഷേ തൊട്ടു മുമ്പിലുള്ളതാവട്ടെ അസ്ലിയായ കസ്രല്ല, മറിച്ച് റജ യർജിഉ എന്ന പദത്തിന്റെ ഫിഅലിന്റെ അമ്രിന്റെ രൂപം, കൽപ്പന രൂപം എടുത്തപ്പോൾ ഉണ്ടായിത്തീർന്ന പുതുതായ കസ്റാണ് ഇർജിഉ എന്ന ഹംസക്കുള്ള കസ്ർ. ആ കസ്ര് ആരിദാണ്, അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നതല്ല. പ്രത്യേകിച്ച് തൊട്ടു മുമ്പിലുള്ള ആയത്തുമായി ചേർത്ത് വായിക്കുമ്പോൾ ആ ഹർക്കത്ത് പോകുന്നതുമാണ്.

0: അസ്ലിയ ആ ഹംസയുടെ കസ്ർ അസ്ലി അല്ലാത്തത് കൊണ്ട് റായിന് തഫ്ഹീം നൽകുകയാണ് വേണ്ടത്. ഇർജിഇ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് റാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഞാൻ സഹോദരൻ സ്വാലിഹിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. 18-ാമത്തെ വചനത്തിൽ
1: വലാ തഹാദ്ദൂന അലാ ത്വആമിൽ മിസ്കീൻ
0: എന്ന വചനത്തിലുള്ള ദീർഘത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തഹാദ്ദൂന എന്ന പദത്തിലുള്ള ദീർഘം, ആ ദീർഘത്തിൻ്റെ പേരെന്താണ്, അതിൻ്റെ വിധി എന്താണ് എന്നതാണ് എൻ്റെ ചോദ്യം.
2: മദ്ദു ലാസിം.
0: മദ്ദു ലാസിം, അഹ്സൻത്, ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. ലാസിം എന്ന ദീർഘമാണ്, അതിൻ്റെ പൂർണ്ണമായ പേര് അൽ മദ്ദു ലാസിം അൽ മുസക്കൽ അൽ ഖലീമി എന്നാണ്. അവിടെ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ലാസിമായ ദീർഘമാണ്, ശേഷം ഷദ് വന്നതുകൊണ്ട് മുസക്കൽ എന്ന് പറയും. പിന്നെ പദത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ഖലീമി എന്ന് പറയും. നാം വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്, കലിമിയുമുണ്ട് ഹർഫിയുമുണ്ട് ലാസിമായ ദീർഘം. ഹർഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാഫ് നൂൻ അലിഫ് ലാം മീം പോലെയുള്ള പദങ്ങൾ, ഹർഫുകളിലുള്ള ദീർഘങ്ങൾക്കാണ് ഹർഫി എന്ന് പറയുക. ഇതിവിടെ കലിമത്ത് ആയതുകൊണ്ട് കലിമി എന്ന് പറയുന്നു, മുസക്കലുമാണ്. എന്നാൽ മുഖഫഫായിട്ടുള്ള ഷദ്ദ് വരാത്ത ദീർഘം മദ്ലാസിം മുഖഫഫ് കലിമി വന്നിട്ടുള്ളത് സൂറത്ത് യൂനുസിലെ 51-ലും 91-ലുമുള്ള ആന എന്ന പദമാണ്. അവിടെ ലാമിന് സുക്കൂനാണ്, ഷദ്ദില്ല എന്നതുകൊണ്ടാണ് മുഖഫഫ് എന്ന് പറയുന്നത്. അവിടെയാവട്ടെ രണ്ട് വജുണ്ട് താനും, രണ്ട് ശൈലിയിൽ നമുക്ക് പാരായണം ചെയ്യാം. ഒന്നുകിൽ ദീർഘം നൽകിക്കൊണ്ട്, ലാസിമായ ദീർഘം നൽകിക്കൊണ്ട് പാരായണം ചെയ്യാം, അതുമല്ലെങ്കിൽ എന്ന് തസ്ഹീൽ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുകയുമാവാം. നാം സൂചിപ്പിച്ച കാര്യമാണ്. കൂടുതൽ വിശദീകരിക്കുവാൻ നമ്മുടെ സമയം പര്യാപ്തമല്ല. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറൽ ജസാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.
3: അധ്യായം അൽ ഫജർ, പാരായണ പഠനം, തജ്വീദ് പഠനം. ഇന്നത്തെ പരിപാടി പൂർത്തിയായി. അവതരിപ്പിച്ചത് ഹാഫിൽ അസ്ലം, കുവൈറ്റ്.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മനുഷ്യൻ്റെ കടമകളിൽ വെച്ച് പരമപ്രധാനമായത് അള്ളാഹുവിനോടുള്ള കടമകളാണ്. അവൻ്റെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ. എന്നാൽ അള്ളാഹുവിനോടുള്ള ഈ കടമ കഴിച്ചാൽ പിന്നീട് മനുഷ്യർ പരസ്പരമുള്ള കടമകളാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അതോട് ചേർത്തുകൊണ്ട് പറഞ്ഞത് വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ് വസ്സാഹിബ് ബിൽ ജന്ബ്. കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും നല്ല നിലയിൽ വർത്തിക്കുക. ഇവിടെ അയൽവാസികളോടുള്ള ബാധ്യതകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അയൽപ്പക്ക ബന്ധത്തിന് ഏറെ പവിത്രത കൽപ്പിച്ച മതമാണ് ഇസ്ലാം. മാത്രവുമല്ല അയൽവാസികൾക്ക് ഇസ്ലാമിക ശരിയത്തിൽ വലിയ അവകാശങ്ങൾ തന്നെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പല അയൽവാസികളും തമ്മിൽ കാണാറില്ല, നോക്കാറില്ല, മിണ്ടാറില്ല, സലാം പറയാറ് പോലുമില്ല. പരസ്പരം ശത്രുതയും ഉപദ്രവങ്ങളും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവർ, പരസ്പരം തെറി പറയുന്നവർ, ഏഷ്ടനയും പരദൂഷണവും പ്രചരിപ്പിക്കുന്നവർ, വഴി തടയുന്നവർ, വെള്ളം തടയുന്നവർ, അതിരുകൾ വെട്ടിപ്പിടിച്ചും മാലിന്യങ്ങൾ അവരുടെ പറമ്പിൽ തള്ളിയും ദ്രോഹിക്കുന്നവർ, എത്രത്തോളമെന്ന് വെച്ചാൽ തൻ്റെ അയൽവാസിയുടെ മുറ്റത്തെ മരത്തിൽ നിന്ന് ഒരു ഇല ഇപ്പുറത്തേക്ക് വീണാൽ പോലും അതിൻ്റെ പേരിൽ വഴക്കും അടിപിടിയും കൂടുന്നവർ, അഥവാ പരസ്പരം അടുക്കേണ്ടവർ തന്നെ തമ്മിൽ അകരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫലാ യുദിജാറഹു, തൻ്റെ അയൽവാസിയെ ദ്രോഹിക്കരുത്. അതുപോലെ തന്നെ ഫല്യുഹ്സിൻ ഇലാ ജാരിഹി, അവൻ അവൻ്റെ അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ. ഫല്യുഖ്രിം ജാറഹു, അവൻ അവൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നൊക്കെ വ്യത്യസ്ത ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യദ്ഖുലുൽ ജന്ന മൻ ലാ യഅ്മനു ജാറഹു ബവാഇഖഹു, തൻ്റെ ഉപദ്രവത്തിൽ നിന്നും അയൽവാസി സുരക്ഷിതനല്ലാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഖൈറുൽ ജീറാൻ ഇൻദല്ലാഹ് ഖൈറുഹും ലിജാരിഹി, അള്ളാഹുവിങ്കിൽ ഏറ്റവും ഉത്തമനായ അയൽവാസി തൻ്റെ അയൽവാസിക്ക് ഗുണം ചെയ്യുന്നവനാണ്. എത്രത്തോളമെന്ന് വെച്ചാൽ തൻ്റെ അയൽവാസി പട്ടിണി കിടക്കെ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് നാം. അതുകൊണ്ടാണല്ലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയൽവാസിയുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഏതുവരെ ഹത്ത വനന്തു അന്നഹു സയുവരിസുഹു, അനന്തര സ്വത്തിന് പോലും അയൽവാസി അവകാശിയാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോകുമാറ്. അയൽവാസിക്ക് അനന്തരാവകാശമുണ്ടോ എന്ന് പോലും തോന്നിക്കുമാറ് ആണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയൽവാസികളോടുള്ള കടമകളെക്കുറിച്ച് ഉപദേശിച്ചത് എന്ന്. അതുകൊണ്ട് ഒരു മുഅ്മിൻ തൻ്റെ അയൽക്കാരനെ പരിഗണിക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽക്കാരന് പ്രയാസമുണ്ടാകുന്ന നിലപാടുകളോ സമീപനങ്ങളോ ഉണ്ടാക്കരുത്. അത് അയൽവാസി മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരുമാവട്ടെ, ആ അയൽക്കാരനെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് നന്മ ചെയ്യണം. ഈ അയൽവാസികളോടുള്ള കടമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഫ്താലൻ ഫഫൂറാ എന്ന. പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ 4:36 ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ, അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ, അള്ളാഹു അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന ഈ ഒരു സൽപ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
3: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
5: പീസ് റേഡിയോ ജനക്ഷേമം, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും. നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്, ഒപ്പം നവാസ് ഒളവണ്ണ.
6: ജനക്ഷേമം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂടെയുള്ളത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്. അദ്ദേഹം നമുക്കറിയുന്നത് പോലെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അദ്ദേഹം മാനസിക വൈകല്യം സംഭവിച്ച ആളുകൾ, കുട്ടികളെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും RCIയുടെ ട്രെയിനറും ഒക്കെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇനി പറയാനുള്ളത് ഈ മാനസിക വൈകല്യം സംഭവിച്ച ആളുകളുടെ കുട്ടികൾ, അവരുടെ പാരൻസിന് പൊതുവെ വലിയ ആശങ്കയാണ്. ഇവരെങ്ങനെയാണ് വളർത്തുക, ഇവർക്ക് എങ്ങനെയാണ് ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുക, ഇതിന് എന്തെങ്കിലും സംവിധാനം നിലവിലുണ്ടോ, എന്താണ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായി.
7: വളരെ പ്രസക്തമായൊരു ചോദ്യം. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ, മുതിർന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ ഏറ്റവും വലിയ ആശങ്ക സ്വന്തമായി ഒരു ജോലി പഠിപ്പിച്ചെടുത്ത് ജോലിയിൽ ഏർപ്പെട്ട് ഈ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെ മികവുറ്റതാക്കിയെടുക്കാം എന്നുള്ളതാണ്. ആ മേഖലയിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ രക്ഷാകർത്താക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലും ഗവൺമെൻറ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇത്തരം കുട്ടികൾക്ക് ഗവൺമെൻറ് തലത്തിൽ തന്നെ ജോലി പഠിപ്പിച്ചു കൊടുക്കാനായി കോഴിക്കോട്ട് മായനാട്ടും അതുപോലെ തിരുവനന്തപുരത്തും രണ്ട് വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ സെൻ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വ്യതിരിക്തമായ രീതിയിലുള്ള തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒപ്പം കേരളത്തിലെ തന്നെ ഏകദേശം 300+ സ്പെഷ്യൽ സ്കൂളുകൾ വിവിധ തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റുകളിൽ വെച്ച് പലതരത്തിലുള്ള ട്രെയ്ഡുകൾ, തൊഴിൽ മേഖലകൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നൊക്കെ പുറത്ത് വരുന്ന കുട്ടികൾക്ക് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരവസരം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് രക്ഷാകർത്താക്കളുടെ വെല്ലുവിളി, രക്ഷാകർത്താക്കൾ നേരിടുന്ന വെല്ലുവിളി. അതിനുള്ള പരിഹാരം എന്നുള്ള നിലക്ക് ഗവൺമെൻറ് ഒത്തിരി പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കൈവല്യ എന്നുള്ളൊരു പദ്ധതി. ഇത് 21 വയസ്സ് പ്രായമായ ഏത് ഭിന്നശേഷിക്കാർക്കും, അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് മാത്രം, അവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനായി ഗവൺമെൻറ് 50,000 രൂപ, അതൊരു 100,000 രൂപ വരെ നൽകാനുള്ള പ്രൊവിഷനുണ്ട്. ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ 25,000 രൂപ സബ്സിഡിയാണ്. ബാക്കി 25,000 രൂപ തിരിച്ചടച്ചാൽ മതി, പലിശ രഹിതവുമാണ്. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ 1,000,000 ഭിന്നശേഷിക്കാർക്കാണ് ഈ കൈവല്യ പദ്ധതി വഴി സഹായം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, 21 വയസ്സ് പൂർത്തിയായ നമ്മുടെ മക്കളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്യുകയും അവിടുന്ന് ഈ സഹായം നേടിയെടുക്കുകയും ചെയ്യുക. ഇനി അത് കിട്ടാത്ത ഈ പ്രായം 21 വയസ്സിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് തൊഴിൽ ചെയ്ത് അവരെ സ്വയം പര്യാപ്തരാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് വേറെയും പദ്ധതികളുണ്ട്. കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ലോൺ, സ്വയം തൊഴിൽ സഹായ പദ്ധതികളായിട്ട് ഒത്തിരി ലോൺ പദ്ധതികൾ, അത് കാർഷിക മേഖലകളിലാവട്ടെ, വാണിജ്യ വ്യവസായ മേഖലകളിലാവട്ടെ, സ്വയം തൊഴിലിലാവട്ടെ, എല്ലാം ലോൺ നൽകി ഈ മക്കൾക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
6: അപ്പോൾ സർക്കാർ സഹായം നൽകുന്നത് ഇപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇന്നലെ മായനാട്ടൊക്കെ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നത്. ആ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തോ ട്രെയിനാണ് അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ട്രെയിൻ?
7: ഗവൺമെൻറ് മേഖലയിൽ രണ്ട് തൊഴിലധിഷ്ഠിത കേന്ദ്രങ്ങളാണുള്ളത്, ഒന്ന് മായനാട്ടും തിരുവനന്തപുരത്തും. ഇവിടെ രണ്ട് സ്ഥലത്തും ബുക്ക് ബൈൻഡിങ്, TTP, കമ്പ്യൂട്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തൊഴിലുകളൊക്കെയാണ് നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ സ്കൂളുകളുടെ ഭാഗമായിട്ട് മറ്റു പല രീതിയിലുള്ള പേപ്പർ ബാഗ് നിർമ്മാണം, പേപ്പർ കപ്പ് നിർമ്മാണം, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, അങ്ങനെ വ്യത്യസ്തമായ നൂതനമായ പല തൊഴിലുകളും നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ ഈ മക്കൾക്ക് കാര്യമായി എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിർത്താൻ പര്യാപ്തരാക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മാറ്റിയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏത് തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അവരെ കൃത്യമായി തൊഴിൽ പഠിപ്പിച്ചെടുക്കാനും അവരെ ഒരു വരുമാനദായകരാക്കി മാറ്റിയെടുക്കാനും കഴിയും. അപ്പോൾ അതിനുദാഹരണങ്ങളും ഒത്തിരി നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്കറിയാം പ്രൊഫസർ മുതുകാട് അദ്ദേഹത്തിൻ്റെ
6: തിരുവനന്തപുരത്തെ
7: മാജിക് പ്ലാനറ്റ് തന്നെ ഇപ്പോൾ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്നുള്ള രീതിയിലേക്ക്